0: ത്തിലും പഠനകാലവും ഒന്ന് വേഗത്തിൽ പറഞ്ഞ് വെക്കാം.
1: അതായത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള പാലക്കുറ്റി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അതിൽ ഞാൻ 4 ആൺകുട്ടികളിലുള്ള പിന്നെ 6 മക്കളിൽ 5-ാമത്താളാണ്. അപ്പോൾ പഠിച്ചതൊക്കെ പാലക്കുറ്റി തന്നെയുള്ള ഒരു LP സ്കൂളും പിന്നീട് കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. ഒരു പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞു പിന്നെ ഹയർ സെക്കൻഡറി വരെ കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കാഴ്ച വല്ലാതെ കുറഞ്ഞു പോവുകയും പിന്നീട് ഒരു 2-3 വർഷക്കാലം പഠിക്കാൻ പറ്റാതാവുകയും പിന്നീട് പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നീട് പഠനം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്നത് ചെറുവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുവാടിയിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറുവാടിയിൽ ഞാനും ഭാര്യയും 2 കുട്ടികളുമായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിനടുത്ത് തന്നെയായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് ഇപ്പോൾ താമസിക്കുകയാണ്.
0: കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾ
1: 2 പേര് ട്വിൻസ് ആണ്.
0: പേരുപടി പറഞ്ഞോളൂ. പേരുപടി പേരും വയസ്സും ക്ലാസ്സും പറഞ്ഞോളൂ.
1: ഓക്കെ. 2 പേരും പിന്നെ പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ തന്നെയാണ്. 7-ാം ക്ലാസ്സിലാണ് 2 പേരും. ഒരാള് ഫസീഹുൽ അമാൻ, മറ്റൊരാള് ഫഹീമുൽ അമാൻ.
0: ഫസീഹ് ആൻഡ് ഫഹീം, നിങ്ങളെ ഉപ്പ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ബാറക്കല്ലാഹു ഫീ. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ചേക്കുട്ടി മാഷ്. ചേക്കുട്ടി മാഷ മോനെ തബ്ശീർ, എൻ്റെ സ്റ്റുഡൻ്റാണ് തബ്ശീർ. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ അവൻ ഉപ്പാൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ കയറ്റി കൊണ്ടുവരുന്നതും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതും ഇങ്ങനെ വളരെ എനിക്ക് വളരെ ഇമോഷണലായിട്ടുള്ളൊരു ഫീലാണത്. പിന്നെ ആ കുട്ടി ഉപ്പാനെ കൈകാര്യം ചെയ്യുന്ന ഒരു രൂപമൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഫസീഹും ഫഹീമും 2 കൈയും പിടിക്കാൻ അദ്ദേഹത്തിന് ആളുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അഹമ്മദില്ല. പക്ഷേ 2 കണ്ണും എടുത്തു കളഞ്ഞപ്പോൾ പകരം കൊടുത്തതാണ് ഈ 2 കണ്ണുകൾ എന്ന് ആ മക്കൾക്ക് ബോധ്യമുണ്ടാകും. ചെറിയ മക്കളാണ് ഇപ്പോൾ അവർ. അവർക്ക് ബോധ്യം ഉണ്ടാവട്ടെ. നിങ്ങളൊരു ഇക്കാക്കയിൽ നിന്നിട്ട് നമ്മൾ പറയാണ് ഫസീഹിനോടും ഫഹീമിനോടും ഉപ്പാനെ നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഇപ്പം എന്തായാലും കെയർ ചെയ്യും. വലിയ കുട്ടികളാകുമ്പോൾ പരീക്ഷയും തിരക്കൊക്കെ വരുമ്പോൾ പഠനവും ജീവിതവും തിരക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കൂടി പറയണം.
2: പക്ഷേ ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടത് ക്രമേണയാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാൻ പറ്റുമോ?
1: അതെ അതെ. അതായത് ഈ കാഴ്ച അങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് ഫീല് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ മേഖലയിൽ ബന്ധപ്പെട്ട് പരിശോധന ഒക്കെ നടത്തിയ സമയത്ത് ഈ കണ്ണിലേക്ക് വരുന്ന ഈ മർദ്ദം കൂടുന്നതിനനുസരിച്ച് കണ്ണുകളിലെ ഞരമ്പുകൾക്ക് വരുന്ന ആ ഒരു ക്ഷയമാണ് ഇതിനേക്ക് കാരണമാക്കിയത്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമാണ്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു രോഗം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തൊരു മങ്ങൽ തോന്നുകയും പിന്നീട് അത് നേരെയാവുകയും ചെയ്യുകയും അത് ക്രമേണ നമ്മുടെ സൈഡ് വിഷൻ നഷ്ടപ്പെട്ട് വരികയും പിന്നീട് ഞരമ്പിൻ്റെ ക്ഷീണം സംഭവിക്കുന്നതിനനുസരിച്ച് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. നമുക്കത് തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ മരുന്നുകൊണ്ട് നമുക്കൊരു പരിധി വരെയൊക്കെ ആ ഒരു കാഴ്ച കുറച്ച് കാലം കൂടി അധികം നമുക്ക് നിലനിർത്തി കിട്ടും. ശാശ്വതമായൊരു പരിഹാരം നിലവിൽ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ അതുവരെ ജീവിച്ച് വരുന്ന സാഹചര്യത്തിൽ നിന്ന് ചില ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തത് ഒരു പക്ഷേ ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ കഴിയുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ജീവിതം അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി മാറ്റി വരുമ്പോൾ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻസും ഒരു സ്ട്രെസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രയാസമാണ് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്.
0: കാഴ്ചയുള്ള കാലത്തെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും നല്ലൊരു നിമിഷം ഏതാണ്?
1: അങ്ങനെ ചോദിച്ചാലിപ്പം നമ്മൾ 16 വയസ്സിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു പിന്നെ ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു വളർന്നത്. ഒരു പുഴയുടെ അടുത്താണ്, പൂനൂർ പുഴയുടെ തീരങ്ങളിലാണ് പിന്നെ ഓരത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് പിന്നെ പുഴയിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളം കയറും. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ടാവും, അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുഴയിലേക്ക് ചാടുക, എന്നിട്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം താഴോട്ടേക്കൊക്കെ പോയിട്ട് വീണ്ടും കരയിലൂടെ കയറി വന്നിട്ട് ഈ പുഴയിൽ കയറി ഈ മരത്തിൽ കയറി വീണ്ടും പുഴയിലേക്ക് ചാടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസകരമായ ചില ഓർമ്മകളുണ്ട്. ആ ഒരു ഓർമ്മകൾ ഇന്നും ആ പുഴേൻ്റെ അടുത്ത് കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ആ പുഴയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറയും, പുഴയിൽ നിന്നറിയും മനസ്സിലും നിറയും എന്നുള്ളതാണ്. പക്ഷെ അന്ന് കണ്ടതിനെക്കാട്ടിൽ നല്ല വ്യക്തമായ ഒരു പുഴയാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
2: പക്ഷെ
1: അതൊരു നല്ലൊരു ചിത്രമാണ്.
0: അതോ ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ മാഷ ഫീലിങ്സ് എന്തായിരുന്നു ശരിക്കും? ആ ഒരു ഞാനിങ്ങനെ കാഴ്ച പരിമിതനാകാൻ പോകുന്നു എന്നുള്ള ആ സമയത്തൊക്കെ ഉള്ള ഫീലിങ്സ് എന്തായിരുന്നു? ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അന്ന് അനുഭവിച്ചൊരു മാനസിക നില എന്തായിരുന്നു?
1: അതായത് ഈ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇത് പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ കരുതുന്നില്ലല്ലോ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അത് ശരിയായി വന്നേക്കാം, ഇന്നുള്ള ഒരു മങ്ങലൊക്കെ നാളെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമെന്നൊരു പ്രതീക്ഷ മനസ്സിലെവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ സമയത്ത് നമുക്കത് എന്താ പറയാന്ന് വെച്ചാൽ നമ്മളെ ഈ സംസാരങ്ങൾ നമ്മളെ പ്രവൃത്തികളൊക്കെ ആകെ ഡിസോർഡറോ, അപ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ പിന്നെ ജീവിക്കുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവരാ രീതിയിൽ അത് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷെ പിന്നീട് നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കണ്ട് കണ്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പിന്നെ നമുക്കൊരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിനു മുമ്പുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മളോട് പ്രതികരിക്കുക. പിന്നെ അപ്പോൾ പലപ്പോഴും ചില ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല, ചില ആളുകളെ പിന്നെ കൈ വീശി കാണിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പിന്നീട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പിന്നെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട സമയത്താണ് അവർക്കത് മനസ്സിലായത്. അപ്പോൾ ഞാനത് പറയാത്തത് കൊണ്ട് തന്നെ അവരറിഞ്ഞില്ല. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പറയേണ്ടി വരുമല്ലോ. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടത് മനസ്സിലാക്കുകയും പിന്നീട് അവർ പിന്നെ എന്നിലേക്ക് കൂടുതലായിട്ട് ചേരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും പിന്നെ സുഹൃത്തുക്കളിൽ ചില ആളുകളുടെ സപ്പോർട്ടും അതിലേറെ ഉപരി പിന്നെ നമുക്ക് തന്നെ ഉള്ളിലുള്ള ഒരു സെൽഫ് സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു പ്രയാസത്തിൽ നിന്ന് വലിയൊരു പോറലൊന്നുമില്ലാതെ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
2: ഈ രാജു കമാശ പ്രൊഫൈല് വായിച്ചപ്പോൾ 2008 എൽ പി യു സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ മാഷ്ക്ക് 1 റാങ്കാണ്. അതോടൊപ്പം ഈ നേടിയെടുത്ത ക്വാളിഫിക്കേഷനുകളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞോന്നറിയില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ്, എന്തായാലും 16 ശേഷമാണല്ലോ ഇത്തരം ക്വാളിഫിക്കേഷനുകളൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോക്ക് യാത്ര എങ്ങനെയായിരുന്നു? പഠനവുമായി ബന്ധപ്പെട്ട ജോലി നേടുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ രൂപം എങ്ങനെയായിരുന്നു?
1: അതായത് ഈ നമ്മൾ കാഴ്ച കുറഞ്ഞു വരുമ്പോഴും എനിക്ക് പിന്നെ വായിക്കുന്നതിന് അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് അടുത്തു വെച്ചിട്ടും വായിക്കാൻ കഴിയാതാവുകയും അങ്ങനെ അകന്നു പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പുസ്തകങ്ങൾ ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് പിന്നെ ആനുകാലികങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. അപ്പം ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് പിന്നീട് ഇത് പഠിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഓഡിയോ പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. അപ്പോൾ ഓഡിയോ പുസ്തകങ്ങൾ കിട്ടാവുന്നത്ര ശേഖരിക്കുകയും ഈ അന്ന് അത്രയധികം ഈ മാഗസിനുകൾ ഞാൻ ഇതിനിടയിൽ പത്രവിതരണം നടത്താൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പത്രവിതരണം നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ 3-4 പത്രം മിനിമം എൻ്റെ കയ്യിലുണ്ടാവും. ഞാനത് മുഴുവനും ഇരുന്ന് വായിച്ച് തീർത്തിട്ടേ പിന്നെ അടുത്ത ഒരു പരിപാടിക്ക് നിൽക്കുള്ളൂ. രാവിലെ അതാണ് പിന്നെ പത്രവിതരണം കഴിഞ്ഞ് വന്നാലുള്ള പരിപാടി. അപ്പോൾ അതൊന്നും പറ്റാതായ സമയത്ത് പിന്നെ വല്ലാത്തൊരു ഒരു ഒരു ഒരു ഒരു ശൂന്യത ഇനി അങ്ങോട്ട് ഇല്ലാന്ന് തോന്നിയിരുന്നു. ഈ സമയത്താണ് ഈ ശബ്ദ ഓഡിയോ ബുക്കുകളെ കുറിച്ച് അറിഞ്ഞതും ആ ഓഡിയോ ബുക്കുകൾ ശേഖരിക്കുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് കാലം പുരോഗമിച്ചതിനനുസരിച്ച് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ കണ്ടന്റുകൾ പഠിച്ചെടുക്കുന്നതിനോ വായിച്ചെടുക്കുന്നതിനോ നിലവിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാഴ്ചയില്ലെങ്കിലും ആ അക്ഷരങ്ങളൊക്കെ ശബ്ദത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ പിന്നെ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് അറ്റം വരെ പോകുന്നതിനോ നിലവിൽ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ടെക്നോളജി അങ്ങനെ വലിയൊരു സൗകര്യം അംഗപരിമിതരായ ആളുകൾക്ക് നന്നായിട്ട് നൽകിയിട്ടുണ്ട്.
0: അപ്പോൾ ഈ ഓഡിയോ ബുക്കുകൾ എത്രത്തോളം അവൈലബിൾ ആണ്? ഇന്നിപ്പം എല്ലാത്തരം ടെക്സ്റ്റുകളും ഏത് കോഴ്സിന് പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈ ഓഡിയോ ലഭ്യമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ?
1: നിലവിൽ ഇത്തരം ഒരു സംവിധാനം പല പിന്നെ വ്യക്തികളും ചില സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ഓഡിയോ രൂപത്തിൽ ലഭ്യമാണ്. വിജ്ഞാനദീപം എന്നൊക്കെ പറഞ്ഞ ചില കൂട്ടായ്മകളും അതുപോലെ നിരവധി വായനാ കൂട്ടായ്മകളുണ്ട്. നമ്മളിപ്പം ഈ നേത്രദാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, രക്തദാനം എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ ഈ ശബ്ദദാനം നൽകുന്നുണ്ട്. പൊതുവെ സമൂഹത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടാത്ത ഒരു സാധനമായിരുന്നു അത്. അതായത് ആളുകളുടെ ഒഴിവ് സമയങ്ങൾ അവരുടെ ശബ്ദം, ഈ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അക്ഷരങ്ങളെ ശബ്ദരൂപത്തിലാക്കിക്കൊണ്ട് അവർ ശബ്ദദാനം നടത്തുന്നുണ്ട്. അപ്പോൾ ശബ്ദദാനം നടത്തുക എന്നുള്ള ആ ഒരു കാര്യത്തിന് നമുക്ക് സമൂഹത്തിൽ കൂടുതൽ പ്രചാരം കിട്ടേണ്ടതുണ്ട്. കാരണം കാഴ്ചയില്ലാത്തവരുടെ വെളിച്ചമായിട്ട് അറിവ് പകർന്നു കൊടുക്കാൻ ശബ്ദം നൽകുക എന്ന ഒരു ലക്ഷ്യം ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ആവശ്യാനുസരണം പുസ്തകങ്ങൾ ആളുകൾക്ക് കിട്ടും. നിലവിൽ ഇത് ശബ്ദരൂപത്തിൽ പലതും ലഭ്യമാണ്. എന്നാൽ ചിലതൊക്കെ പിന്നെ ലഭ്യമാവാത്തതുമുണ്ട്. അത് ആ മേഖല എത്തുമ്പോൾ ഓരോ വ്യക്തികൾ അവരുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ വഴിയോ ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത്തരം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അത് വായിച്ചെടുക്കുകയോ ചെയ്യുന്നുണ്ട്.
0: ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങളായിരിക്കും?
1: അതെ അതെ അതെ അതെ, ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങൾ അത് നിലവിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും അത് അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് പഠിച്ചെടുക്കാം. ഉണ്ട് എന്നതിനേക്കാൾ ഉപരി അത് ഉപയോഗിക്കാൻ അറിയുക, അത് അറിയുന്നവരടുത്ത് നിന്ന് പഠിച്ചെടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം കൂടി നിലവിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഒരു വെളിച്ചമായിട്ട് മാറും.
0: ഒരു കാഴ്ച പരിമിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ ടോക്ക് ബാക്ക് വഴിയുള്ള ടെക്സ്റ്റ് റീഡിംഗ് ആണോ അതല്ല ഒരു ഓഡിയോ അതേ സാധനം നല്ല വൃത്തിയുള്ള ഓഡിയോ കിട്ടുന്നതാണോ കൂടുതൽ ആശ്വാസവും കംഫർട്ടബിളായിട്ടുള്ള കാര്യം?
1: അത് രണ്ട് രീതിയിൽ നമുക്കതെടുക്കാം. അതായത് നമുക്കൊരു ഒരു ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതൊരു പക്ഷേ അത് ടെക്നോളജി ഈ ടോക്ക് ബാക്ക് അല്ലെങ്കിൽ NVDA ജോസ് ഓർക്ക എന്നൊക്കെ പറഞ്ഞുള്ള സ്ക്രീൻ റീഡർ മതി. നമുക്ക് ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, കാരണം ആ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയാവും. എന്നാൽ ചില പുസ്തകങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കേവലം അതിലെ അക്ഷരങ്ങൾ മാത്രം നമുക്ക് മതിയാവില്ല. അതിന് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നൽകുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ലേഔട്ട്, അതിൻ്റെ ഫോണ്ടിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ്, പിന്നെ നൽകിയിരിക്കുന്ന ചില ആശ്ചര്യ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ചിഹ്നങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തി വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി വിശദമായിട്ട് വായിക്കാം. കേവലം വായിക്കുക എന്നുള്ളതിനപ്പുറം ഒരു പേജ് എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് വരുന്നത് എന്നുള്ളത് ഒരു നമുക്കൊരു വിവരണം നൽകണം. അങ്ങനെ ഒരു ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നീടാണ് അതിലെ ഉള്ളടക്കം വായിക്കുക. അപ്പോൾ ആ രീതിയിൽ വായന ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വ്യക്തി വായിക്കുന്നതാണ് നല്ലത്. അല്ല, കണ്ടന്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ ഇത്തരം സ്ക്രീൻ റീഡറുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും.
0: ഇതിലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോകണം, തീർച്ചയായും ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. നമുക്ക് ഈ രംഗത്ത്, ശബ്ദദാനത്തിൻ്റെ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ അനുബന്ധ കൂട്ടായ്മകൾ. നല്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള ധാരാളം സ്റ്റുഡിയോസ് നമ്മളെടുത്തിട്ടുണ്ട്, ധാരാളം വ്യക്തികളെ നമുക്ക് ലഭിക്കും. പമാനി മൗലവിയുടെ പരിഭാഷ അങ്ങനത്തെ ഒരു ശബ്ദം പകരുന്ന ഒരു പ്രോജക്റ്റ് നിലവിൽ റണ്ണിങ് ആണ്. അപ്പോൾ അതിലൊക്കെ ആളുകളുടെ അവൈലബിലിറ്റി, അതിൻ്റെ കോർഡിനേഷൻ ഒക്കെയാണ് പലപ്പോഴും വിഷയം. ഇപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ ഈ ഒരു പിന്നെ യാത്രയിൽ ശ്രോതാവായി തന്നെ ഇപ്പോൾ ഉള്ള ആളാണ് നസ്റുള്ള സലാഹി. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. പൊതുവെ രാവിലെ അദ്ദേഹം കേൾക്കാറുണ്ട്. അദ്ദേഹം അടങ്ങുന്ന ഒരു ടീം ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒഴിവും തിരക്കും ഒക്കെ വെച്ചിട്ട് വലിയ സമയമെടുത്ത് ആ ഒരു പ്രോസസ്സ് പൂർത്തിയാകുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ബൗദ്ധിക കലാലയങ്ങളിൽ ടെക്സ്റ്റ് ബുക്കുകൾ മുതൽക്ക് മതകലാലയങ്ങളിൽ ടെക്സ്റ്റ് ബുക്കുകൾ വരെയും നല്ല അറിയേണ്ട വായിക്കേണ്ട സാഹിത്യങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ പൊതു ഇടത്തിലേക്ക് കൊടുക്കുന്നിടത്ത് പീസ് റേഡിയോക്ക് ശബ്ദദാനത്തിന് തയ്യാറായ ആളുകളുടെ സഹകരണം ഈ ഒരു ഘട്ടത്തിൽ തേടുകയാണ് മാഷുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി എൻ്റെ മനസ്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്ലേബാക്കാണോ ടോക്ക് ബാക്കാണോ ഓഡിയോ ആണോ കൂടുതൽ ബെറ്റർ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. നമുക്കതിൽ ഇടപെടാവുന്ന ചില സ്പേസുകൾ ഉണ്ടെന്ന് തോന്നുന്നു.
2: നിലവിൽ നമ്മുടെ മതപരമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ഏതാനും പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്കുകൾ നമ്മൾ തയ്യാറാക്കിയത് പീസ് റേഡിയോ പോലുള്ള സംവിധാനം മറ്റൊരു സംവിധാനമാണ് ജമീൽ. അത് ഒരു ഓൺലൈൻ ലൈബ്രറിയാണ്. ഉപയോഗിക്കാത്ത ആളുകൾ അത് ജമീൽ എന്ന് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്സ് എന്ന ഭാഗത്ത് നമ്മൾ ഏതാനും ചില ഓഡിയോ ബുക്കുകൾ മനോഹരമായ ശബ്ദത്തിൽ വായിച്ചതുണ്ട്. അത് മാഷു പറഞ്ഞതുപോലെ അതിൻ്റെ വിഷയത്തിൻ്റെ ഗാംഭീര്യവും ഗൗരവവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായനകളാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
3: മാഷാ അള്ളാഹ്, താജുദ്ദീൻ സലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും കാഴ്ച പരിമിതനായ നൌഷാദ് എംപിയുമായി നടത്തിയ അഭിമുഖമാണ് നമ്മൾ കേട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: സമയവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهவே നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين الله أون الجان بھرمل پکنو.
2: من الشيطان الرجيم بسم الله الرحمن الرحيم.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, എൻ്റെ കൂടെ ഹനീഫ വണ്ടൂർ. ഇന്ന് 2026 ആഗസ്റ്റ് 15 ശനി. ഹിജറ വർഷം 1448, റബീഉൽ അവൽ 2. കൊല്ലവർഷം 1201, കർക്കിടകം 30. പ്രിയ ശ്രോതാക്കളെ, നാം ഏവരും സൗഖ്യത്തിലാണ് എന്ന് വിചാരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി, മറ്റു മുന്നിലും പിന്നിലുമായി അണിയറ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കുമൊക്കെ പ്രാർത്ഥിക്കാൻ ഈ ഒരവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: അനിഫ്ക, പിന്നെ നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കണം.
1: അതെ,
0: മോർണിംഗ് ലൈവ് കിസൊക്കെ അതിൻ്റെ സമയത്ത് വരും ഇൻഷാല്ലാ. പക്ഷെ നമുക്ക് അവരോട് ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ?
1: ഇന്നിപ്പോ 80th സ്വാതന്ത്ര്യ ദിനമാണല്ലേ.
0: ഏയ് ചോദിക്കാൻ കരുതിയപ്പോ നിങ്ങൾ പറഞ്ഞു.
1: അത് ശരി.
0: ഏതായാലും ഇൻഷാല്ലാ, പിന്നെ രാജ്യം 80th ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാളികളായി ജീവിച്ച് മരിച്ചു പോയ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ പേരുകളൊന്ന്

0: പോലും അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ടാവും, ഓർമ്മയുള്ള ആളുകളുണ്ടാവും. ഇത്തരം ആളുകളുണ്ടെങ്കിൽ അതും ഒന്ന്
1: കമൻ്റ് ചെയ്യുന്നതാണ്.
0: യെസ്, ഇൻഷാല്ലാ.
1: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ.
0: ഇൻഷാല്ലാ.
1: മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്ത് നബ്ഇലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാന തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ള പറയണത് നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടാകും, 7 എണ്ണം അല്ലെ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷെ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികൾ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ
1: വേറെയുണ്ട്.
0: അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
1: യെസ്.

0: ഇനി പീസ് ടൈം, പീസ് ടൈമിൽ ഒരു ശ്രോതാവ് എഴുതിയ ഒരു വാചകമാണ് നമ്മൾ വായിക്കുന്നത്. പീസ് ടൈം നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ശ്രോതാക്കൾ എഴുതുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു അവർക്ക് കിട്ടിയ ഒരു പ്രചോദനം അല്ലേ പീസ് റേഡിയോനെ കുറിച്ചുള്ള. അപ്പോൾ അതിനെക്കുറിച്ച്, അപ്പോൾ ഇന്ന് പീസ് റേഡിയോ വല്ലാത്തൊരു അനുഗ്രഹം തന്നെ, ഇതെന്നും നിലനിർത്തട്ടെ, ആമീൻ. ചെറിയൊരു വാചകത്തിലാണ് സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയുള്ള മംഗലശ്ശേരിയുള്ള ഒരു സഹോദരി ആണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയുള്ളൂ അല്ലേ.
1: നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്.
0: അതെ,
1: നമ്മുടെ ഇന്നത്തെ മെസ്സേജുകളിൽ നമുക്ക് സലാം പറഞ്ഞു വന്ന ആളുകളിൽ ഏറ്റവും ഒന്നാമതായി നമുക്ക് കാണാൻ പറ്റുന്നത് 6 മണി കഴിഞ്ഞ് 4 സെക്കൻഡിനുള്ളിൽ. നമ്മൾ 6 മണി ലൈവിന് ശേഷമുള്ള, ലൈവ് തുടങ്ങുമ്പോൾ ഉള്ളൊരു ആളുകളെ ഇങ്ങനെ വെക്കുമ്പോൾ, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ മുതൽ, ജുമൈലത്ത് തുറക്കല്, അബൂബക്കർ സുലൈമാൻ,
0: സബീന തത്തമംഗലം,
1: നഫീസ പി എ താമരശ്ശേരി,
0: പിന്നെ
1: നസീമ എച്ച് കൊടുവായൂര്, മൈമൂന പാറപ്പുറം
0: തിരുവമ്പാടി, സീനത്ത് സിട്ടി ചുള്ളിയോട്,
1: ഉമ്മു ഫർഹീൻ കരിപ്പോള്,
0: മൈമൂന കരുവാരക്കുണ്ട്,
1: ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം,
0: അഷ്റഫ് ടി പി പടിഞ്ഞാറെന്നുള്ളല്ലേ, പടിഞ്ഞാറത്തറ വയനാട, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് മുഹമ്മദ് കബീർ പള്ളിപ്പാടം, റസിയ മാളിയക്കൽ അരി വായിച്ചല്ലേ,
1: അങ്ങനെ അങ്ങനെ ഞാൻ താഴ്ത്തുന്ന ഇങ്ങനെ വരുമ്പോഴേ ഇഷ്ടംപോലെ ആളുകൾ. അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് വന്ന ആളുകളെ ചിലപ്പോൾ കാണാതെ പോകും എന്നുള്ളത്.
0: പൊന്നാനി, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, സലീന കരുവാരക്കുണ്ട്,
1: സമീ അബ്ദുള്ള, വഹീദ ആറ്റിക്കോട്ടോ,
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ, ബഷീർ എം കെ
1: സജന കാവന്നൂര്, സലീന തോട്ടശ്ശേരിയറ. ഓക്കെ, എല്ലാവരും സലാമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും
0: ഇനിയും ഉണ്ട് കേട്ടോ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. മുംതാസ് കാസർഗോഡ്, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, കുട്ടി അഹമ്മദ് പേരശ്ശനൂർ,
1: അബ്ദുൽ കരീം.
0: അതെ,
1: ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞവരുണ്ടോ?
0: ആ ഉണ്ടല്ലോ, വന്നിട്ടുണ്ട്.
1: ആ ജമീല വീക്കെൻഡിന് മെസ്സേജ് ഉണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുത്തവർ ഇല്ല, അന്ന് ഉള്ള ആൾ വീട്ടിലുണ്ട്, ഞങ്ങളുടെ ഉമ്മ
0: 87 വയസ്സ്.
1: അപ്പൊ ഉമ്മാക്ക് അന്ന് 7 വയസ്സായിരുന്നു. മാഷാ, നമ്മൾ പറഞ്ഞ അതെ കറക്റ്റല്ലേ. ഓക്കെ, ഈ മനോഹരമായ തണുത്ത പ്രഭാതത്തിലും അറിവുകളും തിരിച്ചറിവുകളും നൽകുന്ന ബീസ് റേഡിയോ ലൈവിൽ തുടരാൻ സാധിച്ചു, അൽഹംദുലില്ലാ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
0: അബ്ദുൽ കരീം, മൗലാന അബ്ദുൽ കലാം ആസാദ് അബ്ദുൽ കരീം ദോഹ അരങ്ങൂറ്റ്, എന്താണ് മൂപ്പര് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി,
1: അരങ്ങൂറ്റുകാരാണ് എന്നുള്ള, ഏതായാലും ഒന്ന് വ്യക്തമാക്കണം അല്ലേ. കെ കേളപ്പൻ, അക്കമ്മ ചെറിയാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാണ് സജന
0: കാവന്നൂർ.
1: യെസ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ ആൻസറുകളൊക്കെ ഉണ്ടാവില്ലേ. സഫിയ തിരുങ്ങാട് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, സമാലിക്കും മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. വീണ്ടും വീണ്ടും
0: തിരുവങ്ങാടി അവർ എഴുതിയത്, അസ്സലാമു അലൈക്കും, ഞങ്ങളുടെ കാരാടൻ ഞങ്ങളുടെ കാരാടൻ കുടുംബത്തിലെ അന്ന് മലബാർ കലാപത്തിൽ പങ്കെടുത്ത കാരാടം കോയ കാരാടൻ ഹൈദറുസ്, അങ്ങനെ വേറെ ഒരാൾ പേര് ഓർമ്മയില്ല, സമരസേനാനികളായിരുന്നു. അൽഹംദുലില്ലാ, മലബാർ കലാപം എന്ന് പറഞ്ഞ ഒരു കലണ്ടർ തന്നെ വീട്ടിലുണ്ട്. അത് കുറേ ആളുകളുടെ പേരുണ്ട്. അൽഹംദുലില്ലാ, മരിച്ചുപോയ സമരസേനാനികളുടെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് സുഫിയാത്ത തിരുവരങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ അറിവിന് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന ആളുകളാണ് ആളുകൾക്ക് അറിയുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, നേതാക്കന്മാരാണല്ലോ, ഇപ്പോൾ സ്റ്റേജിലുള്ള ആളുകളാണ് ആളുകളെ അറിയുക. അതിന് പിന്നിൽ പ്രവർത്തിച്ച 1000 കണക്കിന് ആളുകളുണ്ടാവും,
1: തീർച്ചയായിട്ടും
0: അല്ലേ, 1000 കണക്കിന് 10000 കണക്കിന് ആളുകളുണ്ടാവും. അവർ ചിലപ്പോൾ സ്റ്റേജിലോ പേജിലോ ഒന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷേ
1: അതാണ് നമ്മൾ പറയലുണ്ട്. ഇപ്പോൾ സി എച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെട്ടതാണ് സി എച്ച്. ആ സി എച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അറിയപ്പെടാത്ത കുറേ സി എച്ച്മാരുണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ റുക്സാന ബാലുശ്ശേരി പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, കെ മൗലവി, വക്ക മൗലവി, ഇ മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആൻഡ് കെ പി കേശവ മേനോൻ, ഇവരുടെ പേരൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരിന്റെ കൂട്ടത്തിൽ
0: വന്നതാണ്.
1: യെസ്.
0: പിന്നെ നഫീസ പി എ താമരശ്ശേരി പറയുന്നത്, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ചെറുപ്പകാലത്തുള്ള അറിവുകളൊക്കെ ഉണ്ട്. വല്യമ്മമാരൊക്കെ ഉപ്പ് സത്യാഗ്രഹമുള്ള കാലത്ത് ഉപ്പിടാതെ കഞ്ഞി കുടിക്കുന്ന അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് തന്നിരുന്നു എന്നുള്ളതാണ്. പറഞ്ഞ് തന്ന ഓർമ്മയുണ്ട്. അവർ പറയുന്നത് പനയുടെ ഉള്ളിലൊക്കെ പോയി ഒളിച്ചു നിന്ന് പട്ടാളക്കാരെ പേടിച്ചു. അപ്പം അങ്ങനത്തെ വലിയ ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ?
1: അതെ അതെ അതെ.
0: പിന്നെ റുഷ്ത കാളികാവ് പറയുന്നത്, നിങ്ങളെന്താണ് ഉത്തരം പറയാൻ നിൽക്കുമ്പോൾ ഇടയിൽ കയറി ഉത്തരം പറയുന്നത്. ഏതായിരുന്നാലും ഫീഡ്ബാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വരട്ടെ.
1: ഷെഡ്യൂളിലേക്ക് മടങ്ങാം.
0: അതെ,
1: അടുത്തതായി മോർണിംഗ് ഷോയിൽ നമ്മൾ പോകുന്നത് പുലരിവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടം, പ്രതികരണങ്ങൾക്ക് ഫലമുണ്ടാകും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം. പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചെറിയ ചില ഇടപെടലുകളെ കൊണ്ട് ചില തിന്മകളെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. പക്ഷെ പലപ്പോഴും ആളുകൾ അതൊക്കെ ലാഘവത്വത്തോടുകൂടെ കാണുകയാണ് ചെയ്യുന്നത്. ഒരു തിന്മ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കലും അത് ഇല്ലാതാക്കാനുള്ള ശ്രമവും ഒരു വിശ്വാസിയുടെ ഭാഗമാണ്. അത് ഈമാനാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനും റസൂലിനെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്കും അനിഷ്ടകരമായി തോന്നും. അപ്പോൾ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അത് നടക്കരുതേ എന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ യഥാർത്ഥത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ പരലോകത്തിലുള്ള വിശ്വാസം, മരിച്ചുപോയ ഈ ആൾക്കാരൊക്കെ നരകത്തിൽ പോകില്ലേ, തെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവർ നരകത്തിൽ പോവാതിരിക്കണം എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ഏറ്റവും മിനിമം ഒരാഗ്രഹവും ഒരു താല്പര്യവുമാണ് യഥാർത്ഥത്തിൽ അത് എന്ന് പറഞ്ഞത്. ഇത് പറയാനുള്ള ഒരു കാരണം, ഒരു പിന്നെ കടയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ ഉള്ള ഒരു മ്യൂസിക് പരിപാടി പ്രോഗ്രാം എത്രമാത്രം ഈ പിന്നെ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ താരങ്ങളായി വന്നിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിലും മൊത്തം ആ പ്രദേശത്തുള്ള പിന്നെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ച് വന്ന് കുറേ ആളുകൾ സ്റ്റേജിലും കുറേ ആളുകൾ സദസ്സിലും ആയിട്ട് എന്താണ് അവരെല്ലാം മറന്ന് അവരാരാണെന്ന് പോലും മറന്നിട്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇതിലൊക്കെ ഇസ്ലാമിക വിശ്വാസങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇതൊന്നൊരു ശരിയാണ് എന്ന് മതമോ വിശ്വാസമോ ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് പോലും അതൊന്നും ശരിയാണെന്ന് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാര്യം. അതേപോലെ തന്നെയാണ് വിവാഹങ്ങളിൽ. ഒരു വിവാഹത്തിന് ക്ഷണിച്ച് നമ്മൾ അവിടെ ചെന്നാൽ നമ്മളിങ്ങനെ പുറത്തു കൂടി പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോരുക എന്നല്ലാതെ നമുക്ക് ആ സദസ്സിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രമാത്രം മോശമായ അവസ്ഥയിലായിരിക്കും അവിടുത്തെ ഹാളുകളും സ്റ്റേജുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ്. തീർച്ചയായും സാധിക്കും. അതായത് സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള ശരിയായ നിലക്ക് കാര്യങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടോ മൂന്നോ ആളുകൾ, വെറുതെ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളോട്, ഇപ്പോൾ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ നമ്മൾ പറയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വേണ്ട ആവശ്യമുണ്ടോ, എത്ര മാന്യമായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റും, ആളുകളൊക്കെ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ തന്നെ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഈ പിന്നെ അടിസ്ഥാന ബോധമില്ലാത്ത ഒരു പിന്നെ ലക്കും ലഖാനുമില്ലാത്ത ഒരു തലമുറയാണോ ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സും? ഇവിടുത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ അങ്ങനത്തെ ആളുകളാണോ? മാന്യമായി ജീവിക്കുകയും ഇത്തരം ആഭാസങ്ങളോട് പിന്നെ വിട്ടു നിൽക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ, അവർക്കൊന്നും ഇതിന് വരാൻ പറ്റൂലേ? അവർക്കൊക്കെ ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് അവർക്ക് വരാൻ പറ്റും. ഒരു പ്രദേശത്ത് ഒരു അങ്ങാടിയിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, മത നേതാക്കന്മാർ, പല സമൂഹത്തിൽ വ്യത്യസ്തരായ ആളുകളില്ലേ, ആ വ്യത്യസ്തരായ ആളുകളോടൊക്കെ ഉദ്ഘാടന സമയത്ത് വരാനും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് അവിടെ വരാൻ പറ്റും. ഇത് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ആരെ മാത്രമാണ്? യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാത്ത എന്തിനും ചാടിയാടി കളിക്കാൻ പറ്റുന്ന കുറച്ചാളുകൾ മാത്രമാണോ ഒരു നാട്ടിലെ സമൂഹമെന്ന് പറഞ്ഞാൽ? അപ്പം അവരെ മാത്രം പരിഗണിച്ചാൽ മതിയോ? ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അവരൊരു പുനരാലോചന നടത്തും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ സന്ദർഭങ്ങൾ, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആളുകൾ കല്യാണം നടത്തുമ്പോൾ ഈ എങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, എല്ലാവർക്കും വരാൻ പറ്റിയ ഒരവസ്ഥ വേണ്ടേ എന്ന് നമ്മൾ ആരെങ്കിലും നാലാളുകൾ ചോദിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ മാന്യമായി ഇത്തരം കല്യാണങ്ങളും ഉദ്ഘാടന ഫംഗ്ഷനുകളൊക്കെ നടത്തുന്ന ആളുകളെ കുറിച്ചാണ് ആളുകൾക്ക് മതിപ്പുണ്ടാവുക. അതാണ് പൊതുവെ സമൂഹത്തിൽ ചർച്ചയാവുക. കാരണം ഇവിടെ പണം തൂർത്തടിക്കപ്പെടുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ മാന്യന്മാരായ ആളുകൾക്ക് വന്ന് അതിൽ വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേമാതിരി ഇസ്ലാമികമായിട്ടുള്ള വ്യക്തമായ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലംഘിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും സൗഹാർദ്ദപരമായി കൊടുത്ത് ശരിയല്ലെന്ന് പറയാനും കുറച്ചാളുകളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ലേ ഇന്ന് നമ്മൾ ആരോരുത്തരും ചിന്തിക്കണം. ഒരു ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ നാശത്തിന്റെ കാരണമായി പറഞ്ഞത് കാനൂല യത്തനാഹുനാണ് മുക്കരിൻ ഫാലൂഹുനാണ്, അവർ പ്രവർത്തിച്ചിരുന്ന തിന്മകളെ അവർ വിരോധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരണങ്ങൾ ആവശ്യമാണ്. മാന്യവും അതേപോലെ തന്നെ ബുദ്ധിപരവും ഗുണകാംക്ഷാപരവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.
0: മാഷാല്ലാ, ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസൺ സിറ്റിയും അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ നാട്ടിൽ നമ്മൾ പലതും അല്ലേ, പല കൂത്തുകളും തന്നെ പറയാം, പല വിഷയങ്ങൾ, ഒരു കട ഉദ്ഘാടനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മാന്യനായ ഒരു വ്യക്തിക്ക് അവിടെ പോയിരുന്ന് അതൊന്ന് കാണാൻ സാധിക്കില്ല. അവിടെ ഉള്ള ബഹളങ്ങളും അവിടുത്തെ എന്താ പറഞ്ഞ വർണ്ണശബളമായ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതിൽ പങ്കെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്.
1: അതെ,
0: കല്യാണങ്ങളോ അങ്ങനെ തന്നെ മുപ്പർ പറഞ്ഞു. ശരിക്കും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അത് ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടവരാണ്. ഇപ്പോൾ നമ്മൾ കല്യാണം, ഇപ്പോൾ ഞാൻ ഇന്നലെ മിന്നാന്ന് തോന്നുന്നു എനിക്ക് ഫേസ് ഒരു സുഹൃത്തൊരു സാധനം അയച്ചെന്നു, ഒരു സുന്നത്ത് കല്യാണവുമായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്താ ഇപ്പോൾ അതിലൊക്കെ നടക്കുന്ന സംഗതികൾ എന്നാണ്. ഇവന്റ് മാനേജ് ഇതിപ്പോ ഇതൊക്കെ ഇവരുണ്ട്, ഇവന്റ് മാനേജ്മെന്റ്, ഇവര് അവരുടെ ഒരു പരസ്യത്തിനും അവരതിനും വേണ്ടിയിട്ട് പലതും ചെയ്യും. പക്ഷെ അതിനൊക്കെ ലക്ഷങ്ങൾ പൊടിച്ചിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വീട് അലങ്കരിച്ചും ലൈറ്റും അവിടുത്തെ താളമേളങ്ങളും ഒരു സുന്നത്തിലാണല്ലേ. അത് ഏറ്റവും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ ചെയ്യുന്നതാണ്. അതിനേറ്റവും താഴെ കടയുള്ളവരും അതിന് എന്തല്ല, ഒട്ടും കുറവല്ല. ഇപ്പം നമ്മളവിടെ തന്നെ നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ തന്നെ കുട്ടീൻ്റെ സുന്നത്തിലാണ് നടത്തിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ എനിക്ക് അയച്ചു. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളതാണ് തോന്നുന്നുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒന്നുമില്ല, ജസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ അവനടുത്ത് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നു, ഒരു കേക്ക് മുറിക്കുന്നു. ഇതൊന്നും ഇല്ലാത്തത് വെറുതെ ഇതിലേക്ക് കൊണ്ടുവന്ന് കുറേ സമയവും കുറേ പണവും ഒക്കെ ചിലവഴിച്ച് ഇതൊക്കെ ആരെ കാണിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്.
1: അതെ അതെ, ഇതിൽ പിന്നെ ചില സ്കൂളുകളിലൊക്കെ ഇപ്പം എല്ലാത്തിനും ഒരു സെലിബ്രേഷൻ പരിവേഷമാണ്, എന്താഘോഷത്തിനും. ഇപ്പം ഇനി ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ,
0: ഒരു വാർഷികമാണെങ്കിലും ആ
1: ഫുള്ള് ചാടി കളിക്കാനായിട്ടൊരു സമയവും അതിനുവേണ്ടി കുറച്ച് മ്യൂസിക്കും അറേഞ്ച്മെൻറ്റും ഒക്കെ തയ്യാറാക്കുക. അപ്പോൾ ഈ പ്ലസ് വണ്ണിൻ്റെ ഒരു ഫ്രഷേഴ്സ് ഡേ നടന്നു, എല്ലായിടത്തും നടന്നിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ബാച്ചുകളൊക്കെ അനുവദിച്ചതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അന്ന് കുട്ടികളുടെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ ആണ് തുടങ്ങിയിട്ട് മണിക്കൂറുകൾ എന്ത് ചെയ്യാണ്, ചാടി കളിക്കുകയാണ്. അപ്പോൾ നമ്മളെ മുസ്ലിംസ് അല്ലാത്ത പല ടീച്ചേഴ്സും തന്നെ അതിനോട് പ്രതികരിച്ച എന്താ വെച്ചാൽ എന്തപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണ്, ഇങ്ങനെ വെറുതെ ചാടി കളിക്കാനുള്ള അവസരം എല്ലാ പരിപാടിക്കും. വ്യത്യസ്തമായിട്ടൊരു മാഷ് പറഞ്ഞു ഈ ഫ്രഷേഴ്സിൻ്റെയൊക്കെ പിന്നെ കുട്ടികൾ പരിചയപ്പെടാനുള്ളൊരു അവസരം വേണം, അതൊക്കെ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കുറേ എല്ലാവരും കൂടെ ഇങ്ങനെ ചാടി കളിക്കുക, എന്നിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ചാടുക, എന്നിട്ട് കുറേ വേർത്ത് അവിടെ മഷിയാക്കി പൊടിയാക്കി ചിലപ്പോൾ കുറച്ച് നേരം തല്ലുകൂടി, ഇങ്ങനെയാണ് പിന്നെ പിരിയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ സാധാരണക്കാരനായ മനുഷ്യൻ്റെ കുട്ടികളോ അതിലുണ്ടാവും, ടീച്ചേഴ്സിൻ്റെ കുട്ടികളോ അതിലുണ്ടാവും, എല്ലാവരും അതിലുണ്ടാകും. പക്ഷേ അവിടെ എന്താണ് ഇവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അതല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറും ചാടിക്കളി
0: മാത്രം.
1: അത്രയുള്ള ആ മ്യൂസിക്കൺ ഓഫ് ആക്കിയാലോ, ഭ്രാന്ത് പിടിച്ച് ആടുന്ന കുറേ അല്ലേ ഭ്രാന്തന്മാരുടെ.
0: ഇതൊക്കെ ഈ പബ്ബിലെ ഇങ്ങനെ ഈ പിന്നെ വിദേശത്ത് പണ്ടൊക്കെ ഈ വിദേശത്തൊക്കെ പബ്ബുകൾ ഉണ്ട് രാത്രി കാലങ്ങളിൽ ലഹരി ഉപയോഗിച്ച് അങ്ങനെ
1: ആർമാദിക്ക
0: അതൊക്കെ ഇവിടെ എത്തിയതാണ് ഇപ്പത്. അതിന് വേറൊരു വേർഷനാണ് ഇതൊക്കെ. സ്കൂളിൽ ഇങ്ങനെ കുട്ടികളെ കളിക്കുക അങ്ങാടിയിൽ, ഇപ്പൊ കണ്ടില്ലേ ഒരു കഴപ്പം പുലരുവട്ടത്ത് പറഞ്ഞ പോലെ അങ്ങാടിയിൽ ചെറിയൊരു കട ഉദ്ഘാടനം ആണെങ്കിൽ ആ ഉദ്ഘാടന ചടങ്ങിലും എന്താണ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വലിയ ടീമിനെ കൊണ്ടുവന്ന് വലിയ ശബ്ദത്തില് ഇങ്ങനെ ലൈറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം.
1: ശബ്ദവും ലൈറ്റും കൂടാതെ എന്താണെന്നറിയോ, അവിടെ ശരിക്കൊരു സ്ഥാപനം വന്നാൽ അതിനെ ചുറ്റുപറ്റിയുള്ള ആളുകളാണല്ലോ ഏകദേശം അവിടേക്ക് ചെല്ലേണ്ടത്, എക്കാലത്ത് ചെല്ലണം. മറ്റുള്ളവർക്ക് ആ ഒരു ഇനാഗുറേഷൻ ടൈമിൽ മാത്രമേ വരുള്ളൂ. എന്നാൽ ഈ സാധാരണക്കാരനും മാന്യനുമായ ആളുകൾക്ക് അവിടെ വരാനും പോകാനും നടക്കാനും, ഞാൻ അങ്ങനെയുള്ള സദസ്സിൽ ചെന്നാൽ ഈ മാന്യത ഉള്ള ഒരാളെ സംബന്ധിച്ച് ആളുകൾ എന്താ വിലയിരുത്തുക, ഇവനെന്തിനാ പോയിക്കണെന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം മനുഷ്യന് ഒരു മാന്യതയുടെ രൂപം എവിടെയും കാണുന്നില്ല. കുറേ അർമാദിക്കേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ അർമാദിച്ച് പോകാനുള്ള സംഗതിയായി കല്യാണ സദസ്സുകൾ മാറി.
0: ഈ കല്യാണ സദസ്സിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ കല്യാണ വധൂവരന്മാരുണ്ടല്ലോ, അവരുടെ അടുത്ത് കുറേ ഫോട്ടോ എടുക്കൽ മാത്രമല്ല, ആദ്യമൊക്കെ ഒരു ഫോട്ടോ എടുക്കലായിരുന്നു. അവരിങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അവരിങ്ങനെ രണ്ടുപേരും നൃത്തം ചെയ്യുന്ന കുറേ പോസ്റ്റുകൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വൃത്തികെട്ട കുറേ കാര്യങ്ങളാണ്.
1: അതെ അതെ, സ്വകാര്യമായിട്ട് ചെയ്യേണ്ട പല സംഗതികളും ഇങ്ങനെ പരസ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കൈയടിക്കാൻ കുറേ പ്രായം ചെന്നൂരും.
0: അതെ, ഇത് പ്രോത്സാഹിപ്പിക്കുക, ഇതിന് ഇത് ഇതൊക്കെ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാ, ഇതൊക്കെ ഇല്ലെങ്കിൽ അതൊന്നും അല്ല എന്നുള്ളതാണ് ആളുകളുടെ വിചാരം.
1: അതെ, ഈ പറഞ്ഞ പോലെ ഈ 10 ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ട് കുറേ മാസങ്ങൾക്ക് മുമ്പ് കാത്തിരുന്നിട്ട് ഇതൊക്കെ ഈ പൈസ ഒക്കെ ചെലവാക്കണതിന് വേണ്ടിയിട്ടാ, സെക്കൻഡുകൾ റീൽസിന് വേണ്ടിയിട്ടാ.
0: അത് മാത്രം,
1: അത് അത്ര ഉള്ളേ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ.
0: അപ്പൊ ഇതൊക്കെ അല്ല, ഇതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതിന്റെ ഒരു സ്പ്രെഡിങ് ഉണ്ട്. അതായത് വലിയ പൈസക്കാർ വലുതായി ചെയ്യുമ്പോൾ ദരിദ്രന്മാരും എന്താണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരും അത് എന്ത് ചെയ്യുന്ന, അവരെ ഒപ്പിച്ച് ചെയ്യുന്നൊരവസ്ഥ. ഇതെന്നൊക്കെ ശരിക്കും വിശ്വാസികൾ മാറി ചിന്തിക്കണം, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കണം എന്നുള്ളത് കൃത്യമാണ്. ഏതായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം.

0: ഏതായാലും നമ്മളെ പുതിരി വട്ടം കഴിഞ്ഞ് ഇങ്ങനെ
1: അതിന്റെ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ആധുനിക റുക്സാന ബാലുശ്ശേരി പുലരിവട്ടത്തിൽ ആധുനിക യുവത്വത്തിന്റെ ആഭാസങ്ങൾക്ക് അനുസരിച്ച് കല്യാണത്തിനും ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നവർ വീണ്ടും
0: വീണ്ടും വിചാരമില്ലാത്തവരാണ്.
1: അതെ, വീണ്ടും വിചാരമില്ലാത്ത മംഗ്ലീഷും മലയാളവും ഒക്കെ പാടെ കൂട്ടിയിട്ട് ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ തീർച്ചയായും സ്കൂളുകളിൽ ഇത്തരം ആഭാസങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടതായി വരുന്നത് വളരെ ദയനീയമാണ്. എല്ലാം ട്രെൻഡ്, ഒരു യുക്തിയുമില്ലാത്തത്, എതിർത്തിട്ടും കാര്യമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതനുഭവിക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാതെ വന്നാൽ പിന്നെന്തായിരിക്കും ഉണ്ടാകുക, അവരൊറ്റപ്പെടും. അങ്ങനെയുണ്ട്.
0: യെസ്, ഇവിടെ സഫിയ മാംഗ്ലൂര് അറബിയിൽ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനതാരിബുൽ അൽമിയത്ത് സാനിയത്ത് മിൻ മാംഗ്ലൂർ അദർസ് വിക്കുല്യത്തിൽ ഫുർഖാൻ ഇസ്ലാമിയത്തിൽ അറബിയത്തി ജാമിയത്തിൽ ഹിന്ദ് മാജിസ്റ്റർ എം എക്ക് വേണ്ടി ജാമിയത്തിൽ എന്തെങ്കിലും ചേരാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ബക്കാലിയസ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് വഴി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും അവരോട് പറയാനുള്ളത് അതിനുള്ള ഒരു ചില അല്ലേ,
1: ഇവിടെ ജാമിയ ഹിന്ദിലാണോ?
0: യെസ് യെസ് യെസ്, അതിനുള്ള കുറച്ച്
1: സമയമാകുമ്പോൾ
0: സമയമുണ്ട്. അതിനുള്ള കുറേ കാര്യങ്ങൾ പ്രിപ്പറേഷൻ നമുക്ക് വേണമല്ലേ. ഈ ക്വാളിഫിക്കേഷൻ വെറും ഡിഗ്രി കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ അവിടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ പരീക്ഷയൊക്കെ ഉണ്ടാകും. അതിലൊക്കെ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തേടാം അല്ലേ.
1: മോസിന മഞ്ചേശ്വരം ഒരു ബേജാറിലുള്ളത്, നമ്മള് ക്വിസ് കഴിഞ്ഞു വന്നോ? അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ തുടങ്ങുന്നുള്ളൂ അല്ലേ. ഉസ്താദിന്റെ പ്രഭാഷണം എത്രയോ അർത്ഥവത്തായതാണ്. ഇപ്പോഴും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് എന്ന് അണയാത്ത ദീപമായി മാറുമ ചെറിയൊരിടപെടൽ അരുമയാം വാക്കുകളിൽ അകറ്റാൻ വലിയ തിന്മകൾ അറിവിന്റെ വെളിച്ചമയാണെന്ന് സംഘടന. ഇത് ആരായിരിക്കും? അമീർ ടി അടുത്തനാട്ടുകാര. അദ്ദേഹത്തിന്റെ എന്നും ഓരോ കവിതാ ശകലങ്ങൾ നമുക്ക് വരാറുണ്ട്.
0: എല്ലാവരും അങ്ങനെ ആവുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങനെ ആകാതിരിക്കുക. ഇതാണ് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം. നമ്മളെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലുള്ള പ്രശ്നം ഇപ്പോൾ അതാണ്, ഈ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയും എല്ലാവരും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആകാതിരിക്കുന്നതാണ്.
1: വെറൈറ്റി കൊണ്ട്
0: അല്ല, ഇതാണ് വെറൈറ്റി എനിക്ക്
1: അല്ലേ. അതായത് അവിടെ ഇങ്ങനെ നമ്മൾ പലതും നമ്മൾ കണ്ടല്ലോ. ആനപ്പുറത്ത് വന്നു, ജെ സി ബിയിൽ വന്നു,
0: മയ്യത്തും കട്ടിൽ വരെ
1: മയ്യത്തും കട്ടിൽ വന്നു. ഇപ്പൊ പുതിയത് എന്താ വെച്ചാല് ഈ ഹൊറർ ഉണ്ടല്ലോ, പ്രേതങ്ങളെ രൂപക്കെ ഇങ്ങനെ മുഖം മൂടിയും അതുപോലത്തെ ഡ്രാക്കുള എന്നൊക്കെ പറയുന്ന രൂപത്തില് അങ്ങനെ
0: വരിക.
1: ഒരാൾക്കാരെ ഇങ്ങനെ ഇടയില് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് അറിയുന്നില്ല.
0: ഒക്കെ എന്തിനാണ് ഒരു കുറച്ച് സമയത്ത് റീൽസിനും അതിങ്ങനെ ആളുകൾ കാണുമ്പോ ആ കണ്ടോ ഭയങ്കര സംഭവം ട്രെൻഡ്.
1: ഏതായാലും നമുക്കേ ആളുകളിങ്ങനെ പിന്നെ മുൾമുനിൽ നിർത്താൻ പാടില്ല. മോർണിംഗ് ലൈവ് അത്
0: ആയിക്കോട്ടെ, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താം
1: അല്ലേ.
0: ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യണം.
1: അതെ,
0: പിന്നെ പേരിൻ്റെ കൂടെ തന്നെ സ്ഥലം എഴുതണം. സ്ഥലം എഴുതാൻ വേറെ സ്ഥലം ഉണ്ടെങ്കിലും പേരിൻ്റെ കൂടെ തന്നെ സ്ഥലം എഴുതണം.
1: എഴുതിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ
0: അനീഫ കുറെ ഉണ്ടാവും അല്ലേ. അനീഫ വണ്ടൂരിന് എഴുതിയാലാണ് അല്ലെ, നമുക്ക് മനസ്സിലാവുള്ളൂ.
1: അതെ, അതിനോടൊപ്പം അതിന് മുമ്പ് ഒരു കാര്യം, ഒരു ചെറിയൊരു അറിയിപ്പായിട്ട് പറയുന്നത്, ഇന്നിപ്പോ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ ഫാമിലി ടെലിക്വിസ് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടെലിക്വിസ് ഇന്ന് നമ്മൾ 2:45 മുതൽ 3:45 വരെയാണ് എന്തുള്ളത്. പിന്നെ ഫാമിലി ടെലിക്വിസ് ഉണ്ടാവുക. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണം, കുട്ടികൾ മുതിർന്നവർക്കൊക്കെ വിളിക്കാം, ഫാമിലി കുടുംബ സമേതം വിളിക്കാം. ഇന്നത്തെ വിഷയം ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും എന്നാണ്. അപ്പൊ അത് ആ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ടെലിഗസിലേക്ക് 2:45 മുതൽ 3:45 വരെ ഒരു മണിക്കൂർ പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വിളിക്കാം.
0: 90 20 840 840 കാണാപാഠം പഠിച്ചോണ്ടേ പെട്ടെന്ന്. 90 20 840 840 നല്ല ഫാൻസി നമ്പർ ആണ് അല്ലേ.
1: അതെ, ഇനി നമുക്ക് നമ്മുടെ മോർണിംഗ് ക്വിസിലേക്ക് പോകാം.
0: ഇൻഷാല്ലാ.
1: അപ്പോൾ ഇന്നത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആര്?
0: ഓപ്ഷൻ അറിയാം. ഓപ്ഷൻ എ ഇമാം തിബ്രീസി, ഓപ്ഷൻ ബി ഇമാം ബുഖാരി, സി ഇമാം മുസ്ലിം, ആൻഡ് ഡി ഇമാം മാലിക്. ചോദ്യം ആവർത്തിക്കുകയാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആര്?
1: ഓപ്ഷൻ എ ഇമ്രാം തിബ്രീസി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം മാലിക്. ഒന്നുകൂടി
0: ഓക്കെ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇമാം തിബ്രീസി, ഓപ്ഷൻ ബി ഇമാം ബുഖാരി, ഓപ്ഷൻ സി ഇമാം മുസ്ലിം, ആൻഡ് ഓപ്ഷൻ ഡി ഇമാം മാലിക്.
1: അതെ, സ്റ്റാർട്ടായി തുടങ്ങി.
0: സ്റ്റാർട്ടായി, ടൈം ഈസ് ഗോയിങ് അല്ലേ. സെക്കൻഡ്സ് ഈസ് വാല്യൂസ് വാല്യുബിൾ. ഈ സെക്കൻഡ് വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാണെങ്കിൽ ഈ മോർണിംഗ് ലൈവ് ക്വിസിലൊന്ന് പങ്കെടുത്താലേ മനസ്സിലാവുള്ളൂ.
1: അതെ, സമയം അവസാനിച്ചു അല്ലേ.
0: അവസാനിച്ചു.

0: ഇവിടെ മോർണിംഗ് ലൈവ് ക്വിസ് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. ശരിയായ 13 ആളുകളെ സിസ്റ്റം തിരഞ്ഞെടുക്കും, നമ്മൾ വായിക്കും ഇൻഷാല്ലാഹ്. കറക്കിക്കുത്ത് റിസൾട്ട് വരുമ്പോൾ നോക്കാം. ജമീല വി കെ ചോദ്യം, ഇച്ചിരി കടുപ്പമേറിയെന്ന് അജിവ വജീഹ്.
1: ഇപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് ഇത് ഈസി ആയിരുന്നു, കുട്ടികളുള്ള ചോദ്യമാണ് എന്നാണ് ഇതുവരെ.
0: സ്വാഭാവികം.
1: അതെ, അപ്പൊ അതങ്ങോട്ട് മാറി മറിഞ്ഞൊക്കെ വരും, അത് നമ്മൾ ബേജാറാവണ്ട അല്ലേ.
0: ഒരിക്കൽ പോയാൽ തിരിച്ചു വരാൻ കഴിയാത്ത
1: നല്ലൊരു മറുപടി വന്ന,
0: ഒരിക്കൽ പോയാൽ തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ഗാന്ധിക ശക്തിയുണ്ട് എന്റെ ജാമിയക്ക്.
1: അതെ,
0: എന്ന്
1: എന്താണ് മോളാണ് അപ്പോ പിന്നെ നാദിറടി മുഴക്കല് പറഞ്ഞെന്ന് വെച്ചാല്, ഇത്രയും കടുകട്ടിയായാലും കുഴപ്പമില്ല, അറിവാണല്ലോ പറഞ്ഞത്. അതാണ് അതിന്റെ പോയിന്റ്. നമ്മൾ അറിയണതായിരിക്കും വിജയമാകുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഉത്തരം എഴുതുക, അതിനൊക്കെ പ്രാധാന്യം. ഇപ്പൊ ഇന്നത്തെ അതിൽ കുറെ ആൾക്കാർ തെറ്റിച്ചു വന്നിട്ടുണ്ട്, കാരണം അറിയില്ല, ചിലവർ കറക്കി കുത്തിയേക്കണം. കറക്കി കുത്തിയിൽ ചിലപ്പോൾ ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടാകാം, തെറ്റിയിട്ടും ഉണ്ടാകാം. അപ്പൊ അതെന്താ വെച്ചാൽ അത് അറിയില്ല. നമ്മൾ സാധാരണ നിലക്കുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഇത്തരം കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇത് നല്ലതാ,
0: അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിന്റെ പേരും അതിന്റെ ഒരു ഓദറി നമുക്ക് കിട്ടണം.
1: അതെ,
0: അപ്പൊ ഒരു പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു കിതാബ് ഒന്ന് എടുത്തു നോക്കണമെന്നോ വായിച്ചു നോക്കണമെന്നോ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരുപാട് അറിവ് വീണ്ടും കിട്ടുകയാണ്.
1: അതാണ് അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ പറയുന്നത്, ഇന്നത്തെ ചോദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
0: അതെ,
1: അപ്പൊ അത് ആ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ പുതിയ അറിവാണ്.
0: കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്കത് അറിയില്ല എന്ന് ഉറപ്പല്ലേ, അപ്പൊ ഒരു അറിവ് കിട്ടും അല്ലേ.
1: അതെ,
0: നമുക്കേ പേര് പറയേണ്ടാത്ത ചെറിയൊരു പ്രയാസം നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ വീട്ടിലെ ഒരു അംഗം വയറു സംബന്ധമായ അസുഖം കാരണം മിംസ് ഹോസ്പിറ്റലിൽ ICU-യിലാണ്. അസുഖം കഴിഞ്ഞൊരു മാസം മാത്രമേ ആയിട്ടുള്ളൂ, സീരിയസ് ആണ്. അസുഖം മാറാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.
1: അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ.
0: ആമീൻ.
1: അപ്പോ ടെലിഗിസിന് പിന്നെ സമ്മാനം ഉണ്ടോന്നാണ്. അതെ, നമ്മുടെ ഫാമിലി ടെലിഗിസിന് സമ്മാനമുണ്ട്. രാവിലത്തെ മോർണിംഗ് ക്വിസിന് ഇല്ല, മറ്റേ റേഡിയോയിൽ നടക്കുന്ന ടെലിഗിസിന് എന്തുണ്ട്? സമ്മാനമുണ്ട്. 3 ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. 3 വിന്നറായാല് അവർക്ക് സമ്മാനം വീട്ടിലേക്ക് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും ഇൻഷാല്ലാഹ്. അബൂബക്കർ പത്തപ്പിരിയാണ്
0: ചോദിച്ചിട്ടുള്ളത്. തലയാടിൽ നിന്നും ഉമറിയം പറയുന്നു, ഞാൻ ഉത്തരം എഴുതി ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ ഇന്നൊരു അറിവ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇമ്രാൻ എൻ വി കുമരനെല്ലൂരുള്ളത്. എന്താ റസിയ ചെങ്ങാനി പറയുന്നത്, പേര് ഇന്ന് കൂടുതൽ പേരും കറക്കി കുത്തിയിട്ടുണ്ടാവും.
1: അതെ, അതാണ് കാണുന്നത്, കറക്കി കുത്തിയാണ് കാണുന്നത്.
0: യെസ്.
1: അപ്പോൾ നമുക്കൊന്ന് ഒരു 1 മിനിറ്റ് ടോക്ക്.
0: ഒരു മിനിറ്റ് അല്ലേ?
1: ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു ടോക്ക്,
0: ഒരു മിനിറ്റോടെ തിരിച്ചു വരാം.
1: അതെ,
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾക്കും പല കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വിശപ്പ് മാറാൻ നമ്മൾ ഭക്ഷണം കഴിക്കും, ദാഹമകറ്റാൻ നമ്മൾ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതുപോലെ രോഗത്തിന് ചികിത്സിക്കലും ഈ പറഞ്ഞ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ചികിത്സ തേടുക എന്നത് തവക്കുലിനോ ഇസ്ലാമിക വിശ്വാസ ആദർശങ്ങൾക്കോ എതിരല്ല. അല്ലാമ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അത്തദാവി അംറുൻ മഷ്റൂഉ, ചികിത്സ എന്നത് മതം അനുവദിച്ച ഒരു കാര്യമാണ്. ലാ ബഅസ ബിഹി വലാ യുനാഫി അത്തവക്കുൽ, അതുകൊണ്ട് ചികിത്സ തേടുന്നത് കൊണ്ട് യാതൊരു തകരാറുമില്ല, അത് തവക്കുലിന് എതിരുമല്ല.
1: മാഷാല്ലാ, നമ്മുടെ ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത്. 1952 ദിവസങ്ങളായി നമ്മളിത് പിന്നെ ഈ 1 മിനിറ്റ് ടോക്ക് തമ്മിലേക്ക് കടന്നു വന്നിട്ട് പല രൂപത്തിലുള്ള ഒരു നിമിഷം കൊണ്ട് പല ചിന്തകളും അറിവുകളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടത് 1049 വൺ മിനിറ്റ് ടോക്കാണ്.

0: സീനത്ത് പാലക്കാട് പറയാണ്, അസ്സലാം വലൈക്കും. അവർക്ക് എത്രയും പെട്ടെന്ന്, നമ്മളിപ്പോ ഒരാളുടെ അസുഖത്തെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തി അല്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രാർത്ഥന വരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
1: അങ്ങനെ കുറെ ആളുകൾ അവരുടെ ആ രോഗത്തിന് പ്രാർത്ഥനയുമായി വന്നിട്ടുണ്ട്. സീനത്ത് പാലക്കാടിനെ പോലെ റുക്സാന ബാലുശ്ശേരി, അള്ളാഹു അവരുടെ രോഗത്തിന് വളരെ എളുപ്പം ശിഫ നൽകട്ടെ. ആമീൻ.
0: താഹിറ മാഹിന്റെ ഒരു ചോദ്യം കണ്ടു, നിങ്ങള് ഫാമിലി ക്വിസിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്ന്.
1: ഫാമിലി ക്വിസിൽ പങ്കെടുക്കേണ്ടത് 90 20 840 840 എന്ന നമ്പറിൽ 2:45 മുതൽ 3:45 വരെയുള്ള സമയത്തിനുള്ളിൽ വിളിക്കുക. വിളിച്ചോണ്ടിരിക്കണം. ആകെയുള്ള ഒരു പരാതി എന്താ വെച്ചാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആ സമയത്ത് പല ആളുകൾ ഇങ്ങനെ കുട്ടികൾ വിളിച്ചോണ്ടിരിക്കായിരിക്കും. അവര് വിളിച്ച് ഫോൺ കിട്ടിയാൽ എന്ത് ചെയ്യും, ഫോണിൽ നമ്മള് നമ്മുടെ ആങ്കർമാര് ചോദിക്കും.
0: ലൈവാണ്
1: ആ ചോദ്യത്തിൽ അവർ ഉത്തരം പറയാ. അങ്ങനെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അതിൽ എന്ത് ചെയ്യാ, അവർ ഉത്തരം പറഞ്ഞാൽ അവർക്ക് സമ്മാനം കിട്ടും എന്നുള്ളതാണ്.
0: അനീഫ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് പറയണം നിങ്ങളേല് പെടുന്നുള്ളത്. ഇപ്പൊ നമ്മളെ പല വ്യത്യസ്തമായ ആളുകളോടും സംസാരിക്കുന്ന ഇടപെടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും നമ്മളെ എല്ലാവരും. അപ്പോ ഒരു മൂന്ന് ആളുകൾ, മൂന്ന് വിഭാഗം ആളുകൾ, അവരെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. അപ്പം നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും ആശയം. ഇതിൽ ഏറ്റവും ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരെന്ന് വെച്ചാൽ, എന്ത് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവനവൻ്റെ പ്രശ്നങ്ങളെക്കാൾ പ്രാധാന്യം നൽകി അങ്ങോട്ട് മരിക്കാന്ന് പറയില്ലേ, ചങ്ക് പറിച്ചു കൊടുക്കാന്ന് പറയും. അവൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേട്ട വാക്കാണ്. അപ്പോൾ ആ ഒരു ചങ്ക് പറിച്ചു കൊടുക്കുന്ന കുറച്ച് വിഭാഗം നമ്മളൊക്കെ കൂട്ടത്തിലുണ്ടാവും. അവർക്കൊരു പക്ഷെ അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ സ്വന്തം കാര്യങ്ങളുടെയും കാട്ടിലൊക്കെ പ്രാധാന്യം ഉണ്ടാകുക. അത്തരം മറ്റുള്ളവരുടെ ജീവിതത്തെ ജീവിതത്തിൽ സമാധാനം പകർന്നു കൊടുക്കുക എന്നുള്ളതിനായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ. രണ്ടാമത്തൊരു വിഭാഗം ഉണ്ട്, അവരെങ്ങനെയാ അറിയോ, പിന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടും, എന്താലേ എന്താപ്പ അവസ്ഥ, ആ ചങ്ങായിവൻ്റെ പിന്നെ ഉമ്മാനോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയത്, അല്ലെങ്കിൽ ആ ഭാര്യനോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഓനെ എന്തൊരു തെറിയാലേ പറയണത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വലിയ ഒരു പ്രയാസമായിട്ടും പ്രശ്നമായിട്ടും ഒക്കെ അവതരിപ്പിക്കും. പക്ഷേ അവനവൻ്റെ ആളുകളോട്, അതായത് ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ വളരെ വീക്കായിരിക്കും, ഭാര്യയെ ചിലപ്പോൾ തെറി വിളിക്കുന്നുണ്ടാകും, തല്ലുന്നുണ്ടാകും, ആക്രമിക്കുന്നുണ്ടാകും. അതേപോലെ പിന്നെ ആരെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതോ അല്ലെങ്കിൽ തല്ലുണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ തെറിയും കാര്യങ്ങൾ വിളിക്കുകയും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നിലനിർത്തുന്ന ആളുകളുണ്ടാവും. ഈ രണ്ടാമത്തെ വിഭാഗം. അത് മൂന്നാമത്തെ വിഭാഗം എങ്ങനെയാ വെച്ചാൽ, ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നമ്മളെ കാര്യം എന്ത് ചെയ്യണം, നടക്കണം. അതിനി എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, അതിനി പെരിയിലുള്ള ആളുകളാണെങ്കിലും ശരി, ഭാര്യയും കുട്ടികളാണെങ്കിലും ശരി, ഞാൻ കരുതിയ കാര്യം നടക്കണം എന്ന ആ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആളുകളുണ്ടാകും. ഇതിലേറ്റവും ഒന്നാമത്തെ ആളുകൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടിപ്പോയി എന്നൊരു സംശയം. രണ്ടാമത്തെ ആളുകൾ യഥാർത്ഥത്തിൽ നിഷ്കളങ്കത ഇല്ലാത്തവരാണ്, ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. മൂന്നാമത്തെ ആളുകൾ തികച്ചും സ്വാർത്ഥരുമാണ്. അപ്പം ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകൾ മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് കുറേ ആളുകളായിട്ട് ഇടപെടുമ്പോൾ മനസ്സിലാവും. ഈ മൂന്നിലെ ഏതെങ്കിലും ഒന്നിലേക്ക് പാകപ്പെടുന്ന ആളുകളാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതിൽ പെടും എന്നതൊരു ചോദ്യമാണ്.
1: എന്നോടാ ചോദ്യം? അതോ
0: ഇത് നിങ്ങളോടും ശ്രോതാക്കളോടാണ്, നിങ്ങളോടുള്ള നിങ്ങൾ പറയണ്ട. അതിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഏതാ പെടുക? ഏറ്റവും ഒന്നാമത്തിൽ ഇപ്പം ഞാൻ വിടുമോ? എല്ലാത്തരം ഇപ്പോൾ മരിച്ചിട്ട ഒരാളാണപ്പോൾ ഞാൻ എന്ന് നമ്മളെ കുറിച്ച് ആലോചിക്കണമല്ലോ. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ ഈ കുറേ ആളുകൾ വരുന്നത്, അതായത് മറ്റുള്ള ആളെ വിഷയം ഭയങ്കര പ്രശ്നമായിട്ട് കാണും, പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം. ഇപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു ഉമ്മ പ്രയാസം അനുഭവിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രയാസം പറയുന്ന ഒരാൾ, ഞാൻ കാരണം എൻ്റെ ഉമ്മ വിഷമിക്കണ്ടല്ലോ എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ സ്വഭാവം കൊണ്ടും, എൻ്റെ ഭാര്യ എൻ്റെ പിന്നെ സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിഷമിക്കുന്നുണ്ടല്ലോ. അതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ മറ്റ് വിഷമങ്ങളിൽ ഇങ്ങനെ വലിയ സങ്കട സംസാരങ്ങൾ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. അതിൽ നമ്മൾ അറിയാതെ പെടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്തെ ആൾക്കാർ പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥരാണ്. ഒരിക്കലും ഈ കുട്ടികൾ മക്കൾ എന്തായാലും പ്രശ്നമല്ല, മാതാപിതാക്കൾ എന്തായാലും പ്രശ്നമല്ല. നമുക്ക് നമ്മളെ കാര്യം എന്ത് ചെയ്യണം, നടക്കണം. അതിന് അവർക്ക് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇന്നെ നടക്കണം. അങ്ങനെയുള്ള ആളുകളുണ്ടാവും.
1: അതെ.
0: അപ്പോൾ ഈ മൂന്ന് വിഭാഗം.
1: ഈ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നില്ല, ഈ ഒരു ചോദ്യത്തിൽ വന്നത് എനിക്ക് തോന്നുന്നത് എന്താണോ, ഒരാൾ ചോദിച്ചു നിങ്ങൾ ഉമ്മാനെ ഇപ്പോഴും അടിക്കാറുണ്ടോ, എന്താ ഉത്തരം
0: പറയാന്ന് പറഞ്ഞാൽ പണ്ട് അടിച്ചിരുന്നു,
1: പണ്ട് അടിച്ചിരുന്നു
0: അല്ലേ,
1: ഉണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പോഴും അടിക്കുന്നുണ്ട്.
0: ഇപ്പോഴും അടിക്കുന്നുണ്ട്.
1: അപ്പൊ ആൾക്കാര് പറയാൻ ബുദ്ധിമുട്ടും.
0: പറയണ്ട, മനസ്സിലാക്കിയിട്ട് സ്വയം ഒരു വിലയിരുത്തലുണ്ടായ മതി. എന്തായാലും ഇതിൽ പെട്ടുപോകും. ഈ മൂന്നെണ്ണത്തിൽ ഒന്നിൽ പെട്ടുപോകും, അതിൽ രണ്ടാമത്തേലാണ് ഏറ്റവും കൂടുതൽ
1: ആളുകൾ
0: ചാൻസ് ഉള്ളത്. യെസ്. അപ്പൊ നമ്മള് കുറെ ആളുകളോട് ഇങ്ങനെ ഇടപെടുമ്പോഴേ നമ്മളെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ.
1: അതെ അതെ.

0: ഓക്കെ, ഇപ്പോൾ പീസ് റേഡിയോക്ക് എത്ര സ്റ്റുഡിയോ ഉണ്ട് എന്നാണ് നഫീസ ചെറുകോട് ചോദിക്കുന്നത്.
1: നല്ലൊരു ചോദ്യമാണ് അല്ലേ?
0: അതെ, ആളുകൾക്ക് അറിയാൻ വേണ്ടിയാണ് പീസ്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഇന്ന് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരും, നമ്മൾ പറയാറുണ്ട്. അപ്പം നമുക്ക് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ജാമ്യ നമ്മുടെ കോളേജിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, പെരിന്തൽമണ്ണ നമ്മുടെ മെയിൻ സ്റ്റുഡിയോ.
1: മെയിൻ സ്റ്റുഡിയോ?
0: അതെ,
1: നമ്മളിപ്പോൾ മെയിൻ സ്റ്റുഡിയോ
0: സ്റ്റുഡിയോയിലുള്ളത്.
1: യെസ്. പിന്നെ വിദേശത്തൊക്കെ ഉണ്ട് അല്ലേ?
0: പിന്നെ വിദേശത്തുകളുണ്ട്.
1: എവിടെ
0: എവിടെ ഇപ്പോൾ പേരിട്ടില്ലല്ലോ.
1: യെസ്, കുറേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അല്ലേ. ഇൻഷാല്ലാ.
0: പിന്നെ നമ്മളിട്ട് നല്ല എന്താണ്, നമ്മളതല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന സ്റ്റുഡിയോകളും നമുക്ക് ഇൻഷാല്ലാ.
1: അപ്പോൾ ഏതായാലും ലോകത്തിന് വെളിച്ചം പകരാൻ പീസ് റേഡിയോയുടെ പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം. നമ്മൾ സപ്പോർട്ടിനെ കുറിച്ച് സാധാരണ ഇപ്പം ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തലുണ്ട് അല്ലേ. ഏതായാലും പീസ് റേഡിയോയുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ട് എല്ലാവരും അവനവൻ്റെ മനസ്സറിഞ്ഞ് നൽകുന്ന ഓരോ നാണയങ്ങളും അല്ലെങ്കിൽ തുട്ടുകളും വളരെ വിലപ്പെട്ടതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്താം.
0: ഇവിടെ ഒരു ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മോനെ ഇങ്ങനെ എന്താ പറയാ, ഹുണ്ടിക എന്തിനു പറയാ, കുറ്റി അല്ലെ, പൈസ ഇങ്ങനെ ചില്ലർ പൈസ ഇട്ടൊക്കെ അതൊരു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിരും. ഇവിടെ അടുത്തുള്ളതാ നമ്മളെ എന്താ പറയാ, ഈ മണ്ണാർക്കാട് റോഡിലെ ഒരു സ്ഥലമുണ്ട്, പേരിന് കിട്ടണില്ല. ഇവിടെ തൊട്ടടുത്താ നമ്മളെ ഈ ഷിഫ സെന്ററിന്റെ അടുത്ത് എവിടെയാണ്
1: ഏതായാലും പഠിച്ച പേര് പറഞ്ഞ പ്രതിഫലം കൊടുക്കട്ടെ.
0: ആ മീൻ അത് കൊടുത്ത് അയക്കലുണ്ട്, കുട്ടികളെ ഒരു ഇതാണല്ലോ. അങ്ങനെ പലരും ചില ആൾക്കാർ സ്വന്തം വരുമാനത്തെ ഇപ്പോൾ സാലറി കിട്ടുമ്പോൾ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നമുക്ക് എന്താ ചെയ്യാം, റേഡിയോക്ക് വേണ്ടി ചെയ്യാം.
1: നിങ്ങളിത് പറഞ്ഞപ്പോ ഒരു രക്ഷിതാവിന്റെ ഒരു തിരിച്ചറിവുണ്ടാക്കിയ ഒരു സംഭവം കൂടെ ഇതിലുണ്ട്. അതായത് ഈ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് ഇങ്ങനെ ഈ പൈസ ഇട്ടാക്കാനുള്ള സാധനം മേടിച്ചു കൊടുത്തു അനിഫ്ക.
0: അപ്പൊ
1: മേടിച്ചു കൊടുത്തിട്ട് ഈ മൂന്ന് മക്കളാണ് ഒരുക്കുള്ളത്, ഈ കുട്ടികൾ എന്ത് ചെയ്ത് ഇതിലൊക്കെ ഇങ്ങനെ പൈസ ഇട്ടിച്ചു. അപ്പൊ ഇവരെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നത് ഇത് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ. അപ്പൊ ഇവരെ ഉമ്മ എന്ത് ചെയ്തു അറിയോ, ഉപ്പ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ മാറി നിന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു ഇങ്ങനെ ഈ തോട്ടങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇതാകുന്നൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവർ വാപ്പാൻ്റെ ബർത്ത്ഡേ പറഞ്ഞാണ്ട് ജന്മദിനം ആണെന്ന് പറഞ്ഞാണ്ട് അന്ന് ഈ കുറ്റി മൂന്നും പൊട്ടിച്ചിങ്ങാണ്ട് 1000 ചില്ലറ 1000 റുപ്യൻ്റെ കേക്കും പിന്നെ ഒരു 10 2000 റുപ്യൻ്റെ അടുത്ത് രാത്രി അന്ന് ഫുഡും കഴിച്ചു. അപ്പോൾ ഈ വാപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് ഉമ്മ പറഞ്ഞതല്ലേ, അപ്പോൾ മക്കൾ വണ്ടി ഓടിക്കാൻ പ്രായമുള്ള മകനുണ്ട് കൂടെ. അപ്പം ഇങ്ങനെ പോണ സമയത്ത് പിന്നെ ഈ മകന് ഉമ്മാനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഈ പൈസയൊക്കെ നമ്മളിങ്ങനെ ഒരുക്കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ബർത്ത്ഡേക്കൊക്കെ നമ്മളിത് ചിലവഴിക്കുമ്പോൾ ഞങ്ങളിത് എല്ലാ വർഷവും പ്രതീക്ഷിച്ച് പോകൂലേ, അപ്പോൾ എല്ലാ വർഷം ഇപ്പം ഇങ്ങനെ നമ്മളൊരു പൈസ അതിനിങ്ങനെ ഇപ്പം നാലാൾക്കാർ അഞ്ചാൾക്കാരുണ്ടെങ്കിൽ അഞ്ചാൾക്കാർക്കും ഇങ്ങനെ അഞ്ചൊരാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിന് വലിയൊരു പൈസ നമ്മൾ വെറുതെ ചിലവാക്കല്ലേ, ഇതൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് മകനും ഉമ്മയെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്. ഉമ്മ ഒരു ടീച്ചറും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ സാമ്പത്തികം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, കഴിവുണ്ടോ ഇല്ലെന്നുള്ള അപ്പുറത്ത് നമ്മൾ ചിലവാക്കുന്നത് എന്തിനു ചിലവാക്കുന്നു എന്നത് പക്ഷെ ആ മകനുണ്ടായ തിരിച്ചറിവ് ആ ടീച്ചർ കൂടി ആയ ഉമ്മക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ മകനെ ചോദിച്ചപ്പോൾ ഉമ്മ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഏതായാലും ഇപ്പം നമ്മൾ വാങ്ങിയില്ലേ ഇന്നത്തെ എങ്ങനെയാണ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു. അപ്പോൾ ഇത് ഓരോ രക്ഷിതാവും ചിന്തിക്കണം. കാരണം
0: അറിവല്ല തിരിച്ചറിവാണ് പ്രധാനം.
1: കാരണം ഓരോ രക്ഷിതാവും ആലോചിക്കേണ്ടതുണ്ട് അവനാൻ്റെ വീട്ടിലിത് എങ്ങനെയെന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ളവരെങ്ങനെ ബർത്ത്ഡേ പാടില്ല, പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആൾക്കാർക്ക് അതിൻ്റെ അപ്പുറത്ത് എന്ത് ബർത്ത്ഡേ ഉള്ളത് അല്ലേ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ വീട്ടിലും കുടുംബത്തിലും പേരെ കുട്ടികളും മരുമക്കളും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മൾ ദമാമിലുണ്ട്, ദമാം സ്റ്റുഡിയോ നമ്മൾ അമീർട്ടി നമ്മൾക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് ഇവിടെ അവർ എഴുതി കാണിച്ചു.
1: വിദേശത്ത് ഉള്ള ആളുകൾക്ക് പിന്നെ പ്രത്യേകിച്ച് അത്
0: നമ്മളെ അബ്ദുൽ ജബ്ബാർ മദീനൊക്കെ അവിടെ നിന്നാണ് അധികം റെക്കോർഡ് ചെയ്യാറുള്ളത്. നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരും. അപ്പൊ നമ്മള് മോർണിംഗ് ലൈവ് പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോ എന്നാണ്. അധിക ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അധികം ഒരു ദിവസമാണ് ഗ്രീൻ വാലി സ്റ്റുഡിയോ അല്ലേ, അധികവും മെയിൻ സ്റ്റുഡിയോ പെരിന്തൽമണ്ണയിൽ തന്നെയാണ്. എന്ത് ആ ചോദ്യത്തിനുള്ള അതാണ്. പിന്നെ
1: അല്ല നമ്മൾ ശരിക്കും എന്താ അറിയോ അനിഫ്ക, നമുക്കറിയിട്ടില്ല നമ്മള് ശ്രോതാക്കള് ശ്രോതാക്കളിത് പെട്ടെന്ന് പ്രതികരിക്കണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിട്ടേ. അതാണ്.

0: അപ്പോ മറ്റൊരു ഫീഡ്ബാക്ക് എന്താന്ന് ചോദിച്ചാല്, നിങ്ങളിപ്പോ ഒരു സംഭവം ചോദിച്ചല്ലോ, മൂന്നാളുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ എൻ കെ എം അഷ്റഫ് പത്തപ്പുരിയം അദ്ദേഹം പറയുന്നത്, മദീന പള്ളിയിൽ ഒരു മാസം ഇത്തികാഫി ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വന്തം സഹോദരന്റെ ബുദ്ധിമുട്ടിൽ അവനെ സഹായിക്കുന്നതാണ്.
1: യെസ്
0: അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടു അല്ലേ?
1: അതാണ്
0: അതുപോലെ തന്നെ എസ് താമരശ്ശേരി, പേരേ അറിയാത്ത എസ്
1: താമരശ്ശേരി,
0: അവർ പറഞ്ഞ മൗലവി പറഞ്ഞ കാര്യം എത്ര അർത്ഥവത്താണ്. കോളേജിൽ ഇത്തരം പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല, പറഞ്ഞതിന് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നു മക്കളെ. നമ്മുടെ മക്കൾ പോലും അതിലേക്ക് ചായുന്നു. എത്ര പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെടുകയല്ലാതെ അവർക്ക് മനസ്സിലാവില്ല. അള്ളാഹു തിന്മയിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: യാസിൻ ഷെരീഫ് നിറമരുതൂർ
0: പറഞ്ഞു വന്നിട്ടുണ്ട്. റുസ്ത ഇന്നത്തെ ചോദ്യം കേട്ടില്ല തോന്നുന്നുണ്ട്, ഒന്നും കൂടി പറയുമെന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. എന്നാലും ഇനി അത് റിവൈൻഡ് എന്ന് കേക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം പറയുമ്പോ അപ്പോ പറയാം.
1: ഇൻഷാല്ലോ
0: ഓപ്ഷൻ എഴുതാൻ ഇതില്ലല്ലോ.
1: അതെ, അപ്പൊ നമുക്കേ വൺമിൻ ടോക്കും നമ്മളെ അനുഭവമൊക്കെ പങ്കുവെച്ചു. ഇനി നമുക്ക് ഇൻഷാല്ലാ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കിട്ടുമായിരുന്നു.
0: അതെ.

0: മാഷാ അല്ലാ.
1: മാഷാല്ലാ.
0: അധ്യായം 46 അൽ അഹ്കാഫിലെ ആയത്താണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. 33-34 വചനങ്ങളാണ്. അപ്പോൾ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇപ്പോൾ 1 മിനിറ്റ് പോലെ നേർവഴി പോലെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2462 ദിവസങ്ങളായി. 2447-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത്. ഓക്കെ.

0: ഇവിടെ ഒരുപാട് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വന്നപ്പോൾ ആയിഷ നർമിൻ വണ്ടൂര് പറയാണ്, അസ്സലാം അലൈക്കും, ഇന്ന് എൻ്റെ അബിയാണ്. ആ മാഷാല്ലാ, നിങ്ങളെ മകളാണ്. അതെ, ഓക്കെ ഓക്കെ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അപ്പൊ മക്കള് ലൈവിലുണ്ട്?
1: ലൈവിലുണ്ട്,
0: ഉണ്ട്, കേൾക്കട്ടെ. മാഷാല്ലാ, ഓക്കെ. അബ്ദുൽ കരീം തുംനാട്, തുമിനാട് അല്ലേ, സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ആമിന കാരക്കുന്ന് മാളികാപ്പറമ്പ്, അസ്സലാം വലൈക്കും, എല്ലാ വിധത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും കുറക്കാൻ സഹായിക്കുന്നു എന്ന് നഫീസ പത്തപ്രിയം എഴുതിയിട്ടുണ്ട്.
0: യെസ്, അതുപോലെ മറ്റേ
1: ഇനി നമുക്ക് ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പോകാം
0: അല്ലേ.
1: ഖുർആനിലെ അല്ല, റേഡിയോയിലെ മറ്റൊരു പ്രോഗ്രാമാണ് ജനക്ഷേമം. അപ്പോൾ സാധാരണ നമ്മൾ ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് ജനക്ഷേമ പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്.
0: അതെ, ജനക്ഷേമം എല്ലാ ദിവസവും വ്യാഴം 9:30 രാത്രി.
1: അതെ അതെ അതെ. അതുപോലെ തന്നെ ബുധൻ വ്യാഴം ദിവസം ഉച്ചയ്ക്ക് 12:05, പിന്നെ 24 റിമൈൻഡിലുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് കാടും ജനങ്ങളും അറിയേണ്ടതെല്ലാം. മുഹ്സിൻ വി കെ ആണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ പീസ് റേഡിയോ അതിഥിയായി അബ്ദുസലാം വീട്ടിൽ കൂടെയുണ്ട്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ അകമ്പാടം ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസറായിട്ടുള്ള, റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് വേണ്ടി വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: സർ, ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട്, ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ. അപ്പോൾ ലൈഫിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു വലിയൊരു കാലയളവ് കാടും കാടിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടും കാടിനെ കുറിച്ച് കണ്ടും കേട്ടും അനുഭവിച്ചും കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ കാടിനെ കുറിച്ച് അത്രമേൽ കേട്ട് മാത്രം പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ കുറേ കൗതുകമുള്ള കാര്യങ്ങളുണ്ടാവും. അതിലേക്ക് നമുക്ക് പോകണം. അതിൻ്റെ മുന്നേ സാറിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്, മക്കള് കാര്യങ്ങളൊന്നും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
3: ഭാര്യ, 4 മക്കള്.
2: 4 മക്കള്,
3: 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്.
2: മക്കൾക്ക്,
3: 2 പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ട്, മോന് ഇവിടെ ഉണ്ട്, മോന് ചെറിയൊരു ബിസിനസ് പരിപാടി ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. ഒരു മോള് എനിക്കൊരു സുഖല്ലാത്ത മോളാണ്, അവളെ എൻ്റെ മൂത്ത മോളാണ്. ചെറിയൊരു പാളിച്ചി ബാധിച്ച്
2: തന്നെ,
3: അങ്ങനെ കിടപ്പുള്ള
2: വീട്ടില്,
3: വീട്ടില് കിടപ്പ് തന്നെയാണ്.
2: ഓക്കെ. നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഗവൺമെന്റ് തസ്തികളിലുള്ള ആൾ അങ്ങനെയുള്ള, അതോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്, അതോ എങ്ങനെയാണ്?
3: ഗവൺമെന്റ് സർവീസിലുള്ളത് ഞാൻ മാത്രം തന്നെയാണ്.
2: മാത്രമേ ഉള്ളൂ അല്ലേ, നേരിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത സ്ഥിതിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കാർഡിനെ കുറിച്ച്, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആയിരുന്നല്ലോ അല്ലേ?
3: അതെ അതെ,
2: അകമ്പാടം. അപ്പോൾ വനം വകുപ്പ് എപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും വരുന്നൊരു ഒരു സംഗതിയാണ്, വനത്തിൽ ആന, പുലി ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ. പക്ഷേ വനം എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ്, വനം വകുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യം എന്താണ് ശരിക്കും?
3: വനം വകുപ്പിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ വനം സംരക്ഷിക്കുക. അതൊരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നല്ല, എല്ലാവർക്കും ഉള്ള ബാധ്യത ഉള്ള ഒരു കാര്യമാണ്. വനത്തെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് ഫോർമാറ്റീസ് ഉണ്ട്. അതൊക്കെ അതുപോലെ ആ രീതിയിൽ കൊണ്ട് നടന്നെങ്കിൽ തന്നെ അത് വനമായിട്ട് മാറുകയുള്ളൂ, വനത്തെ സംരക്ഷിക്കാനും കഴിയുള്ളൂ. വനമില്ലെങ്കിൽ നമ്മൾ ശരിക്കും നാടില്ല,
2: നാടില്ല.
3: അതാണ് അതിലുള്ള മരങ്ങൾ, മുളകൾ, അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാൻ വേണം.
2: അപ്പോൾ വന നശീകരണ പ്രവർത്തനത്തെ തടയുക,
3: നശിപ്പിക്കരുത്. ഒരു കാരണവശാലും മരം നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുക തന്നെ വേണം.
2: ഇപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വനവകുപ്പുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, എങ്ങനെയാണ് അവർക്ക് കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്
3: കണക്ട് ചെയ്യുന്ന, അവർക്ക് വനം വകുപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ വനം വകുപ്പിൽ നിന്ന് തൈകൾ ശേഖരിക്കണമെങ്കിൽ തൈകൾ വാങ്ങണമെങ്കിൽ വനംഭവുമായിട്ട് ബന്ധപ്പെട്ട തൈകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ ഒരു മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ വീട്ടാവശ്യത്തിലുള്ള ഒരു മരം, തേക്ക് മരം അല്ലെങ്കിൽ വീട്ടി ചന്ദനം എന്നൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാസ് നമ്മൾ വനം വകുപ്പാണ് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വനം വകുപ്പിനെ ആശ്രയിക്കുക. അത് മരങ്ങൾ വേണമെങ്കിൽ മറ്റുള്ള തൈകളൊക്കെ വേണമെങ്കിൽ നമ്മളെ വനം വകുപ്പിനായിട്ട് ബന്ധപ്പെട്ടാൽ അത്
2: കിട്ടും.
3: ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ലഭ്യമാവും.
2: അതാണ് ജനങ്ങളായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നത്.
3: അതെ അതെ. പിന്നെ അതേമാതിരി പിന്നെ നമ്മൾ പിന്നെ ട്രക്കിംഗ് അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ചെയ്തു
2: കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ കേരളത്തിലാവുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയുണ്ട്, കേരളത്തിന്റെ വനമുണ്ട്. അപ്പൊ നമ്മുടെ പ്രദേശത്ത് വനത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക?
3: നിലമ്പൂരിന്റെ ഒരു പിന്നെ ഒരു ശ്വാസകോശമാണ് വനം എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ നിലമ്പൂരിനെ കുറിച്ച് പിന്നെ നിലമ്പൂർ തേക്ക് നഗരം തന്നെയാണ് ശരിക്കും പറയാം.
2: തേക്കിന്റെ നാട്,
3: തേക്കിന്റെ നാടാണ്. തേക്കിന്റെ അതേമാതിരി ഏറ്റവും കൂടുതൽ പിന്നെ പ്രായം കൂടിയ ഒരു തേക്ക് കൂടെ ഉള്ളത് നമ്മളെ നാട്ടിലുള്ളത്.
2: അതെ അതെ, അതാണ്. പിന്നെ അതുപോലെ ജനങ്ങൾക്ക് ഇപ്പോ വനവകുപ്പിൽ ലഭിക്കുന്ന പ്രധാന സേവനങ്ങളെ കുറിച്ച് ജസ്റ്റ് സാറ് പറഞ്ഞു. ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്ന മറ്റൊന്ന് ഒന്നുകൂടിയും
3: അത് തന്നെ, നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ തൈ വിതരണം ചെയ്യും.
2: തൈൻ്റെ
3: അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് സോഷ്യൽ ഫോറസ്ട്രി അതേമാതിരി തന്നെ സെൻട്രൽ നഴ്സറി എന്നുള്ള വിങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ തൈകൾ വിതരണം ചെയ്യും. അത് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം.
2: ഇവിടെ ഇപ്പോ നിലമ്പൂർ വഴി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ തൈകൾ, അത് അത് അതിന്റെ ഭാഗം
3: അല്ലല്ലല്ല. ഇതിപ്പോ പിന്നെ
2: തൈകൾ എങ്ങനെ വിതരണം ചെയ്യുന്നത്?
3: അത് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ അതിൽ അവരുമായി ബന്ധപ്പെടുക. പിന്നെ അതിന് ചിലപ്പോൾ നമ്മൾക്ക് ആധാർ കാർഡും മറ്റുള്ള
2: സൗജന്യമായിട്ട് കിട്ടും.
3: സൗജന്യമായിട്ട് കിട്ടും
2: ആണോ?
3: സൗജന്യമായിട്ട് തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ വി എസ് എസിന്റെ കീഴിലും പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു VSSന്റെ കാര്യങ്ങൾ.
2: ഇപ്പം നമ്മളെ നാട്ടിൽ, നമ്മൾ എൻ്റെ പറമ്പിൽ ഞാൻ ഒരു തേക്ക് അല്ലെങ്കിൽ വലിയ മരട്ട്, ആ മരം വലുതായി കഴിഞ്ഞാൽ മുറിക്കണമെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി വേണം?
3: അനുമതി വേണം. അനുമതി വേണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകണമെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് അത് മുറിക്കണമെങ്കിലും അതിന് വനം വകുപ്പിൻ്റെ അനുമതി വേണം.
2: നമ്മളെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അതിന് വേണം.
3: കുറച്ച് മരങ്ങളുണ്ടതിന്, ഒരു 10 മരങ്ങൾ അതിന്റെ ലിസ്റ്റിലാണ്.
2: അതിൽപ്പെട്ടാണ് തേക്ക് അല്ലേ?
3: അത് പ്രധാനപ്പെട്ട തേക്ക് വീട്ടി. അതേപോലെ നമ്മൾ കൂടുതൽ നാട്ടിലുള്ള മരങ്ങളല്ലേ പ്രധാനപ്പെട്ടത്. അത് മുറിക്കണമെങ്കിലും അത് കൊണ്ടുപോകണമെങ്കിലും സർക്കാരിന്റെ പാസ് വേണം.
2: പാസ് വേണം. പിന്നെ അതുപോലെ ഈ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വനം വകുപ്പ് നൽകുന്ന സേവനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ തൈകൾ കൊടുക്കുന്ന തന്നെയാണ്.
3: തൈകൾ കൊടുക്കുന്ന തന്നെയാണ് പ്രധാന ദൗത്യം.
2: എനിക്കിപ്പോ കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അപ്പോ പ്രത്യേകിച്ച് ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ് കുട്ടിക്കോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ് കാട്ടിന്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് കാടിനൊന്ന് മനസ്സിലാക്കാൻ, കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ?
3: അത് വ്യക്തിപരമായിട്ട് കൊടുക്കൂല.
2: ഇല്ല,
3: പക്ഷെ നമ്മള് സ്കൂളിൽ നാച്ചുറൽ ക്യാമ്പായിട്ട് ക്യാമ്പുകൾ, അതിന് നമ്മൾ DFO പിന്നെ അപേക്ഷ കൊടുത്തിട്ട് അതിന് നമ്മള് പിന്നെ പല വിങ്ങുകളുണ്ട്. പിന്നെ സെൻട്രൽ നഴ്സറി, അതേപോലെ സോഷ്യൽ ഫോറസ്ട്രി വിങ്, പിന്നെ അത് നെടുങ്കയം സ്റ്റേഷന്റെ പരിധിയിൽ ഇപ്പൊ നമ്മൾ ട്രക്കിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നാച്ചുറൽ ക്യാമ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്.
2: അത് നമ്മൾ സൈറ്റില്.
3: അതെ,
2: നിലവിലുണ്ട് സ്റ്റുഡൻസിന് അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടോ? നമ്മളെ നെൽബൂർ ഇവിടെ
3: മേഖലയിലൊക്കെ ചെയ്യുന്നുണ്ട്.
2: ചെയ്യുന്നുണ്ടല്ലേ.
3: സോഷ്യൽ ഫോറസ്റ്റിന്റെ വേറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ സെൻട്രൽ നഴ്സറിന്റെ.
2: അതെങ്ങനെ ഫീസ് ഉണ്ടോ?
3: ഇല്ല, ഫീസ് ഒന്നുമില്ല. അത് പിന്നെ അതിന് അവർക്ക് വൺ ഡേ
2: ക്യാമ്പാണ്.
3: ക്യാമ്പല്ല, നമ്മൾ ഒരു ദിവസത്തെ
2: പകൽ മാത്രമായിട്ടുള്ളത്.
3: അപ്പൊ അതിന് ചെയ്യുന്നവര് പറഞ്ഞാല് അവർക്ക് അവരുടെ ഫുഡ് വരെ അവർ കൊടുക്കും, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും.
2: ശരി. അപ്പൊ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒന്ന് വനത്തിന്റെ ഉള്ളിലേക്ക് പോവാം.
3: ഒന്ന് ഈ വനത്തിനെ കുറിച്ചൊരു പിന്നെ അവർക്ക് നല്ലൊരു ക്ലാസ് കിട്ടും. അത് നമ്മൾ കഴിവുള്ള ആൾക്കാർ സ്റ്റാഫിനെ കൊണ്ട് അവർ ക്ലാസ് എടുപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫീൽഡിലൊന്ന്
2: കൊണ്ടുപോകും.
3: ചെറിയ മേഖലയെ കൂടെ, അത് നെടുങ്കയം അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടിട്ട് കുറച്ച് കാടിനെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കും, അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പിന്നെ മറ്റുള്ള വനം വകുപ്പിൽ പിന്നെ നമ്മൾ ട്രക്കിങ് പിന്നെ വലിയ വലിയ ട്രക്കിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അത് പാലക്കാട് മേഖലയൊക്കെ ഉള്ളൂ.
2: പാലക്കാട്.
3: അതെ, ഇവിടെ നമ്മൾ നിലമ്പൂർ അങ്ങനത്തെ ട്രക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഇവിടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്.
2: വയനാട്.
3: വയനാടുണ്ട്. വയനാട്, പാലക്കാട്, മുത്തങ്ങ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുള്ള
2: അപ്പോൾ ഓരോ ഗവൺമെൻറ് വരുമ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വനത്തെ അടുത്തറിയാനുള്ള പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ, അതോ പഴയ തന്നെ അത് തന്നെ പുതിയ അങ്ങനെ കടന്നു പോവുകയാണോ? അങ്ങനെ പുതിയ
3: അല്ലല്ല, മാറ്റങ്ങളുണ്ട്,
2: മാറ്റങ്ങളുണ്ട്.
3: ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ പല പ്രാവശ്യം പല കുട്ടികൾക്കും അങ്ങനെ മീഡിയഫോൻ്റെ അനുവദിച്ചതോടുകൂടി അങ്ങനെ എല്ലാത്ത മേഖലയായിരുന്നു.
2: അപ്പോൾ
3: ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ ഡിവിഷണൽ തലത്തിൽ തന്നെ നമുക്ക്
2: അറിയപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് രണ്ട് ദിവസം മുമ്പ് ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ നിലമ്പൂർ ഈ തേക്കിൻ്റെ നഴ്സറി ഉണ്ടല്ലോ, സെൻട്രൽ നഴ്സറി, അവിടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കാട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഒന്ന് അറിയില്ല.
3: അപ്പോൾ
2: അതിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടികൾ ചോദിച്ച കാര്യമാണ്, കാട്ടിനകത്തേക്ക് ഇപ്പം നമ്മൾ പോണി, നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാടല്ലേ, എന്താ നമുക്ക് പോണീന്, എന്തിനാ അത് സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കലല്ലേ എന്നുള്ളൊരു സംശയം. അപ്പോൾ കാട് അതിക്രമിച്ച് പരിധി വിട്ട് കാടിൻ്റെ അകത്തേക്ക് നമുക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കണത് എന്തുകൊണ്ട്,
3: എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഏത് കാലങ്ങളിലും പിന്നെ നമ്മൾ വനത്തിൻ്റെ അകത്ത് അത് ശരിക്കും സുരക്ഷിതമല്ല. വനത്തിൻ്റെ അകത്ത് കൂടെ നടത്തുമെന്ന് പറയുന്നത്
2: സുരക്ഷിതമല്ല.
3: എപ്പോഴാണ് വന്യജീവികളെ ആക്രമണം ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സ്റ്റാഫിന് എത്ര പേർ എത്രയും പിന്നെ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥരെ എത്രയോ പ്രാവശ്യം പിന്നെ ആന വെട്ടി കൊന്നിട്ടുണ്ട്, വന്യജീവികൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പോൾ ഈ കുട്ടികളാകുമ്പോൾ ഒരു അറിവില്ലാത്ത കുട്ടികൾ കാടിനെ കുറിച്ച് എന്താ എന്നും അറിയാതെ കാട് ഫോറസ്റ്റ് എന്ന് മാത്രം കേൾക്കുന്നൊരു കുട്ടീനെ സംബന്ധിച്ച് ഈ കാടിൻ്റെ ഉള്ളിൽ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഇവിടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകും.

0: ഉണ്ട്, അയാളുടെ ഒരു ഒ പി ഇല്ല അവിടെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റേഷൻ ഉണ്ട്, ഒരു ചെറിയ പ്ലാന്റേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന നിരന്തരം തോട്ടത്തിലേക്ക് വരും. അപ്പോൾ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ആന ഓടിക്കാൻ വേണ്ടി പടക്കം ഓടിച്ചിട്ട് നമ്മൾ ആന ഓടിക്കാം. പക്ഷെ അങ്ങനെ ചെന്ന സമയത്ത് ഈ ആനക്ക് പടക്കം പൊട്ടി, ചെറിയ കുട്ടിലൊരു ആനയായിരുന്നു. ഈ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആന ഞങ്ങളുടെ ബാക്കിലോടി, കൂടുതൽ ആൾക്കാർ പല ഭാഗത്തു കൂടി ഓടി. ഞാൻ ഒരു മുളം കൂട്ടത്തിൻ്റെ ഒരു സൈഡ് വന്നു. വെച്ചാൽ അന്ന് നമുക്ക് എല്ലാ അറിവ് എങ്ങനെ മുളൻ്റെ ഉള്ളിൽ എങ്ങനെയും കയറി കഴിഞ്ഞാൽ ആന ഒന്നും ചെയ്യൂല എന്നല്ലേ. പക്ഷേ ആന ബാക്കിലുണ്ട് എന്നുള്ള ധാരണത്തിന് ഞാൻ മുളം കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി. പക്ഷേ ആന കുറച്ച് കഴിഞ്ഞൊക്കെ തിരിച്ചു പോയി. പക്ഷേ ഞാൻ ആ മുളം കൂട്ടത്തിൽ നിന്ന് പേര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷേ ശരീരം മാസകലം മുറിവായിപ്പോയി.
1: ആണോ?
0: ആണ്, ആകെ മുറിവായി, ആകെ പേടിച്ചു പോയി.
1: പക്ഷെ മുളം കൂട്ടത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ആന ഒന്നും ചെയ്തില്ല.
0: ആന ആന കുറേ ബാക്കിലെത്തി, ആന എന്നെ ഏകദേശം അടുത്തെത്തി തിരിഞ്ഞു പോയി.
1: തിരിഞ്ഞുപോയി.
0: പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന.
2: മാഷാല്ലാ, മുസിൻകായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ജനക്ഷേമ പ്രോഗ്രാമിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസറായിരുന്നു, റിട്ടയേർഡായി.
3: അപ്പോൾ ജനക്ഷേമത്തിൽ നല്ല രസമാണ് കേട്ടിരിക്കാൻ.
2: അതെ, കേട്ടിടത്തോളം നല്ല രസമായിരുന്നു. ഇനിയും അത് കേൾക്കാനുണ്ട്. അതിൻ്റെ എപ്പിസോഡുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് യൂട്യൂബിൽ, അത് കിട്ടും.
3: അതെ, മാഷാല്ലാ.

0: സെന്റ് വി എം എടത്തനാട്ടുകാര പറയുന്നത്, മാഷാ അല്ലാ, ജനക്ഷേമം കേട്ടപ്പോൾ പഴയകാല ഒരു ഓർമ്മ വന്നു. ബഫർ സോൺ ഏരിയയിൽ ഒരിക്കലും അനുവാദം കൂടാതെ പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ തന്നെ ഒരിക്കൽ ഫുള്ളല്ലേ, അത് മുഴുവനായിട്ട് എഴുതിയിട്ടില്ല.
1: അതെ അതെ, നമ്മളെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഈ സമയത്ത് നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ?
0: അതെ അതെ.
1: അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കമൻറ്റിലേക്കും ഫീഡ്ബാക്കിലേക്കൊക്കെ വരാം അല്ലേ?
0: അതെ.
1: തിരുമൊഴികളിലേക്ക്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: കൂരിരുട്ടിൽ പ്രകാശം ലഭിച്ച സ്വഹാബിമാർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: കെ വി മുഹമ്മദ് അലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, സഹിൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ എന്ന വിളിപ്പേരുള്ള അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ലംലം അന്നജ്ജാരി അൽ ഖസ്റജി, അദ്ദേഹം മദീനയിലാണ് ജനിക്കുന്നത്. അൻസാരി സഹേബിയാണ്. ഹിജറക്ക് മുമ്പ് 10 അദ്ദേഹത്തിന്റെ ജനനം. ഹിജറ 93 ബസറയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം 90 or 91 ആണ് മരണപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. മാതാ ഉമ്മുസലീം ബിന്ത് മൽഹാൻ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. 2286 ഹദീസുകളാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലിന്റെ സേവകനായും സഹായിയായും നബിയുടെ വിയോഗം വരെ 10 റസൂലിനോടൊപ്പം അദ്ദേഹം ജീവിച്ചു, റസൂലിനെ സേവനം ചെയ്തു എന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. അനസ് റളിയല്ലാഹുവിനെ നമ്മെ അറിയിക്കുന്നത്, അന്ന റജുലൈനി, രണ്ട് ആളുകൾ, രണ്ട് പുരുഷന്മാർ, ഖറജാമിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോവുകയുണ്ടായി. ഫീലയിലത്തിൻ മുദലിമത്തിൻ, ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ, വളരെ കൂരിരുട്ടുള്ള അന്ധകാര നിബിഡമായ ഒരു രാവിൽ, ഒരു രാത്രിയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് റസൂലിന്റെ രണ്ട് സഹാബികൾ പുറപ്പെട്ടു പോവുകയുണ്ടായി. വഇദാ നൂറുൻ ബൈന ഐദിഹിമ, അപ്പോൾ അവരുടെ മുമ്പിൽ, അതാ രണ്ടുപേർക്ക് മുമ്പിലായിട്ട് ഒരു പ്രകാശമുണ്ട്, അവർക്ക് വഴി നടത്തുന്ന ഒരു വെളിച്ചം. ഹത്ത തഫറക്ക, അങ്ങനെ രണ്ടുപേറും പിരിഞ്ഞുപോകുന്നതുവരെയും, അതവരുടെ മുമ്പിലുണ്ടായിരുന്നു, വേറെ പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് വേറെ പിരിഞ്ഞു പോകുന്നതുവരെയും അവരുടെ മുമ്പിലായി നടന്നു. ഫത്തഫറക്ക നൂറു മഅഹുമ, അങ്ങനെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു നൂറ്, അവർ രണ്ടുപേരും വഴിമാറി തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ രണ്ടായി അവരോടൊപ്പം, അതും വേർതിരിഞ്ഞു പോയി എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മെ അറിയിക്കുന്നത്. സഹീഹ് ബുഖാരിയിൽ വന്ന ഈ ഹദീസ് ചെറിയ പദവ്യത്യാസത്തോടുകൂടി

0: ട്രെയിൻ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഒരു റിപ്പോർട്ടിൽ കാണുന്നത് രണ്ടാളുകൾ ആരാണ് എന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉസൈദ് ബിനു ഹുദൈർ റളിയല്ലാഹുഅൻഹുവും അബ്ബാദ് ബിനു ബിഷർ റളിയല്ലാഹുഅൻഹുവാണ് നബിയുടെ അടുക്കൽ നിന്ന് പോയെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നതായിട്ട് മറ്റൊരു റിപ്പോർട്ട് വന്നത് അന്ന ഉസൈദ് ബിനു ഹുദൈർ വറജുലൻ മിനൽ അൻസാർ. നിശ്ചയമായും ഉസൈദ് റളിയല്ലാഹുഅൻഹുവും അൻസാരികളിൽപ്പെട്ട മറ്റൊരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഒരു രാത്രിയിൽ പുറപ്പെട്ടുപോയി എന്നതാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ രണ്ടുപേർ പുറപ്പെട്ടുപോയി, അവരോടൊപ്പം മഅഹുമാ മിസ്ലുൽ മിസ്ബാഹൈനി യുളിയാനി ബൈന ഐദീഹിമാ, അവർ രണ്ടുപേരുടെയും മുമ്പിൽ അവർക്ക് നന്നായി വെളിച്ചം ലഭിക്കുന്ന രൂപത്തിൽ രണ്ട് വിളക്കുകൾ ഞങ്ങൾ കണ്ടു, വിളക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയപ്പോൾ ഇതും സഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ് തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ വീട്ടുകാരിൽ വീട്ടിലെത്തുന്നത് വരെ രണ്ടാളോടൊപ്പവും ഓരോരുത്തരോടൊപ്പവും ഓരോ മിസ്ബാഹുകൾ ഉണ്ടായിരുന്നു എന്നതാണ് കാണാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നൽകുന്ന വലിയ ആദരവ്, പ്രത്യേകിച്ച് ഈ സഹാബിമാർക്ക് ലഭിച്ച വലിയ ഒരു ആദരവ്, ഒരു കറാമത്താണ് നാം ഇവിടെ കാണുന്നത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിട്ട് കൂടി ഇത് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട രണ്ട് സഹാബികൾ, ഒരാൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് കൃത്യമായി ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത്. മദീനയിലെ ഔസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പൊക്കെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഉസൈദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ഏറ്റവും നന്നായി ഖുർആൻ, നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കൂത്തുകേട്ട് മലക്കുകൾ ഇറങ്ങിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചതുമൊക്കെ നാം ഹദീസുകളിൽ വായിച്ചിട്ടുണ്ട്. അതേപോലെ തയമ്മുവിന്റെ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഉസൈദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന നിലക്കും ചില നിവേദനങ്ങൾ നമുക്ക് കാണാം. രണ്ടാമത്തെ വ്യക്തി പിന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 12 മരണപ്പെട്ട അദ്ദേഹം അൻസാരി സഹാബിയാണ്. യമാമ യുദ്ധത്തിലായിരുന്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ കയ്യാലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാം. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാൻ കൂടിയാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, ഈ രണ്ട് ഉത്കൃഷ്ടരായ വ്യക്തിത്വങ്ങളെ, രണ്ട് സഹാബിമാരെ റഹ്മാനായ റബ്ബ് ആദരിച്ചതിന്റെ, അവർക്ക് ലഭിച്ച ആ കറാമത്തിന്റെ വലിയ ആ ഒരു സന്തോഷമാണ് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. റബ്ബ് ഇഷ്ടപ്പെടുന്നവരെ റബ്ബ് ആദരിക്കും, അത് ഏത് ഘട്ടത്തിലും ഏത് മുഖേനയും എന്ന് നാം തിരിച്ചറിയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കൂരിരുട്ടുള്ള രാത്രിയിൽ അവരുടെ വീട്ടിലേക്കെത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്നും ദീൻ പഠിച്ചു പോകുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്കെത്താൻ അപ്പം ഏറ്റവും ആവശ്യമായത് വെളിച്ചമാണ്. അത് റഹ്മാനായ റബ്ബ് നൽകി, അത് നേർക്കുനേരെ കാണുകയാണ് മറ്റു സഹാബത്ത്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് പരിഗണിച്ചവർ എന്തുമാത്രം പിന്നെ സ്ഥാനവും പദവിയും ഉള്ളവരാണ്, എന്നാൽ അത് ആ ലഭിച്ച ആ ആദരവിനെ അവരുടെ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ വളർച്ചക്കോ കച്ചവടത്തിനോ ഒന്നും അവരുപയോഗിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുക. മാത്രവുമല്ല, തങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ കിട്ടുന്നതല്ല അത് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് നൽകുന്ന അവൻ്റെ സമ്മാനമാണ്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകുന്ന ചില പരിഗണനയും സമ്മാനങ്ങളുമൊക്കെയാണ് ഇങ്ങനെയുള്ള കറാമത്തുകൾ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പലർക്കും പല രൂപത്തിലും അത് വരാം. ചിലപ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു കറാമത്താണെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യാം. പല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ, പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് ലഭിക്കൽ, ചില പ്രശ്നങ്ങളിലുള്ള വിടുതൽ, ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതലാകൽ, പല രൂപത്തിലും റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നവരെ റബ്ബ് ആദരിക്കുകയും ദുനിയാവിൽ വെച്ച് തന്നെ ചില പരിഗണനകൾ ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വലിയ പരിഗണന ലഭിക്കാനുള്ള അർഹതയുള്ളവരാവുക എന്നതാണ് അതിനുള്ള അധ്വാനമുണ്ടാവുക. ഇഖ്ലാസോടുകൂടി ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികളാണ് നാം ഇപ്പോൾ കേട്ടത്. KV മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.

0: അനിഫ്ക, ഇങ്ങനെ പോയാല് നടക്കൂല, ശ്രോതാക്കളെ ഒന്ന് നോക്കണം നമ്മള്.
1: ആയിക്കോട്ടെ, ശ്രോതാക്കളെ നോക്കാം.
0: എന്താ അവർക്ക് പറയാനുള്ള, നമുക്ക് നോക്കാലേ.
1: അതെ, റുക്സാന ബാലുശ്ശേരി തിരുമൊഴിയിൽ നല്ല ഒരു അറിവ് കിട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഒരു പരിഗണന അല്ലേ. അത് അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഹദീസിൽ കാണാലോ, നമ്മൾ അള്ളാഹനെ ഓർത്താൽ, ഒരു സദസ്സിൽ വെച്ച് നമ്മൾ അള്ളാഹനെ ഓർത്താൽ, അള്ളാഹു അതിനേക്കാൾ മഹത്തരമായ സദസ്സിൽ വെച്ച് നമ്മളെ ഓർക്കുന്ന അല്ല, നമ്മളെ ഓർക്കാന്ന്
0: ആലോചിക്കുക. കുരിരുട്ടിൽ പ്രകാശം ലഭിച്ച സ്വഹാബിമാരെ കുറിച്ചാണ് നമ്മൾ കേട്ടതല്ലേ. ഈ സ്വഹാബത്തിന്റെ
1: ഒരു എനിക്ക് തോന്നുന്നു ഓർമ്മ തോന്നുന്നുണ്ട്, ചിലപ്പോ തെറ്റ് പേര് തെറ്റാ, അദ്ദേഹത്തോട് ഏതൊക്കെ ഒരു സൂറത്ത് അള്ളാഹു എനിക്ക് നബി വിളിച്ചിട്ട് പറയാം, സുബൈക്ക് വന്നപ്പോ പറയാണ്, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു ഉബൈ ഇബ്നു കഅബിനോട് ഒരു സൂറത്ത്, അതാ സൂറത്ത് എനിക്ക് ഓർമ്മയില്ല, അതൊന്നും എനിക്ക് പാരായണം ചെയ്തുതരണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, അള്ള എൻ്റെ പേരെടുത്ത് പറഞ്ഞോ, ആലോചിച്ചോക്ക്, അള്ള നമ്മളെ ആദരിക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ലല്ലോ.
0: യെസ്. അപ്പോൾ ഹദിയ എം പി എന്താ പറയുന്നുണ്ടല്ലോ, ഇന്ന് ഒരുപാട് അറിവുകൾ കുറച്ച് നേരമായപ്പോഴേക്കും കിട്ടി, മാഷാല്ലാ.
1: ആ ജനക്ഷേമത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഈ ജനക്ഷേമം ഞാൻ ഫുള്ളായിട്ട് 4 തവണ യൂട്യൂബിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മാഷാല്ലാ, ജമീല വി കെ കാളിയാവ്. അതുപോലെ തന്നെ
0: ഒരു പഴയ കാല ഓർമ്മയെ കുറിച്ച് ഹുസൈൻ വി എം എടുത്ത നാടുകാരെ പറയുന്നുണ്ട്, ജനക്ഷേമം കേട്ടപ്പോ ബഫർസോണ് പറഞ്ഞു അല്ലേ.
1: അത് പിന്നെ അദ്ദേഹം അത് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ടില്ലാന്ന് പറഞ്ഞല്ലോ, അത് കൈ തട്ടി വന്നതാണ്. അതിന്റെ ബാക്കി കൂടി മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, അതിലെഴുതുന്നുണ്ട്. അപ്പോ ബഫർ സോണിൽ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചാൽ ഫോറസ്റ്റുകാർ ഒരു വരവ് വരും, 4 ജീപ്പ്, 2 ബൊലീറോ, പിന്നെ കുറച്ചാളുകൾ വീട് വളഞ്ഞു പിടിച്ചു കൊണ്ടുപോയി, പിന്നെ ഒന്നും ഓർമ്മ ഇല്ല. ഫൈൻ കെട്ടിയത് മാത്രം ഇപ്പോൾ ഓർമ്മ, 21,000 രൂപ. ശരിയാണ്, ഫൈന് ആൾക്കാർക്ക് വേലി കെട്ടിയിട്ട് അതിലേക്ക് പ്രവേശനം ഇല്ലാറാം, പിന്നെ അവിടെ ഒന്ന് പോയി നോക്കണം എന്നല്ലേ.
0: അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ,
1: സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
0: അതെ അതെ
1: അല്ലേ, നമ്മൾ പാലിക്കാനേ വേണം.
0: അതെ,
1: തമാശക്ക് പറയും. പിന്നെ ഇത് പറയും, എന്താ പറയുക, ഈ നമ്മുടെ നിയമം അത് ലംഘിക്കാനുള്ളതെന്ന്
0: പറയും.
1: അതെ, തമാശക്ക് പക്ഷേ ശരിയല്ല, നിയമം നമ്മൾ പാലിക്കാനുള്ളതാണ്.
0: അപ്പൊ എങ്ങനെയാ വെച്ചാലേ, ഒരു പരിധി വെക്കുമ്പോഴാണ് പരിധിന്റെ അപ്പുറത്തേക്ക് പോണത്. പക്ഷെ ആ പരിധി അറിയാതെ പോയിട്ട് അതിലേക്ക് വീണ് പോകാതിരിക്കാനാണ് പരിധി വെക്കുന്നത്.
1: നസറി പൂഞ്ചോല മൂടോടി മൂടാടി പുതിയൊരു പേരാണ് അല്ലേ, പുതിയൊരു ശ്രോതാവാണ്.
0: അതെ അതെ,
1: നസറി പൂഞ്ചോല മൂടോടി. പിന്നെ ഇന്നത്തെ തിരുമൊഴി കേട്ടപ്പോഴും മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി.
0: പൂഞ്ചോല എന്നാണ് അല്ലേ,
1: മൂടാടിയാണ് പോലെ സ്ഥലം മൂടാടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരെ വീടിന്റെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, എന്തായാലും അവര് പറയട്ടെ.
0: അല്ല, കോഴിക്കോടൻ ഭാഷ ചോദിച്ചാലേ,
1: അതെ മൂടാടി എന്ന സ്ഥലം എനിക്കറിയാം. അത് ഈ പിന്നെ കൊയിലാണ്ടി അങ്ങോട്ട് കഴിഞ്ഞിട്ട്
0: കൊയ്യോടത്തിന്റെ
1: ഇടയിലുള്ള സ്ഥലമാണ്.
0: അതെ അതെ,
1: മൂടാടി.
0: ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ഒക്കെ ഒന്ന് പറഞ്ഞാലോ,
1: അതിന്റെ സമയമാണല്ലേ.
0: ലൈവ്,
1: അതെ പറയുന്നാല്
0: മോർണിംഗ് ലൈവ് കിസ്. അപ്പോൾ ചോദ്യം വായിച്ചിട്ട് നമുക്ക് ആൻസർ ഒന്ന് പറയാം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം അത് ക്രോഡീകരിച്ചത് ആര് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഇമാം തിബ്രീസിയാണ്. അപ്പോൾ ഉത്തരം ശരിയായ ആളുകൾക്കൊന്ന് പ്രതികരിക്കാം. ഇനി നമുക്ക് വിജയികൾ ആരാന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് ആസ്ഥാന ആങ്കർ അനീഫ്ക്കാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. അതേപോലെ തന്നെ സൗദാമുട്ടം സലാം പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി കാളികാവ് നമ്മൾ പ്രാർത്ഥിച്ച ഏതോ ഒരു കാര്യത്തിന് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവ് കിട്ടിയ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് റുക്സാന ബാലുശ്ശേരി. അങ്ങനെ ഒട്ടനവധി നിർദ്ദേശങ്ങളും കമൻ്റുകളൊക്കെയായിട്ട് നമ്മുടെ യാത്രത തുടരുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ള ചില അപ്ഡേറ്റ്സുകളാണ്, പീസ് റേഡിയോയുടെ ചില അപ്ഡേറ്റ്സുകളാണ്. നമുക്കറിയാം പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണം. അത് ഏറ്റവും സുപ്രധാനം ഒന്നാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. കുട്ടികളെ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിലൂടെ നമുക്ക് ലഭ്യമാകുക. ഇൻഷാല്ലാ അതിൻ്റെ സമയത്ത് കൃത്യമായി അത് കേൾക്കാൻ വേണ്ടി ഏവരും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: ഓക്കെ,
0: മറ്റൊന്ന് നമ്മുടെ 500
1: അതെ,
0: 500 മൊഡ്യൂളിൻ്റെ 16 ഇപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായിരിക്കുകയാണ്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ സമയം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ?
1: അതെ,
0: യെസ്. അപ്പോൾ ഏതായിരുന്നാലും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുക, 500 ക്ലാസ് കേൾക്കേണ്ട പ്രാധാന്യത്തെ അവർക്ക് പകർന്നു കൊടുക്കുക.
1: അതുപോലെ തന്നെയാണ് ഈ മദ്രസ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ജൂലൈ 24 ഈ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പീസ് റേഡിയോ ആപ്പിൽ എന്ത് ചെയ്യുക, അതിനെ എൻറോൾ ചെയ്താൽ അവർക്കതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്കിൽ കോഴ്സ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ബട്ടൺ അമർത്തിയാൽ അതിൻ്റെ ഇത് തുറക്കും.
0: യെസ്,
1: അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടത്തിയാൽ മതി. 75,000 സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2, ഉസ്താദ് സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2nd മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ് അത്. ശ്രോതാക്കൾ അത് ഓർക്കുകയും അത് അതിൽ പങ്കെടുക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക.
0: ഇൻഷാല്ലാ നമുക്കേ ഇനി ഇങ്ങനെ കുറേ ഇല്ലപ്പോ ഒരു പാട്ട് കിട്ടുമെന്നല്ലോ.
1: അതെ, നല്ലൊരു പാട്ടായിക്കോട്ടെ.
0: ആയിക്കോട്ടെ.

0: മാഷാല്ലാ, വളരെ മനോഹരമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ ഇസ്ലാമിൻ്റെയും അന്തസ്സിനെയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയാർന്ന ഗാനത്തിലൂടെ നമുക്ക് ചില വരികൾ കേൾക്കാൻ സാധിച്ച ഒരു സ്വരമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്.
1: ശ്രോതാക്കളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന് 2:45 മുതൽ 3:45 വരെ നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്, ഫാമിലി ടെലീക്സ് ഉണ്ടാവും. വിഷയം, ഇന്നത്തെ വിഷയം സ്വാതന്ത്ര്യം, പോരാട്ടം, ചരിത്രവും വർത്തമാനവും എന്നാണ്. ആ സമയത്ത് ഫാമിലികൾക്ക് തന്നെ 90 20 140 140 എന്ന നമ്പറിലേക്ക് വിളിച്ച് അതിൽ പങ്കെടുക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്.

0: ഓക്കെ, നമുക്ക് ഇന്നത്തെ വഴിവിളക്ക് ഒന്ന് വായിക്കാം. 2623 വഴിവിളക്കാണ് ഇന്നത്തേത്. നാം വായിക്കാൻ പോകുന്നു.
1: യെസ്.
0: അപ്പോൾ ആ വഴിവിളക്കിൽ സ്വാതന്ത്ര്യം സാർത്ഥകമാകട്ടെ എന്നാണ്. ഒരുമിച്ചൊരു ജനത ത്യാഗം ചെയ്തു നേടിയ സ്വാതന്ത്ര്യം അപരവൽക്കരണവും അടിച്ചേൽപ്പിക്കലുമില്ലാതെ തുല്യതയോടെ അനുഭവിക്കാനുള്ളതാണ്.
2: യെസ്. ഇന്നത്തെ ദിവസത്തെ ഈ വഴിവിളക്കിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്.
0: അതെ.
2: കാരണം ഇന്നത്തെ ദിവസം രാജ്യം അതിൻ്റെ 80-ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഒരു സുദിനത്തിലാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകളും ത്യാഗസ്മരണകളും ഒക്കെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തുന്ന ചില ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രങ്ങളെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളും. ഈ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം ചരിത്രത്തെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നതറിയില്ല. കാരണം നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും സ്വാതന്ത്ര്യത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ത്യാഗത്തിൻ്റെ ചരിത്രവുമൊക്കെ ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയിലാണ്.
0: 10,000 ആളുകൾ ജീവൻ സമർപ്പിച്ചിട്ടാണ് ഇത് വാങ്ങിയത്, നമ്മുടെ മുൻഗാമികൾ.
2: അതെ.
0: അവരുടെ ത്യാഗമാണ് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മൾ വിരിച്ചതിലാണ് നമ്മൾ കിടക്കുന്നത്.
2: യെസ്.
0: അവർ വിരിച്ചെന്നതാണ്
2: അല്ലേ. നമ്മുടെ ജീവനോട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ പിന്നെ ഒന്നും അനുഭവിക്കാനില്ല, ആസ്വദിക്കാനില്ല. എന്നാൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും ജീവത്യാഗവും എല്ലാം വരും തലമുറയ്ക്ക് ഇവിടെ സുഖമായി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമല്ലോ എന്ന ഒരു ചിന്തയിലും ആഗ്രഹത്തിലും ആണ് അവർക്ക് മുന്നോട്ടുള്ള ആ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാനുള്ള പ്രചോദനങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്.
0: അതെ. ഇന്ന് ആ ചരിത്രത്തെ എന്ത് ചെയ്യാണ്, മറ്റൊരു രൂപത്തിലേക്ക്
2: വളച്ചൊടിക്കും.
0: അതെ, വളച്ചൊടിക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, തോളോട് തോൾ ചേർന്നിട്ടാണ് നമ്മുടെ ആളുകൾ. അവിടെ പേരോ ഊരോ ജാതിയോ ഒന്നും ഇല്ല. എല്ലാവരും ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി.
2: അതെ.
0: പക്ഷേ ഇന്നതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു രൂപത്തിലേക്ക് മായ്ക്കപ്പെടുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. പുതിയ തലമുറക്ക് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ശരിക്ക് ഇതൊന്ന് ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്.
2: തീർച്ചയായിട്ടും നമുക്ക് അത്തരം ചില ഓർമ്മകൾ സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള പല ആളുകളെയും നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാനുണ്ട്. നമുക്കറിയാം, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, കെ മൗലവിയെ പോലെ, അലി മുസ്ലിയാരെ പോലെ, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മൊയ്തീൻകുട്ടി ഹാജി, ചെമ്പ്രശ്ശേരി തങ്ങള്, കുഞ്ഞാലി ഹാജി തുടങ്ങി ഒരുപാട് പേര്, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ ഒട്ടനവധി ആളുകളുടെ ത്യാഗങ്ങൾ നമുക്ക് മുമ്പിൽ തന്നെ വായിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സെക്കൻഡുകൾക്കുള്ളിലോ നിമിഷങ്ങൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ നേടിയെടുത്തതല്ല. ഒരു മനുഷ്യായുസ് മുഴുവൻ ഒരു പക്ഷേ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലുള്ള ത്യാഗത്തിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ദിനം കൂടിയാണ് ഇന്ന്. അതിൽ ജാതി മതവർണ്ണങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്
0: നമ്മളിങ്ങനെ പറയാറുണ്ട്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയ ആളുകൾ.
2: അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇവൻ ഒരു ഉമ്മയുടെ ചില വാക്കുകളാണ്. ആ ഒരു ഉമ്മ നമുക്കറിയാം, അബാദി ബാനു ബീഗം, ബി ഉമ്മ എന്നാണ് അവരറിയപ്പെടുന്നത്. അവരുടെ ചില വാക്കുകളാണ് അവരുടെ മക്കളെ രണ്ടു പേരെയും യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ തയ്യാറായപ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കി പറഞ്ഞയച്ചപ്പോൾ അവരാ മക്കൾക്ക് കൊടുത്ത ധൈര്യം അങ്ങനെയായിരുന്നു. മകനെ ധൈര്യമായിരിക്കും, അത് അറബിയിൽ പറയുമ്പോൾ അതിനൊരു പഞ്ചുണ്ട്. 10-ാം ക്ലാസ്സിൻ്റെ ഈ അറബിക് പാഠപുസ്തകത്തിലെ 2-ാം യൂണിറ്റിലെ 1-ാമത്തെ പാഠത്തിൽ നമുക്കതിങ്ങനെ വായിക്കുമ്പോൾ ഭാഷ മനസ്സിലാക്കുന്നവർക്ക് വലിയ ഒരു രോമാഞ്ചമാണ്. അബ്ഷിറിയാ ബുനയ്യ ഫഹബുലുൽ ഇദാമി വിസാമുലിൽ മുഹാരിബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, അതായത് ഈ പിന്നെ ധൈര്യമായിരിക്കും, കാരണം മരണക്കയറെന്ന് പറഞ്ഞാൽ അത് യോദ്ധാവിനുള്ളൊരു മെഡലാണ്. അത് വിസാമു എന്നാണ് പറഞ്ഞത്, വിസാമുലിൽ മുഹാരിബ് എന്ന് ഒരു പദപ്രയോഗം അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ അതമന്ന അല്ലാ തീർത്ത ഐഷ കഥമാക്ക്, നിങ്ങളുടെ പാർശ്വങ്ങൾ വിറക്കാതിരിക്കട്ടെ, എന്താ പറയുക, തകർന്നു പോകാതിരിക്കട്ടെ. വല്ലാത്തം തലി അയിനാ കദുമു അൻവ അല്ല, എൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്നും പ്രയാസപ്പെടണ്ട അല്ലേ, ഇമ്മാനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. മക്കളെ, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടണം. നിങ്ങളുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ ബ്രിട്ടീഷുകാരോട് നിങ്ങൾ കീഴൊതുങ്ങുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജ്യസ്നേഹവും മാതൃസ്നേഹവും, അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങളും സ്ഥൈര്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയുമൊക്കെ ആ ഉമ്മയുടെ വചനങ്ങളിൽ നിന്ന് വന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ആലോചിക്കണം, എന്താ അറിയോ, ഈ ഉമ്മ അവരെ ജീവിതം കൊണ്ടും ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിറന്ന വീണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വരണമെന്ന് മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നതായിട്ട് ചരിത്രത്തിൽ അബാദി ബാനു ബീഗത്തിൻ്റെ ത്യാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്വന്തം മക്കളെ കൊടുക്കും ചെയ്തു, രണ്ടാണ് മക്കളാണ് നമുക്കറിയാം, ഷൗക്കത്ത് അലിയും മൗലാന ഷൗക്കത്ത് അലിയും, അതുപോലെ തന്നെ എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റും, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും.
0: അതെ
2: അതെ. അപ്പോൾ ഈ രണ്ട് പേര്, ഈ രണ്ട് പേരുടെ ഇവരുടെ മക്കളാണ്. അപ്പോൾ ആ മക്കളെ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നതുപോലെ എന്ത് ചെയ്യണം, രാജ്യത്തിന് വേണ്ടിയിട്ട് അവരയക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് വെച്ചാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തെ മറികടന്നിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് സ്വാതന്ത്ര്യവും, വ്യക്തി സ്വാതന്ത്ര്യം ആയിക്കോട്ടെ, ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യമായിക്കോട്ടെ, എന്താണെങ്കിലും ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ വായിക്കേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇന്നിപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ കടമകളിൽ നിന്നും കടപ്പാടുകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമൊക്കെ മാതൃരാജ്യത്തോടും ഒരു വിശ്വാസിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും.
2: അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ പലതും പലതിനോടും പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാലാണ് നമ്മളെ മറ്റുള്ളവർക്ക് കീഴൊതുക്കാൻ സാധിക്കുക എന്നത് നമുക്ക് കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ഈമാനും തഖ്‌വയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന പലതും മുമ്പിലേക്ക് ഇട്ട് തരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട്. എല്ലാം ആഘോഷങ്ങളാക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, അങ്ങനെയുള്ള രൂപത്തിലേക്ക് നമ്മളിങ്ങനെ തളച്ചിടാണ് ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ഈമാനും തഖ്‌വയും ഒക്കെ ചോർന്നു പോകുമ്പോൾ ഒരു പക്ഷേ രാജ്യത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടോ.
0: അതായത് ഇന്നത്തെ യുവാക്കൾ നിഷ്ക്രിയരായി മാറിക്കൊണ്ടിരിക്കും.
2: അതെ അതെ അതെ.
0: രാജ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല അവർ തയ്യാറാകുന്നില്ല. അതിപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പണ്ടത്തെ ആ യുവനിര എന്ത് ചെയ്യുന്നില്ല, പല സംഘടനകളിലും കാണുന്നില്ല, അവരൊക്കെ നിഷ്ക്രിയരായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നാടിനും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ആളുകളായി മാറണം. അവിടെ വിശ്വാസികളെ നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നാലും ഈ സ്വാതന്ത്ര്യം കിട്ടിയ നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരെ വായടക്കണം എല്ലാ നിലക്കും. അവർ ഓരോ ഘട്ടം ഘട്ടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സമയത്തൊക്കെ പല രൂപത്തിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ മക്കയുടെ അതിർത്തിയിൽ നിന്ന് തിരിഞ്ഞിട്ട് മക്കയെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, മക്ക എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അവരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോകില്ലായിരുന്നു. അതായത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അത് സ്വന്തം മാതൃരാജ്യത്തോട് ജനിച്ചു വീണ നാടിനോടുള്ള ഒരു സ്നേഹം, അതൊരു വല്ലാത്ത സ്നേഹമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു പ്രകൃതിയാണ് എന്ത്, നമ്മളെവിടെ പോയാലും നമ്മളെ വീട്ടിൽ എത്തണം, നാട്ടിലേക്ക് എത്തുക അല്ലേ. നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു മനസ്സിൻ്റെ ഒരു കൗതുകമാണ്. അത് എവിടെ പോയി, ഇപ്പോൾ നമ്മൾ എവിടെ സെറ്റിലായാലും, ഇപ്പോൾ നമുക്കറിയാം ഗൾഫിലൊക്കെ സെറ്റിലായ ആൾക്കാരുണ്ട്, അവിടെ ഫ്ലൈറ്റും കുടുംബവും ഒക്കെ. എന്നാലും അവരെന്താ പറയുക, നാട്ടിലൊരു വീട് കയറ്റി അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്നുള്ളത് അത് നാടിനോടുള്ള ഒരു മമത തന്നെയാണ്. നബി മദീനയിലെത്തിയതിനു ശേഷം നബിയുടെ ആ വാഹനം, കുതിരകൾ, ഒട്ടകങ്ങൾ മദീനയുടെ മതിലുകൾ, മദീനയുടെ ആ അതിർത്തി എത്തുമ്പോഴേക്കും ഒരു ഒരു സന്തോഷമുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്.
2: അതായത് മൂന്ന് ഹിസാലുകളെ നമുക്ക് പഠിപ്പിച്ചാന്ന്. അതിലൊന്ന് ഈ ഒട്ടകം
0: അല്ലേ,
2: ഒട്ടകം എത്ര വിദൂരത്തേക്ക് പോയാലും ആ ഒട്ടകത്തിന് അതിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിലുണ്ടാകുന്ന ഒരു വലിയൊരു സന്തോഷം. അതുപോലെ ഒരു പക്ഷി, അങ്ങേയറ്റം വിരണ്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പക്ഷിയാണെങ്കിൽ പോലും
0: തലക്കൂട്ടിലേക്ക്,
2: അതെ, എത്ര ദൂരത്തേക്ക് ഭക്ഷണം തേടി പോയാലും തിരിച്ച് ആ വിരണ്ട സ്ഥലമാണെങ്കിലും അങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കും. ഇതേപോലെ മനുഷ്യനും അങ്ങനെ സംഭവമുണ്ട് അല്ലേ. എത്ര വിദേശത്താണെങ്കിലും എവിടെ എത്ര ശമ്പളം ഉണ്ടെങ്കിലും പിറന്ന വീണ മണ്ണിലേക്കൊന്ന് തിരിച്ചെത്തുകയും അവിടെ സെറ്റിലാകുക എന്നുള്ളതും അങ്ങനെയുള്ള ആഗ്രഹം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ചില സാഹചര്യങ്ങൾ നമ്മയൊക്കെ അങ്ങനെ വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രം.
0: അതായത് നമ്മൾ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തു? അവർ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. ഈ തലമുറ സ്വാതന്ത്ര്യം കിട്ടി ജീവിക്കുന്ന നമ്മുടെ തലമുറക്ക് വേണ്ടി ധാർമ്മികമായ ഒരു വിപ്ലവത്തിന് ശരിക്കും തിരികൊളുത്തേണ്ട സമയമായിട്ടുണ്ട്. കാരണം എല്ലാ നിലക്കും അരാജകത്വങ്ങളാണ്, കണ്ണ് ചിമ്മി നടന്നാലും കണ്ണിലേക്ക് തുളച്ചു കയറുന്ന രൂപത്തിലുള്ള തിന്മകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകാലക്കാർ ഏതൊരു കാര്യത്തിലാണോ അവർ നന്നായത്, അതന്നെ ഈ കാലഘട്ടത്തിലും ആൾക്കാർക്ക് നന്നാവുള്ളൂ. അത് നമുക്ക് അള്ളാഹു നൽകിയ ഖുർആൻ, വിശുദ്ധ ഗ്രന്ഥം, പ്രവാചകൻ്റെ ചര്യ, ഇത് രണ്ടും ഈ ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ശരിക്കും നമുക്കുണ്ട്. ആളുകളെ നന്മയിലേക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ ഈ നന്മയുടെ പ്രസരണം നടന്നുകൊണ്ടേയിരിക്കണം. ആളുകൾ എന്ത് പറഞ്ഞാലും ഈ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ നമുക്ക് ചെയ്യാനുള്ള, വിശ്വാസികൾക്ക് ചെയ്യാനുള്ള, നമുക്ക് വ്യക്തിപരമായിട്ടും സംഘമായിട്ടും ഒക്കെ ചെയ്യാനുള്ളത് എന്താണ്? ഈ റബ്ബിൻ്റെ ഈ കലാമുകൾ, റബ്ബിൻ്റെ വചനങ്ങൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ നമ്മൾ കാണുകയും സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഒരു മൂല്യമായ കാര്യം ആളുകളെ ധാർമ്മികതയിലേക്ക് തിരിച്ചു വിളിക്കുക എന്നുള്ളത്.
2: തീർച്ചയായും പിന്നെ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെ പലപ്പോഴും പലരും വ്യക്തിപരമായിട്ട് അതിനെ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ സംസാരങ്ങൾ പറഞ്ഞു പോകുന്ന ആളുകൾ ധാർമ്മികത വളരെ നഷ്ടപ്പെട്ട ഏത് കോലത്തിലും നടക്കാം എന്ന രൂപത്തിലേക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചെയ്യാനുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഇതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് എങ്ങനെയും നടക്കാം, എങ്ങനെയും മുന്നോട്ട് പോകാം എന്ന രൂപത്തിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ സ്വതന്ത്രവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക.
2: അതെ,
0: ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, പ്രസവിച്ചിട്ട് ആ കുട്ടിയെ ബക്കറ്റിലിട്ട്, വേസ്റ്റ് ബക്കറ്റിലിട്ട് പോയി. മറ്റൊരു വാർത്ത അതേപോലെ നമ്മൾ കണ്ടു, പിന്നെന്താണ്,
2: വിൻഡോയിലൂടെ പുറത്തേക്ക് വലിച്ചു,
0: അതൊന്ന്. അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് ഇട്ടിട്ട് ഫ്ലഷ് ചെയ്തു കുട്ടിയെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ദുരന്തം നമ്മുടെ ഈ തലമുറ അനുഭവിക്കും. നമ്മൾ ഈ കുട്ടികളെ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്ക് വിവാഹം വേണ്ട, അതുപോലെ തന്നെ മറ്റുള്ളവർ അനുസരിക്കുന്നില്ല, രാത്രി കാലങ്ങളിൽ അവരുടെ നായാട്ടൊക്കെ നമ്മൾ കാണാം, പെൺകുട്ടികളെ മയക്കുമരുന്നിലും എല്ലാം എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വലിയരായിക്കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നടമാടുന്നത്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഈ ലിബറലുകൾ കൊണ്ടുവന്ന കുറേ ആശയങ്ങൾ കുട്ടികളെ പേരിൽ അടിച്ചേൽപ്പിച്ചു. മോട്ടിവേഷൻകാർ കുറേ അവരെ എന്ത് ചെയ്തു, കുറേ തള്ളി. എന്നിട്ട് അവരോട് പറയാം, വിവാഹമല്ല, അതുപോലെ തന്നെ കുടുംബമല്ല, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിവിട്ടിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, വിവാഹ ജീവിതത്തിൽ നിന്നും കുടുംബ ജീവിതത്തിൽ നിന്നും ഒക്കെ മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. അതിൻ്റെ ആ അധാർമ്മികത എന്നുള്ളത് എന്തായി, അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിഹിതങ്ങൾ. ഇതുപോലെ തന്നെ ഇനി നമ്മൾ പണ്ട് യൂറോപ്പിൽ നമ്മൾ
2: പറയാറുണ്ട്,
0: അതെ, അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തലമുറയിൽ നിന്നും ഇനി പാഠം ഉൾക്കൊണ്ടിട്ട് വേണം അടുത്ത തലമുറക്ക്. അതുകൊണ്ട് അടുത്ത തലമുറയെ എന്ത് ചെയ്യണം, തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ തലമുറ ഉപദേശിക്കണം. നല്ല തലമുറ ഉണ്ടാവണമെങ്കിൽ ഈ തലമുറ നന്നാകണമല്ലോ. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം ശരിക്ക് ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: ഒരു ജനറേഷൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി അള്ളാഹു നമുക്ക് സംവിധാനിച്ച അത്തരം സംവിധാനങ്ങളെയൊക്കെ കേവലം ജസ്റ്റ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് പിന്നെ വഴിമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തന്തയില്ലാത്ത മക്കൾക്ക് ജന്മം നൽകേണ്ടി വരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അയൽപക്കത്താണെങ്കിൽ, വേറെ സ്ഥലത്താണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ
0: വീടുകളിൽ നടക്കും,
2: തിരിച്ചു വരും.
0: അതെ, അതാണ്,
2: അത് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്,
0: തീർച്ചയായിട്ടും.

0: ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏതൊക്കെ അർത്ഥത്തിലും ഏതൊക്കെ രൂപത്തിലും നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പങ്കുവച്ചത് അല്ലേ.
1: അതെ, ഇനി നമുക്ക് വിജയികളെ പറയാല്ലേ.
0: യെസ്,
1: നമ്മുടെ പിന്നെ ഇന്ന് ഒന്ന് ചോദ്യം ഒന്ന് പറഞ്ഞിട്ട് അങ്ങനല്ലേ.
0: അതെ അതെ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചത് ആര് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും സൂചിപ്പിക്കുന്നു, ഓപ്ഷൻ എ ഇമാം തിബ്രീസിയാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ.
1: അതെ,
0: നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ പ്രഖ്യാപിക്കാം.
1: അതെ, ഷാനിമോൾ ഉദരംപൊയിൽ,
0: സിദ്ദീഖ് മടത്തൊടിയിൽ പെരുമ്പലം,
1: ഷംസീറ തൂത,
0: ആയിഷ കെ എ ഇരിക്കൂർ.
1: തെറ്റിയോ?
0: ഇല്ല, ആയിഷ കെ എ ഇരിക്കൂർ.
1: ആ, വായിച്ചോളൂ.
0: ഉമ്മ കുൽസു കളിയാട്ടുമുക്ക്,
1: ലുബീന കെ പി കൊയിലാണ്ടി അല്ലേ. സിസ്റ്റത്തിന് എന്തോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ?
0: നമുക്ക് നോക്കാം. ഒന്ന് ഷാനിമോള് ഇതിരുമ്പോയില്, സിദ്ദീഖ് മടത്തൊടിയിൽ പെരുമ്പലം.
1: ഒന്ന് പിന്നെ ഫ്രഷ്, അതെന്താ ചെറിയ ഫ്രഷ് ആക്കണം. നമ്മൾ സിസ്റ്റത്തിന് എന്തോ ചെറിയൊരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇതായി വരുന്നത്. ടെക്നിക്കലായിട്ട് ചെറിയൊരു എറർ സംഭവിച്ചാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫീഡ്ബാക്ക് വായിച്ച് തിരിച്ചു വരാം.
0: ബാശേരി അബു തലശ്ശേരിയാണോ രണ്ടാമത്?
1: ആ, അതെ അതെ.
0: അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്.
1: ഒന്നുകൂടി വായിക്കാം.
0: ഷാനിമോൾ ഇതിരുമ്പോയില്, അടുത്തത്
1: ബഷീരി അബു തലശ്ശേരി,
0: ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ.
1: അതെ, അത് ഇതാണ് മൂന്നാളുകൾ, ആദ്യത്തെ മൂന്ന്. ഇനി 10 ആളുകളെ വായിക്കാം. നൌഷീദ വേങ്ങര,
0: ജസീറ ഷമീർ മൂവാറ്റുപുഴ,
1: ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം,
0: സെറീന വി പി വളാഞ്ചേരി,
1: ആയിഷ പി പത്തപ്പിരിയം,
0: സഫ്രാന മഞ്ചേശ്വരം,
1: സുഫൈജ കാപ്പാട്,
0: ബുഷ്ര കെ എം പട്ടറക്കടവ് മലപ്പുറം,
1: സാജിദ കരുവാരക്കുണ്ട്,
0: ആരിഫ എറണാകുളം.
1: ഇതാണ് 13 പേര്. നമ്മളെ ഇതിന് ചെറിയ അറിവ് സംഭവിച്ചുകൊണ്ടാണ്
0: നേരത്തെ ഡിഫറെന്റ് ആയി പോയില്ലേ.
1: അതെ അതെ,
0: ഓക്കെ.

0: അതെ, നമ്മളൊരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വായിക്കാം.
1: ഷാനിമോൾ ഉദരംപൊയിൽ,
0: ബാശേരി അബു തലശ്ശേരി,
1: ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ,
0: നൌഷീദ വേങ്ങര,
1: ജസീറ സമീർ മൂവാറ്റുപുഴ,
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം,
1: സെറീന വി പി വളാഞ്ചേരി,
0: ആയിഷ പി പത്തപ്പെരിയം,
1: സഫ്രാന മഞ്ചേശ്വരം,
0: സുഫൈജ കാപ്പാട്,
1: ബുഷറ കെ എം പട്ടക്കടവ് മലപ്പുറം,
0: സാജിദ കരുവാരകുണ്ട്,
1: ആരിഫ എറണാകുളം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 13 വിജയികൾ. സീനത്ത് പാലക്കാട് എന്നത്തെയും പോലെ തന്നെ ഇന്നും വന്നിട്ടുണ്ട്. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്.
0: എന്തോ സിസ്റ്റം കളിണ്ടോ എന്ന് നമ്മളല്ലേ ചോദിക്കണ്ടല്ലേ, വേറെ ശ്രദ്ധകൾ ചോദിക്കണ്ടേ. ശരി, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സഫി എടപ്പാളും അറിയിച്ചു അല്ലേ. ഹുസൈൻ വി എം മഷാല്ലാ വിജയിക്കൽ ആശംസകൾ പറയുന്നുണ്ട്. നമ്മളെ ശരിയത്ത് എന്താ പറയുന്നത്, അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടാൽ അൽഹംദുലില്ലാ, പുതിയ പുതിയ അറിവുകൾ കിട്ടി എന്നത് അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. പിന്നീട് പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. രോഗം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന
1: മഷാല്ലാ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പൂർവികർ നേടിത്തന്ന വീരശ്രോതാക്കൾ, ഇത്രയും ചെറിയൊരു ഇതുണ്ട് ചരിത്രം, വരും തലമുറ നന്നായി പഠിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്തൊരു ദുരിതം നമ്മെ കാത്തിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറ തീരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ദുഃഖം നാം പേറേണ്ടി വരും. ധർമ്മം കാത്തു സൂക്ഷിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.
0: മനാഫ് പാലക്കായി പറയാണ്, സ്വരം സൂപ്പർ മാഷാല്ലാ, ആരായാലും വേണ്ടില്ല, പിന്നെ ആരെങ്കിലുമൊക്കെ പാട്ട് പാടണം എന്ന ഒരാവശ്യം അദ്ദേഹം പറയുന്നുണ്ട്.
1: 500 മൊഡ്യൂൾ 16 ഫൈനൽ പരീക്ഷ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതാത്തവർ ശ്രദ്ധിക്കുമല്ലോ എന്ന് അമീർ ടി എടത്തനാട്ടുകര അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഓഗസ്റ്റ് 23 ഞായർ തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന മലപ്പുറം സൗത്ത് വനിതാ സമ്മേളനത്തിലേക്ക് പി ആർ കുടുംബത്തിലെ എല്ലാ വനിതകളെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഇൻഷാല്ലാ. മുംതാസ് ബീഗം എം സി സി തിരൂർ ആണ് അറിയിക്കുന്നത്.
1: അതെ.
0: ബാശേരി അബു എന്താ പറയുന്നുണ്ടല്ലോ,
1: സ്വരം സൂപ്പർ എന്ന് റുഷ്ദ കാളികാവ് എഴുതിയിട്ടുണ്ട്.
0: നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബാശേരി അബു തലശ്ശേരി പറയുന്നത്. യെസ്. ഇപ്പോൾ അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ശരിയാണ്. ഒരു അറിവ് നേടാൻ സാധിച്ച വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് സുഹറ കൽപ്പറ്റ.
1: ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്നലകളിലെ ചരിത്ര സമിതികൾക്കൊപ്പം നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില തിരിച്ചറിഞ്ഞു ജീവിക്കാൻ കഴിയട്ടെ എന്ന് വീട്ടി.
0: മാഷാല്ലാ.
1: വീട്ടി നമ്മളെ വീട്ടിയങ്കിളാണോ?
0: വീട്ടിയങ്കിൾ
1: ആണോ?
0: വീട്ടിയെ കാരാപറമ്പ്. എല്ലാം പുതിയ ആൾക്കാരാണല്ലോ വിജയികൾ എന്ന് ആമിന കാരക്കുന്ന് മാളിക പറമ്പ്.
1: അതെ, അങ്ങനെ വരട്ടെ.
0: യെസ്. അപ്പം നമ്മൾ ഷെഡ്യൂളിലേക്കൊന്ന് മടങ്ങാം. നമുക്കൊരു ചോദ്യം ഒരു ഉത്തരം കേട്ട് തിരിച്ചു വരാം.
2: ചില ആളുകൾ നമസ്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്യുന്ന സമയത്ത് കൈകൾ താഴ്ത്തി ഇട്ട് നിൽക്കുന്നത് കാണാനിടയായി, ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദ്യം.
3: പൊതുവെ നമസ്കാരത്തിൽ ആളുകൾ കൈ കെട്ടിക്കൊണ്ടാണ് നമസ്കരിക്കുക. ഫാത്തിഹയും സൂറത്തും ഓതുന്ന സമയം കൈ താഴെ വെക്കുന്നത് ഒരു പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള മാലിക്കി മദ്ഹബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒമാൻ എന്നുള്ള ഇബാദികളായ ആളുകളൊക്കെയാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ പൊതുവെ ആളുകൾ കൈ കെട്ടാറുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലാണ് കൈ കെട്ടാറുള്ളത് എന്ന് മാത്രം. ഇവിടെ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, മഅശറൽ അംബിയാ ഉമിർനാ ബിതഅജീലി ഫിത്റിന വ തഖീറി സുഹൂറിന വ അൻനള ഐമാന അലാ ശമാഇലിന ഫി സ്വലാ. പ്രവാചക സമൂഹത്തോട് ഉള്ള കൽപ്പന, നോമ്പ് തുറക്കൽ ധൃതി കാണിക്കുവാനും അത്താഴം കഴിക്കൽ വൈകിപ്പിക്കുവാനും നമസ്കാരത്തിൽ ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെക്കുവാനുമാണ് എന്നാണ്. അപ്പം നമസ്കാരത്തിലുള്ള കൈ വെക്കേണ്ടത് ഇടത്തെ കൈമേൽ വലത്തെ കൈ വെച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. തശഹുദിലും സുജൂദിലും മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ അതല്ലാത്ത പല സ്ഥലങ്ങളിലും വെക്കുന്നുണ്ട് എന്ന് മാത്രം. നമസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുമ്പോഴാകട്ടെ, സൂറത്ത് ഓതുമ്പോഴാകട്ടെ, അവിടെയൊക്കെ ഇടത്തെ കൈമേൽ വലത്തെ കൈ വെക്കുക എന്നതാണ് അടിസ്ഥാനം. അതല്ലാതെ കൈ ഇർസാൽ താഴ്ത്തിയിടുക എന്നതല്ല.
1: ഓക്കെ. അൽ ഇജാബയിൽ നിന്നുള്ള പിന്നെ ഒരു വിഷയമാണ് അൽ ഇജാബ. നമുക്കറിയാം ചോദ്യോത്തര സെക്ഷനാണ് അൽ ഇജാബ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 റേഡിയോയിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാം. ശ്രോതാക്കൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫോണിലൂടെ ചോദിക്കാൻ പറ്റും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.

0: അനിഫ്ക, നമ്മള് ഇപ്പൊ നമ്മളിങ്ങനെ കുറെ കുട്ടികളുടെ സെലിബ്രേഷനെ കുറിച്ചും ഇന്ന് പുലരിവട്ടത്തിൽ കേട്ടതും ഒക്കെ ഇങ്ങനെ കുട്ടി വായിക്കുമ്പോഴേ നമുക്ക് ഇത്തരം ഒരു സെലിബ്രേഷൻ പരിവേഷത്തിൽ നിന്ന് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുള്ളൊരു യാത്ര കൊടുക്കാൻ എങ്ങനെ സാധിക്കും? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ പിസറയുടെ ശ്രോതാക്കളിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ സ്വന്തം കുടുംബത്തിൽ പ്രാക്ടിക്കലായിട്ട് അങ്ങനെയുള്ള ഒരുപാട് വഴികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഇത്തരം പ്രോഗ്രാമുകളിലേക്കൊന്നും വിടൂല. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വഭാവം എന്താ വെച്ചാലേ, ഏത് സ്പെഷ്യൽ ഡേക്കും ഏറ്റവും മുമ്പിൽ ഉണ്ടാവുക നമ്മളെ കുട്ടികളാണ്. പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിയിലേക്കും ഇപ്പോൾ അവർത്ത് ശരിക്കും അവർത്ത് മറിച്ച കുട്ടികളും മറക്കാത്ത കുട്ടികളും മോക്കനൊക്കെ കുത്തിയ കുട്ടികളും എല്ലാ ഐറ്റമിലുണ്ടാവും. പക്ഷെ എല്ലാവരും മറ്റുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളിൽ പോലും അവരെ കവച്ച് വെച്ചിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരിക നമ്മളെ കുട്ടികളാണ്. അപ്പോൾ ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നൊരു കുട്ടി, എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ അനീഫ്ഖാൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നൊരു കുട്ടി അങ്ങനെ പോകേണ്ടവളല്ല, അങ്ങനെ ആഘോഷങ്ങളിൽ ആർമാദിക്കേണ്ടവളല്ല. അവൾക്ക് ചില തിരിച്ചറിവുകളും ജീവിതത്തിൻ്റെ അർത്ഥ തലങ്ങളും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ആദ്യം വരേണ്ടത് കുട്ടികൾക്കല്ല, നമ്മൾ രക്ഷിതാക്കൾക്കാണ്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതെ അവർക്ക് ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷിതാക്കളാണ് എന്ന് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ മാനസികമായി പ്രയാസപ്പെടുത്താനുമുള്ള ഒരു പെരുമാറ്റം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. മറിച്ച് അവർക്ക് ചില ബോധ്യങ്ങളും നമ്മൾ ജീവിച്ചു വരുന്ന രൂപവും നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും ഒന്നാകുക, കുട്ടികൾ വേറെ രൂപത്തിൽ ഒരു ഭാഗത്ത് അവർക്ക് തോന്നിയ രൂപത്തിൽ ജീവിച്ചു പോവുക, ഈ ഒരു കാര്യത്തിന് ഒരു അറുതി നമ്മൾ വരുത്തിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പല വിഷയങ്ങളുമായിട്ടും വലിയ സലഫിയത്തും അങ്ങനെയുള്ള ആശയ ആദർശങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് പോലും നമുക്ക് തലതാഴ്ത്തേണ്ടി വരികയോ അല്ലെങ്കിൽ അപമാനിതനാകേണ്ടി വരികയോ ചെയ്യേണ്ടി വരുന്ന ഒരു കാലം അത്ര വിദൂരമല്ല.
1: അതായത് പിന്നെ അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, കുടുംബത്തിൽ മൂന്നാളുകളെ അല്ലാഹു നാളെ പരിഗണിക്കുകയില്ല. ദയ്യൂസ് അതിലൊരാളാണ് എന്താണ്, കുടുംബത്തിലുള്ള പിന്നെ അനാശാസ്യങ്ങൾ, കുടുംബത്തിലുള്ള പിന്നെ കുടുംബത്തിൽ ഇസ്ലാമികമല്ലാത്ത തോന്നിയാസങ്ങൾ അത് കണ്ടിട്ടൊന്നും പ്രതികരിക്കാത്ത ഒരാൾ. ഭാര്യ ടൈറ്റ് ഡ്രസ് ഇട്ടിട്ട് പോകുന്നു, മകൾ അതുപോലെ തന്നെ ചുണ്ടു ചോപ്പിച്ചു പോകുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ആൺകുട്ടിയാണെങ്കിൽ ഒരു ലക്കുലകാനുമില്ലാതെ നടക്കുന്നു, ഇതൊക്കെ കണ്ടിട്ടും നിയന്ത്രിക്കാത്ത ഒരാൾ അവനാണ് ശരിക്കും ദയ്യൂസ് കുടുംബത്തിൽ. അപ്പോൾ നാളെ ചോദ്യം ചെയ്യപ്പെടണം ഓരോരുത്തരെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നാൾ ഇന്നാൾ ഭരണാധികാരി വീട്ടിലേ, അങ്ങനെ പറഞ്ഞതിൽ എന്താണ്, വീട്ടിലത്തെ രക്ഷാധികാരി
0: ഒരു ഫെയിലർ ആയിട്ടുള്ള കുടുംബം അതെന്ന് പറയാ, അവനാണ് ശരിക്കും. അല്ല പൈസ കൊണ്ട് ഇല്ലാതെ ജീവിച്ച് മരിച്ചു പോയനല്ല, അതാണ്
1: മക്കൾക്ക് തർബിയത്തും നിസ്കിയത്തും കൊടുത്ത് വളർത്തണം, കുടുംബത്തെ നല്ല രൂപത്തിൽ കൊണ്ടുപോകണം. അതല്ലാതെ ഓ ഇങ്ങനെ പലപ്പോൾ പള്ളിയിലെ വലിയ താടിയൊക്കെ വെച്ച് ചിലപ്പോൾ ഇതിന്റെ മുന്നിൽ നേതാവൊക്കെ ആയിരിക്കും, കുടുംബത്തിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ വ്യക്തിപരമായി നമുക്ക് വേണം, നമ്മളിത് മാതൃകയായി കാണിച്ചു കൊടുക്കണം. പറഞ്ഞാ പോരാ, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം.
0: അതെ. അനുഫ്കാക്ക് ഇപ്പോ ഏകദേശം എത്ര വയസ്സുണ്ടാവും? പറയാൻ പ്രയാസമുണ്ട്, പറയണ്ട. വലിയ വയസ്സുണ്ട്.
1: വയസ്സും ശമ്പളം ചോദിക്കാൻ പാടില്ല, നിയമം ലംഘിക്കാൻ
0: പാടില്ല. ഞാൻ ചോദിക്കണം എന്തിനാണെന്നറിയോ? അതും കൂടെ നിങ്ങൾ കേട്ടോളി. നമ്മൾ ഈ മധ്യവയസ്കൻ മധ്യവയസ്കൻ എന്ന് പറയില്ലേ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു 70 വയസ്സുള്ളൊരാള് അല്ലെ, 70 വയസ്സുള്ളൊരാള് മധ്യവയസ്കൻ എന്ന് പറയുമ്പോൾ അയാളെ ആ ഒരു പകുതി പ്രായം എന്ന് പറഞ്ഞാൽ എത്രേ?
1: 35 അല്ലേ.
0: അപ്പോൾ 35-ാമത്തെ വയസ്സിൽ ഒരാൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടവും തിരിഞ്ഞു നടക്കലും അനിവാര്യമായിട്ടുണ്ട്. അതിന് മുമ്പ് വേണ്ടെന്നല്ല, നിർബന്ധമായിട്ടും അയാളെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം, പിന്നെ അയാളുടെ ധാർമ്മികതയെക്കുറിച്ച് അയാൾ കൃത്യമായി ബോധ്യം വേണം. കാരണം 40 40 അല്ലേ,
1: 40
0: അതെ, ആ ഒരു സമയത്തോടൊക്കെ ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ അമാർ ഉമ്മത്തി മാ ബൈന സിത്തീന സബീന എന്ന റസൂല്ല പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ ശരിക്കും കഴിഞ്ഞു. അപ്പോൾ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടത്, നിങ്ങൾ ദൈവസ് അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, നമ്മളെ ഒരു പ്രായത്തിൻ്റെ ഒരു മധ്യവയസ്കതയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കണക്കാക്കുക 50 വയസ്സാണ് മധ്യവയസ്കൻ അല്ലെങ്കിൽ 60 വയസ്സ് അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മൾ നിലവിൽ മാക്സിമം കിട്ടുന്നൊരു പ്രായത്തിൻ്റെ പകുതി ചിന്തിക്കുമ്പോൾ ശരിക്കും മധ്യവയസ്കതയൊക്കെ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ കാത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം.
1: ഏതായിരുന്നാലും നമ്മൾ ഇനിയിപ്പോൾ ഫീഡ്ബാക്കിൽ കുറേ വന്നിട്ടുണ്ട്,
0: പക്ഷെ
1: നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് ഇവിടെ അവസാനിക്കാനായി. അപ്പോൾ ഒരു നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഒരാൾ അറിയിച്ചിട്ടുണ്ട്, ഇന്നത്തെ ലൈവ് സൂപ്പറാക്കിയിട്ടുണ്ട്, ഇന്നത്തെ മറിയം പട്ടില എഴുതിയിട്ടുള്ളത് ഇന്നത്തെ ലൈവ് സൂപ്പറാണ് എന്നാണ് ഇന്നത്തെ ഫീഡ്ബാക്ക്, ഇന്നത്തെ ദിവസത്തെ ഫീഡ്ബാക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുക അല്ലേ. അല്ലേ, അതല്ലേ നല്ലത്?
0: അതാണ്
1: അതിൻ്റെ അത് പിന്നെ അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഫാമിലി ലൈവ് ടെലിക്കസ്
0: 920 840 840,
1: അതെ ആ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിഷയം കൂടി ഒന്ന് പറയാം, സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ടെലിക്കസ്,
0: ഫാമിലി ടെലിക്കസ്.
1: അതെ,
0: ഇൻഷാല്ലാ.
1: അപ്പോൾ നമുക്ക് എന്നാൽ ഇന്നത്തെ ഈ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഹനീഫ ബണ്ടൂർ.
0: യെസ്, ഞാൻ മുസ്തഫ മസ്സരിപ്പിക്കൽ.
1: പ്രാർത്ഥനയോടെ നമ്മൾ ഇവിടെ പോകുന്നു. വാഹിർ ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മളിതാ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. മോർണിംഗ് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസലാം മാസ്റ്ററാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. കൂടെ പീസ് റേഡിയോ എന്തിനാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ പല പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ഞങ്ങൾ ചെറിയൊരു സമയം ഇരിക്കുകയാണ്.
1: അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങൾക്കിപ്പം ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാം റേഡിയോയിൽ നടത്തുമ്പോൾ ഓരോ ഓഗസ്റ്റ് 15-നും നമ്മൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൂമിനകത്ത് നമ്മൾ ഇരിക്കുകയാണ്, ഇരിക്കുന്ന സമയത്ത് റൂം പുറത്തുനിന്ന് ഒരാൾ വന്ന് പൂട്ടിപ്പോയി, എത്ര സമയം നമ്മൾ അതിനകത്തിരിക്കും, നമ്മൾ അസ്വസ്ഥരാകും. ഞാൻ നേരെ പറഞ്ഞു, റൂം പൂട്ടിയത് അകത്ത് നമ്മൾ തന്നെയാണ് പൂട്ടിയത്, നമ്മളിഷ്ടമനുസരിച്ച് എത്രയും നമുക്ക് അതിൻ്റെ അകത്തിരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അവകാശങ്ങൾ വേറൊരാളുടെ കയ്യിലാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല. അങ്ങനെയായിരുന്നു കാലങ്ങളോളം ഇന്ത്യ കോളനിവൽക്കരിക്കപ്പെട്ട് പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും. ഇന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 10-70 വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സംസാരിക്കുമ്പോഴും പലരുടെയും ഈ നാടിൻ്റെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, സത്ത മുഴുവനും കാർന്നു തിന്നുന്ന വർഗീയ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരായ ആളുകളുടെ പിടികളിൽ പതിയെ രാജ്യം കൊണ്ടുപോകുന്നതിനെ രാജ്യത്തിലുള്ള ഭൂരിഭാഗം ആളുകളും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കാര്യം, സ്വാതന്ത്ര്യം അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണെന്നും അതിന് നന്ദി കാണിക്കുക.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇൻസൈറ്റിലൂടെയാണ് ഇന്നത്തെ മോർണിംഗ് വൈബ്സ് തുടങ്ങുന്നത്. ഇസ്ലാം മനുഷ്യരെ ആദരിച്ച മതം എന്ന ടോപ്പിക്കിൽ അഷ്റഫ് സലഫി വാണിയമ്പലത്തിന്റെ സംസാരം കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാം മനുഷ്യനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സൃഷ്ടികളിൽ ഏറെ വലിയ സ്ഥാനം നൽകുകയും ചെയ്തിട്ടുള്ള മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖലക്കും മാഫിൽ അർദി ജമിയ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് അവരുടെ ജീവിത വിജയത്തിനും അവരുടെ സുഗമമായ ജീവിതത്തിനും വേണ്ടി എല്ലാ സൗകര്യങ്ങളും സട്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിച്ചു. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇൻ്റെ 70-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്, വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട്. വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലുമെല്ലാം നാം അവരെ വഹിച്ചു കൊണ്ടുപോയി. വറസഖ്നാഹും മിന ത്വയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകി. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം ഏറെ ശ്രേഷ്ഠത നൽകി, മഹത്വം നൽകി ആദരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, കറംന നാം ആദരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഷറഫും മഹത്വവും നന്മയും മേന്മയുമെല്ലാം നൽകിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നത്. മറ്റു സൃഷ്ടികളെക്കാളേറെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് വ്യത്യസ്തമായ ജന്തുക്കളെയും പക്ഷികളെയും പറവകളെയും പല മൃഗങ്ങളെയും പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രത്യേകത നൽകിയതും സ്ഥാനം നൽകിയതും മഹത്വം നൽകിയതും മനുഷ്യനെന്ന സൃഷ്ടിക്കാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് രൂപം നൽകിയത് ഏറ്റവും നല്ല ഒരു അവസ്ഥയിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ്. സൂറത്തു ഗാഫിറിലെ 64-ാമത്തെ വചനം. അതേപോലെ തന്നെ സൂറത്തു തീനിൽ കാണാം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്‌വീം, മനുഷ്യരെ നാം സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ്. ഇത് ശരിയായില്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ ഓരോ അവയവങ്ങളും യഥാർത്ഥ സ്ഥാനങ്ങളിൽ യഥാർത്ഥ രൂപത്തിൽ

അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യ സൂറത്തിം മാ ഷാ റക്കബക. അതെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ ശരിപ്പെടുത്തുകയും നിന്റെ ഘടനകളെല്ലാം നന്നാക്കി ഏത് രൂപത്തിലാണോ വേണ്ടത് അതുപോലെ ഘടിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇൻഫിത്താറിലെ 7-8 വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരിക്കലും തന്നെ ഒരാൾക്കും ആക്ഷേപിക്കുവാനോ വിമർശിക്കുവാനോ സാധ്യമല്ലാത്ത വിധം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ കൃത്യമായി അവനെ സംവിധാനിച്ചിട്ടുണ്ട്. ബുദ്ധി നൽകി, അതുപോലെ തന്നെ കാര്യങ്ങൾ അർത്ഥമാക്കാൻ, മനസ്സിലാക്കാൻ, വേർതിരിച്ചു മനസ്സിലാക്കാൻ, സംസാരശേഷി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കഴിവുകൾ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഫവറബ്ബി സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ് മിസ്ലമാ അന്നകും തൻതിഖൂൻ. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഏകത്വം, അവനെ മാത്രം ആരാധിക്കണമെന്നുള്ള ഒരു ഹക്ക്, യാഥാർത്ഥ്യം, ആ ഒരു സത്യം, അത് നിങ്ങൾ എത്രത്തോളം, നിങ്ങൾ സംസാരിക്കുന്നത് എത്രത്തോളം സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അലം നജ്അല്ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. അവന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ, വലിസാനൻ ഒരു നാവും, വശഫത്തൈനി 2 ചുണ്ടുകളും നൽകിയില്ലേ. മനുഷ്യരാണ് മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം ഏറെ സംസാര കഴിവുള്ളവരായി, ആശയവിനിമയങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് അത് കൃത്യമായി അവർക്ക് ഭാഷകൾ നൽകി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന തരത്തിൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ആദരവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫജഅൽനാഹു സമീഅൻ ബസീറ, മനുഷ്യരെ കേൾവിയുള്ളവരാക്കി, കാഴ്ചയുള്ളവരാക്കി കൃത്യമായി അവന് നൽകിയ നിഅമത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ കൃത്യമായ മാർഗദർശനം നൽകപ്പെട്ട ഏറ്റവും ശരിയായതിലേക്ക്, വഹദൈനാഹു നജ്ദൈൻ, അതെ, അവന് സന്മാർഗം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ജീവിതത്തിൽ. ഖുൽ ഹുവല്ലദീ അൻഷഅകും വജഅല ലക്കുമുസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, അവനാണ് നിങ്ങളെ ഉണ്ടാക്കിയവൻ, നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ചശക്തിയും എല്ലാം നൽകിയവൻ, നിങ്ങൾക്ക് ഹൃദയങ്ങൾ നൽകിയവൻ, നിങ്ങളെ ചിന്തിക്കുന്നതിനെക്കുറിച്ച്, കാണുന്നതിനെക്കുറിച്ച്, നിങ്ങൾക്ക് കേൾക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്. പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിനോളം മനുഷ്യനെ ആദരിച്ച, മനുഷ്യന് അനുഗ്രഹങ്ങൾ, മനുഷ്യന് ഏറ്റവും നല്ല വഴി കാണിച്ചു കൊടുത്ത, അവനെ ആദരവ് നൽകിയ ഒരു മതവും ലോകത്ത് വേറെയില്ല എന്നത് നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുതയാണ്. മനുഷ്യൻ്റെ പ്രതാപം, അവൻ്റെ അഭിമാനം, അവൻ്റെ ഇസ്സത്ത്, എല്ലാ നിലക്കും അവന് ഭക്ഷണങ്ങൾ, വറസഖ്നാഹു മിനത് തയ്യിബാത്ത്, മനുഷ്യർക്ക് അവർക്ക് കുടിക്കുവാനും ഭക്ഷിക്കുവാനും ഉടുക്കുവാനും അതുപോലെ തന്നെ വിവാഹം ചെയ്യുവാനും, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം നിലക്ക് മനുഷ്യൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഫിത്റത്തുള്ളാഹി അല്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു പ്രകൃതത്തിലാണോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ സ്യൂട്ടബിളായ, അവന് യോജിച്ചതായ നിലക്ക് വിശിഷ്ടമായതെല്ലാം അവന് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മനുഷ്യരോട് സട്ടാവിൻ്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്, അതാണ് ഇസ്ലാം ദീൻ. ഏതൊരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞോ ലോകത്ത് ഇന്നേ വരെ അത് നല്ലതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നല്ലതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം നല്ലതാണെന്ന് പഠിപ്പിച്ച ഒരു കാര്യം, വിശിഷ്ടമായി പഠിപ്പിച്ച ഒന്ന്, അത് ശരിയല്ല, അത് മ്ലേച്ഛമാണ്, അത് മാലിന്യമാണ് എന്നു തെളിയിക്കാനോ ഇതേവരെ സാധ്യമായിട്ടില്ല. കാരണം അത് സൃഷ്ടാവിൽ നിന്നുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള, പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള ആയത്തുകളാണ് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അത് തിരിച്ചറിയണം. നമ്മൾ ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി, തൻ്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊണ്ടുവന്നതായ അനുഗ്രഹങ്ങളുണ്ട്, ആസ്വാദനങ്ങളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, അതിനെ നിഷിദ്ധമാക്കേണ്ടതില്ല. വത്തയ്യിബാത്തി മിനർ റിസ്ഖ്, ഉപജീവനങ്ങളിൽ നിന്ന് വിശിഷ്ടമായത് അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്, അത് നിഷിദ്ധമാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ

0: കാലത്തുണ്ടായിരുന്ന ജാഹിലിയത്തിലുണ്ടായിരുന്നതായ പല കാര്യങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. യാ യുഹന്നാസ് ഇന്നല്ലാഹ അസ്സ വജൽ ഖദ് അദ്ഹബ അൻകും ഐബത്തൽ ജാഹിലിയ, ജാഹിലിയ കാലത്തെ ആ ഒരു അബിയത്തൽ ജാഹിലിയ, ആ ഒരു നിന്ദ്യതയും മനുഷ്യരെ നിസാരമായി കാണുന്ന ആൺ പെൺ വ്യത്യാസം കാണിക്കുകയും അതുപോലെ തന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിതാക്കളെക്കൊണ്ട് ഫഖർ നടിച്ചിരുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതെല്ലാം ഇസ്ലാം വിശ്വാസത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ നല്ലവനെന്നോ അതേപോലെ തന്നെ ആരാണ് ദുഷിച്ചവൻ ആരാണ് നല്ലവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ധർമ്മനിഷ്ഠയുടെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യരെല്ലാം ആദമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരി വഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളാക്കി, പ്രത്യേകമായി കബീലകളാക്കി, വിഭാഗങ്ങളാക്കിയത് ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയുവാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇന്ന അക്റമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അതെ നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ, റെസ്പെക്റ്റ് നൽകപ്പെടുന്നവൻ, നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവനാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മനുഷ്യൻ ആരാധനാ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ പിന്നെ മറ്റു വിഷയങ്ങളിൽ, സാമ്പത്തികമായ, സാമൂഹികമായ, വ്യക്തിപരമായ മുഴുവൻ വിഷയങ്ങളിലും അത് ശരിയായില്ല എന്നൊരാൾക്കും ആക്ഷേപം പറയാൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതൊരുക്കിയിട്ടുണ്ട്. നമസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്ന ഒരാൾ, അയാളുടെ തറവാടോ, അയാൾ സമ്പന്നനാണോ അതല്ലെങ്കിൽ പാമരനാണോ പണ്ഡിതനാണോ, അയാളുടെ നിറമോ അയാളുടെ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് ആദ്യമായിക്കൊണ്ട് മസ്ജിദിലേക്ക് ആരാധനാ കർമ്മത്തിന് വേണ്ടി വരുന്നവൻ ആരായിരുന്നാലും ശരി, അവനാണ് അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ സ്ഥാനമുള്ളത്. നോക്കൂ, നിങ്ങൾ മനുഷ്യർക്ക് മനുഷ്യരെ ഒന്നായി കാണാൻ, മനുഷ്യരെല്ലാം ആദമിൻ്റെ മക്കളാണ്. കുല്ലുക്കും ഇന്ന ആദം വ ആദവും മിൻ തുറാബ്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്. വൈന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമും മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നും. അതുകൊണ്ട് തന്നെ സ്വത്ത് കൊണ്ടോ തറവാട് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മറ്റ് എന്തെങ്കിലും അധികാരം കൊണ്ടോ സ്ഥാനം നൽകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അൽ ഹസബുൽ മാൽ വൽ കറമു തഖ്വ, അതെ തഖ്വയാണ്, സൂക്ഷ്മതയാണ്, ധർമ്മനിഷ്ഠയാണ് സ്ഥാനം. അധികാര അള്ളാഹു സുബ്ഹാനഹു വതആല ആദരവിനെ അടിസ്ഥാനമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സ് നല്ലതാവണം, നന്നാവണം, ഹൃദയം നല്ലതാവണം. മനുഷ്യ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടുവന്നു. അറിയണം അത് ഹൃദയമാണ് എന്ന്. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ മഹത്വവും ആദരവും തിരിച്ചറിയുക, മനുഷ്യനെ നിന്ദിക്കുവാനോ അതല്ലെങ്കിൽ മനുഷ്യനെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് താഴ്ത്തുവാനോ അല്ല പ്രപഞ്ച സെട്ടാവ് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനവൻ്റേതായ സ്ഥാനം നൽകണം. മാന്യമായ നിലക്ക് അവന് വസ്ത്രം ധരിച്ച്, അവർ അന്നപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവൻ ഏറ്റവും നല്ല അവസ്ഥയിൽ മുന്നോട്ട് പോയി ജീവിക്കുവാനുള്ള സൗകര്യമാണ് പ്രപഞ്ച സെറ്റാവ് നൽകിയിട്ടുള്ളത്. ആ കാര്യം വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പഠിക്കുവാനും അറിയുവാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. അപ്പോൾ ഇസ്ലാം മനുഷ്യരെ ആദരിച്ച മതം എന്ന വിഷയത്തിലുള്ള ഒരു ഗഹനമായ സംസാരമാണ് ഇപ്പോൾ നമ്മൾ അഷ്റഫ് സലഫി വാണിയമ്പലം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മാഷാ അല്ലാ, റേഡിയോ വൈബ്സ് നമ്മൾ ആദ്യ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി സ്വാഭാവികമായും ഒരു പാട്ടിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ പാട്ടിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയണ, കാരണം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന, അവിടെ സമകാലികമായ ഒരുപാട് വിഷയങ്ങൾ റേഡിയോയിൽ പലതും വരുന്നുണ്ട്. നമ്മളത്
2: ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മളെ കുട്ടികളൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു പാട്ട് അല്ലേ, സ്വരത്തിലൂടെ ഒരു പാട്ട് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, സ്വരത്തിലെ അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ സുരക്ക് നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു.
1: സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് പറയണം തോന്നിയത്, അന്ന് മുതലേ നമ്മളെ വിഭവങ്ങളായിരുന്നു പുറത്തുനിന്ന് വന്ന ആൾക്കാർ അടിച്ചു മാറ്റിയത്. നമ്മളടുത്ത് എന്തെല്ലാം വിഭവങ്ങൾ ആ ഒരു സമയം ആ ഒരു കാലത്തുണ്ടായിരുന്നു അതൊക്കെ അവരടിച്ചു മാറ്റി. എന്നാൽ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല സ്രോതസ്സുകളും, സാമ്പത്തിക സ്രോതസ്സാവട്ടെ മറ്റുള്ള സ്രോതസ്സുകളൊക്കെ കടിച്ചു മാറ്റാൻ പലരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതൊരു ഭയങ്കര സംഭവമല്ലേ. അതിനെ നിലനിർത്തുക എന്നുള്ളത് ഈ ഒരു
0: തലമുറയുടെ
1: ആവശ്യം കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഓരോ ആവശ്യമായിട്ട് നമ്മുടെ ഡൽഹിയിൽ നടന്ന ഒരു പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പം അത്തരം നമ്മുടെ ജൻസി ഒരു സമരം ഒക്കെ പ്രഖ്യാപിച്ച് അവരൊക്കെ ശരിക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു ഈ ഇന്നത്തെ ദിവസം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കുന്നുണ്ടാവും തന്നെയാണ് ഞാൻ പറയുന്നത്.
0: യെസ്, ശരി. അപ്പോൾ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കിനി ആരോഗ്യ വിചാരമാണ്, ആരോഗ്യ വിചാരത്തിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ വിചാരം കേട്ടുവരും.
2: ഈസ് റേഡിയോയിൽ ആരോഗ്യ വിചാരം ഇന്നത്തെ പംക്തിയിൽ നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്രമേഹരോഗ വിഭാഗം തലവൻ ഡോക്ടർ അനീഷ് അഹമ്മദാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രമേഹ രോഗികളായ ഗർഭസ്ഥ സ്ത്രീകളിൽ പ്രസവ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളായിരുന്നു നാം കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി ചർച്ച ചെയ്തത്. ഗർഭിണികളിൽ വരുന്ന പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ മാത്രമാണോ പോം വഴി, അതോ ഗുളിക രൂപത്തിലുള്ള ചികിത്സ ഇവരിൽ പ്രായോഗികമല്ലേ?
3: ഗുളിക രൂപത്തിൽ അപ്രൂവ്ഡ് ആണ്, പക്ഷെ നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഓരോ മരുന്നിനും സേഫ്റ്റി പ്രൊഫൈലുണ്ട്, ABC എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇൻസുലിൻ ആണ്. അതുകൂടാതെ നമുക്ക് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ ലോകത്ത് ഗർഭാവസ്ഥ പ്രമേഹത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഏറ്റവും നല്ലത് എപ്പോഴും ഇൻസുലിൻ തന്നെയാണ്.
2: ഈ ഇൻസുലിൻ കൊണ്ടു നടക്കാനും രോഗിയെ സംബന്ധിച്ച് അത് ഫ്രിഡ്ജിൽ അതിൻ്റെ താപനില സൂക്ഷിക്കുവാനും യാത്രയിലും മറ്റൊക്കെ ഉപയോഗിക്കാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലല്ലേ? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ?
3: ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഇപ്പോൾ നമ്മുടെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ മിക്കവാറും പേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പേന എന്ന് പറയുന്ന, അതായത് നമ്മൾ ഇൻസുലിൻ ഒരു പെൻഫില്ലിൽ നിറച്ച് പേനയിലേക്ക് ഇതാവുന്നതാണ്. അപ്പം നമ്മൾ ഈ റീഫിൽ പേന യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസുലിൻ റീഫിൽ ചെയ്യാവുന്ന, ഒരു തവണ പേന മേടിച്ചാൽ അതേ പേനയിൽ അവർക്ക് ഇൻസുലിൻ്റെ റീഫില് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പേനയാവുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ 24°C, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ 24° വരെയാണെങ്കിലും അത് ഒരു മാസം വരെ റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണ്, കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം. അതേസമയം നമ്മൾ വയലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് താങ്കൾ പറഞ്ഞ പോലെ അതെപ്പോഴും ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. 4°C ആണ്. ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിന്റെ ഡോറിലാണ് നമ്മൾ സാധാരണയായി സൂക്ഷിക്കാൻ പറയാറ്. പിന്നെ ഇൻസുലിൻ എടുക്കുമ്പോൾ എപ്പോഴും അത് അരമണിക്കൂർ മുമ്പെങ്കിലും, തണുത്ത ഇൻസുലിൻ എടുക്കുന്നത് എപ്പോഴും വേദന കൂടുതലാണ്. അപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗികൾ അത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കുകയും നന്നായി കുലുക്കി വേണം, അത് എയർ ബബിൾ ഇല്ലാതെ വേണം അത് ഇഞ്ചെക്ട് ചെയ്യാൻ.
2: വളരെ മുമ്പൊക്കെ നാം പറഞ്ഞു കേട്ടിരുന്ന ഒരു വാചകം, നന്നായി വെള്ളം കുടിച്ചാൽ മൂത്രത്തിലൂടെ ശരീരത്തിലെ പഞ്ചസാര പുറത്തു പോകുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് രക്തത്തിൽ, അതെങ്ങനെ രക്തത്തിലേക്ക് പകരുന്നു എന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം.
3: ഇപ്പോൾ ഈ മൂത്രത്തിലൂടെ കളയുന്ന മരുന്ന് വന്നപ്പോഴാണ് നമ്മൾ കിഡ്നിയിലൂടെയുള്ള ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കിഡ്നി പ്രമേഹം കൊണ്ട് ബാധിക്കപ്പെടുന്ന ഒരു അവയവം മാത്രമാണെന്നാണ്. നമുക്കൊരു 3-4 വർഷം വരെ കിഡ്നി കൊണ്ട് നമുക്ക് പ്രമേഹത്തിന് ചികിത്സേനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. നമ്മളെല്ലാവരും കിഡ്നിയെ പ്രമേഹം കൊണ്ട് ബാധിക്കുന്ന ഒരു അവയവം മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ഈ കിഡ്നി മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് ഗ്ലൂക്കോസിനെ കളഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന മരുന്നുകൾ വന്നതോടുകൂടി നമ്മൾ കിഡ്നിയെ കുറിച്ച് ഇത് എങ്ങനെ നമുക്ക് ഫലവത്തായ ചികിത്സയിൽ യൂസ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ പഠിച്ചു. അപ്പോൾ ആ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഒരു പ്രമേഹ രോഗിയിൽ അതായത് കിഡ്നിയിൽ കൂടി വലിച്ചെടുക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ്, രക്തത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായി നിൽക്കുമ്പോൾ നമ്മൾ കിഡ്നി കൂടെ ഗ്ലൂക്കോസ് അധികം വലിച്ചെടുക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രമേഹ രോഗികളുടെ ഗവേഷണങ്ങളിൽ രക്തത്തിൻ്റെ ഗ്ലൂക്കോസ് അളവ് കൂടുതലായി നിൽക്കുമ്പോൾ അവരെ കിഡ്നിയിലൂടെ ഗ്ലൂക്കോസ് കൂടുതലായി രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് മൂലമാണ് നമുക്ക് രക്തത്തിലെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായി നിൽക്കുകയും കൂടുതലായി കിഡ്നി വലിച്ചെടുക്കുകയും കിഡ്നിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ് അത് മൂത്രത്തിലൂടെ കളയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂത്രത്തിലൂടെ കൂടുതലായി കളഞ്ഞ് ഈ രക്തത്തിലെ അളവ് കുറയ്ക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ ആ പഠനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
2: ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല ഓപ്പറേഷനുകളും അതുപോലെ തന്നെ സിസേറിയൻ ഇതെല്ലാം വരുന്ന സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ്, രക്തം ഇന്ന ഗ്രൂപ്പിലുള്ള രക്തം വേണം എന്ന് പറയാറുണ്ട് ഡോക്ടർ മുൻകൂട്ടി നിർദ്ദേശപ്പെടാം. ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു പ്രമേഹ രോഗിയുടെ രക്തം മറ്റൊരാൾക്ക് കൊടുത്താൽ അതിലൂടെ ഈ പ്രമേഹം അയാളിലേക്ക് പകരുമോ? അത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രമേഹ രോഗികളുടെ രക്തം പറ്റില്ല എന്നോ എന്തെങ്കിലും ആ കാര്യത്തിൽ ഒരു കൃത്യത ഒന്ന് വിശദീകരിക്കാമോ?
3: ഒരു പ്രമേഹ രോഗം ഉണ്ടെന്ന് വെച്ചാൽ അയാൾ രക്തദാനം കൊടുക്കാൻ പാടില്ല എന്ന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും
2: ഇതുവരെ
3: തെളിയിക്കപ്പെട്ടില്ല. പ്രമേഹം രക്തത്തിലൂടെ പകരുന്ന ഒരു രോഗമല്ല, അതൊരു ജീവിതശൈലി രോഗമാണ്. അതായത് നമുക്ക് നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഒരു ഘടകമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വ്യായാമക്കുറവും നമ്മുടെ ഇന്നത്തെ ആധുനിക ഭക്ഷണ രീതിയും മൂലമാണ് പ്രമേഹം.
2: താങ്കൾ പറയുന്നത് ഒരു പ്രമേഹ രോഗിയുടെ രക്തം മറ്റൊരു പ്രമേഹമില്ലാത്ത രോഗിക്ക്
3: കൊടുക്കുന്നതിൽ യാതൊരു
2: കുഴപ്പമില്ല. പലപ്പോഴും ആളുകൾക്ക് സംശയമുള്ള ഒരു മേഖലയായിരുന്നു. വളരെ നമ്മളെ ചർച്ചയിൽ ആജീവനാന്തം ഏകദേശം മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയാണെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഇങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും കിഡ്നി തകരാറിലാവില്ലേ എന്ന ഒരു സംശയം സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
3: ഇത് പലപ്പോഴും നമ്മുടെ ഈ മലബാർ മേഖലകളിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ, മലബാർ മേഖല എന്നല്ല, കേരളത്തിലൊമ്പാടുമുള്ള ഒരു മിഥ്യാധാരണയാണ്. കിഡ്നിക്ക് പ്രമേഹം കൊണ്ടാണ് ബാധിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ക്രമാതീതമായ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോളിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രമാതീതമായി വെക്കാതെ വരുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി. പിന്നെ നമുക്ക് കിഡ്നി, ഇപ്പോൾ ഒരു കിഡ്നിയുടെ അവസ്ഥ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമുക്ക് ചില മരുന്നുകൾ കിഡ്നിയിലൂടെയാണ് അത് അരിച്ച് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ചില മരുന്നുകൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഡോസില് അതിൻ്റെ അളവിൽ മാറ്റം വരുത്തേണ്ടി വരും. അല്ലാതെ ഈ മരുന്നുകൾ കൊണ്ടല്ല കിഡ്നീനെ ബാധിക്കുന്നത്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം കൊണ്ടാണ് നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്നത്.
2: അതായത് പ്രമേഹത്തിന് മരുന്ന് കിഡ്നിക്ക് കേടുപറ്റും എന്ന ഭയത്താൽ മരുന്ന് കഴിക്കാതിരുന്നാൽ അനിയന്ത്രിതമായ പ്രമേഹ രോഗം അതിലേറെ കിഡ്നിയെ അപകടപ്പെടുത്തും. അതാണ് ഇപ്പോൾ താങ്കൾ
3: പറഞ്ഞത്.
2: ഈ കാര്യം പ്രമേഹത്തിന്റെ മരുന്നുകൾക്ക് മാത്രമല്ലല്ലോ, മറ്റു മരുന്നുകൾ കഴിച്ചാലും കിഡ്നി വഴിയല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരം അവസ്ഥകളിൽ പൊതുവെ മരുന്ന് കൂടുതൽ കഴിച്ചാൽ അത് കിഡ്നിയെ ബാധിക്കുന്ന ഒരവസ്ഥയില്ലേ?
3: ഈ മരുന്നുകൾ എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് വേദന സംഹാരികളാണ്, അല്ലെങ്കിൽ NSAIDs, അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതെല്ലാം റീനൽ ടോക്സിക് ആണ്. അതായത് കിഡ്നിയെ ഡയറക്റ്റ് ആയിട്ട് ആ മരുന്ന് കൊണ്ട്, സാധാരണ മരുന്നുകളെ അപേക്ഷിച്ച് കിഡ്നിയെ ബാധിക്കാൻ ആ മരുന്നുകളുടെ സാധ്യത കൂടുതലാണ്.
2: അതായത് വേദന സംഹാരികളാണ്
3: അപകടകാരികൾ.
2: മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്, അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുമ്പോൾ അതുമാകുന്ന ഇന്ററാക്ഷൻ, ഒരു മരുന്ന് ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ഒരു മരുന്ന് കഴിക്കുന്നു, അയാൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവാം, ഷുഗറോ അല്ല പ്രഷറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിരം മരുന്ന് കഴിക്കുന്ന ഈ മരുന്നുകൾ രണ്ടും പൊരുത്തപ്പെടാത്ത, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുമ്പോണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ആരോഗ്യ വിചാരത്തിലൂടെ പി ശ്രീധരയുടെ ശ്രോതാക്കൾക്ക് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ?
3: അല്ല, ഇപ്പോൾ നമ്മൾ ചില മരുന്നുകൾ, ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പ്രമേഹ രോഗിയാണ്, നമ്മുടെ പ്രമേഹത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ അമിതമായി കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ ഈ ബീറ്റാ ബ്ലോക്കേഴ്സ്, പഴയ കാലത്തെ അറ്റനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകൾ, പ്രഷറിനുള്ള മരുന്നുകൾ, ചില മരുന്നുകൾ, നമുക്ക് ഷുഗർ കുറഞ്ഞു പോയാലും ഈ നെഞ്ചിടിപ്പ് ആണ് നമ്മുടെ ആദ്യമായി വർദ്ധിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ നമ്മൾ ഈ ബീറ്റാ ബ്ലോക്കേഴ്സ്, പഴയ കാല ബീറ്റാ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചിടിപ്പ് കൂടാൻ ഈ മരുന്നുകൾ സഹായമാവില്ല. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളിൽ ചിലപ്പോഴേ അവരോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു സാധ്യത കൂടുതലായിട്ട്. അല്ലാതെ നമ്മൾ ഇന്ന് സാധാരണ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇതെല്ലാം മനസ്സിലിരുത്തി തന്നെയാണ് അവർ മരുന്നുകൾ എഴുതാറുള്ളത്.
2: രോഗികളോട് ഇത്തരം
3: കാര്യങ്ങൾ അവർ സംസാരിക്കാറുണ്ട്.
2: ഇനി പാരമ്പര്യമായി രോഗം വരുന്ന സാധ്യതകളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുവല്ലോ, അതിൻ്റെ ഒരു ഒരു ഒരു വിശദീകരണം എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മാറാവുന്ന വല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈവാഹിക രംഗത്തൊക്കെ? ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലൈംഗിക ശേഷിക്കുറവ്, കാഴ്ച, ഇതൊക്കെ പ്രമേഹവുമായി ബന്ധപ്പെട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് കൊടുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: ഇപ്പോൾ നമ്മുടെ വാപ്പ ഉമ്മാക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ, ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 20-30% സാധ്യതയുണ്ട്. രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ ഏകദേശം 50-60% സാധ്യതയുണ്ട്. നമുക്ക് തടി കൂടുതലാണ്. നമ്മുടെ ഉയരം ഇൻ സെന്റിമീറ്റർ -100 ചെയ്താൽ നമുക്ക് നമ്മുടെ ഉചിതമായ തൂക്കം കിട്ടും. അപ്പോൾ തൂക്കം കൂടുതലായിട്ടുള്ള രോഗികൾ, അല്ലെങ്കിൽ മുമ്പ് ഗർഭാവസ്ഥയിലെ പ്രമേഹം ഉള്ളവർ, ലേഡീസ് പെണ്ണുങ്ങളിലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, നമ്മൾ പറഞ്ഞ പോലെ PCOD എന്ന് പറയുന്ന, അല്ലെങ്കിൽ അണ്ടാശയിലെ കൊമളകളുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് സാധാരണ ആൾക്കാരെക്കാളും പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള പോം വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യകരമായ ജീവിതശൈലിയും നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ചെറുപ്പം മുതലേ തന്നെ നമ്മൾ തുടരുക. ആൻഡ് അത് ഈ മാതാപിതാക്കളും ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ അനുഷ്ഠിക്കേണ്ടതാണ്. സ്കൂൾ ലെവലിൽ മുതലേ നമ്മൾ ഈ പ്രമേഹം എന്ന അസുഖത്തിനെ കുറിച്ച് ബോധവൽക്കുകയും അവർക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണ രീതികളും പറഞ്ഞു കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാവുന്നത്. കമ്മ്യൂണിറ്റി ലെവലിൽ ഇപ്പം സ്കൂളിൽ പാഠ്യ വിഷയമാക്കുന്ന പോലെ ആരോഗ്യകരമായ ജീവിതശൈലികൾ അവർക്ക് ഒരു പാഠ്യ വിഷയമാക്കുക. സമൂഹത്തിൽ അതിൻ്റെ ബോധവൽക്കരണം, ഈ വേൾഡ് ഡയബറ്റിക് ഡേ പോലെയുള്ള പല ദിനങ്ങളിലൂടെ അത് അവരിൽ എത്തിക്കുക. ഇതെല്ലാമാണ് നമുക്ക് സമൂഹത്തിനും വ്യക്തിപരമായിട്ടും നമുക്ക് ഈ പ്രമേഹം എന്ന മാറാസുഖത്തിനെ തടയാനുള്ള പോംവഴികൾ.
2: ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സംസ്കാരം ഈടായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, അത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കൽ, ഫാസ്റ്റ് ഫുഡ്, അത് ഈ പ്രമേഹ രോഗവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന്.
3: ഈ ഫാസ്റ്റ് ഫുഡിൽ ഊർജം, ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കലോറി വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ താങ്കൾ ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അളവും, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ട് ഒരു ഒരു ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എപ്പോഴും അവിടെയുള്ള അളവ് വളരെ കൂടുതലായിരിക്കും.
2: അതിൻ്റെ
3: കലോറിയും കൂടുതലായിരിക്കും, അതിൻ്റെ പോർഷൻ സൈസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന ഈ കാർബണേറ്റഡ് അല്ലെങ്കിൽ ഷുഗർ റേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി ഉള്ള ഇത്, അതിൽ ഊർജമല്ലാതെ വേറെ ഒരു നമുക്ക് പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഒരു ഒരു നല്ല ശരീരത്തിന് ആരോഗ്യകരമായ ഒന്നുമില്ല. അപ്പൊ ഈ കൾച്ചർ നമ്മൾ കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണക്രമവും വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ അറുപിഷ്കരാണ് താനും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഔട്ട്സൈഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് കൾച്ചർ കൊണ്ട് നമ്മൾ കൂടുതലുമായി ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്.
2: പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച 2-3 കാര്യങ്ങൾ, ഒന്ന് കാഴ്ച, ഞരമ്പുകളെ ബാധിച്ചെന്ന മസില്, വിരല് കോച്ചലൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ലൈംഗിക ശേഷിക്കുറവ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കാണുന്ന, ഇപ്പം ഈയിടെ അടുത്തൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച തീരെ നഷ്ടപ്പെട്ടു പോയി, മറ്റൊരു കണ്ണ് ഏകദേശം പകുതി കണ്ണ് നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോന്നോരോന്നേ ചർച്ച ചെയ്യുമ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും?
3: അല്ല, ഇപ്പോൾ ഈ ഇത് ഇന്ന് കാലത്ത് പ്രമേഹം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ടുള്ള ഒരു ചികിത്സയല്ല, ഒരു ടീം വർക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എല്ലാ പ്രമേഹ രോഗികളും ഒരു 2-3 കൂടുമ്പോഴെങ്കിലും വെറും വയറ്റിലെ ഷുഗറ് നോക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറ് നോക്കുക. വെറും വയറ്റിൽ നമുക്ക് ഏകദേശം 90-130 ഇടയിലുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുക. ഭക്ഷണം കഴിച്ചൊരു 150 to 200 ഉള്ളിൽ നമ്മൾ ക്രമാതീതമായിട്ട് നിർത്തുക.
2: 150-ന്റെ 200.
3: പിന്നെ നമുക്ക് 3 മാസത്തെ ശരാശരി ഗ്ലൂക്കോസിന്റെ അളവ് രക്തപരിശോധനയിലൂടെ HbA1c എന്ന് പറഞ്ഞ അളവ് നിശ്ചയമാണ്. അത് HbA1c എന്ന് പറയുന്നത് ഒരു 6.5 to 7 അടുത്ത് നിർത്തുക. നമ്മുടെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒരു 140-90 അടിയിൽ എപ്പോഴും നിർത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ പ്രമേഹ രോഗികളും കണ്ണിന്റെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. അവർ തുള്ളിമരുന്ന് ഇറ്റിച്ച് കണ്ണിന്റെ ഞരമ്പിന് ബാധിപ്പുണ്ടോ അല്ലെങ്കിൽ റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ല എന്നുള്ളത് എല്ലാ വർഷവും ഒരു പ്രമേഹ രോഗി എന്തായാലും ചെയ്യേണ്ടതാണ്. അതുകൂടാതെ 3 മാസം കൂടുമ്പോൾ മൂത്രത്തിലൂടെ പ്രോട്ടീൻ മൈക്രോ ആൽബുമിനൂറിയ അല്ലെങ്കിൽ മാക്രോ ആൽബുമിനൂറിയ കൂടുതലായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ കൊളസ്ട്രോളിന്റെ അളവും നിർണയിക്കേണ്ടതാണ്. അപ്പോൾ വിവിധ വിദഗ്ധരുടെ ഒരു ടീമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കോംപ്രിഹെൻസീവ് ഡയബറ്റിസ് പ്രോഗ്രാം ആയിട്ടാണ് ഇന്ന് നമ്മൾ പ്രമേഹത്തിനെ നേരിടേണ്ടത്. അല്ലാതെ ഒരു ഒരു ഡോക്ടർ ആയിരിക്കും റെസ്പോൺസിബിൾ, ബട്ട് അതേപോലെ തന്നെ വേറെ, ബിക്കോസ് പ്രമേഹം എന്ന് പറയുന്നത് ഒരു പല അവയവങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ്, അല്ലാതെ ഒരു ഒരു പാൻക്രിയാസിന്റെ മാത്രം ഒരു അസുഖമല്ല.
2: അതായത് ഒരു പ്രമേഹ രോഗി ഒരു കോംപ്രിഹെൻസീവ് ഡോക്ടർ മാത്രം കണ്ടാൽ പോരാ, അതോടൊപ്പം കിഡ്നി സംബന്ധിച്ച ഡോക്ടറെയും കണ്ണ് സംബന്ധിച്ച ഡോക്ടറെയും കാണേണ്ടത്. ലൈംഗിക ശേഷിക്കുറവ് പലരും പരാതി പറയുന്ന ഒരു വിഷയമാണ്. ഇതിന് ഈ പ്രമേഹ രോഗികൾക്ക് നിർദ്ദേശിക്കാവുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും?
3: ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്തരിക അവയവങ്ങളെ ബാധിപ്പിച്ചിട്ടുള്ള ഓട്ടോണമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നമുക്ക് ഈ രക്തധമനികളിലെ രക്തോട്ടം വർദ്ധിപ്പിക്കുകയും അതുവഴി, അതായത് വാസോഡൈലേറ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോസ്ഫോഡൈസ്റ്ററേസ് എന്ന് പറയുന്ന നമുക്ക് വയാഗ്ര പോലെയുള്ള മരുന്നുകളാണ് നമ്മൾ സാധാരണ പറയാം. പക്ഷെ ഞാൻ പലപ്പോഴും പ്രമേഹ രോഗികളോട് പറയുന്നത് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് മാത്രം കാര്യമല്ല, നിങ്ങൾ നിങ്ങളുടെ ആദ്യമായി പ്രമേഹം നല്ല പോലെ നിയന്ത്രിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ നിർത്തുക, ഷുഗർ നല്ല പോലെ നിയന്ത്രിക്കുക. അതിനുശേഷവും ഉദ്ധാരണത്തിന്റെ ഇത് വർദ്ധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഉദ്ധാരണം കൂട്ടാനായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്.
2: മാനസിക സമ്മർദ്ദം, ജോലി, അതുപോലെ കുടുംബപരമായ പശ്ചാത്തലങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ, പല ടെൻഷനുണ്ട്. ഈ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ പ്രമേഹ രോഗം വരാനോ അല്ലെങ്കിൽ ഉള്ള രോഗികൾക്ക് പ്രമേഹം കൂടാനോ മറ്റോ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണോ?
3: ഇന്നത്തെ പഠനങ്ങളിലും നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലോ ഒരു നമ്മൾ റെപ്രസെന്റ് ചെയ്യാത്ത ഒന്നാണ് വിഷാദ രോഗം പ്രമേഹ രോഗികളിൽ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രമേഹ രോഗികൾ 2-3 തവണ ഇൻസുലിൻ എടുക്കുകയും അവരുടെ വേറെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാവുന്ന വിഷാദ രോഗം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗികളുടെ വിഷാദ രോഗത്തിന്റെ കണക്ക് ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഒരു 10-15% ഇന്ന് പ്രമേഹ രോഗികൾ വിഷാദ രോഗവും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും അവരിൽ ഈ വിഷാദ രോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിലെ ആ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രമേഹ ചികിത്സയോടൊപ്പം തന്നെ നമുക്ക് മാനസികമായി സന്തോഷം നൽകുന്ന കാര്യങ്ങളും കൂടി നമ്മൾ പ്രമേഹ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കേണ്ടതുണ്ട്.
2: പ്രമേഹ രോഗത്തെക്കുറിച്ച് വന്ന നമ്മുടെ ചർച്ചയിൽ പക്ഷെ ചിലരൊക്കെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോയതായി പലപ്പോഴും പറയുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം പ്രമേഹം, അതായത് പഞ്ചസാരയുടെ അളവ് കൂടിയ അവസ്ഥകളെക്കുറിച്ചാണ്, അതിൻ്റെ ലക്ഷണവും മറ്റുമൊക്കെ. ഈ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അതിന് പ്രത്യേകം മരുന്ന് കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം.
3: ഈ താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് എസ്പെഷ്യലി പ്രമേഹ രോഗത്തിന്റെ ഭാഗമായിട്ട് പ്രമേഹ രോഗിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ പല രോഗികളിലും ഒരു 30-40% അല്ലെങ്കിൽ ഒരു 20-30% രോഗികളിൽ നമ്മൾ ഇൻസുലിൻ ചികിത്സാ മാർഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുന്ന രോഗികളിൽ നമുക്കുണ്ടാവുന്ന നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ആന്തരിക ഒരു ഒരു മരുന്നിനൊരു ഗുണഫലം ഉണ്ടാവുമ്പോൾ ഒരു ഒരു ദോഷം എന്തായാലും ഉണ്ടാവും, സൈഡ് ഇഫക്റ്റ്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളിൽ സാധാരണ ആൾക്കാരെക്കാളും താങ്കൾ പറഞ്ഞ പോലെ ഷുഗർ കുറഞ്ഞു പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാവുന്ന സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ സാധാരണയായി പ്രമേഹത്തിൽ ഇൻസുലിൻ എടുക്കുന്ന എൻ്റെ രോഗികളോട് സാധാരണമായ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവരായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഹൈപ്പോഗ്ലൈസീമിയ. താങ്കൾ ഇൻസുലിനിലേക്ക് പോവുകയാണ്, ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോയാൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം? അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 70 മില്ലിഗ്രാമിൻ്റെ താഴെ ഉണ്ടാവുന്ന അവസ്ഥ. അതായത് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് തലതിരിക്കാം. ഹാർട്ടിൻ്റെ ഇതും നമ്മുടെ തലച്ചോറിനെ, ഹാർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് അമിതമായ വേർപ്പ്, നമ്മുടെ ഹാർട്ട് റേറ്റ് അതായത് നമ്മുടെ രക്തത്തിൻ്റെ അടിപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുക, അമിതമായ വേർപ്പ്, ക്ഷീണം, അതേസമയം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്നതാണ്, ഓർമ്മ ഉണ്ടാവുക, അപസ്മാരം, ഓർമ്മക്കുറവ്, അപസ്മാരം വളരെ ക്രമാതീതമായി,
2: അതെ,
3: നാവ് വറ്റി വരുന്ന, ഇതെല്ലാമാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണം.
2: പഞ്ചസാരയുടെ അളവ്
3: കുറഞ്ഞാലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് രോഗി ചെയ്യേണ്ട ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് രക്തം ഗ്ലൂക്കോ, അതായത് ബോധാവസ്ഥയിലാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ പരസഹായം തേടി ആരൊക്കെയുണ്ടെങ്കിലും ഒന്ന് ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിക്കുക. അത് 70 മില്ലിഗ്രാമിന്റെ താഴെയാണെങ്കിൽ 15 ഗ്രാം ഗ്ലൂക്കോസ്, അതായത് റഫ്ലി നമ്മുടെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂക്കോസ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആയിട്ടുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മധുരമിട്ട് എന്തെങ്കിലും ജ്യൂസോ ചായയോ, അതെ. അപ്പോൾ ബോധാവസ്ഥയിലാണെങ്കിൽ രോഗിനെ ഇരുത്തി ഇത് കുടിക്കുക. അതിന് 15-30 ശേഷം നമ്മൾ ഒന്നും കൂടി രക്ത ഗ്ലൂക്കോസ് നോക്കുക. അത് 70
2: മിനിറ്റ്,
3: അതായത് ഈ പാനീയം കൊടുത്തതിന് ശേഷം നമ്മൾ 15 മിനിറ്റോ 30 മിനിറ്റിന് ശേഷം ഒന്നും കൂടി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുക. അതായത് നമ്മൾ ഇത് 70 മേലേക്ക് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ, നിങ്ങൾ കാണുന്ന ഡോക്ടറെ പോയി കണ്ട ഇൻസുലിന്റെ ഡോസ് എങ്ങനെ എടുക്കണം, ഇത് അടിക്കടി വരുന്നുണ്ടെങ്കിൽ ആ ഇൻസുലിന്റെ ഡോസ് അഡ്ജസ്റ്റ്
2: സ്വല്പം കുറയ്ക്കേണ്ടി വന്നു.
3: അതെ,
2: ഷുഗർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയ അവസ്ഥ, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ അവസ്ഥ, ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരമായ അവസ്ഥ ഏതാണ്?
3: അത് ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ,
2: പക്ഷേ പഞ്ചസാര
3: കുറയുന്ന അവസ്ഥ, പക്ഷെ അത് നമ്മൾ ഇത് രോഗം നിർണയിച്ച് ഫലവത്തായ ചികിത്സ നൽകുന്നതിലാണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു രോഗിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഒട്ടും പാടില്ല എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായ ഒന്നാണ്. ആ രോഗി എപ്പോഴും ഷുഗർ കുറഞ്ഞു പോവാൻ സാധാരണ രോഗികളെക്കാളും
2: ഒരു
3: കുറച്ച് സാധ്യതയുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും നമുക്ക് ഷുഗർ കുറഞ്ഞു പോകണമെന്നും ഇല്ല. അപ്പൊ നമ്മൾ അവരെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട പ്രതിവിധി ചെയ്യണം. ഇപ്പോൾ ഷുഗർ കൂടിയ, വളരെയധികം കൂടിയാലും സങ്കീർണ അവസ്ഥയുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന, നമ്മൾ ഒരു ഡയബറ്റിക് എമർജൻസി ആയിട്ട് ആ രോഗി വളരെയധികം ഷുഗർ കൂടിയാൽ നമ്മൾ ICU അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയുമുണ്ട്.
2: ഞാൻ ചോദിച്ചത് പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങൾ, ഉദാഹരണത്തിന് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ,
3: അതെ, അത് കൂടുതലായിട്ട് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയയിലാണ് കാണാറ്.
2: പഞ്ചസാരയുടെ
3: അളവ് കുറയുമ്പോഴാണ്,
2: കുറയുന്ന രോഗികളാണ് അത്രയും കാര്യങ്ങൾ
3: പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
2: ഷുഗർ കൂടുന്ന ആളുകളിൽ അപകടമുണ്ടെങ്കിലും അത് ഇത്രമാത്രം സങ്കീർണമാവില്ല, പെട്ടെന്നായിരിക്കില്ല. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുക. ഈ 14 ഒരു ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ താങ്കൾ. ഈ ദിനത്തിൽ കേരളത്തിലെയും ലോകാടിസ്ഥാനത്തിൽ പൊതുവെ ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഈ സംഘടനകളുമൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി പൊതുജനങ്ങളോട് നമുക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അവരെവിടെയൊക്കെ ഭാഗഭാഗമാക്കണം, ഒന്ന് ചെറുതായി ഒന്ന് വിശദീകരിച്ചാലും.
3: ഇപ്പോൾ ഇന്ന് ഈ വേൾഡ്, ഞാൻ പറഞ്ഞ പോലെ 14 ഒരു നമ്മുടെ വേൾഡ് ഹെൽത്ത് അതോറിറ്റി, നമ്മുടെ ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്തമായി ലോകമെമ്പാടും പലവിധ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ IMA അസോസിയേറ്റ് ചെയ്ത് പലപ്പോഴും വേൾഡ് ഡയബറ്റിക് വാക്ക് ജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ച്
2: നടത്തും.
3: അതെ, നടത്തും. നമ്മുടെ വ്യായാമത്തിന്റെ പ്രമേഹത്തിലെ ചികിത്സയുടെ ഭാഗമാണ് എന്ന് ജനങ്ങളെ ബോധവൽപ്പിക്കാനായി ഡയബറ്റിക് വാക്ക് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പഠന ക്ലാസുകൾ, നമ്മൾ പബ്ലിക്കിനായിട്ടുള്ള പഠന ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൂടാതെ നമുക്ക് രോഗികളെ ഇത് ബോധവൽക്കരിക്കാനായി ഈ സമഗ്ര ഇൻഫർമേഷൻ എല്ലാം കൂടി ആയിട്ട് പാംഫ്ലെറ്റ്സ്, പലതരത്തിലുള്ള ലഘുലേഖകൾ നമ്മൾ രോഗികൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഐസോൺ ഡയബറ്റിസ്, ഇപ്രാവശ്യം നമ്മൾ 1 മില്യൺ രോഗി ഒരു ആളുകളെയാണ് നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഗ്ലൂക്കോമീറ്ററിലൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമൂലം നമുക്ക് പ്രമേഹം നിർണയിക്കപ്പെടാത്തുള്ള രോഗികളിൽ പ്രമേഹം കണ്ടെത്താൻ സാധ്യത. ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രമേഹ രോഗികളിൽ ഒരാളുടെ രോഗം ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മാസ് സ്ക്രീനിങ്, നമ്മൾ സമൂഹത്തിലെ മുഴുവൻ രോഗികളെയും മുഴുവൻ ആളുകളെയും നോക്കുമ്പോൾ നമുക്ക് പല പുതു പ്രമേഹങ്ങൾ, അതായത് പുതിയതായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ പ്രമേഹ രോഗി കണ്ടെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ടൈപ്പ് ഒന്ന് പ്രമേഹ രോഗികളുടെ കൂട്ടായ്മകൾ പലപ്പോഴും അവർക്കായിട്ട് പല കോമ്പറ്റീഷൻസും നമ്മൾ നടത്താറുണ്ട്.
2: മത്സര
3: പരിപാടികൾ നമ്മൾ പലപ്പോഴായിട്ട് നടത്താറ്. ഇതെല്ലാമാണ് ലോകത്ത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പല സംഘടനകളും പല സിറ്റീസിലും പല നഗരങ്ങളിലും നടക്കുന്ന പരിപാടികൾ.
2: ഓക്കെ, ഈ രോഗികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് രോഗം വരാനുള്ള സാധ്യത ഒരേപോലെയാണോ, അതോ സ്ത്രീകളിൽ കൂടുതലോ കുറവോ പുരുഷന്മാരിൽ കൂടുതലോ കുറവോ?
3: അങ്ങനെ
2: പ്രത്യേകിച്ച്
3: ഇല്ല. ഒരു സെക്സ് പ്രെഡിലിക്ഷൻ, അതായത് ഇന്ന പുരുഷന്മാരിലോ കൂടുതൽ സ്ത്രീകളിലോ കൂടുതൽ എന്നുള്ളത് കൂടുതൽ. സ്ത്രീകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണ്ടാശയത്തിലെ കുമളകൾ, PCOD, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ പ്രമേഹം, അങ്ങനെയുള്ള ആളുകൾക്ക് സ്ത്രീകളിൽ കൂടുതലായിട്ടും നമ്മൾ ഈ ഡയബറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് മെയിൻലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യവും ജീവിതശൈലിയുമാണ് നമ്മുടെ പ്രമേഹം നിർണയിക്കുന്ന ഘടകം,
2: അല്ലാതെ നമ്മുടെ
3: ഒരേപോലെ തന്നെയാണ് ബാധിക്കുന്നത്.
2: ഓക്കെ, പ്രത്യേകിച്ച് വയസ്സ്, ഏജ് ഗ്രൂപ്പ്, ഒരു ഇത്ര പ്രായം എന്ന് പറയാവുന്ന തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
3: ഇല്ല, പണ്ട് കാലത്ത് നമ്മൾ പ്രമേഹം താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിരുന്നത് 40-50 പക്ഷെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ലൈഫും വ്യായാമക്കുറവുമായി നമ്മൾ കൂടുതലായി ചെറുപ്പക്കാരിൽ കാണുന്നു. ഞാനിപ്പോൾ ഈ അസുഖം കൂടുതലായും 25 മുതൽ 40 ഇടയിലാണ് കൂടുതലായും പ്രമേഹബാധിതരെ കാണുന്നത്. അപ്പോൾ ഒരു 10 വയസ്സ് മുന്നിലേക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രമേഹം നേരത്തെ തന്നെ പിടിപെടുന്നു.
2: ഏതായാലും ശ്രോതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ പ്രമേഹരോഗത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പീസ് റേഡിയോയുടെ അഗൈതവുമായി നന്ദി അറിയിക്കുകയാണ്. സർവശക്തൻ ഈ ഉദ്യമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
1: കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആരോഗ്യ വിചാരത്തിൻ്റെ ഈ സ്ലോട്ടിൽ നമ്മൾ കേട്ടത്. ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ റേഡിയോയിലൂടെ വന്നത്. ഒരു രോഗിയാകുന്നതിന് മുമ്പ് രോഗത്തെ മനസ്സിലാക്കി രോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാതന്ത്ര്യദിന ദിവസമായി ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഫ്രീഡം വിത്ത് പീസിലൂടെയൊക്കെ നമ്മൾ കേൾക്കാനിരിക്കുന്നു. കുറച്ചൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ കേട്ടു. ഇനി ഇതിനിടയിൽ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഒരു സമയമാണിപ്പോൾ. കടം വിടാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ. അല്ലേ സലാംക്ക,
0: പ്രാർത്ഥനാ പഠനം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരും.
1: അജീബ് കരുവാര കൊണ്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും പടച്ചറബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴായിക്കൊണ്ട് ധാരാളക്കണക്കിന് കടങ്ങളൊക്കെ വന്ന് പെടാറുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരാൾക്ക് സ്വബീർ മലയോളം വലിപ്പത്തിൽ കടബാധ്യത ഉണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുതരുവാനുള്ളൊരു വചനം ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ ആ പ്രാർത്ഥന എന്നുള്ളത് അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി. നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി. നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി ബിഹലാലിക, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രാർത്ഥനകളൊക്കെ പ്രാവർത്തികമാക്കിയാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നൊക്കെ പടച്ചറബ് നമുക്ക് കാവൽ നൽകുകയും പടച്ചറബിനോട് നാം ഈ പ്രാർത്ഥന നിരന്തരമായിക്കൊണ്ട് ചോദിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളും ചര്യകളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ പടച്ചറബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാ പഠനം കേട്ടു. ഈ പ്രാർത്ഥനയിൽ നമുക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ പ്രഭാത പ്രാർത്ഥനകളിൽ പറഞ്ഞ, ഞാനിപ്പോൾ നമ്മൾ കടം വീട്ടാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അത് കടം വീട് കിട്ടാനുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. അതുപോലെ നമ്മൾ വ്യത്യസ്തപ്പെടും. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു മസ്തുർ ഔറാത്തി വാമിൻ റൗആത്തി എന്ന് പറയുന്നുണ്ട്. അത് പ്രഭാത പ്രാർത്ഥനകളിൽ വരുന്നവനാണ്. അതിൻ്റെ ആശയം അല്ലാഹുമ്മൻ്റെ അവൻ്റെ ഔറത്ത്, അതായത് എൻ്റെ രഹസ്യങ്ങൾ നീ രഹസ്യമാക്കി വയ്ക്കാനും അത് വെളിപ്പെടുത്താതിരിക്കാനും, അതുപോലെ തന്നെ വാമിൻ റൗആത്തി, എനിക്ക് നിർഭയത്വം കിട്ടണേ എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ഒരു സമൂഹം നിർഭയരായിരിക്കുന്ന എപ്പോഴാണ്? അവിടെ സമാധാനം ഉണ്ടാകുമ്പോഴാണ്. ലോകത്തിൻ്റെ നാനോഭാഗങ്ങളിലും നിർഭയത്വം നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ പലായനങ്ങളും ജീവിത പ്രതിസന്ധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു നിർഭയത്തുണ്ട്. അതിന് നമ്മൾ കാണാതിരിക്കരുത്. അതിന് അള്ളാഹുവിനെ നന്ദി ചെയ്യാതിരിക്കരുത്. ആ നിർഭയത്വം നമുക്ക് എന്തിനുള്ള ഇബാദത്തിനുള്ളതാണ് എന്നതുകൂടി നമ്മളൊന്ന് ചേർത്ത് വയ്ക്കുകയാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കടം വിടാനുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്.
0: അപ്പോൾ നമുക്കിനി പൂമരത്തണലിലേക്ക് പ്രവേശിക്കാം.
1: വീട്ടിലെ തണൽ മരങ്ങളെക്കുറിച്ചാണ് സുബൈർ സലഫി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇൻഷാല്ലാ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേക പരിപാടികൾ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. നമ്മളൊരുപാട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ കേൾക്കാനിരിക്കുകയാണ്. ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ. എന്നാൽ ഈ ഒരു സമയത്ത് കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയ പൂമരത്തണലിലൂടെ വീട്ടിലെ തണൽ മരങ്ങൾ എന്ന ടോപ്പിക്കിൽ സുബൈർ സലഫിയുടെ സംസാരം ക്ലാസ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ധാരാളം സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നത്. നമ്മെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സാന്ത്വനപ്പെടുത്തുവാനും ആശ്വാസം നൽകുവാനും നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുവാനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനവധി നിരവധി ഗുണങ്ങൾ ചേർന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവർ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ്. എല്ലാ കാലഘട്ടത്തിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം എന്ന് നബിമാരോടും വൈജ്ഞാനികമായി നല്ല അറിവുള്ള ആൾക്കാർക്കൊക്കെ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സക്കരിയ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനാണ് യഹ്യ നബി. ഇപ്പോൾ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഗുണം പറയുകയാണ്, വബറം ബിവാലിദൈഹി വലം യകു ജബ്ബാറൻ അസിയ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവനായിരുന്നു. അദ്ദേഹം ഒരിക്കലും അഹങ്കാരിയോ ധിക്കാരിയോ അനുസരണക്കേട് കാണിക്കുന്ന ആളോ ആയിരുന്നില്ല. ശരിയല്ലേ? യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അവിടെ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംഭവം നമുക്ക് ഓർമ്മണ്ടോ? ഉണ്ടാവുമല്ലോ. അത്ഭുതങ്ങൾ കാണിച്ച ആളാണല്ലോ ഈസാ നബി അലൈഹിസ്സലാമിനെ വാപ്പയില്ലാതെ, അല്ലേ, മറിയം ബീവി ഗർഭിണിയായി ഒരുപാട് ചീത്തപ്പേരൊക്കെ കേട്ടിട്ടാണ് ഈ പ്രസവമൊക്കെ ഉണ്ടായതല്ലോ. എന്നിട്ട് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ഈസാ നബി പറഞ്ഞതെന്താ?

എൻ്റെ മാതാവിന്, അവിടെ മാതാപിതാക്കൾ എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? പിതാവില്ലാത്തതുകൊണ്ട്. അപ്പോൾ വറം ബി വാലിദത്തി, എൻ്റെ മാതാവിന് പുണ്യം ചെയ്യണമെന്ന് എന്നോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ധിക്കാരിയോ ദൗർഭാഗ്യവാനോ ആവുകയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം തൊട്ടിലിൽ കടന്ന് സംസാരിച്ച സമയത്ത് പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് കൊടുത്ത ഉപദേശത്തിലും പറയുന്നുണ്ടല്ലോ, വസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ, അല്ലേ? അതേപോലെ അനിഷ്കുർ ലില്ലാഹി വലിവാലിദൈക്, നിനക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടവനാണ് നീ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. അതേപോലെ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഖുർആന്റെ കൽപ്പന എത്രമാത്രം എന്ന് വെച്ചാൽ, അള്ളാഹു തആല പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ കാണാം, പിന്നെ മാതാപിതാക്കളെ പറ്റി പറയുന്നതാണ്. അല്ലേ, അത് കഴിഞ്ഞാൽ വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടും അടുത്തടുത്ത് കുറേ ആയത്തുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ആകാശലോകത്തുള്ള അള്ളാഹുവിന് ആരാധനകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കാണ ഭൂമിയിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം, ബിർറ് ചെയ്യണം, ശുക്ർ ചെയ്യണം, ഇങ്ങനെ പല രൂപത്തിലുള്ള പേര്. അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്, 30 മാസത്തോളം നിന്നെ ശരിക്ക് പറഞ്ഞാൽ അവർ പ്രസവിച്ചിട്ട് 2 വർഷത്തോളം, അല്ലേ, നമുക്ക് പ്രസവത്തിന് വേണ്ടിയുള്ള 10 മാസം കൂട്ടിക്കോളൂ, ഗർഭം ചുമന്ന് ക്ഷീണം സഹിച്ച് ഉറങ്ങാൻ പറ്റാതെ, ശരിക്കൊന്ന് നടക്കാൻ പറ്റാതെ, ദൂരത്തേക്ക് യാത്ര പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞൊരു 2 വർഷത്തോളം നമുക്ക് പാലൂട്ടുന്ന, നമ്മളെ വളർത്തുന്ന, നല്ല ശ്രദ്ധിക്കേണ്ടുന്ന, രോഗം വരാതെ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച് ബുദ്ധിമുട്ടുന്നൊരു പ്രായം, അതൊന്നും ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി അനുസരിക്കുകയും ശുക്ർ ചെയ്യുകയും പുണ്യം ചെയ്യുകയും വേണമെന്ന് ഖുർആൻ പറഞ്ഞു. ശരിയല്ലേ? ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഇതൊന്നും ഒരു പുതിയ അറിവായിട്ടൊന്നും തോന്നേണ്ടതില്ലല്ലോ. പക്ഷെ നമ്മുടെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഒരാൾ വന്ന് ചോദിക്കണ്ടായല്ലോ, നബിയെ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏതാന്ന് ചോദിച്ചു. അള്ളാഹുവിന് അഹബ്ബുൽ അഅ്മാൽ ഏതാണ് പടച്ചോനെന്ന് ചോദിച്ചപ്പോൾ, പടച്ചോനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താന്ന് ചോദിച്ചപ്പോൾ നബിൻ്റെ മറുപടി, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, സമയത്ത് ബാങ്ക് കൊടുത്താൽ പിന്നെ അത് നീട്ടിവെക്കാതെ, അതിനെ പിന്നെ നിസ്സാരമായി കാണാതെ, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ തന്നെയും ശ്രമിക്കുന്ന രൂപത്തിൽ ആദ്യ സമയത്ത് നമസ്കാരം ലേറ്റാക്കാതെ ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു പ്രവൃത്തി അള്ളാഹ്ക്കിഷ്ടമാണ്. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പം എന്താ മറുപടി പറഞ്ഞെന്നറിയോ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് അത്രേ. നേരെ തിരിച്ചൊരിക്കൽ ചോദിക്കണ്ടായി, നബി ചോദിക്കണ അനുയായികളോട്, അല്ല ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിരട്ടെ, അല ഉനബ്ബിഉക്കും ബി അക്ബരിൽ ഖബായിർ, മഹാപാപങ്ങളിൽ എണ്ണപ്പെട്ട മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തെന്നറിയോ, അല്ലിശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ് ഒന്നാമത്തെ മഹാപാപം. തൊട്ട് ചേർത്ത് പറഞ്ഞെന്തറിയോ, വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് അനുസരണക്കേടി കാണിക്കുക എന്നുള്ളത് മഹാപാപങ്ങളുടെ കൂടെ, ശിർക്കിൻ്റെ കൂടെ ചേർത്താണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പേടിക്കണം, ഉമ്മാനോടും ഉപ്പാനോടും നമ്മൾ മോശമായിട്ട് പെരുമാറുന്നുണ്ട് വെച്ചെങ്കിൽ മഹാപാപം എന്നാണ് എണ്ണി പറഞ്ഞത്. ഞാനതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, പല പുസ്തകങ്ങളും കിതാബുകളൊക്കെ ഇങ്ങനെ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണത് വരുന്നത്. ഉലമാക്കന്മാർ പറയാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്നിടത്താണ് ഈ അനുസരണക്കേട് വരിക. 5 നിലക്കാണ് മക്കൾ പെരുമാറുക. 5 നിലക്ക് മാതാപിതാക്കളോട് മക്കൾ പെരുമാറുന്നു, സ്വഭാവം കാണിക്കുന്നവരുണ്ട്, അനുസരണവും അനുസരണക്കേടൊക്കെ കാണിക്കുന്നവരുണ്ട്. ഒന്നാമത്തെ ആള് ആക്ക് എന്നാണ് വിളിക്കുക, ആക്ക്,
ഉമ്മയുപ്പി എന്ത് പറഞ്ഞാലും അനുസരിക്കൂല, എന്ത് പറഞ്ഞാലും അനുസരിക്കൂല, എത്ര പറഞ്ഞാലും അനുസരിക്കൂല. അവൻ ഉറപ്പാണ്, അവനാണ് നമ്മളീ പറഞ്ഞ ധിക്കാരം അഹങ്കാരം കാണിച്ച് മാറുന്നവൻ. അവനൊക്കെ ശാപകോപത്തിനിരയാകുന്ന രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള മഹാപാപം ചെയ്തവൻ്റെ ഒരു പ്രതീതിയാണ് അവനുണ്ടാവുക. ദുനിയാവിൽ വെച്ച് തന്നെ അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ആള് ആക്കാണ്. രണ്ടാമത്തെ ആളാരാന്നറിയോ, യുസർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. യുസർ അവരാരാന്ന് വെച്ചാൽ, മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവർ അനുസരിക്കും, അതവർ എങ്ങനെയെങ്കിലുമൊക്കെ അനുസരിക്കാൻ ശ്രമിക്കും. പക്ഷെ പിന്നെ അനുസരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കും. ടൂർ പോകാൻ വേണ്ടി കാശ് ചോദിക്കണം. കാശ് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഇപ്പം കാശൊന്നുമില്ല, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ചില മക്കൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പോയപ്പോൾ ആരാ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തത്? പെൺകുട്ടികളാണെങ്കിൽ ചോദിക്കും, ആരാ പാത്രമൊക്കെ കഴുകിയത്? ആരാ അടുക്കളയൊക്കെ വൃത്തിയാക്കിയത്? ആരാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്? ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാശ് ചോദിച്ചപ്പോൾ തരാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ അവർ ചെയ്ത് തന്ന, അവരോട് ചെയ്ത നന്മകളെ എടുത്തു പറഞ്ഞ് ഉപദ്രവിച്ച് ശല്യണ്ടാക്കുക, അതും ഒരു അനുസരണക്കേടായി. മൂന്നാമത്തെ വിഭാഗം ആൾക്കാരുണ്ട്, അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ പ്രതിഫലം കിട്ടാത്ത വിഭാഗം ലാ യൂജർ എന്നാണ് അവരെ വിളിക്കുക. അതായത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവനോട് പോയി ചെയ്യും, മോനെ നീ ആ കടയിലൊന്ന് പോയിട്ട് ഒരു ലേശം പഞ്ചസാര മേടിച്ചു തരാൻ പറ്റുമോ, അങ്ങനെ ചോദ്യം. അപ്പം ഇവന് പോകും, പോകുന്ന വഴിക്ക് ഇവൻ ഇവൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടാവും, എന്നോട് മാത്രം പറഞ്ഞ് ഞാൻ എന്തിനാ, വേറെ എത്ര മക്കളുണ്ട്, എനിക്കൊന്നിനും പറ്റുന്നില്ല, എപ്പോൾ നോക്കിയാലും എന്നോട് ഓരോന്ന് പറയുകയാണ്. അങ്ങനെ വെറുപ്പോടുകൂടെ മുഷിപ്പോടുകൂടെ അവൻ ആ സാധനം പോയി മേടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. സംഭവം ഇവൻ ചെയ്യേണ്ടത് നല്ല കാര്യമായിരുന്നു, ചെയ്യും ചെയ്തു, പക്ഷേ ഇവൻ്റെ മനസ്സിലെ ഈ നീയത്ത് കാരണം കൊണ്ട്, ഈ വെറുപ്പ് കാരണം കൊണ്ട് ഇവൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. നാലാമത്തെ ഒരാളുണ്ട്, അവനോട് എൻ്റെ ഉമ്മയൊപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഓനതന്നെ ചെയ്യും, മനസ്സറിഞ്ഞിട്ട് തന്നെ ചെയ്യുക, അവന് അത് പ്രതിഫലം കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, എന്തെങ്കിലും കാര്യം അവനോട് പറഞ്ഞാൽ അവനത് ചെയ്യും. നീ വരുന്ന സമയത്ത്, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇന്ന ആളുടെ വീട്ടിൽ കയറിയിട്ടൊരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുത്തെ എണ്ണയും പഞ്ചസാരയും അരിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നീ വരുന്ന സമയത്ത് ആ റേഷൻ കടയിൽ നിന്ന് ഈ സാധനം മേടിക്കണട്ടോ എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. എൻ്റെ അർത്ഥം, പറഞ്ഞില്ലെങ്കിൽ അവൻ ചെയ്യൂല, പറഞ്ഞതനുസരിച്ച് ചെയ്യും. അങ്ങനത്തെ ആളുണ്ട്, അതും കുഴപ്പമില്ല, അവനെയും നമുക്ക് പരിഗണിക്കാൻ നല്ല ഒരു കാറ്റഗറിപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷെ അഞ്ചാമതൊരാളുണ്ട്, അതിൽ വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. അവൻ അൽബാറെന്ന് നമുക്ക് വിളിക്കാം. അവനാണ് ശരിക്ക് പുണ്യം ചെയ്തവൻ. അതെങ്ങനെയെന്നറിയോ, ഉമ്മയൊപ്പയൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അവിടെ ഇപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നവൻ. അതെങ്ങനെയാ, വീട്ടിൽ വന്ന സമയത്ത് ഉമ്മ തലവേദനിച്ച് കിടക്കുകയാണ്, ഉമ്മമാരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശമ്പളമില്ല, അല്ലേ പെൻഷനില്ല, ഇൻഷുറൻസില്ല, ആ വീട്ടിൽ നിന്നുള്ള ചീത്ത, നമ്മളാണെങ്കിൽ എന്തെങ്കിലും സാധനം കാണാതായാൽ അതിൻ്റെ ചീത്ത, അതുപോലെ ഉപ്പ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ആകെ തിരക്കുകളുടെ ഇടയിൽ ജീവിക്കില്ല അവർ. അതിൻ്റെ ഇടയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇവർ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഈ ബാറെന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടറിഞ്ഞ് തലവേദനിച്ച് കിടക്കുന്ന ഉമ്മാൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഫാർമസിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ഗുളിക മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അത് കുടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അവനെന്ത് ചെയ്തു, അവനോട് ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ടില്ല, ഗുളിക മേടിക്കാൻ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സാഹചര്യം കണ്ടു മനസ്സിലാക്കി അവൻ അങ്ങോട്ട് പ്രതികരിച്ച വിഷയത്തിൽ. ഇതാണ് ശരിക്ക് ബിറുൽ വാലിദൈൻ. ഇതിനാണ് നമ്മളോട് ഇസ്ലാം പറയുന്നത്, അവർക്ക് വയസ്സ്

ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അവർക്ക് നമ്മളോട് ദേഷ്യവും വെറുപ്പും, ഹോ ഇങ്ങനൊരു മോൻ എനിക്കുണ്ടായല്ലോ, ഈ മോള് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് നമ്മളെക്കുറിച്ച് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നഅ്ദു ബില്ലാ പേടിക്കുക.

0: മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് ഉമ്മാനെയും ഒപ്പാനെയും നമ്മൾ ഒരിക്കലും ഒരു ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് വേണ്ടി ഒരുപാട് ക്ഷീണം സഹിച്ചവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അവര് അവരുടെ ജീവനോ അവരുടെ ആരോഗ്യത്തിനോ പോറലേറ്റാലും പരിക്ക് പറ്റിയാലും ശരി, സ്വന്തം കുട്ടികൾക്ക് സ്വന്തം മക്കൾക്കൊന്നും പറ്റരുതേ എന്നോർത്തിരിക്കുന്നവരാണവർ. എത്ര ഉറക്കൊഴിക്കാൻ തയ്യാറാണ്! വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചെത്തുന്നതുവരെയും അവരുടെ മനസ്സിൽ എൻ്റെ കുട്ടിപ്പ് എന്ത് ചെയ്യുന്നു, കുട്ടി എവിടെയാണ്, എപ്പോഴാണ് അവനെത്തി, എത്തേണ്ട സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് എത്തിയിട്ടില്ലെങ്കിലോ, ഭയങ്കര വിഷമായിരിക്കും. ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ഒരു ചെറുപ്പക്കാരൻ 18-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് പോയി, അങ്ങനെ പഞ്ചാബിൽ പോയി അവിടെയൊക്കെ താമസാക്കി. പഞ്ചാബിൽ താമസാക്കി അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു. ഈ ഉപ്പിയും ഉമ്മയും എല്ലാ സ്ഥലങ്ങളിലും തെരയും. അയാൾ ഗൾഫുകാരനാ. ഗൾഫ് എന്നൊക്കെ വരുന്ന സമയത്തും ഇയാളെ പണി എന്താ, മകനെ തെരഞ്ഞടക്കലാണ് പണി. വർഷം 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, കാണാനില്ല. ഒരു ദിവസം ഈ മകൻ പഞ്ചാബിൽ തൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ ജീവിക്കാം. 9 വയസ്സുള്ള കുട്ടി അതാ ഒരു ദിവസം സ്കൂള് വിട്ട് വന്നിട്ട് കാണാനില്ല. അരമണിക്കൂറോളം തെരഞ്ഞു നടന്നപ്പോ അയാളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം ഇയാൾ അനുഭവിച്ച വിഷമവും ദുഃഖവും, സ്വന്തം കുട്ടിനെ കാണാനില്ലാതായി, മിസ്സിംഗ് ആണെന്നൊക്കെ അറിയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ, ആ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പഠിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ, നമ്മുടെ കുട്ടിനെ ഒരു അരമണിക്കൂർ കാണാതായപ്പോൾ എന്ത് വിഷമമുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നതാണ്, പിന്നെ നിങ്ങൾ വീട്ടുകാരത്ത് ഫോൺ വിളിച്ചിട്ടില്ല, വീട്ടിലേക്ക് പോവാറില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മയൊപ്പി എത്ര നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും, എത്ര വിഷമിക്കുന്നുണ്ടാകും. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അവസ്ഥ മനസ്സിലാക്കി, ശരി തന്നെയല്ലേ. അങ്ങനെ അദ്ദേഹം പഞ്ചാബിൽ നിന്ന് കേരളത്തിൽ വന്ന്, എടപ്പാള് വന്ന്, അങ്ങനെ ആ കുടുംബങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ ഒരു വാർത്ത നിങ്ങളൊക്കെ ടി വിയിലൊക്കെ പരസ്പരം കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവർ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ കാലമാണ്. അവരോട് നല്ല വാക്കുകൾ പറയുക, അവരെ സന്തോഷിപ്പിക്കുക, അവരോട് സലാം പറയുക, അവരെ പുഞ്ചിരിക്കുക, അവരെ തലോടുക, അവരുടെ ഉപദേശങ്ങൾ പരിഗണിക്കുക, അവരോട് എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങൾ തേടുക. അവർ നമ്മുടെ തണൽ മരങ്ങളാണ്, നമുക്ക് വേണ്ടി അള്ളാഹു തന്നിരിക്കുന്ന സമ്മാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരരായ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൊക്കെ, അമ്പിയാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനകളിലൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കേട്ടു പഠിച്ചു മനസ്സിലാക്കുകയും അത്തരത്തിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരകല്ലാഹു ഫീക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീട്ടിലെ രണ്ട് തണൽ മരങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. സുബൈർ സലഫിയുടെ സംസാരമായിരുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ, കുട്ടികളുടെ ഒരുപാട് പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനിരിക്കുന്നു.

0: ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ചെറിയൊരു സമയത്ത് സമയത്തിന്റെ വിലയറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന നാസർ ബാലുശ്ശേരിയുടെ ഒരു രചനയിലെ
1: ശബ്ദാവിഷ്കാരം
0: മൻസൂർ മണ്ണാർക്കാടാണ് നൽകുന്നത്. നുറുങ്ങുകൾ കേട്ട് തിരിച്ചു വരാം.
2: ഒരു നിമിഷം കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരാൾ പറഞ്ഞാൽ അയാളെക്കാൾ വലിയൊരു പോയത്തക്കാരൻ ഈ ഉലകത്തിലില്ലെന്ന് പറയേണ്ടി വരും. കാരണം വിവരസാങ്കേതികവിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തൻ്റെ പോക്കറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ തൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറോ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തുടനീളം നന്മയുടെ മുഴിമുത്തുകൾ വാരി വിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയുന്ന കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. അതേപ്രകാരം തന്നിലൂടെ പുറത്തുവരുന്ന ഒരു വിഷവചനത്തിലൂടെയോ ആധുനിക സങ്കേതങ്ങളുടെ തെറ്റായ ഉപയോഗപ്പെടുത്തലിലൂടെയോ അനേകായിരം മനുഷ്യമക്കളെ കൊന്നൊടുക്കാനും തലമുറ തലമുറയായി നീണ്ടുനിൽക്കുന്ന മഹാമാരികൾ വാരി വിതറാനും മനുഷ്യന് കഴിയും. ജീവിതത്തിലെ ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നർത്ഥം. അതുകൊണ്ട് നാം സമയത്തെപ്പറ്റിയും നമ്മുടെ ചെയ്തികളെപ്പറ്റിയും ബോധവാന്മാരാകണം. നമ്മുടെ അനുമതിയോ അറിവോ അപേക്ഷയോ ഇല്ലാതെ മഹത്തായ ഈ ജീവിതത്തെ സമ്മാനിച്ച രക്ഷിതാവിനെയോർത്ത് സദ്വചനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഓരോ നിമിഷത്തെയും സമ്പന്നമാക്കണം. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിന്നും പരിപൂർണമായും അകന്നു നിൽക്കണം. ഒരു ദിനം അസ്തമിച്ചൊടുങ്ങുമ്പോൾ ശരിയാംവിധം മൂല്യനിർണയം നടത്തണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പൂർവ്വഘട്ടങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തെടുക്കാനും ആത്മനിർവൃതിയോടെ സ്വർഗത്തെ സ്വപ്നം കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ശരിയായ വിശ്വാസി. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുമ്പോൾ നിർഭയനായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാനായ സത്യവിശ്വാസി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ, പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുൻപായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിനു തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിന് കൊണ്ടുവന്നാലും ശരി. നബിയെ, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ 18:107 മുതൽ 110 വരെയുള്ള വചനങ്ങൾ.
3: മാഷാല്ലാ. അപ്പോ നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. സമയത്തിന്റെ വിലയറിഞ്ഞ് ജീവിക്കുക എന്ന വിഷയത്തിൽ നാസർ ബാലുശ്ശേരി രചിച്ചിട്ടുള്ള രചനയുടെ ശബ്ദാഖ്യാനം മൻസൂർ മണ്ണാർക്കാടിലൂടെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എപ്പോഴും നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമുക്ക് ലഭിച്ച ഒരു വലിയൊരു ന്യാമത്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാവണം. നമ്മളിങ്ങനെ അനുഭവിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതും അത് കിട്ടാത്ത ആളുകൾ അവരെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതും കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ലൈഫ് തന്നെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യത്തെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ സാധിക്കുകയുള്ളൂ.
0: യെസ്, വായനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ചരിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുന്ന കുറേ സാധനങ്ങളല്ല, മറിച്ച് യഥാർത്ഥ സ്രോതസ്സിലൂടെയുള്ള വായനയും കേൾവിയുമാണ് ചരിത്രങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവും അത് ശരിയായ അറിവായിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഏതൊരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഈ ഒരു ദിവസം 15 August ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികൾ, നമ്മൾ കുട്ടികളുടെ പരിപാടിയൊക്കെ ഒരുപാട് കേൾക്കാനിരിക്കുന്നുണ്ട്. അതിനിടയിൽ പീസ് റേഡിയോ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.
3: അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ് എന്ന വിഷയത്തിൽ മുഹമ്മദനായ അബ്ദുർ റഊഫ് അൽ ഹിക്കമിയാണ് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഏറെ വിശിഷ്ടമായ, ഏറെ മഹത്വമേറിയ ഒരു വിജ്ഞാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാലോ, അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ് അല്ലേ? നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ അല്ലാഹു. ആ അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അറിവുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോകളിൽ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള അറിവിനെ നമ്മൾ പഠിക്കാൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിൻ്റെ അസ്മാവും അല്ലാഹുവിൻ്റെ നാമങ്ങളും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും പഠിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ ശ്രവിക്കുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാരിൽ അബൂബക്കർ ബിൻ അറബി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നു, ഷറഫുൽ ഇൽം ബിഷറഫിൽ മഅലൂം, അറിവ് മഹത്വമാകുന്നത് ആ അറിയപ്പെട്ട മഹത്വത്തിനെ കുറിച്ചുള്ള, അറിയപ്പെട്ട കാര്യം അതിൻ്റെ മഹത്വം അധികരിക്കുന്നതിനനുസരിച്ചാണ്. എന്നാൽ വൽ ബാരി, ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്, നമുക്കറിയാല്ലേ. ആ അള്ളാഹു അതിനെക്കുറിച്ചുള്ള, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അഷ്റഫുൽ മഅലൂം, ഏറ്റവും ഷറഫാക്കപ്പെട്ട, ഏറ്റവും മഹനീയമായ അറിവ് എന്നത്, വിജ്ഞാനം എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല അറിവും ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമായതും അതുപോലെ തന്നെ പുണ്യമായതുമായ അറിവ് എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടാകണം എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകാം. ഒന്നാമതായി നമ്മുടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഉണ്ടാകേണ്ടത് റജാ, ഖൗഫ്, മുഹബ്ബത്ത്. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും, പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഖൗഫ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമാണ്. ഓക്കെ, അപ്പോൾ ആ ഭയം നമുക്കുണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞു, അള്ളാഹു കളവ് പറയരുത് എന്ന് പറഞ്ഞു, ആ കളവ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് ഞാൻ കളവ് പറയില്ല, അല്ലെങ്കിൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കൂല എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ്, ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമുക്ക് അവരെ അനുസരിക്കാൻ മനസ്സുണ്ടാവുന്നത്. ഇതുപോലെ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ആ അള്ളാഹു പറയുന്നത് എന്തും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും. ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ള എന്തു പറഞ്ഞാലും നമുക്കൊരു മടിയുമില്ലാതെ ചെയ്യാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അതുപോലെ തന്നെ നന്മകളിൽ നിൽക്കുവാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ചരിത്രം, മഹാനായ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കായി. അറബിയാണ് ആള്, അനറബിയാണ്, ഗ്രാമീണനാണ്. അദ്ദേഹം ആ പെണ്ണിനെ മുമ്പേ കണ്ണുവച്ചൊരു പുരുഷനാണ്. ആ പെണ്ണിനെ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, പ്രേമമാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ മരുഭൂമിയിൽ അവർ രണ്ടും തനിച്ചായപ്പോൾ ആ മനുഷ്യൻ ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ആരും കാണാനില്ല, ആകാശത്തെ നക്ഷത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് ഒരുമിക്കാം എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള ബോധം മനസ്സിലുള്ള ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സ്ത്രീ പറഞ്ഞത് ഫഅൈന മുഖൗ കിബുഹ, അപ്പോൾ എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ എവിടെയാണ് എന്ന് ചോദിക്കാൻ. കാണാൻ ഇവിടെ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബുണ്ടല്ലോ, അവൻ എവിടെയാണ്, അവൻ കാണുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അവർ രണ്ടുപേർക്കും ആ ഒരു അറിവ് സഹായമായി എന്നാണ്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളിൽ നിലനിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്കുതകുന്നത് നമ്മെ അള്ളാഹു അറിയുന്നു, നമ്മെ റബ്ബ് കാണുന്നു, നമ്മെ റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ആ അറിവാണ് ഇൻഷാ അല്ലാ ഇനി മുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതർത്ഥമാക്കുന്നതെന്ത്, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു വച്ചാണ് നമ്മൾ അത് പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി തിസ് അത്തം വീന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മി അത്തൻ ഇല്ലാ വാഹിദ, അതായത് അറബിയിലെ ഒരു പ്രയോഗമാണ്, 100 കുറവ്. അപ്പോൾ 99 എന്നത് ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്, 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അത് ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, നമ്മുടെ ഈമാൻ ദൃഢവിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന, നന്മകളിൽ നിൽക്കാൻ സാധിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ നാമഗുണ വിശേഷണങ്ങൾ ഇഹ്സാ ചെയ്യുക എന്നത്. ഇനി അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതിൽ 99 മാത്രമാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമുൽ ഗൈബായിക്കൊണ്ട്, അദൃശ്യജ്ഞാനമായിക്കൊണ്ട് അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിച്ചത് അവിസ്തസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക, അള്ളാഹുവെ നിന്റെ അടുക്കൽ എടുത്തു വച്ചിട്ടുള്ള, മറച്ചു വച്ചിട്ടുള്ള ആ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് തേടുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ 99 നാമം മാത്രമല്ല, പക്ഷേ സ്വർഗപ്രവേശനത്തിനുതകുന്ന 99 നാമങ്ങളാണ്. നിങ്ങൾ അത് ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗപ്രവേശനം നൽകും എന്നത് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ പഠിക്കണ്ടേ? എന്നിട്ട് ഈ വീഡിയോ ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം, ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അറിയണം, ആ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിലൂടെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയത് ഹൈഫുദു അൽഫാലിഹ, അതിൻ്റെ വാക്കുകളെ, അതിൻ്റെ ആ നാമങ്ങളെ ബൈഹാട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വഫഹുമു മഅാനിഹ, അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ വതഅബ്ദു വൽ അമലു ബി മുർത്തലാഹ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി ഇബാദത്തുകൾ നിർവഹിച്ച് മുന്നോട്ടു പോവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും എല്ലാം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം, കൂടുതൽ അറിവ് നേടാം, അതോടൊപ്പം ഈമാനികമായി നമുക്ക് ഉയരാം. സ്വർഗപ്രവേശനത്തിനുതകുന്ന ഈ ഒരു വൈജ്ഞാനിക ഈ ക്ലാസ്സുകൾ ഒന്നും മിസ്സാവാതെ തുടരെ കേൾക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാരകല്ലാഹു ഫീക്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം വളരെ വൈജ്ഞാനികമാണ്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇതൊരു അവസരമാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യനായ അബ്ദുർ റൗഫ് അൽ ഹക്കിമി ആയിരുന്നു നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.
4: മാനവർ തീർക്കും വൈവിധ്യത്തിൻ പൂവുകളീ മണ്ണിൽ, മനുഷ്യരെല്ലാം ഒരൊറ്റ വീടിൻ.
3: രാജ്യത്ത് പലപ്പോഴും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ചരിത്രത്തിന്റെ അപനിർമ്മിതി. അപ്പോ അത് ശരിക്ക് അത്തരം കുൽസിത ശ്രമങ്ങൾ മുഴുവനും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് നല്ല ചരിത്രബോധമുള്ളൊരു തലമുറ വളരുമ്പോഴാണ്. പലപ്പോഴും മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് ഇതുപോലെ ബോധപൂർവം അവരെ എന്താ നിഷ്കാസ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അല്ല, മുസ്ലിം സമൂഹം ചരിത്രത്തിൽ അവർ ചെയ്തെന്തെന്നുള്ളത് ലൈവാക്കി നിലനിർത്താൻ നല്ല പഠനവും നല്ല ചരിത്ര ആഖ്യാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമുക്കത് പഠിപ്പിക്കാൻ പറ്റണം. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ സന്ദർഭത്തിൽ. ശരി, നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് തിരിച്ചു വരാം.
0: റേഡിയോ വൈബ്സിൽ കുട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അജ്മലിൻ്റെ പുതിയ ശ്രമം, അജ്മലും കുഞ്ഞുപെങ്ങളും ഈ ഒരു എപ്പിസോഡിൻ്റെ 15-ാമത്തെ ഭാഗത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ കടക്കുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട വി ടി അബ്ദുസ്സലാം മാസ്റ്ററാണ് നമ്മളോടൊപ്പമുള്ളത്.
5: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 15, അജ്മലിൻ്റെ പുതിയ ശ്രമം. എവിടെ മോളെ ഇക്കാക്ക? സ്കൂൾ വിട്ട് സെൽവ ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് ഷാഹിദ് ചോദിച്ചു. ഇക്കാക്ക പുസ്തകസഞ്ചിന്റെ കയ്യിൽ തന്ന് എങ്ങോട്ടോ പോയി. 6 മണിക്ക് മുമ്പേ വരുമെന്ന് ഉമ്മനോട് പറയണമെന്നും പറഞ്ഞു. ഉമ്മ പേടിക്കണ്ടെന്ന് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാഹിദ മകളുടെ കയ്യിൽ നിന്ന് അജ്മലിന്റെ ബാഗ് വാങ്ങി റാക്കിൽ വെച്ചു. ഉമ്മ, ഇന്ന് ചായ കുടിച്ചിട്ട് അസർ നിസ്കരിക്കാം. വല്ലാത്ത വിശപ്പ്. ശരി, വിശക്കുമ്പോൾ അത് മാറ്റിയ ശേഷമാണ് നമസ്കരിക്കേണ്ടത് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ വേഗം ചായ ഉണ്ടാക്കാം. അല്പം കഴിഞ്ഞ് ചായയും പുഴുങ്ങിയ കോഴിമുട്ടയും സെൽവയുടെ മുമ്പിൽ വെച്ചു കൊടുത്ത് ഷാഹിദ വരാന്തയിൽ വന്നിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എവിടെയായിരിക്കും അജ്മൽ പോയത്? വെറുതെ പോകുന്ന സ്വഭാവം അവനില്ല. ഏതോ കാര്യമായ ആവശ്യം കാണും. ചിലപ്പോൾ എന്തോ ജോലി കണ്ടുവച്ചിട്ടുണ്ടാവും. വീട്ടിൽ അരിയും പച്ചക്കറിയും പഞ്ചസാരയും ഇല്ലെന്ന് അവനറിയാം. അതിൻ്റെ പേരിലാവാം പോയത്. എന്നാലും ചായ കുടിച്ചു പോയാൽ മതിയായിരുന്നു. ഒരു സൂചനയും തരാതെ പോയതെന്തേ? കോഴികളുടെ ഒച്ച കേട്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കി. കോഴികൾ ആട്ടിൻകൂട്ടിനടുത്ത് ചിക്കിപ്പെറുക്കുകയാണ്. ആട്ടിൻകൂട്ടിയിൽ ചിതലുണ്ട്. അത് കോഴികൾക്ക് വലിയ ഇഷ്ടമാണ്. അജ്മൽ ആട്ടിൻകൂടുണ്ടാക്കിയിട്ട് 2 മാസം. ആടുണ്ടെങ്കിൽ ചിതൽ പിടിക്കില്ലായിരുന്നു. എന്നാണ് ആട് വാങ്ങാനുള്ള ആഗ്രഹം പൂവണിയുക? ഒരു വഴിയും കാണുന്നില്ല. വലിയ സംഖ്യ വേണമല്ലോ അതിന്. 1 ആഴ്ചയായി ഭക്ഷണത്തിനു തന്നെ അല്പം ബുദ്ധിമുട്ടിലാണ്. സാരമില്ല, അല്ലാഹു എല്ലാറ്റിനും വഴിയുണ്ടാക്കിത്തരും. ഉമ്മാ, അതാ വരുന്ന ഇക്കാക്ക. സെൽവയുടെ സന്തോഷവാർത്ത കേട്ട് ഷാഹിദ ചിന്തയിൽ നിന്നുണർന്നു. ഉമ്മാ, ഇക്കാക്കാന്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ഒരാട്? ഷാഹിദക്ക് അത്ഭുതം തോന്നി. എവിടെ നിന്ന് കിട്ടി മകനെ ഈ ആടിനെ? അജ്മൽ ആടിനെയുമായി കൂട്ടിനടുത്തേക്ക് പോയപ്പോൾ സെൽവ ഓടിയിറങ്ങി, കൂടെ ഷാഹിദയും. എങ്ങനെണ്ടുമ്മാ ആട്? നല്ല ആട്ടിൻകുട്ടി, സുന്ദരി. ഉമ്മയുടെ അഭിപ്രായം കേട്ട് അജ്മൽ സന്തോഷിച്ചു. എന്താ സെൽവക്ക് പറയാനുള്ളത്? ഇക്ക് നല്ലണം പറ്റിക്കണ്. തവിടും വെളുപ്പും ചേർന്ന നിറം, നല്ല രസമുണ്ട്. എവിടുന്ന അതിനെ കിട്ടിയത്? അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അജ്മൽ ഇലകൾ പറിക്കാൻ പോയി. ആ സമയത്ത് സെൽവ ആടിന്റെ മുഖത്തും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. രണ്ടു മക്കളും സന്തോഷിക്കുന്നത് കണ്ട് ഷാഹിദയുടെ മനസ്സ് കുളിർത്തു. അജ്മൽ ഒരു ചെറിയ കെട്ട് പ്ലാവിലയുമായി ഓടിവന്നു. അത് കണ്ട് ആട്ടിൻകുട്ടി ആർത്തിയോടെ നോക്കി. അജ്മലിൽ നിന്ന് പ്ലാവിലയുടെ ഒരു കമ്പ് സെൽവ പിടിച്ചുവാങ്ങി. ആട്ടിൻകുട്ടിയുടെ നേരെ നീട്ടി. അത് ഇല കടിച്ചു മുറിച്ച് തിന്നുന്നത് കാണാൻ 6 കണ്ണുകൾ വിടർന്നു നിന്നു. ആട് തീറ്റ നിർത്തിയപ്പോൾ ഷാഹിദ പറഞ്ഞു, കൈ കഴുകിവാ. അജ്മൽ കൈയും കാലും മുഖവും കഴുകി വരാന്തയിൽ കയറിയിരുന്നു. സംഭവം കേൾക്കാനുള്ള താൽപ്പര്യത്തോടെ സെൽവയും ഉമ്മയും അജ്മലിന്റെ അടുത്തിരുന്നു. അല്ല, നീ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിസ്കരിച്ച ശേഷമാണുമ്മ ഞാൻ ആടിനെ വാങ്ങാൻ പോയത്. എന്നാൽ ചായ കുടിച്ചിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. ആർക്കു വേണം ചായ? ഇതാ നോക്കൂ. അജ്മൽ ഷർട്ട് പൊക്കി വയറ് കാണിച്ചു കൊടുത്തു. ഉമ്മാ, ഞാൻ അബ്ദുട്ടിക്കാന്റെ വീട്ടിന്ന് പത്തിരിയും അയലക്കറിയും വയറ് നിറയെ കഴിച്ചു. ഈ ആട്ടിൻകുട്ടിയെ അബ്ദുട്ടിക്കാനോട് വാങ്ങിയതാ 1200 ഉറുപ്പ്യക്ക്. മോനെവിടുന്നാ ഇത്രയും പൈസ കിട്ടിയത്? കടം തന്നതാ. ഒഴിവു ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും അബ്ദുട്ടിക്കാക്ക് പണിയെടുത്തു കൊടുക്കണം. കൂലി ഓരോ ദിവസവും അബ്ദുട്ടിക്ക എഴുതി വെക്കും. ഇത് കേട്ടപ്പോൾ ഷാഹിദയുടെ സന്തോഷം വർദ്ധിച്ചു. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ പൂച്ചെടികൾ മുളച്ചു. വലിയ ആട്ടിൻകുട്ടിയാണ്. 2 മാസത്തിനുള്ളിൽ അത് ഗർഭം ധരിക്കാനിടയുണ്ട്. മിക്ക ആടുകൾക്കും ഒരു പ്രസവത്തിൽ 2 കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 3, 4. വലുതായാൽ ആ കുട്ടികളും 6 മാസം കഴിഞ്ഞാൽ ഗർഭം ധരിക്കും. ഒരാട് 2 വർഷം കൊണ്ട് ഈ വിധത്തിൽ 10 അംഗങ്ങളുള്ള ഒരു കുടുംബമാകാൻ യാതൊരു പ്രയാസവുമില്ല. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം പോലെയിരിക്കും. അവൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു.
3: ശരി, അപ്പോ കഥ പറയാൻ പരിപാടിക്ക് ശേഷം ഇനി ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃശ്യം നമ്മളെപ്പോഴും പറയാറുള്ളത് സാധാരണ കണ്ടുകൊണ്ട് ആസ്വദിക്കലാണ്. നമ്മളിനി കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നു, കേട്ട് കാണുന്നു എന്നൊക്കെ പറയും. അതാണ് ദൃശ്യത്തിൻ്റെത്. ഇന്നത്തെ ദൃശ്യത്തിൽ ആരാണ്?
0: ദില്ലി ചലോ സിബോത്തുള്ള മാടത്തൊടിയാണ് ഇൻഷാല്ലാ നമ്മളോടൊപ്പം ചേരുന്നത്.
6: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മളിന്നുള്ളത്. എപ്പോഴും യാത്രകളെ സ്നേഹിക്കുന്ന, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിന്ന് ദൃശ്യം പരിപാടിയിൽ ദില്ലിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലുള്ള പ്രൗഢിയുടെയും ആധുനികതയുടെയും ചരിത്രത്തിൻ്റെയും മനോഹരമായ കാഴ്ചകളും അനുഭൂതികളും അനുഭവങ്ങളും നൽകുന്ന ഒന്നാണ് ഡൽഹി, ദില്ലി. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അതിഥി സിബ്ഗത്തുള്ള മട്ടത്തൊടി. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ കൂടിയായ ഇദ്ദേഹം 2 ഡസനോളം രാജ്യങ്ങളിൽ ഇതുവരെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൽ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ, ഡൽഹിയിൽ അദ്ദേഹം ഏതാണ്ടൊരു 1.5 ഡസനോളം തവണയെങ്കിലും പോയിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾക്കുള്ളിൽ പോകാനിരിക്കുകയും കൂടിയാണ്. സിബ്ഗത്തുള്ള സാഹിബ്, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് വീണ്ടും ഡൽഹി എന്ന് ചോദിച്ചാൽ എന്താവും മറുപടി?
7: എന്നോട് നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് ഡൽഹി എന്നാണ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഡൽഹി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ എനിക്ക് മറുപടി പറയാൻ സാധിക്കും. ഏറ്റവും മനോഹാരിതമായ, ഏറ്റവും സുന്ദരമായ ഇന്ത്യയുടെ തലസ്ഥാനം, ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥം എനിക്കിഷ്ടപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം അത്രയും മനോഹരമായ ദൃശ്യങ്ങളുടെ ഒരു കലവറയാണ് ഡൽഹി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡൽഹി ഇഷ്ടപ്പെടുന്നത്.
6: നമുക്ക് ഡൽഹിയിലേക്കുള്ള യാത്ര തുടരാം. സിബ്ഗത്തുള്ള സാഹിബ് ഒരു പാട് തവണ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ സന്ദർശനങ്ങളുടെയും ഒരു ആകത്തുക എന്നുള്ള നിലയിൽ എല്ലാ അനുഭവങ്ങളും കൂടിയുള്ള ഒന്നാണ് നമ്മളോട് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഡൽഹിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, എത്ര ദൂരം, ഏതൊക്കെ തരത്തിലുള്ള ചാർജുകൾ, ചെലവ് വരും?
7: ഡൽഹി നമ്മൾ കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ, നമ്മളെ ഇന്ത്യയുടെ തലസ്ഥാനമാണെങ്കിലും ഡൽഹിയിലേക്ക് പോകാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല, മലപ്പുറം ജില്ലകൾക്ക് ഏറ്റവും സൗകര്യം. കാരണം ഒന്നാമത് നമുക്ക് പോകാനുള്ള ഏറ്റവും പെട്ടെന്ന് പോയി വരേണ്ട മാർഗമാണെങ്കിൽ ഫ്ലൈറ്റ്. ഏറ്റവും ഒരു സീസണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഒരു 6000-7000 രൂപക്കും 10ൻ്റെ താഴെ ഉള്ള ഒരു സംഖ്യക്ക് നമുക്ക് ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഷൊർണൂരിൽ നിന്നോ പാലക്കാട്ട് നിന്നോ ഒരു സാധാരണ ബസ് ട്രെയിനിന് പോവുകയാണെങ്കിൽ ഒരു സ്ലീപ്പർ ക്ലാസ്സിന് ഇപ്പോഴത്തെ റേറ്റ് 900 രൂപയാണ്. അത് എ സി, ഒരു ത്രീ ടയർ എ സി ആണെങ്കിൽ നമുക്കൊരു 2500 രൂപക്ക് നമുക്ക് ഡൽഹിയിലെത്താൻ സാധിക്കും.
6: അവിടെ താമസം കാര്യങ്ങളൊക്കെ എത്രത്തോളം ചെലവിടിച്ചതാണ്?
7: ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് റേറ്റിൽ വേണമെങ്കിലും താമസിക്കാം. അതായത് 50 രൂപ കൊടുത്തും കണ്ട് നമുക്ക് ഡോർമെറ്ററി കിട്ടും, പിന്നെ തന്നെ നമ്മുടെ ഒരു റേഞ്ചിനനുസരിച്ച് 500 രൂപ, 1000 രൂപ, 1000, 1500, 1000 രൂപക്കൊക്കെ നമുക്ക് 3 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല AC റൂം വരെ ഡൽഹി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ കിട്ടും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചെന്നിറങ്ങുകയാണെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ ഏറ്റവും കൂടുതൽ മലയാളത്തിലുള്ള ബോർഡുകൾ കാണാം, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ലോഡ്ജുകൾ. അപ്പോൾ നമ്മളവിടെ ചെന്ന് അതിൽ തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ കയറി ചെല്ലുന്ന മാതിരി ചെന്ന് നമുക്കവിടെ നിന്ന് ഒരു ചായ കുടിക്കുമ്പോൾ അവർ നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ട് നമുക്കുള്ള റൂമിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞാൽ ആ റേഞ്ചുള്ള റൂമിൽ അവർ നമ്മളെ താമസിപ്പിച്ചു.
6: താങ്കളുടെ ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണോ അതോ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അറേഞ്ച്ഡ് ടൂർ പാക്കേജ് പോലെ പോകുന്നതാണോ സൗകര്യം?
7: കൂട്ടുകാരും ഒന്നിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഹിന്ദി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആൾ, ഭാഷ അറിയാത്ത ആൾ, കുറച്ചൊരു പിന്നെ വിമിഷ്ടുള്ള ആളുകളൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് പാക്കേജിൽ പോകുന്നതാണ്. കാരണം പാക്കേജിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അല്ല സൗകര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് സാധാരണ നമ്മൾ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകണ മാതിരി ഈ പാക്കേജ് ടൂറുകാരുടെ കൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ തിരിച്ച് അതേ റെയിൽവേ സ്റ്റേഷനിൽ കൊടുന്ന് വിടുന്നവരിലെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതിൽ അവരുടെ പാക്കേജിൽ അവർ അവിടെ കാണേണ്ട സൈറ്റ് സീൻ്റെ എല്ലാ വശങ്ങളും അതിൽ വെച്ചിട്ടുണ്ടാവും. നമ്മളെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ, അത് നമുക്ക് മലയാളി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ മലയാളി ഫുഡ് തന്നെ എല്ലാ നേരത്തും അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സൊത്ത് പോകാൻ ഭാഷ അറിയുന്നവരാണ് പോകുന്നതെന്ന് വെച്ചാൽ സിംഗിളായിട്ട് പോകുന്നതും, ഒരു ഫാമിലി ആയിട്ട് സെറ്റപ്പിൽ പോവുകയാണെങ്കിൽ പാക്കേജിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
6: ശരി, നമ്മൾ യാത്ര തുടങ്ങുകയാണ്, ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ നമ്മൾ പോയി ഡൽഹിയിൽ ഇറങ്ങുന്നു, താമസ സൗകര്യങ്ങൾ തയ്യാറാണ്, നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്?
7: നമ്മൾ ഡൽഹിയിലെ ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ അടുത്ത ദിവസം നമ്മൾ തന്ന് റിലാക്സേഷൻ കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പല സൈസ് പാക്കേജ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ ഒരു 3-4 ആളുകളാണെങ്കിൽ, ഒരു ഫാമിലി ആണെങ്കിൽ നമുക്കൊരു ഇന്നോവ കാർ എടുത്തിട്ട് നമുക്ക് നമ്മളെ യാത്ര തുടരാം. ആദ്യമായിട്ട് ഇന്നോവ നമ്മളെ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു, നമ്മളതിൽ കയറുന്നു. നമ്മൾ പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് നേരെ ഓൾഡ് ഡൽഹി എന്ന് പറയും, പുരാന ഡൽഹി, നമ്മളെ ജമാ മസ്ജിദൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ചാന്ദിനി ചൗക്കിലാണ് നമ്മളെ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം നമ്മളെ യാത്ര.
6: അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭംഗി, അതിൻ്റെ വിശാലത ഒന്ന് പറഞ്ഞു തരാമോ സിബത് സർ?
7: ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്തിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ അതിൻ്റെ പടവുകൾ കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഒരുപാട് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കച്ചവട സ്ഥാപനങ്ങളാണ്, രണ്ട് സൈഡിലും ആളുകൾ കച്ചവടം ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ 4 കയറി വരാനുള്ള സൗകര്യമുണ്ട് ജമാ മസ്ജിദിൻ്റെതാണ് ഒരു കാര്യം. ഏത് ഭാഗത്ത് നമ്മൾ ചെന്നുപെട്ടാലും ജമാ മസ്ജിദിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കയറി വന്ന് ജമാ മസ്ജിദിൽ നിൽക്കാം. അവിടെ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ടും വഴി തെറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആ പിന്നെ പടവുകൾ കയറി ചെന്ന് നമ്മളവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ അവരെ ഏൽപ്പിച്ച് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, അവർ ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ പൈസ ചോദിക്കും, പക്ഷെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മളതിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. വിശാലമായ മുറ്റം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള മുറ്റം, അതിൻ്റെ പിന്നെ വാട്ടർ വെള്ളം സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാം, നമുക്ക് നമസ്കരിക്കേണ്ട സ്ഥലമാണെങ്കിൽ സമയമാണെങ്കിൽ നമസ്കരിക്കാം, ഏത് ആ സമയത്ത് വെച്ചിട്ട് ആ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമസ്കരിക്കാം, എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് ഒരു പബ്ലിക് വിസിറ്റിംഗ് സ്ഥലമാണ്, അതൊരു അതായത് ഒരു പോപ്പുലർ ടൂറിസ്റ്റ് സെൻ്ററാണ് ജമാ മസ്ജിദ്. അതുകൊണ്ട് എപ്പോഴും അവളെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മറുപാതി കൂടെയൊക്കെ ടൂറിസ്റ്റുകൾ നടക്കുന്നുണ്ടാവും. അത് നമുക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവർ നമ്മളെ അതിലേക്ക് പോകും. അങ്ങനെയുള്ള വളരെ വളരെ പൗരാണികമാണെങ്കിലും വളരെ സുന്ദരമായ ഒരു താജ്മഹലിൻ്റെയൊക്കെ ലുക്കാണ് പുറത്ത് നമുക്ക് ഈ ജമാ മസ്ജിദ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മനോഹര അതിൻ്റെ ആ നിർമ്മാണം പഴയകാല ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ കെട്ടുള്ള ആ കുബ്ബകളൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ജമാ മസ്ജിദ്. ജമാ മസ്ജിദിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് നമ്മളെ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലൊന്നായ ചാന്ദിനി ചൗക്ക് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ സെൻറ്ററിലാണ് ഈ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ നമസ്കരിച്ച് 4 ചെന്നാൽ റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ അത് കാണാനും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു കമ്പോളമാണ് അവിടെ. ഇത് ഈ ഒരു വലിയ കാഴ്ച നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും.
6: ഈ പള്ളിയുടെ വഴിയിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ, രുചികരമായ ഭംഗിയൊക്കെ ഉള്ള, കണ്ടാലേ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ലഭ്യമാണ്. ഞാൻ ഒരു 15 കൊല്ലം മുമ്പ് പോയ ഓർമ്മകൾ ഇത് കേൾക്കുമ്പോൾ വരുന്നുണ്ട്. എന്താണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ലോക്കൽ?
7: അതിൻ്റെ ഒരു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് സ്വീറ്റ്സിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ്. നോർത്ത് ഇന്ത്യൻസിന് എന്തുണ്ടെങ്കിലും ഒരു സ്വീറ്റ്സ് വേണം. ഈ ജമാ മസ്ജിദിൻ്റെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന ആ ഭാഗത്തിൻ്റെ ഒരു ഇടതുവശത്ത് ഒരു സൈഡുണ്ട്. ആ സൈഡിൽ ഇറങ്ങുകയാണെങ്കിൽ ചെറിയ ഒരു റോഡാണെങ്കിലും, അതായത് ഒരു സ്വീറ്റ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സ്വീറ്റ്സാണ്. നമുക്ക് അവിടെ അതിലെ നടന്നു പോകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗന്ധം നമ്മളെ ഇങ്ങനെ കയറി വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം നമുക്ക് ശ്വസിച്ച് നടന്നാലും അടുത്ത സ്റ്റേഷനിൽ ചെന്ന് നമ്മളൊരു മിഠായി വാങ്ങിയിട്ടേ അവിടെ നിന്ന് പോരുള്ളൂ. അത്രയും അതിൻ്റെ ആ ഒരു സുഗന്ധം, അത്രയും ആ സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ, സ്വീറ്റ് സിറ്റിയാണ് അത്, ആ ഏരിയ എന്ന് പറയുന്നത്.
6: ചാന്ദിനി ചൗക്കിൽ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ വില കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്?
7: ചാന്ദിനി ചൗക്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ 2-3 ഐറ്റംസ് ഉണ്ട്. അതായത് ഒറിജിനൽ ഉണ്ട്, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതാണ് ചാന്ദിനി ചൗക്കിൻ്റെ പ്രത്യേകത. നമുക്ക് 5000 രൂപ കിട്ടുന്ന ഒരു പാൻറ്റ് അല്ലെങ്കിൽ 5000 രൂപ കിട്ടുന്ന ഒരു സാധനം നമുക്ക് ചാന്ദിനി ചൗക്കിൽ നിന്ന് ചിലപ്പോൾ 500 രൂപ കിട്ടും. കുറച്ചുകൂടി ഇപ്പുറത്തൊരു സ്ട്രീറ്റിൽ വന്നാൽ അത് 50 രൂപയും കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനമുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ നമുക്ക് ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വെറുതെ പോയ 2 ദിവസത്തിനൊക്കെ വളരെ കൂളായിട്ട് 100 രൂപേൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടു പോയി. അത്രയും സാധനങ്ങൾക്ക് ചീപ്പായിട്ടും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അപ്പുറത്തുണ്ട്. ഹോൾസെയിലായിട്ടൊക്കെ ഇവിടുന്ന് മാർക്കറ്റിംഗ് ആളുകൾ കൂടുന്ന വലിയ വലിയ, ഇപ്പോൾ അഹൂജ പോലെ സ്പീക്കർ, അതുപോലെ നാഷണൽ പനാസോണിക്കിൻ്റെ, ഇതിലെല്ലാ ഷോറൂമുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇങ്ങനെ സൈഡിലുണ്ട്. അതാണ് അവിടുത്തെ പർച്ചേസിൻ്റെ ഒരു പ്രത്യേകത.
6: ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറയും ആൾക്കാർ, പുതിയ പേര് കോപ്പി എന്നാണ് അല്ലേ?
7: കോപ്പി, കോപ്പി എന്ന് പറയാം.
6: ഡൽഹിയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള 3 സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് റെഡ് ഫോർട്ട് ചെങ്കോട്ട. അടുത്തത് ചെങ്കോട്ടയായിരിക്കും അല്ലേ?
7: അതെ, നേരെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ ജാമാ മസ്ജിദ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഏകദേശമൊക്കെ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ നടന്നു പോകണമെങ്കിൽ, യുവാക്കൾക്കൊക്കെയാണ് നടന്നു പോയാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ചെങ്കോട്ട. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാണെങ്കിൽ 20 രൂപ. പിന്നെ കുതിരവണ്ടികളുണ്ട്, പല സൈസ് വണ്ടികളുണ്ട്. അതിന് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പോവാം. പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെല്ലുന്നത് ചെങ്കോട്ടയിലേക്കാണ്. ചെങ്കോട്ട ഈ പറഞ്ഞ പോലെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെട്ടതാണ്. വലിയ ഒരു കോട്ടയാണ്. ആ കോട്ട എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു ഭാഗത്ത് നിന്നാൽ അതിൻ്റെ അറ്റം കാണില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഷോപ്പിംഗ് സെൻ്ററുണ്ട്. പിന്നെ ആ ഷോപ്പിംഗ് സെൻറ്ററിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ അതിനുള്ളിൽ വലിയ ഒരു പുൽമൈതാനമാണ്. ആ മൈതാനം ചെന്ന് അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നത് യമുനാ നദിയുടെ തീരത്താണെന്ന്. അത്രയും വിശാലമായതാണ്. അവിടെ കളിസ്ഥലങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലാണ് പോകുന്നത് വെച്ചാൽ ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാല് ഇതുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ റെഡ് ഫോർട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വലിയ ഒരു മ്യൂസിയം ഉണ്ട്. യുദ്ധ നമ്മളെ യുദ്ധ സാമഗ്രികളൊക്കെ ഉള്ള വലിയൊരു മ്യൂസിയം തന്നെ അതിൻ്റെ മുകളിലുണ്ട്. അതൊന്നും ആരും അത് പെട്ടെന്ന് അറിയപ്പെടാത്തൊരു സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചെങ്കോട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളെ സ്വാതന്ത്ര്യ ദിനത്തിന് റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മളെ പ്രധാനമന്ത്രി നിന്ന് പ്രസംഗിക്കുന്നത് ഈ ചെങ്കോട്ടൻ്റെ മുകളിലാണ്. അതിൻ്റെ മുന്നിൽ അത് കേൾക്കാനുള്ള കേൾവിക്കാർക്കുള്ള ഗാലറികളും കാര്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ടുള്ള കെട്ടിപ്പടുക്കണതാണ് ആ സമയത്ത്. അല്ലാത്ത സമയത്തൊക്കെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ ചെങ്കോട്ടൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗിക്കാറുള്ളത്. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
6: അതിനടുത്ത് തന്നെ പാർക്കുകളാണല്ലേ? ബേർഡ്
7: ചെടിയ പാർക്ക്,
6: ചെടിയ പാർക്ക്.
7: അതതിൻ്റെ ഒരു നമ്മൾ അത് കുറച്ചിന് പോകുന്നത് കുറച്ച് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ പോകുന്നോ വരണം. അവിടെ ആ ഭാഗത്താണ്. അവിടെ നിന്നുള്ള പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സമരങ്ങളൊക്കെ നടക്കണേ നമ്മളെ രാംലീല മൈതാനം ഉണ്ട്. ഈ രാംലീല മൈതാനം ആ ഏരിയയിലാണ്. അതുപോലെ ഓൾഡ് മാർക്കറ്റ് ആ ഏരിയയിലാണ്. പിന്നെ പുസ്തകങ്ങളുടെ ഒരു മാർക്കറ്റുണ്ട്. വളരെ റയറായിട്ട് ഈ ലോകത്ത് കാണാൻ പറ്റിയൊരു സംഭവമാണത്, പുസ്തകങ്ങളുടെ മാർക്കറ്റ്, ഓൾഡ് പുസ്തകങ്ങളുടെ. അതായത് ഒരു സൈഡിൽ നിന്ന് ചെല്ലുമ്പോൾ അവിടെ പഴയ പുസ്തകങ്ങൾ, അതായത് ഇപ്പോൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ IAS-നോ അല്ലെങ്കിൽ അങ്ങനെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ കുട്ടികൾ അവിടെ കൊടുന്ന് ഈ പുസ്തകം വിൽക്കും. അവിടെ വെച്ചും കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന വലിയൊരു മാർക്കറ്റുണ്ട്. അത് നമുക്ക് കണ്ട അത്ഭുതകരമായിട്ടൊരു മാർക്കറ്റാണ്. ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് പിന്നെ 5-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിച്ച പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ എടുത്ത് തരും. അതാണ് ആ മാർക്കറ്റിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെ. അതുപോലെ ഇപ്പോൾ പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ പിന്നെ പണക്കാരല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു റെഫർ ചെയ്യേണ്ട കുട്ടികൾക്ക് ഇന്ന ഭാഗത്ത് ചെന്നിട്ട് ഇന്ന ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവൻ പറയാം, അല്ലെങ്കിൽ മറ്റവനെ വിളിച്ചിട്ട് ആ ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അവർക്ക് അതിനെക്കുറിച്ച് ഭയങ്കര, അവരവർ സാധാരണ ഒരു തെരുവ് കച്ചവടക്കാരനാണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആണ് അവർ ഈ പുസ്തകങ്ങളെ കുറിച്ചിട്ട്. അവ ഒരു അഡ്വക്കേറ്റിന് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് പഠിക്കേണ്ട ഇന്ന ബുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിലെ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റവനോട് വിളിച്ചിട്ട് ആ ബുക്ക് ഉണ്ട് കയറി അവൻ കൊടുത്തു തരും. അങ്ങോട്ട് അതിനൊരു മാർക്കറ്റ് വില അവർ പറയും. അതിമൊരു വില ഉണ്ടാകും ചിലപ്പോൾ 500 or 1000 ആണെങ്കിൽ നമ്മൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളെ എമർജൻസിക്ക് അനുസരിച്ച് നമുക്ക് വില കൊടുത്ത് വാങ്ങാം. അങ്ങനെ ഒരു വലിയൊരു മാർക്കറ്റ്. അവിടെ നിന്ന് കുറച്ചും കൂടെ പോന്നു കഴിഞ്ഞാലാണ് ഈ ചിടിയ മാർക്കറ്റ്. ചിടിയ മാർക്കറ്റിലേക്ക് നമ്മൾ ഇതേപോലെ പ്രവേശിച്ചാൽ വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിൽ ഇരിക്കാനും കുട്ടികൾക്ക് ആടി പാടി കളിക്കാനും അങ്ങനെ പിന്നെ കുറച്ചും താഴേക്ക് ഇറങ്ങിയാൽ ഒരു പോവാട് ഒരു ഒരു എന്താണ് സുവോളജിക്കൽ ഗാർഡനാണ്. അത് വളരെ വിശാലമായിട്ട് കിടക്കണ്ടതിൽ പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാം ഉണ്ട്. അതങ്ങനെ റെഡ് ഫോർട്ടിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് നിസാമുദ്ദീൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ പാർക്കാണത്.
6: അധികം ദൂരെയല്ല ഇന്ത്യ ഗേറ്റ്. ഒരുപാട് സ്വാതന്ത്ര്യ സ്മരണകൾ, അതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ നിർമ്മിതി, ഇന്ത്യയുടെ തന്നെ ഒരു ഐക്കൺ എന്നൊക്കെ പറയാവുന്നത്, ഒന്ന് പറയാമോ?
7: ഇന്ത്യ ഗേറ്റ്, അത് ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം ഇന്ത്യ ഗേറ്റാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നാൽ തന്നെ അതിൻ്റെ ആ ഒരു പ്രൗഢി വിളിച്ചു തന്നെ അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മിതി. ഏകദേശം ഒരു 10-40 meters ഉയരമുണ്ടാവും അതിന്. അത്രയും നല്ല ഒരു ഇതാണ്. അതുപോലെ ഒരു ആർച്ചാണ്. ഈ ആർച്ചിൻ്റെ ഒരു ഭാഗത്ത് ഒരു ദീപശിഖ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളിലായിട്ട് പ്രകാശിക്കണം. ഈ യുദ്ധസ്മരണക്ക് അന്ന് അവിടെ വെടിയേറ്റ് മരിച്ച അല്ലെങ്കിൽ അതിലും മരിച്ചുപോയവരുടെ പേരുകൾ ഈ അതിൻ്റെ കല്ലുകളിലാകെ ആലേഖനം ചെയ്തിട്ടുണ്ട്, ഈ ചുമരിൻ്റെ കല്ലുകളിൽ. അതാണ് ഡൽഹിയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ 4 ഭാഗത്തു നിന്നാണ് റോഡുകൾ തുടങ്ങുന്നത്. എല്ലാ റോഡുകളും ഒരു പല റോഡുകളും പല വഴിയിൽ വന്ന് അവസാനിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയാണ്. ആ ഇന്ത്യ ഗേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളെയും വൈകുന്നേരങ്ങളിൽ എല്ലാവരും എവിടെ നിന്നും കൊടുന്നു വിടുന്നത് ഈ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും തോണി തുഴഞ്ഞു പോകാനുള്ള പാർക്കുകൾ, അതുപോലെ വെള്ളത്തിൻ്റെ ഇതൊക്കെ, അങ്ങനെ ഫൗണ്ടൻസ്, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കളിസ്ഥലം ആണ് അത്. അതുപോലെ തന്നെ പുൽമൈതാനം, വലിയ വിശാലമായ പുൽമൈതാനമാണ്. ആ പുൽമൈതാനത്തിൽ കളിക്കാനും, അതുകൊണ്ട് എപ്പോഴും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം ഇന്ത്യ ഗേറ്റിങ് എത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
6: മിക്കവാറും ഡൽഹിയെക്കുറിച്ചുള്ള വാർത്തകളിലും അതേപോലെ ഫോട്ടോയിലുമൊക്കെ പ്രധാനമായി കാണുന്ന ഒരു സാധനമാണ് ഈ ഇന്ത്യ ഗേറ്റ്. അത് മഞ്ഞിൽ മൂടിയിട്ടും പ്രകാശത്തിലും അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഒരുപാട് മ്യൂസിയങ്ങൾ ഡൽഹിയിൽ ഉണ്ട്, പല തരത്തിലുള്ള മ്യൂസിയങ്ങളുണ്ട്. അടുത്തതിന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്?
7: നമുക്കിപ്പോൾ വൈകുന്നേരം ആയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത് നെഹ്റു മ്യൂസിയമാണ്. നെഹ്റു മ്യൂസിയത്തിൽ നമുക്ക് പോവാം. നെഹ്റു മ്യൂസിയത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നെഹ്റു മ്യൂസിയത്തിൽ നമുക്ക് ദിവസങ്ങളോളം ഇരുന്ന് പഠിക്കാനുള്ള, പിന്നെ പഴയ പുരാതനമായിട്ടുള്ള യുദ്ധ കാലങ്ങളിലുള്ള പിന്നെ നമ്മളുടെ വിവരങ്ങളും വിവരശേഖരങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് കാണാനുമുണ്ട്. നേരെ മറിച്ച് നമുക്ക് സാധാരണ ഒരു വിസിറ്റേഴ്സ് ആണെങ്കിൽ നെഹ്റു മ്യൂസിയം തന്നെ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിലൊന്നും മുതലും അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യനെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനൊരു പാടുണ്ട്. അതിൻ്റെയും തന്നെ ബാക്കിൽ ഇഷ്ടംപോലെ വലിയൊരു പൂന്തോട്ടമുണ്ട്. ഡൽഹിയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല പൂന്തോട്ടങ്ങളുണ്ടായിരിക്കും. ഒരു വിശാലമായിട്ടുള്ള ഡൽഹിയിലെ ഒരു ഭാഗം നമുക്ക് വളരെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും. പക്ഷേ ഡൽഹി ഒരു ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലയിൽ ഡൽഹി പെർഫെക്റ്റാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ. ബാക്കിയുള്ളടത്തൊക്കെ പിന്നെ അത്രയും ജനസാന്ദ്രത കൂടുന്നതുകൊണ്ട് വരുന്ന മാലിന്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുണ്ടാവുള്ളൂ, റോഡൊക്കെ മോശം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ, അതായത് ഈ പാർലമെൻറ്റിൽ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവൻ അല്ലെങ്കിൽ ഇന്ത്യാ ഗേറ്റൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പിന്നെ വൃക്ഷങ്ങളുടെ, അവിടെ റോഡിൽ നമുക്ക് പോയി പിന്നെ ഇലകളൊക്കെ ചാടി കിടക്കുന്ന ആ വൃക്ഷങ്ങളുടെ നിബിടത കൊണ്ടാണ്. അത്രയും തണൽ വൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ് ഡൽഹിയിലെ സെൻട്രൽ ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങാം തൊട്ടടുത്ത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി മ്യൂസിയം, മെമ്മോറിയൽ മ്യൂസിയം. ഇന്ദിരാഗാന്ധി അന്ന് താമസിച്ചിരുന്ന അവസാനമായിട്ട് താമസിച്ചിരുന്ന ആ വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ നമുക്ക് എൻ്റർ ചെയ്യാം, എൻ്റർ ചെയ്യാം, അവിടെ ഉള്ളിൽ പോയി കാണാം. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കുട്ടിക്കാലം മുതലുള്ള ജീവചരിത്രം, അവസാനം മരണം വരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ പഠിപ്പുകാലങ്ങളും, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു അയച്ച ആ കത്തുകളുടെ കോപ്പികൾ, അതുപോലെ അടിയന്തരാവസ്ഥ കാലത്തുള്ള അങ്ങനെയുള്ള കാണുമ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ എല്ലാ വശങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവസാനം നമ്മൾ വരുന്ന ഗേറ്റ് പുറത്ത് കിടക്കുമ്പോൾ അവസാനം വെടിയേറ്റ് മരിച്ച് ആ അന്ന് ഉടുത്ത സാരി വരെയുള്ള അതും അതിൻ്റെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പിസ്റ്റലിലുള്ള ആ ഒരു ഇതും കൂടി ഉണ്ടോയെന്ന് അവിടെ സംശയമുണ്ട്. അത്രയും കറക്റ്റായിട്ടില്ല, അത് നമുക്ക് പഠിക്കാനുണ്ട് ഒരു ചരിത്ര വിദ്യാകൃതി. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ പിന്നെ നേരെ പോണത് റോട്ടിലേക്ക്. റോട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റോട്ടിലേക്ക് പോകുന്ന ആ ഒരു സ്പേസ്, ഒരു ഏകദേശം ഒരു 20-25 meters സ്ഥലം, ഒരു ട്യൂബ് ലൈറ്റ് കൊണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അത് കാണാനുള്ളത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും ഇന്ദിരാഗാന്ധിൻ്റെ ആ ഒരു പഴയകാല സ്മരണകളൊക്കെ അന്നത്തെ ഒരു വയസ്സന്മാർക്കൊക്കെ ശരിക്കും ഓർമ്മ വരുന്ന വളരെ ഒരു നല്ല ഒരു സംഭവം തന്നെയാണ്.
6: ആ വെടിയേറ്റ് മരിച്ച സ്ഥലം, ആ ചോര വരണ്ട സ്ഥലങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഗ്ലാസ് പാകിയിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ
7: ഇപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ബിർള മന്ദിർ എന്നാണ്, ഒരു ക്ഷേത്രമാണ്. ആ ബിർള മന്ദിർ ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അതിൽ പോയിട്ട് അവിടെ ഒരു വിസിറ്റേഴ്സിനുള്ള ഇതുണ്ട്, നമ്മൾ അവിടെ കയറി ഇറങ്ങുന്നു. പിന്നെ നമ്മൾ ബിർള മന്ദിർ എന്ന് പറയും, ബിർള മന്ദിർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിൽ അവിടെ ഒരു പൂജാസ്ഥലമൊക്കെ ഉണ്ട്, ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം. അവിടെ ഒരു പിന്നെ ഒരു ദീപശിക എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്നത് പിന്നെ ഹുമയൂൺ തമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹുമയൂൺ തമ്പ് ഇതേമാതിരി ഹുമയൂണിൻ്റെ പിന്നെ ശവകുടീരം മറവ് ചെയ്ത സ്ഥലം. അത് ഈ പറഞ്ഞമായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ട ഡൽഹിയിലെ ഒരു സ്ഥലമാണ് ഈ ഹുമയൂൺ തമ്പ്. അത് ഏകദേശം 10-30 acres സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും അതുപോലെ ആ കാലഘട്ടത്തിലെ ഭാരതത്തിൻ്റെയും ആ ശില്പചാരുദ്ധ്യം അതൊരു അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ. അത് നമുക്ക് മനസ്സിലാകാമല്ലോ, ഒരു പേർഷ്യൻ സ്റ്റൈലാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ. അതേപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ട് നല്ല പൂന്തോട്ടങ്ങളാണ്. ഇത്രയും സ്ഥലം പൂന്തോട്ടമാണ്. അവിടെ ഹുമയൂണിൻ്റെ മാത്രമല്ല പിന്നെ വേറെയും പല ആളുകളുടെയും സ്മാരകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ പിന്നെ പോകണമെന്നാണ്
6: കുത്തബ്മിനാർ. ഈ പറഞ്ഞ പോലെ യുനെസ്കോയുടെ പട്ടികയിലുള്ള
7: അങ്ങനെ 2-3 ഏകദേശം ഡൽഹിയിൽ ഉണ്ട്. ഈ കുത്തബ്മിനാറിൽ ഈ പറഞ്ഞമാതിരി കുത്തബ്മിനാർ പണി കഴിപ്പിച്ചിരിക്കണ തന്നെ പിന്നെ ഈ മുഗൾ രാജ വംശത്തിൻ്റെ ആ കാലഘട്ടത്താണല്ലോ. അതിൽ ഏകദേശം ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തബ്മിനാറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയതാണ്. സാധാരണ ഇഷ്ടിക കൊണ്ട് പടുത്ത് ഉയർത്തിയ ഒരിതാണ്. 72.5 meters ഉയരാണെന്ന് പറയുന്നത്. അതുപോലെ അതിന് ഉള്ളിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ 399 ചവിട്ടുപടികളുണ്ട്.
6: ചുറ്റുകോണി
7: ആ ചുറ്റുകോണി ഇങ്ങനെ ഉണ്ട്. അത് ചില അധിക സമയത്തും അത് അടച്ചിടലാണ്. പിന്നെ ചിലപ്പോൾ ചില പർട്ടിക്കുലർ സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒക്കെ തുറന്നു കിട്ടുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു 3 പിന്നെ സ്റ്റെപ്പ്, അതായത് ആദ്യം നിർമ്മിച്ചത് 3 steps മൂന്ന് ഭാഗം അത്ര ഉയരം. ആ ഭാഗത്ത് നമുക്ക് ശരിക്ക് ഇസ്ലാമിലെ അറബിയിലെ ലിപികൾ ലേഖനം ചെയ്ത് എന്തോ എഴുതി വെച്ചിട്ട് ആ മൂന്ന് meters ഉയരത്തിൽ അത്രയും ആ ഭാഗം ഒരു അറബിയിലെങ്ങനെ ഒരു ചരിച്ചെഴുത്തുണ്ടല്ലോ അതുപോലുള്ള എഴുത്തിൽ
6: കാലിഗ്രാഫിൻ്റെ
7: ഇതിൽ നല്ലോണം അറബിയിലെ ലേഖനം ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ അടിയിൽ 13.something പിന്നെ മീറ്റർ വ്യാസമുണ്ട് താഴെ. അപ്പോൾ അത്രയും വ്യാസം ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ 2.5 meters വ്യാസം. അത്രയും ഉയരത്തിലുള്ള സ്തൂപികം നല്ല കാണാൻ നല്ല സ്റ്റൈലാണ്. എല്ലാ ആരാണെങ്കിലും പിന്നെ അവിടെ പോയി ചെല്ല പിന്നെ താജ്മഹൽ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിൽ കുത്തബ്മിനാർ. പിന്നെ അതിൻ്റെ പുറത്ത് 1-2 പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ നാമാവശേഷ ആയിട്ടുണ്ട് കാലങ്ങളോളമായിട്ടുള്ള ഈ ഒന്നുകിൽ കൊടുങ്കാറ്റ് പേമാരി ഇതൊക്കെ പെട്ടിട്ട് ഭൂമി വിൽക്കണിലൊക്കെ പെട്ടിട്ട് നശിച്ചു പോയ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട് അതിൻ്റെ ഇടയിൽ പക്ഷേ ഉയർന്നു നിൽക്കണത് ഇപ്പോഴും കുത്തബ്മിനാർ ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്.
6: നമ്മളിതുവരെ കേട്ടത് ഡൽഹിയുടെ ചരിത്രവും വർത്തമാനവുമൊക്കെയാണ്. നമ്മുടെ അതിഥി പാലക്കാട് ജില്ല ഇടത്തനാട്ടുകര സ്വദേശി സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. ഡൽഹിയുടെ വിശേഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇനിയും ഒരുപാട് കേൾക്കാൻ ബാക്കി കിടക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിൽ.
3: ദൃശ്യം പ്രോഗ്രാം നമ്മൾ കേട്ടുകഴിഞ്ഞു. ദില്ലി ചലോ, ഇതിൽ ഇബിനു അലി എടത്തനാട്ടുകരയും സിബഗത്തുള്ള മടത്തുടിയുമായിരുന്നു നമ്മുടെ കൂടെ ദൃശ്യം പ്രോഗ്രാമിലുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ നമ്മളെന്ന ഓരോ പൗരനും നമ്മൾ നിർവഹിക്കേണ്ട ചില ഈ രാജ്യത്തോട് കടപ്പാടും കൂറും എന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഗതിയാണ്. കാരണം നമ്മൾ ജനിച്ച രാജ്യത്തോടുള്ളത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടിയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യം അനുമതി തന്നിട്ടുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളത്, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു വിശ്വാസിയുടെ കൂടി ബാധ്യതയാണ്. ഇവിടുത്തെ നിർഭയത്വവും ഇവിടുത്തെ സുരക്ഷിതത്വത്തിനും ഭീഷണിയാവുന്ന ഒന്നൊരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് അവനെ എന്താ പ്രപഞ്ച സൃഷ്ടാവ് തൻ്റെ ദീൻ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.

0: റേഡിയോ വൈബ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പ്രോഗ്രാം
1: കുടുംബകങ്ങളിൽ കുളിർത്തിണലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം ഈയൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും ഉള്ള ഒരു എപ്പിസോഡാണ്. ഇൻഷാല്ലാ ഒരുപാട് കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ താങ്ങും തണലുമായി ഒരുപാട് പരിഹാരങ്ങളിലേക്ക് എത്തുന്ന ഒരു ചർച്ചയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാഅ്. ഇന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നമ്പറിലുമായി വന്നിട്ടുണ്ട്. ഒരു പ്രവാസിയുടെ ഒരു ചോദ്യമാണുള്ളത്. ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, കുറച്ച് വികൃതികളാണവർ. അവർ 6 മാസം മുതൽ തന്നെ അടി വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. വികൃതി കാണിക്കുമ്പോൾ ദേഷ്യം വന്നാൽ അവരെ അടിക്കും. സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹ ലാളനകൾ താലോലങ്ങൾ ഇല്ല. എപ്പോഴും നിയന്ത്രണങ്ങളാണ്. ഉച്ചത്തിൽ ശകാരിക്കും, എങ്ങനെ ഉപദേശിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തു ചെയ്യും എന്നാണ്. അപ്പോൾ ഇത് ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യമാണോ? അങ്ങനെ വ്യക്തമല്ല ഇത് ചോദ്യത്തിൽ. എല്ലാ മാസവും പരമാവധി നാട്ടിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ സ്വഭാവം അടിയും അച്ചടലുമൊക്കെയായി മാറിയിരിക്കുന്നു. അവരെക്കുറിച്ച് കുടുംബത്തിലൊക്കെ ഇപ്പോൾ മോശം ഇമേജാണ്. അപ്പോൾ എനിക്കൊന്ന് ഭാര്യയുടെ പെരുമാറ്റമായിരിക്കണം ഈ പ്രവാസിയുടെ ചോദ്യത്തിലുള്ളത്.
3: കുട്ടികളെക്കുറിച്ചാണ് പ്രയാസം പറയണത്.
2: കുട്ടികളെ അടി വാങ്ങണോ അല്ലെ വികൃതി കാരണത്താൽ ഉമ്മ അവരെ അടിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന്. ഇയാൾ പ്രവാസിയാണ്.
3: ഇപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പരിഹാരം പറയാനുള്ളത്. ഇതിപ്പോൾ ഇവരിപ്പോൾ ഇതാണല്ലോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കുട്ടികൾ കുറച്ചും കൂടിയും വളർന്നു വന്നാൽ ഇവരെന്താ പറയാ അറിയോ? സാധാരണഗതിയിൽ പറയാം, കുട്ടികൾ ഞങ്ങളോട് ധിക്കാരം പറയുന്നു, ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, അടിക്കാൻ വരുന്നു, നമ്മളെ എന്തു ചെയ്യുന്നു, നമ്മളെ നിയന്ത്രണത്തിൽ കിട്ടണില്ല, നമുക്കവരെ പേടിയാണ്, ഇതൊക്കെയാണ് പറയുക. അപ്പോൾ സത്യത്തിൽ ഈ രക്ഷിതാക്കൾ എന്തു ചെയ്യണം? ഈ പ്രായത്തിൽ അവരുടെ സമീപനങ്ങളിൽ അവർ വലിയ മാറ്റങ്ങളുണ്ടാക്കണം. ഇപ്പോൾ 6 വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങി, ഇപ്പോഴും അടിക്കണ്ടെന്നാണ് പറയണത്, 6 മാസം മുതൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിർത്താൻ പറ്റാത്തത്? അടി ഒരു പരിഹാരമാണെങ്കിൽ അടി എന്നോ നിർത്തേണ്ട കാലമായിട്ടില്ല. അപ്പോൾ അടി ഒരു പരിഹാരമാകുന്നില്ല എന്ന് ഇത്രയും കാലം അടിക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവണം, അടിയൊരു പരിഹാരമല്ല എന്ന്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, നമുക്ക് കുട്ടികളിൽ നിയന്ത്രണം സാധ്യമാകുമ്പോൾ നമുക്ക് അവരെ ശിക്ഷിക്കുവാനുള്ള ശാരീരിക ശേഷിയും ശക്തിയും ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ എന്തു ചെയ്യും? ശക്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. പിന്നെ എന്താ ഉണ്ടാകുകയെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഒരു നിയന്ത്രണങ്ങളെ പൊട്ടിച്ചു വരാൻ പറ്റുന്ന ഒരു ശക്തി അവർ ഏൽക്കുമ്പോൾ എന്തു ചെയ്യും? അവർ അതേപോലെ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങും. ഇനി നിങ്ങളാ പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല, ഞാൻ വിചാരിച്ച മാതിരി പോവും എന്ന് പറയുന്നിടത്തേക്ക് എത്തും. അപ്പോൾ സത്യത്തിൽ ഇതൊരു നല്ല രൂപമല്ല. നമുക്ക് ഒരു കുട്ടിയെ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ, കുട്ടിയെന്നല്ല ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെയും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ. ഇതല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു കാര്യവും എന്തു ചെയ്യുന്നില്ല, പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നല്ല സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ, നല്ല പെരുമാറ്റം, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളെ അവർക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ഉപദേശങ്ങളിലൂടെയും അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇത്തരം ദുസ്വഭാവങ്ങളും വാശി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അവരെ നമുക്ക് ബോധ്യപ്പെടുത്താം. അത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ മാറ്റം ഉണ്ടാകും. അങ്ങനെ നല്ല സ്നേഹത്തോടെയും ബന്ധത്തോടെയും കൂടി അവരിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കാതെ നമുക്ക് ആരോഗ്യവും കഴിവും ശക്തിയും ഉണ്ടാകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അടിച്ച് നിയന്ത്രിച്ചാൽ എന്നാണ് നമുക്ക് അവരോട് ഉപദേശിക്കാറുള്ളത്.
2: ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ നാട്ടിലുള്ള സമയത്തായാലും ഇവിടെയായാലും എൻ്റെ കാര്യങ്ങളൊന്നും വിളിച്ച് അന്വേഷിക്കാറില്ല. ഞാനെപ്പോഴും അങ്ങോട്ട് വിളിക്കണം, അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പരാതിയുമാണ്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവരെ കിട്ടുകയുള്ളൂ. മിസ്ഡ് കോൾ കണ്ടാൽ പോലും ഇങ്ങോട്ട് വിളിക്കില്ല. ഇപ്പോൾ അതിലും അധികമാണ് അവസ്ഥ. ഞാൻ എൻ്റെ കുടുംബബന്ധം നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് വിളിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിൽ വളരെ മടുപ്പാണ് അവരെ വിളിക്കുന്നത്. പക്ഷേ താല്പര്യ വളരെ താല്പര്യക്കുറവോടുകൂടിയാണ് ഇപ്പോൾ അവരെ വിളിക്കാറ്. പക്ഷെ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ താല്പര്യമില്ലാതെ വിളിക്കുന്നതിൽ ഇസ്ലാമികപരമായി തെറ്റുണ്ടോ? ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് മനസ്സിൽ താല്പര്യം കുറഞ്ഞത്?
3: അതിലിപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നത്തിൻ്റെ കാരണമില്ല. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവ് അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളായി എന്നുള്ളത് കൊണ്ടുള്ളൊരു ബന്ധമാണ് അവർക്കുള്ളത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ നല്ല നിലക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ പക്ഷേ സ്വാഭാവികമായും എന്താ വെച്ചാൽ, ആ ബന്ധങ്ങൾക്ക് അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടി അടങ്ങാറായി എന്ത് ചെയ്യേണ്ട, ബന്ധവിച്ഛേദം വേണ്ട, ബന്ധം ഒഴിവാക്കണ്ട. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും ആളുകളെയൊക്കെ നമ്മൾ എത്ര പിണങ്ങിയാലും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു മരുമകൾ എന്നുള്ള നിലക്കുള്ള ഒരു സ്നേഹം അല്ല ഇവരോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെ പറ്റി അങ്ങനെ വലിയൊരു സ്നേഹവും വാത്സല്യവും ബന്ധമൊന്നും ഇല്ലാത്ത ആളുകളാണ് അവരെങ്കിൽ, അവരെ ഇവരെപ്പോഴും വിളിക്കുമ്പോൾ അത് അവർക്കൊരു ശല്യമാവാനല്ലേ സാധ്യത? ഇപ്പോൾ നമ്മളിപ്പോൾ വാപ്പിയമ്മയാണെങ്കിൽ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവരിങ്ങോട്ട് വിളിച്ച് നമ്മൾ വിളിക്കണം. നേരെ മറിച്ച് നമ്മളൊരു വിവാഹത്തിലൂടെ ഉണ്ടായൊരു ബന്ധമാണ്, ആ ബന്ധം അവർ സ്ഥാപിക്കുന്നതിനനുസരിച്ചാണ് ആ ബന്ധത്തിൻ്റെ വില. അവരൊരു മരുമകളായി കാണുമ്പോൾ അവരെ ഒരു മാതാപിതാക്കളെ പോലെ കാണാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ അവരങ്ങനെ ഒരു ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പിണങ്ങാനോ തെറ്റാനോ ബന്ധവിച്ഛേദത്തൊന്നും പോകണില്ല. പക്ഷെ സ്വാഭാവികമായും അവർക്കത് ഇഷ്ടമില്ലാതെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കി ഫോൺ വിളിച്ച് ഫോൺ എടുപ്പിച്ച് ഒക്കെ ചെയ്ത് ഇടങ്ങേറാണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു സാമാന്യമായ നിലക്ക് ശ്രമിക്കുക, അങ്ങനെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം, അയാളുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ഏത് നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ ഭാര്യൻ്റെ കാര്യം കുട്ടികളുടെ കാര്യമൊക്കെ പറയുക, നിരന്തരമായിട്ട് വിളിക്കുക. അപ്പോൾ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവർ സംസാരിക്കുമ്പോൾ ഫോണൊന്നും തരിയെന്ന് പറയാം, എന്നിട്ട് കുറച്ച് സമയം സംസാരിച്ച് ആ ബന്ധങ്ങളെ പുതുക്കുക, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി. ഇതിൻ്റെ പേരിലൊരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
2: വിവാഹം കഴിഞ്ഞിട്ട് 20-ലധികം വർഷം കഴിഞ്ഞു. മൂത്ത കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞു. മാനസിക പ്രശ്നവുമുണ്ട്, ദിവസവും ഫിക്സ് വരും. ഇങ്ങനെ ഓരോ കുട്ടികളുടെയും വയസ്സും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ പ്രശ്നം, ഭർത്താവ് AP ആദർശക്കാരനാണ്, ഞാനും എൻ്റെ വീട്ടുകാരും മുജാഹിദും.

0: മാറുന്ന സാഹചര്യമുണ്ട്. ബുദ്ധിപൂർവം ഇസ്ലാമികമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചുരുക്കം.
1: ഇതിപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആദർശപരമായിട്ടുള്ള വിയോജിപ്പുകളുടെ പ്രായോഗികതയാണ് ഈ സഹോദരി ചോദിക്കുന്നത്. കാരണം ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സൗജീയത്ത് എന്ന് പറയുമ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഒരേ ആദർശത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴാണല്ലോ യോജിപ്പുണ്ടാവുക. ഇതിപ്പോൾ വീട്ടിലെ ഭക്ഷണമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം, അവർക്ക് യോജിക്കാൻ പറ്റണം. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പൊതുവേ ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ താല്പര്യത്തിലേക്ക് അവർക്ക് മാറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ചിലവഴിക്കുന്നിടത്ത് കുറച്ചൊരു നിയന്ത്രണ ഒരാളാണ് ഭർത്താവ് എന്നുണ്ടെങ്കിൽ ഭാര്യയും ചിലപ്പോൾ അതേ നിയന്ത്രണത്തിലേക്ക് വരും. മനസ്സിലെ, കുറച്ച് നന്നായി ചിലവഴിക്കുന്ന ആളാണെങ്കിൽ ഭാര്യയും അതുപോലെ ആവും. അതേപോലെ തന്നെ ഭാര്യ നല്ല വൃത്തിബോധമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ എന്ത് ചെയ്യും, ഭർത്താവും അതേ വൃത്തിബോധത്തിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് സഹകരിക്കാവുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമ്മളൊരു മനസ്സും ഒരേ കാഴ്ചപ്പാടുമാകുന്നത് തന്നെയാണ് മുന്നോട്ട് പോകാന്നുള്ളത്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്നാകുമ്പോഴാണല്ലോ നമ്മുടെ മക്കളെ നമുക്ക് ഒരൈക്യത്തോടുകൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുക. രണ്ട് കാഴ്ചപ്പാടുകളുള്ളവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുടുംബം എന്നും കലാപമായി പോകും. പക്ഷെ അവിടെ ആദർശപരമായ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യക്കോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പിന്നെ എന്താ പറഞ്ഞത്, ഈ പറഞ്ഞ ഉദാഹരണം തന്നെ, വീട് കുടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പാല് കാച്ച, നമുക്ക് എന്നെ അറിയാൻ പറ്റുമോ പാല് കാച്ചുക എന്ന് പറയുമ്പോൾ എന്താ, ആ പാല് തളച്ച് എന്ത് ചെയ്യണം, ചിന്തിപ്പോണമെന്നാണ്. ഒരു മിനിമം ഇസ്ലാമിക മര്യാദ അറിയുന്ന ഒരാൾക്ക് അറിയാലോ എന്ത്, ഒരു ഭക്ഷണ സാധനം നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യാൻ പറ്റൂല, കളയാൻ പറ്റൂല. എന്നിട്ട് നമ്മളൊരു വീടിൻ്റെ ആദ്യത്തെ പാചകം നമ്മൾ നിർവഹിക്കുന്നത് എന്താണ്, ഇസ്ലാമിക പാചകങ്ങളുടെ മര്യാദകളെ ലംഘിച്ചിട്ടാണ്. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഒരു നന്മയല്ല, അത് പൈശാചി കാണിച്ചിരിക്കും. ഈ കുറ്റി എന്ന് പറയുന്ന ഒരു പിശാജ് വീടിലെന്നും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിനുള്ള പരിഹാരമാണ് ഈ കുറ്റൂസൻ, അതാണ് ഈ കുറ്റി പൂജയാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യണതല്ല, എല്ലാ മതസ്ഥരും ചെയ്യും. ഇത് ഹൈന്ദവ വിശ്വാസങ്ങളെന്നും കാര്യങ്ങളെന്നൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ചെയ്യണ ഒരാളിൽ ഒരു അല്പം ഇസ്ലാമിക ബോധം ഉണ്ടെങ്കിൽ ഈ പാലൊക്കെ ഇത്രയും മൂല്യവത്തായ സാധനമൊക്കെ തിളപ്പിച്ച് ചിന്തിക്കളയുന്നതൊക്കെ എങ്ങനെയെങ്കിലും പയ്യിൽ വല്ല ഇസ്ലാം ഉണ്ടാവുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ മിനിമം ബുദ്ധി പോലും കാണിക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനോടൊക്കെ യോജിച്ചെങ്കിലല്ലേ നമുക്കൊരു വീട് നന്നായി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഭർത്താവ് പറയുക. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അത് പാടില്ല ഇത് പാടില്ല പറഞ്ഞ് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയും. പക്ഷേ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആദർശത്തിനും വിശ്വാസത്തിനും എതിരായ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ തന്നെ വീട്, ഒരു പുതിയ വീടുണ്ടാക്കി, ഒരാൾ അന്ധവിശ്വാസിയാണ്, ഒരാൾ ഒരു ശരിയായ തൗഹീദിൻ്റെ ആളാണ്, ഇപ്പോൾ വൈഫ് അങ്ങനത്തെ ഒരു തൗഹീദിൻ്റെ വിശ്വാസിയാണ്, ഇപ്പോൾ ഭർത്താവ് പറയുകയാണ് നമുക്കിത് പാല് കാച്ചണം എന്ന് പറയാമെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ തരേണ്ടത് ആരാണ്? അള്ളയാണല്ലോ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കണം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, മതത്തിൻ്റെ പിന്തുണ ഇല്ലാത്തൊരു പ്രവൃത്തി, അത് വെച്ചിട്ട് നമ്മൾ വീട് തുടങ്ങിയാൽ, അള്ളാഹു നമ്മുടെ വീടിനൊരു ഐശ്വര്യം തരാതിരുന്നാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് വസ്തുനിഷ്ഠമായി ചോദിച്ചാൽ ഏതൊരാളെ മനസ്സിലും അത് തട്ടൂലേ? എനിക്കതാണ് പേടി. ഇവരിപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണത്? വീടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ ഇത്തരമൊരു പൈശാചിക പ്രവർത്തനത്തിലൂടെ ആരംഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ അബഹുദ വിശ്വാസികളായ ആളുകളുടെ വീട്ടിൽ ഇതേ സംഭവം നടന്നതാണല്ലോ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു യുക്തിരാഹിത്യവും അതിലൂടെ ഉണ്ടാകാവുന്ന അള്ളാഹുവിൻ്റെ ബർക്കത്തുകൾ നമുക്ക് നിരാകരിക്കപ്പെടുന്നതും പറഞ്ഞാൽ ഉള്ളിൽ ഇതേ പേടി തന്നെ ഇത് കാച്ചണത്, അതേ പേടി തന്നെ ഉള്ളിൽ കയറുമ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യണ്ട എന്ന് സ്വാഭാവികമായി തീരുമാനിക്കും. അവിടെ ഇത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അന്ധവിശ്വാസത്തിനെ പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരോട് ചോദിച്ചാൽ പോലും ഇത് ശരിയാണെന്ന് അവർ പറയില്ല. ഒരു ദീനിയായിട്ട് മനസ്സിലാക്കിയ ഒരാളോട്

0: അത് ചോദിക്കുക, അതൊരു മുജാഹിദൊന്നും ആവണ്ട. ചോദിച്ചാൽ പോലും ഇത് ഇസ്ലാമികമായി അങ്ങനെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ട് എന്ന് അവരാരും പറയില്ല. മനസ്സിലായി? അതൊക്കെ സമൂഹത്തിൽ നടന്നു വരുന്നതിനെ അവർ മൗനത്തോടെ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയണത് പ്രായോഗികമായുള്ളത് എന്താ വെച്ചാൽ, വിശ്വാസ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അടിയറവ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പാല് കാച്ചിക്കോളൂ, ആ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. മൗലൂദ് വെച്ചിട്ട് നമുക്ക് വീട് തുടങ്ങാം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗം തന്നെ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ, ഏത് സന്ദർഭത്തിൽ സംസാരിക്കുന്നുവോ, ആ സന്ദർഭത്തെയും സമയത്തെയും മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപരമായി നമ്മൾ നമുക്ക് പറയാനുള്ള ആശയം പറയാന്നുള്ളതാണ്. പിന്നെ വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. നല്ല ഉപദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നണം ഇത് എൻ്റെ ഗുണകാംക്ഷ കൊണ്ടും എൻ്റെ ഗുണത്തിന് വേണ്ടിയുമാണ് തന്നെയാണ് പറയണത് എന്ന് എന്ത് ചെയ്യണം, പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കും. അപ്പോൾ വളരെ യുക്തിപരമായി നിലനിന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവാന്നല്ലാതെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഇത്തരം ആദർശ വിഷയങ്ങളിൽ പരമാവധി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാന്നുള്ള പ്രായോഗികത മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.
1: എൻ്റെ ഭർത്താവ് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വന്നതാണ്. ഒരു ആഴ്ചയായിട്ട് ടൂർ പോയിരിക്കുകയാണ്. മൂന്ന് പെൺകുട്ടികളുടെ, വാചകം പൂർണ്ണമല്ല, ഇനി മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണോ എന്താണ് വ്യക്തമല്ല, മൂന്ന് പെൺകുട്ടികളുടെ എന്നുണ്ട്, പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല.
0: പെൺകുട്ടികളുണ്ട് എന്നായിരിക്കും,
1: മൂന്ന് പെൺകുട്ടികളുണ്ട് അതായിരിക്കും. ഓക്കെ. പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല, എവിടെ പോവാണെന്ന് പറഞ്ഞിട്ടില്ല. കുടുംബത്തോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പോകുന്നത്? കുറച്ചു കാലമായി എന്നോട് ചെറിയ അകൽച്ചയിലായിരുന്നു. നാട്ടിൽ വരുന്ന ടൈമൊക്കെ നല്ല രീതിയിലായിരുന്നു. മുമ്പും ഇങ്ങനെ പോയിട്ടുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഇത്തവണ എന്നെ വിളിച്ചിട്ടില്ല. ഒരാഴ്ചയായിട്ടും എനിക്കും ഭയങ്കര പ്രയാസം തോന്നുന്നു. ഇങ്ങനെ തോന്നുന്നത് എൻ്റെ തെറ്റാണോ? ഞാൻ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്തരം നിഷ്കളങ്കരായിട്ടുള്ള സഹോദരിമാരെ കുറിച്ചാണ് നമ്മളൊക്കെ വളരെ വിഷമം തോന്നുന്നത്. കാരണം ചില ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട മിനിമം കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിൽ നമുക്ക് വ്യക്തമാവണം. എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നൊരു ആളാന്ന് തോന്നുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി വന്നിട്ട് തൻ്റെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം വിവാഹം കഴിച്ച് തടവറയിലാക്കി വെച്ചിട്ട് അവൾക്കൊരു സാന്നിധ്യം പോലും കൊടുക്കാതെ ഇത്രയും കാലം കാത്തിരുന്ന് വന്നിട്ട് അയാൾ ഒരാഴ്ച ടൂറ് രണ്ടാഴ്ച ടൂറുകാരന് പോവുക, എന്നിട്ടൊന്ന് വിളിച്ച് നോക്കാതിരിക്കുകയാണ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ നിഷ്കളങ്കരായ സഹോദരിമാരെന്താണ് ചോദിക്കണതെന്നറിയോ? ഇനി ഞാൻ അയാളെ വിളിച്ച് നോക്കാതിരുന്നാൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എത്രയാണ് എൻ്റെ നിഷ്കളങ്കത ആലോചിച്ച് നോക്കുന്നത്? അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവരടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. ഇതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പറയല്ലേ നമ്മൾ? അതായത് പലരും കുടുംബജീവിതത്തിൽ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ നിന്നാലും ഒരു പ്രശ്നവും എനിക്ക് വരാനില്ല, അവൾ അവിടെ ഉണ്ടാവും, കുട്ടികൾ അവിടെ ഉണ്ടാവും. എത്രമാത്രം എന്ന് വെച്ചാൽ ചെലവിന് പോലും നൽകിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അതിനുള്ള വക കണ്ടെത്തിയിട്ട് കുടുംബം നടത്തുന്ന പെൺകുട്ടികൾ ലോൺ എടുത്ത് വീടിന് ലോൺ എടുത്തിട്ട് ആ ലോൺ അടക്കാതെ ഗൾഫിൽ അയാൾ കിടക്കുന്നു, എന്നിട്ട് ആ ലോണിന് ഇവിടെ നിന്ന് നടന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവളത് അടക്കുന്നു. അതായത് ഭർത്താവിൻ്റെ തെന്ത് വീഴ്ച ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരാൾ എന്തെങ്കിലും നേരാവും, അയാൾ എന്തെങ്കിലും തിരിച്ചു വരും. അപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്, അതിനവർക്ക് കഴിയണം. ഇന്ന് എത്രയോ സഹോദരിമാരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഭർത്താവിനെ എല്ലാ നിലക്കും എന്ത് ചെയ്യാണ്, തൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് കുടുംബകാര്യങ്ങൾ നിർവഹിക്കുന്ന രൂപത്തിൽ ഭർത്താക്കന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രയോ സഹോദരിമാർ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും നാട്ടിലൊക്കെ വിചാരം ഭർത്താവിൻ്റെ അണ്ടറിലൊരു അടിമയായി സ്ത്രീ ജീവിക്കണമെന്നാണ് സാധാരണ ഇപ്പോൾ ലിബറലുകളൊക്കെ പറയുക. സത്യത്തിൽ ഒരു സ്ത്രീ, നല്ലൊരു സ്ത്രീയാണെങ്കിൽ അവളുടെ കൺട്രോളിലാണ് ഒരു പുരുഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അയാൾക്ക് ഒന്നും അറിയില്ല, ഒരു വീടെന്താണ്, അവിടെ കുട്ടികൾ എന്താണ്, അവസ്ഥ എന്താണ്, ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഭാര്യ, ഒരു ആകസ്മികമായ ഒരു ഭാര്യ മരിച്ചാൽ നമ്മുടെ വീട് എന്ത് ചെയ്യും, സ്തംഭിച്ചു പോവും, ഒരിക്കലും മുന്നോട്ട് പോവില്ല. പക്ഷെ എന്താ പറയുക, ഇത്രമാത്രം പങ്കാളിത്തം വഹിക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയണത് അവരൊരു നിലക്കും എന്താണ്, അതിനോട് പ്രതിഷേധിക്കുന്നില്ല, അതിനോട് പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ, അപ്പോൾ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഇന്നൊരു സഹോദരി വിളിച്ചിരുന്നു. അപ്പോൾ ഒരു ഭർത്തൃ വീട്ടിലെ ഭർത്തൃമാതാവിൻ്റെ പീഡനങ്ങളുടെ ചരിത്രം, വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും, അപ്പോൾ ഭർത്താവ് എന്ത് പറയും, ഉമ്മ പഠനസിച്ച് നിന്നളാ എന്നൊരൊറ്റ പരിഹാരം മാത്രമേ അയാൾക്ക് പറയാം. അപ്പോൾ മടുത്തിട്ടാകെ മാനസിക രോഗിയായിട്ടും അപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടാണ് വിളി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഒരു മാസം നിന്നോ പിന്നീട് വാ എന്നാണ് പറയണത്. ചിലൊരു പരിഹാരം ഉണ്ടാവണേ, മനസ്സിലായി, എപ്പോഴും അവളാണ് പ്രതിയെന്ന് ഉമ്മ വരുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ പറയണത്, അവിടുന്ന് ഒരു നല്ല സാഹചര്യം ഉണ്ടായിട്ടേ ഇനി അങ്ങോട്ടേക്കുള്ളൂ എന്ന് പറയുന്നിടത്ത് അവൾ വിജയിക്കുമ്പോൾ മാത്രമല്ലേ ഇനി പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളായി എല്ലാ നിലക്കും, വളരെ പ്രായം കുറഞ്ഞാണ് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ, അവർക്കെല്ലാം ഇവർ ചെയ്തു കൊടുക്കണം. വിവാഹം കഴിഞ്ഞ കാലത്ത് ഏകദേശം 42 വയസ്സുള്ളൂ അവളുടെ ഭർത്തൃമാതാവിന്. അന്ന് മുതൽ അവരെന്താണ് ഒരമ്മായിമ്മയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഒരു കാര്യത്തിലും ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഇവരിങ്ങനെ വേലയെടുത്തിട്ട് പോവുക. അപ്പോൾ അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാം അവർക്ക് വീട്ടിൽ എന്ത് അവളിവിടെ വേണമെന്ന്. അപ്പോൾ അവർ വരും, മസ്ലഹത്തുമായി വരും, കൂട്ടിക്കൊണ്ടുപോകാൻ വരും, മനസ്സിലെ. വേറെ മരുമക്കൾ വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും ഇവരുടെ ഈ പണിക്ക് കിട്ടണില്ല. അതെന്തുകൊണ്ടാണ്, അവർക്കറിയാം എങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കണം എന്ന്. പുതിയ മരുമക്കൾക്ക് അറിയാം, നിഷ്കളങ്കരായി നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് മനസ്സ് നശിച്ച് മാനസിക രോഗികളായി, ശരീരം നശിച്ച് പിന്നെ വളരെ ശാരീരിക രോഗങ്ങളായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടികൾ മാറിപ്പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ പ്രതികരിക്കാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ സ്നേഹത്തോടെ നിന്ന് അതൊക്കെ നേടാനുമൊക്കെയുള്ള ചില യുക്തി ഇവർ കാണും, മനസ്സിലായി. അപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് പോകും എന്ന് ഈ സഹോദരിക്ക് ചില തീരുമാനങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, അവർ എന്ത് ചെയ്യാണ്, ഇയാൾ ഇവിടെ വന്നിട്ടും അവിടെ നിൽക്കണില്ലെങ്കിൽ അവരെന്തിനാ അവിടെ നിൽക്കണു, അവരും അവരെ വീട്ടുകാർ പോവുക, മനസ്സിലായി. അപ്പോൾ ആളുകൾ ചോദിക്കൂലേ, ഭർത്താവ് വന്നിട്ട് നീ എന്താണ് ഇവിടെ, അപ്പോൾ പറയണം ഒരാഴ്ച ടൂറ് പോയതാണ് അയാൾ, ഇനി രണ്ടാഴ്ച ടൂർ പോയതാണ്. ഇത് ഈ ഭർത്താക്കന്മാരുടെ അഭിമാനം കാക്കാനാണ് എന്ത് ചെയ്യണത്, ഇവർ പരാതി പോലും ആരോടും പറയാതെ. അപ്പോൾ ഒരു ചർച്ചയാവൂലേ, ഒരു മാസത്തേക്ക് നാട്ടിൽ വന്നിട്ട് ഇയാൾ ടൂർ പോയതാണെന്ന് പറയുമ്പോൾ ആ ടൂറിനെ പറ്റി ചോദിക്കാൻ അവരുടെ വീട്ടിൽ തയ്യാറാവൂലേ, നാട്ടിൽ തയ്യാറാവൂലേ. അപ്പോൾ ഇതെന്താ വെച്ചാൽ, എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചും ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിച്ചും ഇതിന് പടച്ചവൻ്റെ നിന്ന് കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചും പ്രതികരിക്കാതെ സഹിച്ച് മാനസിക രോഗികളായിത്തീരുന്ന അവസ്ഥയാണ് ഇത്തരം നിഷ്കളങ്കരായ സഹോദരിമാർക്ക് വരുന്നത്. അതുകൊണ്ട് യുക്തിപരമായ ചില പ്രതികരണങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, എന്നിട്ട് അവകാശങ്ങൾ നേടണം. എല്ലാം സഹിക്കല്ല, കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: ഇത് ഒരു സഹോദരിയുടെ കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്, ചുരുക്കി ഇങ്ങനെ പറയാം. പഠിക്കുന്ന കാലത്ത് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് റിലേഷനായി, പിന്നെ അത് ഉണ്ടാക്കുന്ന വേദനകളും മറ്റൊക്കെ മനസ്സിലാക്കി അത് വേണ്ടെന്ന് വെച്ചിരുന്നു. പിന്നെ അവനിൽ കുറ്റം കുറവുകളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പിന്നെ വേറെ സുഹൃത്തു വഴി കാര്യങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തു, കൈമാറ്റം ചെയ്യപ്പെട്ടു, സംസാരങ്ങളും മറ്റൊക്കെ നടന്നു. ഏതായാലും ചുരുക്കി അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സുഹൃത്താണ് അതിൽ കാര്യപ്പെട്ട ഇടപെടലുകളൊക്കെ നടത്തിയത്. ഇവരുടെ ഒരു പ്രയാസവും സംഗതികളൊക്കെ സ്ഥിരമായി ആ സുഹൃത്തിനോടും പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു, അയാളും കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സുഹൃത്ത് ഭർത്താവ് വളരെ നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ട്. ഈ സുഹൃത്തിനോട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് പറയണത്, നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ആശ്വാസമൊക്കെ കിട്ടുന്നത് എന്നാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹായ് അയക്കും, വിശേഷങ്ങൾ ചോദിക്കും, വിശേഷങ്ങളൊക്കെ പറയും, സങ്കടങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ ഒരു വിഷമഘട്ടത്തിൽ സഹായിച്ച ഒരാളല്ലേ എന്ന നിലക്ക് ഇപ്പോൾ അവൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാനും സഹായിക്കണ്ടേ, പക്ഷേ ഇത് വളർന്ന് വലുതായി വലിയൊരു പ്രശ്നമായി മാറുമെന്ന് പേടിയുണ്ട് എന്നാണ് പറയുന്നത്.
0: നമ്മളിതിലൊക്കെ എല്ലാ ന്യായങ്ങൾക്കും അപ്പുറം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് നമ്മളോട് അള്ളാഹു പറയുന്നത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൽ ഒരു സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കാനൊക്കെ പറ്റും, അതിനിഷ്ടംപോലെ ഇസ്ലാമിക പ്രമാണങ്ങളിലും ഖുറാനിലൊക്കെ നമുക്ക് തെളിവ്. ഇപ്പോൾ മൂസ നബി അലൈഹിസ്സലാം മദീനയിലെത്തിയപ്പോൾ രണ്ട് പെൺകുട്ടിയോട് സംസാരിച്ചില്ലേ, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആവശ്യഘട്ടത്തിൽ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംസാരങ്ങൾ എന്താണ്, ഇത്തരം ചില ബന്ധങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതുകൊണ്ടാണ് വലാ തഹ്റാന ബിൽ കൗൽ, നിങ്ങൾ തന്മയത്വത്തോടു കൂടെ. അപ്പോൾ അത് ഇത്തരം സംസാരമാണ്. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. ഈ സമാധാന സംസാരങ്ങൾ എന്താണെന്നറിയോ, ഇത് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാണ്. അത് ഒരാണും പെണ്ണും സംസാരിക്കുന്നത് വ്യഭിചാരമല്ലേ, അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം. കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്താണ്? അത് തന്നെയാണ് സംസാരിക്കുമ്പോൾ കിട്ടുന്നതും തൊടുമ്പോൾ കിട്ടുന്നതും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ്? ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, ഹറാമാണ്. ഇത്തരം ഒരു ബന്ധം ആണും പെണ്ണും തമ്മിൽ പാടില്ല. അപ്പോൾ അവർ ഇതുവരെ ചെയ്തത്, ഏത് പഠിക്കണ കാലം മുതൽ ഇതുവരെ ചെയ്തത് എന്താണ്? ഒരു നിഷിദ്ധമായ പ്രവൃത്തി. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നു, തൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഇല്ലാത്തതെന്നാണ്. ഒരു പക്ഷേ അവർക്കൊരു എക്സ്ക്യൂസ് ഉണ്ടായിരിക്കും, എന്താ, അന്ന് എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ദീനില്ലാത്ത ആളുകളാവുമ്പോൾ അവരെ കൂടെയുള്ള ദാമ്പത്യത്തിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർ ദീനിലേക്ക് വരുമ്പോൾ ദാമ്പത്യത്തിലും ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവരെന്നെ പറയണം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും കൂടുതൽ തെറ്റായിരിക്കും ആ ബന്ധം തുടരാന്നുള്ളത്. പിന്നെ ഇവർ ചോദിക്കുന്ന ആ ഒരു നിഷ്കളങ്കതയാണെന്ത്, ആ ബന്ധം ഞാൻ എന്നെ പലപ്പോഴും സഹായിച്ച ഒരാളെ ഈ ബന്ധം ഞാൻ ഇവിടെ വെച്ച് വിച്ഛേദിക്കുന്നത് ശരിയാണോ, അത്ര ഒരു സൗഹൃദം ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സത്യത്തിൽ പല സഹോദരിമാരും പല ട്രാപ്പിലും പെട്ടത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമുക്ക് സഹായിക്കുന്നില്ലെങ്കിൽ അന്ന് കുറച്ച് പൈസ തന്ന ആളാണ്, അന്ന് നമുക്ക് വിഷമം തീർത്ത ആൾ, അതുകൊണ്ട് ഞാൻ അയാളോട് പിന്നെ അയാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാക്കാൻ പറ്റൂ, അയാൾ പറയുമ്പോൾ കാണാക്കാൻ പറ്റൂ, അയാൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചിട്ടാണ് ഇതിലൊക്കെ എന്തിനാണ് പെട്ടുപോണത്. ഈ നമ്മൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സ്ത്രീയോട് അവളുടെ വാപ്പക്കില്ലാത്ത, അവളുടെ ഭർത്താവിനില്ലാത്ത, മക്കൾക്കില്ലാത്ത ഒരു സ്നേഹം ഒരന്യ പുരുഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മകളെന്ന പേരിലാണോ, ഭാര്യ എന്ന പേരിലാണോ, ഉമ്മ എന്ന പേരിലാണോ, അല്ല, പിന്നെ എന്താണ്? അവിടെ ഒരു സ്ത്രീ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ എത്തുന്നതും ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ എത്തുന്നതിൻ്റെ പിന്നിലും എന്താണ്? ലൈംഗികതയാണുള്ളത്, സെക്സാണുള്ളത്, വ്യഭിചാരമാണുള്ളത്. അപ്പോൾ ചില പെൺകുട്ടികൾ പറയും, എൻ്റെ അമ്മനെക്കാളും ഇഷ്ടമാണ് സ്നേഹമാണ് ഇവൻ എന്നോട്, എൻ്റെ കാര്യത്തിൽ എനിക്കെന്തിനും പനി വന്ന എൻ്റെ അമ്മക്കും കൂടി അത്ര ഇടങ്ങേറില്ല. ഈ സ്നേഹം എന്തിൻ്റെ പേരിലാണ്? ഒരു പെണ്ണായതുകൊണ്ടല്ലേ. ഒരു ആണിന് എന്താണ് ആണിനോടത് തോന്നാത്തത്, ഒരു പെണ്ണിനെന്താ പെണ്ണിനോട് തോന്നാത്തത്? അപ്പോൾ ഇത് തന്നെയാണ് ഇതിലെ അവിഹിതം, ഇത് തന്നെ തെറ്റ്. അതുകൊണ്ട് ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയണം. അതിന് അള്ളാഹുവോട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹു ഇതുവരെ ഈ തെറ്റിൻ്റെ പേരിൽ അവർക്കൊരു പരീക്ഷണം കൊടുക്കാതിരുന്നത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ്. ഒരു ഭർത്താവുള്ള ഒരാൾ ആ ഭർത്താവ് എങ്ങാനും ഇത് കാണുകയും അയാളിത് മനസ്സിലാക്കുകയും ഇതിൽ തെറ്റായ രൂപത്തിൽ നിന്ന് അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബ ബന്ധം പോകാനും മക്കളെ നഷ്ടപ്പെടാനും അഭിമാനം നഷ്ടപ്പെടാനും ഒക്കെ ഇത് മതിയാവും. അതുകൊണ്ട് ഇതുവരെ അള്ളാഹു കാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക? ഇത് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? അയാൾ ലോകത്ത് ഇനി ആരോട് സംസാരിച്ചാലും അയാളോടൊരു ബന്ധമില്ല എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ്.
1: എന്തിനും ഏതിനും മറുചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മെ നിശബ്ദരാക്കുന്ന പുതുതലമുറയിലെ മക്കളോട് എങ്ങനെ നേരിടാൻ പറ്റും? ഖുർആനെതിരായി വരെ സംസാരിക്കാൻ ഒരു മടിയും ഇല്ലാത്ത മക്കൾ, ഇതിനൊരു ഉത്തരം വേണം.
0: എന്താ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇവരിപ്പോൾ ഭയങ്കര ലിബറലുകളും യുക്തിവാദികളും ഒക്കെ ആയിട്ടുണ്ടെന്നാണ്, അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഇതെന്താ വെച്ചാൽ, ഈ കുട്ടികൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി മുടിയൊക്കെ ഒരു മോശം രൂപത്തിലൊക്കെ വളർത്തി വന്നതുകൊണ്ട് മുടി വെട്ടണം എന്ന് പറയുമ്പോൾ, എടാ അങ്ങനെയാണ് നബി പറഞ്ഞതെന്ന് പറയുമ്പോൾ, നബി പറഞ്ഞു എന്നോട് പറയാൻ നിൽക്കേണ്ട, ഞാൻ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയണത്, അതെന്താണ്? നമ്മളവരുടെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അതിനോട് പ്രതികരിക്കുന്ന രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളോട് ഏത് രൂപത്തിൽ പറയണം, സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നല്ല കാഴ്ചപ്പാട് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണറിയോ, നമ്മൾ അവരെ ബോധ്യപ്പെടുത്താത്ത ചില നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ അവർ മതത്തെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പറയുന്ന കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ഗുണകാംക്ഷയോടെയും സ്നേഹത്തോടു കൂടെയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവണം. അതല്ലെങ്കിൽ അത് അവരെന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള അഹങ്കാരത്തിലേക്കും മാതാപിതാക്കൾക്ക് നേരെ കയ്യേറ്റങ്ങളിലേക്കും മതനിരാസത്തിലേക്കും ഒക്കെ നയിക്കുന്ന കാര്യങ്ങളാണെന്നാണ് മനസ്സിലാവേണ്ടത്.
1: ഇതിൽ ഞങ്ങളുടെ കുടുംബം അൽഹംദുലില്ലാ ദീനിയായി ജീവിക്കുന്നവരാണ്. ദീൻ പരമാവധി മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ മക്കൾ ഫർദായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്നു. ഇസ്ലാമിക വേഷം ഒക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ച രൂപത്തിൽ മക്കൾ ആയിത്തീരാത്തതിൽ ഞാൻ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്നു. നമസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം. സ്വന്തം ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടാൻ എന്താണ് ചെയ്യുക? നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യുന്നു. സുഹൃത്തുക്കളെ മക്കളും സഹോദരങ്ങളെ മക്കളും ഒക്കെ ദീനിയായി ഉയർന്നു കാണുമ്പോൾ ഞാൻ ആകെ അപ്സെറ്റാകും.
0: കുട്ടികളും നേരായി വരാതിരിക്കുന്നത് കൊണ്ടുള്ള ടെൻഷൻ അതുതന്നെയാണ് ഉമ്മമാരുടെ, ദീനിയായി ചിന്തിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും അടിസ്ഥാനമായൊരു വേദനയാണിത്. ഇതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾക്ക് ദീനിൻ്റെ സീരിയസ്നെസ് അറിയാം, ഹിജാബിൻ്റെ മഹത്വം അറിയാം, അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള അപകടങ്ങൾ അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായ നമ്മുടെ ബോധം അനുസരിച്ച് കൊണ്ട് നമ്മുടെ മക്കൾ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സത്യത്തിൽ എന്താണ്, ആ ആഗ്രഹം അവരുടെ ആഗ്രഹമാകുമ്പോഴേ അവർക്ക് മാറാൻ പറ്റൂ. നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിടാൻ പറ്റും, പക്ഷേ അവർക്ക് ബോധം വരുമ്പോഴേ അവർ തട്ടിടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് അവർ തട്ടിടാനും നിസ്കരിക്കാനും തുടങ്ങിയാൽ അത് എത്ര കാലം നമ്മൾ പറഞ്ഞാലും അവർക്കതിലൊരു മാറ്റവും എന്ത് ചെയ്യൂല, സംഭവിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല സഹവാസങ്ങളും സ്നേഹമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നല്ല ചുറ്റുപാടിലൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായും കുട്ടികൾ വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ക്ലാസ്സുകൾ, അവർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, ഇങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ച് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയാൽ നടക്കും. പിന്നെ കുട്ടികളോട് പറയുമ്പോൾ നല്ല സ്നേഹത്തിലും ഗുണകാംക്ഷയിലുമാണ് പറയണതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് പോയാൽ കുട്ടികൾ മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരെന്നെ പറയണ്ടല്ലോ മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എങ്ങനെ സാധിച്ചു, അത് അവരുടെ ആ ഒരു ബന്ധം കൊണ്ടും പെരുമാറ്റം കൊണ്ടാണ് സാധിച്ചത്. അങ്ങനെ ചിന്തിച്ചാൽ ഇവർക്കും അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അമ്മായി അമ്മയുടെ പ്രയാസങ്ങൾ കേട്ടു, എൻ്റെ അനുഭവം അറിയിക്കുന്നു. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തുണ്ട് പരിഹാരം? ഭർത്താവ് വളരെ മുമ്പ് മരണപ്പെടുകയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു സഹോദരിയുടെ വിഷമം കേൾക്കാനിടയായപ്പോൾ ഞാൻ ആ സഹോദരിയോട് നിങ്ങൾ എന്തേ മറ്റൊരു വിവാഹം ആലോചിക്കാതിരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ കേട്ട മറുപടി വളരെ പ്രയാസപ്പെടുത്തുന്നതായിരുന്നു. ഇതുവരെ ആരും എന്നോട് ഈ കാര്യം ചോദിച്ചിട്ടില്ല എന്നതായിരുന്നു. അവർ മറ്റൊരു വിവാഹം ആഗ്രഹിക്കുന്നു. മക്കളോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവർ സമ്മതിച്ചതേയില്ല. അവസാനം പിന്മാറേണ്ടി വന്നു.
0: ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പൊതുവായ ഒരു വിഷയമാണ്. അതായത് പിന്നെ ഇസ്ലാമികമായി പോരാ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 4 മാസവും 10 ദിവസത്തെ ഒരു എഴുത്തുണ്ട്. ഇനി തൊലാക്കാണെങ്കിൽ ഒരു 3 മാസത്തെ എഴുത്തുണ്ട്. അതെന്തിനാണ് നിശ്ചയിച്ചത്? ആ സമയത്ത് വിവാഹം പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന നിയമം. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഒരു വിവാഹത്തിലൂടെ മാത്രമേ അവർക്കൊരു പൂർണ്ണ ജീവിതം സാധ്യമാവുള്ളൂ. പിന്നെ ഇപ്പം ഈ കുട്ടികളെ വളർത്താനാണെന്ന് വിചാരിച്ചുള്ളൂ. ആ കുട്ടികളെ വളർത്താനാണെങ്കിലും ആ കുട്ടികളെ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാൾ വന്നാൽ അവർ വിവാഹത്തിന് തയ്യാറാവണം. അത് ഈ കുട്ടികൾക്കൊരു സപ്പോർട്ടാണ്. അവർക്ക് വാപ്പല്ലല്ലോ, ഒരു വാപ്പുണ്ടാവും, സഹായകമായി തീരും. അതാണ്. ഇപ്പോൾ നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്തവരൊക്കെ വിധവകളല്ലേ, എല്ലാവരും വിധവകളല്ലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് എങ്ങനെയാണ് വന്നത്? മക്കളെ കൊണ്ടല്ലേ നബിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇസ്ലാമിക മാതൃകയിൽ നമ്മളിത് കാണുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്? ഇപ്പോൾ കുറേ കേസുകൾ അങ്ങനെയുണ്ട്. ഉമ്മ മരിച്ചു പോയിട്ട് എന്ത് ചെയ്യാണ്, വാപ്പ വേറെ കല്യാണം കഴിക്കുമ്പോൾ മക്കൾ തടസ്സപ്പെടുത്തി. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? വിവാഹമെന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ അത്രയും അനിവാര്യമായ ആവശ്യങ്ങളല്ലേ. ഇനി നിങ്ങൾ വിവാഹം കഴിക്കേണ്ട വാപ്പ എന്ന് വാപ്പനോട് പറയുമ്പോൾ ആ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ ഈ മക്കൾക്ക് പറ്റുമോ? ഇവരെ ഭാര്യമാർക്ക് പറ്റുമോ? ആർക്കാ പറ്റുക? ഇപ്പോൾ സത്യത്തിൽ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വേണ്ട എന്ന് പറയുമ്പോൾ അയാളുടെ ആവശ്യം എന്താണത് പരിഹരിക്കാൻ ഇവർക്ക് പറ്റണ്ടേ? വിവാഹത്തിലൂടെ കിട്ടുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾക്ക് ലോകത്ത് വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ? അവിഹിതമാണെങ്കിൽ അത് വ്യഭിചാരമാണ്. ശരി, പിന്നെ എന്തെങ്കിലും പരിഹാരം അതൊന്നും, അത് അതിലൂടെ തന്നെ ലഭിക്കണം. അപ്പോൾ ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾക്ക് ഇനി വിവാഹം ആവശ്യമില്ല, എന്ത് തീരുമാനമാണത്? 80 വയസ്സാവുമ്പോഴാണ് അല്ലെങ്കിൽ 90 വയസ്സാവുമ്പോഴാണ് ഒരു ഭാര്യൻ്റെ അനിവാര്യത നമ്മളെ പരിചരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, സമയം കണ്ട് കൂടെ നിൽക്കാൻ ആർക്കാ പറ്റുക? മക്കൾക്ക് പറ്റൂ, മരുമക്കൾക്ക് പറ്റൂ. അപ്പോൾ ഇതൊക്കെ എന്താ അറിയുമോ, ഈ സഹോദരിയൊക്കെ ഇനിയിപ്പോൾ ഇതുവരെ മക്കളൊക്കെ തടസ്സം നിന്ന് ഇവർക്ക് വാർദ്ധക്യമാകുമ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുടെ അടുക്കൽ അവരങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരും. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, അന്നത്തെ കാലത്ത് വിവാഹം ഞാൻ ആഗ്രഹിച്ചു, ഇവർ തടസ്സം നിന്നു എന്നും ഈ മക്കളതിൻ്റെ കുറ്റം പേരണ്ടേ, പാപം പേരണ്ടേ? അപ്പോൾ അതുകൊണ്ടെന്നറിയും, വേണ്ട പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം പറയാൻ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യം. ഇപ്പോൾ സത്യത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ഭാര്യമാർക്കുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വിവാഹത്തിനെ നിരുത്സാഹപ്പെടുത്തി പറയാത്തത്? എന്തുകൊണ്ടാണ്? വിവാഹം എന്നൊരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് തടസ്സം നിൽക്കാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? കാരണം അയാൾക്ക് അതിലൂടെയാണ് അയാളുടെ പരലോകത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളത് ചെയ്യേണ്ടി വരും. പക്ഷേ അയാളുടെ ബാധ്യതകളും കടമകളും നിർവഹിച്ച് മുന്നോട്ട് പോകണമെന്നേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലൊന്നും മക്കളായാലും ആരായാലും തടസ്സം നിൽക്കുന്നത് ശരിയല്ല. അവർക്ക് ഉചിതമായ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാൻ അവരെന്താവണം? അവരതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സഹോദരി അവിടെ വെച്ചപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആഗ്രഹം നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഭർത്താവ് മരിച്ചാൽ പിന്നെ സംരക്ഷകരായിട്ട് മക്കളാണ്. മക്കൾ അണ്ടറിൽ ജീവിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല. അപ്പോൾ അതൊക്കെ വളരെ വലിയ തെറ്റല്ലേ, ക്രൂരതയല്ലേ ചെയ്യണതൊക്കെ? അപ്പോൾ തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാവണം.
1: ഭർത്താവ് വിദേശത്തുള്ളൊരു സ്ത്രീയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഇപ്പോൾ ഉപ്പ മാത്രമാണ് വീട്ടിലുള്ളത്. ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും ഈ മകള് മരുമകൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. മരുമകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്നിപ്പോൾ ആഗ്രഹമുണ്ട് എന്നൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ
0: തന്നെയാണ് പരിഹാരം. ഒരു ഈ മരുമകൾ എന്ന് പറയുന്നത് എന്താ, അവൾക്കൊരു ഭർത്താവില്ലേ, അവരവരുടെ കൂടെ ജീവിക്കല്ലേ വേണ്ടത്? എന്ത് ന്യായമാണുള്ളത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യനെ എൻ്റെ വാപ്പാനെ നോക്കാനാക്കിയിട്ട് അവളുടെ ജീവിതം നീ അത് ചെയ്താൽ മതി എന്ന് വേറെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് നഷ്ടപ്പെടുത്തി നിർത്തുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വാപ്പയ്ക്ക് സംരക്ഷണം ലഭിക്കണം എന്ന പോലെ തന്നെ പ്രധാനമല്ലേ എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളതിൽ പ്രധാനമില്ലേ? ഇപ്പോൾ രണ്ടു പേർക്കും ജീവിതത്തിന് പ്രയാസം വരാത്തൊരു പരിഹാരം ഇപ്പോൾ എന്താ ഉള്ളത്? വാപ്പനെ നോക്കാൻ എത്രയോ സഹോദരിമാർ, എന്നാൽ അവരൊന്നിപ്പോൾ ഒരു മുതിർന്ന സ്ത്രീകളൊക്കെ വിവാഹം ആഗ്രഹിക്കണം എന്തിനുമല്ല, ഒരു ശാരീരിക ബന്ധങ്ങൾക്കോ അതൊന്നും വേണ്ടിയല്ല, അവർക്കൊരു തുണ ഉണ്ടാകുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുള്ളൂ. രോഗിയായി കിടക്കുമ്പോഴും അപ്പുറത്തിപ്പുറത്തെയും കട്ടിലിൽ മുഖത്തോട് മുഖം തിരിഞ്ഞു കടന്ന് എന്ത് ചെയ്യാണ്, സമാധാനത്തിൽ വർത്തമാനം പറയുന്ന ഒരാളിനെ ആഗ്രഹിക്കുന്നുള്ളൂ. അതുണ്ടാവുമ്പോൾ അതിന് ഇവ സാധാരണ ഇതിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഉടുത്ത് തലക്കി കൊടുക്കാനൊക്കെ എന്ത് ചെയ്യും, ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ ചിലപ്പോൾ സാധിക്കും. പക്ഷെ നമ്മളോട് സ്നേഹം പറയാനും പരിചരിക്കാനും നമ്മൾക്കൊരു വൈഫിനും ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു മരുമകൾ അവിടെ ഉണ്ട്, എത്ര പരിമിതികളുണ്ട് അയാൾക്ക്, അവൾക്ക് എത്ര പരിമിതികളുണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ. നേരെ മറിച്ച് അത് ചെയ്യാനൊരു ഭാര്യയ്ക്ക് പറ്റും, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് ചില സഹായങ്ങൾ കൂടെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നടക്കും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആലോചനകളില്ലാത്ത മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാത്ത പരിഹാരങ്ങളാണ് ഈ പറയണതൊക്കെ. ഇസ്ലാം വെച്ച പരിഹാരങ്ങൾ തന്നെയാണ് ശരിയായ പരിഹാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കുക.
1: 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. വീട്ടിലെല്ലാ വീടുകളിലെയും പോലെ ഉമ്മാക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. ഉമ്മാക്ക് മകനോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു. വിവാഹശേഷം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മ എന്നും പ്രശ്നമുണ്ടാക്കി. ഞാൻ ഭർത്താവിന് വേണ്ടി അവിടെ പിടിച്ചു നിന്നു. അവസാനം അവർ എന്നെയും മക്കളെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ ഭർത്താവ് വീട് വാടകക്കെടുത്ത് ഇപ്പോൾ അവിടേക്ക് മാറി താമസിക്കുന്നു. എപ്പോഴും അവരെ കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം, ഞങ്ങൾക്ക് പുതുതായി ജനിച്ച മോളെ കാണാൻ പോലും അവർ വന്നിട്ടില്ല. അതിൽ ഭർത്താവ് വളരെ മനോവിഷമത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ മാറി താമസിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നു.
0: പ്രശ്നമല്ല, അതിപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ വേറെ താമസിച്ചു, അതിന് ഇസ്ലാമികമായി ഒരു തെറ്റുമില്ല. കാരണം അവൾക്ക് നല്ലൊരു താമസ സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റാത്തപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ അവർ വേറെ താമസിച്ചു. അതിൽ ഇസ്ലാമികമായിട്ടൊരു തെറ്റും പറയാൻ പറ്റില്ല. പിന്നെന്തുള്ളൂ ചരിച്ചാൽ ഭർത്താവ് നോടും അതേപോലെ തന്നെ മക്കളോടും ഒന്നും തീയുന്നില്ല, ഉമ്മ ആ ഒരു മകൻ എന്നുള്ള ബന്ധം പാലിക്കുന്നില്ല, പേരുകൂടെ ബന്ധം, അത് അവരുടെ കടമയാണ്, അത് അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മയല്ലേ, ഉമ്മക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അയാളോടൊപ്പം ഇവളുണ്ടായിരുന്നു. പക്ഷേ അത് ഉമ്മക്കല്ലേ ആവശ്യം, അപ്പോൾ ഉമ്മ ഇവളെ അവിടെ നിർത്തിക്കൊണ്ടാവാനുള്ള ഒരു സ്വഭാവ വിശാരത കാണിക്കേണ്ടത്, ഇത് കാണിക്കാത്തതുകൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവളെ സേവനം ഉമ്മ കിട്ടുന്നില്ല. അതിനാരും ഉത്തരവാദിയല്ല, ഇവളും ഉത്തരവാദിയല്ല, ഭർത്താവ് ഉത്തരവാദിയല്ല, മറിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉമ്മക്ക് തന്നെയാണ്. ഒരു പെൺകുട്ടി എല്ലാം ചെയ്യാൻ കൂടെ ഉണ്ടായിട്ട് അവളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും, അതിനാരും ഉത്തരവാദിയില്ലല്ലോ. പക്ഷേ ഒരു ഭർത്താവ് മകൻ എന്ന നിലയ്ക്ക് എല്ലാ കടമകളും അയാൾ എന്ത് ചെയ്യണം, ഉമ്മക്ക് ചെയ്തു കൊടുക്കണം. അത് ഉമ്മ അയാളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അയാളെ മക്കളെ കാര്യം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒന്നും അതൊന്നും എക്സ്ക്യൂസ് അല്ല. അയാൾ ഉമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയാളുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട, വീട് വാടക എടുത്ത് പോകുന്നില്ല ഇനിയിപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞാലും അയാളെ വിഷമിക്കേണ്ട, കാരണം ഉമ്മനെ നോക്കാൻ കടമുള്ളത് പോലെ തന്നെ അയാൾക്ക് എന്ത് കടമുണ്ട്, ഭാര്യനെ നോക്കാൻ കടമുണ്ട്. അപ്പോൾ ഉമ്മയും ഭാര്യയും ചേരാത്തത് കൊണ്ട് എന്ത് ചെയ്തൊരു വാടകയ്ക്ക് താമസിപ്പിച്ചു, ന്യായമാണെങ്കിൽ അതാണ് സത്യമെങ്കിൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്യണം. പിന്നെ ഉമ്മക്ക് ചെയ്യേണ്ട കടമകൾ അയാളൊരു പുരുഷ നിലയ്ക്ക് ഒരു ജോലിക്കാരൻ നിലയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ഉമ്മക്ക് ചെയ്തു കൊടുക്കും.
1: നിങ്ങളുടെ മാനസികമായ വിഷമങ്ങൾ പ്രയാസങ്ങൾ അത് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ സ്വകാര്യമാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടായിരുന്നു ഇതുവരെ കേട്ടത്. സങ്കടങ്ങൾ പങ്കുവെക്കാം സ്നേഹക്കൂടിൽ ബഹുമാനിയ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവരായിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി കേൾക്കുന്നത് അൽ ഉസൂൽ പ്രോഗ്രാം, ഹദീസ് നിവേദകന്മാരുടെ വിശേഷണങ്ങൾ. ഈ വിഷയത്തിലാണ് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടർക്കുണ്ടായിരിക്കേണ്ട പ്രായം എത്രയാണ്, ഏതു പ്രായത്തിൽ അയാൾ നിവേദനം ചെയ്താൽ അത് സ്വീകരിക്കാം എന്നുള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നു നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നാല് ഗുണവിശേഷണങ്ങളാണ് ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ടത്, അഥവാ ഹദീസ് നിവേദനം ചെയ്യുന്ന നിവേദകന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷണങ്ങൾ നാലെണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം, അയാൾ മുസ്ലിമായിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമല്ലാത്ത ഒരു കാഫിറായിട്ടുള്ള മനുഷ്യൻ്റെ റിവായത്തുകൾ, റിപ്പോർട്ടുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഒരു മുസ്ലിമിനാണ് അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും ആ ദീനിനോടുള്ള കൂറും, അതിൽ കളവ് വന്നു പോകുമോ എന്നുള്ള ഭയവും ഒക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് വന്നാൽ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. എന്നാൽ ഒരു മുസ്ലിമല്ലാത്ത മനുഷ്യനിലൂടെ വന്നിട്ടുള്ള ഹദീസുകൾ ഇവൻ വിശ്വാസപരമായും കർമ്മപരമായിക്കൊണ്ടും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ചില അസാംഗത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസുകളുടെ റിപ്പോർട്ടർമാർ, അതിൻ്റെ നിവേദകന്മാർ മുസ്ലിമായിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള പ്രഥമമായ നിബന്ധനയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين എന്ന വിശ്വാസികളെ, ഒരു ഫാസിഖായ ഒരു മനുഷ്യൻ, ഒരു അധർമ്മകാരിയായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വർത്തമാനമായി വന്നാൽ നിങ്ങളതിനെ സംബന്ധിച്ച് നല്ലവണ്ണം അന്വേഷിക്കണം. അപ്പോൾ ഒരു അധർമ്മകാരിയായ മനുഷ്യൻ്റെ വാർത്തകൾ വരെ അന്വേഷണ വിധേയമായി മാത്രമേ സ്വീകരിക്കാവൂ എങ്കിൽ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതൊരു മതമായ ഒരു വാക്യമായി, മതപരമായിട്ടുള്ള ഒരു കാര്യമായി അവൻ സ്വീകരിക്കേണ്ടതില്ല, അതിനവന് ബാധ്യതയില്ല എന്നത് തന്നെയാണ് ഈ ആയത്തുകളിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങളിലൂടെയും നമുക്ക് ഗ്രഹിക്കാവുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൽ ബുലൂഖ്, ബുലൂഖത്തലാണ്, പ്രായപൂർത്തി എത്തലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ പ്രായം എത്രയാണെന്ന്. പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഷയത്തിൽ നിർബന്ധമാക്കപ്പെടാനുണ്ടാകുന്ന കാരണം, പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീഅത്തിൻ്റെ അഹ്കാമുകളെക്കുറിച്ച് ഒരു പൂർണ്ണമായ ബോധം അയാൾക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ കളവ്, ചെറിയ കുട്ടികളാണെങ്കിൽ, ഒന്ന് വകതിരിവില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു കളവ് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്താണ്, അത് എത്രമാത്രം സമൂഹത്തിൽ മോശമായിട്ടുള്ള അസറുകൾ ഉണ്ടാക്കും, അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നൊന്നും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ആലോചിക്കാനോ ഒന്നും സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ആകാൻ പാടില്ല, നേരെ മറിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള, ബുലൂഖെത്തിയിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഹദീസുകൾ സ്വീകരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിൽ ഖലം അൻ സലാസ, മൂന്ന് ആളുകളിൽ നിന്ന് കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. ഒന്ന്, അനിൽ മജ്നൂൻ അൽ മഗ്ലൂബ് അല അഖ്ലിഹി ഹത്ത ഇബ്ര, ഒരു ഭ്രാന്തനായ, ബുദ്ധി മറിഞ്ഞുപോയിട്ടുള്ള ആൾ അത് ശരിയാകുന്നതുവരെ. ഒമിനന്നായിം ഹത്ത ഇസ്തയഖൽ, ഉറങ്ങുന്നവൻ ഉണരുന്നതുവരെ. വാനി സ്വബീ ഹത്ത ഇഹ്തലിം, ഒരു ചെറിയ കുഞ്ഞ് അവൻ പ്രായപൂർത്തിയെത്തുന്നതുവരെ അവൻ്റെ അമലുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവനിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രായപൂർത്തിയെത്തുക എന്നതുകൊണ്ട് ഉദ്ദേശം ആ വകതിരിവും ബുദ്ധിയും ഉണ്ടാവുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പ്രായപൂർത്തിയെത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ വകതിരിവോ അതിന് വേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സംഗതികളൊന്നും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവരും ഇതിൻ്റെ പുറത്തായി മാറും. രണ്ടാമത്തെ കാര്യം, ബുലൂഖത്തുക, ഇസ്ലാമോടുകൂടി തന്നെ, ഇസ്ലാമായിക്കൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ബുലൂഖെത്തിയ ഒരു മനുഷ്യനാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, അദാലത്തുണ്ടാവുക എന്നുള്ളതാണ്. അദാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന പദമാണ്. സാധാരണയായി നമ്മൾ നീതി കാണിക്കുക എന്നൊക്കെ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ടെങ്കിലും, ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതി എന്നതല്ല അർത്ഥം. നേരെ മറിച്ച് ഒരു മനുഷ്യൻ, പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത്, തഹമ്മുലു സാഹിബുഹ അല മുലാസമതി തഖ്വ വൽ മുറുഅ. ഒരു മനുഷ്യൻ മുറുഅത്തിനെയും അഥവാ അയാളുടെ വ്യക്തിത്വത്തെയും തഖ്വയെയും സൂക്ഷിച്ചുകൊണ്ട് കാലാകാലം അതിൽ തന്നെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ലാതെ അതിൽ നിലകൊള്ളുക എന്നുള്ളതിനാണ് തഖ്വ എന്ന് പറയുക. അപ്പോൾ വലിയ പാപങ്ങൾ ചെയ്യുന്നവർ, ചെറിയ തിന്മകൾ അനുഷ്ഠിക്കുന്നവർ, പരസ്യമായി ചെയ്യാതെ രഹസ്യമായി ചെയ്യുന്നവർ, ഇതെല്ലാം തന്നെ ഈ ഒരു നിബന്ധനയിലൂടെ പുറത്തു പോവുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവരുടെ റിവായത്തുകൾ സ്വീകാര്യവും അല്ല. അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇത്തരം ആളുകൾ ദീനിൻ്റെ നിയമങ്ങളോ അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുൾപ്പാടുകളോ ഒന്നും തന്നെ സ്വീകരിക്കാത്ത, അതല്ലെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത, ക്രമീകരിച്ചിട്ടില്ലാത്ത ആളുകൾ, അത് മുസ്ലിമാണെങ്കിലും അതുപോലെ തന്നെ പ്രായപൂർത്തിയുള്ളവനാണെങ്കിലും ഒന്നും ഈ പറയപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ ഇല്ലെങ്കിൽ അതൊന്നും സ്വീകാര്യമല്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം അയാളിലുണ്ടാവേണ്ടതുണ്ട്. അതേസമയത്ത് വളരെ നിസ്സാരമായിട്ടുള്ള തിന്മകളാണ്, അതൊരു പരിഗണനീയമായിട്ടുള്ള വർത്തമാനമോ തിന്മകളോ അല്ല എങ്കിൽ അതിനെ നമുക്ക് അവഗണിക്കാവുന്നതാണ്, കണ്ണു ചിമ്മാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹദീസുകൾ നിവേദനം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണെങ്കിലും അവർ ആ തിന്മയിൽ തുടരുകയോ ഈ വിഷയങ്ങളിൽ കളവ് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള പദവികൾ എടുത്തു മാറ്റപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അവസാനമായി നാലാമത്തെ കാര്യം, ഒരു ഹദീസ് നിവേദകനുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളിൽ നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ളബ്ത്താണ്. ളബ്ത് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇവിടെ തടഞ്ഞു വെക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് മനസ്സിൽ തടഞ്ഞു വച്ച് സ്റ്റോർ ചെയ്ത ആളുകൾ. അതൊരു ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് പൂർണ്ണമായും എപ്പോൾ അത് ചൊല്ലാൻ ആവശ്യപ്പെട്ടാലും പൂർണ്ണമായി തെറ്റുകൂടാതെ അക്ഷര വിശുദ്ധിയോടുകൂടി സ്ഫുടതയോടുകൂടി അത് ചൊല്ലാനും പറയാനും വേണ്ടി വന്നാൽ അത് എഴുതി നൽകാനും ഒക്കെയുള്ള ബബത്ത് ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ നാലാമത്തേത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുമ്പോൾ ഒരു റാവിക്കുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ ഇതാണ്, ളബ്ത്തുണ്ടായിരിക്കണം. അയാൾ ഇന്ന വിഷയത്തിൽ കുറച്ചൊക്കെ മോശമാണ്, ബാക്കിയുള്ള വിഷയങ്ങളിൽ അയാൾ കൃത്യമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായ ഹിഫ്ള് ഉണ്ടായിരിക്കണം ഇല്ലാത്ത, അഥവാ ഇത് എപ്പോൾ ചോദിച്ചാലും എപ്പോൾ എഴുതാൻ ആവശ്യപ്പെട്ടാലും അയാൾക്കത് പൂർണ്ണമായി ളബ്ത്തിൽ നിന്ന് മനഃപ്പാഠത്തിൽ നിന്ന് എഴുതി കാണിക്കാനും അത് പറയാനും സാധിക്കുന്ന റാവിമാർ. അത് സുദീർഘമായ ഹദീസുകളാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ഹദീസുകളാണെങ്കിലും ഒക്കെ തന്നെയും അങ്ങനെ കഴിയണം. അപ്പോൾ ചുരുക്കത്തിൽ നാല് നിബന്ധനകളാണ് ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഇസ്ലാമാണ്, മുസ്ലിമാകണം. രണ്ട്, അയാൾക്ക് പ്രായപൂർത്തി തക്ലീഫ് എത്തിയിരിക്കണം. മൂന്നാമത്തത്, അയാൾക്ക് അദാലത്തുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു മുസ്ലിമായി ജീവിക്കുന്നവനാവണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ലബത്തോടുകൂടി ഉറപ്പോടുകൂടി അത് പ്രതിഫലിപ്പിക്കുവാനും കഴിയണം. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ഹദീസുകൾ നിവേദനം ചെയ്യുക എന്ന മഹാസൗഭാഗ്യം നേടാനുള്ള അർഹതയുള്ളത്. അതല്ലാത്ത ആളുകളുടെ റിവായത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതിനർത്ഥം ഒരു പക്ഷേ ആ തള്ളപ്പെടുന്ന ഹദീസുകളെല്ലാം കളവാകണമെന്നില്ല, നിലമുറിച്ച് നമുക്ക് സ്വീകരിക്കാൻ മാനദണ്ഡമില്ല. ഒരു കാര്യം കൂടി, എന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നാം വിശദമായി ചർച്ച ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: ബാറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഹദീസ് നിവേദകന്മാരുടെ വിശേഷങ്ങൾ എന്ന ടോപ്പിക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിച്ച് ചീന്തുന്ന ഒരു തലമുറ എക്കാലത്തും ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്നാൽ ശരിയായ സ്രോതസ്സുകളിൽ നിന്നും ഹദീസുകളെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ധാരണകൾ തെറ്റിദ്ധാരണകളായിരുന്നു, അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് തെളിച്ചവും വെളിച്ചവും നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഹദീസ് നിവേദകന്മാരുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇൻഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ ഇനി ഒരുപാട് നമ്മുടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് കുട്ടികൾ സ്വാതന്ത്ര്യസമര രംഗത്ത് എൻ്റെ യഥാർത്ഥ പോരാളി ആരായിരുന്നു എന്നൊക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് എപ്പിസോഡുകൾ, പല ഏജിലുള്ള കുട്ടികളുടെ പല വിധത്തിലുള്ള അവതരണങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ് ഫ്രീഡം വിത്ത് പീസിലൂടെ. ഇൻഷാല്ലാ അതിനായി നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് നീങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ഹോം റൂൾ ലീഗ്. 1916 സെപ്റ്റംബർ 1 ആനി ബസന്റ് ഹോം റൂൾ ലീഗ് സ്വയംഭരണ പ്രസ്ഥാനം പൂനെയിൽ സ്ഥാപിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ അഭിപ്രായത്തെ ശക്തമായി സംഘടിപ്പിക്കുക, ഇന്ത്യക്ക് ആവശ്യമുള്ളതെന്തെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ വ്യക്തമായി അറിയിക്കാൻ ഹോം റൂൾ ബിൽ തയ്യാറാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഹോം റൂൾ ലീഗിനെ സ്ഥാപിച്ചത്. ബാലഗംഗാധര തിലകനെ പോലെയുള്ളവർ അനുകൂലിക്കുകയും ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ ബാനർജി എന്നിവർ എതിർക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആനി ബസന്റിന്റെ ഈ പ്രസ്ഥാനം വളരെ കുറച്ചുകാലം കൊണ്ട് പ്രബലമായൊരു സംരംഭമായി മാറി.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 47-48 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 46-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്. ഇന്ന് നമ്മൾ 47-48 ആയത്തുകളാണ് മനഃപ്പാഠമാക്കുന്നത്. വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്, നമുക്ക് മനഃപ്പാഠമാക്കാൻ എളുപ്പമുള്ള ഭാഗമാണ് ഇൻഷാ അള്ളാഹ്. നന്നായി റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നത് മറന്നു പോകാനും വഴിയുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുക, കൂടെ പാരായണം ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ആയത്തൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

0: അൽഹംദുലില്ലാ. നന്നായി റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് പഠിച്ച് ഹൃദയത്തിൽ ഖുർആനിനെ നിലനിർത്തുക. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പരിശുദ്ധ ഖുർആനിനെ മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടി, അതിനെ ഹൃദയത്തിൽ അലങ്കരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 47-48 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കരസേനയിൽ 76 ഒഴിവ്. കരസേനയിൽ 2027 ഏപ്രിലിൽ ആരംഭിക്കുന്ന 125-ാമത് NCC സ്പെഷ്യൽ എൻട്രി സ്കീം പ്രവേശനത്തിന് ഓഗസ്റ്റ് 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പുരുഷന്മാർക്ക് 70 ഒഴിവും സ്ത്രീകൾക്ക് 6 ഒഴിവുമാണുള്ളത്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. യോഗ്യത 50% മാർക്കോട് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം ജനുവരി 1 19 മുതൽ 25 വരെ പരിഗണിക്കും. ശാരീരിക യോഗ്യത കരസേനാ വെബ്സൈറ്റിൽ നൽകിയ നിർദ്ദിഷ്ട മാനദണ്ഡമനുസരിച്ചുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുപ്പ്, SSB ഇന്റർവ്യൂവിന്റെയും ശാരീരിക ക്ഷമതാ പരിശോധനയുടെയും വൈദ്യപരിശോധനയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി www.joinindianarmy.nic.in.
5: ദണ്ഡി മാർച്ച്. 1930 മാർച്ച് 12 78 പ്രതിനിധികളോടുകൂടിയാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി പുറപ്പെട്ടത്. ഗുജറാത്തിലെ ഗ്രാമങ്ങളിലൂടെ 240 മൈൽ സഞ്ചരിച്ചു. 1930 ഏപ്രിൽ 5 ഗാന്ധി കടപ്പുറത്തെത്തിച്ചേർന്നു. ഏപ്രിൽ 6 അദ്ദേഹം ഉപ്പു നിയമം ലംഘിച്ചു. ഇതിന്റെ പ്രതീകമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പു നിയമം ലംഘിച്ചു. കേരളത്തിലെ പയ്യന്നൂരിൽ K. കേളപ്പനും തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ C. രാജഗോപാലാചാര്യയും നേതൃത്വം നൽകി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ മറുഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഉപ്പു നിയമലംഘനത്തിനു പുറമേ വിദേശ വസ്തു ബഹിഷ്കരണം, നികുതി നിഷേധ സമരം, കോടതികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ബഹിഷ്കരണം, ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ രാജിവെക്കുക എന്നിവയും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സരസവും

0: സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. ഷിയായിസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം 6. സച്ചരിതരായ ഖലീഫമാരുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ധാരാളം നബിവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രമുഖരായ ചില സ്വഹാബിമാരുടെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞതായും കാണാം. എന്നാൽ ഷിയാകൾ ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധ സ്വഹാബിമാരെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് തികച്ചും വിരുദ്ധമാണ്. ഉദാഹരണമായി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തുകൊണ്ടും സഹവർത്തിത്വം കൊണ്ടും എനിക്കേറ്റവും അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് അബൂബക്കറിനെ കൊണ്ടാണ്. ബുഖാരി മുസ്ലിം. ഉമറല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഹൃദയത്തിലുമാക്കിയിട്ടുണ്ട്. തുർമുദി. ഉസ്മാൻ റളിയല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവാചകനും ഒരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്. തുർമുദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിനായ അബ്ബാസിന്റെയും സന്തതികളുടെയും പാപമോചനത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ കാണാം. ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുരുഷന്മാരിൽ ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പിതാവ് എന്നും പറഞ്ഞു. ഖാലിദ് ബിൻ വലീദിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിദ് അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ്. മുആവിയയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഇവനെ നേർമാർഗം നൽകപ്പെട്ടവനായി വഴി നടത്തേണമേ, അവന് സ്വർഗം നൽകുകയും ചെയ്യണമേ. തിർമിതി. അബ്ദുല്ലാഹിബിൻ ഉമർ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു, അബ്ദുല്ല നല്ല മനുഷ്യനാണ്. ബുഖാരി മുസ്ലിം. എന്നാൽ ഷിഇകൾ ഇവരെക്കുറിച്ചെല്ലാം നടത്തുന്ന പരാമർശങ്ങൾ മതത്തിന്റെയും മാനുഷികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ്. തങ്ങൾ മുസ്ലിങ്ങളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ അനുയായികളാണെന്നും പറയുന്നവർക്കെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച ഖലീഫമാരെയും സ്വഹാബിമാരെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? ജൂത നിഗൂഢത ഇതിനു പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ജൂതന്മാർക്ക് ഖലീഫമാരോടും ഇസ്ലാമിനു വേണ്ടി അടരാടിയ സ്വഹാബിമാരോടും അടങ്ങാത്ത പകയുണ്ടായിരുന്നു. മുസ്ലിങ്ങളോടടങ്ങാത്ത പക വെച്ചു പുലർത്തുന്ന യഹൂദരെ ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്താക്കുക എന്ന പ്രവാചകന്റെ വസിയത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ മഹാന്മാരായിരുന്നല്ലോ. അതുകൊണ്ടുതന്നെ മൂന്ന് ഖലീഫമാർക്കഴിഞ്ഞാൽ ഇസ്ലാമിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഏറെ ജിഹാദ് ചെയ്യുകയും കൂടുതൽ സമർപ്പണവും സേവനവും ചെയ്യുകയും ചെയ്ത സ്വഹാബികളെയാണ് ഷിയാകൾ ഏറെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. രണ്ടാം ഖലീഫ ഉമർ ഇറാൻ ജയിച്ചടക്കിയതോടുകൂടി അവിടുത്തെ രാജവംശം തകരുകയും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വിധം ഭരണമേധാവിത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ അവിടുത്തെ നേതാക്കൾ ഉമർ റളിയല്ലാഹുവിനോടുള്ള വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചു. മുസ്ലിം സൈന്യം ഇറാൻ വിജയിച്ചടച്ചതിനു ശേഷം ബന്ധനസ്ഥനാക്കപ്പെട്ടവരിൽ അവിടുത്തെ രാജാവായ യസ്ദർജിദിന്റെ മകളായ ഷെഹർബാനു ഉണ്ടായിരുന്നു. ഇവരെ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈനാണ് വിവാഹം ചെയ്തത്. പേർഷ്യക്കാരനായ ജൂതന്മാർ ഈ അവസരം തങ്ങളുടെ നിഗൂഢ ലക്ഷ്യത്തിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള നീക്കത്തിൽ അലിയെ ഒരു മറയായി സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖിലാഫത്ത് അലിക്കും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കും അവകാശപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഇറാൻ വിജയിച്ചടക്കിയതിന്റെ പേരിൽ ഖലീഫ ഉമറിനോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും പ്രസിദ്ധ സ്വഹാബികളോടുമുള്ള പകയായിരുന്നു ഇത്തരമൊരു നീക്കത്തിന് കാരണമായത്. അവർക്ക് ശേഷം ഉസ്മാൻ ഈ വിജയത്തിന്റെ മേഖല വിശാലമാക്കാൻ ശ്രമിച്ചതോടുകൂടി അദ്ദേഹവും അവരുടെ ശത്രുവായി മാറി. ഉമർ റളിയല്ലാഹുഅൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരോട് ശത്രുതയുള്ളവരോടൊപ്പം സൈനുൽ ആബിദീൻ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ഹുസൈൻ്റെ വീട്ടിൽ മകൻ അലി റളിയല്ലാഹുവിനോട് അവർ പ്രത്യേക താൽപര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഷെഹർബാനു അവരുടെ രാജാവിന്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിൽ അവർ ദർശിച്ച രക്തബന്ധവും അടുപ്പവും ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹത്തെ മറയാക്കാൻ അവർക്ക് പ്രചോദനം നൽകി. ഇസ്ലാം ആശ്ലേഷിച്ച പേർഷ്യക്കാരിൽ നല്ലൊരു പങ്കും ഷിഇകളുടെ കൂടെയാണ് ചേർന്നത്. അതിന് കാരണം ഇറാനിൽ അവരുടെ ആധിപത്യം തകർക്കുകയും അഗ്നിയാരാധനയുടെ തീകെടുത്തുകയും ചെയ്ത ഖലീഫമാരെയും സ്വഹാബികളെയും തെറിപറയാൻ ഇത് നല്ലൊരു അവസരമാണെന്ന വിചാരമായിരുന്നു. അതോടൊപ്പം ഇറാനിലെ അഗ്നിയാരാധകർ ജൂതരുമായി കൈകോർത്ത് ഷിയാക്കളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും നൽകുകയും ഖലീഫമാരെയും സ്വഹാബികളെയും താറടിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ഇറാനിലുള്ളവർക്ക് ഉമർ റളിയല്ലാഹുവിനോട് പക തോന്നാൻ കാരണം അദ്ദേഹം അലിയുടെയും ഫാത്തിമയുടെയും വിലായത്ത് തട്ടിയെടുത്തു എന്ന ആരോപണമല്ല, മറിച്ച് ഇറാനിലെ സാസാൻ ഭരണത്തിന്റെ കഥ കഴിച്ചതാണ്. അവരുടെ രാജകുമാരിയെ ഹുസൈൻ റളിയല്ലാഹു വിവാഹം കഴിച്ചതുകൊണ്ട് രാജഭരണത്തിന്റെ പിന്തുടർച്ചയും ശേഷിപ്പും അവർ ഹുസൈനിന്റെ മക്കളായ ഷിയാക്കളിൽ ദർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ചരിത്രപരമായ കാരണങ്ങളാൽ ഷിയായിസത്തിന് വേരോട്ടം ലഭിച്ച ഇറാൻ ഇന്ന് അവർക്കധികാരവും സ്വാധീനവുമുള്ളൊരു രാജ്യമാണ്. മക്കയും മദീനയും കൂടി തങ്ങളുടെ വരുതിയിൽ വന്നെങ്കിൽ മാത്രമേ വിജയം പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അത്തരമൊരു വിജയത്തിന് പണിയെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇമാമുമാരുടെ സ്വപ്നം ഇതുവരെയും സഫലീകരിക്കപ്പെട്ടിട്ടില്ല. ഷിയാക്കളുടെ പന്ത്രണ്ടാമത്തെ ഇമാമിൻ്റെ അവതാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുമൈനിയുടെ കഅബയുടെ ആകൃതിയിലുള്ള മഖ്ബറ കൊണ്ടും മറ്റനേകം ഇമാമുമാരുടെ ജാറങ്ങൾ കൊണ്ടും ശിർക്കൻ മുൾപ്പടർപ്പുകൾക്ക് വളക്കൂറുള്ളതായി മാറിയിട്ടുള്ള ഇറാൻ എന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഷിയായിസം പോലുള്ള ഒരു ഇസത്തിന് വളരാൻ സാധിക്കുകയുള്ളൂ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ഫ്രീഡം ടോക്കിൻ്റെ സമയമാണ്. സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ നാം ശരിക്കും സ്വതന്ത്രരാണോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ടി കെ അഷ്റഫ്.
4: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനത്തിനു കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്. 80th സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നേരുകയാണ്. ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അതുമായി അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആഘോഷങ്ങൾ ഒരു യാന്ത്രികമായ അവസ്ഥയിൽ കടന്നു പോകാൻ പാടില്ല. ഈ ഘട്ടം നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാകണം. പൊതുവെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം, ചില ആളുകൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാം തികഞ്ഞ ഒരു രാജ്യമായി നമ്മൾ അവതരിപ്പിക്കുകയും ഇനി ഒരു കുറവുകളുമില്ല എന്ന രൂപത്തിലുള്ള സംസാരത്തിലേക്ക് പലപ്പോഴും കടക്കാറുണ്ട്. അത് ശരിയല്ല. വേറെ ചിലർ ചെയ്യാറുള്ളത് രാജ്യം വളരെ നിരാശയിലാണ്, രാജ്യം കൈവിട്ടുപോയി, അങ്ങനെ രാജ്യത്തൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നൊരു നിർവികാരമായൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാജ്യത്തോടും ജനങ്ങളോടും പരിസരത്തോടുമെല്ലാം ഒരു പ്രതിഷേധത്തിൻ്റെ മനസ്സുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ കടന്നുപോകുന്ന നരേറ്റീവുകളും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് വേണ്ടത്. മറിച്ച് അതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു അവലോകനമായിരിക്കണം, ആലോചനയായിരിക്കണം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യമൊട്ടുക്കും നടക്കേണ്ടത്. അഥവാ നമ്മുടെ രാജ്യത്തിൽ അഭിമാനിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ലോകത്തെ നാലാമത്തെ ശക്തിയായി ഇന്ത്യ വളർന്നു എന്നത് ഇപ്പോഴുള്ള ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ISRO അതിൻ്റെ ബഹിരാകാശ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ, ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്ത ഒരു ഘട്ടമാണ് നമ്മുടേത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ വിഴിഞ്ഞം പോർട്ട് അത് ആഗോള കടൽപാതയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമ്മുടെ തൊഴിൽ സാധ്യതകളും മറ്റ് വ്യാവസായികമായ കാര്യങ്ങളും ഒക്കെ ആ ഒരു ആക്സലറേഷൻ ലഭിച്ചിരിക്കുന്ന ഒരു അനുകൂല സാഹചര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേയധികം നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു, സംസ്ഥാനത്ത് സംഭവിക്കുന്നു. അത് എന്തെല്ലാം ബാലാരിഷ്ടതകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം സ്വാതന്ത്ര്യം ലഭിച്ച് ഏകദേശം 80 പിന്നിടുമ്പോഴും ഈ രാജ്യം ഭദ്രമായി മുന്നോട്ട് പോകുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. അയൽ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ ആഭ്യന്തരമായ ശൈഥില്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം അവിടങ്ങളിലെല്ലാം ഉണ്ട്. അതില്ലാതെ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു രാജ്യമായി, ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ നിലക്ക് നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഘട്ടം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇതിലെ തിരിച്ചറിവുകളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ഉൾക്കാഴ്ചയുള്ള പൗരനാകുന്നത്, ദീർഘവീക്ഷണമുള്ള ഒരു രാജ്യത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പുരോഗതികളെല്ലാം ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതെല്ലാം, ഈ വികസനങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ പൗരന്മാരുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് അതിവേഗം പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം അടിസ്ഥാനപരമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അഥവാ നമ്മുടെ പ്രതീക്ഷകൾ മാത്രമല്ല, നമ്മുടെ ആശങ്കകൾ കൂടി നമ്മൾ കണ്ടുപോവുകയും അത് അപഗ്രഥിക്കുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുമ്പ് ബ്രിട്ടീഷുകാരാണ് നമ്മെ ഭരിച്ചത്, അവരിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ കോളനിവൽക്കരണത്തിൻ്റെ രീതി എന്തായിരുന്നു? അത് രാജ്യാതിർത്തികൾ കടന്നു വന്നുകൊണ്ട് നമ്മളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ അടക്കി ഭരിക്കുകയായിരുന്നു. അഥവാ അവരുടെ ശാരീരികമായ സാന്നിധ്യം തന്നെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ പ്രത്യേകത. അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് ആക്കിയതോടുകൂടി അവരിൽ നിന്ന് നമ്മൾ മോചിതരായി. പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മറിച്ച് ഏതൊരു രാജ്യത്തിരുന്നു കൊണ്ടും മറ്റു രാജ്യങ്ങളെ സാംസ്കാരികമായ അധിനിവേശത്തിലൂടെ അടിയറവ് ഒപ്പിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ക്രമം, ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഥവാ അതിരുകൾ കടന്നുകൊണ്ട് ശാരീരികമായി ഫിസിക്കലായി ആർക്കും വരേണ്ടതില്ല. ഓരോരുത്തരും അവരവർ ഇരിക്കുന്ന റൂമിലിരുന്ന്, സ്ഥാപനത്തിലിരുന്ന്, രാജ്യത്തിരുന്ന് മറ്റു രാജ്യങ്ങളെയും മറ്റു സമൂഹങ്ങളെയും മറ്റു കുടുംബങ്ങളെയും മറ്റു വ്യക്തികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഏതാനും നാളുകൾക്ക് മുമ്പ് കൊറിയയിലേക്ക് നമ്മുടെ കുറേ പെൺകുട്ടികളടക്കം, അഥവാ +2 +1 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഫ്ലൈറ്റ് കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അഥവാ അവർ അറിയാതെയോ അറിഞ്ഞോ കൊറിയയിലേക്ക് എത്തണമെന്നൊരു തോന്നൽ അവിടെയുള്ള മ്യൂസിക് ബാൻഡിന് അടിമയായിക്കൊണ്ടാണ് അവരങ്ങോട്ട് ആകർഷിക്കപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പഠനാവശ്യാർത്ഥം പോകുന്നു, ജോലി ആവശ്യാർത്ഥം പോകുന്നു, പിന്നീട് അവർ തിരിച്ചു വരാതെ അവിടെ തന്നെ സെറ്റിൽമെൻ്റ് ആകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഞാൻ പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ, തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സാംസ്കാരികമായ ഒരു അധിനിവേശത്തിന് നമ്മളെല്ലാവരും കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നമ്മൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്കിപ്പോഴും നമുക്ക് സ്വതന്ത്രരാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. അഥവാ നമ്മുടെ ചിന്തകൾ നമ്മൾ പോലും അറിയാതെ അതിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അത് കീഴടക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ? ഒന്ന്, മെറ്റയുടെ കീഴിലുള്ള അതിൻ്റെ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ, അതിലൂടെയുള്ള അൽഗോരിതങ്ങൾ. ആ അൽഗോരിതം സെറ്റ് ചെയ്തതിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തെ കാണുന്നത്, ലോകവീക്ഷണം ഉണ്ടാക്കുന്നത്, സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു അൽഗോരിതം വെച്ചുകൊണ്ടാണ്. നമ്മളെന്താണോ സെർച്ച് ചെയ്യുന്നത് ആ ബബിളിൽ നമ്മൾ കുടുങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണെന്ത്, എല്ലാവരും ഇതാണ് കാണുന്നത്, എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എല്ലാ നാട്ടിലും ഇങ്ങനെയാണ് നടക്കുന്നത്. അഥവാ ഞാനൊരു ലോകം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോകം തന്നെയാണ് എല്ലാവരും അനുഭവിക്കുന്നത് എന്നൊരു അവസ്ഥയാണ് അത്. എന്നാൽ എല്ലാവരും സമാന്തര ലോകത്തു കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമാന്തര ലോകത്ത് നിന്നൊരു സ്വാതന്ത്ര്യം പലർക്കും ലഭിക്കുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് ആരോട് നമ്മൾ സമരം ചെയ്യും? നേരത്തെ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന ഒരു ശത്രു വിഭാഗം തന്നെ നമുക്കുണ്ടായിരുന്നു, അവരത് കണ്ണുകൊണ്ട് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതോ ഒരു അദൃശ്യ ശക്തികൾ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മെ, നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവങ്ങളെയും അടക്കി ഭരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് രാഷ്ട്രീയം പറയണം, ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമ്മളറിയാതെ നമ്മളെക്കൊണ്ട് പലതും ചിന്തിപ്പിക്കുകയും പറഞ്ഞിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അഥവാ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ബഹുസ്വര രാജ്യമാണിത്. എന്നാൽ ഈ ബഹുസ്വര രാജ്യത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ മിഡീവൽ ഇന്ത്യയുടെ മധ്യകാല ഇന്ത്യയിലെ ആ ഒരു ചരിത്ര സംഭവങ്ങളെ മൊത്തം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര രാജ്യമല്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു സിദ്ധാന്തം ഇല്ലായ്മ ചെയ്യുവാൻ, വൈറ്റ് വാഷ് ചെയ്ത് ഒഴിവാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഗാന്ധിജിയെ ഇകഴ്ത്തുന്ന അവസ്ഥകൾ, നെഹ്റുവിനെ ഇകഴ്ത്തുന്ന അവസ്ഥകൾ, അതുപോലെ ആദ്യകാല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സേവനങ്ങൾ കുറച്ചു കാണിക്കുകയും ആ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന പല ആളുകളെയും മഹത്വവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഘടന തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് മുമ്പിൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല സിലബസുകളിലൂടെയും പഠിച്ചു പോയ, കേന്ദ്ര സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന പല സിലബസുകളിലേക്ക് കടന്നുപോയ കുട്ടികൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുന്നു, ഗാന്ധിജി വിമർശിക്കപ്പെടേണ്ടയാളാണ്, നെഹ്റു വിമർശിക്കപ്പെടേണ്ട ആളാണ്. ഞാൻ അവരെ വിമർശിക്കപ്പെടാൻ പാടില്ല എന്നല്ല പറയുന്നത്, മറിച്ച് അവർ എന്തോ രാജ്യത്ത് ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് എന്നൊരു നെറേറ്റീവിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അതുകൂടി വരുന്നതോടുകൂടി ഈ കൺകറൻ്റ് ലിസ്റ്റിൽ നിന്നും വിദ്യാഭ്യാസത്തെ യൂണിയൻ ലിസ്റ്റിലേക്ക് നമ്മൾ തീരെഴുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അഥവാ നമ്മൾ വീണ്ടും പാരതന്ത്രത്തിൻ്റെ ആ നുഖം നമ്മുടെ കഴുത്തിൽ വരുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. മുമ്പ് വിദേശികളായിരുന്നു നമ്മൾ അടക്കി ഭരിച്ചിരുന്നതെങ്കിൽ, ഇന്ന് സ്വദേശികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഇന്ത്യയിലെ മറ്റു പല വിഭാഗങ്ങളെയും അടക്കി ഭരിക്കുന്ന, അവർക്ക് ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മതസ്വാതന്ത്ര്യം ഇന്ന് വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആഗോള ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 109-ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. മതത്തിൻ്റെ പേരിൽ, വിവിധ ആശയങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങളാണ് ഇന്നിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിചാരണ തടങ്കലിൽ 75% ആളുകൾ, അഥവാ നമ്മുടെ മൊത്തം തടവുകാരുടെ 75% ആളുകൾ വിചാരണ തടവിൽ കഴിയുന്നവരാണെന്ന് പറയുമ്പോൾ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ എത്രത്തോളം അഴിച്ചുപണികൾ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറപ്പിച്ചുകൊണ്ട് കേവലം വൈകാരികമായ, വർഗീയമായ, വിഭാഗീയമായ ആശയങ്ങൾ, അജണ്ടകൾ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയത്തിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയുടെ ശ്രദ്ധ തെറ്റിച്ച് കളയാനുള്ള പ്രത്യേകമായ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 83% യുവാക്കൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന അവസ്ഥയുണ്ട്. 40% സമ്പത്തും കൈവശം വച്ചിരിക്കുന്നത് രാജ്യത്തെ 1% വരുന്ന ശതകോടീശ്വരന്മാരിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണപ്പെരുപ്പവും വിലക്കയറ്റവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു സന്തോഷ വാർത്തയുള്ളത്, നമ്മുടെ പുതിയ തലമുറ ഈ പ്രശ്നത്തെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജന്തർ മന്ത്രിൽ കണ്ട ആ ഒരു സമരമുറ. ആ സമരം അവസാനം ഒരു കേന്ദ്രമന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിക്കുവാനുള്ള സമ്മർദ്ദം അവർക്ക് ചെലുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവർ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി എന്നത് തന്നെയാണ്. അഥവാ നമ്മുടെ രാജ്യം വിഭാഗീയതയും വിദ്വേഷവും പറഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ, നമ്മുടെ തൊഴിലവകാശങ്ങൾ, നമ്മുടെ പട്ടിണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ, അതുപോലെ തന്നെ റോഡും വികസനവും ഇല്ലാത്ത, കരണ്ടില്ലാത്ത, വളരെ പ്രയാസപ്പെടുന്ന ഇന്ത്യയിലെ എത്രയോ തെരുവുകൾ, എത്രയോ ഉൾനാടുകൾ, ഇവിടങ്ങളിലേക്കൊന്നും വികസനം എത്തിയിട്ടില്ല. ഇതിലേക്കൊന്നും ചർച്ച പോകാതിരിക്കാൻ ഇവിടെ മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന അജണ്ടകൾ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരിക്കുന്നുവെന്ന തിരിച്ചറിവ് പുതിയ ജനറേഷന് ഉണ്ടായി എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾ. ഇതൊരു ശുഭസൂചകമാണ്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് നേടിയതാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അനുഭവിക്കണം. നമുക്ക് ഏകോദര സഹോദരങ്ങളായി, അടുത്തടുത്ത അയൽവാസികൾ ഒന്നിച്ച്, അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവിടെ വിഭാഗീയതയില്ലാതെ, വർഗീയതയില്ലാതെ, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളൊരു ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
3: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഫ്രീഡം ടോക്ക്, അവതരിപ്പിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ടി കെ അഷ്റഫ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ റോഡ് ടു ഫ്രീഡം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ.
1: ചരിത്രത്തിലേക്ക് വീണ്ടും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ചലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് 1919 April 10 അമൃതസറിൽ ഹർത്താൽ ആചരിച്ചു. അമൃതസർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ റാലിക്ക് നേരെ പോലീസ് നിറയൊഴിച്ചു. ഇതിൽ രോഷാകുലരായ ജനക്കൂട്ടം ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീവച്ചു. അക്രമങ്ങളിൽ 5 യൂറോപ്യന്മാരും പോലീസ് വെടിവെപ്പിൽ 20+ ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു. April 13 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിരോധിച്ചു. 1919 April 13 സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു. അന്ന് അമൃതസറിനടുത്ത ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അമൃതസറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ 90 അംഗങ്ങൾ വരുന്ന ഒരു ചെറിയ സേനയുമായി മൈതാനം വളയുകയും വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കാൻ ഭടന്മാർക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. 379 പേർ വെടിവെപ്പിൽ മരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞത്. എന്നാലിത് യഥാർത്ഥത്തിൽ 1800+ പേരായിരുന്നു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർസ്ഥാനം ഉപേക്ഷിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഹണ്ടർ കമ്മീഷനെ നിയമിക്കുകയുമുണ്ടായി.

രാജ്യത്തിന്റെ വികസനത്തിനും അഭിവൃദ്ധിക്കുമായി പ്രവർത്തിക്കുക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ രാജ്യസ്നേഹം. പ്രകൃതിപരവും സ്വാഭാവികവുമായി മനുഷ്യ മനസ്സിലുണ്ടാകുന്ന മുഴുവൻ വികാരങ്ങളെയും എല്ലാ വശങ്ങളെയും മതം പരിഗണിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിന്റെ സ്വാഭാവികമായ താൽപ്പര്യങ്ങളിലൊന്നാണ് രാജ്യസ്നേഹവും ദേശസ്നേഹവും. പിറന്ന മണ്ണിനെ സ്നേഹിക്കലും അതിനെ നെഞ്ചോട് ചേർത്തുവെക്കലും മനുഷ്യ ചരിത്രത്തിൽ അപൂർവമല്ല. പിറന്ന വീടും നാടും വിട്ടുപോകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ്. മനുഷ്യ മനസ്സിൽ അവന്റെ മണ്ണിനോടും അവന്റെ രാജ്യത്തോടും നാട്ടുകാരോടും വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഉണ്ടായിത്തീരാറുണ്ട്. സ്വതന്ത്രവും സത്യസന്ധവുമായ രാജ്യസ്നേഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. ഒരു വിശ്വാസിയുടെ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗം തന്നെയാണ് തന്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നതും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഒരു മനുഷ്യനെ രാജ്യസ്നേഹിയാക്കാനാണ് പര്യാപ്തമാക്കിയിരിക്കുന്നത്.

0: കൈക്കുമ്പിളിലായിരം വർണ്ണപ്പൂക്കൾ, ഞാൻ ജനിച്ച നാടിനെന്റെ സ്നേഹ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക മത്സരം എൽ പി യു പി ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പീസ് റേഡിയോ നടത്തിയ ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നേടിത്തന്നതല്ല. ഇന്ത്യ മഹാരാജ്യത്തിലെ ആളുകൾ, ഗാന്ധിജി അതുപോലെ തന്നെ ഭഗത് സിംഗ്, നേതാജി, അങ്ങനെ ധാരാളം ആളുകൾ, സാധാരണക്കാർ അവരുടെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരുമിച്ച് നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് പ്രസംഗത്തിന് വേണ്ടി കൊടുത്തിരുന്ന വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതായിരുന്നു. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നമുക്ക് എൻട്രികൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ആലിയ ജലീലാണ് നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത്. ആലിയ ജലീൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. GVHSS ദേവിയാർ കോളനി, ഇടുക്കിയിൽ നിന്നുള്ള കൊച്ചുമിടുക്കിയാണ് ആദ്യത്തെ പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത്.
2: ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, സ്നേഹനിധികളായ അധ്യാപകരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 2026 ആഗസ്റ്റ് 15, നമ്മുടെ രാജ്യം ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് ഇന്ന് 80 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 80-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷവും സ്വാതന്ത്ര്യവും ഒരുപാട് ആളുകളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗത് സിംഗിനെയും പോലുള്ള ധീരരായ ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ചോരയും നീരുമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. ഇന്ന് 2026 ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും കായിക രംഗത്തുമെല്ലാം ലോകത്തിനു മുന്നിൽ വലിയൊരു ശക്തിയായി ഭാരതം വളർന്നു കഴിഞ്ഞു. എന്നാൽ ഈ വളർച്ചയ്ക്കിടയിലും നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന പീഡനങ്ങളും അതിക്രമങ്ങളും വാർത്തകളിൽ കാണുമ്പോൾ നമുക്ക് ലജ്ജയോടെ അല്ലാതെ തലയുയർത്താൻ കഴിയില്ല. രാത്രി എന്നോ പകലെന്നോ നോക്കാതെ, ഭേദമില്ലാതെ, പേടികൂടാതെ ജീവിക്കാനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഉറപ്പാക്കണം. ഇന്ത്യയുടെ ഭാവി ഇരിക്കുന്നത് വലിയ കെട്ടിടങ്ങളിലോ ഫാക്ടറികളിലോ അല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന ഈ ക്ലാസ് മുറികളിലാണ്. സ്ത്രീകളെ ബഹുമാനിക്കാവുന്ന, എല്ലാവരെയും തുല്യമായി കാണുന്ന നന്മയുള്ള പുതിയ തലമുറയായി നമ്മൾ വളരേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല ഭാരതത്തെ കെട്ടിപ്പടയ്ക്കുമെന്ന പ്രതിജ്ഞയാവട്ടെ ഇന്ന് നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി അതിൻ്റെ വൈവിധ്യങ്ങളാണ്. പല ഭാഷകൾ, പല വേഷങ്ങൾ, പല സംസ്കാരങ്ങൾ, ഈ വൈവിധ്യങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരുമയോടെ മുന്നോട്ട് നടക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിജ്ഞ ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഭാരത്, ജയ് ഹിന്ദ്.
1: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വളരെ ഉഷാറായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ആലിയ ജലീൽ അവതരിപ്പിക്കുകയുണ്ടായി. ആലിയ ജലീലിനെ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ, നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യദിന ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി തുടരുമ്പോൾ അടുത്തതായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് ഐഷ ഇഫ ഫാത്തിമ, NEMS നരിക്കുനി, കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയിലെ NEMS സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇൻഷാല്ലാ, നമുക്ക് ഐഷ ഇഫയുടെ പ്രസംഗം കേൾക്കാം.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. ആദരണീയരായ വിധികർത്താക്കളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരാളുടെ മാത്രം പരിശ്രമം കൊണ്ടല്ല, അനേകം മഹാന്മാരുടെ ത്യാഗവും ധൈര്യവും കൊണ്ടാണ്. അവരിൽ എന്റെ പ്രിയപ്പെട്ട പോരാളിയാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു. എന്നാൽ അതിനുമപ്പുറം അദ്ദേഹം ഇന്ത്യയെ സ്വന്തം കുടുംബമായി കണ്ട ഒരു യഥാർത്ഥ ദേശസ്നേഹിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭീഷണികൾക്കും ജയിലിലെ കഷ്ടപ്പാടുകൾക്കും മുന്നിൽ അദ്ദേഹം ഒരിക്കലും തലകുനിച്ചില്ല. സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം ഉറച്ചു നിന്നു. ത്യാഗം ചെയ്തവർ നമ്മോട് ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്, ഞങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നിങ്ങൾ സംരക്ഷിക്കുമോ? ആ ചോദ്യത്തിന് നമ്മുടെ ജീവിതം തന്നെയാണ് ഉത്തരം പറയേണ്ടത്. സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തതല്ല, അത് നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവൻ നൽകി നമുക്ക് കൈമാറിയ അമൂല്യമായ ഉത്തരവാദിത്തമാണ്. ചരിത്രം വായിക്കുമ്പോൾ നാം പേരുകൾ മാത്രം ഓർക്കരുത്, അവരുടെ ത്യാഗത്തിന്റെ വിലയും മനസ്സിലാക്കണം. മതവും ഭാഷയും സംസ്കാരവും വ്യത്യസ്തമായാലും ഇന്ത്യ എന്ന അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. ഒരു മുസ്ലിം എന്ന നിലയിൽ അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതോടൊപ്പം മറ്റുള്ളവരെ വിശ്വാസത്തെയും ബഹുമാനിച്ചു. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ മൂല്യം. മൗലാന ആസാദ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നാം വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിച്ചാലും നമ്മുടെ രാജ്യം അത് ഒന്നാണ്. സ്വാതന്ത്ര്യം നേടിയ ശേഷം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ചു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി ആയുധങ്ങളല്ല, വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു അവകാശമല്ല, അത് അനേകം ജീവനുകളുടെ ത്യാഗഫലമാണ്. ഇന്ന് നമ്മുടെ കൈകളിലുള്ള ദേശീയ പതാകയുടെ ഓരോ നിറത്തിനും പിന്നിൽ അനേകം ദേശസ്നേഹികളുടെ വിയർപ്പും കണ്ണീരും രക്തവും ഒളിഞ്ഞിരിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം മതത്തെ സ്നേഹിക്കുന്നവൻ നല്ല മനുഷ്യനാകണം, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവൻ നല്ല പൗരനാകണം. ഈ രണ്ട് ഗുണങ്ങളും ഒരുമിച്ച് ജീവിച്ചു കാണിച്ച മഹാനാണ് മൗലാന അബുൽ കലാം ആസാദ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും എന്നും നിലനിർത്താൻ ജഗനിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.
1: മാഷാല്ലാ, ഐഷായിഫയുടെ മനോഹരമായ മറ്റൊരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഐഷായിഫ കോഴിക്കോട് ജില്ലയിലെ NEMS നരിക്കുനി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അബുൽ കലാം ആസാദ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ വളരെ മഹത്തായ ഒരു ഘടകം തന്നെയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ഇന്ത്യയിലെ IIT പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിത്തറ പാകുകയും ചെയ്ത മഹാനാണ്. ഇൻഷാല്ലാ, ഈ സ്വാതന്ത്ര്യ ദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ് റേഡിയോ തുടരുമ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അടുത്തതായി ഫാത്തിമ വി വി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ വി വി. നമുക്ക് അവരുടെ ഒരു പ്രസംഗം കേൾക്കാം.
4: Respected teachers and my dear friends, good morning to all. Today I am going to speak about my favorite freedom fighters, Mahatma Gandhi. We lovingly call him Bapu and the father of our nation. Gandhiji was born on October 2nd. He was a very simple and kind man. He fought against the British rule in India. But he did not use any weapons or violence. Instead, he chose any path of truth and non-violence ahimsa. He led many famous protests like the Salt March and the Quit India movement. He taught us to wear khadi clothes and love everyone. Because of this creed, leadership and sacrifices, India became free on August 15th, 1947.
1: മഷാ അല്ലാ, രണ്ട് മലയാള പ്രസംഗങ്ങൾക്ക് ശേഷം നമുക്ക് മുന്നിലൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഫാത്തിമ വി വി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ്. നമുക്കറിയാം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി, ഇന്ത്യയുടെ ബാപ്പുജി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് അവർ ഈ പ്രസംഗം നടത്തിയത്. സത്യവും അഹിംസയും എന്ന രണ്ട് ആയുധങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ മഹാത്മാഗാന്ധി ഈ സാമ്രാജ്യത്തെ പേടിപ്പിച്ചതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും മനോഹരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഫ്രീഡം വിത്ത് പീസ് പ്രത്യേക സ്വാതന്ത്ര്യദിന പരിപാടിയിൽ അടുത്ത പ്രോഗ്രാം റഹ ഫാത്തിമ സഫ സ്കൂൾ മാറ്റൂൾ, കണ്ണൂർ ജില്ലയിലെ മാറ്റൂലിൽ നിന്നുള്ള സഫ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റഹ ഫാത്തിമ. റഹ ഫാത്തിമയുടെ ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
5: ബഹുമാന്യരായ അധ്യാപകരെ, കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ 79th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളി. അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തൻ്റെ ശക്തമായ പേനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തി. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി നിരവധി തവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട്. എങ്കിലും തൻ്റെ രാജ്യസ്നേഹത്തിൽ നിന്നോ ലക്ഷ്യത്തിൽ നിന്നോ അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയില്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. രാജ്യത്തെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. രാജ്യത്തിൻ്റെ ഐക്യത്തിനും മതസൗഹൃദത്തിനും വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാനായ ഒരു ദേശസ്നേഹിയാണ് അദ്ദേഹം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അടിയുറച്ച രാജ്യസ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാനാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത എല്ലാ ദേശീയ നേതാക്കളെയും ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
1: മഷാല്ല, നമ്മൾ ഈ കേട്ട പ്രസംഗങ്ങളെല്ലാവരും നല്ല ഭംഗിയിൽ തന്നെ പ്രസംഗിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കേട്ടത് റഹ ഫാത്തിമയുടെ പ്രസംഗമാണ്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സഫ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി റഹ ഫാത്തിമയുടെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. റഹ ഫാത്തിമ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ സഫ സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. റഹ ഫാത്തിമ സ്വാതന്ത്ര്യസമര പോരാളിയായ അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് നമ്മോട് സംസാരിച്ചത്. നമുക്കറിയാം അബുൽ കലാം ആസാദ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ധീരമായ ശബ്ദം കൂടിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായിട്ട് കാണാം നമുക്ക്. മതത്തിൻ്റെ പേരിൽ രാജ്യം ഭിന്നിക്കരുത് എന്ന് ശക്തമായി വാദിക്കുകയും അതിൻ്റെ ഭാഗമായി ഞാനൊരു മുസ്ലിമാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരനുമാണെന്ന് ശക്തമായി വാദിച്ച ധീര പോരാളിയായിരുന്നു അബുൽ കലാം ആസാദ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി തുടരുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇസ്രേലിലേക്ക് അയച്ച സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കേൾക്കാനിരിക്കുന്നത് നവേറ അനീഷ്, സലഫി മദ്രസ മില്ലുങ്ങലിൽ നിന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി, എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഒരു പ്രസംഗമാണ്, ഇംഗ്ലീഷ് പ്രസംഗമാണ് നമുക്ക് കേൾക്കാനിരിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വമാ ബഅദ്. മൈ ഫേവറിറ്റ് ഫ്രീഡം ഫൈറ്റർ മഹാത്മാ ഗാന്ധി. കൻ എ പേഴ്സൺ ഫൈറ്റ് അഗെയിൻസ്റ്റ് എ ബോംബ് വിതൗട്ട് യൂസിംഗ് എ സിംഗിൾ വെപ്പൺ? യെസ് വൺ മാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് പോസിബിൾ. That man was Mahatma Gandhi, the father of our nation and my favorite freedom fighter. Mahatma Gandhi was born on 2nd October 1869 in Gujarat. He studied law in England, later worked in South Africa. Then he saw injustice and decided to fight for truth and equality. When he returned to India, he led our freedom movement with two powerful weapons, truth and non-violence. He inspired millions of Indians to stand together peacefully against British rule. One of his most famous movements was Dandi Soh March in 1930. By making soh from the sea, he showed that even a simple act could become a powerful protest against unfair laws. After many years of struggle and sacrifice, India finally became independent on 15 August 1947. Gandhiji taught us that real courage is not in fighting with anger, but in standing firmly so what is right. I admire Mahatma Gandhi because he was honest, humble, fearless and always care for others. This message, be the change you wish to see in the world, still inspires people across the globe. Today, freedom is not only about protecting our country. It is also about speaking the truth, respecting others, helping those in need and being responsible citizens. Let us remember the sacrifice of our freedom fighters and promise to make India stronger through kindness, unity and goodness. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh.
1: MashaAllah. കൊച്ചുമിടുക്കിയുടെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എറണാകുളം ജില്ലയിലെ സലഫി മദ്രസ മില്ലുങ്ങലിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നവേര അനീഷിൻ്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള മനോഹരമായ പ്രസംഗമായിരുന്നു. അടുത്തതായി ഇൽഫ ബിൻത്ത് സലീം, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇൽഫ ബിൻത്ത് സലീം. ഇൽഫ ബിൻത്ത് സലീം ഒരു മലയാളം പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇൻഷാല്ലാ നമുക്കത് കേൾക്കാം.
7: ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയാണ് മഹാത്മാഗാന്ധി. നമ്മുടെ രാഷ്ട്ര പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം സത്യത്തിന്റെയും അഹിംസയുടെയും വഴിയിലൂടെ ഇന്ത്യയെ നയിച്ചു. അദ്ദേഹം എപ്പോഴും സത്യവും സ്നേഹവും സമാധാനവും പ്രബോധിപ്പിച്ചു. ആയുധമല്ല, അഹിംസയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം അനേകം സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ സത്യം പറയാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും രാജ്യത്തെ സ്നേഹിക്കാനും പഠിപ്പിക്കുന്നു. നമ്മളും നല്ല പൗരന്മാരായി വളർന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം.
1: ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഇൽഫ ബിൻത്ത് സലീം, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഇൽഫ ബിന്ദു സലീമിൻ്റെ മനോഹരമായ ഒരു മലയാളം സ്പീച്ചാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ പീസ് റേഡിയോയിലേക്ക് വന്ന വിദ്യാർത്ഥികളുടെ പ്രസംഗത്തിൽ നിന്നും തിരഞ്ഞെടുത്തവയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്കറിയാം, ഇപ്പോൾ ലാസ്റ്റ് കേട്ട നമ്മുടെ ഇൽഫ ബിന്ദു സലീമിൻ്റെ പ്രസംഗത്തിലും മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയെ നമുക്കറിയാം, വടിയും വാളുമില്ലാതെ പോരാടാൻ നമ്മളെ പഠിപ്പിച്ച മഹാനായ പോരാളിയാണ് മഹാത്മാഗാന്ധി. നമുക്കറിയാം, സമരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഓടി വരും അക്രമങ്ങളും അനീതികളൊക്കെയാണ്. പക്ഷേ അതൊന്നുമില്ലാതെ, അക്രമങ്ങളൊന്നുമില്ലാതെ, വടിയും വാളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ മറ്റുള്ളൊരാളെ സമരം ചെയ്ത് അവർക്കെതിരെ നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും അത് മാതൃകയാക്കുകയും തരികയും ചെയ്ത മഹാനാണ് മഹാത്മാഗാന്ധി. ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
8: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ഇൻഷാല്ലാ നമുക്ക് മധുരം ഖുർആനിലേക്ക് പോയിട്ട് തിരിച്ചറാം.
11: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ورسوله فقد فاز فوزا عظيما.
1: ما شاء الله.
2: മദരൻ ഖുർആനിൽ നാം ഇന്ന് കേട്ടത് ഖലീഫ അത്തുനേജിയുടെ ഖുർആൻ പാരായണമാണ്. സൂറത്തുൽ അഹ്സാബിൻ്റെ 70, 71 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്.
1: ഏ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, നേരായ ചൊവ്വായ വാക്ക് പറയുകയും ചെയ്യുവീൻ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവർ അനുസരിക്കുന്നുവോ, ആരനുസരിക്കുന്നുവോ, തീർച്ചയായും അവന് വമ്പിച്ച ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ വചനം. ഇതാണ് അതിൻ്റെ ആശയം അല്ലേ? അപ്പം നല്ലത് പറയാം, അള്ളാഹിനെ സൂക്ഷിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യാം. ഈ വാക്കുകളാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. നമ്മൾ തമ്മിൽ ഏറ്റവും നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കൈമാറിയത് നല്ല വാക്കുകളായിരിക്കാം.
2: അതെ,
1: വാക്കിന് അല്ലേ, എന്താണ് ഒരു ഈ എന്താണ് വാക്കിന്, ഈ ഊക്കൻ ഭൂമിയേക്കാൾ പിന്നെ കനമുണ്ട് വാക്കിന് പറഞ്ഞിട്ടുള്ള അതൊന്ന് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ കനമുള്ളതാണല്ലോ വാക്ക്. അപ്പോൾ വാക്ക് നമ്മൾ ഖൗലു ഖൗലൻ സദീദ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഒരു വലിയൊരു തത്വമായിട്ടാണ് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്.
2: പറഞ്ഞാണല്ലോ അങ്ങനെ സാധ്യമാകുക എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് സാധിക്കുള്ളൂ. അറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, മനുഷ്യൻ്റെ ഒരു പ്രകൃതി. എന്നാൽ വളരെ മൗനം പാലിച്ച് ക്ഷമ കാണിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപൂർവം ആളുകളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കുള്ളൂ.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി ബാബുരാജ് ഭഗവതിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ 4-ാമത്തെ ഭാഗമാണ്.
6: മതപരിവർത്തനം എന്നത് ഒരു എന്തൊരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വളരെ അശ്ലീലമായ ഈ സമൂഹത്തിൽ എന്തോ ഒരു കലാപം ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ?
7: ഇല്ല, യഥാർത്ഥത്തിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് മതപരിവർത്തനത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മതപരിവർത്തനത്തിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നൊരു ടേമാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഞാനിപ്പോൾ ഈഴവരുടെ മതപരിവർത്തനത്തെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഈ മതപരിവർത്തനത്തെ വളരെയേറെ അംഗീകരിക്കുകയും മതപരിവർത്തനമാണ് ഏക മാതൃക മാർഗം എന്ന് വിചാരിച്ചിരുന്നൊരു വിഭാഗമാണ് ഈഴവരിലെ ഒരു 30-കളിലും 20, 30, 40 കാലഘട്ടത്തിൽ ഒരുപാട് ഈഴവർ അങ്ങനെയാണ് വിശ്വസിച്ചിട്ടിരുന്നത്. നമുക്കുള്ള ഏക മാർഗങ്ങളിലൊന്ന് മതപരിവർത്തനം നടത്താം. അപ്പോൾ ഏത് ഇതിലേക്ക് മതപരിവർത്തനം നടത്തണം എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ മതപരിവർത്തനം എന്ന് പറയുന്നത് ജാതിയെ മുറിച്ചു കടക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളൊന്നായിരുന്നു. അത് ജാതിയെ പൊളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് മതമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ മതപരിവർത്തനം പല രീതിയിലാണ്. ഒന്ന്, കൂട്ടമായ മതപരിവർത്തനം നടത്തുന്ന ആളുകളുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് മതപരിവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ ഈഴവരൊക്കെ കൂട്ടമായ മതപരിവർത്തനം നടത്തണം എന്ന് പറയുന്ന അഭിപ്രായക്കാരായിരുന്നു. കുറേ ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളും സിഖുകാർ പോലും ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയെ മുറിച്ചു കടക്കുന്നതിനുള്ളൊരു മാർഗമാണ്. എന്നാൽ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മതപരിവർത്തനത്തിനുള്ള പ്രതികരണം, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം. ജാതിയെ മുറിച്ച് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിൽ ഒരു ഇസ്ലാമോഫോബിക് എലമെൻറ്റ് കൊണ്ടുവരാനാണ് ലൗ ജിഹാദ് പോലെയുള്ള ഇത് അവർ കൊണ്ടുവരുന്നത്. അപ്പം ലൗ ജിഹാദ് എന്ന് പറയുന്ന ആ ടേമിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം, ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആണുങ്ങൾ എല്ലാവരും ഇതര ജാതി, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ, പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ അത് ഒരു സ്ത്രൈണ ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ തന്നെ ഭീതിയാണ്. ഇസ്ലാമഫോബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എല്ലായ്പ്പോഴും അവനെക്കുറിച്ചുള്ള ഭീതിയും കൂടിയും ഇസ്ലാമഫോബിയുടെ പ്രത്യേകതയാണ്. അതായത് എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ഭീതിയും ഇസ്ലാമഫോബിയ എന്ന് പറയുന്ന ആ ചിന്തയ്ക്ക് കാരണമാവാം. ഉദാഹരണത്തിന്,

0: ജാതി വ്യവസ്ഥയ്ക്ക് ജാതിപ്പ ശ്രദ്ധയെ പരിഹരിക്കാൻ കഴിയില്ല. കാരണം ജാതി വ്യവസ്ഥ അടിസ്ഥാനപരമായും അത് ശ്രേണി, ഒരു ശ്രേണി ഉണ്ടാക്കുന്നുണ്ട്, മുകൾ മുതൽ താഴെ വരെ ശ്രേണി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മുറിച്ച് കടക്കാൻ ജാതിക്ക് കഴിയില്ല. അപ്പോൾ ഇതിനെ മുറിച്ച് കടക്കുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മതം മാറ്റം എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാണ്. പക്ഷേ അതിനെ അപ്പോൾ പുരുഷൻ്റെ, ഒരു ഹിന്ദു പുരുഷൻ്റെ ഭീതിയും അതുപോലെ തന്നെ ജാതിയെ മുറിച്ച് കടക്കുന്ന ചില ഘടകങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടാണ് ഇവിടെ മതം മാറ്റത്തിനെതിരുള്ള ഒരു ഭീതിയായിട്ട് മാറുന്നത്. അതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അത് ഹിന്ദു ദേശീയവാദത്തിൻ്റെ ഒരു ആശങ്ക കൂടിയാണ്. ഹിന്ദു ദേശീയവാദത്തിൻ്റെ സവർണ പുരുഷൻ്റെ ഒരു ആശങ്കയുടെ കൂടി ഭാഗമായിട്ടാണ് മുസ്ലിങ്ങളുടെ അമിത ലൈംഗികത എന്ന് പറയുന്ന ഒരു ഒരു രൂപകം നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും, ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള അമിത ലൈംഗികത, മുസ്ലിങ്ങളുടെ അമിത, മുസ്ലിം പുരുഷൻ്റെ അമിത ലൈംഗികത, യഥാർത്ഥത്തിൽ മുസ്ലിം പുരുഷൻ്റെ അമിത ലൈംഗികത എന്ന് പറയുന്നത് ഹിന്ദു പുരുഷൻ്റെ ഹിന്ദു സ്ത്രീയെക്കുറിച്ചുള്ള ആശങ്കയാണ്, അല്ലാതെ മുസ്ലിമിനെ കുറിച്ചുള്ള ആശങ്കയല്ല. അത് അവരെക്കുറിച്ചുള്ള, അവരുടെ സ്ത്രീകളെക്കുറിച്ചുള്ള അവർക്കുള്ള ആശങ്കയാണ്. അത് ഈ രീതിയിൽ അപരന്മാരെക്കുറിച്ചുള്ള ആശങ്കയുടെ പ്രത്യേകത അതാണ്. അത് യഥാർത്ഥത്തിൽ അയാളെക്കുറിച്ചുള്ള ആശങ്കയാണ്. അത്
1: ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളാപ്പള്ളി നടേശൻ വളരെ പ്രായമുള്ള ഒരു സമുദായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനങ്ങൾ എന്തായിരിക്കണം?
0: അതായത് ഈഴവ കമ്മ്യൂണിറ്റി ആയി ബന്ധപ്പെട്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് 30-കളിലും 40-കളിലും ഈഴവരെ, അവർ എന്താണ് ഈഴവർ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നിട്ടുള്ള സമൂഹം. അതായത് ഈഴവര് മതമാണോ, അതൊരു സമുദായം മാത്രമാണോ, അത് ജാതിയാണോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയൊരു സമൂഹമാണ് ഈഴവ സമുദായം, ഈഴവ സമൂഹം എന്ന് പറയുന്നത്. അവർ പല ഘട്ടങ്ങളിലും ഈഴവർ മതമാറ്റത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ തന്നെ എഴുതുന്ന ആളുകളവർ. ഈ ഈഴവരുടെ പ്രത്യേകത വേറൊരു രസകരമായ പ്രത്യേകത ഉണ്ട്. അവരൊരു ഘട്ടത്തിൽ പറഞ്ഞു, നമ്മൾ ഈഴവരെല്ലാവരും വേറെ വേറെ മതങ്ങളിലേക്ക് പോയാൽ ഈഴവരുടെ ശക്തി കുറഞ്ഞു പോകും. അതുകൊണ്ട് അവരൊരു അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നത്, നിങ്ങൾ ഏത് മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏത് മതത്തിൽ പോയി ചേരാം, പക്ഷെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈഴവരായിരിക്കണം. നമ്മൾ പറയുക, നിങ്ങൾ ഏത് ജാതിക്കാരായിക്കോളെ, ഏത് മതത്തിൽപ്പെട്ടോട്ടെ, അടിസ്ഥാനപരമായി ഇന്ത്യക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഈഴവർ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് മതത്തിൽ ചേർന്നോളൂ, നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈഴവനായിരിക്കണം. അത് എന്തിനാണ് പറഞ്ഞു വെച്ചാൽ, ഈഴവരുടെ ശക്തി ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അവർക്ക് മതപരമായി ഒരാൾ മതം മാറുന്നതിലൊന്നും വിശ്വാസമില്ലാതിരുന്ന, മതം മാറുന്ന ഒരു കുഴപ്പമായി കാണാതിരുന്ന ഒരു സമൂഹമാണ് ഈഴവർ. ആ സമൂഹത്തിൻ്റെ പുതിയ, പക്ഷേ ദേശീയതയുടെ ഒരു നിർമ്മാണ കാലത്ത്, ദേശീയത രൂപം കൊള്ളുന്ന കാലത്ത്, ഈഴവ സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഈവൻ SNDP ഉള്ളിൽ തന്നെ ഒരു ഹിന്ദുത്വ എലമെൻ്റ് എല്ലാ കാലത്തുണ്ട്. അത് പുതിയൊരു പ്രവണതയല്ല. ഹിന്ദുത്വ എലമെൻ്റ് എന്ന് പറയുന്നത് പല ആളുകളും പറയും, ഈഴവർ SNDP ഇപ്പോഴാണ് ഹിന്ദുത്വത്തിൽ കടന്നു വന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. SNDP രൂപീകരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഹിന്ദുത്വ എലമെൻ്റ് ധാരാളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഈഴവ നേതാവ് അവകാശപ്പെട്ടിട്ടുള്ളത്, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഒരാളാണ് അവകാശപ്പെട്ടിട്ടുള്ളത്, ഞാൻ 10,000 ആളുകളെ ക്രൈസ്തവരിൽ നിന്ന്, വിവിധ മതങ്ങളിൽ നിന്ന് ഹിന്ദു ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു SNDP നേതാവ് ഇപ്പോഴല്ല. ഈ ഇത് എഴുതുന്നൊരു ആത്മകഥയില്ല. ഈ ആത്മകഥ പുറത്തു വന്നത് 60-ലാണ്. ഈ ആത്മകഥ പുറത്തു വരുന്നത് അപ്പോൾ ഈഴവരായിട്ടുള്ള ഈഴവ സംഘടനകൾക്കുള്ളിൽ തന്നെ ഇത്തരം ഹിന്ദുത്വ വൽക്കരണ പ്രവണതകൾ അതിൻ്റെ തുടക്കകാലം മുതലുണ്ട്. പക്ഷേ ഈ ഹിന്ദുത്വവൽക്കരണ പ്രകടനതയെ തടഞ്ഞുനിർത്തുന്ന അതുപോലെ തന്നെ ശക്തമായൊരു ഒരു വിഭാഗം SNDP ഉണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ, സി കേശവനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെയാണ് അതിനെ തടഞ്ഞുനിർത്തുന്നത്. അപ്പോൾ ഈ ഒരു സംഘർഷം എല്ലാ കാലത്തും വിധേയമായിരുന്ന ഒരു സംഘടനയാണ് SNDP. ഈ സംഘടന പക്ഷെ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം, അവർ ഇന്ത്യൻ ദേശീയതയോട് മാത്രമല്ല, അവർ ഹിന്ദു മതത്തിലും അവരുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അപ്പോൾ ഹിന്ദുക്കളാണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആദ്യം മുതൽ തന്നെ അവർ ചില ആളുകൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിരുന്നു, ഹിന്ദുക്കളായി അവർ സ്വയം വിശ്വസിച്ചിരുന്നു. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല, നമ്മൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്ന വിഭാഗം അതിലുണ്ട്, യുക്തിവാദികളായിട്ടുള്ള ആളുകളുണ്ട്, ഇവരൊക്കെ തമ്മിലുള്ളൊരു ഒരു സമുദായം എന്നുള്ള സങ്കല്പമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ അതിനുണ്ടായിരുന്ന കുറേ നേതാക്കന്മാർ, കുറേ ബുദ്ധിജീവികൾ ഈ ഈഴവ സമുദായത്തിൽ നിന്ന് പുറത്തു പോവുകയും, പുറത്തു പോകുന്ന പറഞ്ഞാൽ അവർ കുറേ ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി, കുറേ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകളായി മാറി. സ്വാഭാവികമായും ഈഴവ ജനസാമാന്യത്തിന് ഒരു നാദനില്ലാത്തൊരവസ്ഥ വരികയും, അവർ പതുക്കെ പതുക്കെ ഒരു ഹിന്ദുത്വവൽക്ക, അല്ലെങ്കിൽ ഹൈന്ദവൽക്കരണത്തിന് വിധേയമായും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം ദൈവശാസ്ത്ര തർക്കങ്ങൾ നടക്കും. ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും സജീവമായ ദൈവശാസ്ത്ര ഞാൻ

0: നല്ല ചർച്ചകൾ, സംവാദങ്ങൾ, ദൈവശാസ്ത്ര സംവാദം നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. ധാരാളം സംഘടനകൾ തമ്മിൽ ധാരാളം ചർച്ചകൾ നടക്കും. ഈ ഒരു ചർച്ച എപ്പോഴെങ്കിലും ഹിന്ദുക്കൾക്കിടയിൽ കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു ചർച്ച, ദൈവശാസ്ത്ര ചർച്ചകളെ ഹിന്ദുക്കൾക്കിടയിൽ, എന്നുവെച്ചാൽ അത് ഹിന്ദു എന്ന് പറയുന്നൊരു ആ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതെന്ത് സംഭവിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈഴവർക്കിടയിലും ഇത്തരം ദൈവശാസ്ത്ര സങ്കല്പ ചർച്ചകളൊന്നും നടക്കാത്ത തരത്തിലേക്ക് ഈഴവ സമുദായം ഒരു ദേശീയതയുടെ ഭാഗമായിട്ടും ഹൈന്ദവൽക്കരണത്തിന് ഒരു ഘട്ടത്തിൽ വിധേയമാകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ 47 കൂടി ആണ് അത് സംഭവിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈഴവനായിട്ടുള്ള ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട SNDP നേതാവ് മന്നത്ത് പത്മനാഭനും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ്, ആർ ശങ്കറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരുമിച്ച് ചേർന്നിട്ടാണ് 1000 ക്ഷേത്രങ്ങളിൽ ഗീതാപാരായണം ഏർപ്പാടാക്കിയത്. അതായത് ഈഴവർ ഹിന്ദുക്കളാണോ അല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്തിരുന്ന ഇതേ സംഘടനയുടെ ഒരു നേതാവാണ് തിരുകൊച്ചി മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിന്റെ ആ പ്രദേശങ്ങളിൽ 1000 ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ഗീതാപാരായണം ഏർപ്പാടാക്കിയത്. അപ്പോൾ ഹിന്ദുത്വവൽക്കരണം എന്നല്ല ഇനി പറയേണ്ടത്, ഹൈന്ദവൽക്കരണത്തിന് എനിക്കൊരു ഒരു ഒരു ഒരു പടി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഈ രീതിയിൽ ഈയൊരു ഘടകം എല്ലാ കാലത്തുള്ള SNDPയിലുണ്ട്. ഇതാണ് പിൽക്കാലത്ത് നമ്മളിന്ന് കാണുന്ന വെള്ളാപ്പള്ളി നടേശനിലേക്ക് വികസിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ ഈ പറയുന്ന ഹൈന്ദവൽക്കരണത്തിൻ്റെ ഒരു വക്താവായി മാറുന്നു. അതേസമയം ഞാൻ ഒരു കാര്യം കൂടി നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതുണ്ട്, ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇസ്ലാമോഫോബിക് പ്രസ്താവനകളിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഇത് വളരെ മുസ്ലിങ്ങൾക്കെതിരെ ധാരാളം കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറയാറുണ്ടെങ്കിലും ഇസ്ലാമിനെതിരെയുള്ള പ്രയോഗങ്ങൾ പൊതുവെ വെള്ളാപ്പള്ളി നടേശൻ കുറവാണ് നടത്തുന്നത്. ഖുറാനിൽ ഈ ഖുറാൻ അക്രമികളുടെ ഇതാണെന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ കേൾക്കുന്നത്. ആ സമയത്ത് മറ്റ് പല ആളുകളും ഖുറാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്നും അത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളതിൽ കേൾക്കാറുണ്ട്. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായി ആക്രമണം നടത്തുമെങ്കിലും, മുസ്ലിങ്ങൾക്കെതിരെ ധാരാളം പ്രയോഗങ്ങൾ നടത്താറുണ്ടെങ്കിലും ഇസ്ലാമിനെതിരെ പ്രയോഗങ്ങൾ കുറവാണ്. അതിനർത്ഥം മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ചില ഘട്ടങ്ങളിൽ, വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ വിഷയം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുമെങ്കിലും അദ്ദേഹം സവർണരെ കുറിച്ച് പറയേണ്ട ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പറയും അവർണർക്ക് നിങ്ങൾ നീതി നിഷേധിക്കുന്നു എന്ന് പറയും. അത് ഒരേ സമയം അദ്ദേഹത്തിനുള്ളൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം ഇതാണ്, ഒരേ സമയം അദ്ദേഹം സവർണക്കെതിരെയുള്ള സമരവും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, അതേസമയം തന്നെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യങ്ങളും ഒരേ സമയം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് വെള്ളാപ്പള്ളി നടേശനിൽ കാണാൻ പറ്റും. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഇത് നടത്തുന്നില്ല. ഒരു സമുദായം എന്ന് പറയുന്ന ഒരു യുക്തിയുടെ ചില ഘടകങ്ങൾ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കളിൽ നമുക്ക് കാണാൻ പറ്റും.
1: ഈ വളരെ തുടർച്ചയായ, വളരെ വ്യാപകമായ, വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാമോഫോബിയ ക്യാമ്പയിൻ്റെ സുപ്രധാനമായ ടൂളുകളിലൊന്ന് സിനിമയാണ്. അതുപോലെ നമുക്ക് എണ്ണിപ്പറയാവുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്?
0: ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ മാധ്യമങ്ങളും, ഞങ്ങളുടെ ടീം 1932 മുതൽ 95 വരെയുള്ള 1995 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ട് എഴുതുന്നതിനേക്കാൾ മുന്നേ ഞങ്ങൾ 1.5 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തൊരു പരിപാടി, ഞങ്ങൾ ചെയ്തൊരു പ്രത്യേക ഹോംവർക്ക് കേരളത്തിലെ 32 മുതലുള്ള മാതൃഭൂമി മുഴുവൻ പരിശോധിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 3-4 കൊല്ലം ലഭ്യമല്ലാത്തതിൻ്റെ ഭാഗമായിട്ട്, ഞങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് 2-3 കൊല്ലത്തെ മാതൃഭൂമി ഞങ്ങൾക്ക് പൂർണ്ണമായും ലഭിച്ചില്ല. ബാക്കി ഞങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സിനിമ മാത്രമല്ല, സിനിമ, മാധ്യമങ്ങൾ, പത്രങ്ങൾ, വീക്കിലികൾ, ഇങ്ങനെ ഏത് മേഖലയിലും ഇസ്ലാമോഫോബിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഭീതികളും ആശങ്കകളും പ്രസ്താവനകളും പ്രയോഗങ്ങളും ഒക്കെ നമ്മൾക്ക് പുതിയ കാലത്തല്ല പഴയ കാലത്ത് കാണാൻ പറ്റും. സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമില്ല അത്. മാധ്യമം വളരെ ശക്തമായ ഇസ്ലാമോഫോബിക് മീഡിയയാണ്.
1: ഇതിലിപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി, ഒരു മധ്യവർഗ സമൂഹം എന്നൊക്കെ പറയുന്നവർ കുറച്ചും കൂടിയും ഇസ്ലാമോഫോബിക് ആണോ എന്നൊരു തോന്നൽ?
0: ഇസ്ലാമോഫോബിയയ്ക്ക് എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ കുറേയും കൂടിയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇസ്ലാമോഫോബിയ പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ മധ്യവർഗ വിഭാഗങ്ങളും പൊതുവെ മധ്യവർഗ വിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയയുടെ ഒരു ഘടകങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും വരുന്നുണ്ട്, ആ സമയം എല്ലാ കമ്മ്യൂണിറ്റികൾക്കും വരുന്നുണ്ട്, ഇതൊക്കെ സത്യമാണ്. അതേസമയം അതിനർത്ഥം എല്ലാ കമ്മ്യൂണിറ്റികളും ഒരുപോലെ ഇസ്ലാമോഫോബിക് ആണെന്ന് അതിനർത്ഥമില്ല. ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായുള്ള കാര്യം, ഒരു മധ്യവർഗം നടത്തുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഇസ്ലാമോഫോബി ഏറ്റവും കുറവുള്ള വിഭാഗം ദളിതരാണ്. ദളിത് കമ്മ്യൂണിറ്റിയിൽ ഇസ്ലാമോഫോബിയ താരതമ്യേന കുറവാണ്. കുറച്ചും കൂടിയും ഇസ്ലാമോഫോബിയ പ്രതിരോധിക്കുന്ന അതിനെതിരെയുള്ള ആഖ്യാനങ്ങൾ ഇപ്പോൾ അവരുടെ ഇസ്ലാം ദളിത് സംഘടനകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. പുന്നല ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെ ഒരു ഒരു ഒരു പ്രവണതയല്ല ദളിത് സംഘടനാ നേതാക്കന്മാരും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും മധ്യവർഗങ്ങളിലെന്നല്ല എല്ലാ വിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയ ശക്തമാണെങ്കിലും സമുദായങ്ങളെ പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിറ്റികളെ പരിശോധിച്ചാൽ ദളിത് വിഭാഗങ്ങൾ താരതമ്യേന ഇസ്ലാമോഫോബിയെ ചെറുക്കുന്നവരാണ്. അപ്പോൾ അതിൽ പിന്നാക്ക വിഭാഗങ്ങൾ കുറേയൊക്കെ ഇസ്ലാമോഫോബിക്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അത് ഇനി ഒരു തരത്തിലും അത് ശരിയാക്കിയെടുക്കാൻ പറ്റില്ല എന്നോ അതിനർത്ഥമില്ല. അതിന് സാമുദായികരുടെ യുക്തി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ശരിയാക്കിയെടുക്കാം, നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ഇസ്ലാമോഫോബിയ താരതമ്യേന കുറവുള്ള വിഭാഗമായിട്ട് ദളിത് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ എന്തുകൊണ്ടാണ് അതെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ദളിത് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഇതിൽ ഈ ശക്തമായ പഠനവും പ്രചാരണവും സാറൊക്കെ സാറും സാറിൻ്റെ ടീമും നയിച്ചപ്പോൾ നിങ്ങളെ ഫേസ്ബുക്ക് പൂട്ടിക്കണ ഒരു അനുഭവം അടക്കം ഉണ്ടായി. അതിനെങ്ങനെ കാണുന്നു? അതുപോലത്തെ എന്തെല്ലാം പ്രതിരോധങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം പ്രതിരോധങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്?
0: ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് എൻ്റെ വാൾ പൂട്ടി എന്നുള്ള അക്കൗണ്ട് പൂട്ടി എന്നുള്ളത് പൂട്ടല്ല ചെയ്തവർ ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ അത്. പക്ഷേ എനിക്ക് കാണാം, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും അത് കാണാം. ചുരുക്കി പറഞ്ഞാൽ അത് ഉപയോഗമില്ലാത്തൊരു കാര്യമായിട്ട് മാറി. പക്ഷെ അത് ഇസ്ലാമോഫോബിയക്കെതിരായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ അത് പൂട്ടി നമുക്ക് വ്യക്തതയില്ല. പക്ഷെ പൊതുവിൽ മനസ്സിലാക്കുന്നത് അത് ഞാൻ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നൊരു വിഷയം എന്നുള്ള രീതിയിൽ ഇതായതുകൊണ്ട് ഇതായിരിക്കാം അതിന് കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, കേരള സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണത് പൂട്ടിയത്. അതായത് അതിൽ അവർ കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻ്റാണ് എൻ്റെ ആവശ്യപ്രകാരമാണ് ഇത് പൂട്ടിയെന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം കേരള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെയോ താല്പര്യപ്രകാരം ചെയ്തിട്ടുള്ള ഒരു നടപടിയാണത്. മാത്രമല്ല ഫേസ്ബുക്ക് തന്നെ പറയുന്നത് അപ്പീൽ ചെയ്യാനായിട്ട് അവർ പറയുന്നത് പോലീസിനെ സമീപിക്കാനാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനുമായിട്ട് സംസാരിച്ചു. ഈ മേഖലയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാരുകൾ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്, പക്ഷേ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സാധാരണ കാരണം അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ എന്തുകൊണ്ടാണ് പൂട്ടിയെന്ന് അവർ ഇത് പറഞ്ഞില്ല. പൊതുവിൽ ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും കരുതുന്നത് ഒരുപക്ഷെ ഇസ്ലാമോഫോബിക്കുള്ളൊരു ഈയൊരു പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാവും ഇത് സംഭവിച്ചതെന്നാണ്. അതെനിക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ഇർഷാദ് മുറയൂർ എന്ന് പറയുന്ന SDPI ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഒരു ഇത് കടന്നു പോകുന്നത്, ഈ രേഖ കടന്നു പോകുന്നത് മുസ്ലിം ശബ്ദങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളെയോ ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിക്കുന്ന നിശബ്ദരാക്കുന്നതിൻ്റെ ഭാഗമാകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല.
1: തീർച്ചയായും ഇത് ഇപ്പോൾ ഇത് ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്കെതിരിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റാരിലേക്കും എത്താൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളും ഉണ്ടാകും. ഞാൻ സേഫ് സോണിൽ നിൽക്കാം, എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഇസ്ലാമോഫോബിയയുടെ അപകടങ്ങളും അതിൻ്റെ ആ നിലക്കുള്ള സാധ്യതകളും എത്രത്തോളം വിശാലമാണ്?
0: ആളുകൾ വിശ്വസിക്കുന്നത് ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങളെ മാത്രമല്ല, അത് കീഴാളരെയും വിവിധ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവർണ ദേശീയതയുടെ ഭാഗമായിട്ടും കൂടിയിട്ടാണ് ഇസ്ലാമോഫോബി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയുടെ ഒരു വിവേചനങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇപ്പോൾ ഒരു കീഴാളനെ സംബന്ധിച്ചിടത്തോളം ജാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം കീഴാളിനെ സംബന്ധിച്ചിടത്തോളം ജാതിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവേചനങ്ങൾക്കെതിരെ അയാൾ നടത്തേണ്ടുന്ന സമരങ്ങളെ ഇന്ന് തടസ്സം നിൽക്കുന്നത് ഇസ്ലാമോഫോബിയുടെ യുക്തി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ സംവരണം എന്ന് പറയുന്നു, സംവരണത്തിനുള്ള പോരാട്ടം കീഴാളരായിട്ടുള്ള വിഭാഗങ്ങൾ ധാരാളം നടത്തുന്നുണ്ട്. പക്ഷേ ഈ സംവരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന് അവന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം സംവരണത്തെ കുറിച്ച് ഈ ഇതിനൊരു മതപരമായ ഒരു ആഖ്യാനം കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾ സംവരണം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നു, എല്ലാ സൗജന്യങ്ങളും മുസ്ലിങ്ങൾ പറ്റുന്നു, സംവരണം അവർ മുഴുവൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് അത് കീഴാളൻ്റെ സാധ്യതകളെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ജാതി പ്രശ്നത്തെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തെ, ജാതി അടിച്ചമർത്തലിനെ മറികടക്കാനുള്ള ഒരു മറുരൂപം, ഒരു രീതിശാസ്ത്രം കൂടിയാണ് ഇസ്ലാമോഫോബിയ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് പോലെ തന്നെ, മുസ്ലിങ്ങൾക്ക് ഉപദ്രവത്തിലുണ്ടാകുന്ന പോലെ തന്നെ അത് കീഴാളർക്കും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള എൻ്റെ പോരാട്ടം യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ പോരാട്ടം, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല, അത് ഒരു ഈഴവനായിട്ടുള്ള എനിക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്, എൻ്റെ സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അതുപോലെ തന്നെ കീഴാള മൊത്തത്തിലുള്ള കീഴാള സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് മുസ്ലിങ്ങളെ മാത്രമേ ബാധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം മാത്രമല്ല, ഇന്നും ഇന്ത്യയിൽ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഭക്ഷ്യപ്രശ്നം അനുഭവിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, നമ്മളുടെ വോട്ട് പോലും ജനാധിപത്യത്തിൻ്റെ തകർച്ച, ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ മുഴുവൻ പ്രതിരോധിക്കുന്നത് മുസ്ലിങ്ങളുടെ പേരിലാണ്. മുസ്ലിം ഇസ്ലാമോഫോബിയെ മുന്നിൽ വെച്ചിട്ടാണ് ഇതിനോടുള്ള പോരാട്ടങ്ങളെ പ്രതിരോധിക്കുന്നത്. അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി എന്ന് സോക്കോൾഡ് നമ്മൾ പറയുന്നു, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അതിൻ്റെ നിലനിൽക്കുന്നത് പോലും ഇല്ലാതാവുന്നതിന് നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ഇസ്ലാമോഫോബിയ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു പോരാട്ടം ആണ്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എല്ലാ ഭാവിയെ തകരാറിലാക്കുന്ന, എല്ലാ കീഴാളരെയും തകരാറിലാക്കുന്ന, മതന്യൂനപക്ഷങ്ങളെയും ഭാഷാന്യൂനപക്ഷങ്ങളെയൊക്കെ തകരാറിലാക്കുന്ന ഒരു മുഖ്യ പ്രശ്നമാണ്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരം സമരം ചെയ്ത കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് ബാബുരാജ് ഭഗവതി. അദ്ദേഹവുമായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹി നടത്തിയ അഭിമുഖമാണ്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 902-0840-840, www.peaceradio.com.

0: ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഘടകം രാഷ്ട്ര സ്വാതന്ത്ര്യമാണെന്നും രാഷ്ട്രസ്നേഹം വിശ്വാസത്തിന്റെ അന്തർധാരയായും അവർ വിശ്വസിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മലയാളി വ്യക്തിത്വങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും സമഗ്രമായ പഠനം അർഹിക്കുന്നതാണ്. ആ മഹാവ്യക്തിത്വങ്ങളിൽ ചിലരെയും അവരുടെ ചില നിരീക്ഷണങ്ങളെയും നമുക്ക് കേൾക്കാം. സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം നായകർ. പ്രസാദനം യുവതാ ബുക്ക് ഹൗസ്. ഗ്രന്ഥകാരൻ എം റഷീദ്. വെളിയങ്കോട് ഉമർ കാലി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായി പോരാടിയ മലയാളി മുസ്ലിം മതപണ്ഡിതന്മാരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഒന്നാമതായി ഉൾപ്പെടുത്തേണ്ട പേരാണ് ഉമർ കാലിയുടേത്. തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ പറയട്ടെ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിടവാങ്ങിയ ബഹുമാനപ്പെട്ട ഉമർ കാലി അവർക്ക് ഇപ്പോഴും അത്ഭുത കൃത്യങ്ങൾ ചെയ്യാനുള്ള ദിവ്യശക്തിയുണ്ടെന്നും വെളിയങ്കോടുള്ള അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പോയി ഭയഭക്തി ബഹുമാനത്തോടെ അപേക്ഷിച്ചാൽ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാമെന്നും വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കുൾപ്പെടാനാവില്ല. പക്ഷേ ഉമർ കാലിയുടെ യഥാർത്ഥ മഹത്വത്തെ ആദരിക്കൽ ചരിത്രബോധമുള്ളവരുടെ കടമയായി ഞാൻ കരുതുന്നു. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് എന്ന തീരദേശ ഗ്രാമത്തിലെ ഒരു ആഢ്യ കുടുംബമായ കാക്കത്തറയിൽ 18-ാം നൂറ്റാണ്ടിലെ 6-ാം ദശകത്തിലാണ് ഉമർ കാലി ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവായ ആലി മുസ്ലിയാർ വെളിയങ്കോട് ജുമാഅത്ത് പള്ളിയിലെ മുദരിസും കാലിയുമായിരുന്നു. പൊന്നാനി അടക്കമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിച്ച് ഒന്നാം കിട മതപണ്ഡിതനായി തീർന്ന ഉമർ കാലി അറബി ഭാഷയിലും നല്ല പാണ്ഡിത്യം നേടിയിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വെളിയങ്കോട്ടെ കാലിയായി നിയമിതനായി. കൊടുങ്ങല്ലൂർ, കോടഞ്ചേരി, മാറഞ്ചേരി, ചേറ്റുവ തുടങ്ങിയ സ്ഥലങ്ങളിലെ മേൽക്കാലി സ്ഥാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദ്യാർത്ഥി ജീവിതകാലത്തു തന്നെ കവിതാഭിരുചിയും പ്രസംഗ പാഠവും പ്രകടിപ്പിച്ചിരുന്ന ഉമർ കാലി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ തന്റെ നാവും തൂലികയും ശക്തമായി ഉപയോഗിച്ചു. ഹാഡ്യത്വവും തറവാടിത്വവും മാനദണ്ഡമാക്കി മുസ്ലിങ്ങളെ പല തട്ടുകളാക്കുന്നത് സമത്വ സാഹോദര്യ ദർശനങ്ങൾക്ക് കടകവിരുദ്ധമാണെന്ന് അദ്ദേഹം സദാ ഉത്ബോധിപ്പിച്ചു. ഇതു സംബന്ധിച്ച് അദ്ദേഹം സുന്ദരമായ കവിതകളും ഗാനങ്ങളും രചിക്കുകയുണ്ടായി. അറബി ഭാഷയിലും അറബ് മലയാളത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ. നിർഭാഗ്യവശാൽ അതിൽ പലതും നഷ്ടപ്പെട്ടു പോയിരുന്നു. മഖാസിദു നിക്കാഹ്, അറബി മഹാകാവ്യം, സ്വല്ലൽ ഇലാഹ് ബൈത്ത്, നബികീർത്തനം, നഫായിസുദ്ദുറർ, അല്ലഫൽ ആസി തുടങ്ങിയവയാണ് ഉമർ കാലിയുടെ പ്രസിദ്ധീകൃതമായ ഗ്രന്ഥങ്ങൾ. വിദേശികളായ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണവും മർദ്ദനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനതയെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കർത്തവ്യമാണെന്ന ഉറച്ച അഭിപ്രായക്കാരനായിരുന്നു ഉമർ കാലി. ഇന്ത്യക്കാരൻ എന്ന നിലയിലും മുസൽമാൻ എന്ന നിലയിലും ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല ആ സ്വാതന്ത്ര്യ പോരാളി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പല ഫത്വകളും എഴുതി പ്രചരിപ്പിച്ചു. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ശില്പിയും വെളിയങ്കോട്ടുകാരനുമായ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പിതാവ് സയ്യിദ് അഹമ്മദ് തങ്ങൾ ഉമർ കാലിയുടെ ശിഷ്യനും സഹപ്രവർത്തകനുമായിരുന്നു. ഒടുവിലായി ഉമർ കാലിയുടെ മഹത്വം മനസ്സിലാക്കാൻ സഹായകമായ ഒരു ഉദ്ധരണി മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ സമകാലികനും സന്തത സഹചാരിയുമായിരുന്ന വെളിയങ്കോട് ഉമർ ആലി സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെ ഗുരുഭൂതനുമായിരുന്നു. മൺമറഞ്ഞ പ്രതിഭാശാലികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ അധ്യായത്തിൽ ഈ വിഷയത്തിൽ ഉമർ കാലിയെ ഏത് ഉപശീർഷകത്തിലാണ് ഉൾപ്പെടുത്തുക എന്ന് ഏറെ ചിന്തിക്കേണ്ടതായി വരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളിലോ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരിലോ മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിലോ സാമുദായിക ഉദ്ധാരകന്മാരുടെ നിരയിലോ മാപ്പിള മഹാകവികളുടെ പന്തിയിലോ ഏതിലാണ് ഉൾപ്പെടുത്തുകയെന്ന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ബഹുമുഖ പ്രതിഭാധന്യനായിരുന്നു മഹാനായ വെളിയങ്കോട് ഉമർ കാലി. ഈ എല്ലാ രംഗങ്ങളിലും ഔന്നത്യത്തോടെ ശിരസ്സുയർത്തി നിൽക്കുന്ന അദ്ദേഹം സുദീർഘമായി 8 ദശാബ്ദക്കാലം സമുദായത്തെയും സമൂഹത്തെയും വിസ്മയപ്പെടുത്തുന്ന അനിതര സാധാരണമായ ദൈക്ഷണിക പ്രഭാവവും സ്വാതന്ത്ര്യവാഞ്ചിയും കാഴ്ചവച്ച മഹാനായിരുന്നു ഉമർ കാലി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഫ്രീഡം തോട്ട്സ്, സ്വാതന്ത്ര്യദിന ചിന്തകൾ.

ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ആന്ധ്രാ സ്വദേശിയായ പിംഗാലി വെങ്കയ്യനാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ. ദീർഘചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയുടെ നടുക്ക് നാവിക നീല നിറമുള്ള 24 ആരക്കാലുകളുള്ള അശോകചക്രമുണ്ട്. ധർമ്മചക്രം എന്നും ഇതറിയപ്പെടുന്നു. ഖാദി തുണികൊണ്ടു വേണം ദേശീയ പതാക നിർമ്മിക്കാൻ. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല കർണാടകത്തിലെ ഹുബ്ലിയിലാണ്. ദേശീയ പതാകയിലെ നിറങ്ങളും അശോകചക്രവും ചില നന്മകളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നൽകിയ വിശദീകരണം. കാവി നിറം നിസ്സംഗതയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ നേതാക്കന്മാർ ഭൗതിക നേട്ടങ്ങളിൽ നിസ്സംഗത പുലർത്തുകയും തങ്ങളുടെ പ്രവൃത്തി അർപ്പണ മനോഭാവത്തോടെ നിർവഹിക്കുകയും വേണം. മധ്യത്തിലെ വെള്ളനിറം വെളിച്ചമാണ് നമ്മുടെ പ്രവൃത്തികളെ നയിക്കേണ്ട സത്യത്തിന്റെ പാത. പച്ചനിറം പ്രകൃതിയോടുള്ള, മണ്ണിനോടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മറ്റെല്ലാ ജീവനും ആശ്രയിച്ചിരിക്കുന്നത് ഏതു സസ്യലോകത്തെയാണോ അതുമായുള്ള നമ്മുടെ ബന്ധത്തെ. അശോകചക്രം ധർമ്മനിയമത്തിന്റെ ചക്രമാണ്. ഈ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്ന തത്വസംഹിതകൾ സത്യം, ധർമ്മം എന്നിവയായിരിക്കണം. ചക്രം ചലനത്തെയും സൂചിപ്പിക്കുന്നു. നിശ്ചലതയിൽ മരണമുണ്ട്, ചലനത്തിൽ ജീവിതവും. ഇന്ത്യ ഇനിമേൽ മാറ്റങ്ങളെ പ്രതിരോധിക്കരുത്, അത് മുന്നോട്ട് സഞ്ചരിക്കണം. സമാധാനപൂർണമായ മാറ്റത്തിന്റെ ചലനാത്മകതയാണ് അശോകചക്രം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അങ്കണവാടികളിലും ശിശുവികസന പദ്ധതി ഓഫീസുകളിലും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471-296-9101.
2: പീസ് റേഡിയോ, റോഡ് ടു ഫ്രീഡം, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലൂടെ.
3: സുശക്തമായൊരു നാടാണ് ഇന്ത്യ, സുരക്ഷിതർ.
1: പൗരസുരക്ഷ, രാജ്യസമാധാനം പരമപ്രധാനമാണ് ഭാരതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശേഷിച്ചു. പൗരന്മാരുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതിയും ചിന്തയ്ക്കും ആവിഷ്കാരത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ തുടങ്ങിയ മൗലികാവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ 3-ാം ഭാഗം വിശദമാക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വീകരിച്ചിട്ടുള്ള കരുതൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നവയാണ്.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിലെ അടുത്ത പരിപാടി ഹിഫ്ദുൽ ഖുർആൻ. നേതൃത്വം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തുൽ ഫത്ഹിലെ 17 ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 16-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

ليس على الأعمى ليس على الأعمى حرج ليس على الأعمى حرج

0: ഹറജ്.
1: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മെ കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഈ താക്കോൽ മറന്നുപോകരുത്. ക്ലാസ്സെടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
1: പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ അപാകതകളും തെറ്റുകുറ്റങ്ങളുമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും കാരണമായിത്തീരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടി വരും. നമ്മുടെ കണ്ണുകളിൽ നമ്മൾ ചെറുതായി കാണുന്ന പല തിന്മകളും അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഭീകരതയും വലുതായിരിക്കാം. പ്രത്യേകിച്ച് സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പല തെറ്റുകളും മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന വിചാരത്തോടുകൂടി പാപമുക്തമല്ലാതെ ആ ഒരു സാഹചര്യം കടന്നു പോകുകയും ഇസ്തിഗ്ഫാറിനെ തേടാൻ മറന്നു പോകുന്ന, വിട്ടുകളയുന്ന, അതല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ നിസാരമായിക്കൊണ്ട് കാണേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ അറിയാതെ ഒരു വലിയ പാപിയായി മാറിപ്പോകുമെന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകളിൽ ചെറുതായി നമ്മൾ കാണുന്ന പല തെറ്റുകളും അത് വളരെ സ്വകാര്യമായി രഹസ്യ ജീവിതത്തിൽ സംഭവിച്ച് പോയ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അതിനെ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ മറ്റു പല നന്മകളും ഒരു പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടാകും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. എന്നാൽ അത്തരം തടസ്സങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും മാറ്റി നിർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധ്യമാകുന്ന ഒട്ടനവധി വഴികളിലൊന്നാണ് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനം തേടുക എന്നത്. യഥാർത്ഥത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല. പല സാഹചര്യങ്ങളിലും പല തെറ്റുകളിലേക്കും മനസ്സ് ചായ്ഞ്ഞു പോകുന്നവരാണ് നമ്മളൊക്കെ. മനസ്സ് വഴുതിപ്പോകുന്ന ഒരവസ്ഥ നമുക്കൊക്കെയുണ്ട്. വിശിഷ്യ അത് വ്യത്യസ്ത മേഖലയിലായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഉപജീവനത്തിന് വിശാലത നൽകണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാപത്തിൽ ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അഥവാ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സെക്കൻഡിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന ഒരു ബോധത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപമുക്ത ജീവിതം നയിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടില്ലേ? അതിലേതെങ്കിലും എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ ബാക്കിയുണ്ടോ എന്നതൊക്കെ നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും സമയം കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് പാപമില്ലാത്ത ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ടും ഒക്കെ നമ്മുടെ കാതുകൊണ്ടും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും സെക്കൻഡുകൾക്കുള്ളിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും പാപങ്ങൾ ഇല്ലാത്തവനായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരഖിലവും അവരുടെ സമുദായങ്ങളോട് പോലും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട, കൽപ്പിച്ച, അറിയിച്ചു കൊടുത്ത, പങ്കുവച്ച ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ പ്രബോധനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം തെറ്റുകൾ എമ്പാടും ചെയ്തു കൂട്ടിയ ഒരു സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. അദ്ദേഹം പറയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫ്ഫാറ, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനാണ്. അതെ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപാകതകളെ, മാനുഷികമായ തെറ്റുകുറ്റങ്ങളെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും പുറത്തു തരാൻ സാധിക്കുകയില്ല. മനുഷ്യനാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മോട് ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മോട് കാണിച്ച അനീതിയുടെ ഒരു ചെറിയ രുചി എന്നും മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ തൻ്റെ സൃഷ്ടികളുടെ എല്ലാ പോരായ്മകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന റബ്ബിന് അതെല്ലാം വിട്ടുകളയാൻ, പുറത്തു തരാൻ യാതൊരു പ്രയാസവുമില്ല എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തുകൂടിയാണിത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞു, തൻ്റെ സമുദായത്തോട്, തൻ്റെ ജനവിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞു, യുർസിലു സമാ അലൈക്കും മിദ്റാറ, അതേ അള്ളാഹു അവൻ ആകാശത്തിന് നിങ്ങൾക്ക് അടിക്കടിയായിക്കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും. ആ സമുദായത്തോട് പറയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അത് വർഷിക്കുവാൻ, അനുഗ്രഹമാകുന്ന വെള്ളം ലഭിക്കുവാൻ, വരൾച്ചയും പ്രയാസവും പട്ടിണിയും പ്രതിസന്ധിയുമായി പോയിക്കൊണ്ടിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പാപമോചനം തേടണം എന്നതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ കാരണമായി തീരുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു പോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ നമ്മളിലേക്ക് വർഷിപ്പിക്കാതെ ഇരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം അത് നമ്മൾ പാപികളായി മാറുമ്പോഴാണ് എന്നുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് പാപങ്ങളിൽ നിന്ന് മുക്തരായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്നും അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിൽ വർഷിപ്പിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലൂടെ നമ്മെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, വയുംദിദുക്കും ബി അംവാലിം വബനീന വയജ്അല്ലക്കും ജന്നാത്തിൻ വയജ്അല്ലക്കും അൻഹാറ. അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുമെന്ന് ഓരോന്നും എണ്ണിപ്പറയാൻ, സമ്പത്ത് നിങ്ങൾക്ക് നൽകും, മക്കളെ നിങ്ങൾക്ക് നൽകും, അതുപോലെ തന്നെ തോട്ടങ്ങൾ നൽകും. വെള്ളമില്ലെങ്കിൽ നമ്മുടെ കൃഷികളും മറ്റു തോട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ജീവിക്കാൻ, സമൃദ്ധമായി ജീവിക്കുവാൻ വേണ്ടി മനുഷ്യന് ആവശ്യമായതെല്ലാം അള്ളാഹു സമ്മാനിക്കുമെന്ന് എടുത്തു പറഞ്ഞത് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവർക്കാണ്, പാപമോചനം തേടുന്നവർക്കാണ് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിവായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അൻഹാർ അല്ലേ, പുഴകൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ മഴ നമുക്ക് അള്ളാഹു നൽകുകയും ആ മഴയെ കൊണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിലാണോ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അതിനെല്ലാമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു തരാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ട് ഇസ്തിഗ്ഫാറിനെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് പാപമോചനം തേടി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് വീണ്ടും ആവർത്തിക്കാത്തവരായി മാറുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു പിടിച്ചു വെക്കാതെ നമുക്ക് സമൃദ്ധമായിക്കൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് നമ്മൾ ഏവരും തിരിച്ചറിയുക. പാപമോചനത്തിലേക്ക് നമ്മൾ ധൃതി കൂട്ടേണ്ടതുണ്ട്. വസാരിഓ ഇല മഅഫിറത്തി മിർ റബ്ബിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്, പുറക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ ഓടി അടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സെക്കൻഡുകളിലും അവസാനിക്കുന്ന ഈയൊരു ദുനിയാവിൻ്റെ ജീവിതം അത് വളരെ നിസാരമാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെ ചെയ്തു പോയ തെറ്റുകൾക്ക് അടുത്ത സെക്കൻഡിൽ തന്നെ പാപമോചനം തേടി മുന്നോട്ട് പോകുവാനുള്ള മനസ്സുള്ള ആളുകളായി നമ്മൾ മുന്നോട്ട് വരിക.
0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഈ താക്കോൽ മറന്നുപോകരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്. സരസമായി കഥ അവതരിപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോയിൽ ഇനി കഥ പറയാം. അങ്ങനെ കല്യാണം നടന്നു. ഇന്നത്തെ കഥ പറയാം എന്ന പ്രോഗ്രാം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. മഹാനായ ഖലീഫ അലി റളിയല്ലാഹുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. മുത്തുനബിയുടെ കൂടെ കഴിയാൻ ഭാഗ്യം ലഭിച്ച പോലെ തന്നെ അലി റളിയല്ലാഹുവിന് ലഭിച്ച മറ്റൊരു വലിയ ഭാഗ്യം ഏതാ? നബിയുടെ കരളിന്റെ കഷ്ണമായ മകൾ ഫാത്തിമയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞതാണ്. ആ സംഭവം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? നമുക്കിങ്ങനെ കേൾക്കാം. ഹിജറ രണ്ടാം വർഷം തന്റെ മകൾ ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ നബി തീരുമാനിച്ചു. വിവാഹ സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് 18 വയസ്സും അലി റളിയല്ലാഹു അൻഹുവിന് 22 വയസ്സുമായിരുന്നു പ്രായം. അവരുടെ വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ കുടുംബത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായി ഞാൻ നിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹുവിന് സന്തോഷമായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹർ നൽകാൻ അലിയുടെ കയ്യിൽ എന്തുണ്ട്? നബി അന്വേഷിച്ചു. അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പടയങ്കി വിറ്റ് മഹർ നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പടയങ്കി കിട്ടി. എവിടുന്നാ കിട്ടിയത്? ബദർ യുദ്ധത്തിന് ശേഷം അല്ലേ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് കിട്ടിയ പടയെങ്കി. അലി റളിയല്ലാഹുവിനു പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് മഹർ നൽകി ഫാത്തിമയെ വിവാഹം ചെയ്തു. വിവാഹശേഷം 6 മാസം അവർ നബിയുടെ കൂടെ താമസിച്ചു. ശേഷം മാറി താമസിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചു. ഹാരിസ് ബിനു ഉമാനിന്റെ വീട് വാടകയ്ക്ക് വാങ്ങി പിന്നീട് അതിലാണ് അവർ താമസിച്ചത്. ദരിദ്രമായ കുടുംബത്തിന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരു കട്ടിലും വിരിപ്പും പുതപ്പും ആട്ടുകല്ലും വെള്ളപാത്രവും മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവാഹത്തിനു ശേഷം ഹസൻ ഹുസൈൻ മുഹസിൻ അവർ പിന്നെ കുട്ടിയായിരിക്കെ മരണപ്പെട്ടു മുഹസിൻ എന്നീ 3 ആൺകുട്ടികളും സൈനബ് ഉമ്മു കുൽസൂം എന്നീ 2 പെൺകുട്ടികളും അങ്ങനെ അവർക്കുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മഹർ കൊടുക്കാൻ വിറ്റ പടയെങ്കി എങ്ങനെ കിട്ടിയതാണെന്ന് കൂട്ടുകാർ ഓർമ്മയുണ്ടോ? അല്ലേ ഒന്ന് ഓർത്തു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച മകൾ ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു നൽകി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അലി റളിയല്ലാഹുവിനെ ഏറെ ഇഷ്ടമായിരുന്നു. ഇതൊക്കെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ട അലിക്ക് ഇഷ്ടപ്പെട്ട മോളെ വിവാഹം കഴിച്ചു കൊടുത്തു അല്ലേ? അപ്പോ അലി റളിയല്ലാഹുവിന്റെ വിവാഹം അങ്ങനെയായിരുന്നു. അവർക്കുണ്ടായിരുന്ന മക്കള് 5 മക്കളുണ്ടായി. ഹസൻ, ഹുസൈൻ, പിന്നെ മുഹസിൻ എന്ന കുട്ടി മുട്ടിയായിരിക്കെ തന്നെ മരണപ്പെട്ടു. പിന്നെ 2 പെൺകുട്ടികൾ സൈനബ് ഉമ്മു ഗുൽസു. ഇതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അങ്ങനെ കല്യാണം നടന്നു. സരസമായ രീതിയിൽ ശ്രോതാക്കൾക്ക് ഇമ്പമാർന്ന രീതിയിൽ നമുക്ക് കഥ അവതരിപ്പിച്ചു തന്നത് അബ്ദുസ്സലാം വീട്ടി.
3: പീസ് റേഡിയോ ഫ്രീഡം തോട്ട്സ്, സ്വാതന്ത്ര്യദിന ചിന്തകൾ.

0: സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹത്തായ ആശയങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നത് ഒരു പൗരന്റെ മൗലിക കർത്തവ്യമാണ്. ലോകത്തിലെ മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വ്യത്യസ്തമാക്കുന്നത് ആയതിന് നമ്മൾ നൽകുന്ന മൂല്യങ്ങളാണ്. അഹിംസ, സത്യസന്ധത തുടങ്ങിയവ അതിൽ ചിലതു മാത്രമാണ്. രക്തപങ്കിലമായ ഒരു സമരമായിരുന്നില്ല ഇന്ത്യയുടേത്. വിദേശിയായ ബ്രിട്ടീഷുകാരനെ ഹിംസാത്മകമായി ആക്രമിക്കുന്നത് ആ സമരത്തിൽ നിഷിദ്ധമായിരുന്നു. സഹനത്താലും സത്യാഗ്രഹം മുതലായ സ്വയം സംസ്കരിക്കുന്ന രീതികളാലും സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചു കാണിക്കുകയാണ് ഉണ്ടായത്. ജാതിമത ചിന്തകൾക്കതീതമായി ഭാരതീയർ ഒറ്റക്കെട്ടായി നടത്തിയ സത്യാഗ്രഹ സമരത്തിന്റെ അന്തസത്ത നിലനിർത്തേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ചുമതലയാണ്. സത്യമേവ ജയതേ എന്ന ആദർശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള സമരത്തിൽ എതിർപക്ഷത്തോടുള്ള ബഹുമാനവും ആത്മസംയമനവും ആ മഹത്തായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ് നാം നമ്മുടെ കർത്തവ്യമായി ഏറ്റെടുക്കേണ്ടത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسله

0: ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാമായ ഫ്രീഡം വിത്ത് പീസിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പീസ് റേഡിയോ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ്. എൽ പി യു പി ഹൈസ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രസംഗങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയച്ചു തന്നതിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യ പ്രോഗ്രാം കേൾക്കുകയാണ്. ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് അൽ അസർ പബ്ലിക് സ്കൂൾ തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ അൽ അസർ പബ്ലിക് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥി ഫർഹാൻ കെ. ഫർഹാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫർഹാനിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Today, I am very happy to speak on the topic, my favorite freedom fighter, Maulana Abul Kalam Azad. India's freedom was not won by one person alone. Many brave men and women sacrificed their lives for our country. Among them, my favorite freedom fighter is Maulana Abul Kalam Azad. He was not only a freedom fighter, but also a great scholar, journalist, writer, and the first education minister of independent India. Maulana Abul Kalam Azad was born on 11th November 1888 in Makkah. Later, his family moved to Kolkata. From a young age, he was very intelligent because he learned Arabic, Persian, Urdu, and many other subjects. He loved reading books and writing articles. As a young man, he started a newspaper called Al Hilal. Through his newspaper, he inspired Indians to fight against British rule. He encouraged people to love their country and work for freedom. Because of his powerful writing, the British government banned his newspaper. Maulana Azad strongly believed that Hindus and Muslims should live together in peace and unity. He always said that India is one nation and all Indians are equal. He believed that our strength comes from unity, not division. He joined the Indian National Congress and worked closely with Mahatma Gandhi, Jawaharlal Nehru, and many other leaders. He took part in the non-cooperation movement and the Quit India movement. For his role in freedom struggle, he was arrested several times and spent many years in prison. Even in jail, he never lost hope. He continued to believe that India would one day become free. When India became independent in 1947, Maulana Abul Kalam Azad became the first education minister of India. He believed that education is the key to the progress of a nation. He worked hard to improve schools, colleges, and universities across the country. He encouraged scientific research, technical education, and equal opportunity for every child. He believed that every boy and girl should receive quality education regardless of their religion, language, or background. Many important educational and cultural institutions grew stronger because of his vision. His ideas helped shape modern India. Today, millions of students benefit from the educational system that he helped build. Maulana Abul Kalam Azad was a man of wisdom, courage, honesty, and kindness. He never thought about personal gain. He always worked for

0: for the nation. He showed us that true patriotism means serving the country with knowledge, unity, and hard work. Every year, 11th November, his birthday is celebrated as National Education Day in India. This reminds us of his great contribution to education and nation building. I admire Maulana Abul Kalam Azad because he believed that education can change lives. His message of unity, peace and equality is still important today. As students, we can honor him by studying sincerely, respecting others, and becoming responsible citizens. His life teaches us that a strong nation is built not only by brave soldiers, but also by educated, honest, and hard-working people. Let us remember his inspiring words and work together to make India stronger through education, unity, and love for our country. Thank you, or have a wonderful day. Assalamu alaikum wa rahmatullahi wa barakatuh.
1: MashaAllah. ഫർഹാൻ കെ അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു പ്രസംഗം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം നടക്കുന്നത്. ഇടുക്കി തൊടുപുഴയിൽ നിന്നുള്ള ഫർഹാൻ കെ ആണ് നമ്മോടിപ്പോൾ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ച് കഴിഞ്ഞത്. നമുക്കറിയാം അബുൽ കലാം ആസാദിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. അബുൽ കലാം ആസാദിൻ്റെ മനോഹരമായൊരു വാക്കുണ്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി അതിൻ്റെ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ധാരാളം മേഖലകളിൽ ഇടപെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അബുൽ കലാം ആസാദ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ ചരിത്രമൊക്കെ പഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത പോരാളികൾ ആരൊക്കെയായിരുന്നു, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് പഴയ കാലത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാർ തയ്യാറാവണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലെ നമ്മൾ അടുത്ത മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്. അടുത്തത് ഷംസുദ്ദീൻ ഹാരിഫ്. ഷംസുദ്ദീൻ ഹാരിഫ് കണ്ണൂർ ജില്ലയിലെ MUP സ്കൂൾ മാറ്റൂരിൽ നിന്നുള്ള 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് ഷംസുദ്ദീൻ ഹാരിഫിന്റെ മലയാള പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ 79-ാമത് സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളി. അഹിംസയുടെയും സമാധാനത്തിൻ്റെയും പാതിയിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാനായ നേതാവാണ് ഗാന്ധിജി. അഹിംസയാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ സുഖമായി ജീവിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കയ്യിൽ ഒരു ഊണ് വടിയുമായി അദ്ദേഹം ഇന്ത്യയിൽ സാധാരണക്കാരായി ജനങ്ങൾക്കൊപ്പം അദ്ദേഹം നിന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത എല്ലാ ദേശീയ നേതാക്കളെയും ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിൽത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
1: മഷാല്ലാ. ഷംസുദ്ദീൻ ഹാരിഫ് മനോഹരമായിട്ട് മറ്റൊരു പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തിയിരുന്നു. പ്രസംഗത്തിൽ നമുക്ക് കഴിഞ്ഞ പ്രസംഗം ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്, നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കാത്ത പല വിദ്യാർത്ഥികളും ഉണ്ടാവും, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അവസരങ്ങളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കൾക്ക്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമുക്ക് വലിയ വലിയ വേദികളിലൊക്കെ ഭാവിയിലൊക്കെ പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഇങ്ങനെ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ, ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ. സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലാണ് പ്രസംഗം നടക്കുന്നത്. മഷാല്ല, ഗാന്ധിജിയെക്കുറിച്ച് തന്നെയാണ് ശംസുദ്ദീൻ ഹാരിഫും പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ഗാന്ധിജിയെക്കുറിച്ച് അറിയാം, കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ അടുത്തതായി നമ്മളിലേക്ക് എത്തുന്നത് ഫ്യൂച്ചർ ഗേറ്റ് സ്കൂൾ ഷാർജ. ഷാർജ ഫ്യൂച്ചർ ഗേറ്റ് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ദുഹ അമലാണ്.
3: എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം. ശക്തി ശാരീരിക കഴിവിൽ നിന്ന് വരുന്നതല്ല, അചഞ്ചലമായ ഇച്ഛാശക്തിയിൽ നിന്ന് വരുന്നതാണ് ഇവ. ഗാന്ധിജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ദുആ അമൽ. ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അവരുടെ ത്യാഗവും ധീരതയും നിസ്വാർത്ഥമായ സേവനവുമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്. ഞാൻ മക്കയെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി മക്കയിലല്ല ഞാൻ പിറന്നത്. ഇവിടെ വീരേതിഹാസങ്ങളിൽ രചിക്കപ്പെട്ട ഈ ഏറെ നാടൻ മണ്ണിലാണ്. ഇതാണ് എന്റെ നാട്. ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവിടെ തന്നെ മരിക്കുകയും ഈ മണ്ണിലേക്ക് ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ധൈര്യത്തോടെയും ശാന്തമായ മനോഭാവത്തോടെയും രാജ്യത്തിന് വേണ്ടി പടപൊരുതിയതിന്, ബ്രിട്ടീഷ് പട്ടാളം പിച്ച് ചീന്തുന്നതിന് മുൻപ് ഏറനാടിന്റെ ഒരുക്കു മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണിവ. ആരാണ് അദ്ദേഹം? ആരാണ് ധീരൻ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ ഏറനാട് അകപ്പെട്ടു പോയപ്പോൾ ും തോക്കുമായുധങ്ങളും എന്തി ബ്രിട്ടീഷുകാർ നോക്കി നിൽക്കെ ഏറനാടിന്റെ ബ്രിട്ടീഷ് ഭരണം മാസങ്ങളോളം സ്തംഭിപ്പിച്ചൊരാളുണ്ട്. എന്നിട്ട് ഏറനാടിന്റെ രാജാവ് താൻ എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് കടന്നാൽ വിവരം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആയുധധാരികളെ വിറപ്പിച്ചൊരാളുണ്ട്. അതാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നെല്ലിക്കുത്ത് ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടിയുടെയും തുവ്വൂർ പറവട്ടിൽ കുഞ്ഞായിഷമ്മയുടെയും മകനായി 1873 ജനിച്ച വാര്യൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി 1861 1919 ഇടയിൽ വള്ളുവ നാട്ടിലും ഏറനാട്ടിലും കുടിയാന്മാർക്ക് യാതൊരു സ്ഥാനവും നൽകാതെ ജന്മകേന്ദ്രീകൃത നിയമങ്ങളായ പാട്ട നിയമത്തിനും പാട്ടത്തുക വർധനവിനുമെതിരെ ശക്തമായി പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. 1921 മലബാർ കലാപത്തിലെ പ്രധാന നേതാവായിരുന്നു. അലി മുസ്ലിയാരുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും തുടങ്ങി നേതാക്കളോടൊപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നായക സ്ഥാനത്ത് നിന്ന് തന്നെ പോരാടിയ വീരൻ. പുറകിലല്ലെന്റെ നെഞ്ചിലായി വെടിയുണ്ട കൊണ്ട് മരിക്കണം, മുറകു മൂടാതഴിച്ചു മാറ്റിട കണ്ണു രണ്ടും തുറക്കണം, മുത്തമേകി പെറ്റ മണ്ണിലെ മുഖമമർന്ന് കിടക്കണം, മുതുകു ഞാൻ വളക്കില്ല ബ്രിട്ടന്റെ മുന്നിലെന്ന പ്രഖ്യാപനം. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ ഈ പ്രിയ പോരാളിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ധൈര്യവും നേതൃത്വ പാഠവും സ്വന്തം വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള മനസ്സുമാണ്. ചരിത്രം നമ്മെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനാണ്. അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും എന്നും ഉയർത്തിപ്പിടിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മാഷാല്ലാ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചാണ് ദുആമൽ നമ്മുടെ ഈ ഒരു പ്രസംഗത്തിൽ പ്രതിപാദിച്ചത്. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൽ ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും മലയാളികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കേണ്ടതും അവരെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതും വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്നുകൂടി ഈ ഒരു സന്ദർഭം നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസിലെ പ്രോഗ്രാം തുടരുമ്പോൾ അടുത്തതായി നമ്മളിലേക്കെത്തുന്നത് മീനടത്തൂർ MES സ്കൂളിലെ LP സ്കൂൾ വിദ്യാർത്ഥിനി മിഷ്ക ഫാത്തിമയാണ്. മിഷ്ക ഫാത്തിമ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് മിഷ്ക ഫാത്തിമയുടെ പ്രസംഗം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും. ടുഡേ ഐ ആം വെരി ഹാപ്പി ടു സ്പീക്ക് അബൗട്ട് ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യ സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th ഓഗസ്റ്റ് എവ്രി ഇയർ. On this day in 1947, our country got freedom from British rule. We remember and honor our great freedom fighters like Mahatma Gandhi, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് ആൻഡ് റാണി ലക്ഷ്മിബായ്. Their sacrifice helped India achieve freedom. We should love our country and respect others and work hard for India's progress. Let us salute our national heroes. Jai Hind.
1: മഷാല്ലാ, കൊച്ചുമിടിക്കയുടെ മനോഹരമായൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പുരോഗമിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മിഷ്ക ഫാത്തിമ വളരെ മനോഹരമായിട്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തരം അവസരങ്ങൾ നമ്മുടെ മിടുക്കരായ കുട്ടികൾക്ക് ഉള്ള അവസരങ്ങളാണ്. പ്രത്യേകിച്ചും അവർക്ക് ഒരു പക്ഷേ സ്കൂളുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കാം അല്ലെങ്കിൽ സാധിക്കാതെ ഇരിക്കാം. എന്നാൽ പോലും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ പ്രസംഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഗാനം പാടാനും അത് രചന നടത്താനൊക്കെ ഉള്ള ധാരാളം അവസരങ്ങൾ പീസ് റേഡിയോ നൽകുന്നുണ്ട്, സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ. അപ്പോൾ ഈ അവസരങ്ങളെല്ലാം നമ്മൾക്കിടെ മക്കൾക്ക് കൂടി ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പ്രസംഗ മത്സരം തുടരുകയാണ്. അടുത്തതായി കോഴിക്കോട് ജില്ലയിലെ ഒലിവ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നുള്ള മുഹമ്മദ് ഫിസാൻ ടി ടി, ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫിസാൻ. നമുക്ക് ഫിസാന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം.
5: Assalamu alaikum. My favorite food is my name is Muhammad Fizan Reddy. I am studying in 6th standard in Olive English High School. Speaking on itself is my favorite food is Mahatma Gandhi. Mahatma Gandhi was a great leader and a freedom fighter. He was born on 2nd October 1869 in Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi. His father name was Karamchand Gandhi and his mother name was Puttibai. He is popularly known as and the father of the nation. Gandhiji completed his school in India and went to England for his higher education, where he studied law and became a barrister. He returned to India in 1891 and practiced law at the Bombay High Court. Later, he went to South Africa in 1893 and started practicing law. There he fought for the rights of Native Africans and Indians against racial discrimination. He soon returned to India and joined the struggle for independence from British rule. Gandhiji chose the path of non-violence to combat British operations. He successfully led many freedom movements against the British rule, like non-cooperation, civil disobedience, Quiet Indians movement, etc. All the movements shook the British rule in India and inspired many Indians to fight for independence. Gandhiji spent his entire life in the service of his country and its people. His rule in India independence is incredible and unforgettable. He was a great personality of India who still inspired people worldwide to fight for peace, justice and equality. Thank you.
1: Mashallah, barakallah fik. മുഹമ്മദ് ഫിസാൻ, ഒലിവ് ഇംഗ്ലീഷ് സ്കൂൾ കോഴിക്കോട്, ആറാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫിസാൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന ഈ പ്രസംഗ മത്സരത്തിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് തൊടുപുഴ എ ഐ ഇ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്ര അൻസാറിൻ്റെ ഒരു മലയാളം പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 80 വർഷം പൂർത്തിയാവുകയാണ്. സ്വാതന്ത്ര്യ സമര നായകന്മാരായിരുന്നു ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ഒട്ടേറെ പേർ. അവരുടെ എല്ലാം ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശ അഭിമാനികളെ ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, അസ്ര അൻസാറിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. കൊച്ചുമിടുക്കിയാണ്, ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. AIEC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൊടുപുഴയിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസ്ര അൻസാർ. സ്വാതന്ത്ര്യദിന സമര സേനാനികളെക്കുറിച്ച് ഉള്ള ഒരു കൊച്ചു പ്രസംഗം, വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മളെ സ്വാതന്ത്ര്യദിന സമരത്തിൽ പോരാളികളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പ്രസംഗ മത്സരം തുടരുമ്പോൾ അംജദ് ഹുസൈൻ ആണ് നമ്മളോട് അടുത്തായിട്ട് ഒരു മലയാളം പ്രസംഗവുമായി എത്തുന്നത്. അംജദ് ഹുസൈൻ നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. നമുക്ക് അംജദിൻ്റെ പ്രസംഗം കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയ കൂട്ടുകാരെ, സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പോരാളി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അധിനിവേശത്തിൻ്റെ കാൽച്ചങ്ങല പൊട്ടിച്ചേർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ധവിഹാസത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 August 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം, ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹം നമ്മളിൽ പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിത താങ്കത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇവരുടെയൊക്കെ ഓർമ്മകളിൽ മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. എന്നാൽ അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമിയിൽ 6 മണ്ണ് തരൂ എന്ന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാർത്ഥതയുടെ മുടുപട്ടങ്ങൾ അണിയാത്ത എൻ്റെ പോരാളി. 1947 നിന്നും 2026 ഇന്ത്യ ഏറെ വളർന്നു. അഹിംസയിൽ ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യർ പടവെട്ടുന്നു. ദില്ലിയിലെ ജന്തർമന്ദറിൽ രാജ്യം കണ്ട വെറുമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. ജന്തർമന്ദറിലെ തെരുവിളക്കുകൾ അണച്ചിട്ടും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികളെ നേരിട്ട് കാഴ്ച അതിദയനീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിരുദ്ധാനം കുറച്ച് ജെൻസി തലമുറകളുടെ ചേർത്ത് നിൽപ്പാണിത്. ഇതൊക്കെ തുടർക്കടയാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷിക്കുകയുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയപ്പോഴും നമ്മുടെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കേരളക്കര ഒറ്റക്കെട്ടായി നിന്നതും നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഇന്ത്യ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അങ്ങനെ ലോകത്തിലെ ജനാധിപത്യ ശക്തിയെ ഇന്ത്യയെ ഉയർത്തുന്നതിൽ തുടക്കം കുറച്ച ദിനം കൂടിയാണ് August 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. നമുക്ക് നല്ല മനുഷ്യരാവാം. അഴിമതികളും ഭിന്നതകളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദയം തുറന്ന സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, അംജദ് ഹുസൈൻ അതിമനോഹരമായ ഒരു പ്രസംഗമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്നതിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും അതിൽ നിന്ന് അബുൽ കലാം ആസാദിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇൻഷാല്ലാ, നമ്മൾ 18th അതായത് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരെല്ലാവരും. ഈ ഒരു അവസരത്തിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ ഒരു പ്രസംഗ മത്സരത്തിൽ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് സമീഹാട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയം മങ്കട, മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ നിന്നുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയത്തെ 10th വിദ്യാർത്ഥിനിയാണ് സമീഹാട്ടി. സമീഹയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സമീഹ മങ്കട, ജി എച്ച് എസ് ചേരിയം സ്കൂളിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതാണല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അനേകം ധീരദേശാഭിമാനികളുടെ പേരുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും ഭഗത് സിംഗും അടങ്ങുന്ന ആ വലിയ നിരയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും സ്വാധീനിച്ച പേര് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിൻ്റെതാണ്. അദ്ദേഹം ഈ നാടിന് വേണ്ടി പോരാടിയത് തൻ്റെ മതവിശ്വാസങ്ങളെയും ആദർശങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ നിയമത്തിനെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് ഹിന്ദു മുസ്ലിം മൈത്രിയാണ്. അത് ഏതെങ്കിലും പാശ്ചാത്യ ചിന്തകളിൽ നിന്നല്ല, മറിച്ച് താൻ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ് ഉൾക്കൊണ്ടത്. രാജ്യത്തിന് വേണ്ടി പോരാടിയതിന് വർഷങ്ങളോളമാണ് ജയിലിലടക്കപ്പെട്ടത്. തടവറയിലെ കടുത്ത ഏകാന്തതയിൽ വർഷങ്ങളോളമെടുത്ത് അദ്ദേഹം എഴുതി തീർത്ത ഖുർആൻ പരിഭാഷ ബ്രിട്ടീഷുകാർ തീയിട്ട് നശിപ്പിച്ചു. ഏതൊരാളും തകർന്നു പോകുന്ന ആ നിമിഷത്തിലും അദ്ദേഹം തളർന്നില്ല. തൻ്റെ ഓർമ്മകളിൽ നിന്നും അദ്ദേഹം അത് വീണ്ടും എഴുതി പൂർത്തീകരിച്ചു. മൗലാന അബുൽ കലാം ആസാദിനെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളിയാക്കുന്നത് ഇന്ത്യ വിഭജന കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണീരജ്ഞ മുഖമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇവിടുത്തെ മണ്ണിൽ നമ്മുടെ പൂർവ്വപിതാക്കളുടെ വേരുകളുണ്ട്. നിങ്ങളാരും ഭയന്ന് എങ്ങോട്ടും പോകരുത്. ആത്മാഭിമാനത്തോടെ ഇവിടെ തന്നെ നിൽക്കണം. ആ വാക്കുകൾ നൽകിയ പ്രതീക്ഷയും ധൈര്യവുമാണ് ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന IIT, UGC ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഭിമാനകരമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആ വലിയ മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ബാക്കി പത്രമാണ്. സ്വന്തം വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യസ്നേഹം ഉൾക്കൊണ്ട് എങ്ങനെയൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും എല്ലാം കാണുമ്പോഴാണ് ആസാദിൻ്റെ ദീർഘവീക്ഷണവും വിദ്യാഭ്യാസ നേതൃത്വത്തിൻ്റെ മഹത്വവും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൗലാന അബുൽ കലാം ആസാദ് സ്വപ്നം കണ്ട ആ അഖണ്ഡ ഇന്ത്യയെ, ആ സ്നേഹവും ഉത്തരവാദിത്വവും നിറഞ്ഞ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ വരും തലമുറയായ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. സമീഹ ടി, മലപ്പുറം ജില്ലയിലെ മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയം 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സമീഹ. സമീഹട്ടിയുടെ വളരെ ഗംഭീരമായ ഒരു സ്വാതന്ത്ര്യദിന സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികളെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അബുൽ കലാം ആസാദിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാഹ് പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത എൻട്രികളാണ് നമ്മൾ കേട്ടിരുന്നത്. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: കോഴി കൊത്തും പോലെ.
1: സഹസ്രാബ്ദങ്ങളുടെ വിദേശ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നാടാണ് കേരളം. ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും സംഘസാഹിത്യങ്ങളിലും കേരളം എന്ന ഭൂപ്രദേശത്തെപ്പറ്റി ഏറെ പരാമർശിക്കുന്നുണ്ട്. ലഭ്യമായ പുരാവസ്തു ചരിത്രരേഖ അനുസരിച്ച് കേരളത്തെപ്പറ്റി ആദ്യ പരാമർശമുള്ളത് BC 272 ജനിച്ച അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിലാണ്.
2: കേരളപുത്രം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ നാടുകളിൽ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും മരുന്നുതോട്ടങ്ങളും തണൽവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കുകയും കിണറുകൾ കുഴിക്കുകയും ചെയ്തതായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എഴുതപ്പെടാത്ത ചരിത്രത്തിൽ ഇതിനും എത്രയോ മുമ്പ് കേരളം വിദേശങ്ങളുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്നു എന്നതാണ് സത്യം. മലബാർ തീരത്തെ അപൂർവമായ സസ്യജാലങ്ങളും ജന്തുവർഗങ്ങളും കണ്ടുകൊണ്ടാണ് പാശ്ചാത്യർ ഇവിടെ എത്തിച്ചേർന്നത്. BC 3000 മുതൽ മെസപ്പൊട്ടോമിയക്കാരും അസീറിയക്കാരും ബാബിലോണിയക്കാരും കേരളവുമായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലേർപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. സമുദ്രഗതാഗതവും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെട്ടതിന്റെ പ്രധാന കാരണം ഈ പ്രകൃതി വിഭവങ്ങളാണെന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: അതെ, അറബികൾ, ഫിനിഷ്യന്മാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ചീനക്കാർ തുടങ്ങി എത്രയോ രാജ്യങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു.
2: രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും മാനവ സമൂഹമെന്ന വിശാല ക്യാൻവാസിനുമപ്പുറം ഇരുപക്ഷത്തിനും ഗുണപരമായ പുരോഗതിയായിരുന്നു ഈ ആദാനപ്രദാനങ്ങളിലൂടെ കൈവന്നത്.
1: കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ പുറനാട്ടിലേക്കും അവിടുത്തെ പട്ടും ലോഹങ്ങളും കേരളത്തിലേക്കും ഒഴുകി.
2: അതിലപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമായി. എന്നാൽ 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വാണിജ്യ ചിത്രമാകെ മാറിമറിഞ്ഞു.
3: പോർച്ചുഗീസുകാർ 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തിയതോടുകൂടി ഒരു പുതിയ ചലനം ഇവിടെ ഉണ്ടായി. ആ ചലനം കാർഷികമായ ഉൽപ്പാദനത്തിന് കൂടുതൽ പ്രേരണ നൽകി. എന്നാൽ അവരുടെ ഒരു ദൂഷ്യം, അവർ കൊണ്ടുവന്നത് ആംഡ് ട്രേഡായിരുന്നു. വെറും ട്രേഡ് മാത്രമല്ല, ഇറ്റ് വാസ് എൻ ആംഡ് ട്രേഡ്. വെടി ഉണ്ടകളെ കൊണ്ട് സംരക്ഷിച്ച ഒരു ട്രേഡ്. ഒരുപക്ഷെ അന്നോളം ഈജിപ്ഷ്യരും ഇത്തരമൊരു ട്രേഡ് കേരളക്കരയിൽ കോഴിക്കോടോ അല്ലെങ്കിൽ കൊല്ലത്തോ ഒന്നും അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. നമുക്കറിയാം, 1000 ആണ്ടിൽ തന്നെ മംഗലാപുരത്ത് നിന്ന് കുരുമുളക് കയറ്റിയ വഞ്ചികൾ ഈജിപ്തിൽ പോയതായി ഈജിപ്തിൽ പേപ്പേഴ്സിൽ നിന്ന് ഇന്ന് നമുക്ക് അറിവ് കിട്ടുന്നു. അതെല്ലാം സാധാരണ ട്രേഡ് നിയമത്തിനനുസരിച്ച് പോവുകയല്ല, കടൽ നിയമങ്ങളുണ്ട്. ഒരു ഉരു പൊളിഞ്ഞു പോയാൽ ആ പൊളിഞ്ഞു പോയ ഒരു രാജാവിനോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമക്കോ ആർക്കാണ്ട് തിരിച്ചേൽപ്പിക്കുക തുടങ്ങി ഉരു നിയമങ്ങളുണ്ട്, വാണിജ്യ നിയമങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയതോടുകൂടി അവർ, നമുക്കറിയാം, അവരാദ്യമായിട്ട് ഇവിടെ കാണുന്ന മാപ്പിളമാരെയാണ് ഈജിപ്ഷ്യൻ മാപ്പിളമാർ. ആ മാപ്പിളമാരെ കണ്ടതോടുകൂടി അവരുടെ ശക്തി പകുതി കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം അതായത് നിങ്ങളിവിടെയും എത്തിയോ എന്നാണ് അവർ അന്യോന്യം ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് ഇവർ ഒരു ഏറ്റുമുട്ടൽ സ്പെയിനിൽ കഴിഞ്ഞ് 1450 കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ അതിൻ്റെ ബാക്കി കുരിശ് യുദ്ധവും എല്ലാം കഴിഞ്ഞ് പിന്നീടും ഒരു 50 ഇവിടെ കേരളക്കരയിൽ വരുമ്പോൾ അവിടെയും ഇവർ പോർച്ചുഗീസുകാരുടെ മുമ്പിൽ മാപ്പിളമാരാണ് എത്തിയത്.
1: അതെ, പോർച്ചുഗീസുകാരുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളായിരുന്നു. വാണിജ്യ മേഖല കൈയടക്കാനും ഈ രംഗത്ത് അറബികൾക്കുണ്ടായിരുന്ന കുത്തക അവസാനിപ്പിക്കാനും ഇന്ത്യയിലേക്ക് കടന്നുവന്ന പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയെന്ന ക്രൂരമായ അജണ്ട നടപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിൽ അരങ്ങേറ്റം നടത്തിയത്.
2: വ്യാപാര രംഗത്ത് അറബികൾക്ക് സഹായം നൽകുകയും പ്രജകളെന്ന നിലയിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്ത സാമൂതിരി രാജാവിനെ പാട്ടിലാക്കി വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് പോർച്ചുഗീസുകാർ ആദ്യം ശ്രമിച്ചത്. ഇതിനു പിന്നാലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനും ഇന്ത്യൻ ഭൂപ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുവാനും അവർ പദ്ധതി തയ്യാറാക്കി. വ്യാപാര മേഖലയിൽ മേധാവിത്വം അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവാതിരുന്ന സാമൂതിരി രാജാവിനോട് ഇടഞ്ഞ് കണ്ണൂരിലേക്ക് തിരിച്ച ഗാമ നാട്ടുരാജാവായ കോലത്തിരി രാജാവുമായി കച്ചവട ബന്ധത്തിലേർപ്പെട്ട് പരമാവധി കേരള വിഭവങ്ങൾ ശേഖരിച്ച് ലിസ്ബണിലേക്ക് തിരിച്ചുപോയതോടെ ആദ്യ യാത്ര അവസാനിച്ചു.
1: AD 1502 ഗാമയും സംഘവും കപ്പൽ പടയുമായി വീണ്ടും കോഴിക്കോട്ടെത്തി. ഇന്ത്യ കീഴടക്കാനുള്ള പോർച്ചുഗൽ രാജാവിന്റെ അനുമതി പത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഗാമയുടെ രണ്ടാം വരവ്.
2: സന്ധിയും ചർച്ചയും അയാൾ ആഗ്രഹിച്ചില്ല. വന്ന ദിവസം മുതൽ കടലിലും കരയിലും നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അറബ് കച്ചവട കപ്പലുകളെയും മുസ്ലിം തീരപ്രദേശങ്ങളെയും തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കാൻ ഗാമ ഉത്തരവിട്ടു. സാമൂതിരിയുമായി പിണക്കത്തിലായിരുന്ന കൊച്ചി രാജാവ് ഗാമയ്ക്ക് ഫാക്ടറി സ്ഥാപിക്കാനും സൈനിക താവളം തുറക്കാനും അനുമതി നൽകി.
1: തുടർന്ന് കൊച്ചി കേന്ദ്രീകരിച്ച് കോഴിക്കോട് പൊന്നാനി തീരങ്ങളിൽ ഗാമ ആക്രമണം പതിവാക്കി. കടൽ മുഴുവൻ പോർച്ചുഗീസുകാരുടെ വകയാണെന്നും അവരുടെ അനുമതി പത്രം വാങ്ങാതെ ഒരു കപ്പലും കടലിൽ സഞ്ചരിക്കരുതെന്നും ഗാമ വിളംബരം ചെയ്തു.
2: നിർദ്ദേശം ലംഘിച്ച കപ്പലുകളെല്ലാം അയാൾ കൊള്ളയടിച്ചു. പീരങ്കിപ്പടയെ മുന്നിൽ നിർത്തി കേരള തീരങ്ങളിൽ ക്രൂരതയുടെ പുതിയൊരധ്യായം ഗാമ എഴുതി ചേർത്തു.
1: സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീനിലെ 60-61 പേജുകളിൽ ഇക്കാര്യം ഇങ്ങനെ വിവരിക്കുന്നു.
2: അവർ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൊള്ള ചെയ്തു. അവരുടെ പള്ളികളും പട്ടണങ്ങളും തീവച്ച് നശിപ്പിച്ചു. കപ്പലുകൾ പിടിച്ചെടുത്തു. ഖുർആനും മറ്റു വിശുദ്ധ ഗ്രന്ഥങ്ങളും ചവിട്ടി മെതിക്കുകയും തീവെക്കുകയും ചെയ്തു. ഹാജിമാരെ കൊല്ലുകയും മറ്റു മുസ്ലിങ്ങളെ പീഡനത്തിനിരയാക്കുകയും നബിയെ അവഹേളിക്കുകയും ചെയ്തു. ചിലരുടെ ശരീരങ്ങളിൽ തീവച്ച് പീഡിപ്പിച്ചു. ചിലരെ അടിമകളാക്കി വിറ്റു. ഉന്നത കുലങ്ങളിൽപ്പെട്ട എത്രയെത്ര മുസ്ലിം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. അവരിൽ ജനിക്കുന്ന കുട്ടികളെ ക്രിസ്ത്യാനികളാക്കി. എത്രയോ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും കുലീനരെയും പിടിച്ച് ദേഹോപദ്രവം ചെയ്തു കൊന്നു. എത്രയോ ഹീനവും ക്രൂരവുമായ കൃത്യങ്ങൾ അവർ ചെയ്തു. അത് വിവരിക്കാൻ നാവു പൊങ്ങില്ല. പറയാൻ വെറുപ്പുള്ള സംഗതിയാണ് അവയെല്ലാം.
1: സാമൂതിരിയുടെ നാവികസേന ചെറുത്തുനിൽപ്പിന് ശ്രമമാരംഭിച്ചു. മുസ്ലിം കച്ചവടക്കാരുടെ പിൻബലത്തോടെ സാമൂതിരി പ്രതിരോധം ശക്തമാക്കി. ലോകത്തിലെ അന്നത്തെ വൻ നാവിക ശക്തിക്ക് മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭമാണ്.
2: ഈജിപ്തിന്റെയും തുർക്കിയുടെയും സൈനിക സഹായത്താൽ സാമൂതിരിക്ക് ചെറുവിജയങ്ങൾ ലഭിച്ചെങ്കിലും തുടർച്ചയായി എത്തിക്കൊണ്ടിരുന്ന പോർച്ചുഗീസ് സൈനിക വ്യൂഹങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ചെറുത്തുനിൽക്കാനായില്ല. കടൽക്കൊള്ള താങ്ങാനാവാതെ 1520 അറബി വ്യാപാരികളെല്ലാം കേരളം വിട്ടു. തീരദേശത്ത് തദ്ദേശീയ മുസ്ലിങ്ങൾ മാത്രം ബാക്കിയായി. ശേഷിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ട് പോർച്ചുഗീസുകാർ ആക്രമണം കനപ്പിച്ചു.
1: മുസ്ലിങ്ങളോടൊപ്പം പ്രതിരോധത്തിന് മുതിർന്ന സാമൂതിരിയുടെ സൈന്യത്തിന് കനത്ത ആൾനാശം നേരിട്ടു. അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തി. കൊട്ടാരത്തിനുള്ളിൽ ചിലരെ സ്വാധീനിക്കാൻ പോർച്ചുഗീസുകാർക്ക് സാധിച്ചതോടെ സാമൂതിരിയുടെ മേൽ സന്ധിക്ക് സമ്മർദ്ദമേറി. ഒടുവിൽ സാമൂതിരി പോർച്ചുഗീസുകാരുമായി കരാറിലേർപ്പെട്ടു. സാമ്രാജ്യത്വ ശക്തിയുമായി സാമൂതിരി കരാറൊപ്പിട്ടതിന്റെ ഭവിഷ്യത്ത് ആദ്യം തിരിച്ചറിഞ്ഞത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമായിരുന്നു.
3: അപ്പോൾ സാമൂതിരിയുടെ ഈ ഒരു ചെറുത്തുനിൽപ്പിൽ നിൽക്കലിനെ പ്രോത്സാഹിപ്പിച്ച ഏറ്റവും പ്രധാന ശക്തി തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയിട്ടുള്ള കുഞ്ഞാലി മരക്കാരുടെ സംരക്ഷകനായിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മൂന്നാമനുമാണ്. മൂന്നാമൻ്റേത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റേതാണ് പുസ്തകം തുഹ്ഫ. പക്ഷേ ഒന്നാമനും വലിയ വിപ്ലവകരമായ അറബികളെ കൊന്നൊടുക്കുന്ന മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കുന്ന പോർച്ചുഗീസ് പടക്കെതിരായിട്ട് ധാരാളം കവിതകളും ലേഖനങ്ങളും അദ്ദേഹം എഴുതുകയുണ്ടായി. ഒരുപക്ഷെ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കത്തെഴുതുവാൻ സാമൂതിരിപ്പാടിനെ പ്രോത്സാഹിപ്പിച്ചത് തന്നെ ഈ ചോമ്പാൽക്കാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്.
2: പൊന്നാനിയിൽ കേരളത്തിലെ ഒന്നാമത്തെ പള്ളി ദർശനം നടത്തുകയായിരുന്നു ഷെയ്ഖ് മഖ്ദൂം. കരാറിൽ അടങ്ങിയിരിക്കുന്ന വിപത്തിന്റെ ഗൗരവം അദ്ദേഹം സാമൂതിരിയെ അറിയിച്ചു. വരാൻ പോകുന്ന അപകടത്തിന്റെ ആഴം മനസ്സിലാക്കിയ സാമൂതിരി പോരാട്ടത്തിനുള്ള തന്റെ സന്നദ്ധത ഷെയ്ഖിനെ അറിയിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അധിനിവേശ ശക്തികൾക്കെതിരെ മുസ്ലിങ്ങളോട് പോരാടാൻ ആഹ്വാനം ചെയ്തു. അധിനിവേശ വിരുദ്ധ കൃതികളായ തഹ്രീലു അഹലിൽ ഈമാനും തുഹ്ഫത്തുൽ മുജാഹിദീനും അങ്ങനെ കേരളത്തിൽ വിരചിതമായി.
3: ഈ ആ പുസ്തകം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന വലിയൊരു പുസ്തകം 4 ഞാൻ കഴിഞ്ഞ 2 മുമ്പ് തർജ്ജമ ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ ഒരു പുസ്തകം അതിൻ്റെ ചെറിയ ഒരു കൊച്ചു പുസ്തകമാണ്. വാട്ട് ഇറ്റ് സേയ്സ്, അതിൽ പറയുന്ന ഉള്ളടക്കം എന്താണ് എന്ന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഇതിൻ്റെ കോപ്പി 10,000 കോപ്പിയിലധികം സൗജന്യമായി വിതരണം ചെയ്തു എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ കേരളീയ സമൂഹം ഈ ഒരു പ്രവർത്തനത്തെ 10,000 കോപ്പി അച്ചടിപ്പിച്ച പണമൊന്നും എൻ്റെ പണമല്ല, ഓരോ നാട്ടിൽ ഓരോരാളും എൻ്റെ പേരിൽ ഒന്ന് അടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിലെ പൂജ പോലെ അല്ലെങ്കിൽ പള്ളിയിലുള്ള ഇതുപോലെ നിങ്ങളുടെ നേർച്ചകൾ പോലെയായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതി ഇട്ടതോടുകൂടി ഇന്ന് ഈ പുസ്തകം ലോകത്തെങ്ങും, ഒരു ഉദാഹരണത്തിന് പിന്നെ ഇന്തോനേഷ്യയിൽ മുഖ്യമന്ത്രിയുമായിട്ട് ഞാനൊരു കരാർ ഒപ്പിടുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തത് ഇതിൻ്റെ ഒറിജിനൽ ബുക്കായിരുന്നു. ആ ഒറിജിനൽ ബുക്ക് കൊടുത്തിട്ട് ഇതാണ് ഒറിജിനൽ പുസ്തകത്തിൻ്റെ രൂപം. അതേസമയത്ത് അവർക്ക് ഒരു ചെറിയ പുസ്തകം പോലും പടപ്പാട്ട് പോലും തരാൻ നമുക്കുണ്ടായിരുന്നില്ല.
1: അതോടെ മുസ്ലിം സമൂഹം സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രതിരോധത്തിന് മുന്നോട്ട് വന്നു. കുട്ടിയാലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ 1523 സംഘടിത ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിച്ചു. പ്രതിരോധം ശക്തി പ്രാപിച്ചതോടെ സാമൂതിരിയും അദ്ദേഹത്തിൻ്റെ നായർപ്പടയും പോർച്ചുഗീസുകാർക്കെതിരെ വീണ്ടും രംഗത്തു വന്നു. നാവിക സൈന്യത്തിൻ്റെ നേതൃത്വം മുസ്ലിങ്ങൾ ഏറ്റെടുത്തു. സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ഓരോ മുക്കുവ കുടുംബത്തിൽ നിന്നും 2 പേർ വീതം ഇസ്ലാം സ്വീകരിച്ച് കുട്ടിയാലി സഹോദരങ്ങൾക്ക് പിറകിൽ അണിനിരക്കാൻ സാമൂതിരി ഉത്തരവിട്ടു. അധിനിവേശ ശക്തിയുടെ പീരങ്കിപ്പടയ്ക്ക് മുമ്പിൽ ഈ ചെറുത്തുനിൽപ്പ് സംഘത്തിന് അധികം പിടിച്ചു നിൽക്കാനായില്ല.
2: സാമൂതിരിയുടെ നായർപ്പടക്ക് വീണ്ടും കനത്ത ആൾനാശം നേരിട്ടു. തീരപ്രദേശങ്ങൾ നിരന്തരം ആക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും സാക്ഷിയായി. ഷെയ്ഖ് മഖ്ദൂമിന്റെ ഫത്വയിൽ പ്രചോദിതരായി മരക്യാർമാർ 1524 സാമൂതിരിയുടെ നാവികസേനയുടെ നേതൃത്വം ഏറ്റെടുത്തു. അങ്ങനെ പൊന്നാനി കേന്ദ്രീകരിച്ച് കുഞ്ഞാലി മരക്കാർമാർ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു. നാവികസേന കൂടി കൂടെ കൂടിയതോടെ കേരളതീരം കനത്ത പോരാട്ടത്തിലേക്ക് നടന്നെടുത്തു. പോർച്ചുഗീസുകാരുടെ സമുദ്രാധിപത്യത്തിന് മരക്കാർമാർ കനത്ത വെല്ലുവിളി ഉയർത്തി. നിരവധി കൊച്ചുവള്ളങ്ങൾ അണിനിരത്തി മരക്കാർമാർ നടത്തിയ ഒളിപ്പോരാക്രമണം പോർച്ചുഗീസ് കപ്പലുകളുടെ സ്വൈര്യവിഹാരത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. മിന്നൽ വേഗതയിലുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ കഴിയാതെ പോർച്ചുഗീസുകാർ വട്ടം കറങ്ങി. സ്വതന്ത്രമായി കച്ചവടം ആഗ്രഹിക്കുന്നവർക്ക് മരക്കാരുടെ കീഴിലുള്ള നാവികപ്പട സംരക്ഷണം നൽകി. തീരദേശങ്ങളിൽ താമസിക്കുന്ന നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തും അവരുടെ വീടുകൾ തകർത്തുമാണ് പോർച്ചുഗീസുകാർ കുഞ്ഞാലിയോടുള്ള അരിശം തീർത്തത്.
3: കേരളത്തിന്റെ ചെറുത്തുനിൽപ്പിനായി കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പട രൂപീകരിക്കുകയും 1-ഉം 2-ഉം അതിൽ 3-ഉം 4-ഉം അതിലേറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ആള് 4-ഉം അദ്ദേഹം തൻ്റെ ആസ്ഥാനം വടകരക്കടുത്തുള്ള കോട്ടക്കല്ലിലേക്ക് മാറ്റുകയും അവിടെ കോട്ട കെട്ടുകയും അങ്ങനെ സാമൂതിരിയിൽ നിന്ന് ഒരു അംഗീകാരമില്ലാത്ത ബിരുദം, അതായത് അറബിക്കടലിലെ നാവികപ്പടയുടെ മേധാവി എന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം സ്വയം വയ്ക്കുകയും അത് സാമൂതിരിപ്പാടിന് ഭീഷണി ഉയർത്തുകയും സാമൂതിരിപ്പാടിലെ കുതന്ത്ര രാഷ്ട്രീയ ശക്തികൾ അതിനെ വേണ്ടത്ര ദുർവ്യാഖ്യാനം ചെയ്യുകയെല്ലാം ചെയ്തപ്പോൾ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമായ ഒരു വൈരാഗ്യം ജനിക്കുകയും അതിനെ തുടർന്ന് പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിന് എല്ലാ സഹായങ്ങളും സാമൂതിരിപ്പാട് ചെയ്യുകയും ചെയ്തു.
1: 1594 കുഞ്ഞാലി 4-ഉം എന്ന പേരിൽ മുഹമ്മദ് മരക്കാർ നാവികസേനാ മേധാവിയായി. സാമൂതിരിയുടെ സൈന്യത്തിന് ശക്തിക്ഷയവും കൊട്ടാരത്തിലുള്ള ഉപജാപ സംഘങ്ങൾ ശക്തിയാർജിക്കുകയും ചെയ്തു.
4: അറബിക്കടലിൻ്റെ ഓരത്ത് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ധീരസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 ശക്തിദുർഗങ്ങൾ, സാമൂതിരി രാജാവും കുഞ്ഞാലി മരക്കാറും, രണ്ടുപേരും പരസ്പരം തെറ്റുന്നിടത്തേക്കാണ് ഉപജാപക സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നത്. സ്വാഭാവികമായും കുഞ്ഞാലി മരക്കാർ എന്ന ധീരനായ പടനായകൻ ഒരു ഭാഗത്ത് ഉറച്ചു നിന്നപ്പോൾ പോർച്ചുഗീസുകാരുമായി സന്ധിയിലേർപ്പെട്ട് സാമൂതിരി അദ്ദേഹത്തിനെതിരിൽ നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായി. എന്തൊക്കെയാണെങ്കിലും പോർച്ചുഗീസുകാർക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും സാമൂതിരിയുടെ ആവശ്യപ്രകാരം വേണമെങ്കിൽ കീഴടങ്ങലാകാമെന്നും കുഞ്ഞാലി മരക്കാർ സമ്മതിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ സാമൂതിരിയുടെ ആവശ്യപ്രകാരം കുഞ്ഞാലി മരക്കാർ കീഴടങ്ങിയെങ്കിലും ഒരു ദീർഘമായ കാലഘട്ടത്തിൻ്റെ പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അറബിക്കടലിന്റെ മണൽപ്പരപ്പിൽ ചോര ചിന്തിയ ധീരസമരങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരു പോരാളിയെ അധിനിവേശ ശക്തികളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. പിന്നീട് സംഭവിച്ചതൊന്നും വരികൾ കൊണ്ട് വർണ്ണിക്കാനോ പേനകൾ കൊണ്ട് എഴുതാനോ കഴിയില്ല. പക്ഷേ ചരിത്രത്തിൽ കണ്ണീരിൻ്റെ പേന കൊണ്ട് അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞാലിമരക്കാരുടെ തല അറുത്തെടുത്ത് ഉപ്പിലിട്ട് കണ്ണൂരിൻ്റെ തെരുവോരങ്ങളിലൂടെ കുന്തത്തിൽ കുത്തി അത് പ്രദർശിപ്പിച്ചുവെന്ന് പറയുന്നത് ചരിത്രത്തിലെ അധിക പറച്ചിലോ അലങ്കാരമോ ആയിരുന്നില്ല. അറബിക്കടലിനെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിച്ച പോരാളിയോട് അതിനുമാത്രം അവർക്ക് കോപമുണ്ടായിരുന്നു.
2: കൂടെയുള്ള 40 ധീരസേനാനികളുടെയും ശരീരങ്ങൾ പോർച്ചുഗീസുകാർ തുണ്ടം തുണ്ടമായി അരിഞ്ഞ് കടലിൽ വിതറി. കുഞ്ഞാലിയുടെ മരണശേഷം സാമൂതിരിയെ ധിക്കരിച്ച് പോർച്ചുഗീസുകാർ വിപണനം കുത്തകവൽക്കരിച്ചു. സമുദ്രത്തിലിറങ്ങുന്ന എല്ലാ കപ്പലുകളും പോർച്ചുഗീസ് പതാക നാട്ടണമെന്ന നിയമം കൊണ്ടുവന്നു. കേരള തീരത്ത് പോർച്ചുഗീസ് അധിനിവേശം പൂർണ്ണമായി.
3: അതായത് അറബിക്കടലിനെ ഒരു സ്വതന്ത്ര കടലായിട്ട് ഉപയോഗിക്കുകയാണ് പോർച്ചുഗീസുകാർ ചെയ്തത്. അതിനെ എതിർത്ത് നിൽക്കുകയാണ് സാമൂതിരിപ്പാട് കുഞ്ഞാലിമരക്കാരും ചെയ്തിരുന്നത്. ഇതുതന്നെയാണ് തൂബത്തുൽ മുജാഹിദീൻ്റെ ഓദർ പറഞ്ഞതും, അറബിക്കടലിൻ്റെ സ്വാതന്ത്ര്യം എന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ, അന്ന് ഇന്ത്യ ഒരടിമ രാജ്യമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായി.
1: പോർച്ചുഗീസുകാർക്ക് പുറകെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും കേരള തീരത്തെത്തി. ഒരു ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ മറ്റൊരു ശത്രുവിൻ്റെ കൂടെ നിന്ന് പൊരുതേണ്ട ഗതികേടിലേക്ക് സാമൂതിരി എത്തി. അന്തിമ വിജയം നേടുന്നവർ എന്നും സാമൂതിരിയെ ധിക്കരിച്ചു പോന്നു. ഫ്രഞ്ചിനും ഡച്ചിനും പിറകെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മലബാർ മൈസൂർ ഭരണത്തിന് കീഴിലായി. ടിപ്പുവിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ളതിനാൽ മലബാർ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മൈസൂർ ഭരണത്തെ എതിർക്കുന്ന നാട്ടുരാജാക്കന്മാരുടെയും നായിരത്നമ്പൂതിരിമാരുടെയും സഹായത്തോടെ അവർ ടിപ്പുവിനെ നേരിട്ടു. തുടക്കത്തിൽ എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒടുവിൽ ബ്രിട്ടീഷ് കുതന്ത്രങ്ങൾ വിജയം കണ്ടു. മലബാർ വീണ്ടും അധിനിവേശത്തിന്റെ കീഴിലമർന്നു.
2: അധിനിവേശ വിരുദ്ധ പോരാട്ട പൈതൃകമുള്ള ഒരു മതസമൂഹത്തിന്റെ സാന്നിധ്യം ബ്രിട്ടീഷുകാരെ അലോസരപ്പെടുത്തി. ഭയത്തിന്റെയും സംശയത്തിന്റെയും കണ്ണിലൂടെയാണ് അവർ മുസ്ലിം സമൂഹത്തെ നോക്കിക്കണ്ടത്. സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നേക്കാവുന്ന പ്രതിരോധ സ്വരത്തെ മതസ്പർദ്ധ സൃഷ്ടിച്ച് മുളയിലെ നുള്ളിക്കളയാൻ ബ്രിട്ടീഷുകാർ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അതിനുള്ള ആദ്യപടിയായി ടിപ്പു സുൽത്താൻ നടപ്പാക്കിയ ഭൂപരിഷ്കരണങ്ങൾ അവർ റദ്ദാക്കി. ഭൂരിപക്ഷം വരുന്ന മാപ്പിള കർഷകരുടേതടക്കമുള്ള ഭൂമിയുടെ കുത്തക അവകാശം ഹിന്ദുജന്മിമാർക്ക് തിരിച്ചു നൽകി. നികുതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. അത് കൊടുക്കാൻ കഴിയാത്ത കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അവകാശം ജന്മിമാർക്ക് നൽകി.
4: അന്തിയുറങ്ങാൻ ഇടമില്ലാത്ത, കൂടും കുടിലുമില്ലാത്ത ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു ടിപ്പു സുൽത്താൻ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം. ടിപ്പു സുൽത്താന്റെ അധികാരവും അദ്ദേഹത്തിന്റെ ഭരണവും അവസാനിപ്പിച്ചതിന്റെ ശേഷം ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത് മുൻപ് ആരുടേതായിരുന്നു ഈ ഭൂമിയൊക്കെ, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നതായിരുന്നു. സ്വാഭാവികമായും ജന്മിമാരുടെയും പ്രഭുക്കളുടെയും ഒക്കെ ഒരു വലിയ സപ്പോർട്ട് അതുവഴി ബ്രിട്ടീഷുകാർ സമ്പാദിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടെ കൂടും കുടിലുമൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യർ സാമ്രാജ്യത്വത്തിന്റെ ഈ കരിനിയമങ്ങൾക്കെതിരിൽ ശക്തമായി രംഗത്തു വരികയും ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെയുള്ള സമരം അതിശക്തമായി ആളികത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ നേരിടാൻ ഹിന്ദുത്വ ജന്മിമാരെയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. സ്വാഭാവികമായും സമരം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ജന്മിമാർക്കും അതേപോലെ തന്നെ കുടിയാന്മാരായ മുസ്ലിങ്ങൾക്കും എതിരായി പരിണമിക്കുന്ന ഇരുമതങ്ങൾക്കിടയിലുള്ള പോരാട്ടവും യുദ്ധവും സമരവും കലഹവുമായി ചരിത്രത്തിലുടനീളം രേഖപ്പെടുത്താവുന്ന വിധം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖം രക്ഷിക്കാവുന്ന വിധമുള്ള ഒരു ഫ്രെയിം അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു.
2: കോടതിയെയും ജഡ്ജിമാരെയും ദുരുപയോഗം ചെയ്ത് മുസ്ലിം കർഷകരെ കുടിയൊഴിപ്പിക്കൽ നിർബാധം തുടർന്നു. ബ്രിട്ടീഷ് മേൽക്കോയ്മക്കും ജന്മിത്ത വ്യവസ്ഥക്കുമെതിരായ സംഘടിത സമരങ്ങൾ മലബാറിൽ ശക്തമാക്കാനേ ഈ അടിച്ചമർത്തൽ ഉപകരിച്ചുള്ളൂ. വർഷങ്ങളോളം മുനിഞ്ഞുകത്തിയ അധിനിവേശ വിരുദ്ധ സമരങ്ങൾ 1921 മലബാർ പോരാട്ടത്തിലാണ് ചെന്നവസാനിച്ചത്.
5: അപ്പോൾ ആ മലബാറിൽ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ആധിപത്യം പൂർണ്ണമായി നടപ്പിലായതോടുകൂടി അത് വലിയ സംഘടിത മുന്നേറ്റമായി മാറുകയും, അത് നിങ്ങൾക്കറിയാം 1830 മുതൽ മാപ്പിള കർഷക സമരങ്ങളായി മാറുകയും അത് ബ്രിട്ടീഷ് മേധാവിത്വത്തിനും അതിനൊപ്പം തന്നെ അവരുടെ ദുരിതത്തിനും ദാരിദ്ര്യത്തിനും കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് ജന്മിത്തത്തിനെതിരെയുള്ളൊരു സമരമായിട്ട് അത് മാറുകയും ചെയ്തു. അതിൽ അവർക്ക് അന്ന് സംഘടിക്കുവാനുണ്ടായിരുന്ന മറ്റ് ആശയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടാവാം. പക്ഷേ അന്ന് കിട്ടാവുന്ന ഒരു വള്ളി എന്ന രീതിയിൽ മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ സംഘടിച്ചുകൊണ്ട് ഈ ഭൂപ്രഭുത്വത്തിനെതിരെയും സാമ്രാജ്യത്തിനെതിരെയും പോരാടുകയാണ് ചെയ്തത്. അത് അത്ര സംഘടിതമായിരുന്നില്ല. അവർക്ക് പുറത്തുള്ള ബ്രിട്ടീഷുകാരുടെ ശക്തി അറിഞ്ഞുകൂടായിരുന്നു. അവരുടെ കുറച്ചൊക്കെ പരിമിതികളുള്ളത് കൊണ്ട് പലതിനെയും അവരെ അടിച്ചമർത്തിയെങ്കിൽ പോലും അത് ഉയർത്തിവിട്ട് ആ തീനാളം അത് കെടാതെ മുന്നോട്ട് പോവുകയും അത് സ്വാതന്ത്ര്യസമരമായി പിൽക്കാലത്ത് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഇങ്ങേ അറ്റത്തെ ഒരു കണ്ണിയാണ് 1921 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ സാഹചര്യം മാറി ജനങ്ങളെല്ലാം ഇന്ത്യയിൽ ഉണർന്നു വരുന്ന ജനകീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ബ്രിട്ടൻ്റെ ശക്തി മനസ്സിലാക്കി സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ പുതിയ നാമ്പുകൾ വന്നു സംഘടിതമായി. ഈ ഒരു ഘട്ടത്തിൽ 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇതര മേഖലകളിൽ കാണിക്കുന്ന ക്രൂരതകൾ തുർക്കിയിലും മറ്റുമൊക്കെ കാണിക്കുന്ന ക്രൂരതകൾ കൂടിയും മാത്രമല്ല ലോകത്തിലെ കമ്പോള വ്യവസ്ഥയിൽ അവർ കാണിക്കുന്ന അധർമ്മങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിൽ പുതിയ നേതൃത്വവും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ വന്നൊരു ഘട്ടത്തിലാണ് ഒരു ഇന്ത്യയിലാകമാനമുണ്ടായ ഒരു ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 21 അത് ഒരു വലിയ ഖിലാഫത്ത് സ്വാതന്ത്ര്യ സമരമായി മലബാറിലും പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അതിനെ അടിച്ചമർത്തുക ഇതിനെ ഈ മലബാറിലുണ്ടായിട്ടുള്ള നിരന്തര പോരാട്ടങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മലബാറിൽ ഇടപെടുന്നത്. ഇപ്പം മലബാറിൽ എല്ലാ ഭാഗങ്ങളിലും അത്തരത്തിലൊക്കെ ഈ സമരങ്ങൾക്ക് മലബാർ സമരത്തിന് വലിയ വേരോട്ടം കിട്ടിയിട്ടില്ല. കാരണം ഇപ്പം മലബാറിൽ തന്നെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള വള്ളുവനാട് ഏറനാട് മേഖലയിലാണ് ഈ സമരം ശക്തമായത്. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളായിരുന്ന മുസ്ലിം ജനത താമസിക്കുന്ന മറ്റ് പ്രദേശങ്ങളുണ്ട്, അവിടെയൊന്നും അത്രയും സമരം തീക്ഷ്ണമായിരുന്നില്ല. അപ്പോൾ ഈ സമരത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മാത്രമല്ല അവരെ സഹായിക്കുന്ന ഭൂപ്രഭുത്വമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഭൂപ്രഭുത്വം അതിൻ്റെ ഏറ്റവും കറുത്ത മുഖത്തോടുകൂടി വ്യഹരിച്ചു നിന്നിരുന്നൊരു പ്രദേശമാണ് ഏറനാടും വള്ളുവനാടും. ജന്മിത്വത്തിൻ്റെ ഈ കൊടിയ ചൂഷണം വളരെ വ്യാപകമായിട്ടുള്ള ദുരന്തം സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും രൂക്ഷമായിട്ടുള്ള സമരം, ബ്രിട്ടീഷ് വിരുദ്ധ സമരവും. ആ സമരത്തിന് അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ പ്രത്യേക ശ്രദ്ധ ഈ പ്രദേശങ്ങളിൽ വ്യാപിപ്പിച്ചതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രദേശത്ത് ഭൂപ്രഭുത്വത്തിനെതിരെ സാമ്രാജ്യത്തിനെതിരെ സംഘടിക്കാൻ അവർക്ക് ശക്തി നൽകിയിരുന്ന, അവരെ യോജിപ്പിച്ചിരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് മതവിശ്വാസമായിരുന്നു. ആ മതവിശ്വാസം അവർക്കൊരു തടസ്സമായിരുന്നില്ല. ഇതര ജനവിഭാഗങ്ങളെയും കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെയൊക്കെ ഒരുമിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു എന്ന് നമുക്ക് ആ സമരങ്ങളിലെ ഒരു ഗഹനമായ പഠനത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും.
1: ശരിയാണ്, ഭൂപ്രഭുത്വത്തിനെതിരെ സാമ്രാജ്യത്തിനെതിരെ സംഘടിക്കാൻ മുസ്ലിങ്ങൾക്ക് ശക്തി നൽകിയിരുന്നത് മതവിശ്വാസം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങളുടെ ഊർജ കേന്ദ്രങ്ങളായിരുന്ന വെളിയങ്കോട്ടെ ഉമർ ഖാദിയും മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അനീതിക്കെതിരെ പോരാടാൻ അണികളെ പ്രേരിപ്പിച്ചത്.
2: ദേശീയ പ്രസ്ഥാനം നികുതി നിഷേധം സമരായുധമായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകില്ലെന്ന് പ്രഖ്യാപിച്ച് സ്വയം നികുതി നിഷേധിച്ച് ഉമർ ഖാദി സമരത്തിന് മുന്നിട്ടിറങ്ങി. ബ്രിട്ടീഷുകാർ ഉമർ ഖാദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജന്മിത്വത്തിനെതിരെ കർഷകരോടൊപ്പം നിലയുറപ്പിച്ച മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ബ്രിട്ടീഷ് മർദ്ദകവാഴ്ചയോട് നിസ്സഹകരിക്കാനും പോരാടാനും ആഹ്വാനം ചെയ്തു. തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങളും പിതാവിനെപ്പോലെ കടുത്ത സാമ്രാജ്യത്വ വിരുദ്ധനായിരുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മനസ്സിലാക്കിയ ഫസൽ പൂക്കോയ തങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ടു.
1: മുസ്ലിങ്ങളോട് അധിനിവേശ ശക്തികൾക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതിയാണ് ഉദ്ദത്തുൽ ഉമറ. ബ്രിട്ടീഷുകാർ ഈ കൃതി നിരോധിച്ചു. സ്വാതന്ത്ര്യബോധത്തിൽ നിന്ന് അണികൾ പിന്മാറുമ്പോഴെല്ലാം പണ്ഡിതന്മാർ അവരുടെ ഭാഗധേയം നിർവഹിച്ചു. നിരന്തരമായി അവർ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. സ്വാതന്ത്ര്യാഭിവാഞ്ഛ ആളിക്കത്തിച്ചുകൊണ്ടിരുന്നു.
3: സ്വാതന്ത്ര്യബോധം അസ്തമയത്തിലിരിക്കുമ്പോൾ ഇത് ഊട്ടി ഉറപ്പിച്ച് വളർത്തിയെടുത്തത് ഇവിടുത്തെ തങ്ങന്മാരും മൊയ്ലിയാർമാർ മുസ്ലിയാർമാർ എന്ന് പറയുന്നവരുമാണ്. അവർ അടിമകളായി ജീവിക്കുവാൻ അവരെ വിദ്യാഭ്യാസം അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അനീതിയോട് എതിരിടുക, പൊരുതി വീഴുക എന്നാണ് അവരുടെ തത്വശാസ്ത്രം. അതായത് ഹോളി ഖുറാൻ അവരെ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അവർ ജീവിക്കും. ഇപ്പം ഞാനിപ്പോൾ 1921 പറ്റിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നത് ഇത് ഒരു വെറും ജനകീയ ജനസമരമല്ല, മുസ്ലിയാർമാരുടെ സമരം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതുപോലെ എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തെ റൂസോവിൻ്റെയും വാൾട്ടേറിൻ്റെയും സമരമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നത്. അവരുണ്ടായിരുന്നില്ലെങ്കിൽ ആ സമരം ഉണ്ടാവുകയില്ല. അതുപോലെ ഈ മുസ്ലിംമാരൊന്നും അവരുടെ പണിയുമായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണത്തിൽ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിൽ അവിടെ ഈ എന്താ അവിടെ ഈ യുദ്ധം ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ദ മുസലിയാർ കമ്മ്യൂണിറ്റി, അവർ ഇന്ന് യാഥാസ്ഥിതികന്മാരുണ്ട്, പുരോഗതിക്കാരുണ്ട്. പക്ഷെ ആ കമ്മ്യൂണിറ്റി ചെയ്ത സേവനത്തെ ഒരിക്കലും ചരിത്രം മറക്കരുത്.
4: സാമ്രാജ്യത്തെ ശക്തികളോട് വന്നപ്പോഴൊക്കെ അവർക്ക് ഇതൊരു കണ്ണൂരിലെയോ കോഴിക്കോട്ടെയോ അല്ലെങ്കിൽ മലബാറിലെയോ ഒരു സമരമായിട്ടല്ല തോന്നിയത്. കാരണം അവർക്ക് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ അവർ ഏറ്റവും ശക്തമായ സമരങ്ങൾ നേരിടേണ്ടി വന്നതൊക്കെ രാജ്യ സംരക്ഷണവും മാതൃഭൂമിയുടെ സംരക്ഷണവും മതത്തിന്റെ ഭാഗമായി വിചാരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള, പ്രത്യേകിച്ച് അറബ്സ് ഉള്ള നാട്ടിലായിരുന്നു ഏത് കാലത്തും അവർക്ക് ഇത്തരമൊരു കാര്യം നേരിടേണ്ടി വന്നത്. അവരോട് വന്നപ്പോൾ കച്ചവടങ്ങളും സംവിധാനങ്ങളും എല്ലാം അറബ്സിന്റെ അടുത്താണ്. സ്വാഭാവികമായും അങ്ങനത്തെ ഒരു ആഗോള മാനം അവരുടെ വരവിലിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എക്യുപ്പഡ് ആയിരുന്നു, സായുധ സജ്ജരായിരുന്നു, ആഗോള തലത്തിലുള്ള ഒരു പോരാട്ടത്തെ നേരിടുന്ന രീതിയിൽ തന്നെ അവർ പ്രിപ്പേർഡ് ആയിരുന്നു, ഒരുങ്ങിയിരുന്നു. എന്നാൽ അറബ്സ് ആണെങ്കിൽ ഇവരുടെ ഈ പീഡനം സഹിക്കവയ്യാതെ അവരിവിടുന്ന് പോവുകയാണ് ചെയ്തത്. അവർ ആയുധവും കൊണ്ടല്ല ഈ നാട്ടിലേക്ക് വന്നത്, അവർ വിഭവങ്ങളും കൊണ്ടാണ് വന്നത്, അവർ പണവും കൊണ്ടാണ് വന്നത്. എന്നാൽ സാമ്രാജ്യത്തെ ശക്തികൾ ആയുധവും കൊണ്ടാണ് വന്നത്. അവർ പോയതിനു ശേഷം തദ്ദേശീയരായ മുസ്ലിങ്ങൾ അറബ്സ് അവർക്ക് കൊടുത്ത വിശ്വാസത്തിന്റെയും ഖുറാനിന്റെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ, ജന്മനാടിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെ വിശ്വാസത്തിന്റെയും അവരുടെ സ്വർഗപ്രവേശനത്തിന്റെയും തന്നെ കാര്യമായി പരിഗണിച്ചതുകൊണ്ട് അവർ ശക്തമായി നിലകൊണ്ടു. എന്നാൽ ആ നിലനിൽക്കുന്ന ആ ഒരു വിഭാഗത്തിനും അവർക്ക് പലപ്പോഴും കൃത്യമായ നേതൃത്വങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത വളരെ വിഷമകരമായ ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വേറൊരു ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്, 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടെ വിപുലമായ മറ്റൊരു ഫ്രെയിമിലേക്ക് സമരങ്ങൾ മാറുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമ്മൾ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്പെഷ്യൽ പ്രോഗ്രാം ഓർമ്മ. ഖിലാഫത്ത് കാലം മുതൽ ഐക്യ കേരളം വരെ ഓർമ്മകളുടെ ചരിത്രത്താളുകളുമായി കരുവള്ളി മൗലവി.
2: കേരളീയ മുസ്ലിം സാമൂഹിക നവോത്ഥാനത്തിൽ അതിൻ്റെ പുരോഗതികളിൽ നിർണായകമായ ഒരുപാട് സംഭവങ്ങളിൽ സാക്ഷിയാകാൻ അവസരം ലഭിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മോടൊപ്പമുള്ള ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കരുവള്ളി മുഹമ്മദ് മൗലവി. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഉത്ഥാന പഠനങ്ങളിലെല്ലാം എല്ലാത്തിനും സാക്ഷിയെന്ന നിലക്ക് ഒരു സമഗ്രമായ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഞങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൗലവി, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഈ മുസ്ലിം നവോത്ഥാന രംഗത്തുണ്ടായ അല്ലെങ്കിൽ മുസ്ലിം അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു.
3: എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ സാമൂഹികമായ പ്രത്യേക പരിവർത്തനം ഒന്നുമില്ലാത്ത പണ്ട് കാലത്തെ തുടർന്ന് വന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും അല്ലാതെ പ്രത്യേക നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായത്തിലൊരു മാറ്റം അന്നുണ്ടായിരുന്നില്ല. പഴയ കാലത്തെ സമ്പ്രദായം, പഴയ ആചാരങ്ങൾ, പഴയ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. ഈ പ്രദേശത്ത് ഒരു മാറ്റം വരുന്നത് ഒരു വിദ്യാലയം തുടങ്ങി പുണർപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ചെറിയ വിദ്യാലയം, ഈ പ്രദേശത്തോട് വന്നിച്ച ചെറിയ ഒരു എലിമെൻ്ററി സ്കൂൾ ഈ പ്രദേശത്ത് വേറെ ഉണ്ടായിരുന്നു, കുറേ മുമ്പേ ഉള്ള ഒരു ആൾ തുടങ്ങിയ. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അക്ഷരാഭ്യാസം രണ്ടാം തരം മൂന്നാം തരം വരെ ഉള്ളത്. ഈ പുണർപ്പ സ്കൂളും തുടങ്ങുമ്പോൾ ആകെ 4 ക്ലാസ്സുകൾ കൂടെയാണ്, പ്രൈമറി ക്ലാസ്സായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അത് സാധാരണത്തെ ഡിപ്പാർട്ട്മെൻ്റൽ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു അവിടുത്തെ സമ്പ്രദായം, പഠന രീതിയും സമ്പ്രദായവും എല്ലാം. കാരണം അതിൻ്റെ സ്ഥാപകൻ ഒരു മൗലവി സാഹിബ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു. അദ്ദേഹം ഇവിടെ കേരള ചരിത്രത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ആളാണ്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമെല്ലാം മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റായി വളരെ കാലം ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മാന്യനാണ്. പക്ഷേ അയാളെ ചരിത്രം അധികം ഈ നവോത്ഥാനതിയിൽ ജനങ്ങളധികം അറിയാതിരിക്കാനുള്ളത് ഒരു കാരണം, അദ്ദേഹം അധികം ജനങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയം, ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്നു, ഇങ്ങനെയുള്ളതെങ്കിൽ ഈ വിദ്യാലയം തുടങ്ങിയത് ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം തുടങ്ങിയത്. ഈ സ്കൂളിലുള്ളതും മദ്രസയിലുള്ളതും എല്ലാം ചേർത്തിട്ട്, അതുകൊണ്ട് സ്കൂൾ പഠനം, മദ്രസ പഠനം വ്യത്യസ്തമായ രൂപങ്ങളുണ്ടായിരുന്നില്ല. ഒരു പീരീഡ് മലയാളമാണെങ്കിൽ അടുത്ത് ഖുർആനായിരിക്കും, അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ആ സ്കൂളിൻ്റെ പേര് തന്നെയും മക്തബത്തുല്ലുസൂമിയാണ് അതിൻ്റെ പേര്. ഈ സ്കൂൾ 8 തരം വരെയും ഈ പേരില്ല, പക്ഷേ ഈ പേരാർക്കും അറിയില്ല. എം എൽ എന്ന് പറഞ്ഞാൽ മാപ്പിള എൽ പി സ്കൂൾ എന്നാണ് എല്ലാവരും മനസ്സിലാക്കുക. അതാണ് അതിലുള്ള വ്യത്യാസം. എം എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ മലബാറിലൊക്കെ മാപ്പിള എൽ പി സ്കൂളിനാണ് എം എൽ പി സ്കൂൾ. ഇതങ്ങനല്ല, മക്തബത്തു ലുസൂമിയ എന്നായിരുന്നു, അതായത് ഒരു നിർബന്ധ വിദ്യാഭ്യാസ സ്കീം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിലക്കാണ് 8 വരി ആ സ്കൂളിൻ്റെ പേര് റെക്കോർഡിലെല്ലാം മക്തബത്തു ലുസൂമിയാണ്. ഇത് ആ സ്കൂളിലുള്ളവർക്കും അറിയില്ല, അത് പഠിച്ചവർക്കും അറിയില്ല. വാസ്തവത്തിൽ ഇതൊക്കെ യു പി സ്കൂളാവുന്നവരേക്കും മക്തബത്തു ലുസൂമിയ യു പി സ്കൂളാണത്. അപ്പം ഈ പേരിലാണ് അവിടുത്തെ പഠന രീതിയാണ് വാസ്തവത്തിൽ എന്നെപ്പോലെയുള്ളവർക്ക് മാറ്റം വരാനുള്ള കാരണം. ഓത്തുപള്ളിയിൽ പോയിട്ട് ഞാനതിൻ്റെ ആദ്യത്തെ അലിഫ് അവിടെ നിന്നാണ്, ആദ്യത്തെ എ പഠിച്ചത് അവിടെ നിന്നാണ്, തറ പറ പഠിച്ചത് എല്ലാം ആ വിദ്യാലയത്തിൽ നിന്നാണ്. വേറെ ഒരു മദ്രസയിൽ പോയിട്ടില്ല, വേറെ മലയാളം വേറൊരു സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ 1 മുതൽ 8 വരെ എത്ര തരം അടക്കം ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചത്. ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അന്ന് ഇംഗ്ലീഷിനെല്ലാം ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറമെ നോൺ ഡീറ്റെയിൽ ബുക്ക്, വേറെ ഉപപാഠ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ടായിരുന്നു ചെറിയ ക്ലാസ്. മലയാളത്തിനും അങ്ങനെ തന്നെ അത്ര വളരെ വ്യക്തമായ ഒരു പരിപാടിയോടു കൂടിയായിരുന്നു. ആ സ്കൂൾ പഠനമാണ് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റത്തിന് കാരണമായത്. അന്ന് ഇവിടെയുള്ള ഈ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് നവോത്ഥാന

0: സംസ്ഥാനത്തിലെ നേതാക്കന്മാർ അധിക പേരും ഞങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചിരുന്നു, അവിടെ വന്നിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കെ എം മൗലവി, എം സി സി മൗലവിമാർ, മൂസ മൗലവി, മറ്റുള്ള ആ പ്രസ്ഥാനത്തുള്ള മൗലവിമാരെല്ലാം ചെറുപ്പത്തിലേ എനിക്ക് പരിചയമുണ്ട്. ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധമാണ്. ആ സ്ഥാപനത്തിൽ എട്ടാം തരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപരിപഠനത്തിനും എവിടെ പോകണമെന്നുള്ളത് അന്ന് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു ദർസിൽ നിൽക്കല സാധാരണ പതിവ്. അങ്ങനെ ഇല്ലാതെ പോകാനുള്ള ഒരു ഡയറക്ഷൻ നൽകിയതും ഈ കട്ടേലശ്ശേരിയാണ്. അപ്പോഴേക്ക് അയാളൊക്കെ ഈ ഇതിൽ പെട്ടിട്ട് ഖിലാഫത്തിൽ പെട്ടിട്ട് ഔട്ട് ഓഫ് ബൗൺസ് ആയിട്ടായിരുന്നു. അയാൾക്കും കെ എം മൗലവിക്കും അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. അറസ്റ്റ് വാറണ്ടൊക്കെ കഴിഞ്ഞ് വരുന്ന കാലമാവുമ്പോഴാണ് അയാളാണ് ഇങ്ങനെ അഹ്ലദീസ് കോളേജ് ഉണ്ട് ഉമറാബാദിൽ, അവിടെ പോയി പഠിച്ചാൽ അതാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് നിർദ്ദേശം നൽകി ഞാൻ ഉമറാബാദിൽ പോയി. അവിടെ ആണ് പ്രാരംഭ സ്കൂളിൽ ഒരു രണ്ടാം തരം, അവരുടെ ക്ലാസ് രണ്ടാം തരം ഒന്നാം തരത്തിൽ നിന്ന് അവിടുത്തെ ക്ലാസ് ചേർന്നത്. അവിടുത്തെ കംപ്ലീറ്റ് ഈ കോഴ്സ് 6 കൊല്ലോ 7 കൊല്ലോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1939 ലാസ്റ്റ് നിന്ന് അവിടുന്ന് വിട്ടത്. അവിടുന്ന് വിട്ട് പിന്നെ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ, കേരളത്തിൽ വാസ്തവത്തിൽ അന്ന് വിദ്യാഭ്യാസ ഈ മുസ്ലിംസിന് വിദ്യാഭ്യാസപരമായിട്ട് എവിടെയെങ്കിലും ഒരു സ്കൂളേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ 15-ഉം 20-ഉം നാഴി അകലെയാണ് ഒരു സ്കൂൾ ഉണ്ടാവുക. അതുകൊണ്ട് ദൂരം പോയി പഠിക്കുന്ന സമ്പ്രദായം അന്ന് ഇല്ല. അപ്പോൾ ഒരു എൽ പി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നിർത്തും, അങ്ങനെയാണ് പതിവ്. അങ്ങനെ ഒരടുത്ത സ്കൂളില്ല, അതുകൊണ്ട് അധിക പേരും പഠിച്ചില്ല. മുസ്ലിമീങ്ങൾ ബാക്ക്വേഡാകാനുള്ള ഒരു വലിയ കാരണം അതിനുള്ള സൗകര്യവും സന്ദർഭവും കിട്ടാത്തതാണ്. അത് ഇപ്പം മലപ്പുറം ജില്ലയിൽ അതിനുള്ള സൗകര്യവും സന്ദർഭവും കിട്ടിയപ്പോൾ എല്ലാ വിധത്തിലും ഉയർച്ച കാണുന്നുണ്ടല്ലോ. അന്ന് ഇങ്ങനെയുള്ള സൗകര്യവും സന്ദർഭവും ഇല്ല. പെരിന്തൽമണ്ണെന്ന് വിട്ടാൽ ഒരു ഹൈസ്കൂൾ കാണെങ്കിൽ കോട്ടക്കൽ വരണം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എവിടെയും ഹൈസ്കൂളില്ല. മഞ്ചേരി വിട്ടാൽ ഇവിടെ ഫറൂഖിൽ പോരണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈസ്കൂളില്ല. എത്രയോ ദൂരം നോക്കും. അക്കാലത്ത് 1919-ലും 1920-ലും 1924-ലും ഒക്കെ ഉള്ള ഈ നമ്മുടെ നാട്ടിലെ സ്ഥിതി അതായിരുന്നു. അങ്ങനെയാണ്.
1: അപ്പോൾ ആ കാലത്ത് രണ്ട് തരം സ്കൂളുകളായിരുന്നു.
0: ഞാൻ സാധാരണ പറയാൻ അങ്ങനെയാണ് ഉള്ളത്. കേരളത്തിൽ അല്ല, അന്ന് മലബാറിൽ ആകെ സ്കൂൾ ലോക്കൽ ബോർഡിനാണ് ഭരണം. അതിന് കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഭരണം നടത്തുന്നത്. ഇന്നത്തെ അസംബ്ലിൻ്റെ ഒരു മിനി അസംബ്ലിയാണ് അന്നത്തെ ഭരണം. അപ്പോൾ ഓരോ പ്രദേശത്തു നിന്നും തിരഞ്ഞെടുത്ത മെമ്പർമാരാണ് ലോക്കൽ ബോർഡ് നടത്തുന്നത്. അതിനൊരു പ്രസിഡൻ്റ് ഉണ്ടാവും, അതാണ് ലോക്കൽ ബോർഡ് പ്രസിഡൻ്റ്. അദ്ദേഹത്തിന് ഇന്നത്തെ ചീഫ് മിനിസ്റ്ററുടെ അധികാരമാണ്, പൂർണ്ണ അധികാരമുണ്ട്. അപ്പോൾ ഈ ലോക്കൽ ബോർഡിന് പ്രധാനമായിട്ടുള്ളത് 3 കാര്യങ്ങളിൽ അവർക്ക് പൂർണ്ണ അധികാരമാണ്: എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പബ്ലിക് വർക്ക്സ്. ഇത് അവർക്കാണ്. അപ്പോൾ അവർക്കേ സ്കൂളുള്ളൂ, ലോക്കൽ ബോർഡിനെ സ്കൂളുള്ളൂ. അല്ലാതെ ഉള്ളത് പിന്നെ മാനേജ്മെൻ്റ്. അപ്പോൾ രണ്ട് തരം സ്കൂളേ അന്ന് മലബാറിലുള്ളൂ: ഒന്നുകിൽ ബോർഡ് സ്കൂൾ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂൾ. മാനേജർമാർക്കും സ്വന്തക്കം എൽ പിയും പിന്നെ ഹൈസ്കൂളും ഒക്കെ ചിലയിടത്തൊക്കെ ഉണ്ടായിരുന്നു അവർ. അല്ലെങ്കിൽ ബോർഡ് സ്കൂൾ, അവർക്ക് വേണ്ടയിടത്തൊക്കെ സ്കൂൾ തുടങ്ങാം. അപ്പോൾ ഈ ഹെൽത്ത്, ആരോഗ്യം, എവിടെ ആസ്പത്രി വെച്ചാൽ വേണ്ടയിടത്ത് തുടങ്ങാം. പിന്നെ എഡ്യൂക്കേഷൻ, പബ്ലിക് വർക്ക്സ്, പാലം, ഇതൊക്കെ. അതാണ് മൊയ്തു പാലം, മറ്റേ പാലാട്ട് പാലം എന്നൊക്കെ പറയുന്നത്. അത് ഓരോ കൂട്ടർ പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് അയാളെ തുറന്ന പാലങ്ങളാണ്. ഇപ്പോൾ ഈ കോഴിക്കോട് നാട്ടിൽ പോകുമ്പോൾ പടുത്താണ് ആ പാലം നന്നാക്കിയിട്ട് വഴി നെറ്റാക്കേണ്ടത്. അതൊക്കെ അവരുടെ പേരിൽ അറിയപ്പെട്ട പാലങ്ങളൊക്കെ പ്രസിഡൻ്റുമാരുടെ. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിലയിൽ ഇവിടെ നടന്നു വരുന്ന കാലത്താണ് ഈ കുഴപ്പമൊന്നുമില്ലാതെ ഗവൺമെൻറ്റിന് നടക്കുമ്പോഴാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു. അതേ അവസരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ കുഴപ്പങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ. ഇപ്പം മലബാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹള വന്നപ്പോൾ മുസ്ലിമീങ്ങൾ ഒരുപാട് വിഷമിച്ച് പലരെയുമൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു, ചിലരെയും വെടിവെച്ച് കൊന്ന്. അങ്ങനെ ഒരുപാട് വന്നു. അതിൻ്റെ പിന്നത്തിൽ ഒരു വലിയ ചരിത്രമാണ്. ഏതായിരുന്നാലും അതും മുസ്ലിമീങ്ങളെ വളരെ ബാധിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് ഗവർമെൻറ്റിനോടുള്ള എതിർപ്പായി. അപ്പോൾ കൂടുതൽ ഗവർമെൻറ്റിൻ്റെ വല്ല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിനെ സഹകരിക്കാതെയൊക്കെ നിന്ന്. ഇവിടെ ബ്രിട്ടീഷുകാരനാണ് അക്കാലത്ത് ഭരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ഹെൽത്ത്, പബ്ലിക് വർക്ക്സ്, ഈ എഡ്യൂക്കേഷൻ മാത്രമാണ് ലോക്കൽ ബോർഡിനുള്ളത്. മറ്റത് വെള്ളക്കാരൻ്റെതാണ്. വെള്ളക്കാരനാണ് റവന്യൂ കാര്യമായിട്ട് വരുവാനുള്ളത്, അതാണ്. അപ്പോൾ അത് സായിബ് വിട്ടിട്ടില്ല. ആ വെള്ളക്കാരനാണ് റവന്യൂ. പിന്നെ വേറുള്ളത് ലോ ആൻഡ് ഓർഡർ, നിയമപാലനം. പിന്നെ ജുഡീഷ്യറി, മിലിറ്ററി, ഇതൊക്കെ വെള്ളക്കാരൻ്റെ അധീനത്തിലാണ്. മറ്റത് ഇവിടെയും ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ സമ്പ്രദായം. അപ്പോൾ ഈ കുഴപ്പമൊക്കെ കഴിഞ്ഞ് ഖിലാഫത്തും മതവും ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ അവർ ഈ മലബാറിൽ, പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാകാൻ, മാപ്പിളമാർ അധികമുള്ള സ്ഥലം എന്ത് പറയുമ്പോഴൊക്കെ ഇപ്പോൾ ഈ പൂക്കോട്ടൂരൊക്കെ വെള്ളക്കാരിങ്ങനെ വന്നപ്പോൾ ഇവർ കല്ലും കട്ടിയെടുത്ത് എറിഞ്ഞിട്ടൊക്കെ ഉണ്ടോ, സായിപ്പിന് പറ്റുന്നു ഒക്കെ ഇങ്ങനെ വെടിയടിച്ചിട്ട് ഇങ്ങനെ വീഴുകയായിരുന്നു ആളുകൾ. അപ്പോൾ ഇതിനെയൊക്കെ ഒരു വിധത്തിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ സായിപ്പ് പല കമ്മീഷനെ നിശ്ചയിച്ചു. അങ്ങനെ ഈ ഗവൺമെൻറ് നിശ്ചയിച്ച കമ്മീഷൻ ഈ കാര്യത്തിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്തതിന് കാരണം എന്താണ്, ഇവിടെ ഈ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഇളകി മറിയാന്നുള്ള കാരണം അന്വേഷിച്ച് എല്ലാ കമ്മീഷനിലും വന്ന പ്രധാന വിഷയം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലായി. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ആലോചിച്ചിട്ട് ഗവൺമെൻറ് പറഞ്ഞു, അപ്പോൾ മാപ്പിള്ളമാർക്ക് മുസ്ലിമീങ്ങൾക്ക് ഒരു സ്കൂൾ തുടങ്ങുക, എന്നിട്ട് അവർ പഠിക്കട്ടെ, അപ്പോൾ അവർക്ക് പഠിക്കാനൊരു സ്കൂൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് 1936 മലപ്പുറത്ത് ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ തുടങ്ങി. ആദ്യം ഗവൺമെൻറ്റിന് മലബാറിലുള്ള ഹൈസ്കൂൾ അതാണ്. അപ്പോൾ അതുവരെയും ഇവിടെ ഗവൺമെൻറ്റിലൊക്കെ ലോക്കൽ ബോർഡിൻ്റെ പറഞ്ഞല്ലേ, 1936 ഒരു ഗവൺമെൻറ് സ്കൂൾ മലബാറിലുണ്ടായത്. ഈ സ്കൂൾ വളരെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ഉണ്ടാക്കിയത്. അത് ഗവൺമെൻറ് വെള്ളക്കാർ തുടങ്ങുമ്പോൾ കോളേജും സ്കൂളും ഒക്കെ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഈ മലപ്പുറം സ്കൂൾ തുടങ്ങുമ്പോൾ അവിടെ പ്രയർ ഹാളിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, മറ്റു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ അധ്യാപകന്മാരും എല്ലാം. അപ്പോൾ ഈ ഹൈസ്കൂൾ ഇവിടെ തുടങ്ങി. എന്നിട്ട് അങ്ങനെ ഹൈസ്കൂൾ തുടങ്ങിയപ്പോൾ മുസ്ലിം നേതാക്കന്മാർ പല സ്ഥലത്തും ക്യാൻവാസ് ചെയ്തിട്ട് ഈ സ്കൂളിലേക്ക് ആളെ, കുട്ടികളെ കൂട്ടി. ഇവിടെ നല്ല ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, 2 ജൂനിയർ ഹോസ്റ്റൽ, സീനിയർ ഹോസ്റ്റല് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് പല ദിക്കുന്നുള്ളപ്പോൾ ലോക്കൽ ബോർഡിലുള്ളവരുടെ ഗവൺമെൻറ്റിൻ്റെ ഈ വില നിയമല്ലോ, ഇവിടെ നിശ്ചയിക്കുന്നത് മദ്രാസിൽ നിന്നാണ് നിശ്ചയിക്കുന്നത്, മലബാറിലെ സ്കൂളിൽ മാഷ്ടർമാരെ നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ആകെ ഒരു സ്കൂൾ ഇവിടെ ഉള്ളു, തലസ്ഥാനം മദ്രാസുമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡയറക്ടർ ഓഫീസ് ഇവിടെ മദ്രാസിലാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന മാഷ്ടർമാരൊക്കെ ഗവൺമെൻറ് പോസ്റ്റിങ്ങിൽ വരുന്നതാണ്. ലോക്കൽ ബോർഡിൽ നിർത്തിയില്ല, ലോക്കൽ ബോർഡിന് ഇവിടെ ആളെ പോസ്റ്റ് ചെയ്യാനും നിർത്തിയില്ല. അപ്പോൾ ആ ആളുകൾ അവിടെ പല ദിക്കുകാരും, അപ്പോൾ ഇവിടെ സ്കൂളിൽ പല നാട്ടുകാരുണ്ടായിരുന്നു, സേലത്തുകാരുണ്ടായിരുന്നു, വാണിയമ്പാടിക്കാരുണ്ടായിരുന്നു, ഒക്കെ തമിഴന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ പലയിടത്തുള്ള ഗവൺമെൻറ് പോസ്റ്റിങ്ങിലുള്ള അധ്യാപകന്മാർ ആയിരുന്നു. പക്ഷേ ഒരു നല്ല ഈ സ്കൂളാണ് മലബാറിലെ മുസ്ലിം വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനമായ പങ്ക് വഹിച്ചത്, ഈ സ്കൂളാണ്. കാരണം ഈ മലബാറിലെ പ്രത്യേകം എല്ലാ ഫാമിലിയും ഒരു കുട്ടീനെ പറഞ്ഞയച്ച് സുഖമായിട്ട് താമസിക്കാനും പഠിക്കാനും സൗകര്യമുള്ള ഒരു സ്ഥാപനം അന്ന് കിട്ടിയാൽ എത്രയും ചിലവാക്കാൻ സന്നദ്ധതയുള്ള ഒരുപാട് പണക്കാരുണ്ടായിരുന്നു. ഇങ്ങനൊരു സ്ഥാപനം കണ്ടപ്പോൾ അവരൊക്കെ അവരെ മക്കളെ ഇങ്ങോട്ട് അയച്ചു. മലപ്പുറം സ്കൂളിലെ മലബാർ ഏരിയയിലുള്ള കഴിവുള്ള മുസ്ലിം ഫാമിലിയിലുള്ള എല്ലാ ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇവിടെ പാലക്കാട്ട് നീറാവുത്തർമാരുടെ കഴിവുള്ള, കല്ലടി ഫാമിലിയിൽ അവരുടെ കഴിവുള്ള, ഇങ്ങനെ ഈ പെരിന്തൽ മണ്ണാഴ്ചേരി, ഇങ്ങനെ ഈ തിരൂരിൽ നിന്ന് ഇവിടെ നിന്ന് കണ്ടു നോക്കിയാലും വേറെ സ്ഥലത്ത് നിന്ന് നോക്കിയാലും ഇങ്ങനെ മുസ്ലിം ഫാമിലിയിലാണ്. ആ വയനാട്ടിലെ മുകളിൽ കല്ലങ്കോടൻ അടുത്ത കാലത്ത് അമ്മച്ച മൂസ ഉണ്ടായിരുന്നു, അവരുടെ ആളുകളാൾ വരെയൊക്കെ ഇവിടെ പഠിക്കാൻ വന്നിരുന്നു, കാരണം ഈ സൗകര്യം ഓർത്തിട്ട്. അങ്ങനെ ഈ സ്കൂളിന് വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ ഒരു മാറ്റം വരുത്താൻ സാധിച്ചു. ഈ കാലത്ത് ആണ് ഈ മലപ്പുറം സ്കൂളിൽ 1936 ചേർന്ന സ്കൂളിൽ ഞാൻ 1942 അവിടെ, കാരണം ഞാൻ 39 കഴിഞ്ഞ് ഒരു വന്നപ്പോൾ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ വന്ന് ഹൈസ്കൂൾ ഇവർ തുടങ്ങിയിട്ടെങ്കിലും അവിടെ ആകെ 2-3 വേക്കൻസി ഉണ്ടാവുള്ളൂ ഇവർ അറബിക്കിൻ്റെ പോസ്റ്റിന്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ബോർഡിൽ അപ്ലൈ ചെയ്തു, അത് ഡിസ്ട്രിക്ട് ബോർഡ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത കൂട്ടത്തിൽ എന്നും ഈ ഡിസ്ട്രിക്ട് ബോർഡിൽ ഒരു ഒഴിവ് വന്നാൽ എനിക്ക് പോസ്റ്റിന് കിട്ടും. കാരണം മലബാർ ഏരിയയിൽ ഈ അഫ്സൽ പാസ്സായ ആളുകളെ ചുരുങ്ങും, വളരെ കുറച്ചുള്ളൂ. കാരണം മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് അഫ്സൽ, ഇവിടെ ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അഫ്സലിലും പാസ്സാകാനുള്ള ഡിഗ്രി കോഴ്സ് ഇവിടെ ഇല്ല, ഇവിടെ യൂണിവേഴ്സിറ്റി ഇല്ല. മദ്രാസ് പോയി പഠിച്ചു വരാനുള്ള സന്നദ്ധതയും അതിനുള്ള കഴിവുള്ളവരും ഉണ്ടാകും, ആവശ്യമില്ല ഇവിടെ സ്കൂളിൽ. ഇവിടെ ഹൈസ്കൂളിലുള്ളവരൊന്നും ക്വാളിഫൈഡ് ആൻസും അല്ലായിരുന്നു അധികം. ഭാഗ്യത്തിന് ഞാൻ ഇത് കഴിഞ്ഞ പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് അതിൻ്റെ ഇവിടെ ഉബറാബാദിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു. ആ ഉമർബാദ് കോളേജിൽ അവരുടെ സിലബസ് വേറെ, പക്ഷേ ഡിഗ്രിക്ക് പോകണവർക്കുള്ള സൗകര്യം അവർ ചെയ്യും. അങ്ങനെ അവരുടെ കെയർ ഓഫിലാണ് ഞാൻ അഫ്സൽ പാസ്സായി. പിന്നെ തിരിച്ചു വരുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രൈവറ്റായിട്ട് ഈ പണ്ട് 8-ാം തരം വരെ പഠിച്ച ആ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ആരുടെയും സഹായം കൂടാതെ തന്നെ ഒരു കുറച്ച് കാലമൊക്കെ ശ്രമിച്ചിട്ട് SSLC പാസ്സായി. അപ്പോൾ അന്ന് മലബാർ ഏരിയയിൽ അഫ്സൽ വിത്ത് SSLC പാസ്സായ ആദ്യത്തെ ആള് ഞാനാണ് അക്കാലത്ത്. അഫ്സൽ വിത്ത് SSLC, അതിൻ്റെ ഇടയ്ക്ക് SSLC പാസ്സായാലുണ്ടാവും അഫ്സൽക്കാരും ഉണ്ടാവും, പക്ഷേ ഈ അഫ്സൽ വിത്ത് SSLC. അതുകൊണ്ട് ഈ ലിസ്റ്റ് ബോർഡിൽ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഏതെല്ലാം വേക്കൻസി വരുന്നു ആദ്യം പോസ്റ്റിംഗ് എനിക്കായിട്ട്. ഒരു കൊല്ലം ഞാൻ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ പല സ്കൂളിലും, അത് 2 മാസം 3 മാസം ഒക്കെ ഒരു അറബിക് പണ്ടിറ്റ് ലീവ് എടുത്താൽ അവിടുത്തെ കിട്ടും. അങ്ങനെ അതൊരു 5-6 സ്കൂളുകളുടെ ഇവിടെ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ 2 മാസം, ചാവക്കാട് ഹൈസ്കൂളിൽ. അന്ന് ചാവക്കാട് വലപ്പാടൊക്കെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലാണ്, ഇപ്പോഴാണല്ലോ അങ്ങോട്ട് പോയത്, സ്റ്റേറ്റിലേക്ക് പോയത്. അപ്പോൾ അവിടെ വലപ്പാട് ഹൈസ്കൂളിൽ 3 മാസം, ഇങ്ങനെ പിന്നെ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ, ഇങ്ങനെ ഒരു കൊല്ലം കൊണ്ട് മിക്ക ഹൈസ്കൂളുകളിലും ഈ ഇതിൽ നമ്മളെ കുട്ടികൾ പറയില്ലേ ഫില്ലപ്പ് വേക്കൻസി ഫില്ലപ്പ് ചെയ്തിട്ട്. അങ്ങനെയാണ് 42-ൽ ആയപ്പോഴേക്ക് ഈ മലബാർ ഈ മലപ്പുറത്ത് ഈ അറബിക്കിന് പിന്നെ ഉറുദുവിനും ഇങ്ങനെ 2 പോസ്റ്റ് അവിടെ ഉള്ള ആൾക്കാർ, ഒരാൾ റിട്ടയർ ചെയ്ത് ഒരാൾ ട്രാൻസ്ഫർ ചെയ്ത് പോയ 2 പോസ്റ്റ് അവിടെ ഉണ്ട്. ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഷുവറാണ്, കാരണം എൻ്റെ അത്ര ക്വാളിഫൈഡ് ഇല്ല, ആരുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്തിട്ടായി വെച്ചാൽ, ഈ ഗവർണർ ഇവിടുന്ന് ഡയറക്റ്റ് ഓഫീസിൽ നിന്നാണല്ലോ മദ്രാസിൽ നിന്നാണല്ലോ പോസ്റ്റിംഗ് വരേണ്ടത്. പോസ്റ്റിംഗ് വന്നപ്പോൾ ഇവിടുത്തെ ഉറുദു പണ്ഡിറ്റിൻ്റെ പോസ്റ്റിലാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതും ഇതൊക്കെ പറ്റതിനാണ്, അറബിക്കാണ്. ഭാഗ്യത്തിന് ഞാൻ ക്വാളിഫൈഡ് അല്ലെങ്കിലും ഉറുദു സ്കോളറാണ്. അതുകൊണ്ട് അന്നത്തെ ഹെഡ് മാസ്റ്റർ ഈ കുഞ്ഞിപ്പക്കി സാഹിബ്, അദ്ദേഹം കൂടെ വളരെ പേരുള്ള ആൾ ആ സ്കൂളൊക്കെ സ്ഥാപിക്കാനൊക്കെ, ഞാനോട് പറഞ്ഞു എൻ്റെ ആപ്ലിക്കേഷൻ തന്നെ എങ്ങനെ വന്നത്, യാതൊരു കുഴപ്പമില്ല നിങ്ങളെ ഞങ്ങൾക്കറിയും, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാനെടുത്തു, യു അഡ്മിറ്റ് പറഞ്ഞ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം ഞാൻ അവിടെ അറബിക് പണ്ഡിറ്റാണ് വർക്ക് ചെയ്തത്. ഞാൻ ഉള്ള കാലത്ത് അവിടുത്തെ SSLC പാസ്സായ 3 കുട്ടികളെ അറ്റി SSLC, അത്രയും ഉള്ളു കുട്ടികൾ, അവരൊക്കെ ഭാഗ്യത്തിന് പാസ്സായി. അങ്ങനെയാണ് അടുത്ത നെക്സ്റ്റ് ഇയറിൽ സ്കൂൾ തുടങ്ങുമ്പോഴേ പിന്നെ ഗവൺമെൻറ്റിന് വേറെ 2 സ്കൂളും കൂടെ ഇവിടെ ഉണ്ടായി. വട്ടത്ത് പുതിയങ്ങാടി ഒരു ഗവൺമെൻറ് സ്കൂൾ ഉണ്ടായി ഗേൾസിന് വേണ്ടിയിട്ട്, പിന്നെ കാസർഗോഡ് വേറൊരു മുസ്ലിം ബോയ്സ് സ്കൂളുണ്ടായി. അതാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആകെ അന്ന് ഗവൺമെൻറ്റിന് ഉള്ളത് 3 ഹൈസ്കൂളുകളേ ഉള്ളൂ. അപ്പോൾ ഈ നെക്സ്റ്റ് ഇയറിൽ ഇവിടെ 42-ൻ്റെ അവസാനത്തിൽ മറ്റേ ഇയർ തുറക്കുമ്പോൾ കാസർഗോട്ടിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി എനിക്ക്. ഒരു കൊല്ലം ഞാൻ കാസർഗോട്ട് അറബിക് പണ്ഡിറ്റായിട്ട് പോസ്റ്റ് ചെയ്തു. ആ കണക്കും പോലെ ലാസ്റ്റ് ഇയർ തന്നെ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫറും കിട്ടി. പിന്നെ ഈ ആ കാലം മുതൽ 44 മുതൽ 62 വരെ ഞാൻ മലപ്പുറം ഹൈസ്കൂളിലാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴിപ്പോൾ. അപ്പോൾ ഈ ഐക്യകേരം വരുമ്പോൾ ഗവർമെൻറ്റിന് മലബാർ ഏരിയയിലാകെ 3 ഹൈസ്കൂളുകളേ ഉള്ളൂ. അപ്പോൾ ഈ ഐക്യകേരളം 56-ൽ ഐക്യകേരളം വരുമ്പോൾ മലബാർ ഏരിയയിൽ ഗവർമെൻറ്റിന് മലപ്പുറം സ്കൂൾ, വെട്ടത്ത് പുതിയങ്ങാടി സ്കൂൾ, കാസർഗോഡ് സ്കൂൾ, ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. അങ്ങനെയാണ് അപ്പോൾ ആ കാലത്ത് ആണ് ഇവിടെ. അങ്ങനെ ഈ മലപ്പുറത്തുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഇവിടെ ഈ 46 മുതൽ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഈ ഡിസ്ട്രിക്ട് ബോർഡ് സ്കൂളുകളിലൊക്കെ ഈ ഒഴിവ് കാലത്ത് ഒരു മാസം രണ്ട് മാസമൊക്കെ പ്രവർത്തിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയുള്ള ഹൈസ്കൂൾ അധ്യാപകന്മാരുടെ കാര്യം മഹാകട. കാരണം ഹൈസ്കൂളിൽ കുട്ടികളുണ്ടാവില്ല, രണ്ട് കുട്ടി ഒരു ക്ലാസ്സിൽ, മൂന്ന് കുട്ടി ഒരു ക്ലാസ്സിൽ. ഈ കുട്ടീനെ പഠിപ്പിക്കാൻ അക്കോമഡേഷനില്ല, സ്ഥലമില്ല, ക്ലാസ്സില്ല. എന്നിട്ട് വരാന്തിയിലോ പിന്നെ എവിടെയെങ്കിലും ചാവക്കാട് ഹൈസ്കൂളിൽ ഈ കുട്ടികളുടെ ഉച്ചയ്ക്ക് ഈ ഗേൾസിൻ്റെ പാത്രം ഒന്നൊക്കെ വെക്കേണ്ട ഒരു ഇതുണ്ട്. അവിടെ ഇത്തരം സ്ഥലം പെരുന്തൽമണ്ണ കോറിഡോറിൽ. പിന്നെ ചാവക്കാട് ഹൈസ്കൂളിൽ അല്ല, അവിടെ വലപ്പാട് ഹൈസ്കൂളിൽ സ്കൂൾ കോമ്പൗണ്ടൊക്കെ പോയിട്ട് അപ്പുറത്തൊരു വീട്ടിലാണ് സംസ്കൃതത്തിൽ വന്ന മൂന്ന് കുട്ടി നാല് കുട്ടി ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കുമരനല്ലൂർ സ്കൂൾ ഗ്രൗണ്ടൊക്കെ പോയിട്ട് അവിടെ ഒരു മാരാര ഹോട്ടലുണ്ട്, അതിൻ്റെ മുകളിലായിരുന്നു അറബി ക്ലാസ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചു ഇവർക്ക് സ്വതന്ത്രമായിട്ടിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം, അതിനെന്തെങ്കിലും വെച്ചാടം വേണം. മലപ്പുറം വന്നപ്പോൾ എനിക്ക് എല്ലാ സൗകര്യവും ഉണ്ടായപ്പോൾ ഇവരൊക്കെ അങ്ങനത്തെ ഈ പണ്ഡിറ്റുമാരൊക്കെ, അന്ന് ഭാഷാ അധ്യാപകന്മാരെ പണ്ഡിറ്റ് എന്നാണ് പറയുക, മലയാള പണ്ഡിറ്റ്, അറബിക് പണ്ഡിറ്റ്, ഉറുദു പണ്ഡിറ്റ്, ഇങ്ങനെ പണ്ഡിറ്റാണ് അവരൊക്കെ. ഞാൻ ഈ അറബി പണ്ഡിറ്റുമാരന്ന് ആപ്പാടെ മലബാർ ഏരിയയിൽ ആകെ കൂടിയാലും 10-18 ആളെ ഉണ്ടാവുള്ളൂ. അവരൊക്കെ ഞാൻ മലപ്പുറത്തേക്ക് ക്ഷണിച്ചു എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത്. എന്നിട്ട് ഈ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ ഇടങ്ങാറി ഞാൻ കണ്ടിരിക്കുന്നു അനുഭവം. അതുകൊണ്ട് ഒരു സംഘടന വേണം, ഏർപ്പാട് വേണമെന്ന് പറഞ്ഞിട്ടൊരു സംഘടന അവർക്ക് വേണ്ടി ഉണ്ടാക്കി. അതാണ് അറബിക്, അന്ന് പണ്ഡിറ്റ്സ് ആണോ ഈ എൽ പി സ്കൂളൊന്നുമല്ലോ, അതുകൊണ്ടാണ് അറബിക് പണ്ഡിറ്റ്സ് യൂണിയൻ എന്നാണ് അന്ന് അതിൻ്റെ പേര് വെച്ചത്. അങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും സൗകര്യമാണ്, വേറൊരു ബുദ്ധിമുട്ടില്ല. ഇവർക്ക് ഒരു കൊല്ലം ഒരു സ്കൂളിൽ കുട്ടി 10 മതി ക്ലാസ്സിൽ, ആ 10 നിന്ന് ഒരു കുട്ടി കുറഞ്ഞാൽ അയാളെ പോസ്റ്റ് പോയി. ഇങ്ങനെയായിരുന്നു. അങ്ങനെയായാലും ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന് അന്നത്തെ കൂട്ടണിയിൽ ചെറുപ്പക്കാരൻ മുഹമ്മദ് ഫലക്കി, ഫലക്കി മൗലവിയാണ്, അയാളെ പ്രസിഡൻറ്റും ആക്കി. ഇങ്ങനെയാണ് അത് തുടങ്ങിയത്, ആ സ്ഥാപനം. ഇപ്പം ഇന്ന് കാണുന്ന കെ ടി എഫിൻ്റെ തുടക്കം അതാണ്. അങ്ങനെയാണ് മലപ്പുറത്തെ ജീവിതം. അതിൽ മലപ്പുറത്തെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഇവിടെ ഹൈസ്കൂളിൽ തുടങ്ങി. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂം പ്രയർ ഹാൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിസ്ത്യൻസ് പിന്നെ ഒരെല്ലായിടത്തും. അതിപ്പോൾ മൊഹമ്മദൻ കോളേജ് മദ്രാസിലുള്ള കോളേജിൻ്റെ തൊട്ട് കാണാം, ഒരു മദ്രസത്തുൽ ഇസ്ലാമിയ എന്നിട്ടൊരു ഹൈസ്കൂളിനോട്. അപ്പോൾ അതൊക്കെ വെള്ളക്കാർ വളരെ ശ്രദ്ധിച്ചിട്ട് വേറുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട. ഈ പ്രയർ ആളെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും എവിടെയും പ്രവേശനായാൽ അതൊരു പള്ളിയുടേതില്ലല്ലോ, പള്ളി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് കുറേ ശ്രമം നടത്തി. ആയപ്പോൾ ഈ കേരളമൊക്കെ വരുന്നതിൻ്റെ മുമ്പിൽ തന്നെ മദ്രാസിലൊക്കെ ചെന്ന് ശ്രമിച്ചപ്പോൾ അത് ഡയറക്ടർ വെള്ളക്കാരനാണ്, അയാൾ ഇല്ലാതെ അത് നിൽക്കുന്ന മാതിരി നിൽക്കുകയല്ലാണ്ട് പള്ളി ഇതല്ലാണ്ട് മറ്റത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. സ്റ്റാത്തം എന്ന് പറഞ്ഞിട്ടൊരാളാണ് വെള്ളക്കാരൻ, ജോയിൻ്റ് ഡയറക്ടറും വി ടി ഡേ പറഞ്ഞിട്ടൊരാളാണ്. ഇവരൊക്കെ ആണ് അന്ന് അവരുടെ ഭരണമാണല്ലോ ഒക്കെ. പിന്നെയാണ് ഐക്യ കേരളം വരുന്നത് 1956. അത് വന്നപ്പോഴും ഈ പ്രയർ ഹാൾ എന്നുള്ളത് മാറ്റിയിട്ട് പള്ളിയായി കിട്ടാൻ ശ്രമം നടത്തും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ ആ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു പള്ളി ഉണ്ടാക്കി. അത് ഈ കുഞ്ഞിപ്പക്കി സാഹിബ് അന്നത്തെ ഹെഡ് മാസ്റ്റർ, അയാളുടെ സ്വാധീനമാണ്. തലശ്ശേരി കുഞ്ഞുമായി നാജിയാണ് അതിൻ്റെ ചെലവ് വഹിച്ചിട്ട് അയാളെ പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഇതിൽ ജുമയൊക്കെ തുടങ്ങാമെന്ന് വെച്ച്. എന്നാലും ഗവൺമെൻറ് അംഗീകാരം വേണ്ടേ? അങ്ങനെയാണ് അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചു. അപ്പോൾ കുറേ ഈ തളി പെരിന്തൽമണ്ണ തളിയിൽ മറ്റോടത്തെങ്ങാണ്ട് പള്ളിയുടെ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സി എച്ച് മിനിസ്റ്റർ ആയിക്കൊണ്ട് അയാളെ അവസാന സമയത്ത് അത് ആയിട്ട് മുഴുവൻ ശരിയായില്ല. പിറ്റത്തെ വന്നത് ചാക്കീരിയായിരുന്നു. ചാക്കീരിയുള്ള കാലത്താണ് പിന്നെ അതൊക്കെ ശരിയായി. അയാൾ ഇവിടെ കലക്ടറേറ്റ് തന്നെ ഒരു കോൺഫറൻസ് വിളിച്ച് എന്നെയൊക്കെ വിളിച്ച്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ, എനിക്ക് അതിൽ പാടില്ലല്ലോ. അപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് അപ്പോൾ ആ 46 മുതൽക്ക് 62 വരെ അവിടുത്തെ പള്ളിയിലെ ഹുത്തുബ ഞാനാണ് നിർവഹിച്ചിട്ടുള്ളത്. അതും ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. ഈ നവോത്ഥാനത്തിൽ അവിടുന്ന് ഇവിടുന്ന് വന്ന ചെറുപ്പക്കാരൊക്കെ ആയിരുന്നല്ലോ, അവരിതിനിടയ്ക്ക് ഇങ്ങനെ മലയാളത്തിലാവുക, ഇത്തരം നമ്മളെ ഈ ആദർശങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ ഗവൺമെൻറ് സ്കൂളാകൊണ്ട് പറ്റേ മറ്റേടത്തുമായി പൊട്ടിപ്പൊളിച്ച് പറയാനും പറ്റില്ല.
1: മലപ്പുറം കോട്ടപ്പാടി പള്ളിയാണോ?
0: അതെ. അതെ. അപ്പോൾ അത് അതുകൊണ്ട് നല്ല ഒരു പ്രൊപ്പഗൻഡ ഉണ്ടായി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫ്രീഡം വിത്ത് പീസ് സ്പെഷ്യൽ പ്രോഗ്രാം ഓർമ്മ. ഖിലാഫത്ത് കാലം മുതൽ ഐക്യ കേരളം വരെ ഓർമ്മകളുടെ ചരിത്രത്താളുകളുമായി കരുവള്ളി മൗലവി.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഹെർണിയയെ നിസ്സാരമാക്കുന്നുവോ? ഡോക്ടർ മോയിൻ സിക്കന്ദറാണ് ഇന്ന് നമുക്ക് വേണ്ടി ആരോഗ്യ ചിന്തകളിലൂടെ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഹെർണിയയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഹെർണിയ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടാറുള്ള ഒന്നാണ് ഹെർണിയ. എപ്പോഴും കേൾക്കാറുള്ള ഒന്നാണ് ഹെർണിയ. ഹെർണിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിറക്കം എന്നാണ് അതിന് പറയാറുള്ളത്. നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ ബലക്കുറവ് കാരണം ഉള്ളിലെ കുടലോ കുടലിനോട് ചേർന്ന് നടക്കുന്ന കൊഴുപ്പിൻ്റെ പേടയോ പുറത്തോട്ട് തള്ളി വരുന്ന സ്ഥിതിവിശേഷമാണ് ഹെർണിയ. ഹെർണിയയുടെ ലക്ഷണങ്ങൾ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഒന്ന് മുഴയാണ്. കൂടുതലായിട്ടും ഹെർണിയ വരാറുള്ളത് ഒന്ന് പുക്കുകളിലും അതുപോലെ തന്നെ വയറിൻ്റെ അടിവശത്തായിട്ട് രണ്ട് ഭാഗത്ത് വലതും ഇടതു വശത്തായിട്ടാണ്. കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ അത് ചുമക്കുമ്പം ഒക്കെയാണ് അത് കൂടുതലായിട്ട് തള്ളി വരികയും എന്നാൽ അത് കിടക്കുമ്പോൾ ഉള്ളിലൂടെ തിരിച്ചു പോകുന്നതാണ് ഹെർണിയ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് ആയിട്ട് സംബന്ധിച്ച് അവർക്ക് ചിലവർക്ക് ഈ മുഴയുടെ കൂടെ തന്നെ വേദന അനുഭവപ്പെടാം. പിന്നെ അത് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഈ വരുന്ന മുഴ അല്ലെങ്കിൽ തള്ളി വരുന്ന കുടലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ പാടയോ അതിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, അത്തരത്തിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വേദന നല്ല വേദന അനുഭവപ്പെടാം. ഒരു പക്ഷേ കുടലാണ് കുരുങ്ങിക്കിടക്കുന്നതെങ്കിൽ വേദനയോടൊപ്പം തന്നെ വയറ് വീർക്കുന്ന സാഹചര്യം, അതുപോലെ ഛർദ്ദിക്കുക, വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസമുള്ള മലബന്ധം പോലുള്ള സാഹചര്യങ്ങളുണ്ടാവാം. പിന്നെ പറയാനുള്ളത് എങ്ങനെ നമുക്കത് കൺഫേം ചെയ്യാന്നുള്ളതാണ്, എങ്ങനെ ഉറപ്പ് വരുത്താന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കാൻ ചെയ്യാറാണ് പതിവായിട്ടുള്ളത്. സ്കാനിൽ നമുക്ക് കൃത്യമായിട്ട് ഹെർണിയ ഉണ്ടെന്നുള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും. ഹെർണിയയുടെ തുടക്കമാണെങ്കിലും ഒരു ഇതുപെട്ട സ്കാനിൽ അത് കാണപ്പെടാറുണ്ട്, ശ്രദ്ധയപ്പെടാറുണ്ട്. പിന്നെ ഹെർണിയയുടെ ആ തീടെ വന്നിട്ടുള്ള കുറേൻ്റെ ഭാഗം, അതിൻ്റെ സൈസ് എത്രയാണ്, ഇതിലുള്ള ഹെർണിയയിലൂടെ തള്ളി വരുന്ന ഈ കണ്ടൻസ് കുടലാണോ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ പാടാണോ അല്ലെങ്കിൽ ഇതല്ലാതെ തന്നെ വരുന്ന മറ്റു മൂത്രസഞ്ചിയായിട്ടുള്ളതൊക്കെ തള്ളി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് സ്കാനിലത് വ്യക്തമാവാറുണ്ട്. പിന്നെ ഇതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഹെർണിയെക്കുറിച്ച് നമ്മൾ ഹെർണിയയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് പരിപൂർണമായിട്ടും ഭേദമാക്കാൻ കഴിയുള്ളൂ. ഇതിന് ശാശ്വതമായ പരിഹാരം ശസ്ത്രക്രിയ മാത്രമാണ്. ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഒന്ന് ഓപ്പണായിട്ട് കീറി ചെയ്യുന്നതും അതുപോലെ തന്നെ താക്കോൽ ദ്വാരാ ശസ്ത്രക്രിയയിലൂടെയാണ് നമുക്കത് ഹെർണിയക്കുള്ള ചികിത്സ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുള്ളത്. രണ്ടിലും നമ്മൾ ഇപ്പം ഏറ്റവും ആധുനികമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് മെഷ് വെച്ച്, അഥവാ നെറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അവിടെ ഭിത്തിയുടെ ബലക്കുറവ് നമ്മളത് തുന്നി ശരിപ്പെടുത്തുമെങ്കിലും അതിന് മുകളിലൊരു നെറ്റ് വെച്ചിട്ട് അതൊന്ന് ഒന്നും കൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടിലും ഈ പറഞ്ഞ ഓപ്പണായിട്ടാണെങ്കിലും ലാപ്പായിട്ടാണെങ്കിലും ഈ നെറ്റ് വെച്ചിട്ടുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യാറുള്ളത്. രണ്ടിനും രണ്ടുതരമുള്ള ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടാറുള്ളത് ഈ രണ്ടാമത് വരാനുള്ള സാഹചര്യങ്ങളാണ്. രണ്ടാമത് വരാനുള്ള സാഹചര്യം രണ്ടിലും, ഈ ഓപ്പണിലാണെങ്കിലും അതുപോലെ തന്നെ താക്കോൽ ദ്വാരാ ശസ്ത്രക്രിയയിലാണെങ്കിലും രണ്ടിലും ഒരേപോലെ തന്നെയാണ് റെക്കറൻസിനുള്ള സാധ്യത.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഹെർണിയയെ നിസ്സാരമാക്കുന്നുവോ? ക്ലാസ് എടുത്തത് ഡോക്ടർ മോയിൻ സിക്കന്ദർ.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: يا ح
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: ويقول الإنسان أإذا ما مت لسوف أخرج حيا

وإن

പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: السلام عليكم ورحمة الله وبركاته. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പീസ് റേഡിയോയിൽ ഫാമിലി ലൈവ് ടെലിക്യൂസിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടെലിക്യൂസിൻ്റെ വിഷയം നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുക. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിക്യൂസിൽ ഞാൻ നിങ്ങളുടെ കൂടെ വി ടി അബ്ദുൽ സലാം, അതുപോലെ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. അഹ്സാൻ ഷാജഹാൻ, ആത്തിഫ് ഷാജഹാൻ രണ്ടുപേരാണ്. അപ്പോൾ അഹ്സാൻ, ഫാമിലി ലൈവ് ടെലിക്യൂസിനെ കുറിച്ച് മുന്നേ കേട്ടിരുന്നോ അഹ്സാൻ? ഇല്ല. അപ്പോ മുമ്പ് പീസ് റേഡിയോ പ്രോഗ്രാമുകളെ പരിചയമുള്ള ഒരാളുകൾക്ക് അറിയാം, ഫാമിലി ലൈവ് ടെലിക്യൂസ് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചിലപ്പോൾ സൗദിയിൽ നിന്ന് വിളിക്കും, ദുബായിൽ നിന്ന് വിളിക്കാം, അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം. അതിലൊരു വിഷയം കൊടുക്കും നമ്മൾ, ആ വിഷയത്തെ ആസ്പദമാക്കിയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? സമ്മാനം കിട്ടും. ആത്തിഫേ, അപ്പം ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് അഹ്സാനും ആത്തിഫും ഗ്രീൻ വാലി സ്കൂളിലെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഗ്രീൻ ഹോമിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. നിങ്ങൾ ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഫാമിലി ലൈവ് ടെലിക്യൂസ് വരുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. മൂന്ന് ചോദ്യവും ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിലേക്ക് എന്തെത്തും? റേഡിയോയുടെ സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് അഹ്സാനെ? ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും. ഇന്ത്യയെ കുറിച്ച് അറിയാം. ഇന്ത്യ നമ്മുടെ രാജ്യം എന്താണ് ആതിഫേ? നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഏതായിരിക്കാം?
1: ഇന്ത്യ
0: അല്ല, ഇപ്പൊ ഇന്ത്യയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഉറപ്പുണ്ടോ? ലോകത്തിൽ ചൈനയായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, ഇപ്പൊ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ ഇത്രയും ജനങ്ങളുള്ള ഒരു രാജ്യം ഏറ്റവും വലിയ വെൽത്താണ്, ഏറ്റവും വലിയ പവറാണ്, പവർഫുള്ളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രി ഏതാ? അത് ഇന്ത്യയാണ് അല്ലേ? നിങ്ങളിപ്പോൾ എത്രാം ക്ലാസ്സിലെ രണ്ടാളും പഠിക്കുന്നത്? ആരാ പഠിക്കുന്നത്? അഞ്ജലി. ഇങ്ങനെ പറഞ്ഞാൽ ആരും അറിയില്ല. പേര് പറയ്. ആതിഫ് ഷാജഹാൻ. എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെയോ? അഹ്സാൻ ഷാജഹാൻ എത്രാം ക്ലാസ് പഠിക്കുന്നു? ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോ ഇൻഷാല്ലാ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? 1947 ഇന്ത്യക്ക്. അതുവരെ അപ്പോ ഇന്ത്യ എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യ എവിടെയാണ് അപ്പം? ആരെയാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത്? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത് അല്ലേ? ബ്രിട്ടൻ. ബ്രിട്ടൻ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ ബ്രിട്ടന് കോളനി ഉണ്ടായിരുന്നു. ബ്രിട്ടൻ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ, ബ്രിട്ടന്റെ കോളനിയാക്കി മാറ്റി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിലൊരു കമ്പനി സ്ഥാപിച്ച് ആ കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് എന്ത് സംഭവിക്കുക, അവർ ഭരണം നടത്തിയത്. അപ്പം നമ്മൾ, നിങ്ങളെന്തെങ്കിലും ബ്രിട്ടീഷുകാരിവിടെ ഭരണം നടത്തി എന്നുള്ളതിന് തെളിവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും സംഗതികൾ കേട്ടത് ഓർമ്മയുണ്ടോ? ഇവിടുത്തെ പല കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടതോ കേട്ടതോ ഓർമ്മയുണ്ടോ? കേട്ടതുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും നാട് എവിടെയാ?
1: കാസർഗോഡ്.
0: കാസർഗോഡാണ്. കാസർഗോഡാണെങ്കിൽ ആ ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്തുള്ള കുറേ സംഗതികളുണ്ടാവും. അന്നത്തെ കോട്ട അല്ലേ, തലശ്ശേരിയുണ്ട് ഒരു കോട്ട, അതുപോലെ കാസർഗോഡ് ബേക്കൽ കോട്ട അല്ലേ, ആ അങ്ങനെ അതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലവുമായിട്ട് ബന്ധമുണ്ടാവും. പിന്നെ അന്നത്തെ പാലങ്ങൾ ഇതൊക്കെ എന്താണ് അന്ന് അവർ ഭരണം നടത്തിയിരുന്ന കാലത്തുണ്ടായിരുന്ന. പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയായിരുന്നു നിനക്ക് പറയാൻ പറ്റുമോ?
1: സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, ബാലഗംഗാധർ തിലക്,
0: ആ ഇങ്ങനെ കുറേ ആളുകളുണ്ട് അല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച കുറേ ആളുകളുണ്ട്. നമുക്ക് ചോദ്യം നോക്കട്ടെ, ചോദ്യത്തിലേക്ക് ഇത് വന്നത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാൻ ആരായിരിക്കും? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്?
2: മഹാത്മാഗാന്ധി.
0: വെരി ഗുഡ്, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരിക്കും?
1: ജവഹർലാൽ നെഹ്റു
0: അല്ലേ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ നിങ്ങൾ സ്കൂൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഓർമ്മയുണ്ടോ? നിങ്ങളെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിച്ച കുറേ കാര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, ആ സ്ഥാനം എന്താ ഓർമ്മയുള്ളൂ? വാഗൺ ട്രാജഡി. ആ അതൊരു എന്താണ് വാഗൺ ട്രാജഡി? തിരൂര് വാഗൺ ട്രാജഡി, ഒരു ഒരു ട്രെയിൻ അല്ലേ, വാഗണിന്റെ ഒരു വലിയൊരു കമ്പാർട്ട്മെന്റിൽ കുറെ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്തു? അവര് പിന്നെ അവരെന്ത് ചെയ്തു? അവരെ കൊന്നു അല്ലേ, അവര് കൊല്ലപ്പെട്ടു. പിന്നെ അതേപോലെ വേറെ പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കിട്ടണം. ഏ ഓക്കെ ഓക്കെ, നമുക്കിനി കോളിലേക്ക് പോവാം. ഒരു കോള് വന്നിട്ടുണ്ട്, ഫസ്റ്റ് കോളിലേക്ക് നമുക്ക് പോട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും സലാം.
0: പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആദിൽ അമീൻ അല്ലേ. ആദിൽ അമീൻ എവിടുന്നാ വിളിക്കുന്നത് മോനെ? എവിടുന്ന് കേട്ടില്ല. കോട്ടപ്പുറത്ത് നിന്ന് ആദിൽ അമീൻ ആണ് ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് വിളിക്കുന്നത്. അപ്പോ ഇന്ന് സ്വാതന്ത്ര്യ ദിനക്കാണല്ലോ, സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോ? അതിലേ കഴിഞ്ഞോ? മാഷാല്ല. അപ്പൊ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് അതിലിനോട് ചോദിക്കുന്നത്. അതിൽ ഉത്തരം പറയാൻ റെഡിയാണോ?
4: റെഡിയാണോ?
0: മാഷാല്ല. അപ്പോ മൂന്ന് ചോദ്യം ഉണ്ടാവും. ഒന്ന് ഞാൻ ചോദിക്കും, പിന്നെ ആത്തിഫ് മോനുണ്ട്, അതുപോലെ തന്നെ അഹസൻ മോൻ ഇവിടെ ഉണ്ട്, രണ്ടുപേരും ചോദിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അവരോടൊക്കെ ചോദിക്കണേ. വീട്ടിൽ ആരാ ഉള്ളത്? ഒപ്പുള്ള ആരാ ഉള്ളത്? കൂടെ ആരാ? ആ അമ്മ. പിന്നെ ആരാ ഉള്ളത്? ഫാമിലി ലൈറ്റ് ടെലിക്യൂസ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവാം, അവരോടൊക്കെ ചോദിക്കണം. ആ അമ്മച്ചിയുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നുകൂടി ഞാൻ പറയാം, ഓപ്ഷൻസും ഉണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും ഏതാണ്? ഓപ്ഷൻ എ 1919 ഏപ്രിൽ 13. ഓപ്ഷൻ ബി 1919 മാർച്ച് 15. ഓപ്ഷൻ സി 1920 ഓഗസ്റ്റ് 1. ഓപ്ഷൻ ഡി 1922 ഫെബ്രുവരി 5. ഇതിലേതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. മാഷാ അല്ലാ, അപ്പൊ ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, തീയതി വർഷം 1919 ഏപ്രിൽ 13. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് അഹ്സനാണ്. അപ്പൊ അഹ്സന്റെ ചോദ്യത്തിലേക്ക് പോകാം. റെഡിയാണോ? റെഡിയാണ്, യെസ്. അപ്പൊ ഇനി അഹ്സൻ ചോദിച്ചോ.
2: ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 ആയി കുറച്ച ഭരണഘടന ഭേദഗതി ഏത്?
0: ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം അഹ്സനെ. ഒരിക്കൽ കൂടി ചോദ്യം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി കേട്ടോ.
2: ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 42nd ഭേദഗതി, ഓപ്ഷൻ ബി. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്?
0: ഓപ്ഷൻ എ
2: 42nd ഭേദഗതി, ഓപ്ഷൻ ബി 44th ഭേദഗതി, ഓപ്ഷൻ സി 61st ഭേദഗതി, ഓപ്ഷൻ ഡി 86th ഭേദഗതി.
0: അപ്പൊ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഉത്തരം ശരിയാണോ അഹ്സാനെ? ശരിയാണോ? ശരിയാണ്, ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കാണ് അഹ്സാനെ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. റെഡിയാണോ? സോറി, അപ്പോ ഇവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അതിന്റെ ഇടക്ക് നേരത്തെ വിളിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കലായിട്ടുള്ള എന്തോ ഒരു എറർ സംഭവിച്ചു, കട്ടായി പോയിട്ടുണ്ട്. നമ്മളപ്പോ വീണ്ടും ഈ ചോദ്യം മറ്റൊരു ചോദ്യത്തിലേക്ക് അടുത്ത ആൾ വിളിക്കുമ്പോൾ പോകേണ്ടി വരും. അപ്പോ നോക്കാം നമുക്ക് ഇൻഷാല്ലാ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹസനെ? ആത്തിഫിലേക്ക് എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു, ചോദ്യം കട്ടായിപ്പോയി. നമ്മള് ഭേദഗതിയെ കുറിച്ച് കൂടി ഉത്തരം പറഞ്ഞ ശരിയാണ് അല്ലേ? 61st ഭേദഗതിയാണ്. ഏതാണ് ഉത്തരം? ചോദ്യം ഏതായിരുന്നു? ഇന്ത്യയുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി. നമ്മള് അടുത്ത കോളിലേക്ക് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ, ആരാണ് പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്കാണ് വിളിച്ചത്? ആരാണ് വിളിക്കുന്നത്? ആരാണ്? റയാൻ. റയാൻ ആണ് വിളിക്കുന്നത്. ഓക്കെ റയാൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത് റയാനെ? എവിടെ നിന്നാണ്? കടമ്പഴിപ്പുറത്ത് നിന്ന് റയാൻ ആണ് ഇന്നത്തെ നമ്മുടെ ശ്രോതാവായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിന്നർ ആവാൻ വേണ്ടി റെഡി ആവണം. നേരത്തെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച് നേരത്തെ ഒരാൾ വന്നിരുന്നു, നമ്മളെ മോനെ. അവൻ എന്ത് ചെയ്ത് സംഭവിച്ചാൽ രണ്ട് ചോദ്യം ചോദിച്ചു പിന്നെ കട്ടായി പോയി റയാനെ. അപ്പോൾ അവന് ഭാഗ്യമില്ല തോന്നുന്നു. അപ്പോൾ റയാൻ എന്ന് മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയായിരിക്കും അല്ലേ? ഇൻഷാല്ലാ. ഇന്നത്തെ വിഷയം ഏതാണ് റയാൻ അറിയോ? സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം അഹ്സൻ, ഇതിൽ ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം അല്ലേ ആതിഫെ? എന്നിട്ട് അതിന് ശേഷം നാലാമത്തെ ചോദ്യം, നാലാമത്തെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇതിൽ ലിസ്റ്റ് അനുസരിച്ചുള്ള നാല് ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കും, നാലാമത്തെ കഴിഞ്ഞിട്ട് 5-6 ചോദ്യങ്ങൾ പിന്നെ അഹ്സാനും ആതിഫും ചോദിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, എന്റെ ചോദ്യം റയാനോടാണ്. റയാൻ ചോദിക്കട്ടെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയ വർഷം ഏതാണ്? അതായത് ചന്ദ്രയാൻ 3. അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകം ആയ ചന്ദ്രയാൻ എന്ന അത് ഇറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 2021, ഓപ്ഷൻ ബി 2022, ഓപ്ഷൻ സി 2023 ഓഗസ്റ്റ് 23, ഓപ്ഷൻ ഡി 2024. ഏതാണ് ഉത്തരം? ഓപ്ഷൻസ് ഒന്നുകൂടി പറയണോ? ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയ വർഷം, അതായത് ചന്ദ്രയാൻ 3, അങ്ങനെ ഇന്ത്യയാണ് ആദ്യത്തെ രാജ്യമായി മാറിയിട്ടുള്ള വർഷം ഏതാണ്? ഓപ്ഷൻ എ 2021, ബി 2022, സി 2023 ഓഗസ്റ്റ് 23, ഡി 2024. ഏതാണ്? ചന്ദ്രയാൻ 3. ആയിവാ, വെരി ഗുഡ്. ചോദ്യം ഉത്തരം കറക്റ്റ് ആണ്. ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആണ്. റയാൻ ഒന്നാമത്തെ ചോദ്യം വിജയിച്ചിരിക്കുകയാണ്. മാഷാല്ലാ. ഇനി ചോദിക്കുന്നത് ആത്തിഫേ, നമുക്ക് ചോദിച്ചാലോ? ആത്തിഫാണ് അടുത്ത ചോദ്യം. ആത്തിഫിന്റെ ചോദ്യത്തിന് റെഡിയാണോ? യെസ്. ആത്തിഫ്, ഫിഫ്ത് നമ്പർ ക്വസ്റ്റ്യൻ.
1: അഞ്ചാമത്തെ ചോദ്യം
0: അല്ല, രണ്ടാമത്തെ ചോദ്യം. ഞാനോടുള്ള രണ്ടാമത്തെ ചോദ്യം.
1: രണ്ടാമത്തെ ചോദ്യം, കേരള ഗാന്ധിയെ എന്നറിയപ്പെടുന്നത് ആര്?
0: ഓപ്ഷൻ
1: ഓപ്ഷൻ എ മൗലവി,
0: വക്കം മൗലവി,
1: വക്കം മൗലവി. ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഓപ്ഷൻ സി എ കെ ഗോപാലൻ.
0: ഓപ്ഷൻ ഡി,
1: ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള.
0: ഏതാണ് ഇതിലേത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. ആത്തിഫേ, ഓപ്ഷൻ ബി കെ കേളപ്പൻ എന്നാണ് പറഞ്ഞത്. ഉത്തരം ശരിയാണോ?
1: ശരിയാണ്.
0: യാ, ഉത്തരം ശരിയാണ്. അപ്പൊ മാഷാല്ലാ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് അഹസനാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
2: മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 2010.
0: ചോദ്യം മനസ്സിലായോ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം എത്ര? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അതല്ലേ അവസാന ചോദ്യം? യെസ്. ഓപ്ഷൻ എ 2000, 2002, ബി 2002, സി 2005, ഡി 2010. ഓപ്ഷൻ സി ആണോ? കറക്റ്റ് ആണോ? ഉറപ്പാണോ? യാ, മൂന്ന് ചോദ്യത്തിനും അപ്പൊ ഉത്തരം ശരിയാണോ? അവസാനെ ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ സി 2005 ഒക്ടോബർ 12. അപ്പൊ ഉത്തരം ശരിയായിരിക്കുകയാണ്. മാഷാല്ലാ. അപ്പൊ നമ്മൾ ഇന്നത്തെ ടെലിഗിസിലെ ആദ്യ വിന്നർ ആയിട്ട് റയാൻ മാറിയിരിക്കുകയാണ്. റയാൻ, സുഖാണപ്പം? സന്തോഷായില്ലേ? സന്തോഷായി. മാഷാല്ലാ. ശരി, അപ്പോ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത കോളിലേക്ക് പോട്ടെ. യെസ്. അപ്പോ ഇനി അടുത്ത കോള് നമുക്ക് എടുക്കാം. അടുത്ത കോള് അഹസൻ കോൾ എടുത്തു
2: കേട്ടോ.
0: ആദ്യം കട്ടായതായിരുന്നു അല്ലേ? മാഷാല്ലാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പോകാൻ ശരിയായിരുന്നു. മൂന്നാമത്തെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം ആത്തിഫാണ് ചോദിക്കാൻ നിന്നിരുന്നത്. ആത്തിഫെ, മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാലോ? യെസ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. യെസ് പറഞ്ഞു, ആത്തിഫ് പറഞ്ഞു.
1: മൂന്നാമത്തെ ചോദ്യം, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായി, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്.
0: ചോദ്യം
1: മൂന്ന്, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത്
0: ചോദ്യം വായിക്കുന്നുണ്ട് മോനെ, ശരിക്കും ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ചോദ്യം വായിക്കുന്നുണ്ട് കേട്ടോ.
1: സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ഓപ്ഷൻ എ ലാലാ ലജപത് റായ്, ഓപ്ഷൻ ബി ബാലഗംഗാധർ തിലക്, ഓപ്ഷൻ സി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്.
0: ഓപ്ഷൻ എ ബി സി ഡി പറഞ്ഞു. സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഡിസ്കസ് ചെയ്തതിന്റെ ശേഷമൊക്കെ ഉത്തരം പറയാവോ? അപ്പോ ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്?

0: എന്നാ അടുത്ത കോളിലേക്ക് പോട്ടെ. ഓക്കെ, സന്തോഷം. സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഓക്കെ, യെസ്. അപ്പൊ പറഞ്ഞതുപോലെ രണ്ടാൾക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കിട്ടിയില്ലേ അതിവ്യവസാനം, മറ്റോ നേരത്തെ കട്ടായി പോയാൽ വീണ്ടും കിട്ടി, അതിൽ കിട്ടി. അടുത്ത കോളിലേക്ക് പോകാം. അടുത്ത നമുക്ക് സെവൻത് ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ തുടങ്ങുക. അടുത്ത കാൾ കോളിൽ നോക്കാം. നോക്കട്ടെ, കോൾ വരുന്നുണ്ടോ? യെസ്, ആതിഫ്.
1: അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം.
1: ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് റിസ്വാൻ.
0: മുഹമ്മദ് റിസ്വാൻ.
2: ആ,
0: റിസ്വാൻ എവിടുന്നാണ് വിളിക്കുന്നത്?
2: പേറ്റുമല്ല.
0: കൂത്തുപറമ്പ് ആണോ?
2: കൂത്തുപറമ്പിന്റെ അടുത്തുനിന്ന്.
0: കൂത്തുപറമ്പിന്റെ അടുത്തുനിന്നാണ് അല്ലേ? ശരി. എന്താ സ്കൂളൊക്കെ പോയിട്ട് എന്തായിരുന്നു? ഒന്ന് പായസം ഒക്കെ കുടിച്ചോ?
2: പായസം
0: ഉണ്ടായിരുന്നില്ലേ?
2: ഇല്ല
0: എടാ, ഞങ്ങൾ ഇവിടെ ഏതാ സ്റ്റുഡിയോയില് ആതിഫും ഉണ്ട് അഹ്സാനും ഉണ്ട് ചോദ്യം ചോദിക്കാൻ. അവരോടും ചോദിച്ചു നോക്കി, അവർക്ക് എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയ? എന്താ കിട്ടി? അപ്പൊ നിങ്ങളെ സ്കൂളില്, അവരുടെ സ്കൂളിൽ പായസം ഉണ്ടായിട്ടില്ല. പക്ഷെ സാരല്ല, ഇനി അടുത്ത തവണ വേറെ നോക്കല്ലേ. നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോ പിന്നെ മുഹമ്മദ് റിസ്വാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ അതിപ്പോ പറഞ്ഞേ? ആറാം ക്ലാസ്സില്. ആഹാ, വെരി ഗുഡ്. ശരി, അപ്പൊ ഇന്നത്തെ വിഷയം അറിയാലോ അല്ലേ? എന്താ വിഷയം? സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ആദ്യ ചോദ്യം എനിക്ക് തോന്നുന്നത് അഹ്സാൻ ചോദിച്ചാലോ അല്ലേ? അഹ്സാൻ റെഡിയാണ് ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം റിസ്വാനോട്. റിസ്വാൻ കേൾക്കാൻ റെഡിയല്ലേ? യെസ്. എന്നാ ചോദ്യം.
3: ഒന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംഗ്രാമത്തിലെ ആദ്യ രക്തസാക്ഷി ആര്?
2: മംഗൽ പാണ്ഡെ.
0: ഓപ്ഷൻ പോലും പറയേണ്ട ആവശ്യം വന്നില്ല. ഉത്തരം ശരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്?
2: മംഗൾ പാണ്ഡെ.
0: മംഗൾ പാണ്ഡെ. അപ്പോ നമ്മള് മുഹമ്മദ് റിസ്വാൻ പുലിയാണ് അല്ലേ? ഇനി പുപ്പുലി ആവാൻ പോവാൻ നോക്കാം നമുക്ക് അടുത്തത്. ആതിഫെ, ഒന്ന് തള്ളിട്ടാലോ? റിസ്വാൻ വിട്ടതില്ലാന്ന് തോന്നുന്നു. എന്നാ അടുത്ത ചോദ്യം ആതിഫാണ് ചോദിക്കുന്നത്. ആതിഫ്,
1: ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു
0: അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു?
1: ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ബി ആർ റാവു,
0: ബി എൻ റാവു,
1: ബി എൻ റാവു, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു.
0: ആരാണ്?
2: ബി ആർ അംബേദ്കർ.
0: ഉത്തരം ശരിയാണോ?
1: ശരിയാണ്,
0: ശരിയാണ്, ബി ആർ അംബേദ്കർ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയായിരിക്കണം. മൂന്നാമത്തെ ചോദ്യം ഞാൻ റിസ്വാനെ തള്ളിയിടും, അത് റിസ്വാന് കിട്ടൂല. അങ്ങനെയാണ് ചോദ്യം ഉത്തരം ശരിയാവും എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ എന്താ വിളിക്കുക റിസ്വാനെ? നേരത്തെ പുലിയനി, പുപ്പുലി എന്ന് പറയാം അല്ലേ? നോക്കാം നമ്മള്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. റിസ്വാൻ റെഡിയാണോ? ഇന്ത്യയുടെ അയൺ മാൻ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്?
2: സർദാർ വല്ലഭായി പട്ടേൽ.
0: ചേട്ടാ, ഇത്ര സിമ്പിൾ ആണോ? നീ ഏതൊക്കെയാ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടോടാ? വെറുതെ അല്ല, അവനതല്ലേ ഒരുങ്ങിട്ടാ വന്നത്. ഏത് ചോദ്യം ചോദിച്ചാലും റെഡിയാണോ? ഒരുവിധമൊക്കെ അല്ലേ? മാഷാല്ലാ. അപ്പൊ റിസ്വാൻ ഇന്നത്തെ വിജയായിരിക്കാണ്. മാഷാല്ലാ. വേറെ എന്തൊക്കെ റിസ്വാൻ വിശേഷം? എന്നാ ഒരു ഒരു മോട്ടിവേഷൻ ആവട്ടെ റിസ്വാനിൽ നിന്ന് അഹ്സാനും ആതിഫിനും അല്ലേ? നീ എത്ര ക്വിസില് പങ്കെടുത്തിട്ടുണ്ട്? ഒരുവിധം എല്ലാ ക്വിസിലും പങ്കെടുത്തിട്ടുണ്ട്. യാ, പിന്നെ അതിലൊക്കെ എന്താ കിട്ടല്? കൊറേ പഠിച്ചിട്ടുണ്ടോ? ഞാൻ വേറെ വെറുതെ ഒരു ഒരു സമ്മാനം കിട്ടി, എന്നാലും വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ശ്വേത വിപ്ലവത്തിന്റെ, അതായത് വൈറ്റ് റവല്യൂഷൻ.

0: മിഷൻ, അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ പറയാം: എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ വർഗീസ് കുര്യൻ, സാം പിത്രോദ, സുന്ദർലാൽ ബഹുഗുണ. വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അത് കുറച്ചൊരു ടഫുള്ള ചോദ്യമാണ്. ഒന്നുകൂടി പറയാം. ഒന്ന് എം എസ് സ്വാമിനാഥനും ഡോക്ടർ വർഗീസ് കുര്യൻ, സാം പിത്രോദ, സുന്ദർലാൽ ബഹുഗുണ. വർഗീസ് കുര്യൻ ഉത്തരം കറക്റ്റാണ്. യെസ്, ശരി ശരി. അപ്പോ അഭിനന്ദനങ്ങൾ, മാഷാല്ലാ. റിസ്വാന്റെ വീട് കൂത്തുപറമ്പ് അടുത്തല്ലേ? യാ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്ത ആളിലേക്ക് പോട്ടെ. ശരി, അപ്പോ റിസ്വാന് പൊളിയാണ് അല്ലേ. ഇനി അടുത്തത് ഏതാണെന്ന് അറിയില്ല. ആതിഫ് നോക്കല്ലേ, നമുക്ക് അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. ആതിഫ് അഹ്സൻ, അടുത്ത ആളിലേക്ക്. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത് പറഞ്ഞേ? നഹിയ കെ മമ്പാട്ടുമൂല ആണോ? യാ നഹിയ മോളെ, എവിടെ നീ? എന്നെ തീരെ കാണില്ലല്ലോ അപ്പൊ. ഏ, നിന്നെപ്പൊ കാണുന്നില്ലല്ലോ, നീ എവിടെയാ?
1: ഇപ്പൊ
0: എത്രാം ക്ലാസ്സിലാ? മമ്പാട്ടുമൂല. നഹിയ റേഡിയോയിൽ ഒരുപാട് സ്റ്റാർ ക്വസ്റ്റിലൊക്കെ പാട്ട് പാടലുണ്ട്, ഇനി പ്രസംഗിക്കലുണ്ട് ഇനി അല്ലേ? പാട്ടൊക്കെ പാടലില്ലേ ഇനിയോ? ഒരു ചെറിയ രണ്ടുപേര് പാട്ട് പാടുവോ? ഒരു രണ്ടുപേര് പാട്ട് പാടി. അല്ല, ഇപ്പൊ പിന്നെ നഹിയ, നീ ഇപ്പോ റേഡിയോയിലേക്ക് പ്രോഗ്രാമുകളൊക്കെ അയക്കാറുണ്ടോ സത്യത്തില്? ഇല്ല, നിർത്തിയ പരിപാടിയൊക്കെ? പിന്നെന്താ, ഞാൻ ഒന്നൊരു കേക്കലില്ല. അപ്പം കുറച്ചായിട്ട് നിർത്തിവെച്ചാണ് അല്ലേ. ഇപ്പൊ ടെലിഗസില് ചോദ്യം ചോദിക്കാൻ മാത്രം ഇരിക്കാണ്. അപ്പോ ചോദ്യത്തിന് ഉത്തരം പറയാം. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. എന്നാ ഇന്ന് മൂന്ന് ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ വിഷയം ഏതാന്നറിയോ? സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ആണ്. ശരി, ആ ക്വിസില് ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് ആതിഫാണ്. അതായത് നമ്മള് അല്ലേ ആതിഫെ, ഫസ്റ്റ് ചോദ്യം റെഡി അല്ലേ ചോദിക്കാൻ? ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ. യെസ്, ഒന്നാമത്തെ ചോദ്യം.
2: ചോദ്യം ഒന്ന്, വോട്ടിംഗ് മെഷീനിൽ ഇ വി എം
0: ഉപഭോക്താക്കൾക്ക്
2: തങ്ങൾ ചെയ്ത വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയോ എന്ന് കാണിക്കുന്ന സംവിധാനം ഏതാണ്?
0: വോട്ടിംഗ് മെഷീനിൽ, അതായത് വോട്ടിംഗ് മെഷീൻ ഇ വി എമ്മിൽ ഉപഭോക്താക്കളായ ആളുകൾക്ക്, വോട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ചെയ്ത വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ,
2: ഓപ്ഷൻ എ നോട്ട, ഓപ്ഷൻ ബി വി വി പാറ്റ്, ഓപ്ഷൻ സി പിൻ, ഓപ്ഷൻ ഡി ഒ ടി പി.
0: ഇതിലേതാണ്? വി വി പാറ്റ് ആണോ, ഓപ്ഷൻ ബി ആണോ, സി ആണോ? ലോക്ക് ചെയ്തോ? ആ, ശരിയാണോ ഉത്തരം? ശരിയാണ്. അപ്പൊ ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കാണ്. മാഷാല്ലാ. എന്നാ പിന്നെ രണ്ടാമത്തെ ചോദ്യം തള്ളിയിടണ്ട നമുക്ക്. നഹിയനെ രണ്ടാമത്തെ ചോദ്യത്തിന് തള്ളിയിടാൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അത് അഹസൻ ചോദിക്കൂ അല്ലേ? അഹസൻ ചോദിക്കല്ലേ രണ്ടാമത്തെ ചോദ്യം? ഓക്കെ, അഹസൻ ചോദിച്ചോ
2: രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ എ
0: സത്യാഗ്രഹം. ഓപ്ഷൻ ഒന്നും കിട്ടണ്ട, ചമ്പാരൻ
2: ശരിയാണ്.
0: പക്ഷെ ബി ചമ്പാരൻ സത്യാഗ്രഹം, അത് കറക്റ്റാണ് അല്ലേ? ഇപ്പൊ നീ ഓപ്ഷൻസ് ഒന്ന് നിൽക്കാനായിക്കല്ല, അതിന്റെ മുന്നേ നെഹിയ പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഇനി വേറെ വിഷയമുണ്ട്, മൂന്നാമത്തെ ചോദ്യം കൊണ്ട് നെഹിയ വീഴും. വീഴോ അല്ല, ടഫുള്ളൊരു ചോദ്യം ചോദിച്ചാലോ? സിമ്പിൾ മതി. യെസ്, മൂന്നാമത്തെ ചോദ്യം ഇതാണ്, സ്വതന്ത്ര ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1960. ഓപ്ഷൻ എ 1962. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ, എമർജൻസി എന്ന് പറഞ്ഞ സാധനം, അതാണ് എമർജൻസി സിറ്റുവേഷൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1984. ഓപ്ഷൻ എ, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം. വീട്ടിൽ ആരൊക്കെയുള്ളത് അവരോടൊക്കെ ചോദിച്ചോ. ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1984. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് ചോദിച്ചത്, എമർജൻസി സിറ്റുവേഷൻ. ഇത് ഉത്തരം ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അങ്ങോട്ട് പോകും. അതല്ല, ഒന്നുകൂടിയും ചാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടിയും ചാൻസ് തരാം. ഓപ്ഷൻ എ 1962. എല്ലാവരോടും ചോദിക്കാം, വീട്ടിൽ ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കാം, അന്വേഷിക്കാം, എന്നിട്ട് പറയാം. ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1984. ഏതാ? എ 1962, എമർജൻസി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ 1962 1971, ബി ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1984. ഓപ്ഷൻ ഉറപ്പിച്ചോ, ലോക്ക് ചെയ്തോ? മാനോട് എല്ലാവരോടും ചോദിച്ചു, ഉറപ്പിച്ചു. ഓക്കെ, എന്നാ ലോക്ക് ചെയ്യട്ടെ. അയ്യടാ, ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ രക്ഷയല്ല. 1971 75 ചെറിയ ചാൻസ് കൂടി, ഇത് കഴിഞ്ഞ ഇനി ചാൻസ് ഇല്ല. എഴുപത്തൊന്നല്ല, 1975. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ചെറിയൊരു ഒരു വ്യത്യാസത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനിൽ നെഹിയക്ക് നഷ്ടപ്പെട്ടെങ്കിൽ സാറല്ല അടുത്തതിൽ നമുക്ക് വീണ്ടും നോക്കാം. ഓക്കെ, സാരമില്ല. അപ്പൊ ശരി, നമ്മൾ അടുത്ത കോളിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിന ക്യൂസ് ലൈവ് ഫാമിലി ടെലി ക്യൂസ് ആണ് നമ്മൾ നടക്കുന്നത്. അടുത്ത കോളിലേക്ക് അഹസൻ.
2: ആരാ വിളിക്കുന്നത്?
0: ആരാ വിളിക്കുന്നേ? ആമിന.
2: എവിടുന്നാ വിളിക്കുന്നത്?
0: കതിരൂർ. കതിരൂർ ആണോ? യെസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
2: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? എവിടെയാ പഠിക്കുന്നത്? ഏത് സ്കൂളിലോ? എത്ര വയസ്സായി?
0: 8 വയസ്സായിട്ടുണ്ട്. രണ്ടാം എത്രാം ക്ലാസ്സിലാ പറഞ്ഞത്? രണ്ടാം ക്ലാസ്സിൽ. വെരി ഗുഡ്. അപ്പൊ ഒന്ന് ഫസ്റ്റ് ചോദ്യം ആസൻ ചോദിക്കാം അല്ലേ?
2: ചോദ്യത്തിന് റെഡിയാണോ?
0: ഫസ്റ്റ് ചോദ്യം.
2: ഫസ്റ്റ് ചോദ്യം, ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ഏത്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ഏത്?
0: ഓപ്ഷൻ എ.
2: ഓപ്ഷൻ
0: ആ ഉത്തരം കറക്റ്റ് ആണ്.
2: 1905.
0: 905 ഉത്തരം ശരിയാണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ആതിഫ് ചോദിക്കും അല്ലേ? ആതിഫ് റെഡി അല്ലേ? യെസ്.
1: രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ കെ കെ ആർ നാരായണൻ, ഓപ്ഷൻ ബി ദ്രൗപദി മുർമു, ഓപ്ഷൻ സി പ്രതിഭ പാട്ടീൽ, ഓപ്ഷൻ ഡി വിവി ഗിരി.
0: ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ കെ ആർ നാരായണൻ, ബി ദൗപ്രതി മുർമു, സി പ്രതിഭ പാട്ടീൽ, ഡി വി വി ഗിരി. ഓപ്ഷൻ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഉറപ്പാണോ? ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ലോക്ക് ചെയ്ത് ഉറപ്പിച്ചോ? അവ തെറ്റിപ്പോയല്ലോ മോളെ. ഇന്ത്യയിൽ ആദ്യത്തെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഓക്കെ, യെസ്, സാരമില്ല. അടുത്ത കോളിലേക്ക് പോട്ടെ. യെസ്, അസ്സലാമു അലൈക്കും. ഇനി ആരാണ് കോൾ ചെയ്യുന്ന? കോളിലേക്ക് അടുത്ത ആൾ വരുന്നുണ്ട്. ആതിഫ് എടുത്തോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും ലൈവ് ഫാമിലി ലൈവ് ടെലി ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്?
0: പത്തപ്പെരിയം, മലപ്പുറം ജില്ലയിലെ എടവണ്ണ. യെസ്, എടവണ്ണ പത്തപ്പെരിയത്ത് നിന്ന് ഐസ. ഐസ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഐസ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? അന്നുജു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
4: രണ്ട്.
0: രണ്ടാം ക്ലാസ്സിൽ. ആഹാ, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ. എന്നാ നമ്മള് ചോദ്യം അഹസനെ ആരാ ചോദിക്കുക? ആതിഫ് ചോദിക്കോ ഫസ്റ്റ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം നമ്മളിവിടെ 15-ാമത്തെ നമ്പറിൽ ഐസയോടുള്ള ഒന്നാമത്തെ ചോദ്യം.
1: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1924, ഓപ്ഷൻ സി 1931, ഓപ്ഷൻ ഡി 1936.
0: ചോദ്യം ഒന്നുകൂടി പറയാം.
1: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്?
0: യാ, ഉത്തരം ശരിയാണോ? അസന് ശരിയാണല്ലേ. യെസ്. അപ്പോ ഐസയുടെ ഒന്നാമത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം അഹസൻ ചോദിക്ക്.
2: രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച
0: ആർട്ടിക്കിൾ
2: ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32, ഓപ്ഷൻ ഡി.
0: ആ പറഞ്ഞു, ആർട്ടിക്കിൾ 32 കറക്റ്റ്. ഉത്തരം കറക്റ്റാണ്. ശനി, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വീഴുമോ വാഴുമോ നോക്കാം. ഐസ, മൂന്നാമത്തെ ചോദ്യം കേൾക്കാൻ റെഡിയാണോ? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രക്ഷേപണം സംഘടിപ്പിച്ച ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യമായൊരു റേഡിയോ പ്രക്ഷേപണം സംഘടിപ്പിച്ച ധീര വനിത ആര്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ഉഷ മേത്ത, ഓപ്ഷൻ സി അരുണ ആസിഫ് അലി, ഓപ്ഷൻ ഡി കസ്തൂർബ ഗാന്ധി. ഒരിക്കൽ കൂടി പറയാം, ക്യൂറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യമായ റേഡിയോ പ്രക്ഷേപണം സംഘടിപ്പിച്ച ധീര വനിത ആരാണ്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ബി ഉഷ മേത്ത, സി അരുണ ആസിഫ് അലി, ഡി കസ്തൂർബ ഗാന്ധി. ആരാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യാ, മൂന്നാമത്തെ ചോദ്യം ഉത്തരം ശരിയായിക്കാണ്. ഹൈസ അപ്പൊ വിജയായിട്ടുണ്ട്. ഇന്ന് തൊട്ട് മുന്നൊക്കെ വിജയ് അവസാന നിമിഷത്തിൽ വിജയത്തിൽ നിന്ന് പെട്ടെന്ന് വഴുതി മാറിയിരുന്നു പലരും. ഇതാ ഇന്നത്തെ ലൈവ് ഫാമിലി ടെലിഗിസിൽ ഇപ്പോ ഒരിക്കൽ ഐസ ഇതാ വിജയായിരിക്കുകയാണ്. ഇതിന്റെ മുന്നേ വിജയായിട്ടുണ്ട് ഐസ?
4: ആ,
0: ഐസക്ക് ഇത് തുടർച്ചയാണ് അല്ലേ. ശരി, ഐസ ഇന്ന് സ്കൂളിലൊക്കെ പോയിരുന്നോ? പതാകൊക്കെ ഉയർത്തിയോ? യെസ്. ഓക്കെ ശരി, അപ്പൊ അടുത്ത ആളിലേക്ക് പോ. അടുത്ത ആളിലേക്ക്, അടുത്ത കോൾ നമുക്ക് എടുക്കുന്നു. അടുത്ത കോൾ അഹ്സൻ.
2: അസ്സലാമു അലൈക്കും.
0: ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിഗിസിലേക്ക് സ്വാഗതം. നമ്മളെ കൂടെ ഇന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആങ്കറിംഗ് ഡെസ്കിലുള്ളത് ഹസാനാണ്, അതുപോലെ ആത്തിഫുണ്ട്. അപ്പോ ഫാമിലി ലൈവ് ടെലിഗിസിലെ ഇപ്പോ അതിന്റെ അവസാന സമയത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാളിക്കാവിൽ നിന്ന് ജമീല ആണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇന്നത്തെ വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
5: വീട്ടില് കുട്ടികളെല്ലാരും പോയി.
0: എല്ലാരും പോയി,
5: ഇതുവരെ കോളൊന്നും കിട്ടിയില്ല. വിളിച്ചിട്ട്
0: കിട്ടിയില്ല. അപ്പൊ അവരൊക്കെ കാത്തിരുന്ന് അവര് മുഷിഞ്ഞു പോയി അല്ലേ.
5: പ്രതീക്ഷിച്ചില്ല.
0: ഓക്കെ, കുഴപ്പല്ല കുഴപ്പല്ല. എന്നാലേ ഏതായാലും നമ്മള് ചോദ്യത്തിലേക്ക് പോവാം. ഉത്തരം കിട്ടുമല്ലേന്ന് അറിയില്ല അല്ലേ. കിട്ടുന്നതൊക്കെ കഴിഞ്ഞു, ഇനി നോക്കാം നമുക്ക്. അപ്പോ അഹ്സൻ, ഫസ്റ്റ് ചോദ്യം ഏതാ നമ്മൾ ചോദിക്കാം?
2: ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2016, ഓപ്ഷൻ ഡി 2017.
0: ഓപ്ഷൻ എ 2014, ബി 2015 ജനുവരി 1, സി 2016, ഡി 2017. ഓപ്ഷൻ ബി ശരിയാണ്. അപ്പോ ഓപ്ഷൻ ബി ശരിയാണ്. തൊട്ടപ്പുറത്തൊക്കെ നോക്കൂ, മക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ? ഇനി അവരെ കൊണ്ടെങ്കിലും അടുത്തത് ഘട്ടം കടന്നു പോയാലോ. നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ആത്തിഫെ, അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കല്ലേ. യെസ്.
1: പൂർണ സ്വരാജ് പ്രഖ്യാപിച്ച 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
0: അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത്?
1: ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്.
5: ഗാന്ധിജി എന്നുള്ളതാണ്
0: ഓപ്ഷൻ എ ഉണ്ട്, ബി സി ഡി. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഒന്ന് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ബി ജവഹർലാൽ നെഹ്റു, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി സുഭാഷ് ചന്ദ്രബോസ്. ലോക്ക് ചെയ്യട്ടെ, ഏതാണ് ഏതാണ്? ഓപ്ഷൻ സി. അപ്പോ അതൊരു കേവലം തോന്നൽ മാത്രമായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഓക്കെ, കുഴപ്പമില്ല, സാരല്ല. ഏതായാലും ആദ്യത്തെ ഉത്തരം ശരിയായി രണ്ടാമത്തേതിലേ പോയിട്ടുള്ളൂ. അപ്പൊ ഒരാൾ മാത്രമായതുകൊണ്ട് ബാക്കിയുള്ളവർ സഹായം കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, അടുത്തേലും നോക്കാം നമുക്ക് ഇൻഷാല്ല. ഓക്കെ, ജമീല വി പി കാളിക്കാവ് ആണോ? യെസ്. ഓക്കെ, സന്തോഷം വിളിച്ചാലും പറഞ്ഞാലും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത കോളിലേക്ക് പോട്ടെ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് അടുത്ത കോളിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത കോൾ നമുക്ക് എടുക്കാം. ആതിഫ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഫാമിലി ടെലിക്വിസ് ലൈവിലേക്ക് സ്വാഗതം.
0: ആരാണ് വിളിക്കുന്നത്? നാദിയ.
7: നാദിയ.
0: നാസിയ അല്ലേ? ഓഹോ, നാസിയ എവിടുന്നാണ് വിളിക്കുന്നത്? കടമ്പഴിപ്പുറം. ആഹാ, നാസിയ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആയിക്കോട്ടെ, എന്നാ മോളുണ്ടെങ്കി മോള് പറ. ആ ഉമ്മയാണ്? ആ മക്കളുടെ ഉമ്മയായിരിക്കും. ഓക്കെ, ഏ ആലിയ തൊയ്ബ. ആലിയ എത്രയിലാ പഠിക്കുന്നത്? എൽ കെ ജിയില്. എൽ കെ ജിയിൽ ഇന്ന് പോയിട്ട് എന്താന്ന്, സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ആലിയ? ഇന്ന് ഫ്ലാഗ് പിന്നെ ഒന്നും ഉയർത്തിയിട്ടൊന്നുമില്ലേ? കൊടി ഉയർത്തിയിട്ടില്ലേ? പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് എന്താ കിട്ടിയത് ആലിയക്ക്? യാ, അത് പോരെ. അയ്യോ, പായസം, ബലൂണ്, മിഠായി, പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഏതൊരു പാട്ട് പാടാമോ? ഏതൊരു പാട്ട്? ഇവിടെ രണ്ടുപേര് പാടിക്ക കേക്കട്ടെ. രണ്ടുപേര്. അടിപൊളി പാട്ട്. അഹ്സാനെ എങ്ങനെ ഉണ്ട് പാട്ട്? പൊളിയാണ്. ആത്തിഫൊക്കെ ഭയങ്കര ഇഷ്ടായി ചിരിക്കണ്ട. ആത്തിഫ് ആമക്കുട്ടന്റെ പാട്ടൊക്കെ കേട്ടിട്ട്. യെസ്. ഓക്കെ, അപ്പൊ നാളെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം ഏതാണ് ഹസ്സാനെ? നമ്മൾ ഏത് ചോദ്യം ചോദിക്കാം? ഫസ്റ്റ് ചോദ്യം,
8: ഒന്നാമത്തെ ചോദ്യം,
0: ഇന്ത്യയിൽ
8: ചരക്ക് സേവന നികുതി
0: GST
8: നിലവിൽ വന്നത് എന്ന്?
0: ഓപ്ഷൻ എ
8: 2016 നവംബർ 8, ഓപ്ഷൻ ബി 2017 ജൂലൈ 1, ഓപ്ഷൻ സി 2018 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 2020 ജനുവരി 1.
0: ഏതാണ് ഓപ്ഷൻ എ ബി സി ഡി? ഏതാ?
8: ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2016 നവംബർ 8, ഓപ്ഷൻ ബി 2017 ജൂലൈ 1, ഓപ്ഷൻ സി 2018 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 2020 ജനുവരി 1.
0: ഓപ്ഷൻ ബി 2017 ജൂലൈ 1. ഉത്തരം ശരിയാണ്. യാ, വെരി ഗുഡ്. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. അതിഫ്, രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കണ്ടേ ആലിയോട്? രണ്ടാമത്തെ ചോദ്യം ഏതാ? ഇന്ത്യൻ
1: രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി
0: സ്ഥാപിതമായ വർഷം
1: ഏത്?
0: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ എ.
1: ഓപ്ഷൻ എ 1885, ഓപ്ഷൻ ബി 1890, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1915.
0: ഏതാണ്? ഓപ്ഷൻ എ 1885, ഓപ്ഷൻ ബി 1890, ഓപ്ഷൻ സി 1905. ഉത്തരം ഓപ്ഷൻ എ ശരിയാണോ? 1885 ശരിയാണ്. രണ്ട് ചോദ്യത്തിന് ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം കൂടി ഉത്തരം ശരിയായാൽ വിജയായി പ്രഖ്യാപിക്കും ഇൻഷാല്ലാ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഒന്നുകൂടി പറയാം ചോദ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് അഥവാ ഗ്രീൻ റവല്യൂഷന് നേതൃത്വം നൽകിയ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ വർഗീസ് കുര്യൻ, ബി എം എസ് സ്വാമിനാഥൻ, സി സി വി രാമൻ, ഡി ഹോമി ബാഭ. ഓപ്ഷൻ ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ. ഉത്തരം ശരിയാണ്. അപ്പൊ ഇതാ നാസിയ കടമ്പഴിപ്പുറം അഥവാ ആലിയ ത്വയ്ബ, ആലിയ ത്വയ്ബ എൽ കെ ജിയിലെ കൊച്ചുമിടുക്കി. ഉത്തരം എല്ലാം ശരിയാക്കിയിരിക്കുകയാണ്. ഫാമിലി ലൈവ് ടെലിഗീസിലെ അവസാന നിമിഷം ഇതാ ഉത്തരം ശരിയായി. സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത ആളിലേക്ക് പോട്ടെ പോ. അൽഹംദുലില്ല. ഓക്കെ, അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. സന്തോഷം. ഒറ്റ കോൾ കൂടി നമുക്ക് ആ കോൾ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇന്നത്തെ ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാല്ല. അപ്പൊ അടുത്ത കോള് ഇപ്പോൾ വരുന്നത് കാണുന്നില്ല. അടുത്ത കോള് പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് വേഗം എടുത്താൽ. അടുത്ത കോള് വന്നിരിക്കുകയാണ്. അടുത്ത കോൾ എടുത്തോളൂ അഹ്സാൻ ബേഗം.
9: അസ്സലാമു അലൈക്കും.
0: ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ
1: ഹലോ ഹലോ കട്ടായി.
0: ആ അത് തൽക്കാലം കട്ടായി. അടുത്ത അതാ ഒന്നുകൂടി റീകോൾ വരുന്നുണ്ട്. ഓക്കെ എടുത്തോ. ഹലോ,
1: അസ്സലാമു അലൈക്കും.
0: ഹലോ
1: ഹലോ ഹലോ
0: ഹലോ
1: ഹലോ ഹലോ ഹലോ
0: യെസ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കോൾ കട്ടായിരിക്കുകയാണ്. കാരണം ഇനി സമയത്തിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. സമയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല അല്ലേ. അപ്പൊ ഇന്ന് വിജയായിട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് അഭിനന്ദനങ്ങൾ നേരാം. എല്ലാവർക്കും കൺഗ്രാചുലേഷൻ ഇരുന്നു ഇന്നത്തെ ലൈവ് ടെലിഗീസിൽ പങ്കെടുത്തവർക്കൊക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. ചോദ്യം ചോദിക്കുന്നതിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇന്ത്യ കുറെ വേർഡ്സുകൾ കുറെ നമ്മൾ പഠിച്ചു. ജി എസ് ടി, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ്, അതുപോലെ ഇന്ത്യയിലെ മറ്റു പിന്നെ ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ അതിഫെ. ശരി, അപ്പൊ ഇൻഷാല്ല നമുക്കിപ്പോ ഈ പ്രോഗ്രാം ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിഗീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ടെലിഗീസിന്റെ വിഷയം നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിലുള്ളതായിരുന്നു. കുറെ കൂട്ടുകാർ വിളിച്ചു. എല്ലാവർക്കും സമ്മാനം കിട്ടിയോ? ഇല്ല, ചില ആളുകൾക്ക് സമ്മാനം കിട്ടി, ചില ആളുകൾക്ക് സമ്മാനം കിട്ടാതെ പോയിട്ടുണ്ട്. ചെറിയ അളവിൽ നഷ്ടപ്പെടുകയും ചെയ്തു. സാരമില്ല, അടുത്ത ഫാമിലി ലൈവ് ടെലിഗീസിലേക്ക് എല്ലാവരും വിളിക്കണം. ഇന്ന് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഫാമിലി ലൈവ് ടെലിഗീസിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആത്തിഫ് ഷാജഹാൻ, അഹ്സൻ ഷാജഹാൻ കൂടെ. സലാം സർ. ഓക്കെ, അസ്സലാമു അലൈക്കും.
10: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽഷിഫ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ
9: ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ കാണുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ശാസ്ത്രീയമായ കുറച്ചറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി യഥാർത്ഥത്തിൽ ആ രോഗത്തെക്കുറിച്ചും ആ രോഗത്തിൻ്റെ ആ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചും അവരെ പരിചരിക്കുന്നവരെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഫവാസ് ആണ്. അദ്ദേഹം പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലേക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവിടെയും ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ചൊരു സമയം അദ്ദേഹം ആരോഗ്യ വിചാര പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
11: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
9: ഡോക്ടർ, പൊതുവേ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകൾ അവസാനിക്കുന്നത് പോലെ ഒരു ഒരു ഫീൽഡിലേക്ക് വരും. ഇനിയിപ്പോൾ രോഗികളെ പരിചരിക്കുന്നവരാവട്ടെ, അവർക്കും തന്നെ ഒരു അതുവരെ വീട്ടിലുള്ളൊരു അന്തരീക്ഷമാവില്ല ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഈ ഒരു രോഗമുള്ള ആളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ അത് വലിയൊരു പുണ്യമായി കാണുന്ന ആളുകളാണ്, രോഗ സന്ദർശന സമയത്തൊക്കെ അവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി എന്താണ് സത്യത്തിൽ ഡോക്ടർക്ക് ഇപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്താണ് സത്യത്തിൽ ക്യാൻസർ എന്ന രോഗം എന്ന് ഒന്ന് പറയാമോ?
11: ക്യാൻസറിനെ കുറിച്ചുള്ള പേടി ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ അതൊരു ഭയം, അതായത് അതിനെ മരണത്തോട് തുല്യമായി കാണുന്നത് കൊണ്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അത്ര മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നാമത് അതിൻ്റെ ചികിത്സയുടെ ചില സമയത്തുള്ള കാഠിന്യങ്ങളും ആളുടെ ജീവിതത്തിൻ്റെ അത് വരുത്താവുന്ന പരിവർത്തനങ്ങളും എല്ലാം തന്നെ ആയിരിക്കാം. പക്ഷേ അത് അതിജീവിച്ച് വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുത്തരമേ പറയാൻ പറ്റുള്ളൂ, ക്യാൻസർ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തു, ഞാനൊരു വേറെ വ്യക്തിയായി, ഞാനെൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും ആനന്ദകരമായും അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ള വർത്തമാനമാണ് നമ്മൾ അവരിൽ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള കാരണം നമ്മളൊക്കെ ജീവിതത്തിന് കാരണ കോണുകളിലേക്കാളും വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടിയും ഒരു ബ്രോഡ് മൈൻഡായിട്ടുമാണ് അവരൊക്കെ ജീവിതത്തിനെ കാണുന്നത്. ജീവിതത്തിൻ്റെ ആ അറ്റം കാണുന്നത് വഴി തിരിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ്
9: ബാക്ക് ടു ലൈഫ്.
11: അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ മകത്തുനിന്നാവുന്ന പല രീതിയിലുള്ള ആത്മവിചാരങ്ങളും എല്ലാം അവരുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കാണുന്ന ഒരാളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ഒരാളും എപ്പോഴും വ്യത്യസ്തമാണ്. അവർ എന്തെല്ലാമോ അതിൽ നിന്ന് ഉൾക്കൊണ്ടോ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോസിറ്റീവ് എനർജിയുടെ ഒരു കൂടാരമായിട്ടാണ് പലപ്പോഴും അവർ മാറാറ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു രോഗിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യപ്പെടണം എന്നും കൂടിയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്, പത്തിലെ മാർക്ക് കുറഞ്ഞ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യകൾക്ക് പലതും പ്രേരകമാവുന്ന പല കാരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ജീവിതത്തെ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്നത്.
9: അപ്പോൾ എന്തായാലും
11: ചെറിയ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരൊക്കെ ഇവരോട് ഒരു 10 മിനിറ്റ് അവർ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അറ്റം കണ്ടവരാണ് അവർ. അവരെ നമ്മളെക്കാൾ മാനസികമായി നമ്മുടെ കൂടെയുള്ളവർ വളർന്ന ഒരവസ്ഥകളാണ് പലപ്പോഴും കാണാറ്. പിന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അത് നമുക്കൊരിക്കലും ഒരു അളവ് പോലെ വെച്ച് അളക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളും മാത്രമല്ല, ഈ എന്താ നമ്മളിപ്പോൾ പേടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേടി ആർക്കും ഉണ്ടാവും. പേടി ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണ്. കാരണം ഭയം നമുക്ക് ജനിച്ച മുതലുള്ള ഒരു വികാരവും അതൊരു ഉണ്ടാണ്. അപ്പം അത് ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരാളെ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു പേടി, നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനുള്ള യാതനകൾ, ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെങ്കിലും അതൊരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ബാക്ക് ടു നോർമലാണ്. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഏർലി ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യവും മറ്റേതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോഴും കുറവാണ്. അതും തന്നെ ഈ പേടി കാരണം മാറി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം പേടിയല്ല വേണ്ടത്, ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടും കൂടിയും ആളെ പരിചരിക്കുകയും മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ നമുക്ക് വളരെ നിഷ്പ്രഭമാക്കാൻ പറ്റും.
9: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ ഒരു ഒരാൾക്ക് നമ്മൾ അവരെ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരാഴ്ച, ഡോക്ടർ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അത് മാറും. പക്ഷേ ക്യാൻസർ വന്നൊരു രോഗിനെ ചികിത്സിക്കുന്ന ആ രോഗിയാവട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാവട്ടെ, അവരെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പിക്ചർ ഇതാണ്, ഇനിയിപ്പോൾ അല്ലേ,
11: ഇനി ബാക്ക് ടു ലൈഫ് ഉണ്ടോ, ബാക്ക് ടു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും, അതിന് സമയ ക്രമീകരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടും കൂടിയും ഈ ചികിത്സാ രീതികളെ പൂർണ്ണമായി ഫോളോ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ഏത് രോഗത്തെയും പോലെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിനെയും തോൽപ്പിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി മുകളിലുള്ള ആളുടെ കൃപ എല്ലാ അസുഖത്തെയും പോലെ ഇതിലും ആവശ്യമുണ്ട്. എന്നാലും ഇത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അങ്ങനെ പേടിച്ച് മുന്നേറേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ ക്യാൻസറിൻ്റെ ചികിത്സകളിലും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ചികിത്സ വേണ്ടതുകൊണ്ട് നമ്മുടെ ഒന്നാമത് നമ്മുടെ മാനസികമായും നമ്മുടെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളൊക്കെ അതിന് സഹായിച്ച് അവരെ അതിനനുസരിച്ച് മുന്നേറാറുണ്ട്. എന്ന് പറഞ്ഞാലും ഒരാളെ കൊണ്ടൊരിക്കലും നമുക്കിത് കഴിയില്ല. സമൂഹമായ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജോലിയാണ് ഈ ഒരു രോഗത്തിനെ നേരിടുക എന്നുള്ളത്. ഒരാൾക്ക് രോഗം വന്നത് അയാളുടെ രോഗമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ട് വിസിറ്റുകൾ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളെപ്പോഴും വിസിറ്റുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അറിയണം, തുറന്ന് കാണണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണണം, കുറവുകൾ എന്ത് അറിയണം, ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, പറയുന്നവർ അളവ് കുറവാണ്, പറയുന്നവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം ആൾക്കാരത് പറയാതെ എല്ലാം സഹിച്ച് ഇല്ലായ്മയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരൊരു കോണിൽ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളോടൊരിക്കലും അവർ സഹായങ്ങൾ ചോദിക്കില്ല. അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളെ സന്ദർശനം പൂർത്തിയായി എന്ന് നമുക്ക്.
9: മഷാല്ലാ, നല്ലൊരു വെളിച്ചാണ് ഡോക്ടർ സംസാരത്തുനിന്ന് വന്നത്. അതായതൊരു രോഗിയോടൊരു സഹതാപത്തിന്റെ മൂഡിലാണ് നമ്മൾ രോഗസന്ദർശനം.
11: സഹതാപം ആർക്കും ആവശ്യമില്ല. സഹതാപത്തില് കാരണം സഹതപിച്ചോണ്ട് സഹതാപം ഒരു വിധത്തിൽ അയാളുടെ ഒരു വിഷമത്തെ കൂട്ടുകയുള്ളൂ. ആർക്കും ഒരാളുടെ സഹതാപം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളാണ് സ്ഥലത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ സഹതാപം കാണാൻ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള
9: ആദ്യം പറയാം ഡോക്ടറെ, സാരല്ല എന്നാ പറയാം. അതിപ്പോ എങ്ങനെയാ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാക്കല്ലേ
11: അല്ല, മാത്രല്ല സാരല്ല എന്ന് പറഞ്ഞാല് വേദന ഇപ്പൊ എന്തായാലും സാരണ്ടല്ലോ. വേദന അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ കാലൊരു മുറിയാണെങ്കിൽ തന്നെ അത് സാരമായതുകൊണ്ടാണല്ലോ അവരവിടെ കിടക്കുന്നത്. അപ്പൊ സാരമില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ വാക്ക് തന്നെയാണ്, കാരണം എന്താ സാരമില്ല, ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ. അതെപ്പോഴും പ്രതീക്ഷയാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നാളെ ഇല്ല. അപ്പൊ പ്രതീക്ഷകൾ എപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ വെറും വാക്കുകളിൽ നമ്മൾ ഒതുങ്ങരുത്, ഉപദേശങ്ങളിൽ ഒതുങ്ങരുത്. ഉപദേശികൾ ഇന്ന് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, സഹായിക്കുന്നവർ കുറവാണ്. ബ്ലഡ് കൊടുക്കാനാണെങ്കിൽ പോലും സഹായിക്കാനുള്ളവരുടെ എണ്ണം ഇപ്പം കുറഞ്ഞു തീരെ ആരും സഹായിക്കുന്നതെന്നല്ലാന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തെ പോലൊരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 100 പേരെടുത്താൽ 70 ആൾക്കാരും സഹായ മനസ്ഥിതിയുള്ളവരാണ്. അത് നമുക്ക് പറഞ്ഞേ പതിയാവും. കാരണം വെച്ചാൽ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരുമാണ്.
9: ജീവകാരുണ്യ പ്രവർത്തനത്തിൽ
11: നമ്മൾ വളരെയധികം മുന്നിലാണ്.
9: അപ്പം ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മനസ്സിലായത് ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ഒരു സംസാരത്തിൽ വന്നത്. ഇനി പിന്നെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ആ ഒരു റിപ്പോർട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ രോഗി ആദ്യം തളരുകയാണ് ചെയ്യുന്നത്. അപ്പം
11: സ്വാഭാവികമാണ്.
9: യെസ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരുപാട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനസ്സിൽ കുറേ ആൾക്കാരെ പിക്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അവരെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക?
11: അതിലുള്ള ഫസ്റ്റ് കാര്യം, നമ്മളെപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ എന്ന റിപ്പോർട്ട് ആദ്യം കാണുന്ന രോഗിയല്ല, കൂടെയുള്ളവരാ.
9: യെസ്.
11: ഇന്ന് നമ്മൾ 75 വയസ്സ് മേലെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൽ ഒരു ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർക്കും അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് കുറച്ച് ജാസ്തിയാവുന്നത് വരെ വരില്ല, ചിലപ്പോൾ ധാരണകൾ വളരെ കുറവായിരിക്കാം. കാരണം അത് പറയാൻ പലർക്കും പേടിയാണ്, അവരെന്ത് അതിനെങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അസുഖത്തെക്കുറിച്ച് നമുക്ക് സ്വയം അറിയാനുള്ള അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ദ്വാരക്കുമ്പോൾ ആ അസുഖമൊന്നും മാറ്റണേ എന്നുള്ളത് ദ്വാരക്കാനുള്ള അവസരം പോലും നമ്മൾ കളയുന്ന രീതിയിലേക്ക് നമ്മൾ പറയാതെ പോകരുത്. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുകയും വേണം. ലോകാവസാനമാണിത് എന്ന് പറഞ്ഞ രീതിയിൽ പറയരുത്. അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ. പക്ഷേ മറച്ചും മുറിച്ചും പറയാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പലർക്കും പലരുടെയും തെറ്റുകളും ശരികളും ഉണ്ടാവും. കാരണം ഒരു കാര്യം, ചിലപ്പോൾ അവർ വിഷമിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ നമുക്ക് ആരുടെയും വിഷമവും, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിഷമം കാണാൻ നമുക്കൊരിക്കലും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് ഇയാൾക്ക് ഡോക്ടറെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ അസുഖമാണെന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കും അസുഖമാണെന്ന് മനസ്സിലായും. പക്ഷെ അവർക്ക് തമ്മിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ട് ഒന്നും രണ്ടുപേർക്കും അറിയുന്നുണ്ടാവില്ല. ആ രണ്ടുപേരും സംസാരിക്കാത്തത് വഴി അതിൻ്റെ തെറ്റിദ്ധാരണകളുടെ അളവ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അതൊരു കറക്റ്റാ ഒരു ബ്രേക്കിംഗ് ദ ഐസ്, അത് കൃത്യമായിട്ട് നമുക്ക് സംവദിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു പോസിറ്റീവായി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയൊന്നും ഇത് മറച്ച് വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു പേടിയാണ്, ഇതെവരറിയോ, എന്തായിരിക്കും, ഞാനിത് എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം നമ്മുടെ രോഗത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ പറയാതിരിക്കണം, ഇതെന്ത് ചെയ്യണം,
9: ആ
11: കൺഫ്യൂഷൻ. അപ്പോൾ അത് അല്ല, നമുക്ക് ഇതിനെ നേരിടണം. അത് ഈ എല്ലാ രോഗത്തിനും എല്ലാ പ്രായത്തിലും ഒരേ ചികിത്സയല്ല. പ്രായത്തെയും നമ്മുടെ ശാരീരികക്ഷമതയും എല്ലാം കണക്കിലെടുത്ത് വേണം ചികിത്സിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയോ അവരെ ബുദ്ധിമുട്ടിയ രീതിയിൽ ആരും ചികിത്സിക്കില്ല. പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ രോഗിയുടെ സപ്പോർട്ടും രോഗിയുടെ അറിവും വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ അവർക്ക് ചിലപ്പോൾ പലരും വിചാരിക്കുന്നത്, നമ്മൾ പല ഉപ്പമാരെയും ഉമ്മമാരെയും കാണുന്നതാണ്, എൻ്റെ മകൻ്റെ സമ്പത്തിന് ഞാൻ കാരണം ഒരു കോട്ടം സംഭവിക്കരുത്, ഞാൻ എത്ര അവനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആ സമയത്ത് ചിന്തയില്ല. ഞാൻ കാരണം അവൻ്റെ ഒരു 5 രൂപ കുറയുന്നതിനെക്കുറിച്ച് പലരും ബോധേഡാണ്. അതിപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിൽ വരെ, കാരണം എനിക്കിപ്പോൾ എത്ര ആയുസല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തിനാണ് എന്നെ ചികിത്സിക്കുന്നത്. അത് പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത് എനിക്കെല്ലാം തന്ന എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് ഈ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്താൽ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. ഇപ്പം മക്കൾക്ക് ഉമ്മയ്ക്ക് വേണ്ടി എനിക്കറിയാം, നമ്മൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ പോലും ഡോക്ടറെ നമുക്കത് കൊടുക്കാം, നേർമറിച്ചുമുണ്ട്, പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് കൊടുക്കാൻ പറ്റാത്ത, അത് പല കാരണങ്ങളായിരിക്കാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യന്മാർ പല രീതിയിലാണ്. പക്ഷേ എന്നാലും അധിക പേരെയും നമ്മൾ കാണുന്നത് ഡോക്ടറെ നമുക്കത് കൊടുത്തു നോക്കാം, കാരണം എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്തേണ്ടി വരാറുണ്ട്. കാരണം അത് ചെയ്തിട്ട് കാര്യം
9: പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചാണിതല്ലേ,
11: തുറന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചം എന്താ വെച്ചാല്, ഇത് തുറന്ന് പറയാത്തതിന്റെ പറയാം, തുറന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് അവർ തമ്മിലുള്ള സംവാദം കുറച്ചും കൂടി ദൃഢവും ഊഷ്മളവുമാവും, അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അവരുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം ചിലപ്പോൾ ചികിത്സ വേണ്ടാന്ന് ഒരാൾ ചികിത്സിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ആരും നിർബന്ധിച്ച് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചികിത്സ വേണ്ട എന്ന് അയാൾ തീരുമാനം എടുക്കാനുള്ള കാരണം നമുക്കറിയണം. ചിലപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആകുലത ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മനസ്സിന് പൈസ ചിലവാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചികിത്സ വേണ്ടാന്ന് പറയുന്നത്. വേറെ ഒന്നും ആയിരിക്കില്ല, ചികിത്സേനെ പേടിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു കൃത്യമായിട്ടുള്ള അവബോധവും എന്താണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ പോലെയൊക്കെ വളരെ ചെറിയ ചികിത്സ കൊടുത്താൽ തന്നെ അവർക്ക് നല്ല മാറ്റങ്ങൾ നാലാമത്തെ സ്റ്റേജിൽ പോലും വരും. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ എല്ലാ അസുഖത്തിനെയും പെടുത്തി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത് വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി സത്യസന്ധമായുള്ള പേടിപ്പെടുത്താത്ത സംവാദങ്ങളും അവതരണങ്ങളും വളരെ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ക്യാൻസർ ചികിത്സ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അധികം കൂടുതൽ ഞങ്ങളുടെ ഒപ്പിയൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി തന്നെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പോകും. പക്ഷേ ഒറ്റ അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, കാരണം അവർ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭയചിത്തരായിട്ടല്ല പോകേണ്ടത്, അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ അവർ പ്രാപ്തരാവണം എന്നുള്ള
9: ഉദ്ദേശത്തിനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മുതൽ ഈ രോഗിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, രോഗിക്ക് ചുറ്റുമുള്ള ഈ ഒരു ബന്ധുക്കൾക്ക് അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം ആ രോഗ സന്ദർശന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്കിവിടെ ഡോക്ടർ വിശദീകരിച്ചത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും പെരിന്തൽമണ്ണ ആൽഷിഫ ഹോസ്പിറ്റലിലും കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ താങ്ക് യു.
11: എറണാകുളത്തല്ല, കാലിക്കറ്റിൻ്റെ എറണാകുളം ഡിവിഷൻ്റെ കാലിക്കറ്റിലാണ്.
9: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
10: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽ ഷിഫ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഫ്രീഡം വിത്ത് പീസ് സ്പെഷ്യൽ പ്രോഗ്രാം സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത എൻട്രികളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത്. എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ അസ്ഫ അസ്ലി എന്നൊരു കൊച്ചുമിടുക്കി കൂടിയുണ്ട്. ഇൻഷാല്ലാ അസ്ഫ, അപ്പം നമുക്കേ ഈ എപ്പിസോഡിൽ ഇന്ന് ആദ്യം ആരാണ് പ്രസംഗമായിട്ട് എത്തുന്നത് നോക്കാം അല്ലേ.
1: ആദ്യമായിട്ടുള്ളത് അബ്ദുൽ അഹദ് ടി ആണ്, രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: ആ എ യു പി എസ് പാലക്കോട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ അബ്ദുൽ അഹദ്. അബ്ദുൽ അഹദിന്റെ പ്രസംഗം മലയാളത്തിലാണ് അല്ലേ, മലയാള പ്രസംഗമാണ്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയായ മൗലാന അബുൾ കലാം ആസാദിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പത്രപ്രവർത്തകനായ അദ്ദേഹം അൽ ഹിലാൽ എന്ന പേരിൽ ഒരു പത്രം നടത്തിയിരുന്നു. അതിലൂടെ ജനങ്ങളിൽ അദ്ദേഹം ദേശസ്നേഹം വളർത്തി. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ത്യ വിഭജിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. പെൺകുട്ടികളും വിദ്യാഭ്യാസത്തിനും പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം മുൻകൈ എടുത്തു. വിദ്യാഭ്യാസം കൊണ്ട് നേടാനാകാത്തത് ഒന്നുമില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. മൗലാന എന്ന വാക്കിനർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതൻ എന്നാണ്. ആസാദി എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരുടെ ജീവിതം നമുക്ക് എപ്പോഴും മാന്ത്രികയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി,
0: നമസ്കാരം. നമ്മൾ മനോഹരമായ ഒരു പ്രസംഗമാണ് കേട്ടത്. ആരായിരുന്നു അവതരിപ്പിച്ചിരുന്നത്?
1: അബ്ദുൽ അഹദ് ടി.
0: ആ അബ്ദുൽ അഹദ് ടി, എ യു പി എസ് പാലക്കോട് അല്ലേ, കോതകുറിശ്ശിക്കടുത്ത് എ യു പി എസ് പാലക്കോടിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുൽ അഹദ്. മഷാല്ലാ, അബ്ദുൽ അഹദിന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു?
1: മൗലാന അബുൽ കലാം.
0: അതെ അതെ, മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് അബ്ദുൽ അഹദ് തന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു. ഇൻഷാല്ലാ അപ്പോൾ ഇനിയും കുറേ കൂട്ടുകാരുടെ പ്രസംഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗത്തിൽ ആരൊക്കെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്തതാരാണ്?
1: ദിഹാൻ ബിൻ ദർവേഷ്.
0: ദിഹാൻ ബിൻ ദർവേഷ്, സ്കൂൾ ഏതായിരുന്നു?
1: എം ഇ എസ് സെൻട്രൽ സ്കൂൾ, തിരൂർ.
0: ആ തിരൂര് എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ ദിഹാൻ ബിൻ ദർവേഷ്. ദർവേഷിൻ്റെ പ്രോഗ്രാം ഇംഗ്ലീഷ് സ്പീച്ചാണ് അല്ലേ. ഇൻഷാ അല്ലാ അപ്പം നമുക്ക് നല്ലൊരു മനോഹരമായ ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം.
3: ഹായ് എവ്രിവൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഐ ആം ദിഹാൻ ബിൻ ദർവേഷ് ഫ്രം തിരൂർ. ഐ ആം സ്റ്റഡിങ് ഇൻ തേർഡ് സ്റ്റാൻഡേർഡ്. in MS underscore Tirul. Today, we all are celebrating 80th Independence Day, and is also a day to honoring our freedom fighters. Women played a very important role in India's freedom struggle. They showed great courage and sacrifice for the nation. So, I'm here to speak a few words about one of my favorite women freedom fighter, Begum Hazrat Mahal. Begum Hazrat Mahal was a courageous queen of Awadh. She was born in 1820 and her name was Muhammadin Khanum. She was very important in the 1857 rebellion. She fought the British to defend her kingdom. She led her soldiers bravely and skillfully. She became a symbol of bravery and resistance. Her efforts inspired many people in India. She passed away in 1879, but her bravery is still remembered. Thank you. Have a great day.
0: മഷാല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ. ധ്യാൻബിൻ ദർവേഷിൻ്റെതായിരുന്നു. MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാധാരണയായിട്ട് സ്വാതന്ത്ര്യദിന സമര പോരാളികളിലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ചോദിക്കുമ്പോൾ അബുൽ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും പിന്നെ നെഹ്റുവിനെ കുറിച്ചൊക്കെ പറയും. പക്ഷേ അതെ, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ദർവേഷ് വളരെ അല്ല, ധ്യാൻബിൻ ദർവേഷ് വളരെ വ്യത്യസ്തമായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. ഒരു വനിതയാണ്, ധീരവനിത ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ചാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിത നേതാവായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ എന്ന് കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാ അള്ളാ നമ്മൾ ഇവിടെ

0: മുആവിയ ഹിഫ്ദ് അക്കാദമിയിൽ സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ. ഓക്കെ, ആദം യു സനോജിന്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. Honorable Peace Radio team, respected organizers, and all our dear listeners, a very happy 79th Independence Day to everyone.

0: unsuccessful nation. His life teach us that true patriotism means serving our country with knowledge, honesty, and unity. As young citizens, let us follow his example by seeking knowledge, respecting one another, and working for the progress of our beloved India. May Allah bless our nation with peace, justice, and unity. Once again, happy 79th Independence Day to all. Thank you for listening. Wahir du'ana wa alhamdulillahi rabbil alameen. Amin amin bi rahmatiki ya rahman rahimin. Assalamu alaikum wa rahmatullahi wa barakatuh.
1: മാഷാല്ലാ, നല്ലൊരു പ്രസംഗമായിരുന്നു. മാഷാല്ലാ,
2: അതെ, വളരെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ കേട്ടത്. ആദം യു സനോജിൻ്റെതായിരുന്നു അല്ലേ? മുആവിയ ഹിഫ്ദ് അക്കാദമി, കൊടുവായൂർ, പാലക്കാട് വിദ്യാർത്ഥിയാണ് ആദം യു സനോജ്. നമ്മൾ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്പെഷ്യൽ പ്രോഗ്രാം സ്വതന്ത്ര സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ, ഇനി അടുത്ത് നമ്മൾ മാസിൻ മിർഷ അല്ലേ, മാസിൻ മിർഷയുടെ ഒരു പ്രസംഗമാണ് കേൾക്കുന്നത്. അതൊരു സ്പെഷ്യൽ പ്രസംഗമാണ്. മാസിൻ മിർഷ ലെവൽ 2 വിദ്യാർത്ഥിയാണ്, ദാറുൽ അൻസാർ വളവന്നൂരിലെ.
1: മലയാള
2: സ്പീച്ചാണ്, അതെ, നമുക്കതൊന്ന് കേൾക്കാം.
3: ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി

0: ശീയത്തെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ട ഗ്രന്ഥസമര. സേനാനി മഹാത്മാ ഗാന്ധിജിയാണ് അഹിംസയിലൂടെയും തിത്തലോടെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാനായിരുന്നു ഗാന്ധിജി. അദ്ദേഹം അമ്മെ പഠിപ്പിച്ചത് സത്യമാണ് ഏറ്റവും വലിയ ശക്തി എന്നതാണ്. സ്വന്തം സുഖത്തെ കുറിച്ച് ചിന്തിക്കാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ലാളിത്തവും ധൈര്യവും ത്യാഗവും നമ്മെ ഇന്നും പ്രചോദിപ്പിക്കുന്നു. ഇസ്ലാം മേ സത്യസന്ധത, നീതി, അമാദാനം എന്നിവ പാലിക്കാൻ പഠിപ്പിക്കുന്നു. ഈ മൂല്യങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിലും നമുക്ക് കാണാം. നമ്മുടെ സ്വാതന്ത്ര്യം അനേകം ധീരരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നല്ല പൗരനായി വളരുകയും വേണം. എൻ്റെ രാജ്യം എൻ്റെ അഭിമാനം. ജയ് ഹിന്ദ്. ശുക്രൻ. ജസാക്കുമുല്ലാഹിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നന്നായിട്ടാണ് പ്രസംഗം അവതരിച്ചത്.
2: അതെ, മാസിൻ മിർഫ അല്ലേ, സോറി മാസിൻ മിർഷ. അതെ, മാസിൻ മിർഷ ലെവൽ 2 വിദ്യാർത്ഥിനിയാണ്. ദാറുൽ അൻസാർ വളവന്നൂരിലെ ലെവൽ 2 വിദ്യാർത്ഥിനിയാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ മാസിൻ മിർഷ നമ്മളെ ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. യാതൊരു അച്ചെറുപ്പത്തിൻ്റെ യാതൊരു പ്രയാസവും അവളുടെ ഒരു പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായിട്ട് നമ്മളെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത്?
1: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
2: മാർബസിൽസ് HSS കോതമംഗലം അല്ലേ? കോതമംഗലത്തിലെ മാർബസിൽസ് HSSലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നജില ഇ എസ്. നജില ഇ എസ് ഒരു മലയാളം പ്രസംഗമാണ്. ഇൻഷാല്ലാ, അപ്പോൾ നമുക്കത് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി മഹാത്മാഗാന്ധി. ഒരു കയ്യിൽ ആയുധമില്ല, ഒരു ചുണ്ടിൽ വെറുപ്പിൻ്റെ വാക്കുകളില്ല, പക്ഷേ ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ധൈര്യമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ധീരന്മാരുടെയും ധീരവനിതകളുടെയും ത്യാഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, റാണി ലക്ഷ്മിബായ്, സരോജിനി നായിഡു തുടങ്ങി അനേകം പോരാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി. എന്നാൽ അവരിൽ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പോരാളി മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ കന്നടയും വടിയും ലളിതമായ വസ്ത്രധാരണവുമാണ്. പക്ഷേ ആ ലളിതമായ രൂപത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് അസാധാരണമായ ധൈര്യവും ശക്തമായ ആത്മവിശ്വാസവുമായിരുന്നു. ഗാന്ധിജിയുടെ ആയുധങ്ങൾ വാളോ തോക്കോ ആയിരുന്നില്ല, സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൽ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും വരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം ജനങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചില്ല, അനീതിക്കെതിരെ നിലകൊള്ളാൻ പഠിപ്പിച്ചു. അദ്ദേഹം വിശ്വസിച്ചത് സത്യം പിന്തുടരുന്ന ഒരാൾക്ക് ഒറ്റയ്ക്കായാലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്ന ആശയത്തിലായിരുന്നു. ഇന്ന് നാം സ്വതന്ത്രരായി ജീവിക്കുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരാം, സ്വതന്ത്രമായി പഠിക്കാം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എണ്ണമറ്റ മനുഷ്യരുടെ ത്യാഗവും സഹനവും കണ്ണീരും ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ഓർമ്മിക്കുന്ന ദിനം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാം, അനീതിക്കെതിരെ ശബ്ദമുയർത്താം, നല്ല മനുഷ്യരും നല്ല പൗരന്മാരുമായി വളരാം. ഗാന്ധിജി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്യവും അഹിംസയും നമ്മെ പഠിപ്പിച്ച പാഠങ്ങളും ഇന്നും ജീവിക്കുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയെക്കുറിച്ച് ഒരു വാചകത്തിൽ പറയണമെങ്കിൽ ഞാൻ പറയും, ആയുധമില്ലാതെ പോരാടിയ ധീരൻ, അഹിംസയിലൂടെ ചരിത്രം മാറ്റിയ മഹാനായ മനുഷ്യൻ, അതാണ് എൻ്റെ പ്രിയപ്പെട്ട പോരാളി മഹാത്മാഗാന്ധി. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാം, നമ്മുടെ രാജ്യത്തെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാം. ഇതോടെ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, മറ്റൊരു മനോഹരമായ ഒരു മലയാളം പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അല്ലേ? നജില ES എന്നായിരുന്നു ഈ ഒരു കൊച്ചുമിടുക്കിയുടെ പേര്. അവർ മാർ ബസീൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം 8th class വിദ്യാർത്ഥിനിയാണ്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഗാന്ധിജിയെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും പ്രതിപാദിക്കുകയുണ്ടായി, എന്നാൽ ഗാന്ധിജിയെക്കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിച്ചത്. ഇൻഷാല്ലാ നമ്മൾ അടുത്തൊരു പ്രസംഗത്തിലേക്ക് പോവുകയാണ്.
1: അടുത്തതായിട്ടുള്ളത് അംന ഫാറൂഖ്, 8th class വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിനിയാണ്.
2: AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെർളശ്ശേരി കണ്ണൂർ അല്ലേ?
1: ഒരു മലയാളം സ്പീച്ച് ആണ്.
2: ഇൻഷാല്ലാ നമുക്ക് അംന ഫറൂഖിന്റെ പ്രസംഗം കേൾക്കാം.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈന. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭാരത മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായും നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിനായും സ്വന്തം സമ്പത്തും ജീവിതവും മാറ്റിവെച്ചൊരു മഹത് വ്യക്തിത്വത്തിന്റെ കഥ പറയാനാണ്. തന്റെ മൂർച്ചയേറിയ വാക്കുകളാലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്താലും രാജഭരണത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ഉറക്കം കെടുത്തിയ ധീരനായ ജനനായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വക്കം മൗലവിയുടെ ചരിത്രമാണത്. കൂട്ടുകാരി, വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വക്കം മൗലവിക്ക് വേണമെങ്കിൽ സ്വന്തം സുഖ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചു പോകാമായിരുന്നു. എന്നാൽ തന്റെ മാതൃരാജ്യം അധിനിവേശക്കാരുടെ കാൽ കീഴിലും സ്വന്തം ജനത അനാചാരങ്ങളുടെയും അറിവില്ലായ്മയുടെയും ഇരുട്ടിൽ കിടന്നു പിടയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എങ്ങനെയാണ് നിശബ്ദനായിരിക്കാൻ കഴിയുക? അദ്ദേഹം ആ സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് വിപ്ലവത്തിന്റെ കടൽപാതയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഒരു യഥാർത്ഥ മുസ്ലിമിന് അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ലെന്ന ഇസ്ലാമിന്റെ വിപ്ലവ വീര്യം ആ ധമനികളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അനീതിക്കെതിരെ പോരാടാൻ അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് 1905 അദ്ദേഹം സ്വദേശാഭിമാനി എന്ന വിഖ്യാതമായ പത്രം ആരംഭിച്ചത്. ലണ്ടനിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ആധുനിക അച്ചടിയന്ത്രം എത്തിച്ചാണ് അദ്ദേഹം ഈ പത്രം നടത്തിയത്. അഴിമതി നിറഞ്ഞ രാജഭരണത്തിനും ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കുമെതിരെ സ്വദേശാഭിമാനിയിലൂടെ പുറത്തു വന്ന ഓരോ വരികളും ഭരണാധികാരിയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന വിടിയുണ്ടകളായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പത്രാധിപരായി നിയമിച്ചുകൊണ്ട് വക്കം മൗലവി ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെ ശക്തമായി തുറന്നെടുത്തു. ഇതിൽ ഭയന്നു വിറച്ച് ദിവാൻ ഭരണം 1910 പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പത്രം തിരികെ കിട്ടാൻ മാപ്പപേക്ഷ എഴുതി നൽകിയാൽ മതിയെന്ന് അധികാരികൾ പറഞ്ഞപ്പോൾ സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാൻ മൗലവി തയ്യാറായില്ല. എന്റെ പത്രാധിപർ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ മാപ്പ് പറയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീപമായ ആ സാമ്പത്തിക നഷ്ടം അദ്ദേഹം പുഞ്ചിരിയോടെ സഹിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അദ്ദേഹം നവോത്ഥാനത്തിന്റെ വെളിച്ചം വീശി. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി യുക്തമായി വാദിച്ചു. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകളിലൂടെ ജനങ്ങളെ അദ്ദേഹം അറിവിന്റെ പാതയിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനുമായി അടുത്ത സൗഹൃദം പുലർത്തി അദ്ദേഹം ജാതിഭേദമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് വിശ്വസിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും നമ്മൾ ജീവിക്കുന്ന നവോത്ഥാന കേരളവും ഇത്തരം മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ്. സ്വന്തം സമ്പത്ത് മുഴുവൻ രാജ്യത്തിന്റെ നന്മയ്ക്കായി ദാനം ചെയ്ത് ഒടുവിൽ കടബാധ്യതകളോടെ ഈ ലോകത്തു നിന്നും വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ തല വെള്ളക്കാരന് മുന്നിൽ കുനിഞ്ഞിരുന്നില്ല. അനീതിക്കെതിരെ ഭയമില്ലാതെ ശബ്ദമുയർത്താനും മാതൃരാജ്യത്തെ ജീവനതുല്യം സ്നേഹിക്കാനും അറിവ് നേടാനും വക്കമൗലവിയുടെ സ്വലിക്കുന്ന ഓർമ്മകൾ നമുക്കെന്നും കരുത്താകട്ടെ. ഇൻഷാ അള്ളാ, ഒരു നല്ല നാളേക്കായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നന്നായി തന്നെ പ്രസംഗിച്ചു.
2: ഹംന ഫറൂഖ് വക്കം മൗലവിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രപ്രവർത്തകനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ തന്നെ ധാരാളം ആളുകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരാൾ ഒറ്റക്കല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത്. വിവിധ തരത്തിലുള്ള ആളുകൾ, പ്രഗത്ഭരും പ്രശസ്തരുമായ ധീരയോദ്ധാക്കളെല്ലാവരും അണിനിരന്ന് നമുക്ക് ഇന്ത്യയുടെ മഹാ സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. അതിലെ കേരളത്തിൽ നിന്നുള്ളതും പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വക്കം മൗലവി. ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ആരാണ് വരുന്നത്?
1: ഹസ്ന അൻവർ, എട്ടാം ക്ലാസ് ആണ്.
2: ഹുസ്ന അൻവർ അല്ലേ? ഹുസ്ന അൻവർ, ഓക്കെ. WOHSS പിണങ്ങോട് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹുസ്ന അൻവറിന്റെ മലയാളം പ്രസംഗം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ കൂട്ടുകാരെ, സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഒട്ടനവധി മഹാന്മാരുടെ ചരിത്രം നമുക്ക് വായിക്കാനാവും. അവരെല്ലാം തോളോട് തോൾ ചേർന്ന് നീങ്ങിയപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ചാണ്. 1869 October 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച ഗാന്ധിജി സത്യത്തിൻ്റെയും അഹിംസയുടെയും ശക്തിയിൽ വിശ്വസിച്ച മഹാനായ നേതാവായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന കാലത്ത് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ശക്തമായി പോരാടി. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധം അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. ആയുധമെടുക്കാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നേതൃത്വം നൽകി. ഗാന്ധിജി സ്വാതന്ത്ര്യം മാത്രമല്ല സ്വപ്നം കണ്ടത്, എല്ലാവരും സമത്വത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ദരിദ്രരോടും പിന്നാക്കക്കാരോടും അദ്ദേഹം വലിയ കരുണ കാണിച്ചു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തകളും അദ്ദേഹത്തെ ലോകത്തിന് പ്രിയപ്പെട്ടവനാക്കി. 1947 August 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിന് പിന്നിൽ ഗാന്ധിജിയുടെയും മറ്റ് ധീര പോരാളികളുടെയും ത്യാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ത്യാഗം നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ ഇന്ന് ഈ ചരിത്ര പുരുഷന്മാരെയും ത്യാഗികളെയും ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ഒളി അജണ്ടകളാണ് ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നാം ഇന്ത്യയുടെ ചരിത്രത്തെ അതിൻ്റെ ആത്മാവിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, രാജ്യത്തെ സ്നേഹിക്കുക, സത്യവും അഹിംസയും ജീവിതത്തിൽ പാലിക്കുക, നല്ല പൗരന്മാരായി വളരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുസ്ന അൻവറിന്റെ മനോഹരമായ മറ്റൊരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം ആളുകൾ പോരാടി നേടിത്തന്നതാണ്. നമ്മുടെ ആ ചരിത്രങ്ങളെല്ലാം പഠിക്കാനും ഈ മഹാന്മാരെ, ഈ ധീര യോദ്ധാക്കളെ വ്യക്തമായി മനസ്സിലാക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഇൻഷാല്ലാ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ഹോം റൂൾ ലീഗ്. 1916 സെപ്റ്റംബർ 1 ആനി ബസന്റ് ഹോം റൂൾ ലീഗ് സ്വയംഭരണ പ്രസ്ഥാനം പൂനെയിൽ സ്ഥാപിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ അഭിപ്രായത്തെ ശക്തമായി സംഘടിപ്പിക്കുക, ഇന്ത്യക്ക് ആവശ്യമുള്ളതെന്തെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ വ്യക്തമായി അറിയിക്കാൻ ഹോം റൂൾ ബിൽ തയ്യാറാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഹോം റൂൾ ലീഗിനെ സ്ഥാപിച്ചത്. ബാലഗംഗാധര തിലകനെ പോലെയുള്ളവർ അനുകൂലിക്കുകയും ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ ബാനർജി എന്നിവർ എതിർക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആനി ബസന്റിന്റെ ഈ പ്രസ്ഥാനം വളരെ കുറച്ചുകാലം കൊണ്ട് പ്രബലമായൊരു സംരംഭമായി മാറി.

0: ജനിക്കട്ടെ.
1: ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ തുർക്കി സാമ്രാജ്യത്തോട് കാണിച്ച സമീപനം ലോക മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കി. 1919 മുസ്ലിങ്ങൾ അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. 1919 ഡൽഹിയിൽ നടന്ന ഖിലാഫത്ത് കോൺഫറൻസിൽ ഗാന്ധിജി, മദൻ മോഹന മാളവ്യ, മോത്തിലാൽ നെഹ്റു എന്നിവർ പങ്കെടുത്തു. ഇതോടൊപ്പം നിസ്സഹകരണ സമരത്തിലേർപ്പെടാനും ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്താങ്ങുന്നതിനായി 1920 ആഗസ്റ്റ് മാസം ഗാന്ധിജി ഗവൺമെന്റിനെതിരെ അക്രമരഹിത നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1920 കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം ഇതിന് എല്ലാവിധ പിന്തുണയും നൽകി. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഖിലാഫത്ത് തെറ്റുകൾ പരിഹരിക്കുക, സ്വരാജ് നേടിയെടുക്കുക, ഇതെല്ലാമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യം വെച്ചത്. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷുകാർ നൽകിയ പദവികൾ തിരിച്ചു നൽകുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും ബഹിഷ്കരിക്കുക, നികുതിരഹിത സമരം നടത്തുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് ഉദ്ദേശിച്ചത്. തിലക് സ്വരാജ് ഫണ്ട് എന്ന പേരിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി സ്വമേധയാ ഒരു ഫണ്ട് സ്വരൂപിക്കുകയുമുണ്ടായി. 1921 ശക്തമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം തന്നെ ഇന്ത്യയിൽ വളർന്നു വന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ച് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിച്ചു. ഈ കാലത്ത് രൂപം കൊണ്ട പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിഅ മില്ലിയ ഇസ്ലാമിയ, കാശി, ഗുജറാത്ത്, ബീഹാർ വിദ്യാപീഠങ്ങൾ തുടങ്ങിയവ. സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്രപ്രസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ അഭിഭാഷകർ നിയമപരിശീലനം ഉപേക്ഷിച്ചതും ഈ കാലത്ത്.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 8 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആയത്തുകളാണ് പഠിച്ചത്. ആദ്യത്തെ വചനത്തിൽ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നു. പിന്നീടുള്ള ആയത്തുകളിൽ ആദ്യം അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തിയുള്ളവരാണ് എന്നും, പിന്നീട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് എന്നും, 3-ാമതായി സകാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് എന്നും, 4-ാമതായി ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു. 3-ാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുത്തു വീട്ടുന്നവർ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ്റെ സകാത്ത് ശരിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ആളുകൾ? സകാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിൻ്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നമസ്സദുഖാത്തു ലിൽഫുഖറ, നിശ്ചയമായും സകാത്ത് നൽകേണ്ടത്. ഇവിടെ സകാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാല സദഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകാത്തിൻ്റെ അവകാശികൾ അവരാരാണ്? 1, ലിൽഫുഖറ. ഖുർആനിൽ ഇന്നമ എന്ന് പറഞ്ഞാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നർത്ഥം, വേറെ കൊടുക്കാൻ വേണ്ടി പാടില്ല. 1-ാമത്തെ അവകാശി ലിൽഫുഖറ, അതിദരിദ്രരായ ആളുകളാണ്. തനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് തൻ്റെ വരുമാനം സ്വന്തം ചെലവിൻ്റെ പകുതി പോലും തികയാത്ത ആളുകളാണ് ഫുഖറ, അല്ലെങ്കിൽ സമ്പത്ത് തീരെയില്ലാത്ത ആളുകളുടെ ചെലവുകളുണ്ട്, അവരാണ് ഫക്കീർ എന്ന് പറയുക. 2-ാമത് പോലെ മസാക്കീൻ, മിസ്കീനുകൾ ദരിദ്രരാണ്. ദരിദ്രരെന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകും, പക്ഷേ ആ വരുമാനം പകുതിയിൽ കൂടുതൽ പരിപൂർണമായും തികയുകയില്ല, അല്ലെങ്കിൽ കണക്കായിട്ട് മാത്രം തികയും ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അത്തരം ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചോദിച്ചു വരുന്നവർ ഫക്കീനും ചോദിക്കാതിരിക്കുന്നവർ മിസ്കീനും എന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗം ആളുകളാണ്. 3-ാമത്തത് പോലെ ആമിലീന ആലീഗ, സകാത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, സകാത്ത് കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന, അതൊരു ജോലിയായി തിരഞ്ഞെടുത്ത, മറ്റു ജോലികളില്ലാത്ത, അതിൻ്റെ ജോലിക്കാരെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളം സകാത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. 4-ാമത്തത് പോലെ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം കൂട്ടിയിണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ, അഥവാ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ അത്തരം പ്രയാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് സമ്പത്തിൽ നിന്നും, സകാത്തിൻ്റെ സമ്പത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ വഫിദ്യഖാബ്, റിഖാബ് എന്ന് പറഞ്ഞ അടിമമോചനമാണ് 4-ാമത്തെ സക്കാത്തിൻ്റെ അവകാശികളായ ആളുകൾ, 5-ാമത്തെ ആളുകൾ. വൽ ഗാരിമീൻ, ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വരഞ്ഞ ആളുകൾ, അഥവാ തനിക്ക് കടമുണ്ട്, ആ കടം തൻ്റെ വരുമാനം കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആളുകൾ. അതല്ലാതെ കടമുള്ള എല്ലാ ആളുകളും ഈ സക്കാത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല. എനിക്ക് കടമുണ്ട്, എനിക്ക് വരുമാനവുമുണ്ട്, ഞാൻ വാങ്ങിയ ആൾ ഒരു 2 വർഷം കൊണ്ടൊക്കെ കൊടുത്തു വീട്ടാം എന്ന ഒരു കരാറിലാണ് വാങ്ങിയത്, എനിക്കത് കൊടുത്തു വീട്ടാൻ വേണ്ടി കഴിയും, എങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അവകാശിയല്ല. നേരെ മറിച്ച് ഞാൻ കടം വാങ്ങി, പക്ഷേ എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട്, വരുമാനം കൊണ്ട് ആ സക്കാത്ത് കടം കൊടുത്തു വീട്ടാനേ കഴിയാതെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതേപോലെ അവസാന 6-ാമത്തേത് വഫീ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ്, അഥവാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, യുദ്ധത്തിനിറങ്ങുന്ന, തൻ്റെ ജോലിയൊന്നും ഒക്കെ മാറ്റിവെച്ച് ദീനിനു വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നൽകാം. അതല്ലാതെ ഫീസബീല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പള്ളികളും പോലെയൊക്കെ കൊടുക്കുന്ന ആളുകളൊന്നും ശരിയായ നിലപാടല്ല. 8-ാമത്തെ അവകാശി എന്ന് പറഞ്ഞാൽ ഇബ്ന് സബീൽ, വഴിയാത്രക്കാരനാണ്. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യേ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി, പിന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലായെങ്കിൽ, ആ വ്യക്തി എത്ര വല്ല പൈസക്കാരനാണെങ്കിലും അയാൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പണക്കാരനാണെങ്കിൽ യാത്ര പൂർത്തിയാക്കി പിന്നെ തിരിച്ചു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താൽ ഈ സക്കാത്തിൻ്റെ പണം കൊടുത്ത ആൾക്ക് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സക്കാത്തിൻ്റെ അവകാശങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ 8 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാർ നൽകേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ അടുത്ത ഗുണങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ ബാക്കിയിൽ മറ്റു ആളുകൾ, അവകാശികൾ അഥവാ വിജയം പ്രാപിച്ച, വിജയത്തിന് കാരണമാകുന്ന ആളുകൾ അവരാരൊക്കെയെന്ന് പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിദൂൻ ഉലാഇകഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തുകൾ. ഇവിടെ പത്താമത്തെ വചനത്തിൽ ഉലായിക എന്നെഴുതിയ ആ എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കാം. അവിടെ ഉല എന്നത് കഴിഞ്ഞ് മദ്യക്ഷരമായ അലിഫാണ്. അതിനുശേഷം ഉലായിക എന്ന ഒറ്റ വാക്കാണത്. ആ ഒറ്റ വാക്കിൽ തന്നെ ഹംസ വരികയും ചെയ്യുന്നു. മദ്യക്ഷരത്തിന് ശേഷം അതേ വാചകത്തിൽ തന്നെ ഹംസ വന്നാൽ അവിടെയുള്ള മദ്ദിനെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക, അഥവാ ചേർത്തി പറയുന്നതായ മദ്. അപ്പോൾ അത് വളരെ നീട്ടി, ആറു മാത്രം വരുന്ന രൂപത്തിൽ നീട്ടി നമ്മൾ ഓതണം. ഉലായിക എന്ന് തന്നെ ഓതണം. അതല്ലാതെ ഉലായിക എന്ന് തീരെ നീട്ടാത്ത രൂപത്തിൽ ഓതുന്നത് തെറ്റായ പാരായണമാണ്. അത് മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിന് പറയുക. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? വല്ലദീന ഉഹും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു, അക്കൂട്ടർ, അവർ ആരാണ്? ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകൾ. വഅഹദിഹിം, അവരുടെ കരാറുകൾ. റഊൻ, അത് പൂർത്തീകരിക്കുന്നവരാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. വിശ്വസ്തത എന്നാണ് അമാനത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ആ അമാനത്തും അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, ഇത് രണ്ടും കൊടുക്കുന്നവരാണ്. അഹദ്, വഅദ്, വഈദ് എന്നീ മൂന്ന് പദങ്ങൾ ആളുകൾ പരസ്പരം അർത്ഥം മാറി പറയാറുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീദാണ്. ഇത് മൂന്ന് നമ്മൾ പരസ്പരം മാറിപ്പോകാൻ സൂക്ഷിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. വല്ലദീനഹും, അക്കൂട്ടർ, യാതൊരു വിഭാഗമാകുന്നു. അലാ സ്വലവാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് പറഞ്ഞത്. പാരായണത്തിൽ അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെ പാരായണം ചെയ്യരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്വലവാത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ നമസ്കാരങ്ങൾ, യുഹാഫിളൂൻ, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. നമസ്കാരം അത് ഒരിക്കലും ഭംഗം വരാത്ത രൂപത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് വിജയം വരിച്ച സത്യവിശ്വാസികൾ. ഇതാണ് ബാക്കി സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ അവർക്കുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അടുത്ത ആഴ്ച പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവസാനം പറഞ്ഞ രണ്ട് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, അമാനത്ത് കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. വിശ്വസിച്ചേൽപ്പിച്ച മുതലിന് അമാനത്ത് എന്ന് പറയും, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന് അമാനത്ത് എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അമാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല പഠിപ്പിച്ചത്. അള്ളാഹു അമാനത്ത് എന്നതിനെ ഇന്ന അർളനൽ അമാനച്ച അലസമാവാത്തി വൽ അർളി വൽ ജിബാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതത്തിൻ്റെയും മുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിലഹ, അവരെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിയാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണത്. വാഷ്ഫുഖന മിനിക, അതിൽ നിന്നും അവർ പേടിച്ച് പൊട്ടി പൊട്ടി പോകുവാറ് അവർക്ക് വല്ലാത്ത ഭയമായി കഴിഞ്ഞു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയും അവിവേകിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കാരണം എന്താണ്? ഒരു വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമാനത്ത്. അമാനത്തിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ ഒരാൾക്ക് നാളെ പരലോകത്ത് സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിസാരമായ കാര്യമല്ല. വളരെ ഗൗരവത്തിൽ അത് എന്തായിക്കോട്ടെ, നമ്മളെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കഴിയണം. ഒരു സ്ഥാനം, അത് ഓഫീസിലാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, സംഘടനയിലാകട്ടെ, നമ്മുടെ ക്ലാസ്സിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച, അത് വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അത് ഒരിക്കലും ഭംഗം കാണിക്കുവാൻ വേണ്ടി പാടില്ല. അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന ഭയപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ അമാനത്തിനെ കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറാത്ത് പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അമാനത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത് വഅഹദിഹിം എന്നാണ്, അവർ കാത്തു സൂക്ഷിക്കുന്ന നിറവേറ്റുന്ന രണ്ടാമത്തെ കാര്യം അഹദ് കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ആ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ അമീനാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് മുമ്പ് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അമാനത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. വിശ്വാസി അങ്ങനെ ആകേണ്ടവന്. വിശ്വാസി ഒരിക്കലും ഒരാളും സംശയത്തിൻ്റെ നിലയിൽ അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവന് പറ്റിക്കും എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അടുത്തത് അള്ളാഹു പറയുന്നത് അഹദ് കാത്തു സൂക്ഷിക്കുന്നവർ, കരാർ പാലിക്കുന്നവരാണ്. ഒരാളോട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പരിപൂർണമായും പാലിക്കാൻ നമ്മൾ നിർബന്ധ ബാധ്യതയുള്ളവരാണ്. അത് ആരോട് എന്നില്ല, അത് ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, മുതലാളിയോടാകട്ടെ, മുസ്ലിമിനോടാകട്ടെ, അമുസ്ലിമിനോടാകട്ടെ, ശത്രുവിനോട്, ആരോടാകട്ടെ നമ്മൾ കരാർ ഏർപ്പെട്ടിട്ടുണ്ടോ, ആ കരാർ പൂർത്തിയാക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ആ കരാർ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ് അവൻ മുനാഫിഖായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ, കപട വിശ്വാസ അടയാളം മൂന്നാണെന്ന് മറ്റൊരു ഹദീസിൽ നാലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പഠിപ്പിച്ച എന്താണ്, അവനെ സംബന്ധിച്ച് ഇദാ അഹദ ഗദറ, അവൻ കരാർ അവന് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഗദറ, അവൻ എന്ത് ചെയ്യും, അത് ലംഘിക്കും, ഉറപ്പാണ്. കരാർ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അത് പരിപൂർണമായും പാലിച്ചിരിക്കണം. ഒരിക്കലും അതിൽ ഒരു ഭംഗവും നമ്മൾ വരുത്താനും വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. മഹനയ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈലും കൂടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടാൻ വരില്ല എന്ന് അവർ മക്കയിലെ മുശീരിക്കളോട് കരാർ ഏർപ്പെട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് അവരെ വിട്ടു. അങ്ങനെ ബദർ യുദ്ധം വന്നു. നമുക്കറിയാം ബദർ യുദ്ധം ഇസ്ലാം പിന്നെ ഏറ്റുമുട്ടിയ ഏറ്റവും ആദ്യത്തെ യുദ്ധമാണ്. മുസ്ലിമുകൾക്കേറെ സഹായം ആവശ്യമായ, ശത്രുക്കളുടെ പിന്നെ മൂന്നിലൊന്ന് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന, ആയുധബലമില്ലാത്ത അവസ്ഥയിലാണ് ബദറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കരാർ പ്രവാചകനോട് ചോദിക്കുന്നു, ഇങ്ങനെ കരാർ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു, കാരണം അത് നിങ്ങളങ്ങനെ കരാർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. പഠിപ്പിച്ച് ബദർ യുദ്ധത്തിൽ ഈ സഹാബിക പങ്കെടുക്കാൻ കഴിയാതിരിക്കാൻ ഒരൊറ്റ കാരണം ഈ കരാറിൽ ഏർപ്പെട്ടതാണ്. അതേപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ റോമക്കാരുമായി കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം, ഈ റോമക്കാരുമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു കരാർ ഏർപ്പെട്ടിട്ടു. അവരുമായി കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന്, ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു റോമക്കാരോട് ഏറ്റുമുട്ടാനും വേണ്ടി അദ്ദേഹം യുദ്ധസന്നാഹങ്ങളുമായി കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൂരദിക്കിൽ നിന്നും വാഹനപ്പുറത്ത് അതിവേഗത്തിൽ മഹാനായ അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു കുതിച്ചു വരികയാണ്. ഓടി വന്നുകൊണ്ട് മുആവിയോട് പറഞ്ഞു, മുആവിയ, താങ്കൾ ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഈ യുദ്ധം പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ ആദ്യം അറിയിച്ച് ഈ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ യുദ്ധത്തിന് മുതിരാനേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബിയായ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യയുടെ സഹോദരനായ ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. പ്രവാചകന്റെ ആ ഒരു കൽപ്പനയെ, പ്രവാചകൻ ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. കാരണം എന്താണ്? അവർ പാലിച്ച കരാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും, കരാർ പാലിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം, വല്ലദീനകും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവർ തങ്ങളുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമയബന്ധിതമായി നിശ്ചയിച്ച ഒരു വാർത്താം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയം നിർണയിച്ച ഒരു നിർബന്ധ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം സമയത്ത് നിർവഹിക്കാനും പ്രവാചകനെ പഠിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിനെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. തോന്നിയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പ സല്ലിയായി നമസ്കരിക്കേണ്ടതല്ല നമസ്കാരം. അതിന് കൃത്യമായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ജമായത്തായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർക്കതിൽ യാതൊരു ഇളവുമില്ല. അള്ളാഹുവിന് മുമ്പിൽ പറയാൻ മാത്രമുള്ള വ്യക്തമായ ഒഴുതറുകൾ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അവർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, പക്ഷെ അവർ ഉപയോഗങ്ങളിൽ നിന്ന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. ളുഹുറ നമസ്കാരം വൈകിപ്പിച്ച്, അനാവശ്യമായി പിന്തിപ്പിച്ച്, അസറിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവച്ച്, അവസാനം ളുഹുർ നിസ്കരിച്ച് അതേ ഉളുവിൽ അസർ നിസ്കരിച്ചുകൊണ്ട് എണീച്ചു പോരുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയായ നടപടിയല്ല. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ ഉളുവ് ചെയ്യാൻ നമസ്കരിക്കുന്ന രീതിയായിരിക്കണം നമുക്കുണ്ടാകരുത്. അത് ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. യാത്രയിലാകട്ടെ, മറ്റേറെ സന്ദർഭം, ഐസിയുവിലാണെങ്കിൽ പോലും നമ്മൾക്ക് സാധ്യമാകുന്ന പോലെ നമസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. എങ്ങനെയാണോ സാധ്യമാകുന്നത് ആ സാധ്യമാകുന്ന രൂപത്തിൽ യാത്രയിലും ഒറ്റക്കുള്ള സമയത്തും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കും. ആ നമസ്കാരത്തിന് ശ്രദ്ധയുണ്ടാകാതിരിക്കുക. ചില ആളുകൾ കല്യാണമായി കഴിഞ്ഞ നിസ്കാരമില്ല, പ്രത്യേകിച്ച് പുതിയ പെണ്ണിനും അതേപോലെ തന്നെ പുതിയ ചെറുക്കനുമൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി നിന്നാൽ പിന്നെ അവർക്കൊന്നും നിസ്കാരമില്ല. കല്യാണ വീട്ടിൽ വിരുന്നിനെത്തുന്ന മുഴുവൻ ആളുകൾക്ക് നമസ്കാരമില്ല. അത്തരം അവസ്ഥയൊക്കെ വളരെ ഗൗരവമാണ്. കോളേജിൽ പഠിക്കാൻ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ, വിജയിച്ച വിശ്വാസി അടയാളമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ്. അങ്ങനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത്. ഉലായിക്ക, ഇങ്ങനെ വിശ്വാസികൾ പാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും പാലിച്ച ആളുകൾ, അക്കൂട്ടർ ഹും, അവർ തന്നെയാണ് അൽവാരിസൂൻ, അനന്തരമെടുക്കുന്നവർ, അനന്തരാവകാശികൾ അവർ തന്നെയാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന, യാതൊരു കൂട്ടർ, യരിസൂന, അവർ അനന്തരമെടുക്കുന്നു അൽ ഫിർദൌസ്, അവർക്ക് അനന്തരമായി കിട്ടുന്ന എന്താണ് അൽ ഫിർദൌസ്? അത് ഫിർദൌസാണ്, അത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഹും, അവർ, ഫീഹ, അതിൽ, അഥവാ ഫിർദൌസിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഗുണങ്ങൾ നേടിയെടുത്ത, അഥവാ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള, അനാവശ്യങ്ങളെ വിട്ടുനിന്ന, സക്കാത്ത് കൊടുത്ത് വീട്ടിയ, ഗുഹ്യാവയം കാത്തു സൂക്ഷിച്ച, അമാനത്ത് കാത്തു സൂക്ഷിച്ച, കരാറ് കാത്തു സൂക്ഷിച്ച, നമസ്കാരം കൃത്യമായി സൂക്ഷിച്ച ഈ ഏഴ് ഗുണങ്ങളുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂന അൽ ഫിർദൌസ്, സ്വർഗം ഫിർദൌസ് അനന്തരമായി കിട്ടുന്നവരാണ് എന്നാണ്. ഫിർദൌസ് എന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു, ഇത് അസലുല്ലാഹ് അൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹ് അൽ ഫിർദൌസ്, നിങ്ങൾ റബ്ബിനോട് ഫിർദൌസിനെ ചോദിക്കണം. കാരണം ഫഇന്നക അഅല ജന്ന വ ഔസതുക, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ളതും അതിന്റെ മധ്യഭാഗത്തുള്ളതും അത് ഫിർദൌസ് ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിന്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഒരു മിനാരം പോലെയോ അല്ലെങ്കിൽ പിരമിഡിന്റെ പോലെയോ ഒക്കെ ആയിരിക്കാം. അഥവാ മധ്യഭാഗവും ഉന്നതവും നടുവിലായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലായിരിക്കും സ്വർഗത്തിന്റെ എടുപ്പ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 എടുപ്പുകളാണ്, നിലകളാണ് സ്വർഗത്തിലുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജകൾ ഒരു നിലയിൽ അടുത്ത നിലയിലേക്ക് ദൂരമെന്ന് പറഞ്ഞാൽ 100 വർഷത്തെ വഴി ദൂരമാണെന്നൊരു ഹദീസിലും ആകാശ ഭൂമികൾക്കിടയിൽ അത്രയും ദൂരമാണെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം 100 നിലകളുള്ള സ്വർഗം, അതിൻ്റെ 100-ാമത്തെ ഏറ്റവും ഉന്നതിയുള്ള നിലയാണ് ഫിർദൌസ്. ആ ഫിർദൌസിന്റെ മുകളിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. ആ ഫിർദൌസിലാണ് പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും ഒക്കെ വസിക്കുന്നത്. ആ ഫിർദൌസിലായിരിക്കണം നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആ ഫിർദൌസ് ചോദിക്കണം. ആ ഫിർദൌസ് കിട്ടുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ഏഴ് ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച, വിജയം കൈവരിച്ച വിശ്വാസികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന. സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഫിർദൌസ് കിട്ടാനുള്ള മാർഗമായിക്കൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ വചനങ്ങളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഏഴ് ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്ത് സ്വർഗത്തിൽ ഫിർദൌസ് കിട്ടുന്നവരെ നമ്മൾ മാറുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഫിർദൌസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദൌസിനെ ചോദിക്കുന്നുവെന്ന് കൃത്യമായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം സ്വർഗം നൽകി, ഫിർദൌസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന. വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൻ നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി അല്ലാഹുമ്മ ആഫിനി ഫി സംഇ അല്ലാഹുമ്മ ആഫിനി ഫി ബസരി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ ഈവനിങ് ലൈവ് മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ. നമ്മോടൊപ്പം മൂന്ന് പേര് നമ്മുടെ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. അതിന് മുമ്പായി നമ്മളെന്നും പറയാറുള്ളതുപോലെ വൈകുന്നേര സമയത്തെ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് മൂന്ന് കൂട്ടുകാരെ പരിചയപ്പെടാം. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത്?
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് മിഷാല്, ഞാൻ അരീകോട് നിന്നാണ് വരുന്നത്.
2: അസ്സലാമു അലൈക്കും, ഞാൻ മുഹമ്മദ് യാസീൻ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഖൽഫാൻ മുഹമ്മദ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്.
0: ഓക്കെ, അപ്പം മിഷാല് അരീക്കോടാണ് വീട് അല്ലേ? മിഷാല് നേരത്തെ പല പ്രാവശ്യം നമ്മളെ ഈവനിങ് ലൈവിൽ വന്നിട്ടുണ്ട് അല്ലേ? ആ, യാസീൻ ആദ്യമായിട്ടാണോ വരുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അല്ലേ? യാസീൻ്റെ വീട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാണ്?
2: കോഴിക്കോട് കക്കോടി.
0: കക്കോടിയാണ്, കോഴിക്കോട് ജില്ലയിലെ കക്കോടിയാണ് യാസീൻ്റെ വീട്. യാസീൻ എത്രാം ക്ലാസ്സിലാണ്?
2: എട്ടില്.
0: എട്ടാം ക്ലാസ്സിൽ. ഓക്കെ, വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് ഉമ്മയുണ്ട്, അനിയന്മാരുണ്ട്, ഇപ്പൊ ദുബായിലാണ്.
0: ഓക്കെ, അപ്പൊ മൂത്താള് യാസീനാണ്, ബാക്കി അനിയന്മാരാണ് അല്ലേ? ഉപ്പ എവിടെയാണ്?
2: ദുബായില്.
0: ദുബായിലാണ്. ഇപ്പൊ ഇത് കേൾക്കുണ്ടോ? ഇപ്പോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഈവനിങ് ലൈവിൽ നിന്ന് ഉണ്ടാവും എന്നല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഉപ്പ കേൾക്കുന്നുണ്ടാവും. ഉപ്പ കേൾക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ കമന്റിൽ വരിക. പിന്നെ അടുത്ത് ഖൽഫാൻ അഹമ്മദാണ്. ഖൽഫാൻ മുഹമ്മദ്. ഖൽഫാൻ മുഹമ്മദ് ആദ്യമായിട്ടാണോ ഈവനിങ് ലൈവിൽ വരുന്നത്?
3: രണ്ടാമത്തെ
0: വർഷം. ഈ എത്ര എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. പിന്നെ ഈ വർഷം ഇവിടെ ഗ്രീൻ വാലിയിൽ വന്നതാണ്.
3: ഓക്കെ,
0: അപ്പോൾ യാസീനും ഖൽഫാൻ മുഹമ്മദ് അല്ലേ? അതുപോലെ തന്നെ മിഷാലും ആണ് ഇന്നത്തെ ഈവനിങ് ലൈവ് നയിക്കുന്ന ആൾക്കാർ. ഇവിടെ ധാരാളം പ്രിയപ്പെട്ട ശ്രോതാക്കൾ സലാം പറഞ്ഞ് ഇതിനോടകം എത്തിയിട്ടുണ്ട്. സമീജ പാറാൽ, ഷാദിയ, ഷംനാദ് ഖാൻ, സൽമാൻ ഓരാടംപാലം, അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ആയിഷ തോട്ടശ്ശേരിയാറ, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ പി എ താമരശ്ശേരി, അങ്ങനെ ധാരാളം ആൾക്കാർ സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ നന്നാവും അല്ലേ? ആരെങ്കിലും ചോദ്യം അയക്കുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, സഫിയ എടപ്പാൾ, നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, അമീർക്ക, ജമീല വലിയക്കോട്, ഒക്കെ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അമീർക്ക പതിവുപോലെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കുള്ള തൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈയൊരു ഈവനിങ് ലൈവിലേക്കുള്ള ഒരു മെസ്സേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യൻ്റെ കർമ്മങ്ങളെയും തെറ്റുകളെയും നിയന്ത്രിക്കുന്നതിൽ അവൻ്റെ ആന്തരികമായ വിശ്വാസങ്ങളും മനസ്സാക്ഷിക്കും വലിയ പങ്കുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് എന്നത് ലളിതമായ ഒന്നല്ല. താൻ രക്ഷിതാവായ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണെന്നും തൻ്റെ ചെറിയൊരു പ്രവൃത്തി പോലും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള ബോധം അവനുണ്ട്. അതിനാൽ അറിയാതെ പോലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ തൻ്റെ തലക്ക് മുകളിൽ ഒരു മല വന്ന് പതിക്കുമെന്നതുപോലെയുള്ള കടുത്ത മാനസിക ഭയവും കുറ്റബോധവും അവനിൽ ഉണ്ടാകുകയും ഈ ഭയം അവന് തിന്മകളിൽ നിന്നും അധാർമികതകളിൽ നിന്നും നിരന്തരം പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യാതൊരു ധാർമ്മിക മൂല്യങ്ങളോ ദൈവഭയമോ ഇല്ലാത്ത ഒരു തമ്മാടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. സമൂഹത്തിൻ്റെ നിയമങ്ങളോ ധാർമ്മികതയോ അവനെ ബാധിക്കാത്തതിനാൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് പാതകവും ചെയ്യാൻ അവൻ മടി കാണിക്കില്ല. തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു ഈച്ച വന്ന് ഇരിക്കുന്ന ലാഘവത്തോടെയും നിസ്സാരഭാവത്തോടെയും മാത്രമാണ് അവൻ വലിയ തെറ്റുകളെപ്പോഴും നോക്കിക്കാണുന്നത്. അങ്ങനെ വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും നന്മയുടെയും ജാഗ്രതയുടെയും കാവലിൽ ജീവിക്കുമ്പോൾ തമ്മാടിയുടെ മനസ്സ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ തിന്മയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു. പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നല്ലൊരു സന്ദേശമാണ് അമീർക്ക ഈ ഒരു ഈവനിങ് ലൈവിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി നൽകിയിട്ടുള്ളത്. തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു തെറ്റുപോലും വളരെ ഗൗരവതരമായിട്ടാണ് ഒരു വിശ്വാസി കാണുക. ഒരു മല തൻ്റെ തലക്ക് മുകളിൽ വന്ന് പതിക്കുന്ന ആ ഒരു ഗൗരവത്തോടെ, അത്ര പേടിയോടെ ഭീതിയോടെയാണ് അതിനെ നോക്കിക്കാണുക. എന്നാൽ ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളെന്നത് നമ്മുടെ ഒരു മൂക്കിൻ്റെ തുമ്പത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ച പോലെയാണ് എന്ന്

0: അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ എന്ന് സഫിയ കെ തിരൂരങ്ങാടി ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? മാഷാല്ലാ. അപ്പോൾ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളത് എല്ലാവർക്കും ഇങ്ങനെ അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ഇവിടെ മിഷാൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ആരാ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? ഖൽഫാനാ? ആ ഓക്കെ. നമുക്ക് ഇന്നത്തെ സാരോപദേശം കഴിഞ്ഞിട്ട് പ്രോഗ്രാമിലേക്ക് പോവാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ആദ്യം നമുക്ക് ഇന്നത്തെ സാരോപദേശത്തിലേക്ക് കടക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഭൂമിയിലെ ഒരു പിടി മണ്ണിൽ എത്ര മണൽത്തരികൾ ഉണ്ടാകും? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ മൊത്തം എത്ര മണൽത്തരികൾ ഉണ്ടാകും? ഈ കണക്ക് പറയാനാകാത്ത മണൽത്തരികളെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ എത്ര സസ്യങ്ങളും ചെടികളും ഉണ്ടാകും? അവയിൽ എത്ര ഇലകളുണ്ടാകും? കണക്ക് പറയാനാകാത്ത അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കരയിലും കടലിലും പല ഇടങ്ങളിലും എത്ര ജന്തുജാലങ്ങളുണ്ട്! വലുതും ചെറുതുമായ എത്ര അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്! അവയെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശലോകത്ത് എത്ര മലക്കുകളുണ്ട്! അവരാവും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചും വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ടിരിക്കുന്നു. മനുഷ്യരിലും ജിന്നിലും പെട്ട വിശ്വാസികൾ, പതിനായിരക്കണക്കിന് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തും അവനെ സൂക്ഷിച്ചും അവന് സ്തുതിഗീതങ്ങൾ പാടിയും മുന്നോട്ടു പോകുന്നു. അള്ളാഹുവിൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം എത്ര വലുതാണല്ലേ! നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാണാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എല്ലായിടങ്ങളിലും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിനെ സ്തുതിക്കാൻ, അവനെ പ്രകീർത്തിക്കാൻ, സുബ്ഹാനല്ലാഹ്, അല്ല മഹാപരിശുദ്ധനാകുന്നു എന്ന് പറയാൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ അള്ളാഹു എത്ര വലിയവനാണ്! അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്! അള്ളാഹു എത്ര സ്ഥാനമുള്ളവനാണ്! ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്ന, അവൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന, അവൻ്റെ ദീന് ഇസ്ലാം അത് ഉൾക്കൊള്ളുന്ന ആളുകളായി മാറാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം എത്ര വലുതാണല്ലേ! ആ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയക്കാനില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെടുമ്പോൾ മുന്നിൽ കടലാണ്, പിന്നിൽ ആർത്തിരമ്പി വരുന്ന ഫിർഔനും അയാളുടെ പട്ടാളവുമാകുന്ന വലിയ മനുഷ്യസാഗരവുമാണ്. എങ്ങനെ രക്ഷപ്പെടും? കൂടെയുള്ളവരെല്ലാം ഭയന്നപ്പോഴും മൂസാ നബി ഭയന്നില്ല. എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവനൊരു വഴി കാണിക്കും. തീയാളിക്കത്തുമ്പോൾ ഇബ്രാഹിം ഈ തീയിൽ കരിഞ്ഞുപോകുമെന്ന് വിചാരിച്ച നംറൂദും അവിശ്വാസികളും ഇബ്രാഹിം നബി പേടിച്ചില്ല. ഹസ്ബി അല്ലാ വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ല മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലയാണ്, ഞാൻ എന്നെ എൻ്റെ റബ്ബിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയന്നില്ല. രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ് നബി വിഷമിച്ചില്ല, അല്ലയുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കടലിൻ്റെ ആഴം എത്ര ഇരുട്ടാണ്, രാത്രി എത്ര ഇരുട്ടാണ്, മനസ്സിൽ എത്ര പേടിയാണ്, മത്സ്യത്തിൻ്റെ വയറിനകത്ത് എത്ര വലിയ ഇരുട്ടാണ്! ഈ ഇരുട്ടുകൾക്കകത്ത് നിന്ന് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ധൈര്യസമേതം എങ്ങനെ കഴിച്ചുകൂട്ടി! അദ്ദേഹം വിളിച്ചു ആ ഇരുട്ടിൽ നിന്ന്. ആരെ വിളിച്ചു? അള്ളാഹുവിനെ വിളിച്ചു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക,

0: അള്ളാഹു, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് പടച്ചുവനെ, നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചതോടുകൂടെ ആ മത്സ്യം അദ്ദേഹത്തെ കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി തുപ്പി. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എത്ര കഴിവുള്ളവനാണ്! നമ്മുടെ കണക്ക് കൂട്ടലുകളൊന്നും ഒന്നുമല്ല, അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും ആൾ മരിച്ചു പോകുന്നു, കടലിൻ്റെ നടുവെന്ന് മത്സ്യം വിഴുങ്ങിയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ? പക്ഷെ അള്ളാഹ്ക്ക് കഴിയും. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളാകണം. അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും നിസ്കാരവും ഖുർആനോത്തും ദിക്റും പ്രാർത്ഥനയും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതിരിക്കാനും അനാവശ്യങ്ങൾ ആലോചിക്കാതെ ചെയ്യാതെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും എനിക്കെൻ്റെ പടച്ചോനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റിയാൽ, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സ്തുതി പാടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥനായ നമ്മളെ എല്ലാവരെയും ഉണ്ടാക്കിയവനായ ഈ ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന, നാളെ ഇവയെല്ലാം നശിപ്പിച്ച് വീണ്ടും നമ്മെ എല്ലാവരെയും പുനർജനിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയക്കാനില്ല, നാം പരാജയപ്പെടുകയുമില്ല. അതുകൊണ്ട് അല്ലാഹുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും ഈ മെസ്സേജ് നമ്മൾ കൈമാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹുവുമായുള്ള നല്ല ബന്ധം അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ആ ഒരു തസ്ബീഹിൻ്റെ പിന്നെ ഈ ലോകത്തുള്ള നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര മണൽത്തരികൾ, അവ പോലും തങ്ങളുടെ സൃഷ്ടാവിന് തസ്ബീഹ് ചൊല്ലുന്നു എന്നുള്ള ഒരു ആമുഖത്തോടെ ആരംഭിച്ച നല്ലൊരു സർവോപദേശമായിരുന്നു ഇന്ന് മുനവർസലായി നമുക്ക് നൽകിയിട്ടുള്ളത്.
2: അള്ളാഹുവിന്റെ പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും.
1: അതെ അതെ,
2: ബാക്കിയുള്ളവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അള്ളാഹാണ് ഏകൻ. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും കിട്ടുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിൽ അറിയാലോ ഇപ്പോഴത്തെ കഥ, കുറെ ആൾക്കാർ
1: ധാരാളം ശിർക്കിന് വിശ്വാസങ്ങള് പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കൊക്കെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ള കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. ഇന്നത്തെ സാരോപദേശം ചിന്തിപ്പിച്ചു, കരയിപ്പിച്ചു, ഒരു ഏക ധാരാളം ചിന്തിക്കാനുള്ള ഒരു സാരോപദേശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫീഡ്ബാക്കിൽ ജമീല വി പി കാർഡാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങനെ കിടക്കുകയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്. തലയിൽ തേക്ക് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂ ഏതാന്നുള്ളതാണ്. ഏതാണ് അറിയോ?
2: ഷാംപു.
1: ആ, ഉത്തരം കിട്ടില്ലോ. അപ്പോൾ മിഷാൽ ഇപ്പം അതിന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മുടെ ശ്രോതാക്കളിൽ ഉത്തരം പറഞ്ഞത് ആരൊക്കെയെന്നില്ല നോക്കുക. ആയിഷ അങ്ങാടിപ്പുറം ആദ്യം ശരി ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ അമീർക്ക ഉത്തരം പറഞ്ഞു. ഷമീജ പാറാൽ ഉത്തരം പറഞ്ഞു. ഷംസാദ് തലശ്ശേരി, മൈമൂന ഒളവണ്ണ, അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷാംപു എന്നും അതുപോലെ തന്നെ ഗ്രാമ്പു എന്നും ഉത്തരം പറഞ്ഞ ആൾക്കാരുണ്ട്. ഗ്രാമ്പു അതും ഒരു പൂവാണല്ലോ അല്ലേ, പൂ. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ ഒരു കുസൃതി ചോദ്യമായിരുന്നു ചോദിച്ച്. പിന്നെ ഇനി വേറൊരു കുസൃതി ചോദ്യം, ഇന്നിപ്പം വന്നതൊക്കെ കുസൃതി ചോദ്യങ്ങളാണ്. വേറൊരു ചോദ്യം ഇവിടെ വന്നത്, പിന്നെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു പിന്നെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യനാണ്. നമ്മൾ വേറെ കുസൃതി ചോദ്യങ്ങൾ ഒഴിവാക്കി ഈ ഒരു ചോദ്യം ആദ്യം ചോദിക്കാം. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരായിരുന്നു? ഇപ്പോൾ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാകാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ഉത്തരം അയക്കട്ടല്ലേ. നിങ്ങൾക്കൊക്കെ ഉത്തരം അറിയില്ലേ? നിങ്ങൾക്കൊക്കെ ഉത്തരം അറിയുന്നതാണ് വിചാരിക്കണത്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ആദ്യം ആരാണ് പ്രോഗ്രാം
2: അവതരിപ്പിക്കുന്നത്?
1: ഖൽഫാൻ ആണ്. ഖൽഫാൻ എന്താ അവതരിപ്പിക്കുന്നത്?
3: കഥ.
1: കഥ. ഓക്കെ, അപ്പൊ ഖൽഫാന്റെ ഒരു കഥ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പിതാവിൻ്റെ മധുര പ്രതികാരം എന്ന കഥയാണ്. കൂട്ടുകാരെ, ഒരു ദിവസം പ്രായമായ ഒരാൾ ആർട്സ് കോളേജിലെ പഠനാരംഭ ദിവസം ക്ലാസ് ഹാളിലേക്ക് കടന്നു വരികയാണ്. ഇത് കണ്ട കുട്ടികൾ എണീറ്റ് നിന്നു. അവർ വിചാരിച്ചത് ക്ലാസ് എടുക്കാൻ വന്ന വല്ല പ്രൊഫസറുമായിരിക്കുമെന്നാണ്. പക്ഷേ അയാൾ വന്ന് കുട്ടികളുടെ കൂട്ടത്തിൽ സീറ്റിലിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെല്ലാം അയാളുടെ ചുറ്റും കൂടി. എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് അവർക്കറിയണം. അയാൾ പറഞ്ഞു, ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്. പാദരക്ഷകൾ നന്നാക്കുന്നതാണ് എൻ്റെ ജോലി. എനിക്ക് 7 മക്കളുണ്ട്. കൂട്ടത്തിൽ ഡോക്ടറുണ്ട്, എൻജിനീയറുണ്ട്, സർക്കാർ ഓഫീസറുണ്ട്, മകൾ ഫാർമസിസ്റ്റാണ്. ഒരിക്കൽ രാത്രിയിലെ കുടുംബ സദസ്സിൽ മക്കളെല്ലാം കൂടി എന്തോ അക്കാദമിക വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. ചർച്ചയുടെ ഇടയ്ക്ക് ഞാനും ഒന്ന് ഇടപെട്ടു. അന്നേരം കൂട്ടത്തിൽ ഒരു മകൻ അടുത്തു വന്നു പറഞ്ഞു, ഉപ്പാ, ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ചില അക്കാദമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഉപ്പാക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് കേട്ട് എനിക്ക് വല്ലാണ്ടായി. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം നേരെ കടയിൽ ചെന്ന് സെക്കൻഡറി പരീക്ഷയ്ക്കുള്ള ടെസ്റ്റ് ബുക്കുകൾ സംഘടിപ്പിച്ച് കടയിൽ വെച്ചു. ആരും കാണാതെ പഠിക്കാൻ തുടങ്ങി. തുടർന്ന് പരീക്ഷാ സമയമായപ്പോൾ ഞാൻ പോയി പരീക്ഷ എഴുതി. അതും പരമരഹസ്യമായി. തുടർന്നു ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ള പുസ്തകങ്ങളും ഞാൻ സംഘടിപ്പിച്ചു. ആരും അറിയാതെ വർഷങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ചു. ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ ഇപ്പോൾ ഡിഗ്രി പഠനത്തിന് ചേർന്നു, പഠിക്കാൻ തുടങ്ങി. ദൈവഹിതമുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൈവശപ്പെടുത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ മക്കളോട് വിളിച്ചു പറയാൻ. ഇതാ നിങ്ങളെ ജനിപ്പിച്ചു, പോറ്റി വളർത്തി, പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു തന്ന ഈ ചെരുപ്പ് കുറ്റിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാനുള്ള അർഹതയ്ക്കുള്ള സാക്ഷിപത്രം. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ.
1: ഒരു ധാരാളം ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ചെരുപ്പ് കുത്തിയെ സംബന്ധിച്ചിടത്തോളം ആ ചെരുപ്പ് കുത്തുക എന്നുള്ളതൊരു വലിയ അറിവാണ്. ഇതിപ്പോൾ എല്ലാവർക്കും കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അറിവുകൾ, ആൾക്കാർ പല രൂപത്തിലാണ് അറിവുകളെ നോക്കിക്കാണുന്നത്.
2: എല്ലാ ജോലിക്കും അതിൻ്റെ അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, അതിൻ്റെ കഴിവുകളും വേണം. എന്ത് ജോലിയാണെങ്കിലും, ഇപ്പൊ ഈ ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും,
1: ഇപ്പൊ ഉപകാരപ്രദമായ എല്ലാ അറിവുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ വളരെയധികം നമുക്ക് ഒരു നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് ഇവിടെ ഖൽഫാന് നമുക്ക് വേണ്ടി പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള കഥകളൊക്കെ ഇനിയും വരണം. നമ്മൾ നമ്മുടെ കൂട്ടുകാർ, ഇത് കേൾക്കുന്ന കൊച്ചു കൂട്ടുകാരുടെ വോയിസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വോയിസ് അയക്കേണ്ട നമ്പർ എല്ലാവരുടെ ഫോണിലും സേവ് ചെയ്തിട്ടുണ്ടാകും. 85 90 745 845. 85 90 745 845 ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങളുടെ കൊച്ചുകൂട്ടുകാരുടെ വോയിസുകൾ അയക്കേണ്ടത്. അപ്പം മറന്നു പോയത്. ഓക്കെ, ഇവിടെ മോൻ്റെ കഥയും കരയിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജമീല വി പി കാളികാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, വളരെ ചിന്തനീയമായ കഥ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ അടപ്പാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെ നമുക്ക് ഏറെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു കഥയാണ് ഇവിടെ ഖൽഫാന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ചോദിച്ച ചോദ്യം, മഹാത്മാഗാന്ധിയെ വിടുവിച്ചു വന്നത് ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കഴിഞ്ഞ സാരോപദേശത്തെക്കുറിച്ച് കുറേ നല്ല നല്ല ഫീഡ്ബാക്കുകൾ വേറെയും വന്നിട്ടുണ്ട്. ഇവിടെ സഫിയ അടപ്പാൾ, മാഷാല്ല ഇന്നും നല്ലൊരു സാരോപദേശം കിട്ടിയ അൽഹംദുലില്ല. അതുപോലെ തന്നെ അസ്സലാം വലൈക്കും, നല്ലൊരു സാരോപദേശം, അള്ളാഹുമായി കൂടുതൽ അടുക്കുവാനുള്ള കഴിവ് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ കെ തിരൂരങ്ങാടി മെസ്സേജ് അയച്ചിരുന്നു. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെയാണ് വെടിവെച്ചു വന്നത്. പലപ്പോഴും നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് നമസ്കരിക്കുവാൻ പലരും ശ്രമം നടത്തുന്ന ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ ഇടക്കിടക്ക് ഓർമ്മിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ ശരിയുത്തരം ഇവിടെ ആദ്യം അയച്ചത് മുഹമ്മദ് റഫീഖ് മാംഗ്ലൂരാണ്. സഫിയ അടപ്പാൾ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഷംനാദ് ഖാൻ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. സമീജ പാറാൽ, താഹിറ ടി കെ കാസർഗോഡ് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. വിനായക് ഗോഡ്സെ എന്ന് ഷംസാദ് തലശ്ശേരി ശരിയുത്തരം അയച്ചിട്ടുണ്ട്. സൽമാൻ ഓരാടംബാലം നാഥറാം ഗോഡ്സെ എന്ന് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി, അതുപോലെ തന്നെ ആയിഷാങ്ങാടിപ്പുറം, മൈമൂന ഒളവണ്ണ, എല്ലാവരും ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹിക്കും. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചിടല്ലേ. ഇവിടെ ഖൽഫാന്റെ കഥയെക്കുറിച്ച് നല്ല കഥ, ധാരാളം ഗുണപാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ കെ തിരുരങ്ങാടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നേരത്തെ വന്ന മറ്റൊരു ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം. അതൊരു കുസൃതി ചോദ്യമാണ്. മൈമൂന ഒളവണ്ണ ചോദിച്ചൊരു ചോദ്യം. കടയിൽ കിട്ടാത്ത മാവ്, കടയിൽ കിട്ടാത്ത മാവ്, കുസൃതി ചോദ്യമാണ്. ഇത്ര അറിയാലോ അല്ലേ. ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത മാവ് ഏതാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദ്യം വന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ. അടുത്തത് ആരാണ്? യാസീന. എന്താണ് യാസീൻ്റെ പ്രോഗ്രാം? എന്താ?
2: പാട്ട്.
1: പാട്ടാണല്ലേ. എന്ത് പാട്ടാ?
2: മാപ്പിളപ്പാട്ട്.
1: മാപ്പിളപ്പാട്ട്. അപ്പോൾ നമുക്ക് യാസീൻ്റെ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. ഇവിടെ ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരുടെ വോയിസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. 85 90 745 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ, നമ്മുടെ കൂട്ടുകാരുടെ വോയിസുകൾ അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് യാസീൻ്റെ പാട്ട് കേൾക്കാം.
4: അസ്സലാമലൈക്കും. ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട നബി പക്കാ മദീന തണവായ്, ഹാരേതും എത്തിടുക ഈ മാറും മൊത്ത ഷഹർ ബാറാൽ പുറത്ത പിറകേ. ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട നബി പക്കാ മദീന തണവായ്, ഹാരേതും എത്തിടുക ഈ മാറും മൊത്ത ഷഹർ ബാറാൽ പുറത്ത പിറകേ. തക്കോവർ ഹമിദരും മിക്കോർ സ്വഹാബികളും മക്കായിരിക്കുമ്പോളോതിൽ, ജാസൂസോരൊത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുള. ബക്കാതെ സാർബ ഇറുക്കാക്ക എറിയ ചരക്കാടി പൊന്നും ചുമയായി, ബാരുന്നു ഫാതിബദർ ചേരുന്നവർഗൾ തിഹമൂരിനൊരുങ്ങി ഹറജായ്. ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട നബി പക്കാ മദീന തണവായ്, ഹാരേതും മെത്തിടുക ഈ മാറും മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. നിക്കാതെ ശാമ കുറേയൊക്കെ ശൂവാനും സഹോദാക്കറുകളാമും ഒരു മീറാറവർക്കിടവെ കഫിയായ മൂപ്പന പോ സുഫിയായ ദണ്ടുമുരയായ്. ഉരയൈ താരിത്തിനബി അരിക്കോറിൽ ഒറ്റുടനെ തരമാൽ പുറപ്പെടുകലായ്, ഉറ്റക്ക വാഫർ മുതൽ പറ്റിപ്പറിപ്പതിന മുറ്റിത്തിരക്കി നടയായ്. ഹക്കാന കോനമറാൽ മക്കാവ് ബിട്ട നബി പക്കാ മദീന തണവായ്, ഹാരേതും എത്തിടുക ഈ മാറും മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ.
1: മാഷാ അല്ലാ. യാസീന് വളരെ മനോഹരമായിട്ട് ഉഷാറായിട്ട് പാടി അല്ലേ. ഈ മാപ്പിളപ്പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതിലെ വേർഡ്സ്, അതിനൊരു ആകർഷണീയതുണ്ട് അല്ലേ. അതിലെ വാക്കുകൾക്ക് തന്നെ ഒരു ആകർഷണീയതുണ്ട്. ഈ മാപ്പിളപ്പാട്ടുകൾ പ്രധാനമായിട്ടും അറബി മലയാളം അല്ലെങ്കിൽ മാപ്പിള മലയാളം ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മലയാളം വ്യാകരണവും തനിമയൊക്കെ ഇതിലുണ്ട്. അതേസമയത്ത് അറബി അടക്കമുള്ള പല ഭാഷകളുടെയും സ്വാധീനവും അതിലുള്ള പദങ്ങളൊക്കെ ഈ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലുള്ള ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് മലയാളമാണോ അതല്ലെ അറബിയാണോ ഇനി തമിഴാണോ എന്നൊക്കെ നമുക്ക് സംശയം വരും അല്ലേ. ആ രൂപത്തിൽ വളരെ അതിൻ്റെ ഒരു ഘടന വാചകഘടന ഭയങ്കരമായൊരു ആകർഷണീയത അതിനുണ്ട്. അപ്പോൾ ഏതായാലും യാസിന് വളരെ മനോഹരമായിട്ട് ഈ ഒരു പാട്ട് പാടി, മാപ്പിളപ്പാട്ട് പാടി. സ്കൂൾ ലെവലിലൊക്കെ മുമ്പ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? സഹോദയക്ക് ഫസ്റ്റ് കിട്ടില്ലേ? മാഷാല്ലാ, ഏതാണെങ്കിലും ഉഷാറായി. ഇവിടെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഷംനാദ് ഖാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് വളരെ മുമ്പേ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ്, അതിൻ്റെ ഒരു ആകർഷണീയത എപ്പോഴും ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പ്രോഗ്രാം അപ്പം ഉള്ളത്? ഖൽഫാൻ എന്താ പ്രോഗ്രാം ഇനി?
3: ടിപ്സ്.
1: ആ ഓക്കെ. ഇവിടെ സഫി അടപ്പാള് യാസീന്റെ പാട്ടിനെ കുറിച്ച് മാഷാല്ലാ സ്വരം സൂപ്പർ, പഴയ പാട്ടാണെങ്കിലും നല്ല ഈണത്തിൽ പാടി, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിശാൽ ഇപ്പൊ പാട്ട് പാടല്ലോ? അങ്ങനൊന്നുമില്ല, അവൻ ഇടയ്ക്കേ പാടുള്ളൂ അല്ലേ. അപ്പൊ നമ്മുടെ മൂന്ന് കൂട്ടുകാരിവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കൂട്ടുകാരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടെ അവിടെ അല്ലേ. നമ്മളൊന്നും അങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ടല്ലോ. ഇവിടെ വോയിസുകൾ ആരും അയച്ചതായിട്ട് കണ്ടിട്ടില്ല. 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ വോയിസുകൾ റെക്കോർഡ് ചെയ്ത് അയക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ യാസിൻ്റെ പാട്ടിനെ കുറിച്ച് സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, പാട്ട് വളരെ നന്നായിട്ടുണ്ട്, ഇനിയും പാടാൻ കഴിവ് തരട്ടെ. യാസിൻ ഒന്ന് വേറെ പാട്ട് പാടുണ്ടോ? വേറെ പാട്ട് പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം മിഷാല് പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട അടുത്ത് മിഷാൽ അല്ലേ. ഓക്കെ, അപ്പൊ മിഷാല് അടുത്തായിട്ട് എന്താണ് മിഷാൽ അവതരിപ്പിക്കണെന്നോ?
2: അള്ളാഹുവിന്റെ നിയമത്തുകൾ ആയത്തും അർത്ഥം അതിന്റെ വിശദീകരണം. അമജൂസിൽ പറയുന്നുണ്ട് സൂറത്തുൽ ആബസ 24-ാമത്തേല്, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ ത്വാമി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഫുഡ് എന്നുള്ളത്. ഫുഡാണ് ഇത് ഒരു മനുഷ്യൻ്റെ മെയിൻ ഘടകം. ഫുഡ് ഇല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേനും ആള് അപ്പോഴത്തേനും ക്ഷീണിതനായി മരിക്കാനുള്ള അവസ്ഥയിലാവും. ഫുഡ് നിർബന്ധമാണ്. അള്ളാഹു ഇപ്പം ഈ ധാന്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആകാശത്തു നിന്ന് മയ തിട്ട, അപ്പൊ ആകാശത്ത് നിന്ന് ആരെ മയപ്പിക്കണേ? അള്ളാണ്. അപ്പൊ അള്ളാഹ് അതിനനുസരിച്ചുള്ള മയ തന്നിട്ടുള്ള ധാന്യങ്ങളും എല്ലതും ഈ ഭൂമിയിൽ നമുക്ക് മുളപ്പിച്ച് തരുന്നുണ്ട്. അപ്പം ആ മുളപ്പിച്ച് തരുന്നതും അത് വാരുന്നതും അതിന്റെ ഓരോ കാര്യങ്ങളും അള്ളാണ് നമുക്ക് ചെയ്തു തരുന്നത്. അതിപ്പോ ഇനി വേറെ ആരാണെങ്കിലും അള്ളയാണ് നമുക്ക് എല്ലതും, ഫുഡിൻ്റെതും എല്ലാ നിയമത്തുകളും തരുന്ന അള്ളയാണ്. പയവർഗ്ഗങ്ങളാണെങ്കിലും ഫുഡാണെങ്കിലും, ഫുഡിനുള്ള പൈസ, പൈസ വേണമെങ്കിൽ ജോലി വേണം, ജോലി വേണമെങ്കിൽ പഠിക്കണം, പഠിക്കാനുള്ള ബുദ്ധി അള്ള തരണ്ടേ? അപ്പൊ ആ ബുദ്ധിയാണെങ്കിലും അള്ള തരണം. എന്നിട്ട് ജോലി വാങ്ങണം, അതിനുശേഷം പൈസ കൊടുത്ത് ഫുഡുകൾ വാങ്ങണം, എന്നിട്ട് കഴിക്കണം. ആ ജോലി ചെയ്യാനുള്ള ബുദ്ധി വേണം. രണ്ടാമത്തത് സംസാരശേഷിയും നാവും. സൂറത്തുൽ ബലദ് അലം യജാൽ ലഹു ഐനൈൻ വലിസാനും വശഫതൈൻ, ബലദിലെ 8-9 അധ്യായം. അവന് നാം രണ്ട് കണ്ണുകളും ഒരു നാവും, ഒരു ചുണ്ടും, രണ്ട് ചുണ്ടുകളും ഒരു നാവും ഞാൻ അവന് കൊടുത്തിട്ടുണ്ടല്ലോ. സംസാരശേഷി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തവരെ നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. സംസാരശേഷി സംസാരം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ റേഡിയോയിൽ വരെ പറയണത്. ഞാനിപ്പോൾ ഈ പറയണ വരെ അള്ളാഹുവിൻ്റെ നിയമത്തിനുണ്ടാവും. എനിക്ക് പെട്ടെന്നൊരു സൗണ്ട് പോയാൽ അത് പോയത് തന്നെ, പിന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇപ്പോൾ ഏത് ഡോക്ടർ സംബന്ധിച്ചാലും അത് നടക്കില്ല. അള്ളാഹ് വിചാരിച്ചണം ഇത് നന്നാണ്, ഈ ഇവൻ്റെ സംസാരശേഷി നന്നായാലാണ് ഇവൻ ഇനിയും പരിപാടികൾ അവതരിപ്പിക്കാനും അതൊക്കെ കൈയുള്ളതെന്ന് അള്ളാഹ് തീരുമാനിച്ചണം. സംസാരശേഷി എന്ന് പറഞ്ഞൊരു വലിയ കഴിവാണ്. സ്പീക്കിംഗ് സ്കിൽസ് നമ്മളെ സ്കൂളിൽ കുറേ കുട്ടികൾക്ക് ഈ ഇതിൻ്റെയൊക്കെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു മീഡിയം ലെവലിലാണ് പഠിക്കണത് തന്നെ. ഹൈ ലെവലാണെന്നൊന്നും ഞാൻ പറയില്ല, മീഡിയം ലെവലാണ് പഠിക്കണത്. എന്നാലും ഞാൻ എന്നെ പൊക്കി പറയണമെന്ന് വിചാരിക്കേണ്ട, ഞാൻ എന്നാലും ഏകദേശം ടീച്ചർമാരൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സാധാ കുട്ടികളെയും കാട്ടിയും കുറച്ചും കൂടിയും ഉറപ്പായിട്ടൊക്കെ സംസാരിച്ചും അങ്ങനെയൊക്കെ ഒരു ബഹുമാനമൊക്കെ കൊടുത്ത് നിൽക്കും. അപ്പം ടീച്ചർമാരും നമുക്കും ഇങ്ങോട്ടും കുറേ ആനുകൂല്യങ്ങളും അതിനുള്ള സന്തോഷങ്ങളും ഓൽക്കുള്ള ഒരു സമാധാനങ്ങളും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? സ്പീക്കിംഗ് സ്കില്ലാണ്. ആ സ്പീക്കിംഗ് സ്കിൽ ആരെ തന്നത്? അള്ളയാണ് തന്നെ. അത് പോയാൽ പോയത് തന്നെയാണ്, പിന്നെ അത് തിരിച്ചു കിട്ടാൻ പണി തന്നെയാണ്. ഏത് ഡോക്ടർ ചോദിച്ചാലും കിട്ടൂല. കാഴ്ച ശക്തിയും കണ്ണും. സൂറത്തുൽ ബലദിൽ 8-ാമത്തായത് അലം യജാലഹു ഐനൈൻ, അവന് നാം രണ്ട് കണ്ണുകൾ ലഭി കൊടുത്തുവല്ലോ. അള്ളാഹ് കണ്ണ് നീല നമ്മളിപ്പോൾ കാണുമോ? ഇല്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുമ്പം നമ്മളെ കണ്ണ് മങ്ങൂലേ? അത് അതിൻ്റെ സേഫ്റ്റിക്കാണ്. സേഫ്റ്റി കണ്ണിൻ്റെ സേഫ്റ്റിക്കുള്ളത് എന്താ? പിരികവും ഉണ്ട്, അതിൻ്റെ മുകളിലുള്ള പോളയുണ്ട്. അതില്ലെങ്കിൽ കണ്ണടിച്ചു പോവും. ഉള്ളിൽ പൊടി കയറി ഇൻഫെക്ഷനൊക്കെ ആവും. ആ പീലിയും ആ പോളിയും തന്നതാരാ? അള്ളയാണ്. അപ്പോൾ അള്ള വിചാരിച്ചാലേ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കാണുന്നതാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ച ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ ഈ എന്ത് നിയമത്തും ഇല്ലാത്തവരെ ഉള്ളവർ ഇല്ലാത്തവരെ നോക്കുക. നമ്മൾ പറയില്ലേ ഒരു സാധനം നമ്മളെടുത്ത് നിന്ന് പോകുമ്പോളേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന്. ഇപ്പോൾ കണ്ണ് പോയാൽ നമുക്കിപ്പോൾ കണ്ണുണ്ട്, നമുക്ക് ഒരു വില ഉണ്ടാവില്ല. എന്ത് കണ്ണല്ലേ? അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാഴ്ച കുറഞ്ഞാലൊക്കെ നമുക്ക് നല്ല പണിയാണ്. അത് ഇല്ലാത്തവരെ നോക്കണം. നമ്മളിപ്പം എനിക്ക് കണ്ണുണ്ട്, അപ്പം ഞാൻ ഇല്ലാത്തവരെ നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് ഈ കണ്ണില്ലാത്തവരെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അടുത്തത് കയ്യും കാലുകളും. സൂറത്തുൽ ഇൻഫിത്തോറിൽ പറയുന്നുണ്ട്, അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, അവന് നാം അവൻ്റെ കയ്യും കാലും നാം സൃഷ്ടിച്ചല്ലോ, അവന് കാല് നമ്മൾ നൽകിയല്ലോ. അവന് കയ്യും കാലും ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കും, നമ്മൾ കയ്യോണ്ട് ആക്ഷൻ കാണിക്കുമോ? അതൊന്നുമില്ല. തന്നതാരാ? അള്ളയാണ്. അള്ള തന്നില്ല അതാ കിട്ടൂല. ഈ കാലില്ലാത്തപോലെ എന്താ മുട്ടുകുത്തിയൊക്കെ നടക്കാണ്ടില്ല? കാലില്ലാത്തപോലെ ഒരു നിസ്കരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ വേനൽക്ക്, ഞാനിപ്പോഴും കാണാമല്ലോ ഹോസ്റ്റലിലൊക്കെ, നമ്മൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കേൾക്കണ ഹോസ്റ്റൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും. എന്ത് ഈ ചെറിയൊരു വേനൽക്ക് വരെ, ചെറിയൊരു മുറിയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു പൊട്ടുമുറി, ആ പൊട്ടുമുറിക്ക് വരെ ഇരുന്ന് നമസ്കരിക്കണവർ കുറേ ഉണ്ട്. കയ്യില്ലാത്ത അവസ്ഥ. ഇങ്ങനത്തെ എഡിറ്റർ ഡെസ്കിലും എഡിറ്റർമാരിലും അതേപോലെ എഴുത്തിനൊക്കെ കൈ വേണം. കൈ ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. എഴുതിയാലല്ലേ ഈ മാർക്കും ജോലിയും അങ്ങനെ പോവുള്ളൂ. കൈ എന്നാരാ? അതാണ് കൈ വേണം. അതേപോലെ ഈ കയ്യും കാലും ജോയിൻസുകൾ അനക്കാനുള്ള ഓരോ ജോയിൻറ്റുകളും തന്നതാരാ? അള്ളയാണ്. കയ്യ്, കാല്, വിരൽ, അതിൻ്റെ ഉള്ളിൽ എല്ല്. ഈ ചിലർക്കൊക്കെ കണ്ടില്ലേ അഞ്ച് വിരലിൻ്റെ മുകളിൽ ആറ് വിരലൊക്കെ, പക്ഷെ ആറാമത്തെ വിരലെന്താ അതിൻ്റെ ഉള്ളിൽ എല്ലുണ്ടാവില്ല, അനക്കാൻ കഴിയില്ല, വെറുതെ ആണ്. അള്ളാൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. അതിന് നമ്മളിപ്പം ഇങ്ങനെ ദൂരത്ത് അള്ളക്ക് ഈ കൈ ഈ സാധനം മാത്രം തന്നിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇത് കൊടുത്ത് എന്തത്? അള്ള എനിക്കൊന്നും തരൂല, ബാക്കി എല്ലാവർക്കും അത് കൊടുക്കും. എനിക്ക് അങ്ങനൊന്നും തരരുത്. കുൽ അൽഹംദുലില്ല, എന്ത് കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ല എന്ന് പറയണം. ഏതൊരു സ്വഹാബിയാണോ എന്താണോ അറിയില്ല, ഞാൻ മറന്നുപോയി, പേര് മറന്നുപോയി. സ്വന്തം കാലെന്താ യുദ്ധത്തിനെന്തോ പറ്റിയിട്ട് സ്വന്തം കാല് മുറിച്ച് അല്ല ഇത് ഡോക്ടർ പറഞ്ഞു എന്ത് മയക്കണം, നല്ല കാല് മുറിച്ചില്ല നല്ല വേന ഉണ്ടാവുന്നു, പിന്നെ മയക്കാണ്ട് ചെയ്യണമെന്ന് ആ സ്വഹാബി ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മുറിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ചോരങ്ങനെ വാർന്നു വലിച്ചപ്പോൾ സ്വഹാബി എന്താ പറഞ്ഞറിയോ, അള്ള തന്ന നാല് അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്, രണ്ട് കൈയും രണ്ട് കാലും, അതിലൊന്നല്ല അള്ള തിരിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണൻ്റെ കൈയില്ലേ, പിന്നെ എന്താ കുല അൽഹംദുലില്ല. എന്ത് പോയാലും അൽഹംദുലില്ല എന്ന് പറയണം.
1: അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. അതുപോലെ തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അത് ഓരോന്നും നമ്മളിങ്ങനെ എടുത്തു പറയുക, അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വിശാല അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ട ഓരോ ആയത്തുകളെ അടിസ്ഥാനമാക്കി അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകളെ അത് ഓരോന്നായി നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു വിശാലിൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ. ഏറ്റവും അവസാനമായി സൂറത്തുൽ ഇൻഫിത്താറിലെ ആ ഒരു വചനം, അവൻ നിന്നെ സൃഷ്ടിക്കുകയും ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്തുകയും എല്ലാം സന്തുലിതമാക്കുകയും ചെയ്തവൻ, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക എന്ന് പറഞ്ഞ ആ ഒരു ആയത്ത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഒരു സൃഷ്ടിപ്പിൻ്റെ ആ ഒരു മഹത്വം, നമ്മുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ഒരു മേന്മ വളരെ കൃത്യമായി ആ ഒരു സൂറത്തുൽ ഇൻഫിത്താറിൽ ആയത്തിൽ എടുത്തു പറയുകയുണ്ടായി. ഏതാണെങ്കിലും നമുക്കുള്ള നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു വിശാലിൻ്റെ സംസാരം. നമ്മൾ പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ഇവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇവിടെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഇവിടെ മെസ്സേജ് അയച്ചത്, മാഷാല്ലാ മോൻ്റെ തിരിച്ചറിവും പരിവർത്തനവും വളരെ നന്നായി, കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, മാഷാല്ലാ ബെസ്റ്റ് സ്പീച്ച്, ബാറക്കല്ല, എല്ലാ കുട്ടികളും ബെസ്റ്റായി, ഇപ്പം എല്ലാവരും ഉഷാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാഷാല്ലാ മോൻ്റെ നല്ലൊരു വിവരണം, ജസാക്കല്ലാഹു ഖൈർ, സഫിയ അടപ്പാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇനി മാഷാല്ലാത്ത പാട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല, ഇനി നല്ലൊരു സ്വരത്തിനായി കാതോർക്കുന്നു പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ യാസീന് അടുത്തൊരു പാട്ടുണ്ടല്ലോ അല്ലേ? ആ യാസീൻ്റെ പാട്ട് ഇപ്പോൾ വരും. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം എന്താ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഷോപ്പിൽ കിട്ടാൻ വാങ്ങാത്ത, കടയിൽ വാങ്ങാൻ കിട്ടാത്ത മാവ് അല്ലേ? ആ ഓക്കെ, കടയിൽ വാങ്ങാൻ കിട്ടാത്ത മാവ് എന്താന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതിന് ഉപ്പുമാവ് എന്നൊക്കെ അയച്ച ആൾക്കാരുണ്ട്. ഉപ്പുമാവ് കടയിൽ വാങ്ങാൻ കിട്ടൂലേ? കിട്ടും, അത് കിട്ടും. പിന്നെ വേറെന്ത് മാവാണ് വാങ്ങാൻ കിട്ടാത്തത്? ഏതാ യാസിന് അറിയോ?
4: എനിക്ക്
1: ഉപ്പുമാവ്, അനക്ക് ഉപ്പുമാവിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ.
3: എനിക്കും
1: അനക്ക് ഉപ്പുമാവ് മാത്രമേ ചിന്ത ഉള്ളൂ. വേറെ ഏത് മാവാണ് വാങ്ങാൻ കിട്ടാത്തത്? ആത്മാവ്. ആത്മാവാണ് ശരി ഉത്തരം.
2: ഒരു കുസൃതി ചോദ്യത്തിന് എടുക്കണത്.
1: ആ കുസൃതി ചോദ്യമാണ്. അപ്പോ ആത്മാവാണ് അതിന്റെ ശരി ഉത്തരം. അമീർ എടത്തനാട്ടുകര ആണ് ആദ്യം അതിന്റെ ശരി ഉത്തരം അയച്ചത്. പിന്നെ ജമീല വി പി കാളികാവ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, അതുപോലെ ഷമീജ പാറാൽ ഒക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ ആത്മാവ് ഇവിടെ ഊഷ്മാവ് എന്ന് ഉത്തരം അയച്ചവരൊക്കെ ഉണ്ട്. ഊഷ്മാവും അങ്ങനെ വാങ്ങാൻ കിട്ടുന്നില്ല. പക്ഷെ ഇന്നത്തെ ശരി ഉത്തരം ഏതാണ്? ആത്മാവാണ്. ഷംനാദ് ഖാൻ നേരത്തെ മിഷാലിൻ്റെ ആ ഒരു അവതരണത്തെക്കുറിച്ച് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ സൂപ്പർ സ്പീച്ച്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സ്പീച്ച്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. പാട്ടും പ്രസംഗവും സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രോഗ്രാം, അപ്പം നമ്മളൊരു അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടല്ലേ. ചോദ്യം, ഖുർആനിൽ പേര് എടുത്തു പറഞ്ഞ പക്ഷി ഏതാന്നുള്ളതാണ്. ഖുർആനിൽ പേര് എടുത്തു പറഞ്ഞ പക്ഷി ഏതാണ്? ഓക്കെ, മൈമൂന ഒളവണ്ണയാണ് അത് ആ ചോദ്യം ചോദിച്ചത്. അപ്പം അതിൻ്റെ ഉത്തരം ശ്രോതാക്കൾക്ക് അയക്കാവുന്നതാണ്. അടുത്ത പ്രോഗ്രാം ആരാണ്?
2: ഖൽഫാൻ.
1: അപ്പോൾ ഖൽഫാൻ മുഹമ്മദ്, എന്ത് പ്രോഗ്രാമാണ്?
3: ഇസ്ലാമിക ടിപ്സ്.
1: ടിപ്സ്, ഓക്കെ. അപ്പോൾ ഖൽഫാൻ്റെ ടിപ്സാണ് നമ്മൾ കേൾക്കുന്നത്.
3: ടിപ്സ് എന്ന് പറഞ്ഞാല് അടിസ്ഥാന വിശ്വാസം, ദൈവത്തിൻ്റെ ഏകത്വം, തൗഹീദ് അറിയും. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അള്ളാഹു എന്ന ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിന് പങ്കാളികളോ മക്കളോ തുല്യരോ ഇല്ല. ദൈവം കരുണാമയനും സർവവ്യാപിയുമാണ്. പ്രവാചകന്മാർ ഇസ്ലാം 1400 വർഷങ്ങൾക്ക്.
1: കരുണാമയനും സർവവ്യാപിയുമാണെന്നുള്ളത് ശരിയല്ല അല്ലേ. അള്ളാഹു ആകാശത്തിലാണെന്നാണ്, പിന്നെ അത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്.
3: പ്രവാചകന്മാർ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പുതിയതായി തുടങ്ങിയ ഒരു മതമല്ല. മനുഷ്യരാശിയുടെ തുടക്കം മുതലുള്ള സന്ദേശത്തിന്റെ തുടർച്ചയാണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് എന്നീ പ്രവാചകരെയും മുസ്ലിങ്ങൾ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നത് മുഹമ്മദ് നബിക്ക് ദൈവം നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴികാട്ടിയാണ്.
1: ഓക്കെ, അപ്പോൾ വളരെ അടിസ്ഥാനപരമായ അറിവുകളാണ് പിന്നെ ഇവിടെ ഖൽഫാൻ അവതരിപ്പിച്ച്. അള്ളാഹുവിൻ്റെ അറിവ് അത് സർവവ്യാപിയാണ് അല്ലേ. അള്ളാഹുവിൻ്റെ അറിവും അത് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസ കാര്യം. ഇവിടെ ഖൽഫാന് വളരെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട അറിവുകളാണ് നമ്മളുമായി പങ്കുവച്ചത്. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ യാസീൻ്റെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
2: അടുത്ത പാട്ടാക്കാം.
1: ഇപ്പോൾ പാട്ടാക്കല്ലേ? ഓക്കെ, അപ്പോൾ യാസീനെ ഞാൻ പാട്ട് തുടങ്ങി. എന്ത് പാട്ടാ?
4: ഇസ്ലാമിക് സോങ്.
1: ഇസ്ലാമിക് സോങ്, ഓക്കെ.
4: അസ്സലാമു അലൈക്കും. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു

കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവില സുബർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമാ.

0: സുബർഗമാണിൻ്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പോ മഹിമ.
1: നമ്മുടെ ഉമ്മയോടുള്ള സ്നേഹം തുളുമ്പുന്ന, അത് ശരിക്കും ഒപ്പിയെടുക്കുന്ന ഒരു പാട്ടാണ്. അതിലാ ആ പാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വരികൾ കൊണ്ടാണ് ഈ പാട്ട് ആരംഭിച്ച്. അത് വളരെ മനോഹരമായിട്ട് യാസീൻ മാഷാല്ല പാടി. നമ്മുടെ ശ്രോതാക്കൾക്ക് കുറെ കമന്റുകൾ അതിൽ പറയാനുണ്ടാവും. നമ്മുടെ നല്ല പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാമിൽ ചുങ്കത്തറ മെസ്സേജ് അയച്ചിട്ടുണ്ട്. യാസീൻ്റെ പാട്ട്, രണ്ട് പാട്ടുകൾ യാസീൻ പാടി മാഷാല്ല, വളരെ ഉഷാറായി. നല്ല പാട്ടുകൾ ഇവിടെ ഇപ്പം മാഷാല്ല. യാസീൻ മോൻ സ്വരം സൂപ്പർ, എത്ര കേട്ടാലും പറഞ്ഞാലും മതി വരാത്ത ഉമ്മയുടെ കഥകൾ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും സമർപ്പിക്കുന്നു. നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ യാസീൻ്റെ പാട്ടിനെ കുറിച്ച്. ഉമ്മയെക്കുറിച്ചുള്ള അതിമനോഹര ഗാനം ഈണത്തിൽ പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ എടപ്പാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ യാസീനെ പാട്ട് ഉഷാറായിട്ടുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ മാഷാല്ല വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ നേരത്തെ ഖൽഫാൻ നല്ലൊരു കഥ പറഞ്ഞു, നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു കഥ പറഞ്ഞു. അതുപോലെ തന്നെ യാസീൻ നല്ല രണ്ട് പാട്ടുകൾ ഇവിടെ പാടി, മിഷാല് നല്ലൊരു അവതരണം നടത്തി. അപ്പം നമ്മുടെ പരിപാടി ഇങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ ശ്രോതാക്കളും വളരെ സജീവമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യം, ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ പക്ഷി ഏതാന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ? ഏതാണ്? പിന്നെ അപ്പം നമ്മുടെ ശ്രോതാക്കൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. ആ ധാരാളം ആൾക്കാർ മാഷാല്ല അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹുദുഹുദ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഹുദുഹുദ് അല്ലേ? അപ്പോൾ ഏത് സൂറത്തിലാണ് ഏത് ആയത്തിലാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടെത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം ആദ്യം അയച്ചത് മുഹമ്മദ് റഫീഖ് മാംഗ്ലൂർ. റഫീഖ് തന്നെ ആയിരുന്നു നേരത്തെയും ശരി ഉത്തരം ആദ്യം അയച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ഇതിൻ്റെ ശരി ഉത്തരം ആദ്യം അയച്ചത് റഫീഖയാണ്, മുഹമ്മദ് റഫീഖ് മാംഗ്ലൂർ. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സഫ്രാന മഞ്ചേശ്വരം, ആയിഷ അങ്ങാടിപ്പുറം, ഷമീജ പാറാൽ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അതുപോലെ അമീർ ക എടത്തനാട്ടുകര, താഹിറ ടി കെ കാസർഗോഡ്, മുംതാസ് പാലപ്പുഴ, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ജസീന തിരുവമ്പാടി, സഫിയ എടപ്പാൾ ഒക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറേ ആൾക്കാർ ഉത്തരം അയച്ചിട്ടുണ്ട്. പാടക്കുറിപ്പിൻ്റെ സമയമായിട്ടുണ്ട്. മാഷാല്ല യാസീൻ മോൻ നന്നായി പാടി എന്ന് പറഞ്ഞുകൊണ്ട് അമീൻ കണ്ണൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. യാസീനെ ഉപ്പയോട് പറയണം, പരിപാടി കേൾക്കാൻ വേണ്ടി പറയണം. ഇത് നമ്മുടെ പീസ് റേഡിയോ റിവൈൻഡിലി പ്രോഗ്രാം ഉണ്ടാവും, അപ്പോൾ അതിൽ കേൾക്കാൻ പറയണം. ഓക്കെ, നല്ല പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷംസാദ് തലശ്ശേരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സോങ് പാടുമോ എന്ന് ഇവിടെ ഹനാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ദിവസം ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഒരുങ്ങി വരണം കിട്ടിയല്ലേ.
2: ഓക്കെ,
1: സഫിയ കെ തിരുരങ്ങാടി, നല്ല പാട്ട് മോൻ ഈണത്തിൽ പാടി, അൽഹംദുലില്ലാ ഉമ്മാനെ കുറിച്ച് ചിന്തിച്ചു പോയി. അപ്പോൾ ഉമ്മയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഉണർത്തുന്ന നല്ലൊരു പാട്ടായിരുന്നു യാസീൻ ഇവിടെ പാടിയത്. നമ്മുടെ പാടക്കുറിപ്പിൻ്റെ സമയമായിട്ടുണ്ട്, അപ്പോൾ അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ട് പാടക്കുറിപ്പിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഇന്നത്തെ അവസാനത്തെ ചോദ്യം, കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഒരു ചോദ്യം, നേരത്തെ ചോദിച്ച ചോദ്യം പല ചോദ്യങ്ങളും വന്നതിൽ ഒരു പ്രസക്ത ചോദ്യം ആയിക്കോട്ടെ അല്ലേ. മോശം പേരിൽ തുടങ്ങുന്ന ഒരു കായിക ഇനം ഏതാണ്? മോശം പേരിൽ തുടങ്ങുന്ന ഒരു കായിക ഇനം ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാഠക്കുറിപ്പിലേക്ക് കടക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, മഹാനായ സ്വഹാബി നവ്വാസ് ഇബ്നു സംആൻ അൽ അൻസാരി, അദ്ദേഹം മദീനക്കാരനായിരുന്നു. ഖിലാബ് ഗോത്രക്കാരനായ അദ്ദേഹം അൻസ്വാരിയും ഷാം പ്രദേശത്തുകാരനുമായിരുന്നു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നതായി അദ്ദേഹം പറയുന്നു, സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ബിയ്യി വൽ ഇസ്മ്, ഞാൻ നബിയോട് തെറ്റ് എന്താണ് എന്നും അതുപോലെ തന്നെ നന്മ എന്താണ് എന്നും പുണ്യം എന്താണ് എന്നും ചോദിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി വൽ ഇസ്മു മാ ഹാക ഫി സദരിക വകരിഹ്ത അൻ യത്തലി അലൈഹി നാസ്. നവാസ് ഇബ്നു സംആൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം നബിയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭംഗിയായിട്ടാണ് അതിനെ നിർവചനം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, നന്മ എന്ന് പറഞ്ഞാൽ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്നതാണ്. സൽസ്വഭാവമല്ലാത്തതൊന്നും നന്മയായിരിക്കുകയില്ല. ധാരാളം നന്മകൾ ചെയ്യുന്ന എത്രയോ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആൾ, അയാൾ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ അയാളുടെ എന്തിനെ സംബന്ധിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക? അയാളുടെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അത്രയും നന്മകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അയാളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും. എന്തുകൊണ്ടാണ് സൽസ്വഭാവം നന്മയായി വർത്തിക്കാനുള്ള കാരണമെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൽ ഇസ്മു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മാ ഹാക ഫി സദരിക എന്നതാണ്, നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാപം, തെറ്റ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തെറ്റ് ചെയ്താൽ മനസ്സിൽ വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ മുളപൊട്ടി വരും. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും പറയപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. നമ്മൾ അങ്ങനെ അസ്വസ്ഥരായി മാറും. വകരിഹ തഅയ്യത്തലി അലൈഹിന്നാസ്, മാത്രമല്ല തെറ്റ് ചെയ്യുന്നത് മറ്റൊരാൾ കാണുമ്പോൾ നമ്മളത് വെറുക്കും ചെയ്യും. മറ്റൊരാളത് കാണുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാകൂല. അങ്ങനെയുള്ളതായിരിക്കും തിന്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ നിർവചനം കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വാഗതം ചെയ്യുന്നു. എത്രയോ നന്മകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. രാവിലെ നമ്മൾ നമ്മുടെ കിടക്കപ്പായയിൽ നിന്ന് എണീറ്റത് മുതൽ തിരിച്ചതിലേക്ക് കടന്നു ചെല്ലുന്നത് വരെ ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു, വീട്ടിലുള്ളവരെ കാണുന്നു, അയൽവാസികളെ കാണുന്നു, കുടുംബക്കാരെ കാണുന്നു, അധ്യാപകരെ കാണുന്നു. ഇവരോടൊക്കെ ഇടപഴകുമ്പോൾ ഏതെല്ലാം നിലയിൽ വർത്തിക്കണമെന്നും സംസാരിക്കണമെന്നും അള്ളാഹു നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റെടുത്ത എത്രയോ നന്മകൾ അതൊക്കെ ചെയ്യണമെന്നും നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് സുഹൃദം ചെയ്ത് ജീവിക്കുന്നവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവുമോ? ഒരിക്കലുമില്ല. മറിച്ച് തിന്മ ചെയ്താൽ, മോശപ്പെട്ടത് ചെയ്താൽ, മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ, മറ്റുള്ളവരെ ആക്ഷേപിച്ചാൽ, മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞാൽ, ഏഷണി പറഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കും. വീണ്ടും വീണ്ടും അസ്വസ്ഥത ജനിപ്പിക്കും. ഇത് നമുക്ക് വലിയ പ്രയാസമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് തിന്മ നമ്മൾ ഉപേക്ഷിക്കുക, നന്മ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക, നന്മയിലേക്ക് വീണ്ടും വീണ്ടും ചേക്കേറുന്നവരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയുടെ വിഷയത്തിൽ അറിയപ്പെട്ടവനായി ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന നല്ല സുഹൃദം ചെയ്ത മനുഷ്യരിൽ, ആ ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്. നല്ലൊരു മെസ്സേജ് നമുക്ക് കൈമാറുന്ന ഒരു പാഠക്കുറിപ്പായിരുന്നു. മാഷാല്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈവനിങ് ലൈവ് അവസാനിപ്പിക്കാം അല്ലേ. പലരും ആ ചോദ്യം കേട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ടേ. ഏതാണെങ്കിലും ഒരു മോശം പേരിൽ തുടങ്ങുന്ന ഒരു കായിക ഇനം ഏതാന്നുള്ളതായിരുന്നു. മോശം പേരിൽ തുടങ്ങുന്ന കായിക ഇനം ഏതാന്നുള്ളത്?
2: കായിക ഇനം
1: ഏതാണ്?
2: ബാഡ്മിന്റൺ
1: ആണ് അല്ലേ. ബാഡ്മിന്റൺ ബാഡ്മിന്റൺ എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോ അതിന്റെ ഉത്തരം പിന്നെ ഒരാൾ മാത്രമാണ് ഉത്തരം അയച്ചിട്ടുള്ളൂ. ഷമീജ പാറാൽ ആണ് ശരി ഉത്തരം അയച്ചത്. അപ്പോ അത് ഒരു കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഏതാണെങ്കിലും ഷമീജ പാറാൽ ആണ് അതിന്റെ പ്രൈസ് അടിച്ചു മാറ്റി. അപ്പൊ ചോദ്യം ചോദിച്ചാൽ തന്നെ ഉത്തരം അയച്ചുകൊടുക്കും, അല്ല സമ്മാനം അയച്ചുകൊടുക്കും അല്ലേ. ആ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ മൂന്ന് പേരും വളരെ മനോഹരമായിട്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. ഖൽഫാൻ നല്ലൊരു കഥ, നല്ലൊരു മെസ്സേജ് പകർന്നു നൽകുന്ന ഒരു കഥയോടുകൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിച്ച്. അതുപോലെ തന്നെ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ടിപ്സ് ഖൽഫാൻ ഇവിടെ അവതരിപ്പിച്ചു. ഖൽഫാൻ അപ്പോൾ വീട്ടിൽ പറയണം ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് കേട്ടോ. ഈവനിങ് ലൈവ് എന്താണെങ്കിലും എന്തായാലും നമ്മളെ റിവൈൻഡിൽ കേൾക്കാൻ വേണ്ടി പറയണം. ഓക്കെ, അതുപോലെ യാസീൻ്റെ നല്ല രണ്ട് പാട്ടുകൾ ഉഷാറായി, നല്ല പാട്ടുകളായിരുന്നു. അപ്പോൾ അതും പിന്നെ വീട്ടിൽ പറയണം, കേൾക്കാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ മിഷാല് നല്ലൊരു അവതരണമായിരുന്നു. അപ്പോൾ മൂന്ന് പേരും വളരെ മനോഹരമായി ഇന്നത്തെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു മാഷാല്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളും വളരെ സജീവമായിട്ട് ഇന്നത്തെ ഈവനിങ് ലൈവിൽ വളരെ ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കണ്ടുമുട്ടാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വിശുദ്ധമായൊരു ജനത.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അസ്ഫ അസ്ലി, നമുക്ക് ഇന്ന് ആരാണ് ആദ്യത്തെ മത്സരാർത്ഥി എപ്പിസോഡിലെ?
2: ആദ്യത്തെ മത്സരാർത്ഥി മറിയം അൻസീർ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, അൽ ഹിക്മ മദ്രസ നന്ദി.
1: ഓക്കെ, നമുക്കപ്പം മറിയം അൻസീറിന്റെ മലയാള പ്രസംഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ 79th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണല്ലോ. സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്റെ പ്രിയ പോരാളി എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്റെ പ്രിയ പോരാളി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ്. അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ഒപ്പം ഒരു ധീര പോരാളി കൂടിയായിരുന്നു. 1921 മലബാർ കലാപത്തിനു മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് അദ്ദേഹം. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും അടിച്ചമർത്തലുക്കെതിരെ കർഷകരെയും സാധുജനങ്ങളെയും സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് പോലീസിന്റെ ലാത്തിക്കും ജയിലിനും മുന്നിൽ ഒരിക്കലും അദ്ദേഹം പതറിയില്ല. 3 ജയിലിൽ പോയി. ജയിലിൽ കിടന്നിട്ടും അൽ അമീൻ, അൽ ഇസ്ലാം എന്നീ പത്രങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വെട്ടം ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ മതവും രാഷ്ട്രീയവും അദ്ദേഹം ഒരിക്കലും വേർതിരിച്ചില്ല. ഇസ്ലാം എന്നാൽ നീതിയും സ്വാതന്ത്ര്യവുമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദുവും മുസ്ലിമും ഒരേ രക്തമാണ് എന്ന് വേദിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 1945 സെപ്റ്റംബർ 23 കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം വഫാത്തായി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തം പൊളിക്കാനുള്ള സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴശ്ശി രാജ വാളുകൊണ്ട് പൊരുതിയെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബ് പേന കൊണ്ടും പ്രസംഗം കൊണ്ടും പൊരുതി. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യരായി ജീവിക്കുന്നത്, മതത്തിന്റെ പേരിൽ പിരിയാതെ കഴിയുന്നത്, ഇതെല്ലാം അദ്ദേഹത്തെ പോലുള്ളവരുടെ ത്യാഗം കൊണ്ടാണ്. അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തന്ന സന്ദേശം കൂടി പറയട്ടെ. നാടിനെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ആ മഹാനായ പോരാളിക്ക് വേണ്ടി നാം ഒരിക്കൽ കൂടി പ്രേരിപ്പിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, മനോഹരമായ ഒരു മലയാളം സ്പീച്ച് നമ്മൾ കേട്ടു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്.
1: അതെ, മാഷാഅല്ലാ, വളരെ വ്യത്യസ്തമായ അല്ലേ? സാധാരണ ഇപ്പം നമ്മൾ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടതിലൊക്കെ എല്ലാവരും ഗാന്ധിജിയെ തിരഞ്ഞെടുത്തവരുണ്ട്, മൗലാന അബുൽ കലാം ആസാദിനെ തിരഞ്ഞെടുത്തവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് മറിയം അനുസരി തിരഞ്ഞെടുത്തത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രിയ പോരാളി എന്ന വിഷയത്തിൽ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം 79 സ്വാതന്ത്ര്യ വർഷം കഴിഞ്ഞ് 80th സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 79 വർഷം പിന്നിട്ട് 80 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വാതന്ത്ര്യ സമരത്തിലെൻ്റെ പ്രിയ പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ് പ്രിയ ശ്രോതാക്കൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ, അപ്പോൾ അടുത്ത മത്സരാർത്ഥി ആരാണ്?
2: റാസിൻ നവാസ്, 5th റാസിൻ നവാസ് ആണ് അടുത്തതായിട്ടുള്ളത്.
1: റാസിൻ നവാസിന്റെ മലയാള പ്രസംഗമാണ് അല്ലേ? സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂള് ഇരാറ്റുപേട്ടയിൽ നിന്നുള്ളതാണ് റാസിൻ നവാസ്.
4: ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളിൽ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ധീരനായി പോരാടി മരിക്കുന്നതാണ് എന്ന ആശയം ജീവിതത്തിലൂടെ തെളിയിച്ച ധീരനായ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയായ ടിപ്പു സുൽത്താനെ കുറിച്ചാണ്. 1750 നവംബർ 20 ദേവനഹള്ളിയിൽ ജനിച്ച ടിപ്പു സുൽത്താൻ മൈസൂരിന്റെ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയുടെ മകനായിരുന്നു. ചെറുപ്പം മുതലേ യുദ്ധത്തിലും ഭരണകാര്യത്തിലും പരിശീലനം നേടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യത്തിനെതിരെ ശക്തമായി പോരാടിയ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ അവസാനം വരെ ശ്രമിച്ചു. കടുവയുടെ ഒരു ദിവസം ആടിന്റെ 100 വർഷത്തെ ജീവിതത്തേക്കാൾ നല്ലതാണ് എന്ന ആശയം ടിപ്പു സുൽത്താന്റെ ധീരമനോഭാവത്തെ കാണിക്കുന്നു. യുദ്ധത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ വികസനത്തിലും ടിപ്പു സുൽത്താൻ ശ്രദ്ധിച്ചിരുന്നു. കൃഷി, വ്യാപാരം, വ്യവസായം എന്നിവ വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. യുദ്ധരംഗത്ത് ഇരുമ്പ് ഉപയോഗിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്തെ ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റമായിരുന്നു. 1799 4 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്തെ സംരക്ഷിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചു. ശത്രുവിന് മുന്നിൽ കീഴടങ്ങാതെ സ്വന്തം രാജ്യത്തിനായി ധീരമായി പോരാടിയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ ജീവിതം നമ്മെ ധൈര്യം, രാജ്യസ്നേഹം, ആത്മാഭിമാനം, പരിശ്രമം എന്നിവയുടെ മഹത്വം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പ്രധാന പാഠം. നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല, മറിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്ന ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തമായ ഒരു രാഷ്ട്രം ഭാവിയിൽ ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അർപ്പണബോധത്തോടെ രാജ്യത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എന്റെ പ്രിയ പോരാളിയായ ടിപ്പു സുൽത്താനെ ആദരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, നന്ദി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ല, മനോഹരമായ ഒരു മലയാള സ്പീച്ചായിരുന്നു.
1: റസിൻ നവാസ് അല്ലേ? സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ അരുവിത്തറ ഈരാറ്റുപേട്ടയിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റസിൻ നവാസ്. വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാർ, ഇത്തരം മത്സരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പീസ് റേഡിയോ കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം അവസരങ്ങൾ തരുന്നതാണ് ഇത്തരം മത്സരങ്ങളെല്ലാം. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ സ്കൂൾ തലത്തിലും മറ്റ് മദ്രസ തലങ്ങളിലൊക്കെയുള്ള പ്രസംഗങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത്തരം പ്രോഗ്രാമുകളുടെയൊക്കെ ഭാഗമാകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമര സേനാനികളിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ഈ പ്രോഗ്രാം തുടരുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ലിസ്ന നഫീസ കലീമുള്ള. ലിസ്ന നഫീസ ഏത് സ്കൂളിലാണ്? ദാറുലും അല്ലേ? അവരുടെ വീട്ട് കുളവയൽ, മിയാപ്പടവ് കുളവയൽ. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗമാണ് ഈ മിയാപ്പടവ് കുളവയൽ എന്നുള്ളത്. എന്തായാലും 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, നമുക്ക് അവരുടെ പ്രസംഗം കേൾക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എക്സ്പെക്ടഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലിസ്ന നഫീസ ഓഫ് ക്ലാസ് 12 സ്റ്റഡിങ് അറ്റ് ദാറുൽ ഉലൂം. A nation's greatest wealth is not its gold, nor its natural resources. It is the education of its people. These words perfectly reflect the vision of one of India's greatest saints, a man who fought not only for India's political freedom, but also for the intellectual freedom of its people. Today, under the topic, My Favorite Freedom Fighter, I proudly stand before you to speak about Maulana Abdul Kalam Azad, a remarkable scholar, ഫിയർലെസ് ജേർണലിസ്റ്റ്, ഇൻസ്പയറിംഗ് ഒറേറ്റോ, വിഷനറി ലീഡർ ആൻഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. ഫ്രണ്ട്സ്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ ഇസ് ഫിൽഡ് വിത്ത് എക്സ്ട്രോഡിനറി ഹീറോസ്. സം ഫോട്ട് വിത്ത് സ്വോർഡ്സ്, സം വിത്ത് പ്രൊട്ടസ്റ്റ് ആൻഡ് സം വിത്ത് സാക്രിഫൈസ്. But Maulana Abdul Kalam Azad fought with ideas. He believed that the strongest weapon against oppression is an educated mind. This is what makes him my favorite freedom fighter. Maulana Abdul Kalam Azad, born in 1888 in Makkah, later his family settled in Calcutta, India. From an early age, he displayed exceptional intelligence. He mastered Arabic, Persian, Urdu, and later English. His thirst for knowledge was extraordinary. However, he did not pursue education merely for personal success. He believed that education should awaken society, remove ignorance, and build a strong nation. At that time, India was under British rule. The British controlled not only our land, but also tried to suppress our thoughts and aspirations. Instead of remaining silent, Maulana Abdul Kalam Azad chose to raise his voice. He started a revolutionary newspaper called Al Hilal. Through powerful articles, he exposed British injustice and inspired thousands of India to freedom. To fight for freedom. His words became the voice of patriotism. The British government feared the influence of his writings. They banned Al Hilal and later another newspaper Al Balagh. But they could ban newspaper, they could never silence the truth. Before I come

0: ദാറുലുലോം വിദ്യാർത്ഥിനിയാണ്. ഫ്രീഡം വിത്ത് പീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയ പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത്
1: ഫാത്തിമ ഹയാൽ ആർ.
0: ഫാത്തിമ ഹയാൽ മോഡൽ ഹൈസ്കൂൾ പേഴുംകര അല്ലേ, മോഡൽ ഹൈസ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണല്ലേ ഇനി അടുത്ത് കേൾക്കുന്നത്. ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് അത് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഡിയർ ലിസണേഴ്സ്, ടുഡേ ഐ ആം സ്പീക്ക് ഹോണറബിൾ അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ ഭഗത് സിംഗ്. ഇന്ത്യാസ് ഫ്രീഡം വാസ് നോട്ട് അച്ചീവ് ഈസിലി. മെനി ബ്രേവ് പീപ്പിൾ സാക്രിഫൈഡ് ദർ ലൈഫ്സ് ആൻഡ് കംഫർട്ടഡ് ഫോർ ദ ഫ്രീഡം ഓഫ് അവർ മദർലാൻഡ്. അമംഗ് ദം, ഭഗത് സിംഗ് വാസ് എ യങ് ആൻഡ് കറേജസ് ഫ്രീഡം ഫൈറ്റർ ഹു കണ്ടിന്യൂ ടു ഇൻസ്പയർ മില്യൻസ്. ഭഗത് സിംഗ് വാസ് ബോൺ ഇൻ 1907. From a young age he was deeply affected by the injustice faced by Indians under British rule. He wanted to see India free and was ready to make great sacrifices for that dream. What inspired me most to about Bhagat Singh is his courage and determination. He always every young but he had a strong sense of responsibility towards his country. He never allowed fear to stop him from standing for that belief was right. As Muslim, I believe that courage should always be guided by good values. Islam teaches us to stand for justice, speak in the truth, be patient and avoid injustice. We can learn from the courage and sacrifice shown by freedom fighter like Bhagat Singh. Bhagat Singh also understanding the importance of knowledge and reading. He was a thoughtful young man who studied different ideas and wanted to understanding sociality and the world around him. Today we enjoy the freedom of our country because of the sacrifice made by many people from different communities. So, on this Independence Day, let us remember them with respect and gratitude. Let us become to good students, seek knowledge, respect others, help those in the needed and contribute positivity to our country. May Allah guide us to use our freedom, responsibility and make us better human. താങ്ക് യു. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാ അല്ലാഹ്, നല്ലൊരു ഇംഗ്ലീഷ് സ്പീച്ച് നമ്മൾ കേട്ടു.
0: അതെ, വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അവർ തിരഞ്ഞെടുത്ത വ്യക്തി ഭഗത് സിംഗ് ആണല്ലേ. നമുക്കറിയാം മഹാത്മാഗാന്ധി, നെഹ്റു ഇവരെല്ലാം വളരെ സമാധാനപരമായ സമരം നയിച്ചപ്പോൾ ഭഗത് സിംഗിനെ പോലെയുള്ള ഒരു വിപ്ലവകരമായ സമരത്തിലേക്കാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതും. അങ്ങനെ 23-ാം വയസ്സിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്പെഷ്യൽ പ്രോഗ്രാം തുടരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
1: ഈസാ നൌഷാദ്,
0: MET മണ്ണാർക്കാട് സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥി ഈസാ നൌഷാദ് അല്ലേ. അപ്പൊ നമുക്ക്
3: Today, as part of Independence Day celebrations, I speak you some words about the every shining star in the freedom struggle. Maulana Abul Kalam Azad was a prominent Indian Independence Day activist, Islamic scholar, journalist, and a senior leader of the Indian National Congress. He served as the first Minister of Education of Independence Day. India from

0: 1947 until his death in 1958. He laid foundation of India's education system, established main national institution like IITs, UGC, Sahitya Academy, etc. His birthday anniversary, November 11, is celebrated as National Education Day. I love him also because he was a strong person who stood for Hindu-Muslim unity and opposed partition of India. My dear friends, I stop my words and request you all to keep India unity. Jai Hind. Assalamu alaikum.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. ഈസാൻ ഔഷാദിൻ്റെ മനോഹരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മണ്ണാർക്കാട് എം ഇ ടി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈസാൻ ഔഷാദ് അല്ലേ.
2: മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് പറഞ്ഞത്.
1: അതെ, ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വാതന്ത്ര്യ സമരത്തിന് എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ഈസാൻ ഔഷാദ് തിരഞ്ഞെടുത്തത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. നമുക്കറിയാം ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അതിൽ പ്രധാനികൾപ്പെട്ട ഒരാളാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് വരുന്നത്. അംന ബഷീർ അല്ലേ.
2: അതെ, ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അംന ബഷീറിൻ്റെ.
1: അതെ, യു എയിലെ അജ്മാൻ മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അംന ബഷീർ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരത്തിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു.
3: Good morning everyone. Myself Amna Bashir. I'm from grade 6S in Metropolitan International Indian Private School, Ajman. Topic: My favorite freedom fighter in the freedom struggles. Today we celebrate the Independence Day of our great country, India. But Independence Day is not just about celebrating with flags, songs and sweets. It is a day to remember what freedom cost us. For many years, our country was under British rule. Our people were not free to make their own decisions. Our freedom fighters faced imprisonment, suffering, and even death because they believed that India should govern itself. One of my favorite freedom fighters is Bhagat Singh. He was very young, but he had extraordinary courage. He was ready to sacrifice his life for the freedom of his country. His life reminds us that age does not decide how much we can contribute to our nation. So what is independence? Independence means having the freedom to think, speak, choose, and stand up for what is right. But freedom also comes with responsibility. We can see how the meaning of freedom has changed with time. In the past, women had to struggle even for basic dignity and the right to dress as they wished. Today, some people say, "My life, my choice. Nobody has the right to question me." Having choices is important, but freedom does not mean forgetting our culture, values, or responsibilities. We must wake up and understand the real meaning of independence. There is also another big difference between the past and present. During the freedom struggle, sometimes the courage and determination rise against injustice. Today, in a democracy, if we want to bring a major change in a government rule or system, one person's voice may not be enough. People have to come together, raise their voices, and work together to bring change. This shows us that freedom is not only about having a voice, it is also about using that voice responsibly and standing together for what is right. We have also seen this spirit among today's young generation. Recently, Gen Z young people in Delhi came together, raised their voice, questioned those in power and demanded change. Whether we agree with every issue or not, it reminds us of something important. A free country gives its people the right to speak and to question. Our freedom fighters fought to give us that right. Now, the question is, what will we do with the freedom they gave us? As the next generation of India, we must use our freedom wisely. We must respect our country, protect our values, stand against injustice, and take responsibility for making India better. Because independence is not only something we received in 1947. Independence is a responsibility we carry every day. Jai Hind. Thank you. Thank you very much.
1: Mashallah. വളരെ പ്രൗഢമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത് അല്ലേ, ഇംഗ്ലീഷ് പ്രസംഗം. അമ്ന ബഷീർ, മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ അജ്മാൻ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബഷീർ, വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം അല്ലേ. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ പ്രസംഗത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ ഒരു എന്താ പറയുക വാക്കുകളുടെ സ്ഫുടതയും അതിൻ്റെ ഒരു താളാത്മകതയൊക്കെ ഉൾക്കൊണ്ടൊരു പ്രസംഗം കൂടിയായിരുന്നു. മഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം തുടരുമ്പോൾ ഈ എപ്പിസോഡിൽ അവസാന മത്സരാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം.
2: അവസാനത്തെ മത്സരാർത്ഥി ഐഷ നവയാണ്, 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: അതെ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ, നിർമ്മല ഹൈസ്കൂൾ, ഇരുമമുണ്ട,
2: നിലമ്പൂരാണ് പ്ലേസ്.
1: ഓക്കെ, നമുക്ക് ആയിഷാനവയുടെ ഒരു മലയാളം പ്രസംഗം കൂടി കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബീ അജ്മൈൻ അമ്മാ ബാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെയും, സ്വാതന്ത്ര്യദിന മത്സരത്തിൽ എന്റെ പോരാളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുടെ മുൻപിൽ അല്പനേരം സംസാരിക്കട്ടെ. അധിനിവേശത്തിന്റെ കൽച്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത് വിഹാരത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ആഗസ്റ്റ് 15. വിദേശശക്തിയുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സ്വദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മളിൽ പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിത ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഇവരെയൊക്കെ ഓർമ്മകളിൽക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരടി മണ്ണു തരൂ എന്ന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കരിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാർത്ഥതയുടെ മൂടുപടങ്ങൾ അണിയാത്ത എന്റെ പോരാളി. 1947 നിന്നും 2026 എത്തിയപ്പോൾ ഇന്ത്യയെ വളർന്നു. അഹിംസയിൽ ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം പടപെട്ടുന്നു. ദില്ലിയിലെ ജന്ത്രമന്ദിറിൽ രാജ്യം കണ്ടത് വെറും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. ജന്ത്രമന്ദിറിലെ തെരുവിളക്കുകൾ അണച്ചും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികൾ നേരിട്ട കാഴ്ച അദയനീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ച് ജെൻസി തലമുറയുടെ ചെറുത്തു നിൽപ്പാണത്. ഇതൊക്കെ തുടർ കഥയാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പ്രതീക്ഷിക്കുകയുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രളയത്തിലും ഉരുൾപൊട്ടലിലും നമ്മുടെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തനവും സൈന്യവും കേരളക്കര ഒറ്റക്കെട്ടായി നിന്നത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഇന്ത്യ 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അങ്ങനെ ലോകത്തിലെ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിൽ തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാന വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. നമുക്ക് നല്ല മനുഷ്യരാകാം. അഴിമതികളും ഭിന്നതകളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. വഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ലാ, മനോഹരമായ ഒരു മലയാള സ്പീച്ച് നമ്മൾ കേട്ടു.
1: അതെ, ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം, സ്വതന്ത്ര സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലെ വിവിധ വ്യത്യസ്ത പ്രസംഗങ്ങളിലായിട്ട് വ്യത്യസ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ പരിചയപ്പെട്ടു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവരെ ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന സമയത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഇത്തരം ചരിത്രങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കാനും ശ്രമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രീഡം വിത്ത് പീസ് സ്വതന്ത്ര സമരത്തിലെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പഠിച്ചിട്ടുള്ള എല്ലാവരും അഭിമാനപൂർവം എടുത്തുപറഞ്ഞ സവിശേഷത ഈ രാജ്യത്തിന്റെ നാനാത്വം അഥവാ വൈവിധ്യമാണ്. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ സമസ്ത മേഖലകളിലും അതിശയിപ്പിക്കുന്ന ഈ വൈവിധ്യം ദർശിക്കാൻ കഴിയും. പക്ഷേ ഈ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും അസഹിഷ്ണുതയിലേക്കും എത്തിക്കാതെ സമന്വയിപ്പിക്കുന്ന ഘടകമായി വൈവിധ്യങ്ങളെ ഇന്ത്യൻ ജനത അംഗീകരിക്കേണ്ടതായുണ്ട്. ഇതര ദർശനങ്ങളോടും മതമാനവിക പ്രത്യയശാസ്ത്രങ്ങളോടും ഒരു തുറന്ന സമീപനമാണ് ഇന്ത്യൻ മനസ്സ് എന്നും കാത്തുസൂക്ഷിച്ചിട്ടുള്ളത്. ഭാരതത്തിന്റെ ത്രിവർണ പതാക വാനിലേക്കുയരുന്ന ഈ വേളയിൽ രാഷ്ട്രപുരോഗതിയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും സമ്പൂർണ്ണ സാക്ഷാത്കാരത്തിനായി ഒരുമയോടെ നമുക്ക് പ്രയത്നിക്കാം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഖുർആൻ ദൈവികമോ? നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ, അത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശമാണ്. ലോകത്തിനാകമാനം മാർഗദർശനമായി മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ, വചനങ്ങൾ തന്നെ കൃത്യമായി ഈ ലോകത്തോട്, സമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന, വിശുദ്ധ ഖുർആൻ അത് പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരുപാട് കഥകളാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി തന്നെ ഇത്. ഈയൊരു ഗ്രന്ഥം അവതരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞിരുന്നു, വഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ വഅനഹു അലൈഹി ഖൗമുൻ ആഖറുൻ ഫഖദ് ജാഉ ളുൽമൻ വസൂറ. സത്യനിഷേധികളായ ആളുകൾ ഈ ഖുർആനെക്കുറിച്ച് പറഞ്ഞത് ഇത് പ്രവാചകൻ കെട്ടിച്ചവച്ച നുണക്കഥകൾ മാത്രമാകുന്നു, വേറെ ചില ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്, അത് ഈ ഇദ്ദേഹം എഴുതി വെച്ചതാണ്, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും ഒക്കെ വായിച്ച് കേൾപ്പിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം പറഞ്ഞത്. അതിന് മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകരെ, നിങ്ങൾ പറയുക, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യമറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്, തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുന്ന, പഠിക്കുന്ന ഏതൊരു, നിഷ്പക്ഷമായി ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവരുടെ കണ്ണു തുറപ്പിക്കുന്ന, അവരുടെ ബുദ്ധിയെ ചിന്തോദാത്മികമായി, അവരുടെ ചിന്തയെ ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ വിഷയങ്ങൾ സമൂഹത്തോട് പറയുന്നത്. ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ നന്മക്കോ മനുഷ്യൻ്റെ വളർച്ചയ്ക്കോ എതിരായ, അതല്ലെങ്കിൽ അതിനെ നിരക്കാത്ത ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി. അത് ഏറ്റെടുക്കാൻ ഇന്നേ വരെ ഒരാൾക്കും തന്നെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്താ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത്? അം യഖൂലു നഫ്തറാ, അവർ പറയുകയാണോ, ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് വിശുദ്ധ ഖുർആനെക്കുറിച്ച് അവർ പറയുന്നത്. എങ്കിൽ പ്രവാചകരെ പറയുക, ഫഅതു ബിഅശരി സുവരി മിസ്ലി, ഇതേപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ 10 സൂറത്തുകൾ ചാപ്റ്ററെങ്കിലും അവർ കൊണ്ടുവരട്ടെ, അവർ കെട്ടിയുണ്ടാക്കി കൊണ്ടുവരട്ടെ. വദുഉ മനിസ്തതഅതും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവരാരെ വേണമെങ്കിലും അതിന് സഹായിയായിക്കൊണ്ട് സ്വീകരിക്കട്ടെ, വിളിക്കട്ടെ. അവർ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽ, സൂറത്തു ഹൂദിലെ 13-ാമത്തെ ആയത്താണിത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ കാണാം, വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, ഫഅതു ബി സൂറത്തിൻ മിമ്മിസ്ലി, ഇതിലുള്ള ഒരു സൂറത്ത് കൊണ്ടെങ്കിലും, ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ. വജഉ ഷുഹദാഅക്കും മിൻ ദൂനില്ലാ, അതെ, പ്രപഞ്ച സട്ടാവായ അള്ളാഹുവിന് പുറമെ അവർ പല സാക്ഷികളെയും സ്വീകരിച്ചോട്ടെ, വിളിച്ചോട്ടെ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഇസ്ലാം ഒരിക്കലും എന്തല്ല, അവർക്കൊരു പുത്തിരിയല്ല. കാരണം ഇന്നും ഇന്നലെയുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ സമയത്ത് തന്നെ ഈ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ. അത് അവതരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തന്നെ എതിരായി, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നന്മക്കെതിരായി കൊണ്ടുള്ള ഒരു കാര്യവും ഇതിലില്ല. മാത്രമല്ല, മനുഷ്യരെ ഏറ്റവും നല്ല നന്മയിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ അഖ്വം എന്നതാണ്, ഏറ്റവും ശരിയായതിലേക്കാണ് അവരെ മാർഗദർശനം നൽകുന്നത്. അതെന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ടറിയുന്നത് അവനെ സൃഷ്ടിച്ച സട്ടാവാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ, അവന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കിയതും അത് മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല, മറിച്ച് അത് പ്രപഞ്ചസട്ടാവിൻ്റെ നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അത് പാലിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവീക ഗ്രന്ഥമെന്ന് സ്വയം അവകാശപ്പെടുകയും അതുപോലെ തന്നെ അതിലുള്ള ഒരു വചനങ്ങൾ പോലും, ഒരു വാക്ക് പോലും അത് പ്രപഞ്ചത്തിലെ യാതൊരു നീതിയോടും ധർമ്മത്തോടും എതിരായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കാര്യം അത് ഈ ഇന്ന സത്യത്തോടെതിരാണ് എന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള വിമർശനങ്ങളും ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും സഹോദരങ്ങളെ, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ആലോചിച്ച് എത്രയോ ആളുകൾ ഈ ഇസ്ലാമിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് തീരത്തേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് മനുഷ്യൻ്റെ സെറ്റപ്പിനെക്കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ ഇതിലെ ശിക്ഷാ നിയമങ്ങളാവട്ടെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിന് കൃത്യമായത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല അതൊന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നത്, ഉൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാത്തി വല്ല, ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാം രഹസ്യങ്ങൾ അറിയുന്നവൻ. അതറിയുന്നവൻ ആരാ? അതിനെ സൃഷ്ടിച്ചവന് മാത്രമാണ്. മനുഷ്യർക്ക് ഇന്നേ വരെ സയൻസ് ശാസ്ത്രത്തിന് ആകാശത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ മുഴുവനായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അതിനെ സംവിധാനിച്ചവൻ തന്നെയാണ്. ഇനി അതിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കടലാളിക്കത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ ഉതിർന്നു വീഴുന്നതിനെക്കുറിച്ചും ആകാശം പൊട്ടിപ്പിളരുന്നതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് എത്തിപ്പെടുന്നതും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയല്ലേ? അതിനൊരു അവസാനമുണ്ടെന്നും അതെല്ലാം ചിന്നിച്ചിതറുമെന്നുമെല്ലാം അത് പൊട്ടിത്തെറിക്കുമെന്നും ഒക്കെ ശാസ്ത്രകാരന്മാർ, സയൻസ് ഇപ്പോൾ പഠിച്ചു കണ്ടെത്തിക്കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്തോട് പറഞ്ഞ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും എന്തല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതോ. ചില ആളുകൾ പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളാവാൻ വേണ്ടി, അതല്ലെങ്കിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾക്ക് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യായുല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിനൊക്കെ എടുത്ത് സൂറത്തുൽ അഹ്സാബിലെ വചനം അത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ വിമർശിക്കുന്നത് ഇനി അള്ളാഹ് പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട്, മലക്കുകൾ പ്രാർത്ഥിക്കുകയാണത്. എന്താണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സ്വലാത്ത് എന്താണ് എന്നത് കൃത്യമായി അതിനെക്കുറിച്ച് അറിവില്ലാതെ വിമർശിക്കുകയാണത്. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അവിടെ സ്വലാത്തുല്ലാ അതുപോലെ തന്നെ സ്വലാത്തുൽ മലായിക്ക, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് തൻ്റെ അടുക്കൽ അവിടെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സനാ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തുൽ മലായിക്ക എന്നതുകൊണ്ടോ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം നൽകണേ അവിടുത്തെ കുടുംബത്തിലുമൊക്കെ. അപ്പോൾ ഇത് അതിൻ്റെ ഭാഷാർത്ഥം മാത്രമെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊരു സ്വന്തത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കി എന്നത് ഒരിക്കലും തന്നെ അത് പോസിബിളല്ല. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കും എല്ലാമുള്ള പ്രവാചകനാകുന്നു, ദൂതരാകുന്നു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വല്ലർദ്, ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആ റബ്ബിൻ്റെ റസൂലാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനില്ല. യുഹയ്യു വ യുമീത്, അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നിട്ട് പറയുന്നത് ഫആമിനു ബില്ലാഹി വ റസൂലി, ആ അള്ളാഹുവിലും അള്ളാഹിൻ്റെ റസൂലിലും വിശ്വസിക്കുക. എങ്ങനെ? വ റസൂലിഹി നബിയിൽ ഉമ്മി, പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞു നിരക്ഷരനായ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നിരക്ഷരനായിരുന്നു, എഴുത്തറിയാത്ത, വായന അറിയാത്ത നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്ന്. അല്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, അതെ, അള്ളാഹുവിലും അവൻ്റെ കലിമത്തുകളിലുമൊക്കെ വിശ്വസിച്ച് ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ്. അല്ല, സൂറത്തുൽ ആറാഫിലെ 158, അതുപോലെ തന്നെ 157, അല്ലദീന യത്തബിഉന റസൂല അന്നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇഞ്ചിയിലുമൊക്കെ അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം നിരക്ഷരനായ ആ പ്രവാചകൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് നിരക്ഷരനായ ആ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ അത് ദൈവികമാണ്, അത് പ്രപഞ്ച സെറ്റാവിൽ നിന്നുള്ളതാണ്. ഖുർആനിൻ്റെ വെല്ലുവിളി പല നിരക്ക് ആളുകൾ വിമർശിച്ചാലും ഈ ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ, ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യരും ജിന്നുകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് പരിശ്രമിച്ചാൽ തന്നെയും, ലാ യഅതു ബിമിസ്ലിഹി, ഇതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, അവർ പരസ്പരം ആ മനുഷ്യരും ജിന്നുകളുമെല്ലാം സഹായികളായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് എന്തൊക്കെ തന്നെ കിണഞ്ഞു ശ്രമിച്ചാലും ശരി, ഒരിക്കലും തന്നെ ഒരാൾക്കും സാധ്യമല്ല ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ. കാരണം എന്താ? തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക്. അത് ഒരിക്കലും തെറ്റായ വചനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ ആശയങ്ങളോ അല്ല ഈ വിശുദ്ധ ഖുർആൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അതിനെ പഠിക്കുന്ന, അതിലെ വിഷയങ്ങളെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ആ നിലക്ക് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയുള്ള വെല്ലുവിളികൾ വിശുദ്ധ ഖുർആൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ഒരാൾക്കും അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി സാഹിത്യ തറവാട്ടിലെ പ്രമുഖരായ ആളുകൾ മക്കയിൽ ഇത് അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്ന് ഒരാൾക്ക് പോലും അതുപോലെയുള്ളൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അവർ പറഞ്ഞത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നിങ്ങൾ കേട്ടുപോകരുത്, കാരണം കേട്ടാൽ പോലും ആകർഷിക്കപ്പെടുന്നതായ പ്രപഞ്ചനാഥൻ്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിൻ്റെ ദൈവികത ബോധ്യപ്പെടും തീർച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഖുർആൻ ദൈവികമോ? നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഗാന്ധിജിയുടെ സ്വപ്നവും ഇന്നത്തെ ഇന്ത്യയും. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: അസ്സലാമു അലൈക്കും. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാമത് സുദിനം കടന്നു വരികയാണ്. ചില സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് ഒരു വിദേശ പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യക്ക് ഒരു ജനാധിപത്യ ഭരണകൂടം? ഗാന്ധിജി അതിന് പറഞ്ഞ ഉത്തരം, ഇറ്റ് ഈസ് ടു വൈപ്പ് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എന്നാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണുനീർ തുടക്കുന്നതിന് എന്നാണ്. മറ്റൊരിക്കൽ ഗാന്ധിജി നെഹ്റുവും ജിന്നയും തമ്മിൽ അധികാര വടംവലിയുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകേണ്ടത് ആരാണ് എന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മഹാത്മാഗാന്ധിയുടെ അതിനുള്ള ഉത്തരം, എങ്കിൽ ജിന്ന പ്രധാനമന്ത്രിയാകട്ടെ എന്നായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നമ്മൾക്കെന്തിനാണ് സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിന് അത് രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ള ഉത്തരം. രണ്ടാമതായി, ഈ രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ തമ്മിൽ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അതിൽ ഇൻക്ലൂസീവ്നെസ് എന്ന ആശയം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത്. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സാക്ഷാത്കാരമായി മഹാത്മാഗാന്ധി കണ്ടത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഗാന്ധിയൻ സങ്കല്പത്തിൻ്റെ ഒരാകത്തുകയാണ് ഇതെന്ന് പറയാം. ഇന്ന് 19 വർഷമാകുമ്പോൾ നമ്മൾ പുരോഗതിയുടെ പല അളവുകോലുകൾ ഉപയോഗിച്ചും രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഇളക്കാറുണ്ട്. പ്രധാനമായും പട്ടിണിയുടെ കാര്യത്തിൽ, ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ, ജനങ്ങൾക്കെല്ലാം പാർപ്പിടമുണ്ടോ എന്നുള്ളത്, വെളിയിടങ്ങൾ ഇല്ലാതെയായോ എന്നുള്ളത്, ചേരിപ്രദേശങ്ങൾ ഇല്ലാതെയായോ എന്നുള്ളത്, സാർവത്രികമായ വിദ്യാഭ്യാസം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത്, എല്ലാവർക്കും സാമാന്യനിയുള്ള ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, നിശ്ചിത അകലത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കേന്ദ്രങ്ങളുണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത, തൊഴിലിന് ലഭിക്കുന്ന വേതനം, കുഞ്ഞുങ്ങളുടെ മരണനിരക്ക്, മനുഷ്യ രാജ്യത്തെ ജനങ്ങളുടെ ആയുർദൈർഘ്യം, സുസ്ഥിര വളർച്ച, സുരക്ഷിതത്വം, പൗര സംരക്ഷണം, അവകാശ സംരക്ഷണങ്ങൾ, ജനങ്ങൾക്ക് എത്രമാത്രം നീതി ലഭ്യമാകുന്നുണ്ട്, എത്രമാത്രം സമാധാനത്തോടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്, എത്രമാത്രം ഒരു രാജ്യത്ത് മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട്, ഇങ്ങനെ ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ പുരോഗതിയെ അളക്കാറുണ്ട്. സ്വാഭാവികമായും ഇതിലേതെങ്കിലുമൊക്കെ ചില, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മാത്രം ചൂണ്ടിക്കാണിച്ച ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ അളക്കാൻ ശ്രമിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു അസന്തുലിതത്വം സമ്പത്തിൻ്റെ അസന്തുലിതമായ വിതരണം എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ, നമ്മുടെ രാജ്യത്ത് അതിസമ്പന്നന്മാരുടെ വളർച്ച, വിഭവങ്ങൾ ചിലർക്കു മാത്രമായി വീതിച്ചു നൽകപ്പെടുന്നത്, മറ്റു ചിലവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത്. കേവലം 10 കൊണ്ടാണ് ചിലർ 500% സാമ്പത്തിക വളർച്ച നേടിയത്. കാടുകളും മലകളും ദ്വീപുകളുമൊക്കെ പലർക്കും പതിച്ചു കൊടുക്കപ്പെടുന്നു. മറുവാകത്താകട്ടെ, അനധികൃതമായ കുടിയേറ്റത്തിൻ്റെ പേരിൽ തങ്ങളുടെ പാർപ്പിടങ്ങളും കിടപ്പാടങ്ങളും തൊഴിലുമൊക്കെ ബുൾഡോസർ വെച്ച് നിരത്തപ്പെടുന്ന ഒരു അവസ്ഥ. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങള്, വിദ്വേഷ പ്രചരണങ്ങൾ, മതപരമായ വിവേചനങ്ങള്, ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള വിവേചനപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ പക്ഷം പിടിക്കലുകൾ, കോടതികളുടെ നിസ്സഹങ്കത, നിയമരാഹിത്യം, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ, മറ്റൊരു മതന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്കെതിരെയും വ്യാപകമായി ഇതെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ അല്പം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടു വിവേചനപരമായ ഒരു പൗരത്വ നിയമ ബില്ല്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വിദേശികളെന്ന പേരിൽ ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റുന്നത്. മറ്റൊരു ഏറ്റവും ഭയാനകരമായ ഒരു കാര്യം, 14% 18% ഈ ജനസംഖ്യയുടെ ഭാഗമായ മുസ്ലിങ്ങളിൽ നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിക്കൊണ്ട് ഒരൊറ്റ മന്ത്രി പോലുമില്ലാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിലിരിക്കുന്നുള്ളത് ഇതര മതസ്ഥരെ ബോധപൂർവം അന്യവൽക്കരിക്കുന്ന, അവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കൂറ് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭരണകൂട സംവിധാനമാണിന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ സ്വതബോധം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. അഭിമാനബോധം, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്, തങ്ങളീ രാജ്യത്തിൻ്റെ അവകാശികളാണ് എന്നുള്ളത്, ഇവിടുത്തെ പൗരന്മാരാണ് എന്നുള്ള ആത്മാഭിമാനം ഒരിക്കലും മുസ്ലിങ്ങൾ കൈവിടാൻ പാടില്ല. അത്തരമൊരു വിശ്വാസത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യതിചലിച്ചാൽ അവരുടെ ശക്തി യഥാർത്ഥത്തിൽ ചോർന്നു പോവുകയാണ് ചെയ്യുക. പലപ്പോഴും മുസ്ലിങ്ങളെ ഇവിടേക്ക് വന്ന വൈദേശികരായ കയ്യേറ്റക്കാരുടെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ആക്രമിച്ച ഭരണകൂടങ്ങളുടെ പിൻഗാമികളായി പറയാറുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഒരിക്കലും അവരുടെ പിൻഗാമികളല്ല, മറിച്ച് ഇന്നാട്ടിൽ തന്നെ ജീവിച്ച, ഇന്നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പൂർവീകരുടെ പിൻഗാമികളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ തങ്ങളുടെ വിശ്വാസങ്ങൾ അവർ മാറിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവരൊരിക്കലും തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തല്ലാതെ മറ്റെവിടെയും ജീവിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കുക, ഇവരാരെങ്കിലും അക്രമകളാരികളായിരുന്നോ, ഈ സുൽത്താനേറ്റിലെയും അല്ലെങ്കിൽ ഖിൽജികളും അതുപോലെ നമ്മുടെ മുഗളരുമൊക്കെ, ഇവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വരികയും അങ്ങനെ ഇവിടെ തന്നെ ജീവിക്കുകയും ഇവിടെ മരിക്കുകയും ചെയ്തവരാണ്? അവരുടെ കബറിടങ്ങൾ, അവർ പണിത കൊട്ടാരങ്ങൾ, അവർ പണിത സ്മാരകങ്ങൾ, അവർ നടത്തിയ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾക്കിന്നും കാണുവാൻ കഴിയും. മാത്രവുമല്ല, ഒരുപക്ഷെ ഇന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പതാക ഉയർത്താറുള്ള ചെങ്കോട്ട, അത് ഈ മുഗളരുടെ സംഭാവനയാണെന്ന് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഗ്ലോബൽ എക്കോണമിയുടെ 25% വളർത്തിയത് ഇവിടെയുള്ള മുഗളരായിരുന്നു. എന്നാൽ പാശ്ചാത്യരെന്തു ചെയ്തു എന്തുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് ആരാണ് വിദേശികൾ, ആരാണ് കൊള്ളക്കാർ എന്ന് നമുക്ക് മനസ്സിലാവുക. 1765 മുതൽ 1938 വരെയുള്ള കാലഘട്ടത്തിൽ $45 trillion തുല്യമായ സംഖ്യ, അല്ല വെൽത്ത്, ഈ രാജ്യത്തു നിന്നും ബ്രിട്ടീഷുകാർ മാത്രം കൊള്ളയടിച്ചുവെന്നാണ് മറ്റൊരു കണക്ക് പറയുന്നത്. 1765 മുതൽ 1900 വരെ $65 trillion കൊള്ളയടിച്ചുവെന്നാണ്. എന്തായാലും ഇന്ത്യൻ ഗ്ലോബൽ എക്കോണമി ഇത് ഈ വർഷം കൊണ്ട് 947 ആയപ്പോഴേക്കും 4% കുറഞ്ഞുവെന്നാണ്. അതുകൊണ്ട് തന്നെ ആരായിരുന്നു കൊള്ളക്കാർ എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അവർക്കെതിരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സൂഫി പ്രസ്ഥാനവും സലഫി പ്രസ്ഥാനങ്ങളുമെല്ലാം തന്നെ നടത്തിയ കലാപങ്ങൾ, 1857 നടന്ന കലാപം, അതിനകത്ത് തീർച്ചയായും മുസ്ലിങ്ങളുടെ പങ്ക് നിസ്തർക്കമാണ്. ഒടുവിൽ ആ അന്ന് കലാപത്തിലേർപ്പെട്ടവര് മുസ്ലിം മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം. തൂക്കിക്കൊല്ലപ്പെട്ട എണ്ണമറ്റ രക്തസാക്ഷികളിൽ മുസ്ലിങ്ങളുണ്ടോ നമുക്കറിയാം. ഡൽഹിയിലെ സ്മാരക ഫലകം ഇതിന് സാക്ഷ്യമായി ഇന്നും നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തമസ്കരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ രംഗത്തും ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ഇന്ത്യയിൽ സമാധാനം നിലനിർത്താൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി മുസ്ലിങ്ങളുടെ പരിശ്രമം ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോട് നമ്മൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ അഭിമാനബോധത്തോടെയാണ് ജീവിക്കേണ്ടത്, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്നതിനുള്ള ആത്മാഭിമാനം ഒരു കാരണവശാലും കൈവിടരുത്. ഇവിടുത്തെ വർഗീയതയ്ക്കോ വിഭജനത്തോ ഈ കൊള്ളയ്ക്കോ ഒരിറ്റും കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ സന്ദേശം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്യുലർ സ്വഭാവം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഭാഗമാക്കുക. നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്നുള്ള ബോധം കൈവിടാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്. ഗാന്ധിജിയുടെ സ്വപ്നവും ഇന്നത്തെ ഇന്ത്യയും, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, റോഡ് ടു ഫ്രീഡം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ.

സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗവും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ദിനങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവുമധികം ഓർമ്മിക്കുക രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ തന്നെയാണ്. രാജ്യസ്നേഹമുള്ളവരിൽ ഏറെ പേർക്കും പ്രചോദനമേകിയ വ്യക്തിയായിരുന്നു ഗാന്ധി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ്ങിനും ലോകശ്രദ്ധരായ പല പ്രമുഖർക്കും അദ്ദേഹമായിരുന്നു പ്രചോദനം. ഇന്ത്യയിലെ അഹിംസാ പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കയിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അഹിംസാ പ്രസ്ഥാനം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അശക്തരെന്ന് കരുതിയവർക്ക് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം സഹായിച്ചു. വൻ ശക്തികളെന്ന് കരുതിയവർക്ക് അവർ മനുഷ്യരെ ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് ശക്തിയുടെ ശരിയായ പ്രയോഗമല്ലെന്ന് കാട്ടിക്കൊടുക്കാനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. മനുഷ്യർ പരസ്പരം കാണുന്നതിലും സ്വയം കാണുന്നതിലും മാറ്റം വരുത്താൻ അദ്ദേഹം യത്നിച്ചു. അക്രമത്തിലൂടെയും പണത്തിലൂടെയുമല്ലാതെ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ശക്തി കൊണ്ടും ധാർമ്മികവും മൂല്യവത്വവുമായ നിലപാടുകൾ കൊണ്ടും മാറ്റങ്ങളുണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയുള്ള ഒരാളുമായി ഒപ്പമിരിക്കാനും സംസാരിക്കാനും ദേശസ്നേഹികൾ ആശിച്ചു. അതായിരുന്നു ഗാന്ധി. വാസ്തവികമായ മാറ്റത്തിനുവേണ്ടി ജനങ്ങളെ സമാധാനപരമായി അണിനിരത്തുന്നതിൽ ഗാന്ധിജി കാട്ടിയ പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെന്ന പോലെ ഇന്നും ശക്തമായി പ്രതിധ്വനിക്കുന്നു. തളർത്താനാവാത്ത ഇച്ഛാശക്തി കൊണ്ട് ഒരു ജനതയെ ചൂഷണത്തിനെതിരായ പോരാട്ടത്തിൽ പ്രചോദിതരാക്കാനും ഒരു രാജ്യത്തെ കോളനി വാഴ്ചയിൽ നിന്ന് മോചിതരാക്കാനുമുള്ള വിപ്ലവത്തിന് തിരികൊളുത്താനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. സ്വാതന്ത്ര്യം നേടാനുള്ള തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധിക്ക് മുന്നിൽ പല വഴികളുമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് സഹന സമരമാർഗമായിരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനസ്മരണയിൽ നാം ഓർക്കുന്നതും അതൊക്കെയായിരിക്കണം. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം സംഗ്രഹിക്കുന്നത് ഇങ്ങനെയായിരിക്കട്ടെ: സജ്ജനങ്ങൾക്ക് പോലും തെറ്റുപറ്റും, തെറ്റ് സംഭവിക്കാത്തവരായി ആരുമില്ല. തെറ്റ് പറ്റാത്തതുകൊണ്ടല്ല നാം അവരെ സജ്ജനങ്ങൾ എന്ന് വിളിക്കുന്നത്, മറിച്ച് സ്വന്തം തെറ്റ് കണ്ടെത്താനും അവ മറച്ചുവെക്കാതെ തിരുത്താനും അവർ ശ്രമിക്കുന്നതുകൊണ്ടാണ്. രാജ്യസ്നേഹവും രാഷ്ട്രപുരോഗതിയും ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയനും അവർ അടങ്ങാത്ത അഭിലാഷമായി സ്മരിക്കുന്ന ഈ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യസ്നേഹവും രാഷ്ട്രപുരോഗതിയും ആഗ്രഹിച്ച മഹാത്മാവിന്റെ വചനങ്ങളെ നമുക്ക് മുൻനിർത്താം.

0: ജനിക്കട്ടെ.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് റിയാലുസ് സ്വാലിഹീനിൽ കാഫിറൂനും ഇഖ്ലാസും ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയവും അതിൽ പാരായണം ചെയ്യുന്നതും അത് വളരെ ലഘുവായി നിർവഹിച്ചതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ കൊണ്ടുവന്ന അധ്യായം 197-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഹദീസുകളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1108-ാമത്തെ ഹദീസ്, വഅൻ നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ കഅതൈൽ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്, റവാഹു മുസ്ലിം. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്ൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. 4 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അഹ്ലു സുഫയിൽ മദീനയിലെ മസ്ജിദ് നബവിയുടെ ആ വരാന്തയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 1400-ഓളം സ്വഹാബികൾ, പാവങ്ങളായ സ്വഹാബികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും ഹിഫ്ളാക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന് ഹദീസുകൾ എത്തിച്ചു തരികയാണുണ്ടായിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആളുകൾ പറയുന്നു, അക്സർ അബൂ ഹുറൈറ, അബൂ ഹുറൈറയാണല്ലോ കുറേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരായത്തില്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഞാനൊരു ഹദീസും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ഇന്നന്നാസ യഖൂലുന അക്സർ അബൂ ഹുറൈറ വലൗല ആയത്താനി ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള 2 ആയത്തില്ലായിരുന്നെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഒരു ഹദീസും ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല. എന്നിട്ട് പാരായണം ചെയ്തു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم എന്ന സൂറത്തുൽ ബഖറയിലെ 159-160 ആയത്ത്. സന്മാർഗം നാം വ്യക്തമാക്കിയതിനു ശേഷം, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി വ്യക്തമാക്കിയതിനു ശേഷം അതിനെ നാം അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്ന ആളുകൾ ആരാണ്? ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹ് അവതരിപ്പിച്ചിട്ട് അത് മറച്ചുവെക്കുന്ന ആരാണ്? അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുന്നതാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹോദരങ്ങളെ, മുഹാജിറുകളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർ മാർക്കറ്റിൽ കച്ചവടത്തിൽ തിരക്കിലായിരുന്നു. അൻസാരികൾ അവരുടെ അമലിൽ ഷുഗലിലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടിയ വയറുമായിക്കൊണ്ട് മദീനാ പള്ളിയിലുണ്ടായിരുന്നു. അവർ ഹാദിറാകാത്തതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹാദിറായിട്ടുണ്ട്. അവർ ഹിഫ്ളാക്കാത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന്, അത്രത്തോളം ഹദീസുകൾ അദ്ദേഹത്തിന് ഈ ഉമ്മത്തിന് നൽകുവാൻ വേണ്ടി സാധിച്ചു എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹദീസുകൾ പഠിക്കുമ്പോൾ, ഹദീസുകൾ കേൾക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ, പുച്ഛഭാവത്തോടെ, നിസ്സാരമായി കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ത്യാഗങ്ങളുടെ വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി അത് മനസ്സിലാക്കി അത് ഉമ്മത്തിന് പകർന്നു നൽകിയ മുഹദ്ദിസുകളെ, അവർ ചെയ്ത ത്യാഗം എത്രത്തോളമാണ്. അതുകൊണ്ട് ഓരോ ഹദീസുകൾ പഠിക്കുമ്പോഴും അതിൽ നമുക്ക് അമലാക്കാനുള്ളത്, വിശ്വസിക്കാനുള്ളത്, അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ നാം ഉൾക്കൊള്ളുക എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഇൽമുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാനോ ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉപകാരപ്പെടുന്നതായ ഇൽമുൻ നാഫിയാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഹദീസുകൾ. അപ്പോൾ അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം ചെയ്ത ത്യാഗം, അദ്ദേഹത്തിൻ്റെ പരിശ്രമം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തോടൊപ്പം നമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താണ് ഉണർത്തുന്നത്? അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറഅ ഫി റക്അതൈൽ ഫജ്രി, ഫജ്റിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തു. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽയാഉൽ കാഫിറൂൻ ആദ്യ റക്അത്തിലും ഖുൽഹു അള്ളാഹു അഹദ് രണ്ടാമത്തെ റക്അത്ത്, അതാണ് അബൂ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തതുണ്ട് ഹദീസ്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഒക്കെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഖുൽയാഉൽ കാഫിറൂനും ഖുൽഹു അല്ലാഹു അഹദുമായിരുന്നു ഓതിയത്. നമുക്കറിയാം ഇന്നഹ ബറാഅ, ബറാഅത്തും മിനഷിർക്ക്, ഷിർക്കിൽ നിന്ന് വിദൂരമാക്കുന്നതാണ് സൂറത്തുൽ കാഫിറൂൻ എന്നത്. ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്ന ഒന്ന് ആദ്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ നിന്നും അതേപോലെ തന്നെ ആലു ഇംറാനിൽ നിന്നുമുള്ള ആയത്ത് ചില സന്ദർഭങ്ങളിൽ ഓതാറുണ്ട്. എന്നാൽ അധികമായും ഓതാറുണ്ടായിരുന്നത് ഖുൽയാഉൽ കാഫിറൂനും ഖുൽഹു അല്ലാഹു അഹദുമാണ് എന്ന്. ആ സൂറത്ത് സൂറത്തുൽ ബറാഅ മിനൽ അമലി ലദീ യഅമലുൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ ചെയ്യുന്ന അമലിൽ നിന്ന് നമ്മളെ വിദൂരമാക്കുന്നതായ ഒരു സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇഖ്ലാസ് കൊണ്ട് കൽപ്പിക്കുന്ന സൂറത്താണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ എന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഭൂമുഖത്തുള്ള മുഴുവൻ കാഫിറുകളെയും വിളിച്ചു പറയുന്നു. ഒന്നാമതായി ഖുറൈശി കുഫ്ഫാറുകളെ വിളിച്ച്, അതേപോലെ തന്നെ മുഴുവൻ സത്യനിഷേധികളെയും വിളിച്ച് പറയുന്നു. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ ഒരു വർഷം അവരുടെ ബിംബങ്ങളെയൊക്കെ ഒന്ന് ആരാധിക്കാൻ. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന ഒരു വർഷം ആരാധിക്കാം. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്ത് ഇറക്കിയിട്ടുള്ളത്. വ അമർ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ അയ്യ തബറഅ മിൻ ദീനിഹിം ബിൽ കുല്ലിയ, പൂർണ്ണമായും അവരുടെ ദീനിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. പിന്നല്ല സുനാമി വല്ലന്താദ്, അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒന്നും. ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. മാത്രമല്ല വലാ അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വഹു അല്ലാഹു വഹ്ദഹു ലാ ശരീകല, അവൻ ഏകനായ അല്ലാഹുവാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. യാതൊന്നും നിങ്ങൾ ഒരു അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യാറുണ്ട്, പക്ഷേ അതോടൊപ്പം അവർ ശിർക്കും ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആരാധന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. വല അൻതും ആബിദൂന മാ അബദ്, നിങ്ങളും ഞാൻ ആരാധിക്കുന്നവനെ ആരാധിക്കുന്നവരല്ല എന്നത് സഹോദരങ്ങളെ, തൗഹീദ് ഇവിടെ വ്യക്തമാണ്. അവരെ ഊഹങ്ങളെയാണ് പിന്തുടരുന്നത്. എന്നാൽ റബ്ബിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വിശ്വാസം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവരുള്ള മുഴുവൻ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ ഐ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വലാ ത്വരീഖ ഇലൈഹി ഇല്ലാ ബിമാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വഴിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആരാധനകൾ, അത് ശരിയായ രൂപത്തിലാകുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന് ആ വഴിയിലായിരിക്കണം. മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നു, അള്ളാഹു അതിന് അനുവാദം നൽകിയിട്ടില്ല. അവരോടാണ് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെൻ്റെ ദീൻ. വയ്യുക്കദ്ദിബൂക ഫഖുല്ലി അമലി വലക്കും അമലുക്കും, അവർ നിന്നെ കളവാക്കിയാൽ പറയുക നബിയെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, എനിക്കെൻ്റെ അമൽ. അൻചും ബരീ ഊന മിമ്മാ അമൽ, ഞാൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നു, വിദൂരമാണ്. വാന ബരീ ഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാനും വിട്ടുനിൽക്കുന്നവനാണ്. അവരുടെ ശിർക്കിൽ ഞാനില്ല, ഞാൻ ചെയ്യുന്ന തൗഹീദ് നിങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല എന്ന് ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ. ഒന്ന് തൗഹീദ്, ഒന്ന് ശിർക്ക്. ലക്കും ദീനുക്കും, അവർ കുഫറാണ് അവരുടെ ദീന്. വലിയ ദീൻ എന്റെ ദീൻ ഇസ്ലാമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ പല സന്ദർഭങ്ങളിൽ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാറുണ്ടായിരുന്നു. അടുത്ത സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ അസാസ്, സൂറത്തുൽ തൗഹീദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഖുർആനിന്റെ തുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ഏറെ ശ്രേഷ്ഠതയുള്ളതായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന ആ ഒരു സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ കുലിയാൽ കാഫറൂനും ഖുൽഹു അള്ളാഹു അഹദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ടതുപോലെ ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു. മഗ്രിബിന് ശേഷമുള്ള റാത്തിബത്ത് സുന്നത്തിൽ ഓതാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിത്തറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ട് സബ്ബിസ്മ. അതേപോലെ കുലിയാൽ കാഫറൂൻ ഖുൽഹു അള്ളാഹു അഹദ്. അതേപോലെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്തുകൾ ഖുൽഹു അള്ളാഹു അഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. കുലിയാൽ കാഫറൂൻ അവിടെ ഇല്ല, വിത്തറിലുണ്ട്. അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടുന്നതായ ആയ സൂറത്തുകളിൽ കുലിയായിൽ കാഫറൂൻ വരുന്നുണ്ട്. അതേപോലെ കൈകളിലെ കൂതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവയൊക്കെ ഓതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുകളെ ഉണർത്തിയ കൂട്ടത്തിൽ, ആയത്തുകളെ ഉണർത്തിയ കൂട്ടത്തിൽ കുലിയായിൽ കാഫറൂനും ഖുൽഹു അള്ളാഹും എന്നത് പ്രത്യേകം വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ബാബിൽ നിന്നുള്ള അവസാനത്തെ ഹദീസ് ഇതേ വിഷയം തന്നെയാണ്. 1199-ാമത്തെ ഹദീസ്, വഅനി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ ഖാല റമഖ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ, ഒരു മാസക്കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വീക്ഷിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഫകാന യഖ്റഉ ഫിർ റകഅതൈനി ഖബ്ല അൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതായിരുന്നു. റവാഹു അത്തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ആ ഒരു താൽപ്പര്യം, സ്വഹാബത്ത് എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നത്, അപ്രകാരം അവരവരുടെ ജീവിതത്തിൽ പകർത്തുകയും അത് തുടർന്ന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് റമഖ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വീക്ഷിച്ചു, നിരീക്ഷിച്ചു. ഷഹ്റൻ, ഒരു മാസക്കാലം. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത്, എന്താണ് ഓതുന്നത് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം അത് നോക്കുകയാണ് സഹോദരങ്ങളെ. ഹദീസുകൾ വലിയ അത്ഭുതമാണ്. സ്വഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയായിരുന്നു. എന്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടോ അവരവരുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുകയായിരുന്നു. അപ്പോൾ ഫജറിന് മുമ്പേ അവർ എഴുന്നേൽക്കുന്നു, അവർ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഓതുന്നതെന്ന് കേൾക്കാൻ, അത് നിരീക്ഷിച്ചത് കേൾക്കാൻ

0: ബാങ്കിനും ഇഖാമത്തിനും ഇടയിലാണ് എന്ന് അറിയിക്കുന്നതായ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നിർവഹിച്ചു എന്നത് അറിയിക്കുന്നതായ ഹദീസുകൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിച്ചു തന്നതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത്, ഇങ്ങനെ തുടങ്ങി ഫജ്റിന്റെ സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ ഹദീസുകൾ നമ്മൾ ഈ ബാബിൽ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണിത്? സ്വഹാബത്ത് താബിഉകൾക്ക് പകർന്നുകൊടുത്തു, താബിഉകൾ തബഉ താബിഉകൾക്ക് പകർന്നു നൽകി. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റവാത്തിബ് സുന്നത്ത്, റാത്തിബത്ത് സുന്നത്തുകളെ 12 റക്അത്ത് പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന അതിൽ തന്നെ, ആ ഹദീസിൽ തന്നെ പറയുന്നത് മാ തറക്തു, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, മുന്തു സമീഅത്തുഹുന്ന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് കേട്ടതിൽ പിന്നെ ഞാനിതെൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്ന്. അത്രത്തോളം അവരത് ജീവിതത്തിലേക്ക് പകർത്തി, സ്വഹാബത്ത് പകർത്തി, താബികൾ പകർത്തി, തബഉ താബികൾ പകർത്തി. അതുകൊണ്ട് നമുക്കിതിലുള്ള പാഠം ഇത് നഷ്ടപ്പെടാതിരിക്കാൻ, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാനും, അഥവാ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ഫർദ് നമസ്കാരം കഴിഞ്ഞ് അത് നിർവഹിക്കുവാനും ശ്രമിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസുകൾ കൊണ്ട് കൃത്യമായി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ സൂറത്തുൽ ഖാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അർച്ചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ചെയ്യൂ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

0: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഉള്ളത് ബഹുമാന്യനായ ഫൈസൽ മദീനയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ ഇടത് രണ്ട് നടുവിലുകൾക്ക് അപകടം പറ്റിയതിനാൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ സ്ഖലനം സംഭവിച്ചു. ഞാൻ എങ്ങനെ നിർബന്ധ കുളി നിർവഹിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ശർഹലി സദ്രി വയസ്സർലി അംരി വഅഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ജനാബത്ത് കുളി കുളിക്കുന്ന സന്ദർഭത്തിൽ ശരീരം പൂർണ്ണമായും നനയുന്ന രൂപത്തിൽ തന്നെ കുളിക്കണം. ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിരലിന് മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് വിരലിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ സാധാരണ പോലെ വെള്ളമൊഴിച്ചിട്ട് കുളിക്കുകയാണ് വേണ്ടത്. ആ രണ്ട് വിരലിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം തടവുക. അതായത് കുളി കഴിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് വെള്ളമെടുത്ത് കയ്യിൽ കുടഞ്ഞിട്ട് ആ ഭാഗം മാത്രം തടവുക. അതിപ്പോൾ ഓപ്പണായി കിടക്കുന്ന മുറിവാണെങ്കിൽ നമുക്ക് തടവാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രം ആ രണ്ട് വിരലിന് വേണ്ടിയിട്ട് നമുക്ക് തരണം ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ തടവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങൾ സാധാരണ വെള്ളമൊഴിച്ചിട്ട് കുളിക്കുന്നത് പോലെ കുളിച്ചിട്ട് ആ രണ്ട് പ്ലാസ്റ്റർ ഇട്ട വിരലിൻ്റെ മുകളിൽ മാത്രം തടവുക എന്നതാണ് അദ്ദേഹം ചെയ്യേണ്ട കുളിയുടെ രൂപമായിട്ട് ഹദീസുകളിൽ നിന്ന് ഫുഖഹാക്കൾ പറയുന്നത്. വല്ലാഹു അഅലം.
0: സാധാരണ കുളി എന്ന് പറയുമ്പോൾ സാധാരണ ജനാബത്തിൻ്റെ കുളി,
1: ജനാബത്തിൻ്റെ കുളി
0: കുളിക്കുന്ന രൂപത്തിലുള്ള
1: തന്നെ ഉള്ളൊക്കെ എടുത്തിട്ട് സാധാരണ കുളിക്കുന്നത് പോലെ കുളിക്കാം.
0: ഈ മുറിവുള്ള പ്ലാസ്റ്റർ ഇട്ട ഭാഗത്ത്
1: തടവുക,
0: ഒരു തവണ തടവുക
1: തടവുക ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്.
0: ചില ദിക്റുകൾ ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. ഉദാഹരണമായി ഫർള് നിസ്കാര ശേഷം 33 തവണയുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആയിരിക്കും. ഹജ്ജ് ചെയ്താൽ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട അവസ്ഥയിലാകുമല്ലോ. എന്നാൽ ഈ ദിക്റുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം മുഖേന അത്തരം ഒരവസ്ഥ ലഭിക്കുമോ എന്നാണ്. അതായത് പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട ഉമ്മ പറ്റ സന്തതിയെപ്പോലെ എന്ന് പറഞ്ഞ ആ ഒരവസ്ഥ ഈ ദിക്റുകൾക്ക് ലഭിക്കുമോ, പ്രതിഫലം ലഭിക്കുമെന്നാണ്.
1: അതിൻ്റെ സവാബിൽ ഒരു പക്ഷേ പ്രതിഫലം കിട്ടും. ഇപ്പോൾ ഇവിടെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്ക് ഈ ഒരു പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന വേറൊരുപാട് ഇബാദത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മൾ രാവിലെയുള്ള ഇശ്റാഖ് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള പല ഇബാദത്തുകളുടെയും പ്രതിഫലം, ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത്.
0: നമസ്കാരം പള്ളിയിലിരുന്ന്
1: ഇരുന്നിട്ട് നമ്മൾ സൂര്യ ഉദിക്കുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിക്കാം, അവർക്ക് പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. സ്വഹീഹ് ഹദീസാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം, ആ ഒരു കർമ്മത്തിന് കിട്ടുന്ന ഫലിൽ എന്താണോ ആ ഒരു ശ്രേഷ്ഠത പൂർണ്ണമായിട്ട് ലഭിക്കും. എന്നാൽ അവരുടെ ഒരു ബാധ്യത എന്ത് ചെയ്യുന്നില്ല, അവിടെ വീടുന്നില്ല. അപ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് നിർബന്ധമായ ഹജ്ജ് എന്ത് ചെയ്യുന്നില്ല, വീടുന്നില്ല. ഫലില് കിട്ടും, ശ്രേഷ്ഠത കിട്ടും. ഇപ്പോൾ പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുന്ന ആ ഒരു ഫലില്, അതുപോലെ തന്നെ ഹജ്ജിന് കിട്ടുന്ന ആ ഒരു ശ്രേഷ്ഠത, അത് അദ്ദേഹത്തിന് ലഭിക്കും ഈ ഒരു കർമ്മം ചെയ്താൽ. എന്നാൽ സാധാരണ ഹജ്ജ് ചെയ്യുന്ന രൂപത്തിലുള്ള ബാധ്യതകൾ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായാൽ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാണ്. ആ ഹജ്ജ് ഇതിമെന്ത് ചെയ്യുന്നില്ല, വീടുന്നില്ല. അതിനുള്ള പ്രതിഫലം അതിലൂടെ ലഭിക്കുകയില്ല. ആ ഹജ്ജ് അയാൾ സ്വന്തമായിട്ട് ചെയ്യാനേ വേണം. അപ്പോൾ ആ ഒരു ഹജ്ജിന് ഈ ഒരു ഹജ്ജ് എന്താവില്ല, പകരമാവുകയില്ല. എന്നാൽ ആ ഹജ്ജിൻ്റെ ഒരു ഫലിൽ, ശ്രേഷ്ഠത പ്രതിഫലത്തിൽ ഈ ഒരു അമലിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുമെന്നതാണ് അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് പ്രോഗ്രാം അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840, 9020 8408 40. ഒരു കളർ ലൈനുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഉളുവിന്റെ
1: സുന്നത്തായിട്ടുള്ള രണ്ട് റക്കായത്ത് നമസ്കാരം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമസ്കരിക്കാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഒതുടുത്തതെങ്കിൽ ആ ഒരു ഫലലും കൂടി എന്ത് ചെയ്യും, ആ ഫറൽ അല്ലെങ്കിൽ ഫറൽ നമസ്കാരം നേരെ നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഈ രണ്ട് റക്കായത്തിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും. ഇനി അതല്ല, നമ്മൾ ഒലു എടുത്തു, പ്രത്യേകിച്ച് നമസ്കാരമൊന്നും ഇല്ലെങ്കിൽ ആ നമസ്കാരം നമ്മൾ സെപ്പറേറ്റ് നമസ്കരിക്കുകയാണ് ഏറ്റവും ഉത്തമം. കാരണം ആ സമയത്ത് നമുക്ക് അങ്ങനെ നമസ്കരിക്കാം. എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും നമസ്കാരം നമസ്കരിക്കുകയാണ്, നേരെ ഒലു എടുത്തതിന് ശേഷം വേറെ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഒലുവിൻ്റെ സുന്നത്ത് പ്രത്യേകമായിട്ട് നമസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചെയ്യുന്ന നമസ്കാരത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ആ സുന്നത്ത് കൂടി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സെപ്പറേറ്റ് വേറെ നമസ്കാരം ആ നമസ്കാരത്തോടനുബന്ധിച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ഉത്തരം വ്യക്തമായല്ലോ. പ്രവാസിയുടേതാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. അദ്ദേഹം കിഴക്ക് നാട്ടിൽ പോകാറുണ്ട്. അധികവും ഒന്ന് രണ്ടാഴ്ചയോ അതിൽ കുറവോ ഒക്കെ ആയിരിക്കും നാട്ടിലുണ്ടാവുക. ഈ സമയം പലപ്പോഴും ആശുപത്രികളിലും മറ്റുമായി ഓട്ടത്തിലായിരിക്കും, തിരക്കിലായിരിക്കും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമസ്കാരം ജമ്മും കസറും ആക്കാമോ? അങ്ങനെയെങ്കിൽ എത്ര ദിവസം വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: നമസ്കാരം കസറാക്കുക എന്നുള്ളത് മുസാഫിറായ അല്ല യാത്രക്കാരനുള്ളൊരു ഇളവാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നാട്ടിലുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മുസാഫിറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നാല് ദിവസം നമ്മൾ വരുന്ന സമയത്ത്, നാട്ടിലെത്തുന്ന സമയത്ത് ഒരു നാല് ദിവസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകും എന്ന് ഉറപ്പ് ആ യാത്രയിൽ വന്നിറങ്ങുന്ന സമയത്ത് നമുക്കുണ്ട് എങ്കിൽ അയാളെ മുഖീം ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കസർ എന്നുള്ള ഇളവ് ഇദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹം പൂർണ്ണമായി നമസ്കരിക്കണം. പക്ഷേ തിരക്കുകൾ കാരണം നമസ്കാരം ഓരോ സമയത്ത് കൃത്യമായി നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം. ജംഅ് ചെയ്യാം, രണ്ട് നമസ്കാരങ്ങൾ വേണമെങ്കിൽ ഒരു നമസ്കാരത്തിൻ്റെ സമയത്ത് ജംഅ് തഖ്ദീമായിട്ടോ തഖീറായിട്ടോ ലുഹറിന് അസറിൻ്റെ കൂടെയോ അസറിന് ലുഹറിൻ്റെ കൂടെയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ മഗ്രിബിന് ഇഷാൻ്റെ കൂടെ, ഇഷാൻ മഗ്രിബിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ജംഅ് തഖ്ദീം തഖീറായിട്ട് ഇദ്ദേഹത്തിന് നമസ്കരിക്കാം. എന്നാൽ ഖസർ എന്ന് പറയുന്ന ഇളവ് ഇദ്ദേഹത്തിന് ലഭിക്കുകയില്ല. കാരണം ഇദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഒരാഴ്ച എന്നുള്ള നിലക്ക് കൃത്യമായൊരു ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നാല് ദിവസത്തിൽ കൂടുതൽ ഒരാൾ യാത്ര ചെന്ന് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം നാല് ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കസറാക്കാൻ പറ്റില്ല. എന്നാൽ നാല് ദിവസത്തിൽ കൂടുതൽ നിൽക്കും, ഇല്ല നാല് ദിവസം നിൽക്കുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ദിവസം നിൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ദിവസം വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കസർ ആക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇളവിനുള്ള അർഹത ഇദ്ദേഹത്തിനില്ല എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അലം.
0: ഹലോ, അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി. പറഞ്ഞു അത് നമ്മൾ സ്ഥിരമായിട്ട് ദായമായിട്ട് ചെയ്താലേ ആ പ്രതിഫലമുള്ളൂ. ഒരു ദിവസം ചെയ്താലും ആ പ്രതിഫലം കിട്ടും, പല ദിവസം ചെയ്താൽ പല ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും.
1: അതെ, നമ്മൾ ഒരു തവണ നമസ്കരിച്ചാൽ ഒരു ഹജ്ജ് ഉംറയും പൂർണ്ണമായി ചെയ്ത പ്രതിഫലം കിട്ടും. നമ്മൾ എത്ര ചെയ്യുന്നോ അത്രയും പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതല്ലാതെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആ പ്രതിഫലം എന്ന് ഹദീസിൽ ഒരു നിബന്ധന വെക്കാത്തത് കൊണ്ട് തന്നെ ഒരാൾ എത്ര നമസ്കാരം അങ്ങനെ നമസ്കരിച്ചാലും അവർക്കൊക്കെ ആ പ്രതിഫലം ഇരട്ടിയായിക്കൊണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അലം.
0: ഉത്തരം വ്യക്തമായല്ലോ. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം. രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന അദ്കാറുകളിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുണ്ടല്ലോ ആമന റസൂൽ, ഇത് ചൊല്ലേണ്ടതുണ്ടോ എന്നാണ്.
1: അതിനൊരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഓതാൻ വേണ്ടി മഷ്റൂ ആക്കപ്പെട്ട ഒരു ആയത്താണ് ആമന റസൂൽ, അവസാന ഉറങ്ങുന്ന സമയത്തിന് മുമ്പ്. എന്നാൽ അദ്കാർ സബാഹു വൽ മസ, രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, ആ ദിക്റുകളിൽ ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത് ഓതേണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകളിലെ ആയത്ത് ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിന് അതിൻ്റേതായ ചില സമയങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ആ ഒരു സൂറത്ത് ആ രണ്ടായത്തുകൾ ഓതുന്നത് പ്രത്യേകം സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: ഹലോ.
4: ഹലോ, അസ്സലാമു
0: അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പിന്നെ നമ്മൾ തല മറക്കൽ നിർബന്ധം ഉണ്ടോ എന്ന് അറിയാം.
1: ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ തല മറക്കുക എന്നുള്ളത് നിർബന്ധമല്ല. നമുക്ക് തല മറക്കാതെ തന്നെ ഉദു എടുക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ അവർ തല മറക്കണം. അതല്ല എങ്കിൽ ഉദു എടുക്കുമ്പോൾ ഉദു ശരിയാകാനുള്ള ഷർത്ത്, നിബന്ധനയായിട്ട് ഔറത്ത് മറക്കണം അല്ലെങ്കിൽ തല മറക്കണം എന്നൊരു നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ തല മറക്കാതെ ഉദു എടുത്താലും ഉദു സ്വഹീഹാണ്, അനുവദനീയമാണ്.
0: ഉത്തരം വ്യക്തമായല്ലോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഫീഡ്ബാക്ക് വന്ന ചോദ്യങ്ങളിൽ ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി ما علمت منه وما لم اعلم واعوذ بك من الشر كله عاجله واجله ما علمت منه وما لم اعلم اللهم اني اعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وضلع الدين وغلبة الرجال. ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ടതാണോ എന്നാണ്.
1: പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. ജാമി എന്ന് പറയുന്ന ഏകദേശം കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന. കടത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകം ചൊല്ലിക്കഴിഞ്ഞാൽ കടം വിടാൻ വരെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടു കൂടി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകളിൽ ഇങ്ങനൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇത് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പ്രാർത്ഥന നമുക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് വല്ലാഹു ആലം.
0: അലി ജാബയിൽ ഹജ്ജിന് പോകുമ്പോൾ കൂട്ടസ്വത്ത് ഓഹരി വെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് തൻ്റെ മക്കൾക്ക് ഓഹരി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാളുടെ പിതാവ് മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്ത് തൻ്റെ സഹോദരങ്ങൾക്കിടയിൽ ഓഹരി വെച്ചിട്ടില്ല എങ്കിൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അത് ഓഹരിക്ക് വെക്കണമെന്ന് ഉണ്ടോ എന്ന്.
1: ഒരാളൊരു പിതാവ് മരിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഓഹരി വെക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളത് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതായത് അയാളുടെ ഇപ്പോൾ ചിലപ്പോൾ പിന്നെ വീട് കൈകാര്യം ചെയ്യുന്ന ചിലപ്പോൾ ചെറിയ മകനായിരിക്കും, ചിലപ്പോൾ വലിയ മകനായിരിക്കും, ആരെങ്കിലും ഒരാളുടെ കയ്യിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുക, ഈ സ്വത്ത് ഓഹരി വെക്കാതെ ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നുള്ളത് ഇസ്ലാമികമായി വലിയ തെറ്റാണ്, ശിക്ഷാർഹമായ കാര്യമാണ്. ഒരു കാരണവശം അത് ചെയ്യാൻ പറ്റും, അത് ഹജ്ജ് വരെ കാത്തു നിൽക്കുക എന്നുള്ളത് തന്നെ അനുവദനീയല്ല.
0: മറ്റുള്ളവരുടെ
1: ഹക്ക് പിടിച്ചു വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വാപ്പ മരിച്ച് വാപ്പാൻ്റെ ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളുണ്ട് അത്, പിന്നെ വസീയത്തുകളുണ്ട് അതെല്ലാം, അതുപോലെ തന്നെ മയ്യത്തുമായി ബന്ധപ്പെട്ട ചിലവുകൾ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഓഹരി വെച്ച് തീർക്കണം വേണ്ടത്. കാരണം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട സ്വത്തല്ലത്, അത് മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ട സ്വത്താണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളത് കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്, അതൊരിക്കലും പാടില്ല. അപ്പോൾ അത് ഹജ്ജിന് മുമ്പ് എന്നുള്ളതല്ല, ഹജ്ജിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എന്നുള്ളതല്ല, ഉടനെ തന്നെ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാലം പിടിച്ചു വെച്ചതന്നെ ഒരു തെറ്റായ അള്ളാഹുവിൻ്റെ കണ്ണിൽ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ മുമ്പ് എന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജിന് മുമ്പ് എന്തായാലും നിർബന്ധമായിട്ട് ആ ബാധ്യത വീട്ടണം. കാരണം അത് മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തം അവകാശമില്ലാത്തൊരു സംഗതി തൻ്റേതായിട്ട് പിടിച്ചു വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് അത് വേണ്ട രൂപത്തിൽ ഓഹരി വെച്ച് തീർക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു ആലം.
0: ഹലോ, അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിച്ചോളൂ. ചോദ്യം വ്യക്തമായില്ല.
5: ഉടുക്കുമ്പോൾ സ്ത്രീകൾ തല തടവേണ്ടത്
0: തല തടവാതെ എന്നാണോ ചോദ്യം?
5: എങ്ങനെയാണ് തടവേണ്ടത്?
0: സ്ത്രീകൾ ഉടുക്കുമ്പോൾ തല എങ്ങനെയാണ് തടവേണ്ടത് അതാണോ ചോദ്യം?
5: ഓക്കെ.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലെ തന്നെയാണ് തല തടവേണ്ടത്. അവരുടെ മുഖം, ഈ മുടി മുളക്കുന്നത് മുതൽ പെരടി വരെ അതേപോലെ തിരിച്ചു കൊണ്ടുവരിക. ഇത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഉദു എടുക്കുന്ന സമയത്ത് ഒരേ വിധി തന്നെയാണ്. കാരണം തലയുടെ മുകളിൽ, തലയുടെ മുടിയുടെ അറ്റം വരെ തടവേണ്ട ആവശ്യമില്ല, തലയുടെ പെരടി ഭാഗം വരെ തടവിയിട്ട് തിരിച്ചെന്ത് ചെയ്യുക, അതേപോലെ തുടങ്ങുക. ഇതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ് തല തടവേണ്ടത്. എന്നാൽ അവിടെ നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റാത്ത രൂപത്തിലുള്ള പിന്നെ തട്ടമോ അല്ലെങ്കിൽ അതുപോലെ മഫ്തയൊക്കെ നമ്മൾ ചുറ്റിട്ടിക്കണേ നമുക്കത് അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുടിയുടെ കുറച്ച് ഭാഗം ഒരു പകുതി വരെ നീക്കിയിട്ട് മുടിൻ്റെ മുകളിലൂടെ തടവിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി, തട്ടത്തിൻ്റെ മുകളിലൂടെ തടവി പൂർത്തിയാക്കാൻ മതി. ഇപ്പം തട്ടം അഴിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഉളു എടുക്കുകയാണെങ്കിൽ മുൻഭാഗത്തു നിന്നൊരൽപ്പം മുന്നിലേക്ക് നീക്കിയിട്ട് കുറച്ച് ഭാഗം തലയുടെ മുകളിലും ബാക്കി മുടിയുടെ മുകളിലും ബാക്കി തട്ടത്തിൻ്റെ മുകളിലൂടെ പെരടി വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഈ രൂപത്തിലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സാഹചര്യത്തിൽ അവർ തല തടവേണ്ടത്. അതല്ലാത്ത സാഹചര്യത്തിൽ സുരക്ഷിതമായ സാഹചര്യമാണെങ്കിൽ തല സാധാരണ പുരുഷന്മാരെ പോലെ തന്നെ തലയുടെ മുടിയുടെ മുൻഭാഗം മുതൽ പെരടി വരെ കൊണ്ടുപോവുകയും തിരിച്ചതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന രൂപത്തിലൊരു പ്രാവശ്യം തടവുകയാണ് ചെയ്യേണ്ടത്. വല്ലാഹു
0: ഉത്തരം വ്യക്തമായല്ലോ. ഓക്കെ ഉത്തരം വ്യക്തമായില്ലേ? ഒരു സ്ത്രീക്ക് മഹറം അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷൻ കൂടെ ഇല്ലാതെ ആവശ്യത്തിനായാലും വിനോദത്തിനായാലും എത്ര ദൂരം യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്, എത്ര കിലോമീറ്റർ എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്.
1: ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സ്വഹാബി വനിതകൾ ഈ ചോദ്യം പല സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മസീറത്ത് യൗം എന്ന് പറഞ്ഞു, ഒരു ദിവസത്തെ യാത്ര. വേറെ ചില സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് യൗമുൻ വലൈല, ഒരു രാത്രി ഒരു പകലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു പകല് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് മസീറത്ത് സലാസത്ത് അയ്യ, മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ പദങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ പറയുന്നത് ഒരു യാത്ര ആ ചോദ്യകർത്താവിനനുസരിച്ചുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മൊത്തത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരു യാത്ര എന്ന് പറയാവുന്ന ഒരു യാത്ര, ഒരു സ്ഥലത്തേക്ക് ഒരാൾ ഒരു സ്ത്രീ പുറപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മഹറം നിർബന്ധമാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു യാത്ര എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അതിൻ്റെ പ്രയാസം ഉണ്ടാകുന്ന നിസ്കാരം കസറാക്കാൻ പറ്റുന്നൊരു യാത്ര, ഇപ്പോൾ 80 കിലോമീറ്റർ എന്ന് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ പറയുന്ന എന്താണ്, ഉറഫിയായിട്ട് സാധാരണഗതിയിൽ യാത്രയുടെ പ്രയാസം അനുഭവപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കിട്ടും സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു യാത്ര,
0: അങ്ങനെ ഒരു യാത്രയായി ഫീൽ
1: ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. എന്നാലിപ്പോൾ നമ്മൾ അങ്ങാടിക്ക് ഒരു സാധനം വാങ്ങാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വീട്ടിൻ്റെ അയൽവക്കത്തോ അല്ലെങ്കിൽ അങ്ങോട്ടോ അങ്ങോട്ടോ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോവുക, ഇതൊക്കെ ചെറിയ യാത്ര നമ്മളതിന് പറയില്ല. അപ്പം അത്തരം യാത്രകൾ മഹറമില്ലാതെ തന്നെ അവർക്ക് യാത്ര ചെയ്യാം. എന്നാൽ ഒരു യാത്ര എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് ആ യാത്ര പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും മഹറമില്ലാതെ അവർ യാത്ര ചെയ്യാൻ പാടില്ല. അതാണ് ഈ ഹദീസിൻ്റെ വ്യത്യസ്തമായ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഫുഖഹാക്കൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു യാത്രയായിട്ട് പരിഗണിക്കുന്ന
0: കിലോമീറ്റർ എന്ന് പറയാവുന്ന തരത്തിൽ ഹദീസുകൾ
1: വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു രാത്രി ഒരു പകല് എന്ന് വന്നിട്ടുണ്ട്, ഒരു രാത്രിയും പകലെന്ന് വന്നിട്ടുണ്ട്, മൂന്ന് ദിവസം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ ആ ചോദ്യകർത്താവ് ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യണം, ആ മഹറം നിർബന്ധമാണ് എന്നതാണ് ആ ചോദ്യത്തിലൂടെ അല്ലെങ്കിൽ ആ മറുപടിയിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ഏത് അവസ്ഥയിലാണ്, ഒരു യാത്രയാണ് എങ്കിൽ അത് വിനോദത്തിനാവട്ടെ, അതല്ലെങ്കിൽ ഏതൊരു ബന്ധു വീട്ടിലേക്കാവട്ടെ, അല്ലെങ്കിൽ ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള ഹോസ്പിറ്റലിലേക്കോ എങ്ങോട്ടാവട്ടെ, ആ പോകുന്ന സമയത്ത് ഒരു യാത്രയാണോ നിർബന്ധമായ മഹറം കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
0: ഹലോ,
6: നമ്മൾ ഈ ദക്കാത്ത് ചെന്ന് വഴി ധനം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ ഹൗല് തികയുന്നതിന് മുമ്പ്, അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ആ ദക്കാത്തിന്റെ തുക കൊടുത്തു വീഴണം എന്ന നിബന്ധനയുണ്ടോ?
1: ഇവിടെ നമ്മളിപ്പോ സക്കാത്തിന് നിസാബ് എത്തിക്കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് അതെന്ത് ചെയ്യണം, കൊടുത്ത് വീട്ടണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് മനഃപൂർവ്വം ആ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അകാരണമായി പിന്തിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഇപ്പം നമ്മളൊരാളെ പിൻ്റെ കയ്യിൽ ഹൗല് പൂർത്തിയായിട്ടുണ്ട്, ആ കൊടുക്കാനുള്ള സമ്പത്തുണ്ട്, പക്ഷെ ഞാനൊരാളെ അന്വേഷിച്ചു, അർഹരായ ഒരാളെ അന്വേഷിച്ചു, എനിക്കൊരാളെ കിട്ടിയില്ല, അപ്പോൾ ആ കിട്ടാത്തത് കാരണം വൈകിയാൽ അതിന് കുറ്റമല്ല. എന്നാൽ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടായിട്ടും മനഃപൂർവ്വം അത് പിന്തിപ്പിക്കുക എന്നത് കുറ്റകരമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് കൊടുത്ത് തീർക്കണം. അതൊരു ബാധ്യതയാണ്, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. അപ്പോൾ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് വൈകുകയാണെങ്കിൽ മാത്രമേ അതിൽ ഇളവുള്ളൂ എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വല്ലാഹു അഅലം. സക്കാത്ത് സെല്ലാണെങ്കിലും ആ രൂപം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്.
0: സെല്ലിലെ കാശാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്?
6: അതെ, സെക്കാത്ത് സെല്ലിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാശ്.
1: അതെ, അതും നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അത് കൊടുക്കണം. ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അതിന് അർഹരായ ആളുകളില്ല എങ്കിൽ അത് കണ്ടെത്തുന്നതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല.
0: പലപ്പോഴും ചികിത്സ
6: വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ അതിന് ആ ശേഖരിച്ചിരിക്കുന്ന തുക ഒരു കൊല്ലം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ നമ്മൾ സക്കാത്തിനെ കണക്കാക്കണം.
1: എങ്ങനെ?
0: സക്കാത്ത് സെല്ല് ലഭിച്ച കാശിന് സക്കാത്ത് സെല്ല് സക്കാത്ത് കണക്കൂട്ടണം.
1: അത് വേണ്ട ആവശ്യം ഉണ്ടാവാൻ സാധ്യതയല്ല. കാരണം എന്താ വെച്ചാൽ അത് ഒരാളുടെ സക്കാത്തായിട്ട് കൊടുത്ത പണമാണ്. അപ്പം അത് എന്താണ് നമ്മൾ വിതരണത്തിൽ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക എന്ന് നമ്മൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല സക്കാത്തിന് കൊടുക്കേണ്ട ഒരു പണം എന്നുള്ള നിലക്ക് അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് വീട്ടുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്.
0: പലപ്പോഴും പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് വരുന്ന സക്കാത്ത് സെല്ലുകളിൽ സ്ഥിരമായി നിത്യരോഗികൾക്ക് അങ്ങനെ മാസാന്ത
1: കൊടുക്കുന്നുണ്ട്.
0: അത്തരം സാഹചര്യങ്ങളിൽ അത് അനുവദനീയമാണെന്നാണ് പലപ്പോഴും പണ്ഡിതന്മാരുടെ ഒക്കെ
1: വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.
0: വ്യക്തമായല്ലോ. പിതാവ് മരണപ്പെടുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് മുമ്പ് യാ അൽ മൗത്ത് എന്ന് പറഞ്ഞു. ആ സമയം മിണ്ടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ചോദ്യം ഒരു
1: നമ്മൾ ചെറിയ അവ്യക്തതകൾ ഉണ്ടെങ്കിലും മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മരണം മലക്കുൽ മൗത്തിന് നേരിട്ട് കാണും. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയില്ല റബ്ബ് എന്താണ് വൻതുംഹീന ഇതിൻ തന്തുറൂൻ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അന്ന് ആ സമയത്ത് ഇങ്ങനെ മലക്കുൽ മൗത്തിനെ നോക്കി മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മലക്കുൽ മൗത്ത് ഒന്നായിട്ട് മുന്നിലേക്ക് കുറേ മലക്കൾ വരും, അതിൽ നിന്ന് മലക്കുൽ മൗത്ത് നമ്മളെ മുമ്പിൽ നിൽക്കും, എന്നിട്ട് നമ്മുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മലക്കുൽ മൗത്ത് വരുന്നതും മരിക്കുന്നതുമായ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ആ വ്യക്തി അറിയുകയും അത് അനുഭവപ്പെടുകയും ചെയ്യും. അത് ഹദീസിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് അത് ഇയാൾക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ അത് സംസാരിക്കാൻ കഴിയുമോ, ഞാൻ എന്നെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ പിടിക്കുകയാണ് എന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പ്രാമാണികമായ രേഖകളിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ചില ആളുകളൊക്കെ അങ്ങനെ അനുഭവങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്നൊന്നും എവിടെയും വന്നിട്ടില്ല. ചിലപ്പോൾ പറയാൻ സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വന്നേക്കാം. നമ്മളത് ഇല്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. സംസാരിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം, ചിലപ്പോൾ അദ്ദേഹം സംസാരിക്കാം, ചിലപ്പോൾ കാണുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം അറിയും എന്നുള്ളത് പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ടതാണ്. മലക്കുൽ മൗത്ത് വരുന്നതും പിടിക്കുന്നതൊക്കെ അറിയാൻ ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാധിക്കും എന്നത് പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ഹലോ.
7: ഹലോ,
0: അസ്സലാമു അലൈക്കും.
7: ഞാനീ ഒരു ക്യാൻസർ പേഷ്യന്റ്, ബ്രസ്റ്റ് വിത്ത് ബോൺ ക്യാൻസർ,
0: നട്ടെല്ലിന്
7: ഇതന്നെ ഇത് വേദന നമസ്കരിക്കാൻ പറ്റുന്നില്ല. ഇരുന്ന് നമസ്കരിച്ചോണ്ടാ നീ ഇപ്പോ അതും പറ്റുന്നില്ല.
1: ശിഫ നൽകട്ടെ, രോഗത്തിന് ശമനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ച റബ്ബിന് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണാണ്, ക്ഷമിക്കുക, അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. നമ്മുടെ നമസ്കാരത്തിന്റെ നിബന്ധനയിൽ പെട്ടതാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത്. നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇരിക്കാം, ഇരിക്കാനും പറ്റുന്നില്ല, കിടന്ന് നമസ്കരിക്കാം. കിടന്ന് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് കുനിയാനോ അല്ലെങ്കിൽ ചെരിയാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാണ് നമ്മൾ ആ നമസ്കാരം നിർവഹിക്കേണ്ടത്. പറ്റുമെങ്കിൽ കൈകൊണ്ട് എന്ത് ചെയ്യുക, ഒതു എടുക്കാൻ പറ്റുമെങ്കിൽ ഒതുണ്ടാക്കുക, ആ ഒതു അല്ലെങ്കിൽ കൈകൾ എന്ത് ചെയ്യുക, പറ്റുന്ന ആളുകൾ ആരെങ്കിലും ആ കൈയിൻ്റെ ഭാഗം ഇങ്ങനെ നനച്ചു കൊടുക്കുക, ഒതു എടുക്കുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുക. അതിനുശേഷം മനസ്സിൽ എന്ത് ചെയ്യുക, കൈ കെട്ടാൻ പറ്റുമെങ്കിൽ കൈ കെട്ടുക. ഇപ്പോൾ കൈ ഇങ്ങനെ നെഞ്ഞത്ത് വെച്ചിട്ട് കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടുക. അതിന് പറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തളർന്ന് കിടക്കുന്നൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മനസ്സിൽ എന്ത് ചെയ്യുക, തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിക്കുക, എന്നിട്ട് ചെല്ലാനുള്ള പ്രാർത്ഥനകൾ ദുആ ഇസ്തിഫ്താഹ് ചെല്ലുക, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ സൂറത്ത് ചെല്ലുക, അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോവുക. മനസ്സിൽ റുക്കുവിൽ പോകുന്നതായിട്ട് സങ്കല്പിക്കുക, അതിൻ്റെ പ്രാർത്ഥന ചെല്ലുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിൽ നിസ്കരിക്കാം, ശരീരത്തിൽ ചലിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ചലിക്കുക, ചലിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഞാനത് ചെയ്യുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ നമസ്കാരം പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് കിടക്കുന്ന ആളുകൾ നമസ്കരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പോലും
0: നമസ്കാരം
1: മലർന്ന് കിടന്നുകൊണ്ട് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും.
7: ഏ അലഹമ്മദില്ല കൈയെല്ലാം ചലിക്കാൻ പറ്റുന്നു, നടുവേദന. അപ്പൊ എണിച്ചിട്ട് ഇരിക്കുന്നതിൽ കുറച്ച്
1: ബുദ്ധിമുട്ടും. ആ രൂപത്തിൽ ആ കൈ കെട്ടാം, കൈ കെട്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥനകൾ ചൊല്ലി നമസ്കരിക്കേണ്ട ചെല്ലേണ്ടത്. നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ ചെയ്യാം, കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം. ആ അപ്പൊ നാം പിന്നെ ആങ്ങി കാണിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയി.
7: പിന്നെ വെള്ളം ഉണ്ടല്ലോ ഊതിട്ട് കുടിക്കാൻ പറ്റോ? ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞിട്ട് ഈ തടവി ചെയ്യലുണ്ട്, തടവുന്നത് ചെയ്യലുണ്ട്. പക്ഷെ ഈ വെള്ളത്തിന് ഇങ്ങനെ ഊതിട്ട്
1: വെള്ളത്തിൽ ഊതി കുടിക്കുന്നതുമായി വിട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായത്തിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. പ്രാമാണികമായ ഹദീസുകളൊന്നും അതിൽ വന്നിട്ടില്ല എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ അധികാരികൾ കയ്യിൽ ഊതിയിട്ട് അത് ശരീരത്തിലൂടെ തടവുക എന്നതാണ് പ്രാമാണികമായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വയം ചെയ്യാറുണ്ട്. ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന കുട്ടികൾ, നബിയുടെ പേരക്കുട്ടികൾക്ക് അവരെ കൊണ്ട് തന്നെ അവരുടെ കൈകളിലേക്ക് ഊതിയിട്ട് അവരുടെ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ശരീരത്തിലൂടെ തടവിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് നല്ല ഒരു വശം. അതുകൊണ്ട് വെള്ളത്തിലൂതി അത് കുടിക്കുന്നതിനേക്കാളും പ്രാമാണികമായി പിന്തുണയുള്ളതും ഹദീസിൽ സ്ഥിരപ്പെട്ടതും കൈകളിൽ പിന്നെ ഊതിയിട്ട് തടവുക എന്നുള്ളൊരു രീതി സ്വീകരിക്കുന്നതാണ്. വല്ലാഹു അലം. അതെ, ആ സൂറത്തുൽ ഫാത്തിഹ അത് ചെല്ലുക, അതുപോലെ തന്നെ മുഅവ്വദത്തൈൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ ഔദു ബിഇസ്സത്തില്ലാഹി ഖുദ്രത്തിഹി എന്ന് പറയുന്ന പ്രാർത്ഥന, അതൊക്കെ ഏത് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പിന്നെ അല്ലാഹുമ്മ റബ്ബനാ സഅദി ബിൽ ബാസ് ഷിഫാ അൻത ഷാഫി ലാ ഷിഫാ എന്നുള്ള പ്രാർത്ഥന, ഇതൊക്കെ ചൊല്ലിയിട്ട് കയ്യിൽ ഊതിയിട്ട് എന്നിട്ട് തടവുകയാണ് ചെയ്യേണ്ടത്.
0: നിങ്ങളുടെ രോഗം അല്ലാഹു
7: എന്റെ ജോലി ചെയ്യാനും അല്ലാഹു ഇബാദത്ത് ചെയ്യാനും മക്കളെ നോക്കാനുള്ള ആഫിയത്ത് ആരോഗ്യം അല്ലാഹുക്ക് തന്നാ മതി.
0: തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ധാരാളം ആളുകൾ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെയൊക്കെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. ഇൻഷാല്ലാഹ് അല്ലാഹു നിങ്ങളുടെ രോഗം ശരിയാക്കി തരട്ടെ.
7: പള്ളിക്ക് പോകുന്ന ഒരു വ്യക്തിയാ, ഒരു ക്ലാസ്സിലേക്ക് പോയോണ്ട് വ്യക്തിയാണ്. ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. ഇപ്പൊ
1: നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നാൽ നിങ്ങൾ അതിൻ്റെ മുമ്പ് ആരോഗ്യത്തോടുകൂടി ചെയ്ത അതേ പ്രതിഫലം തന്നെ അല്ലാഹു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പള്ളിയിൽ പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങൾ, പള്ളിയിൽ പോയി നമസ്കരിച്ച പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്.
0: പുരുഷന്മാർ ഒറ്റക്ക് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ ചൊല്ലേണ്ടതെല്ലാം ഉച്ചത്തിൽ ചൊല്ലേണ്ടതുണ്ടോ എന്നാണ്.
1: നമസ്കാരത്തിൽ ചൊല്ലുക എന്ന് പറയുമ്പോൾ ജഹരിയായ നമസ്കാരങ്ങളിൽ, ഇപ്പോൾ മഗ്രിബ്, അതുപോലെ തന്നെ ഇശ, സുബൈ, ഇതുപോലുള്ള ഉറക്കെ ഓതുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഇമാമായി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, ഇമാമും മഅ്മൂമായിട്ട് നമസ്കരിക്കുന്ന, അല്ല ഒറ്റക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അത് ഉറക്കെ ഓതുന്നത് സുന്നത്താണ്. അത് മഷ്റൂ ആക്കപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഉറക്കെ ഓതാം എന്ന് പറഞ്ഞാൽ അധികാരികളല്ല, സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും. ഇത് സാധാരണ ഇമാം ഉറക്കം ഓതുന്നത് പോലെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും എന്ത് ചെയ്യാം, ഓതാം. ആ ഓതുന്നതാണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഓതിക്കൊണ്ട് ഉറക്കെ ഓതിയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും കുറച്ച് പതുക്കെ ഒന്ന് ശബ്ദത്തിൽ ഓതുക എന്ന ഏറ്റവും അഫ്ലലായിട്ടുള്ള രൂപം. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഓതിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലേക്ക് ശിക്ഷ ഒന്നും കിട്ടില്ല, നമസ്കാരം സ്വഹീഹാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സുന്നത്തിന് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ലഹറും അസറും പിന്നെ ഒറ്റക്കാണെങ്കിലും പിന്നെ ഉച്ചത്തിൽ ഓതാൻ പാടില്ല, കാരണം അത് അങ്ങനെ മഷ്റൂആക്കപ്പെട്ടിട്ടില്ല. ഉറക്കോതുന്ന നമസ്കാരങ്ങളിൽ അവർ ഒറ്റക്ക് നിസ്കരിക്കാണെങ്കിലും ഉറക്കോതുന്നത് തന്നെയാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ള ഹദീസിൽ വന്ന രൂപം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചോദിച്ചോളൂ.
8: ഞാനിപ്പോ താമസ കുറച്ച് ദൂരെയാണ്, സുബൈക്ക് പോയാണ്
0: അവസാന ഭാഗം ക്ലിയർ ആയില്ല. വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് സെൽഫി പള്ളിയിലേക്ക്? എത്ര ദൂരം കാണും?
8: ഞാൻ
1: വാഹന സൗകര്യം ഒന്നുമില്ല.
8: പിന്നെ കുറച്ച് അടുത്ത് മറ്റേ പള്ളിയുള്ളൂ. ഇനി പള്ളിയല്ല. അടുത്ത ഉദ്ദേശിക്ക് പോകുമ്പോൾ കുന്നോ തോന്നണം, ഞാനും ചെയ്യണം കുന്നോ തോന്നണമല്ല കൈതാക്കണമെന്നുള്ളതാണ്.
1: ഇവിടെ നിങ്ങള് ബിദ്അത്ത് കുനൂത്ത് എന്നുള്ളൊരു ബിദ്അത്തായ ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ഹദീസിലായി ബുനയ്യ മുഹദ്ദസുൻ, അത് ബിദ്അത്താണെന്ന് കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അനാചാര
0: നമസ്കാരത്തിൽ മാത്രമുള്ള കുനൂത്ത്, ആ
1: സുബൈ നമസ്കാരത്തിൽ മാത്രം കുനൂത്ത് ഓതുന്നത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതറിയുമെങ്കിൽ അത്തരം പള്ളികളിലേക്ക് നമസ്കരിക്കാൻ നിങ്ങൾ പോകാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ സലഫി പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് നമസ്കരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്തരം പള്ളികളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നമസ്കാരം തുടർന്ന് നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൈകൾ താത്തിടാം. ചില പണ്ഡിതന്മാരത് ആ സമയത്ത് നമുക്ക് കൈകൾ ഉയർത്താമെന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായത്യസുണ്ട്. അപ്പോൾ അത് വ്യക്തമായ ഒരു അനാചാരം നടക്കുന്ന ഒരു പള്ളിയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങോട്ട് സഹകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാഹു അഅലം.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. ഹലോ.
9: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചോദിച്ചോളൂ.
9: ഇസ്ലാമിന്റെ ചിട്ടയിലല്ലാതെ ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ?
1: സാധാരണഗതിയിൽ മതപരമായി നമുക്ക് നിർബന്ധമായ കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ചെയ്യാം. എന്നാലൊരു ക്ലാസ്സിന് പോവുക, അതുപോലെ തന്നെ ദീന് പഠിക്കാൻ പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് സമ്മതത്തോടുകൂടി പോവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഭർത്താവിനിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുടുംബപരമായൊരു പ്രശ്നം ഇല്ലാതെ നല്ല നിലയിൽ പോവുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരസ്പരം തെറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനാണ് പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തടയുക എന്നുള്ളതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ മതപരമായി അനിവാര്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം നിസ്കാരത്തിന് പോകാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ മതപരമായി നമുക്ക് ചെയ്യൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന് തടയുകയാണെങ്കിൽ ആ ത്വാഅത്ത് ലി മഖ്ലൂഖിൻ ഫി മാസിയത്തിൽ ഖാലിഖ, സിട്ടാവിനെതിരെ അതായത് ദീനിനെതിരെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭർത്താവ് നമ്മളെ നിർബന്ധിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഭർത്താവിനനുസരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മതപരമായിട്ടിപ്പോൾ ഒരു പള്ളിയിൽ പോയാൽ മാത്രമല്ലല്ലോ, നമുക്ക് ക്ലാസ് കേൾക്കാൻ എത്രയോ സംവിധാനങ്ങളുണ്ട്, മൊബൈൽ ആപ്പുകളുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ലൈവായിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിനെ കൂടി അത് കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തോടുകൂടി താല്പര്യം ഉണ്ടാക്കി അദ്ദേഹത്തെ കൂടി ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകളോട് സംസാരിച്ച് ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടുംബജീവിതത്തെ ബാധിക്കുന്ന തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
0: ഇത്രയും വ്യക്തമായല്ലോ. സൂറത്തുൽ ബഖറ, ആൽ ഇംറാൻ എന്നിവ പ്രത്യേകം ഓതൽ സുന്നത്തുണ്ടല്ലോ. ഇവ പരലോകത്തെ മേഘങ്ങളായി വരുമെന്ന് ഹദീസ് കേൾക്കാനിടയായി. ദിവസവും രാവിലെയും വൈകുന്നേരവുമായി രണ്ട് സൂറത്തുകളിൽ നിന്നും അല്പാൽപ്പം ഓതുകയും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീർക്കുകയും വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഖുർആൻ ഖത്തം തീർക്കുന്നുമുണ്ട്, അത് വേറെയും പാരായണം ചെയ്തു പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ അപാകതകൾ വലുതുമുണ്ടോ? ഖത്തം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഓതുന്ന അൽബഖറയും ആൽ ഇംറാനും മതി, അല്ലാതെ വേറെ പ്രത്യേകം ഓതുന്നത് ബിദ്അത്തിൽ പെടുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: ഇവിടെ ഈ രണ്ട് സൂറത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിച്ച് ആ സൂറത്ത് പിന്നെ മറ്റു സൂറത്ത് ഓതാതെ എന്നും ആ സൂറത്ത് ഓതണം എന്നെങ്കിലും ആ കൂലി കിട്ടുള്ളൂന്നങ്ങനെ ഒരാൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നൊരു ഫലിലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സൂറത്ത് രണ്ട് സൂറത്ത് നമുക്ക് ഓതാൻ പറ്റുന്ന സമയത്ത് ഒരാഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ പിന്നെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ഓതാൻ പറ്റുന്ന സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യുക, ഓതുക. ഓതിയാൽ ആ ഒരു ശ്രേഷ്ഠത കിട്ടും, ഓതിയിട്ടില്ലെങ്കിൽ അത് കിട്ടൂല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ ഖത്തമുൽ ഖുർആൻ ഓതുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ടും ഓതണം, അല്ലെങ്കിൽ ഖത്തമുൽ ഖുർആൻ അവിടെ ഓതുന്നുണ്ട് ഇത് രണ്ടാമത് ഓതി എന്ന് വിചാരിച്ചിട്ട് അതൊരു ബിദ്അത്ത് അനാചാരമാകുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്രതിഫലം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളെപ്പോൾ ഓതുന്നോ എപ്പോഴൊക്കെ നമുക്ക് അത് ഓതാൻ സാധിക്കുന്ന ആ സമയത്തൊക്കെ
0: അവർ
1: അല്പാൽപ്പം ഓതിയാലും ആ ഒരു പ്രതിഫലം അവർക്ക് കിട്ടും. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഓതി തീർക്കാം, അതല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നിട്ട് ഓതി തീർക്കാം. അതിനൊക്കെ ആ ഒരു നിയത്തോടുകൂടി നമ്മൾ ഓതി തീർക്കുകയാണെങ്കിൽ ആ സൂറത്തിൻ്റെ ആ ഒരു ഫലില് ആ ഒരു ശ്രേഷ്ഠത ലഭിക്കും എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. ഖത്തമുൽ ഖുർആൻ ഇപ്പോൾ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് ഈ ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സൂറത്ത് സെപ്പറേറ്റ് ഓതാം. അതും അനുവദനീയമാണ്. ആ ഒരു പ്രതിഫലം അതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ഹലോ,
10: അസ്സലാമു
0: അലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
10: ചെറിയ സംശയമാണ്. പിന്നെ നമ്മളിപ്പോ മാലിവിന് പള്ളിയിൽ കയറി, അപ്പൊ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അഞ്ച് മിനിറ്റിന് താഴെ ഉള്ളൂ, അപ്പൊ സുന്നത്തിന് സമയമുണ്ട്. ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല വല്ല മുപ്പുണ്ടോ, അതോ നിസ്കരിക്കാൻ പറ്റുമോ?
1: മഗ്രിബ് നമസ്കാരത്തിന്റെ മുമ്പ് സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പള്ളിയുടെ രണ്ടരക്കാലത്ത് സുന്നത്തുണ്ട്. പിന്നെ നിങ്ങൾ ബാങ്ക് കൊടുത്തതിന് ശേഷമാണോ ബാങ്കിന്റെ മുമ്പാണോ പറഞ്ഞത്? ആ അങ്ങനെയാണെങ്കിൽ ആ വിരോധിക്കപ്പെട്ട സമയം, അതായത് ബാങ്ക് കൊടുക്കേണ്ടത് തൊട്ട് മുമ്പുള്ള സമയമാണെങ്കിൽ നമസ്കരിക്കാതിരിക്കുക. ആ സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ബാങ്ക് കൊടുക്കുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട്
0: സൂര്യൻ
1: അസ്തമിക്കുന്ന സമയം നമസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ആ സമയം നമ്മൾ നമസ്കരിക്കാതിരിക്കുന്നതാണ്, നമസ്കരിക്കാൻ പാടില്ല. കാരണം എന്താണ്, ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് അവിടെ. പിന്നീട് ബാങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമസ്കരിക്കാം. ബാങ്ക് കൊടുത്തതിന് ശേഷം എന്തുണ്ട്, സുന്നത്തുണ്ട്. സ്വഹാബികളൊക്കെ അങ്ങനെ നമസ്കരിച്ചിരുന്നു എന്ന് അദീസിലുണ്ട്. അതുപോലെ തന്നെ തഹിയ്യത്തുസ്കാരാണെങ്കിലും പള്ളിയുടെ തഹിയ്യത്താണെങ്കിലും ബാങ്ക് കൊടുത്തതിന് ശേഷം നമസ്കരിക്കാം. അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതിന് തൊട്ട് മുമ്പുള്ള സമയം നമസ്കരിക്കാൻ പാടില്ല. കാരണം സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയം, ഈ മൂന്ന് സമയങ്ങളിൽ നമസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാനൊരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ ബാക്കിയുള്ള സമയത്ത് ആണെങ്കിൽ പള്ളിയിൽ ആ ഒരു തഹിയ്യത്ത് നമസ്കാരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം അത് വിരോധിക്കപ്പെട്ട സമയത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു സമയമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: റമദാനിൽ അവസാനത്തെ പത്തിലെ വിത്തറിൽ നമുക്ക് കുനൂത്ത് ചൊല്ലാമെന്ന് പറയുന്നു. എന്നാൽ റമദാനിലല്ലാതെ രാത്രി ഇഷാന് ശേഷം വിത്തറിൽ കുനൂത്ത് ചൊല്ലാമോ എന്നാണ്.
1: ഈ കുനൂത്ത് ഓതുക എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ ഇടക്ക് അത് ഓതുകയും ഇടക്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തറിൽ ഒരാൾക്ക് കുനൂത്ത് ഓതുക എന്നത് റമദാനിൽ മാത്രമുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പതിവായി ഓതാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് ഓതുകയും ഇടക്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ വിത്തറിൽ ആ സമയത്ത് വിത്തറിൽ ഇപ്പോൾ റമദാനിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇടക്കൊക്കെ ആ കുനൂത്ത് ഓതുക എന്നുള്ളത് അനുവദനീയമാണ്. റമദാനിലല്ലാത്ത സമയത്തും അത് അനുവദനീയമാണ് എന്നതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അലം.
0: ഹലോ,
11: അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: പിന്നെ കുട്ടികള്
0: ചോദ്യം വ്യക്തമായില്ല. ലൗഡ് സ്പീക്കർ ആണോ?
11: അല്ല അല്ല,
0: ഒന്നുകൂടി ചോദിക്കൂ. വ്യക്തമായില്ല. കുട്ടികൾ ജനിക്കുമ്പോൾ
11: പിന്നെ അവരില് ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരിക്കും പറയുന്നോ?
0: ക്രിമിനൽ സ്വഭാവമുള്ളതായിരിക്കും?
1: അങ്ങനല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ പറഞ്ഞ കുല്ലു മൗലൂദുന് യൂലദു അലൽ ഫിത്ര എന്നാണ്. നല്ല പ്രകൃതത്തോടു കൂടിയാണ് കുട്ടികൾ ജനിക്കുന്നതെന്നാണ് ഹദീസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമത്സം പറഞ്ഞ അങ്ങനെയാണ്. പിന്നീട് സാഹചര്യങ്ങളാണ് ആ കുട്ടികളെ പിന്നെ അവരുടെ മതവും അവരുടെ ധാർമ്മികതയും കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കുന്നത്. പടച്ചറബ്ബ കുട്ടി എങ്ങനെയാകണം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഒരു കുട്ടി എങ്ങനെയാവണം, ഏതൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാവണം, എവിടെ മരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതൊക്കെ അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ നല്ല നിലയിൽ പരിചരിക്കുക, അവർക്ക് നല്ല ശിക്ഷണങ്ങൾ കൊടുക്കുക, ധാർമ്മിക ബോധങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു കുട്ടി ക്രിമിനലായി ജനിക്കും എന്ന് ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ആ കുട്ടി ക്രിമിനലായി ജനിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നതല്ല. കുട്ടികൾ നല്ല ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് ഹദീസിൽ പറയുന്നത്. പിന്നെ മാതാപിതാക്കളുടെ സ്വാധീനങ്ങളാണ് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രധാന കെയറിങ്. അതുകൊണ്ടാണ് പിന്നെ ഉമ്മമാരെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാര്യ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ മതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയണം. മതപരമായി ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവളിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ നന്നായിട്ടുണ്ടാവും. അൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നല്ല ഭൂമി നല്ല വിത്തുകൾ വിളയിക്കുന്നത് പോലെ, നല്ല ഫലവൃക്ഷങ്ങൾ വിളയിക്കുന്നത് പോലെ, നല്ല പിന്നെ കുടുംബിനികളായിട്ടുള്ള ധാർമ്മിക ബോധമുള്ള ആളുകളാവുമ്പോൾ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആ ഒരു ധാർമ്മികത കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതൊരു ക്രിമിനലാണ് എന്നുള്ള നിലക്ക് മുദ്ര കുത്തുന്ന രൂപത്തിൽ പ്രാമാണികമായ തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വല്ലാഹു ആലം.
0: ഉത്തരം വ്യക്തമായല്ലോ.
11: ചോദിച്ചോളൂ. പിന്നെ പനിയുള്ള സമയത്ത് വീരിട്ടായി, അപ്പൊ അതിന്റെ സമയത്ത് കുളിക്കാൻ പറ്റിയില്ല. അപ്പൊ കുളിക്കാൻ പനി
0: കൂടുന്ന
11: നിസ്കാരം എങ്ങനെയാ?
1: നിങ്ങൾക്ക് തയമ്മം ചെയ്യാവുന്നതാണ്. നമുക്കൊരു നിലക്കും കുളി സാധ്യമാകാത്തൊരു സാഹചര്യം വരികയാണ്. ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കും, അപകടത്തിലേക്ക് പോകും, രോഗം മൂർച്ഛിക്കും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ കുളിക്ക് പകരം നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. സാധാരണ നമസ്കാരത്തിന് തയമ്മം ചെയ്യുന്നത് പോലെ തന്നെയാണ് പിന്നെ കുളിക്ക് പകരമായിട്ട് തയമ്മം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പീരീഡ്സിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമസ്കാരത്തെ പിന്നെ പിന്തിപ്പിക്കാൻ പാടില്ല. കുളിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പേരിൽ നമസ്കാരത്തെ പിന്തിപ്പിക്കാൻ പാടില്ല. നമസ്കാരം ആരംഭിക്കണം, അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് കുളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തയമ്മം ചെയ്യാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്, ഒരു നിലക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നിലത്തടിച്ചിട്ട് എന്ത് ചെയ്യുക, കയ്യ് തടവ മുഖം തടവിയിട്ട് തയമ്മം ചെയ്യുക. തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഉളുവെടുത്തിട്ട്
11: പിന്നെ കുളിക്കണം.
1: പിന്നീട് നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് കുളിക്കണം. പക്ഷേ പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എന്ത് ചെയ്താൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾ കുളിക്കേണ്ട കാര്യമില്ല. അവിടെ അത് ശുദ്ധിയായി കഴിഞ്ഞു, നിങ്ങളുടെ കുളി അവിടെ കഴിഞ്ഞു.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 840 840. 5 വർഷത്തെ നോമ്പുകൾ 5 എണ്ണവും 4-3 ഒക്കെയായി എടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഏത് വർഷത്തേതാണ് ആദ്യം നോമ്പ് എടുക്കേണ്ടത്? ക്രമം പാലിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ്.
1: ഇതിപ്പോൾ ആ ഒഴിവാക്കപ്പെട്ട നോമ്പ് മൊത്തം കടങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ വർഷമാണ്, രണ്ടാമത്തെ വർഷമാണ്, മൂന്നാമത്തെ വർഷമാണ്, എല്ലാം ഒരുപോലെ തന്നെ കടങ്ങളാണ്. അപ്പോൾ ആ നോമ്പ് മൊത്തം ഇയാൾ എന്ത് ചെയ്യണം, നോറ്റുവിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോറ്റുവിട്ടാൽ ആദ്യത്തെ നോമ്പും കടമാണ്, രണ്ടാമത്തെ നോമ്പും കടമാണ്, മൂന്നാമത്തെ നോമ്പും കടമാണ്. അത്രയും നോമ്പ് ഇദ്ദേഹത്തിന് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 10 നോമ്പാണെങ്കിൽ 1 മുതൽ ഇങ്ങനെ നോറ്റുപൂര, 10 എണ്ണം അവസാനിക്കുന്ന രൂപത്തിലെ നോറ്റുപൂര എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏത് വർഷത്തത് ഏത് മാസത്തത് എന്നുള്ളത് കണക്കാക്കാതെ എത്ര നോമ്പാണ് ആ മൊത്തം നോമ്പ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ 10 നോമ്പാണെങ്കിൽ 10 നോമ്പ് കണക്കാക്കുക. അത് ആദ്യത്തേലും 3 എണ്ണം, രണ്ടാമത്തേലും 4 എണ്ണം എന്നുള്ളതിന് പ്രത്യേകിച്ച് വേർതിരിവിന് ഒരു പ്രത്യേക ഇളവോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പരിഗണനയോ ഇസ്ലാമിലില്ല. അദ്ദേഹം ഒഴിവാക്കിയ നോമ്പ് മുഴുവനും അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ആ നോമ്പ് ആ 10 എണ്ണമാണെങ്കിൽ 10 എണ്ണം തന്നെ എന്ത് ചെയ്യുക, നോറ്റുവിട്ടുക. അത് എത്രയും പെട്ടെന്ന് നോറ്റുവിട്ടാൻ പറ്റിയെങ്കിൽ എത്രയും പെട്ടെന്ന് നോറ്റുവിട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അലം.
0: ഹലോ,
12: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ള.
12: ഒരു ദിക്റിനെ പറ്റിയുള്ള സംശയമാണ്.
0: ചോദിച്ചോളൂ.
12: അങ്ങാടി കാണുമ്പോൾ ഉള്ള ദിക്റിനെ ചൊല്ലുന്ന പറ്റിയുള്ള അതെങ്ങനെയാണ്?
1: ആ ഹദീസിൽ ചർച്ച ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്ര പിന്നെ അതിന് കൂലി കിട്ടും, ഇത്ര അടിമകളെ മോചിപ്പിച്ചതുപോലെ എന്നൊക്കെ പറയുന്ന ഹദീസ്. ആ ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകളുണ്ട്,
0: നല്ല
1: അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ പണ്ഡിതന്മാരും ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
12: ചില പുസ്തകത്തിൽ അത് കാണുന്നുണ്ട് ചെല്ല എന്നുള്ളത്. അന്നപ്പോ
0: പല പുസ്തകങ്ങളിലും പലതും
1: ദുർബലമായ പല പ്രാർത്ഥനകളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാരത് ലൈഫാണ്, ദുർബലമാണ്, ഇതിലെ സനതിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: അസ്സലാമു അലൈക്കും. രാവിലെ
12: ഒരു സംശയം കൂടി
1: പറഞ്ഞു. അത് രാവിലെ വൈകുന്നേരം ഉള്ളതാണോ ഉദ്ദേശിച്ചത്?
12: ആ രാവിലെ പിന്നെ ഏഴ് തവണ എന്നുള്ളത് അതിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ടായി, കേട്ടിട്ടുണ്ടായി.
1: എങ്ങനെ?
12: അത് ചെല്ലണമെന്നില്ല എന്നുള്ളത്, അത് എപ്പോഴും ചെല്ല, അതിനായിട്ട് രാവിലെയും വൈകുന്നേരം ഇല്ല എന്നുള്ളത്.
1: അദ്ക്കാർ സബാഹുൽ മസായിൽ 7 തവണ എന്നുള്ളത് പ്രത്യേകം വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ വന്നിട്ടില്ല. ചൊല്ലാവുന്നതാണ്, പക്ഷേ പ്രത്യേകം സുന്നത്ത് എന്നുള്ള നിലക്ക് ചെല്ലുമ്പോൾ തെളിവുകൾ വേണം എന്നതാണ്.
0: കുളിക്കുമ്പോൾ വുളു എടുത്തതിന് ശേഷം വലതുവശത്താണോ തലയിൽ ആദ്യം വെള്ളം ഒഴിക്കേണ്ടതെന്നാണ്.
1: ഉദു എടുക്കുന്ന സന്ദർഭത്തിൽ ജനാവത്ത് കുളിയുമായി ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ വലതിനാണ് മുന്താക്കം കൊടുക്കേണ്ടത്. വലത് ഭാഗത്ത് കൂടെ ആണ് ആരംഭിക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് കൂടെ തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു
0: വിത്ത് നമസ്കാരത്തിൻ്റെ സമയം ഏതുവരെ എന്നാണ് മറ്റൊരു ചോദ്യം.
1: വിത്ത് എന്ന് പറയുന്നതും തറാവീഹ് എന്ന് പറയുന്നതും തഹജ്ജുദ് തരണക്ക് ഒരു നമസ്കാരം തന്നെയാണ്. അപ്പോൾ ആ നമസ്കാരം ഒറ്റയിൽ അവസാനിക്കുമ്പോൾ അതിനെന്ത് പറയും? നമ്മൾ വിത്ത് എന്ന് പറയും. ഈ നമസ്കാരത്തിൻ്റെ സമയം ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹി എന്ന് പറഞ്ഞാൽ ഫജുർ സ്വാദിക്ക് വെളിപ്പെടുന്നത് വരെ, സുബഹി ആവുന്നതിൻ്റെ ഇടയിൽ ഏത് സമയത്തും വേണമെങ്കിലും നമുക്ക് ആ നമസ്കാരം നിർവഹിക്കാം. രാത്രിയിൽ ഏത് സമയത്തും ഫജുർ ആയിക്കഴിഞ്ഞാൽ, സുബഹി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ നമസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്നതാണ്. കാരണം ഖിയാമുല്ലൈലി മസ്ന മസ്ന എന്ന് പറയുന്ന ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, രാത്രി എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇരണ്ട് ഇരണ്ടായിട്ട് നമസ്കരിക്കുക. ഈ യഖാഫുൽ ഫജ്ര ഔത്തിർ വാഹിദ എന്നാണ്. പ്രഭാതമായെന്ന് ഭയപ്പെട്ടാൽ ഒന്നുകൊണ്ട് വിത്തറാക്കിയിട്ട് അത് അവസാനിപ്പിക്കാന്ന്. അപ്പോൾ പ്രഭാതമാവുക എന്നതാണ് ആ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കാനുള്ള സമയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രഭാതമാകുന്നത് വരെ എത്ര സമയം വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഇഷാന് ശേഷം അയാൾക്ക് ആ നമസ്കാരം നമസ്കരിക്കാം എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: ഹലോ,
13: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദ്യം ചോദിച്ചോളൂ.
13: പിന്നെ വീട്ടു റേഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ കേട്ടാല് വീട്ടു റേഡിയോ ഓഫ് ആക്കിയിട്ട് ബാംഗ്ലൂരിൽ ശ്രദ്ധിക്കണം.
1: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംസാരം എന്ത് ചെയ്യേണ്ട, നിർത്തേണ്ടതില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പീസ് റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നിശ്ചിതമായൊരു സമയത്ത് അത് ഒരു അഞ്ചോ മിനിറ്റോ രണ്ട് മൂന്ന് മിനിറ്റേ ബാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അത് കേട്ടിട്ടില്ലെങ്കിലും പിന്നീട് അത് ഫീഡ്ബാക്ക് വയ്യോ, അല്ലെങ്കിൽ അത് മറ്റ് സന്ദർഭങ്ങളോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയം എന്ത് ചെയ്യുക, ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതാണ്. കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മറ്റ് സംസാരങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിന് ഇജാബത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. എന്നാൽ ഒരിക്കലും നമുക്ക് ആ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം അവിടെ അവസാനിക്കും. പിന്നീട് നമുക്ക് ആ സമയം, ആ ഒരു സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഒന്ന് പൂർത്തീകരിക്കാം. ഇടയ്ക്ക് വെച്ച് കട്ടാവുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളും മിസ്സായിപ്പോകും. എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹദീസ് ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയണം, അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാം, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അനുവദനീയമല്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ശരിയായ വശം. അത് വിശദീകരിക്കാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ബാങ്കിൻ്റെ സമയത്ത് നിർത്തിക്കഴിഞ്ഞാൽ സദസ്സിലുള്ള ചില ആളുകൾ എന്തെയും എഴുന്നേറ്റ് പോകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുക ഇദ്ദേഹം പറഞ്ഞത് അത് അനുവദനീയമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് അതിൻ്റെ കൺക്ലൂഡിങ് പോയിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചതിന് ശേഷം നിർത്തുക, അതുവരെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അല്ലാത്ത നിലക്ക് നമ്മൾ പ്രോഗ്രാമുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംസാരങ്ങൾ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്ന ഒരു രീതിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാത്രമല്ല പീസ് റേഡിയോയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈവ് പ്രോഗ്രാമിൻ്റെ വലതുവശത്തുള്ള റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പിന്നീട് കേൾക്കാം.
1: അതിലൂടെ നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കാനുള്ള ഓപ്ഷൻ അവിടെ
0: ഉണ്ട്. കാര്യത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല, കാരണം നിങ്ങൾക്ക് പ്രോഗ്രാം നഷ്ടപ്പെടാത്ത രൂപത്തിൽ റീവൈൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് കേൾക്കാവുന്നതാണ്. ഭർത്താവിന്റെ അനിയന് ഒലിയത്ത് അറുത്തതിന്റെ മാംസം നൽകി, അദ്ദേഹം അത് തിരിച്ചു തന്നു. അതിന്റെ വിധി എന്താണ്? ഞങ്ങൾ ആ മാംസം മറ്റൊരു വ്യക്തിക്ക് നൽകുകയും ചെയ്തു. ഇതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
1: വിധി അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഒരാളൊരു ഹദിയെ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ച് കൊടുക്കുക എന്നുള്ളതൊരു ശരിയായ അദബായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഉലഹിയത്തിൻ്റെ മാംസം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഹദിയ എന്നുള്ളതൊക്കെ ഒരാൾ തരികയാണെങ്കിൽ അത് സ്വീകരിക്കണം. അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിനനുസരിച്ച് അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുള്ളൂ. ഇസ്ലാമികമായിട്ട് അത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു അദബ് എന്നുള്ള നിലക്ക് ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഹലാലായ ഒരു മാംസം നമുക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യുന്ന, നിഷേധിക്കുന്നൊരു സ്വഭാവം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്ന ഒരു സ്വഭാവമായിട്ടല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
0: തറാവീഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് കരുതേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ, ഒരു പ്രഭാഷണം കേട്ടപ്പോൾ സംശയം തോന്നി, ഓരോ ഈ രണ്ട് രാത്രിയിലും കരുതേണ്ടതുണ്ടോ അതുപോലെ ഫർള് നമസ്കാരത്തിൽ എങ്ങനെയാണ് കരുതേണ്ടത്? ഞങ്ങൾ മുമ്പ് അറബിയിൽ ചൊല്ലിപ്പറയലായിരുന്നു പതിവ്. അലിജാബ കേൾക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് പ്രവാചക ചര്യയിൽ മറ്റും അങ്ങനെ ഒന്നില്ല എന്ന് മനസ്സിലാക്കി മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങിയത്. ഈ കാര്യത്തിലൊരു ഇത്ര നമസ്കാരത്തിൻ്റെയും ആദ്യം രണ്ട് റക്കാത്ത് പിന്നെ ഒരു റക്കാത്ത് എങ്ങനെയൊക്കെയാണോ കരുതേണ്ടത് എന്നാണ് ചോദ്യത്തിൻ്റെ.
1: നമ്മളിപ്പോൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും ആ അമല് നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സ്വീകരിക്കുക. നമ്മളവിടെ എന്താണോ ഉദ്ദേശിച്ചത്, ഇന്നമാലിക്കുല്ലിമ്രിഇൻ മാനവ, ഒരു അമലിൽ ചെയ്യുമ്പോൾ എന്താണ് അയാളെ മനസ്സിലുള്ളത് അതാണ് അള്ളാഹു സ്വീകരിക്കുക, അതിനാണ് അയാൾക്ക് പ്രതിഫലം കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ ജമായത്തായിട്ട് നമ്മൾ തറാവി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഒരാൾ പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ 11 റക്കായത്ത് ഞാൻ നമസ്കരിക്കുകയാണെന്ന് വിചാരിച്ചാൽ തന്നെ പിന്നെ ഓരോ 2 റക്കായത്തിനും വേറെ വേറെ നിയത്ത് വെക്കേണ്ടതില്ല, മനസ്സിൽ വിചാരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 11 റക്കായത്ത് അല്ലെങ്കിൽ ഞാനൊരു 5 റക്കായത്ത് അല്ലെങ്കിൽ 7 റക്കായത്ത് നമസ്കരിക്കുകയാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് അയാൾ തെക്കുബീറത്തിൽ ഇഹ്റാം കെട്ടിയിട്ട് അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ അത് തന്നെ മതിയാവുന്നതാണ് നമസ്കാരത്തിന് പൂർണ്ണമായും എന്ന് ചില പണ്ഡിതന്മാർ പറയും. എന്നാൽ ചില പണ്ഡിതന്മാർ ചില എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ 2 റക്കാത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്താണ് നമസ്കാരങ്ങളാണ്, അപ്പം അതുകൊണ്ട് അതിന് വേറെ വേറെ തന്നെ മനസ്സിൽ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഒരു 11 റക്കായത്ത് ഞാൻ അള്ളാഹുക്ക് വേണ്ടി നമസ്കരിക്കുകയാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ 11 റക്കായത്തിൻ്റെ ഉദ്ദേശം അവിടെ വന്നല്ലോ, അപ്പോൾ അത് തന്നെ എന്താണ് അതിന് മൊത്തത്തിൽ മതിയാകുന്നതാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായ ബലപ്പെട്ട അഭിപ്രായമായിട്ട് തോന്നുന്നത്. വല്ലാഹു അലം.
0: കോളർ ലൈനിലുണ്ടായിരുന്നു, നോക്കാം. ഹലോ,
14: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
14: എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഞാനിപ്പോ ബിസിനറാണ്, അപ്പോ ഞാൻ ഇവന്റുകളുമായിട്ട് അതായത് ഇപ്പൊ നമ്മുടെ ഈ ഓണം ക്രിസ്മസ് അതുപോലുള്ള ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കമ്പനികളുടെ ഈ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ വേണ്ടി വർക്ക് വരാറുണ്ട്. അപ്പൊ
0: നമ്മളെ ചെയ്ത് കൊടുക്കുന്നതില് നിങ്ങളുടെ ഈ ചോദ്യം ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായി അയക്കുക. ഇത് വിദഗ്ധ പ്രമാണങ്ങൾ പരിശോധിച്ച ശേഷം പിസിയുടെ ഓഫീസിലും നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.
14: നമ്മളിപ്പോ വീടുകൾ ചിത്രങ്ങള് പാവകള് അങ്ങനെ എന്തെങ്കിലും തെക്കുന്നത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസുണ്ട്?
1: ചിത്രങ്ങൾ ഒരിക്കലും വീടിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, കാരണം ചിത്രങ്ങളുള്ള വീടുകളിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരൂല. രൂപങ്ങൾ ഉള്ള വീടുകളിലേക്ക്, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ, ചിത്രങ്ങൾ, ഇതൊരിക്കലും വീട്ടിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, വീട്ടിൽ വെക്കാൻ പാടില്ല. അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം വരയ്ക്കുന്നത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കുന്നത് വിരോധിക്കപ്പെട്ടുണ്ട്, അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് വേറെ വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ വീട്ടിൽ വെക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കണം. ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാവകൾ അവർക്ക് കൊടുക്കാം, അത്

0: തിരിച്ചറിയിക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല ഇസ്ലാമിൽ. നമ്മൾ പരമാവധി അമല് ചെയ്യുമ്പോൾ രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇടപാടുകളോ അല്ലെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കേണ്ടതോ വിടതൽ ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പറഞ്ഞ് മാപ്പ് ചോദിക്കുക എന്നല്ലാതെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഞാനൊരു ഉംറക്ക് പോവുകയാണ് എന്നുള്ളത് അനൗൺസ് ചെയ്ത് അതിങ്ങനെ ആളുകളെ അറിയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആ അമലിനെ അതിൻ്റെ സ്വീകാര്യതയെ അത് ബാധിക്കും, അത് റിയായിലേക്ക് പോകും, ആ അമലിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്നതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അല്ലാഹു ആലം.
1: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും ധാരാളം ചോദ്യങ്ങൾ പ്രമാണബദ്ധമായി താങ്കൾ ഉത്തരം നൽകി. അല്ലാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മളും സ്വീകരിക്കുമാറാവട്ടെ. പീസ് റേഡിയോ ശ്രോതാക്കളോട് ഉണർത്താനുള്ളത് വീണ്ടും മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി തീർക്കാനുള്ള അവസരത്തിൽ വീണ്ടും അല്ലാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ കണ്ടുമുട്ടാം. ഇവിടെ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ രാവിലെ നാം പ്രത്യേകമായി കൊണ്ടു ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ആ ഭാഗം അസ്ബഹന വ അസ്ബഹൽ മുൽക്കുലില്ല വൽഹംദുലില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതായിരുന്നു നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇനി അതിനുശേഷമുള്ള ഭാഗം റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി വഖൈറമാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുവേ, എൻ്റെ റബ്ബേ, ഈ പകലിലുള്ള നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഇതിനു ശേഷമുള്ളതിലെ നന്മകളും നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. പകലിലുള്ള തിന്മകളിൽ നിന്നും ഇതിനു ശേഷമുള്ള തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി വഖൈറമാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു. റബ്ബി അസ്അലുക റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി വഖൈറമാ ബഅദഹു വഖൈറമാ ബഅദഹു വഖൈറമാ ബഅദഹു വഅഊദു ബിക വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു വശർരി മാ ബഅദഹു വശർരി മാ ബഅദഹു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഭാഗവും ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതും നമുക്ക് കൂട്ടി ഒന്ന് ചൊല്ലി നോക്കാം. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക

0: له الملك وله الحمد وهو على كل شيء قدير. رب أسألك خير ما في هذا اليوم. رب أسألك خير ما في هذا اليوم وخير ما بعده وخير ما بعده. وأعوذ بك وأعوذ بك من شر ما في هذا اليوم. وأعوذ بك من شر ما في هذا اليوم وشر ما بعده وشر ما بعده. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിക്കണം. ഇനി അതിൻ്റെ അവസാനത്തെ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: hello@peaceradio.com
1: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. പ്രവാചകന്റെ സംരക്ഷണം ക്ലാസ് എടുത്തുകൊണ്ട് സഫ്വാൻ ബറാമി അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ വശുക്റു ലില്ലാഹി ശുക്റൻ ശുക്റ والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാഠങ്ങളിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങളും ഖുർആൻ അതിനോട് നടത്തിയ ചില പ്രതികരണങ്ങളുമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്തിൻ്റെ ആദ്യകാലത്തുണ്ടായ ഒരു വിഷമം, ഒരു ചെറിയ ഇടവേളയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നിലച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നില്ല, പ്രവാചകന് വഹീൻ്റെ പാഠങ്ങൾ അവതരിപ്പിച്ചു നൽകുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾക്ക് കളിയാക്കാനുള്ള ഒരു ഉപാധി കൂടെയായി മാറി. പ്രവാചകന് അത് വലിയ വേദനയാണ് സമ്മാനിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും വഹി നൽകുന്നില്ല എന്നത് തന്നെ വേദനയാണ്. ഒപ്പം അതിനെ ശത്രുപക്ഷം പ്രവാചകനെതിരെ പരിഹസിക്കാനുള്ള ഒരു ആയുധം കൂടെയാക്കിയപ്പോൾ വലിയ മനപ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് നേരിട്ടു. ആ ഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിനെ തണുപ്പിക്കാനും സമാധാനിപ്പിക്കാനും അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് സൂറത്തുൽ ദുഹ. നമുക്ക് പരിചിതമായ മനപ്പാടമുള്ള സൂറത്താണത്. ആ സൂറത്തിലെ മൂന്നായത്തുകൾ ഗംഭീരമായാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നത്. അലം യജിദുക യതീമൻ ഫആവ വവജദക ദാലൻ ഫഹദ വവജദക ആഇലൻ ഫഅഗ്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പേയുള്ള ചില കാലഘട്ടങ്ങളെയാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി വളർന്നതും ആ യതീമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുമ്പോൾ അദ്ദേഹത്തെ നോക്കാൻ അല്ലാഹു സംവിധാനിച്ച ചില കാര്യങ്ങളെയുമാണ്, ചരിത്രങ്ങളിലേക്കുമാണ് പ്രവാചകൻ്റെയും അതുവഴി നമ്മുടെയുമൊക്കെ ശ്രദ്ധയെ അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷണിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്നതുപോലെ യതീമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം, അഥവാ പ്രവാചകൻ്റെ ജനന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഉപ്പയുണ്ടായിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകൻ്റെ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപ്പയുടെ അഭാവത്തിൽ നോക്കി വളർത്തിയ വല്യുപ്പയും മരണപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തീർത്തും ഒരു അനാഥമായ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തുന്നുണ്ട്. പക്ഷേ ആ യതീമായ അനാഥത്വത്തെ പ്രവാചകനിൽ നിന്ന് സംരക്ഷിച്ചതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അലം യജിദുക യതീമൻ ഫആവ എന്നാണ്. ആവ എന്ന കലിമത്ത് യഥാർത്ഥത്തിൽ അറബിയിൽ അർത്ഥമാക്കുന്നത് അദ്ദേഹത്തെ വളർത്തിയെന്നോ ഏറ്റെടുത്തോ എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സുരക്ഷിതമായി രക്ഷാകർതൃത്വം കൊടുത്തു എന്നത് മാത്രമല്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ റബ്ബാക് എന്ന കലിമത്ത് ഉപയോഗിക്കാമായിരുന്നു, രക്ഷാകർതൃത്വം നൽകി എന്ന്. അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്ന് അർത്ഥം വരുന്ന ഫ കഫലക് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഉപയോഗിച്ച പ്രയോഗം ആവ എന്നാണ്. അവ എന്ന കലിമത്ത് അറബിയിൽ നമുക്കറിയാകുന്നത് പോലെ അത് കൂട്ടിപ്പിടുത്തത്തിൻ്റെ സമ്പൂർണമായ പരിരക്ഷ കൊടുക്കലിൻ്റെ അർത്ഥമാക്കുന്ന പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ സാങ്കേതികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കാനും വളർത്താനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ കൂടെ അദ്ദേഹത്തെ ചേർത്തണച്ച് എല്ലാ നിലക്കും തർബിയത്തിൻ്റെ വശങ്ങൾ കിട്ടുന്ന വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ വളർത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യുത്തുമ് ആ സമയത്തെ അനാഥത്വം വലിയ അനുഗ്രഹമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നീട് മനസ്സിലാവുകയാണ്. അതെന്താണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഹീന യുഖദ്ദിറു അലാ അബ്ദിഹി മാ യബ്ദു മുസീബത്തൻ, വളരെ പ്രകടമായി മുസീബത്താണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹു അവൻ്റെ അടിമക്ക് വിധിക്കുമ്പോൾ ഫഇന്നഹു ഫി ഹഖീഖതിഹി ഖദ് യകൂനു ഇഅദാദൻ വ തഹ്നിഅതൻ ലിമാ ഹുവ അഅലം, അതിനേക്കാൾ വളരെ മികച്ച ഒരു സാഹചര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അത്യാവശ്യമായൊരു സാഹചര്യത്തിലേക്കുള്ള തയ്യാറെടുപ്പായിരിക്കും ആ മുസീബത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വല്യുത്തുമുല്ലദി ആശഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ അനാഥത്വ കാലം ലം യകുൻ ഇഹ്മാലം മിൻ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ഒഴിവാക്കി എന്നതിൻ്റെയോ അള്ളാഹു അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നതിൻ്റെയോ അടയാളമല്ല. ബൽകാന തർബിയത്തൻ റബ്ബാനിയത്തൻ മുബാഷറ, അത് അള്ളാഹു തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു റബ്ബാനിയായ തർബിയത്തിൻ്റെ അടയാളമായിരുന്നു എന്നാണ്. അഥവാ നമുക്കും ഉണ്ടാകാം അങ്ങനെ കുറേ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നേരിടുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അഗ്നിപരീക്ഷണങ്ങളെയും നേരിടാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തന്നെ പരുവപ്പെടുന്നതിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ അതിനുള്ള നാൾവഴിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനാഥത്വം പിന്നീട് മാറിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഗുണപാഠങ്ങളായി ഉൾക്കൊള്ളാം. ഒന്നാമത്തേത്, ഇന്ന് വലിയ പരീക്ഷണങ്ങളായി കാണുന്ന കാര്യങ്ങൾ അത് നാളേക്ക് അതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ നേരിടാനുള്ള നമ്മുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി അള്ളാഹു നൽകിയതായിരിക്കാം എന്നാണ്. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് പലതും തടഞ്ഞുവെച്ചു എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നിഅമത്തായിരുന്നു എന്ന് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാം എന്നാണ്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലുള്ള മാർഗങ്ങളിലൂടെയായിരിക്കും നമ്മളെ സംരക്ഷിക്കുക. അത് ചില വേളകളിൽ നമുക്ക് പരീക്ഷണമാണ് എന്ന് തോന്നാം, അത്തരം മാർഗങ്ങളിലൂടെയായിരിക്കും ഭാവിയെ സുരക്ഷിതമാക്കുന്നതിന്, ഭാവിയെ കെട്ടുറപ്പുള്ളതാക്കുന്നതിന് അള്ളാഹു നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹ പ്രവാചകന്റെ കഴിഞ്ഞ കാലത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ പ്രവാചകരെ അന്നൊക്കെ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ ഇപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. അവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ, അലം യജിദുക്ക, പ്രവാചകരെ കഴിഞ്ഞ മാളിയിൽ കഴിഞ്ഞ കാലത്ത് പാസ്റ്റിൽ അങ്ങേക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വരുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും റബ്ബ് നമ്മുടെ കൂടെ തന്നെയുണ്ടാകും എന്നുകൂടെയാണ് ആ പ്രയോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കൃത്യമായ വിശ്വാസമാണ് അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് ഈ ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകർന്നു നൽകുന്നത്, ഒപ്പം ആ ചരിത്രം പഠിക്കുന്ന വിശ്വാസികളായ നമുക്കും അള്ളാഹു പകർന്നു നൽകുന്നത്. ആ റബ്ബിൽ വളരെ ശക്തിയായി ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പ്രവാചകന്റെ സംരക്ഷണം. ക്ലാസ് എടുത്തത് സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ വിവാഹം കഴിക്കുന്നു, കുട്ടിയുണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ശുദ്ധമാവട്ടെ ഹൃദയം, പൂവ് പൊടിക്കട്ടെ, സ്വാദരരാവട്ടെ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
7: ഫ്രീഡം വിത്ത് പീസ്, സ്വതന്ത്ര സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ പ്രസംഗമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത്
6: അമാന നാസിം കെട്ടി.
7: അതെ, ചമൽ സലഫി മദ്രസയിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമാന നാസിം അല്ലേ. അമാന നാസിമിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇൻഷാ അല്ലാ.
8: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി എന്ന വിഷയത്തെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം ധീരമായി പോരാടി, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുകയും ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം നമ്മെ നീതിയും സത്യവും ധൈര്യവും പഠിപ്പിക്കുന്നു, അനീതിക്കെതിരെ നിലകൊള്ളുന്നു, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേകം ആളുകളുടെ ത്യാഗത്തിലൂടെയാണ്. അവരുടെ ധൈര്യവും ദേശസ്നേഹവും നാം ഒരിക്കലും മറക്കരുത്. നമ്മൾ നല്ല പൗരന്മാരാകുക, സത്യസന്ധരാകുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ആദരവ്. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, മനോഹരമായ ഒരു മലയാള സ്പീച്ച് നാം കേട്ടു. സലഫി മദ്രസ ചാമലിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമാന നാസിം കെട്ടി.
7: അതെ, താമരശ്ശേരിക്കടുത്ത ചമൽ സലഫി മദ്രസയിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി അമാന നാസിമിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അമാന പറഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ ഗാന്ധിജിയുടെ അഹിംസയും അതുപോലെ ഭഗത് സിംഗിൻ്റെ വിപ്ലവവും നേതാജിയുടെ സൈന്യവും സാധാരണക്കാരുടെ ത്യാഗവും കൂടി ചേർന്നപ്പോഴാണ് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. നമ്മളെ കേരളക്കരയിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തെക്കുറിച്ചാണ് അമാന തൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ഈ ഒരു പ്രസംഗത്തിൽ നമ്മോട് സംസാരിച്ചത്. ഇൻഷാ അല്ലാ, നമ്മൾ അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
6: അടുത്ത മത്സരാർത്ഥി ലൈല ബിൻത് ഷിഹാബ് ആണ്.
7: അതെ, കണ്ണൂര് 5.5 അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ലേ. ലൈല ബിൻത് ഷിഹാബിൻ്റെ മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
9: അൽഹംദുലില്ലാ,
6: അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. എന്റെ പേര് ലൈബ ബിൻത് ഷിഹാബ്. പ്രിയപ്പെട്ട എന്റെ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര്. പിന്നീട് ബാപ്പുജി എന്ന് അറിയപ്പെട്ടു. ഗാന്ധിജിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം സ്വീകരിച്ച അഹിംസയുടെയും സത്യത്തിൻ്റെയും വഴിയാണ്. ഉപ്പ് സത്യാഗ്രഹം, കിറ്റി ഇന്ത്യ, ഇതെല്ലാം ഗാന്ധിജി നമ്മൾക്ക് കാണിച്ചു തന്ന പോരാട്ടത്തിൻ്റെ വഴികളാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും സ്നേഹിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ അദ്ദേഹം പ്രവർത്തിച്ചു. എല്ലാവരും നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും നാടിൻ്റെ ഐക്യത്തിന് കാത്തു സൂക്ഷിക്കുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, ലൈല ബിൻ ഷിഹാബിൻ്റെ ഒരു മനോഹരമായ ഒരു മലയാളം പ്രസംഗം നമ്മൾ കേട്ടു.
7: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ നിന്നല്ലേ അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലൈല ബിൻത്ത്. പ്രിയപ്പെട്ട ബാപ്പുജിയെക്കുറിച്ചാണ് ഈ ഒരു കൊച്ചുപിടിക്ക് അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് പ്രസംഗിച്ചത്. നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രസംഗം പൂർത്തീകരിച്ചു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആരാണ്?
9: ആസ്ഫിയ ബിൻത് ആഷിഖ്, 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
7: അതെ, മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിൽ നിന്ന് അസ്ഫിയ ബിൻത് ആഷിഖിൻ്റെ ഒരു മലയാളം പ്രസംഗം നമുക്ക് കേൾക്കാം.
10: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപാട് മഹാന്മാരായ നേതാക്കളുടെ ത്യാഗത്തിന്റെ ഫലമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭാരത മണ്ണിൽ വിപ്ലവം സൃഷ്ടിച്ച വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയോടൊപ്പം തോളോടത്തോൾ ചേർന്ന് രാജ്യത്തിന്റെ ഒത്തൊരുമയ്ക്കായി പോരാടി. അനീതിക്കും അക്രമത്തിനുമെതിരെ നിങ്ങളാൽ കഴിയുന്നത്ര ശക്തി നിങ്ങൾ സംഭരിക്കുക എന്ന വിശുദ്ധ ഖുർആനിലെ വചനം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരെ അദ്ദേഹം പോരാടിയത്. ബ്രിട്ടീഷുകാരുടെ വിചാരണ കോടതിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹറായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം മുഴക്കിയ ധീരമായ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ അലടിക്കുന്നുണ്ട്. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്താ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ആരടി മണ്ണുതാ. തന്റെ അവസാന ശ്വാസം വരെ ഇന്ത്യക്ക് വേണ്ടി പോരാടിയാണ് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ ദേശസ്നേഹവും ധീരതയും നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ സേവനങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാ അസ്ഫിയ ബിൻത്ത് ആഷിഖ് അല്ലേ, മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിൽ നിന്നുള്ള കൊച്ചു മിടുക്കിയാണ് ഇപ്പോൾ ഈ ഒരു മലയാള പ്രസംഗവുമായി നമ്മളോട് പ്രസംഗിച്ചത്. മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് അല്ലേ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചാണ് അവർ പ്രസംഗിച്ചത്. ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ നേരത്തെയൊക്കെ കേട്ട് കഴിഞ്ഞു, മറ്റ് എപ്പിസോഡുകളിലും കേട്ടിട്ടുണ്ടാവും. കാരണം ഇതൊരു വ്യത്യസ്തമായ പല എപ്പിസോഡുകളിലായിട്ട് ഓരോ കൂട്ടുകാരുടെയും പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായി അതിൽ നിന്നും മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചാണ് അസ്ഫിയ ബിൻത്ത് ആഷിഖ് നമ്മോട് സംസാരിച്ചത്. ഇൻഷാ അള്ളാ, ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി തുടരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്.
9: അടുത്തതായിട്ട് അമ്ന ബിൻ അമീർ, എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്,
7: ജി ഒ എച്ച് എസ് എസ് എടത്തനാട്ടുകരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബിൻ അമീറിന്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മളിനി കേൾക്കുന്നത്.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു പ്രസംഗമാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, പീസ് റേഡിയോ കൂട്ടുകാരെ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് വെളിച്ചം വിതച്ച ധന്യനായ ഒരു വ്യക്തിയാണ് വക്കം എം അബ്ദുൽ ഖാദർ മൗലവി. 1873 തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ജനിച്ച അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തെ പിന്നോട്ടടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വിദ്യാഭ്യാസം അത് വളരെ അത്യാവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം എത്തിക്കുന്നതിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ആധുനിക വിദ്യാഭ്യാസത്തിനോടൊപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം മുൻഗണന നൽകി. കേരളീയ പത്രപ്രവർത്തന ചരിത്രത്തിലെ സുവർണ ആദ്യമായ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. ഭരണാധികാരികളുടെ അഴിമതിയും ജനദ്രോഹ നയങ്ങളും തുറന്നു കാട്ടാൻ ധീരനായ രാമകൃഷ്ണ പിള്ളയെ പത്രാധിപരായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം മാതൃകയായി. പത്രസ്വതന്ത്ര്യത്തിനു വേണ്ടി തന്റെ സ്വത്തുകൾ പോലും നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി. അൽ ഇസ്ലാം, ദീപിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകി. മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾക്കപ്പുറം മനുഷ്യ സ്നേഹവും വിദ്യയും മുഖമുദ്രയാക്കിയ വക്കം മൗലവിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. ആ മഹാനായ നവോത്ഥാന നായകന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, വളരെ ഗംഭീരമായ ഒരു മലയാള പ്രസംഗമായിരുന്നു
7: നമ്മൾ കേട്ടുകഴിഞ്ഞത്. ജി ഒ എച്ച് എസ് എസ് എടത്തനാട്ടുകരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന ബിൻത്ത് അമീർ അല്ലേ നമ്മോട് പറഞ്ഞത്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ വക്കം മൗലവിയെക്കുറിച്ചാണ്. വക്കം മൗലവിയെക്കുറിച്ച് ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പുതിയ തലമുറ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. കൊച്ചു കൂട്ടുകാർ വക്കം മൗലവിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പത്രം സ്വദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു വക്കം മൗലവി. അങ്ങനെ ധാരാളം പത്രപ്രവർത്തനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ അൽ ഇസ്ലാം എന്ന പത്രം തുടങ്ങിയതും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ചരിത്രം പഠിക്കാൻ നമ്മളെപ്പോഴും താല്പര്യം കാണിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
9: അടുത്ത മത്സരാർത്ഥി അമ്ന സലീമാണ്, ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി.
7: അതെ, പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് മണ്ണാർമല പി ടി എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അമ്ന സലീം. അമ്ന സലീമിന്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ.
12: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. A nation becomes truly powerful when its people are united, educated, and brave enough to stand for what is right. With this thought, I would like to speak about a remarkable personality who had all these qualities, Maulana Abul Kalam Azad, my favorite freedom fighter. Maulana Abul Kalam Azad was a great freedom fighter, Islamic scholar, writer, and leader of India. He was born on 11 November 1888 in Mecca. From a very young age, he was known for his knowledge and intelligence. He loved India deeply and believed that people of different religions should live together in peace and unity. During British rule, he worked bravely for the freedom of our country. Maulana Azad used the power of his words to awaken the minds of people. Through his newspaper Al Hilal, he encouraged Indians to stand against injustice and fight for their rights. He also took part in the Indian freedom movement along with other great leaders. He was arrested and imprisoned by the British several times. But imprisonment could not break his courage or his determination. What inspires me most about Maulana Azad is his love for knowledge and education. He believed that education was essential for building a strong nation. After India became independent, he became the first Minister of Education of independent India and worked hard for the development of education. As a young Muslim, I feel especially inspired by how he combined his Islamic knowledge, courage, and love for his country. His life reminds us that knowledge is a powerful tool and that we must always stand for truth and justice. And now, as I come to the end of my speech, I would like to leave you with one thought. Freedom was not given to us as a gift. It was earned through the courage, sacrifices, and struggles of countless people. Maulana Abul Kalam Azad was one of those brave souls who dedicated his life to the freedom and progress of our nation. Let us honor his legacy not only by remembering his name, but by following his values, seeking knowledge, standing for truth, staying united, and serving our nation. May Allah bless us with the beneficial knowledge, strong faith, and courage. The strength of always stand for what is right. Jazakallahu khairan. Assalamu alaikum wa rahmatullahi wa barakatuh.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഷാഅല്ലാ, ഗംഭീരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അമ്ന സലീം PTM UP സ്കൂൾ മണ്ണാറമലയിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അല്ലേ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്ത മത്സരാർത്ഥി ആരാണ്?
13: അസിയ എം എ
7: പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്നുള്ള UP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അവരുടെ ഒരു മലയാള പ്രസംഗം കേൾക്കാം.
14: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, സംഘാടകരെ, പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആത്മസമർപ്പണം കൊണ്ടും ത്യാഗം കൊണ്ടും മായാത്ത മുദ്ര പതിപ്പിച്ച അസംഖ്യം പോരാളികളുണ്ട്. അവരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ധീരദേശാഭിമാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. പണ്ഡിതൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമുദായിക ഐക്യത്തിന്റെ വക്താവ് എന്നീ നിലകളിലെല്ലാം ഭാരതത്തിന് ദിശാബോധം നൽകിയ മഹാനായ നേതാവായിരുന്നു അദ്ദേഹം. ചെറുപ്പകാലത്ത് തന്നെ താൻ ആരംഭിച്ച അൽ ഹിലാൽ എന്ന പത്രത്തിലൂടെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനും യുവാക്കളിൽ രാജ്യസ്നേഹത്തിന്റെ തീപ്പൊരി പടർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അടിച്ചമർത്തലുകൾക്കും നീതികേടുകൾക്കുമെതിരെ ശബ്ദമുയർത്തുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് അദ്ദേഹം തന്റെ എഴുത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. സ്വാതന്ത്ര്യ സമര പാതയിൽ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങളും നീണ്ട ജയിൽവാസവും അദ്ദേഹം അനുഭവിച്ചു. അഹമ്മദ് നഗർ ഫോർട്ടിൽ ജയിലിൽ കഴിയുമ്പോൾ തന്റെ പ്രിയപത്നി സുലേഖ ബീഗം രോഗബാധിതയായി മരണപ്പെട്ട വാർത്തയറിഞ്ഞിട്ടും രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തളരാതെ ഉറച്ചു നിന്ന അദ്ദേഹത്തിന്റെ ആത്മവീര്യവും ത്യാഗമനോഭാവവും ഏതൊരു ഭാരതീയന്റെയും കണ്ണു നിറക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പ്രയോഗിച്ചപ്പോൾ സൗഹാർദ്ദത്തിനും ദേശീയ ഐക്യത്തിനും വേണ്ടി ഉറച്ചു നിന്ന ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു മൗലാന ആസാദിൻ്റെത്. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഹിന്ദു മുസ്ലിം ഐക്യം തകരാൻ ഞാൻ അനുവദിക്കില്ല. കാരണം സ്വാതന്ത്ര്യം വൈകിയാൽ അത് ഇന്ത്യയുടെ മാത്രം നഷ്ടമാണ്, എന്നാൽ നമ്മുടെ ഐക്യം തകർന്നാൽ അത് മനുഷ്യകുലത്തിന്റെ തന്നെ നഷ്ടമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ദീർഘദർശിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലടക്കം മുൻനിരയിൽ നിന്ന് പോരാടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ IIT, UGC, സാഹിത്യ അക്കാദമി തുടങ്ങിയ മഹത്തായ സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. അറിവും ധീരതയും നിസ്വാർത്ഥമായ രാജ്യസ്നേഹവും ഒരുപോലെ സമ്മേളിച്ച മൗലാന അബുൽ കലാം ആസാദിന്റെ ജീവിതം വരും തലമുറകൾക്കും എപ്പോഴും ഒരു വലിയ പ്രചോദനമാണ്. ആ മഹാനായ പോരാളിയുടെ അവിസ്മരണീയമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
13: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയുള്ള ഒരു മലയാളം പ്രസംഗമാണ് നാം കേട്ടത്.
7: അതെ, അസിയ എം എ അല്ലേ, ചാലിശ്ശേരി, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്നുള്ള യു പി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ, വിദ്യയാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിച്ച പണ്ഡിതനും സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു. അങ്ങനെ ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇതുപോലെ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാല്ലാ കൊച്ചു കൂട്ടുകാർ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം പലപ്പോഴും പല കോണിൽ നിന്നും ചരിത്രങ്ങളെയെല്ലാം മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ചരിത്രം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന പ്രസംഗ മത്സരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രസംഗ മത്സരം തുടരുമ്പോൾ ഇനി നമ്മോട് പ്രസംഗിക്കുന്നത്
13: ഐഷ ഫഹ്മ, നാലാം ക്ലാസ്സിലെ സ്നേഹ പബ്ലിക് സ്കൂൾ, ബാജാൽ, മംഗളൂർ.
7: മംഗലാപുരത്ത് നിന്ന് സ്നേഹ പബ്ലിക് സ്കൂളിലെ അല്ലേ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ ഫഹ്മയാണ്. ഐഷ ഫഹ്മ ഏത് പ്രസംഗമാണ് നടത്തുന്നത്?
13: ഇംഗ്ലീഷ് സ്പീച്ച്.
7: അതെ, ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
15: അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ടുഡേ ഐ വോണ്ട് ടു സ്പീക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ. മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ ഈസ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ, എ ഗ്രേറ്റ് സ്കോളർ ആൻഡ് എ ഗ്രേറ്റ് റൈറ്റർ. ഹി ലവ്ഡ് ബുക്സ് ആൻഡ് എഡ്യൂക്കേഷൻ വെരി മച്ച്. That is why we celebrate National Education Day on his birthday, 11th November. Maulana Azad fought with Gandhiji for our freedom. He believed in Hindu-Muslim unity. He said, we are all Indians first. He was also the editor of newspaper called Al Hilal. After independence, he became our first education minister. He built IITs, IIMs, and many schools in India. He said, education is the most powerful weapon you can use to change the world. I love Maulana Azad because he taught us to read, to learn, and to live together with love. Jai Hind. Thank you.
7: MashaAllah. വളരെ ഭംഗിയിൽ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ചു ഐഷ ഫഹ്മ. സ്നേഹ പബ്ലിക് സ്കൂൾ മംഗളൂരിൽ നിന്നുള്ള കൊച്ചു മിടുക്കിയാണ്. അവരും പറഞ്ഞത് അബുൽ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. നമുക്ക് നേരത്തെ ഒരു എപ്പിസോഡ് നേരത്തെ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മൾ സൂചിപ്പിക്കേണ്ട ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നുള്ള 1947 മുതൽ 1958 വരെ അവർ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ 1923 1940 കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റായിരുന്നു എന്നിവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിട്ടുണ്ട്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം, ആ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യയുടെ ചരിത്രങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങളോട് വിട ചോദിക്കുന്നു.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഘടകം രാഷ്ട്ര സ്വാതന്ത്ര്യമാണെന്നും രാഷ്ട്രസ്നേഹം വിശ്വാസത്തിന്റെ അന്തർധാരയായും അവർ വിശ്വസിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മലയാളി വ്യക്തിത്വങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും സമഗ്രമായ പഠനം അർഹിക്കുന്നതാണ്. ആ മഹാവ്യക്തിത്വങ്ങളിൽ ചിലരെയും അവരുടെ ചില നിരീക്ഷണങ്ങളെയും നമുക്ക് കേൾക്കാം. സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം നായകർ. പ്രസാദനം യുവത ബുക്ക് ഹൗസ്. ഗ്രന്ഥകാരൻ എം റഷീദ്. പൊന്മാടത്ത് മൊയ്തീൻ കോയ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആയുസ്സും അർത്ഥവും ബലിയർപ്പിച്ച പൊന്മാടത്ത് മൊയ്തീൻ കോയ കോഴിക്കോട്ടെ ഒരു പ്രധാന കുടുംബത്തിൽ 1876 ജനിച്ചു. അഗാധ മതപാണ്ഡിത്യമുണ്ടായിരുന്ന പിതാവ് പൊന്മാടത്ത് മമ്മദ് അന്നത്തെ കോഴിക്കോടൻ മുസ്ലിങ്ങളുടെ പതിവിന് വിപരീതമായി മകനെ പ്രൈമറി സ്കൂളിലും ശേഷം ഹൈസ്കൂളിലും ചേർത്ത് പഠിപ്പിച്ചു. അതോടൊപ്പം മതവിദ്യാഭ്യാസത്തിനും അറബി ഭാഷാ പഠനത്തിനും ഏർപ്പാട് ചെയ്തു. ആ ബാലൻ സ്വപ്രയത്നം കൊണ്ട് ഉറുദു ഭാഷയും പഠിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു എന്നീ ഭാഷകൾ നന്നായി വശമാക്കിയ മൊയ്തീൻ കോയയ്ക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗം നേടാൻ അക്കാലത്ത് ഒരു പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ അത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൻ ഇടലാകുമെന്ന് കരുതിയ ആ യുവാവ് ഒരു പലചരക്ക് വ്യാപാരിയായി ജീവിതം ആരംഭിച്ചു. അതോടൊപ്പം രാഷ്ട്രീയ താൽപ്പര്യവും മൊയ്തീൻ കോയയിൽ നാം വിട്ടു. കോഴിക്കോട്ടെ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷനിലായിരുന്ന അദ്ദേഹത്തിന്റെ പീടിക ക്രമേണ ഒരു രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രം കൂടിയായി. പൊതുപ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള വക്കീൽമാരും പണക്കാരും സാധാരണക്കാരും അവിടെ നിത്യസന്ദർശകരായി. മലബാറിൽ നിന്ന് ആദ്യമായി കോൺഗ്രസിൽ ചേർന്ന വളരെ ചുരുക്കം പേരിൽ ഒരാൾ പൊന്മാടത്ത് മൊയ്തീൻ കോയയാണ്. 1910 രൂപീകൃതമായ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ജനാബ് എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വയംഭരണം അനുവദിച്ചു കിട്ടാനുള്ള പ്രവർത്തനങ്ങൾക്കായി ആനി ബസന്റ് രൂപീകരിച്ച ഹോം റൂൾ ലീഗിന്റെ മലബാർ ഘടകം രൂപീകരിക്കാൻ മുൻകൈയെടുത്തവരിൽ ജനാബ് എന്ന പൊന്മാടത്ത് മൊയ്തീൻ കോയ ഉണ്ടായിരുന്നു. സ്വന്തം പണം ചെലവാക്കി അദ്ദേഹം മലബാറിലുടനീളം സഞ്ചരിച്ച് ഹോം റൂൾ ലീഗിന്റെ ശാഖകൾ സ്ഥാപിച്ചു. ഇക്കാരണത്താൽ ഹോം റൂൾ കോയ എന്നാണ് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത്. 1916 കോഴിക്കോട് നടന്ന ഒന്നാം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിലും 1920 ഏപ്രിലിൽ മഞ്ചേരിയിൽ ചേർന്ന രണ്ടാം രാഷ്ട്രീയ സമ്മേളനത്തിലും ഹോം റൂൾ കോയ സജീവമായി പങ്കെടുത്തിരുന്നു. ഇന്ത്യയിലെ വിദേശ ഭരണത്തിനെതിരായ സമര പരിപാടികളെ ഹോം റൂൾ ലീഗ് എതിർക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന അഡ്വക്കേറ്റ് മഞ്ചേരി രാമയ്യരുടെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മൊയ്തീൻ കോയ ആ സംഘടനയുമായുള്ള ബന്ധം വേർപെടുത്തി. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമായിരുന്നില്ല, ത്യാഗോജ്വലമായ പൊതുജീവിതത്തിന്റെ തുടക്കമായിരുന്നു. മഞ്ചേരിയിൽ രണ്ടാം രാഷ്ട്രീയ സമ്മേളന പന്തലിൽ വെച്ച് നടന്ന മലബാർ ഖിലാഫത്ത് സമ്മേളനം ഓർഗനൈസർമാരായി മൊയ്തീൻ കോയയെയും ഇ മൊയ്തുമൗലവിയെയും തെരഞ്ഞെടുത്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഘടകങ്ങൾ രൂപീകരിക്കാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ മൊയ്തുമൗലവിയുടെ യാത്രാ ചെലവും സമ്പന്നനായ പൊന്മാടമാണ് വഹിച്ചിരുന്നത്. അവരുടെ അക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: മലബാറിൽ അക്കാലത്തുണ്ടായ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കും ബ്രിട്ടീഷ് വിരുദ്ധ മനോഗതിക്കും പ്രധാന ഉത്തരവാദികൾ ഇവരായിരുന്നുവെന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടിലുടനീളം ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകൃതമാക്കുകയും ഖിലാഫത്ത് വളണ്ടിയർമാർ സേന സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തത് ഇവരുടെ പരിശ്രമ ഫലമായിട്ടാണ്. പൊന്മാടത്ത് മൊയ്തീൻ കോയയ്ക്കും മൊയ്തുമൗലവിക്കും സേവന ഔത്സുക്യവും കർമ്മധീരതയുമുള്ള ധാരാളം യുവാക്കളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നു. അവരുടെ കൂട്ടായ പ്രവർത്തനമാണ് മലബാറിലെ രാഷ്ട്രീയ ചക്രവാളത്തെ ശോണാഭമാക്കിയത്. 1924 മലബാറിൽ ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായതിന്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായി. ഇവർക്ക് ആശ്വാസം നൽകാൻ JDT ആഭിമുഖ്യത്തിൽ ഏറനാട്ടിലെ അരീക്കോട്ട് ആരംഭിച്ച റിലീഫ് സെന്ററിന്റെ ചുമതല ജനാബിനായിരുന്നു. കഞ്ഞിപ്പാർച്ചയ്ക്കും സൗജന്യ അരിവിതരണത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. അതിനു പുറമെ കോഴിക്കോട് വലിയങ്ങാടിയിലെ മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്ന അരി അതേ വിലയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ചൂടിപിരി, ചൂരൽപ്പണി, നെല്ലുകുത്തി തുടങ്ങിയ കുടിൽ വ്യവസായങ്ങളും ദുരിതാശ്വാസ കേന്ദ്രം മുഖേന ജനാബ് സംഘടിപ്പിച്ചു. 1923 തലശ്ശേരിയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് നിന്ന് പോയ യു ഗോപാലമേനോനടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തിൽ ജനാബും ഉണ്ടായിരുന്നു. കലാപബാധിത പ്രദേശത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ഹൃദയസ്പർശിയായ പ്രസംഗം സദസ്സിനെ കരയിപ്പിച്ചു. സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ പട്ടാള നിയമം നിലവിലുണ്ടായിരുന്നത് വളണ്ടിയർമാരെ സംഘടിപ്പിക്കാൻ പ്രയാസമായിരുന്നു. തെക്കേ മലബാറിൽ നിന്ന് ധാരാളം പേരെ വളണ്ടിയർമാരായി അണിനിരത്തി മൊയ്തീൻകോയ അതിന് പരിഹാരം കണ്ടു. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി 1930കളിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിലും സിവിൽ നിയമലംഘനത്തിലും ജനാബ് സജീവമായി പങ്കെടുത്തു. വൈക്കം സയ്യിദ് മുഹമ്മദും മറ്റുമടങ്ങിയ സത്യാഗ്രഹ സംഘത്തോടൊപ്പം പാലക്കാട്ട് വച്ച് നിയമം ലംഘിച്ചതിന് അദ്ദേഹത്തിന് 9 മാസം ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. മദ്യവർജന സമരത്തിൽ പങ്കെടുത്തതിന് വീണ്ടും ജയിലിലായി. സമരകാലത്ത് പോലീസിന്റെയും ഗുണ്ടകളുടെയും മർദ്ദനമേറ്റ് അവശരായ സത്യാഗ്രഹികളെ പന്നിയങ്കരയിലെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് സ്വന്തം ചെലവിൽ ചികിത്സിപ്പിക്കുക മൊയ്തീൻകോയയുടെ പതിവായിരുന്നു. പണം സമ്പാദിക്കാനുള്ള ഒരു ബിസിനസ്സായി പൊതുപ്രവർത്തനങ്ങളെ കരുതാതിരുന്ന പൊന്മാടത്ത് മൊയ്തീൻകോയയുടെ കച്ചവടവും സാമ്പത്തിക ഭദ്രതയും തകർന്നു. 8 ഏക്കർ തെങ്ങിന്തോപ്പും ഒരു വലിയ വീടും പൈതൃകമായി ലഭിച്ച ആ മനുഷ്യൻ പരമദരിദ്രനായിട്ടാണ് 1939 മെയ് 29 തീയതി അന്ത്യശ്വാസം വലിച്ചത്. സത്യസന്ധനും അഭിമാനിയുമായിരുന്ന ജനാബ് തന്റെ തറവാട് വീട് വിറ്റാണ് കടങ്ങൾ വീട്ടിയത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം മുസ്ലിങ്ങൾക്കിടയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിനും ജനാബ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ തനിക്ക് പരിചയമുള്ള മുസ്ലിം രക്ഷിതാക്കൾ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു. കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ സ്വന്തം പേരിനോടൊപ്പം ഉമ്മയുടെ തറവാട്ടുപേരാണ് ചേർക്കുക. ചെറുപ്പം മുതൽക്കേ ഒരു റബൽ ആയ മൊയ്തീൻകോയ തന്റെ പേരിനോടൊപ്പം ഉമ്മയുടെ തറവാടായ പഴയ മാളിയേക്കൽ അല്ല ചേർത്തത്, മറിച്ച് ബാപ്പയുടെ തറവാടായ പൊന്മാടത്തായിരുന്നു. ഇക്കാലത്ത് അതൊന്നും പ്രശ്നമല്ല, പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഏകമകൻ PM ഷാഫി അടക്കം ജനാബിന് 11 മക്കളാണ്. ഷാഫി കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. മണ്ണാർക്കാട് സ്ഥിരതാമസമാക്കി അദ്ദേഹം പിന്നീട് രാഷ്ട്രീയം വിട്ടു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ജനാബിന്റെ പൗത്രി പൗത്രന്മാർ പലയിടങ്ങളിലുമായി ഇപ്പോഴും ജീവിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, അസമീഉ, എല്ലാം കേൾക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മളീ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീഉ എന്ന നാമമാണ്. അസ്സമീഉ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീഉ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല. അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീഉ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു, ഏത് ഭാഷയിൽ വിളിച്ചാലും. ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീ ആയ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്നു പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അൻ അല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന, നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന, നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് ശഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ച് പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബിൻ വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിന്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബിൻ വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശമെന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ, മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു. അസ്സമീ ആയ അള്ളാഹു, രഹസ്യമായി സംസാരിക്കുന്നതുപോലും അറിയുന്ന അസ്സമീ ആയ അള്ളാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും, ആരൊക്കെ സംസാരിച്ചാലും, ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അള്ളാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ. വിഷയാവതരണം അബ്ദുൽ റൌഫ് അൽ ഹക്കമി.

0: hello@peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ ഐടി മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
2: ഐടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും ഒരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരാപ്പാണ് ഡിജി ലോക്കോ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ് നമുക്ക് സെർച്ചിങ് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത്

0: ഇതാ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൗട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഐടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സ്വാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: വമാ

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറവർഷം 1448 സ്വഫർ 24 തീയതി 2027 ആഗസ്റ്റ് 7 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയസംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൊന്നാണ് വിശ്വാസികൾ ഒരേ മനസ്സോടുകൂടി ജീവിക്കണം, പരസ്പരം മനുഷ്യ സൗഹാർദ്ദം കാത്തുരക്ഷിക്കണം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളായി മാത്രമേ ജീവിക്കൂ, അങ്ങനെയാണ് അവസ്ഥ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സുകൾ ഒന്നിക്കാൻ, വിശ്വാസം ഒന്നിക്കാൻ അള്ളാഹുവിൻ്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും നന്മകളും ശരികളും ഒന്നിക്കാൻ, മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച ആ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മനസ്സിൻ്റെ ഭിന്നത അത് എല്ലാ രംഗത്തും ഭിന്നതയായി മാറുകയും നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് തന്നെ അകന്നുപോകും എന്ന് നാം ശ്രദ്ധിക്കണം. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅളുക്കും അലാ ബഅളിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിംഹു വലാ യഖ്ദുൽഹു വലാ യഹ്ഖിറുഹു അത്തഖ്വാ ഹുന വയശീറു ഇലാ സദ്രിഹി സലാസ മറാത് ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖഹുൽ മുസ്ലിം കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിം ഹറാമുൻ ദമുഹു വമാലുഹു വഇർലുഹു. വിശാലമായ ഒരു സാമുദായിക ബന്ധത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, പരസ്പരം കോപ്പിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും പുറന്തിരിഞ്ഞു നടക്കരുത്, വ്യാപാര വിനിമയ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കരുത്, മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്ത് വഞ്ചന നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചവനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി തീരൂ. ഒരു കീഴ്പ്പെട്ടവൻ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, അവനെ കൈവിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത വേണം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മനസ്സിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് 3 വട്ടം അത്തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന, സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ മനസ്സിലാണെന്ന് പറഞ്ഞ് നബി നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അഥവാ ബാഹ്യമായ പ്രകടനങ്ങളിലോ വേഷവിധാനങ്ങളിലോ അവകാശവാദങ്ങളിലോ അല്ല സൂക്ഷ്മത, അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധമായ ഒരു വികാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെട്ട തന്നെപ്പോലെയുള്ള സഹോദരനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷെറ് നിറയാൻ, തിന്മ നിറയാൻ. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധനാണ്. ഒരിക്കലും അക്രമിക്കരുത്, അപമാനിക്കരുത്, സമ്പത്ത് പിടിച്ചുപറിക്കരുത്. ഇതിന്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേത് പരസ്പരം ശുദ്ധമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഊന്നിപ്പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധമായ കാര്യമാണ്, നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് എന്ന് ഒരു ഹദീസിൽ കൂടി നബി പറഞ്ഞത് കാണാം. ഒരു ശരീരത്തെപ്പോലെയാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഉപമ. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മുറിവോ പ്രയാസങ്ങളോ ഉണ്ടായാൽ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം പനിപിടിക്കുന്നു, ആ ശരീരം ദുർബലമാകുന്നു, ഉറക്കം വരാതെ ക്ഷീണം പറ്റിയിരിക്കുന്നു. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം കയ്യിന് മുറിവ് പറ്റിയാൽ പോലും ശരീരം മുഴുവനും അത് പ്രതികരിക്കുന്ന പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾക്ക് വേദനിക്കുമ്പോൾ, ഒരാൾക്ക് പ്രയാസപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മൊത്തം വേദനയായി മാറണമെന്ന് വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മദീനയിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതായിരിക്കണം പരസ്പരം കാരുണ്യം കാണിക്കണം, പരസ്പരം ദയ കാണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, ഗുണകാംക്ഷയോടുകൂടി ജീവിക്കണം, സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരോടും സഹായം പരസ്പരം സഹായിക്കണം, അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരോട് പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അബുദർദ റളിയല്ലാഹുഅൻഹു ഈ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിച്ച അബുദർദ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സുജൂദിൽ 70 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ അത്രയധികം സഹോദര്യ ബന്ധം അവരൊക്കെ പ്രവാചകനിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബി തന്നെ പറഞ്ഞത് കാണാം, തല ശരീരത്തിന് വേദന വരുമ്പോൾ തലവേദനിക്കുന്ന പോലെ ശരീരമാകുന്ന സമൂഹത്തിന് വേദനയാകുമ്പോൾ സമൂഹത്തിലെ ഓരോ ഭാഗവും വേദനിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. വേറിട്ടും പിരിഞ്ഞും ശത്രുക്കളായി ആരും ജീവിച്ചു പോകരുത് എന്ന് ആ മുസ്ലിം സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് കാണാം. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ താല്പര്യം അതാണ്. എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുക. എന്നിട്ട് എല്ലാ പകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്നെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളെ ഉപദ്രവിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിൽ സഹായിക്കണം, മർദ്ദിതനെ നാം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യരുമായുള്ള ബന്ധം അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അവൻ്റെ വേദനകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് നാം പരസ്പരം നല്ല ബന്ധങ്ങളെടുക്കണം. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക്, സമൂഹത്തിലൊരാൾക്ക്, അത് അയൽവാസിയാവട്ടെ, അടുത്തവനാവട്ടെ, അകന്നവനാവട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിലൊരിക്കലും സന്തോഷം തോന്നുകയല്ല, അതിനെ പരിഹരിക്കാനും അവനോട് കരുണ കാണിക്കാനും അവൻ്റെ വേദനയെ അകറ്റാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതാണ് ഉഹുവത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യകരമായ കാര്യത്തിനും സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങളെല്ലാവരോടും പരസ്പരം സഹായിക്കണമെന്ന ഒരു മാനവികമായ കൽപ്പനയാണ് ഖുർആൻ ഇതിൽ കൂടി നമ്മളോട് പറയുന്നത്. എല്ലാ കാര്യത്തിലും, അത് ഭൗതിക കാര്യത്തിലാവട്ടെ, ദീനിൻ്റെ കാര്യത്തിലാവട്ടെ, പരസ്പര സഹായവും പരസ്പര ബന്ധവും അത് നമുക്ക് ആവശ്യമാണ്. അത് മനുഷ്യ ബന്ധങ്ങളെ, മനുഷ്യ സ്നേഹത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, പരസ്പര ബന്ധം പാലിക്കാത്ത ഒരു സമൂഹത്തിന് കൃത്യമായി ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാത്തവരും എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാ സമൂഹമായി മുസ്ലിങ്ങളോട് മാറാൻ, സത്യവിശ്വാസികളോട് മാറാൻ അള്ളാഹു കൽപ്പിച്ചത് എന്തിനാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു തആല വിശ്വാസികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളുടെ കൂടെ ജീവിക്കാനല്ല, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേറിട്ട് ഒരു ദൗത്യം നിർവഹിക്കാനാണ് വിശ്വാസികളെ അള്ളാഹു തആല നിയമിച്ചത് എന്ന്, വളർത്തിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്തവർക്ക് മാർഗദർശനം നൽകുക, അശ്രദ്ധർക്ക് ശരിയായ ഓർമ്മിപ്പിക്കുക, വഴിതെറ്റിയവനെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, സമൂഹത്തിൽ എന്തെല്ലാം നന്മകളുണ്ടാവേണ്ടതുണ്ടോ ആ നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, എന്തൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ സഹായം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹക്ക് ഉമരി ആമയൂരിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ രഹസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് കേട്ടത്. ഇന്ന് പരസ്യ പ്രബോധനം എന്ന അധ്യായം കേൾക്കാം. സത്യം തുറന്നു പ്രഖ്യാപിക്കുവാൻ അല്ലാഹു നബിയോട് കൽപ്പിച്ചു. എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അത് ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുവാനുള്ള അല്ലാഹുവിന്റെ കൽപ്പന. 3 വർഷത്തോളം രഹസ്യമായ പ്രബോധനം നിർവഹിച്ചതിനു ശേഷമായിരുന്നു അല്ലാഹുവിന്റെ ഈ കൽപ്പന. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഇറക്കിയ വചനങ്ങൾ കാണുക. നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക. നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. ഇനി അവർ നിന്നെ അനുസരിക്കാതിരിക്കുന്ന പക്ഷം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലെന്ന് നീ പറഞ്ഞേക്കുക. സൂറത്തു ശുആറ 214 മുതൽ 216 വരെയുള്ള വചനങ്ങൾ. ശേഷം അല്ലാഹു ഈ വചനങ്ങൾ അവതരിപ്പിച്ചു. അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക. ബഹുദൈവവാദികളിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്യുക. പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുവാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു. സൂറത്തുൽ ഹിജർ 94 മുതൽ 95 വരെയുള്ള വചനങ്ങൾ. ഇതോടെ അല്ലാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. തന്റെ കുടുംബക്കാരെയും അടുത്തവരായ ആളുകളെയും ഒരുമിച്ച് കൂട്ടലായിരുന്നു നബി ആദ്യം ചെയ്ത പ്രവർത്തനം. ഏതാണ്ട് 400 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ചു കൂടുകയുണ്ടായി. അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അവർക്ക് നൽകി. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ വചനം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ ക്ഷണിച്ചു. അവരെ ഒരുമിച്ചു കൂട്ടി. പ്രത്യേകമായും പൊതുവായും നബി അവരെ ക്ഷണിച്ചു. അല്ലയോ മുറത്ത് ബിൻ കഅബിന്റെ മക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. അല്ലയോ അബ്ദുഷംസിന്റെ മക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളുക. അല്ലയോ ഹാഷിമിന്റെ മക്കളെ, നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളുക. അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളുക. ഫാത്തിമ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളുക. നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും തന്നെ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്, അത് ഞാൻ പുലർത്തുന്നതുമാണ്. ബുഖാരി 4771 ഹദീത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫയുടെ മുകളിൽ കയറി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അപകടം നിറഞ്ഞ പ്രഭാതമേ. അപ്പോൾ മക്കക്കാർ ചോദിച്ചു, ആരാണത്? അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചുകൂടി. അപ്പോൾ നബി ചോദിച്ചു, ഈ മലയുടെ പുറകിൽ നിന്നും ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കളവ് പരിചയമില്ല. അപ്പോൾ നബി പറഞ്ഞു, എങ്കിൽ കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനാകുന്നു ഞാൻ. ഈ സന്ദർഭത്തിൽ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം. ഇതിനുവേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടിയത്? എന്നിട്ടയാൾ എഴുന്നേറ്റുപോയി. അപ്പോൾ അല്ലാഹു ഇപ്രകാരം അവതരിപ്പിച്ചു, അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചിരിക്കുന്നു. അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടില്ല. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വിറകു ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. സൂറത്തുല്ലഹബ്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒരു തവണ കൂടി ഒരുമിച്ചു കൂട്ടി. അവർക്ക് ഭക്ഷണമുണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അവർ കുടിക്കുകയും തിന്നുകയും ചെയ്തു. ശേഷം അവരോടായി പ്രസംഗിക്കുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് തന്നെ സംരക്ഷിക്കും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായപ്പോൾ അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കാനുള്ള പുതിയ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫാ കുന്നിൽ കയറി തന്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. തന്റെ കുടുംബത്തെയാണ് ആദ്യം ക്ഷണിച്ചത്. അദ്ദേഹം സർവ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണെങ്കിലും ആദ്യമായി തന്റെ കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പ്രബോധകന്റെ ഉത്തരവാദിത്തവും പ്രബോധനത്തിലെ മുൻഗണനാക്രമവും നബിയിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. സ്വന്തം കുടുംബത്തെയും അടുത്തവരെയുമാണ് ഒരു പ്രബോധകൻ ആദ്യമായി ക്ഷണിക്കേണ്ടത്. നബിയുടെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അബൂലഹബ് കാണിച്ച ശത്രുതയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രബോധനം എന്നു പറയുന്നത് കുടുംബത്തിന്റെയോ വർഗത്തിന്റെയോ പേരിലുള്ള ക്ഷണമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മതത്തെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ മാനവരിലേക്ക് എത്തിച്ചുകൊടുക്കുക എന്ന മഹത്തായ ദൗത്യനിർവഹണമാണത്. അള്ളാഹു പറയുന്നു, പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവീൻ. അതെ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ. നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. സൂറത്തുൽ ആറാഫ് 158 വചനം. ഖുറൈശികളായ സത്യനിഷേധികളെ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവരുടെ സന്മാർഗത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവാണ് നബിയെ സംരക്ഷിക്കുന്നവനും സഹായിക്കുന്നവനും. പരിഹസിക്കുന്നവരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തന്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള സമാധാനത്തിന്റെ വാക്കുകളും അള്ളാഹു നബിയെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അതിനാൽ നീ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക. ബഹുദൈവവാദികളിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്യുക. പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു. സൂറത്തുൽ ഹിജ്ർ 94-95 വചനങ്ങൾ. ഞാൻ പ്രബോധനം ചെയ്യുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പുള്ളതിനാലും തന്റെ സമൂഹത്തോടുള്ള ശക്തമായ സ്നേഹത്താലും ആ സമൂഹം ഈ പരിശുദ്ധ ദീനിനോട് എതിർപ്പ് കാണിച്ചപ്പോൾ നബിയുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടുപോയി. ഈ സന്ദർഭത്തിൽ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനഃപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്രകീർത്തനം നടത്തുകയും നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹിജർ 97-99 വരെയുള്ള വചനങ്ങൾ. സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസതയിലും സത്യസന്ധതയിലും അവിടുന്ന് പ്രസിദ്ധനായിരുന്നു. ഉത്തമ സ്വഭാവ ഗുണങ്ങളാൽ എല്ലാവരും നബിയെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പ്രബോധനം പരസ്യമാക്കിയപ്പോൾ മക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണ് നബിയിൽ നിന്നും മക്കാർക്ക് കേൾക്കേണ്ടി വന്നത്. അടുത്ത ബന്ധമുള്ള ആളുകൾ പോലും പ്രവാചകനെ കടിയൊഴിയുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുന്ന വിഷയത്തിലായതിനാൽ ഇതെല്ലാം അദ്ദേഹത്തിന് നിസ്സാരമായിരുന്നു. ഈ ദൗത്യം തന്നെ ഏൽപ്പിച്ച അള്ളാഹു തന്റെ കൂടെയുണ്ട് എന്നും സന്ദേശം ജനങ്ങൾക്കെത്തിച്ചുകൊടുക്കേണ്ട ബാധ്യത മാത്രമേ തനിക്കുള്ളൂവെന്നും ആ വിഷയത്തിൽ താൻ അങ്ങേയറ്റം ക്ഷമിക്കേണ്ടവനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മനസ്സിലാക്കി. അള്ളാഹു പറയുന്നു, നീ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അവരുടെ അഥവാ സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെപ്പറ്റി നീ മനക്ലേശത്തിലാവുകയും അരുത്. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാകുന്നു, സദ്വൃത്തരായിട്ടുള്ളവരോടൊപ്പവും. സൂറത്തു നഹൽ 127-128 വചനങ്ങൾ. ഇൻഷാ അല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മാഷാ അല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഇന്നത്തെ യുഗചരിതത്തിൽ പരസ്യപ്രബോധനം എന്ന ഭാഗം തയ്യാറാക്കിയത് ഫാദലുൽ ഹക്ക് ഉമരി അമയൂർ. ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ സെമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് റേഡിയോയിൽ ഇനി ഇപ്പോൾ നാം കേൾക്കുന്നത് അറബി ഭാഷാ പഠനം. ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുലമി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അറബി ഭാഷാ പഠനത്തിൽ ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ അദ്ദർസു സാനി അഷർ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ തംരീനാണ് ഇൻഷാല്ലാ നമുക്കിന്ന് എടുക്കാനുള്ളത്. പാഠഭാഗത്ത് വന്ന നിയമങ്ങളെ, പ്രയോഗങ്ങളെ ഒന്നുകൂടെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് തമാരീനിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ അഥവാ അദർസു സാനി അശറയിലെ ഒന്നാമത്തെ തംരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തമാരീൻ ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ് അല്ലേ. വായിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. ഇവിടെ ഈ ഒരു തംരീനിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നത് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ വിലയിരുത്തുകയാണ്. ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാണ്. കൈഫ ഹാലുക യാ അബി, കൈഫ ഹാലുക യാ അബി എന്താണ് അർത്ഥം? ആരെയാണ് വിളിക്കുന്നത്? ഉപ്പയെയാണ് വിളിക്കുന്നത് അല്ലേ. ഉപ്പയെയാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. യാ അബീ, അപ്പോൾ ഉപ്പ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? കൈഫ ഹാലുക യാ അബി, കൈഫ ഹാലുക യാ അബി. എന്നാൽ അതേ സമയത്ത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വന്ന പ്രയോഗം ഏതാണ്? യാ ഉമ്മി എന്നാണ്. ഉമ്മ ആരാണ്? സ്ത്രീയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു? കൈഫ ഹാലു ക എന്ന് പറയോ? ഇല്ല. കൈഫ ഹാലുക്കി യാ ഉമ്മി, കൈഫ ഹാലുക്കി യാ ഉമ്മി. ഇവിടെ യാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണത്, യാ എന്ന് പറയുന്നത്. ഹർഫ് മുനാദ, മുനാദയുടെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് യാ. യാ അല്ലാ എന്നാണ് വിളിക്കുക അല്ലേ. യാ അല്ലാ എന്ന് പറയില്ലേ. എന്ന പോലെ അതിൻ്റെ ശേഷം വരുന്നതിന് പറയുന്ന പേരാണത് മുനാദ എന്നാണ് പറയുക. അപ്പോൾ യാ ഉമ്മീ എന്ന് പറയുമ്പോൾ ഇവിടെ ഉമ്മീ എന്നുള്ളത് മുനാദയാണ്, അഥവാ ആരെയാണോ വിളിക്കുന്നത് അതിനാണത് പറയുക മുനാദ എന്ന് പറയുന്നത്. യാ അബീ എന്നാണെങ്കിൽ ഏതാണ് ഇവിടെ മുനാദ? അബീ എന്നുള്ളതാണ്, ഉപ്പ എന്നുള്ളതാണ്. അപ്പം ഇവിടെ മുനാദയെ നോക്കി, ആരെയാണോ നമ്മൾ വിളിക്കുന്നത് എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് പ്രയോഗിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ നോക്കുന്നത്. അപ്പോൾ കൈഫ ഹാലുക എന്ന് വേണോ, കൈഫ ഹാലുക്കി എന്ന് വേണോ എന്ന് എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക? ആരെ വിളിക്കുന്നു? അപ്പോൾ ആണിനെയാണെങ്കിൽ എന്താണ്? കൈഫ ഹാലുക. അപ്പോൾ കൈഫ ഹാലുക യാ അബി. പെണ്ണാണെങ്കിലോ കൈഫ ഹാലുക്കി എന്നാണ്. അപ്പോൾ ഉമ്മയാണ് ഇവിടെ. അപ്പോൾ കൈഫ ഹാലുക്കി യാ ഉമ്മി എന്നാണ് പറയേണ്ടത്. ശരി, അടുത്ത് നോക്കൂ മൂന്നാമത്തേത്. ഐന, ഐന ബിനു, ഐന ബിനു. ആ എന്താ ഇവിടെ വേണ്ടത്? ആ യാ സൈ, അപ്പോൾ സൈനബിലേക്ക് നോക്കണം. അപ്പോൾ യാ സൈനബ്, സൈനബെ. അപ്പോൾ ഐന ബിനുക്കി യാ സൈനബു അല്ലേ. ഐന ബിനുക്കി യാ സൈനബു, സൈനബേ നിൻ്റെ കുട്ടി എവിടെയാണ് എന്നതാണ്. അപ്പോൾ ഉത്തരം ദഹബൈലൽ മസ്ജിദ്, അവൻ എവിടെ പോയി? ദഹബൈലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് പോയി. ദഹബൈലൽ മസ്ജിദ്. അപ്പോൾ നേരത്തെ ടെക്സ്റ്റിൽ ദഹബത്ത് എന്ന പ്രയോഗമായിരുന്നു വന്നിരുന്നത്, ഇവിടെ ദഹബ എന്നുള്ള പ്രയോഗം. അപ്പോൾ മകനെവിടെയാണ്, മകനെവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ വന്നതെന്താണ്? ദഹബൈലൽ മസ്ജിദ്. അപ്പോൾ ഈ ദഹബ ഇലൽ മസ്ജിദ് എന്നതിൽ നമ്മൾ ദഹബ എന്നതിന് സാധാരണഗതിയിൽ പോയി എന്നാണ് പറയാറുള്ളത്. ദഹബ പോയി എന്നാണ്. പക്ഷെ ദഹബ എന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹുവ എന്നതുണ്ട്. അപ്പോൾ ഹുവ ദഹബ, അവൻ പോയി എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദഹബ. അപ്പോൾ ഇവിടെ ദഹബ ഇലൽ മസ്ജിദ്, പിന്നെ അവൻ പള്ളിയിലേക്ക് പോയി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ അവിടെ ഹുവ എന്ന് ഉപയോഗിക്കേണ്ടതില്ല. കാരണം ദഹബ ഇലൽ മസ്ജിദ് എന്ന് പറയുന്നതോടുകൂടി തന്നെ അവൻ പള്ളിയിലേക്ക് പോയി എന്ന അർത്ഥം അതിലൂടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഐ നബിനുക്കിയ സൈനബു, എന്തുകൊണ്ടാണ് നമ്മൾ ഐ നബിനുക്കി എന്ന് പറഞ്ഞത്? പറയാൻ കാരണം സൈനബാണ്, സൈനബ് പെണ്ണാണ്, അതുകൊണ്ട് തന്നെ പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഐ നബിനുക്കി യാ സൈനബു. ഉത്തരം ദഹബ ഇലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് പോയി എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, നാലാമത്തെ നോക്കൂ. ആമിനനെയാണ് വിളിക്കുന്നത്. ഐന ഐന ബിന്തു, ഐന ബിന്തു ക കി, ഏതാ വേണ്ടത്? ആ ഐന ബിന്തു കിയ ആമിനത്തു, ഐന ബിന്തു കിയ ആമിനത്തു, ആമിന നിന്റെ പെൺകുട്ടി എവിടെയാണ്? അപ്പോൾ അവിടെ എന്താണ്? ദഹബത്തിയിലെ മദ്രസ, അവൾ മദ്രസയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? പെൺകുട്ടി എവിടെയാണ്? അതിൻ്റെ ഉത്തരം പറയുമ്പോൾ എന്താണ്? ദഹബത്തിയിലെ മദ്രസത്തി, ആ ദഹബത്തിൽ അവൾ എന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദഹബത്തിയിലെ മദ്രസത്തി, അവൾ മദ്രസയിലേക്ക് പോയിരിക്കുന്നു. അവൾ മദ്രസയിലെ അഥവാ സ്കൂളിലേക്ക് പോയിരിക്കുന്നു. ഇനി അതല്ല ദീനി മദ്രസയാണെങ്കിൽ ദീനി മദ്രസയിലേക്ക് പോയിരിക്കുന്നു. ശരി, അഞ്ചാമത്തെ നോക്കൂ. ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? ലിമൻ ഹാദിഹി, ഹാദിഹി ഇതാരുടേതാണ് അല്ലേ? അവിടെ ലിമൻ ഹാദിഹി സാഅത്തുൽ ജമീല, ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ്? അഹിയലക്കിയ ഫാത്തിമത്തു, അഹിയലക്കിയ ഫാത്തിമ, ഫാത്തിമ അത് നിൻ്റെതാണോ? അഹിയലക്കി അത് നിൻ്റെതാണോ ഫാത്തിമ? നഅം, അവർ പറയാം നഅം, ഹിയലി അതെ അത് എൻ്റേതാണ്. നഅം ഹിയലി അതെ അത് എൻ്റേതാണ്. ശരി, അടുത്ത നോക്കൂ. ആറാമത്തേത്, അഹാദ കലമുക്കയ മുഹമ്മദ്, അഹാദ കലമുക്കയ മുഹമ്മദ്. എന്താണ്? അവിടെ മുഹമ്മദിനെയാണ് വിളിക്കുന്നത് അല്ലേ? മുഹമ്മദിനെ വിളിക്കുകയാണ്. അഹാദ കലമുക്കയ മുഹമ്മദു, ഇവിടെ മുനാദ ഏതാണ്? മുഹമ്മദാണ് അല്ലേ? മുഹമ്മദേ അഹാദ കലമുക്ക, ഇത് നിന്റെ പേനയാണോ? ലാ, കോമയിട്ടിട്ട് ലാ, ഹാദ കലമുക്ക അൻത, ഇത് നിന്റെ പേനയാണ്. ഹാദ കലമുക്ക അൻത, ഹാദ കലമുക്ക അൻത, ഇത് നിന്റെ പേനയാണ്. യെസ്. അടുത്തതെന്താണ്? തിൽക സയ്യാറത്തുൽ ജമീലത്തുൽ ലത്തി ഖറജത്തിൽ ആന മിനൽ മദ്റസത്തിൽ മുദിർ, വലിയൊരു സെൻറ്റൻസാണ്. പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് പ്രയോഗിച്ച് ഇതുപോലെ ഇതിലും വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ തീർച്ചയായും ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിൽക സയ്യാറത്തുൽ ജമീല, തിൽക്ക അത് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ദാലിക അത്, ആണാണെങ്കിൽ പുരുഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ദാലിക, എന്നാൽ അകലെയുള്ള സ്ത്രീയാണ് സൂചിപ്പിക്കുന്നതെങ്കിലോ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക അല്ലേ. തിൽക്ക സയ്യാറത്തുൽ ജമീല, ആ ഭംഗിയുള്ള, ആ ഭംഗിയുള്ള കാറ്. തിൽക്ക സയ്യാറത്തുൽ ജമീല അല്ലത്തി, അഥവാ നമ്മൾ പറഞ്ഞു മൗസൂലയുടെ അല്ലത്തി ഖറജത്തിൽ ആൻ, ഇപ്പോൾ പുറപ്പെട്ടതായ. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടതായ ആ ഭംഗിയുള്ള ഭംഗിയുള്ള കാറ്, എവിടെ നിന്ന് പുറപ്പെട്ടെ? മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്നും. അപ്പോൾ മദ്രസയിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ആ കാറ്, ലിൽ മുദീരി അത് മുദീറിൻ്റെതാണ്, അത് മാനേജറുടേതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ഒന്നും കൂടെ, അത് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. എന്താണ് അതിൽ വന്നിട്ടുള്ളത്? തിൽക്ക സയ്യാറത്തുൽ ജമീല, തിൽക്ക സയ്യാറത്തുൽ ജമീല, ആ ഭംഗിയുള്ള കാറ്. അല്ലത്തി ഹറജത്തിൽ ആൻ, ഇപ്പോൾ പുറപ്പെട്ടതായ, ഇപ്പോൾ പുറപ്പെട്ടതായ എവിടെ? മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ആ കാറ്, ലിൽ മുദീരി, അത് മുദീറിൻ്റെതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ മദ്രസയിൽ നിന്നും പുറപ്പെട്ടതായ ആ കുട്ടി, അത് മുദീറിൻ്റെ കുട്ടിയാണ് പറയാൻ കഴിയണം. ഇപ്പോൾ മദ്രസയിൽ നിന്നും പുറപ്പെട്ടതായ ബസ് സ്കൂളിൻ്റെ ബസ്സാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതൊക്കെ ഈ ഒരു പ്രയോഗം നമ്മൾ ആവർത്തിച്ച് വായിച്ച് അതൊന്ന് എഴുതി ഒന്ന് നോക്കുകയാണ് എങ്കിൽ ഇതും ഇതിലും വലിയ സെൻറ്റൻസുകൾ നമുക്ക് ഇൻഷാ അല്ലാ ബിഇദ്നില്ലാ നമുക്കുണ്ടാക്കുവാൻ കഴിയും. ശരി, അടുത്തത് നോക്കൂ. എട്ടാമത്തേത്, അഅൻത മുഹന്ദിസുന യാ അഖി, അഅൻത മുഹന്ദിസുന യാ അഖി, സഹോദര നീ ഒരു എഞ്ചിനീയറാണോ? അഅൻത നീയാണോ, നീയാണോ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ അഅൻത മുഹന്ദിസുൻ, നീ ഒരു എഞ്ചിനീയറാണോ? യാ അഖി, സഹോദര, എൻ്റെ സഹോദര, നീ ഒരു എഞ്ചിനീയറാണോ? ലാ അന തബീബുൻ, ലാ അല്ല, ഞാൻ ആരാണ്? ഞാൻ ഡോക്ടറാണ്, ഞാൻ ഡോക്ടറാണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എട്ടാമത്തേത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി എന്നാണ്. അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി. അപ്പോൾ ഇവിടെ അഹി എന്നതിന് പകരം അവിടെ സയ്യിദി എന്നാണ് കൊടുത്തത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഓരോ സന്ദർഭങ്ങളിൽ അതിന് അർത്ഥ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സയ്യിദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാർ എന്നതാണ് സയ്യിദ് എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് സാർ, സയ്യിദ്. അപ്പോൾ ഇവിടെ അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, ടെക്സ്റ്റ് ബുക്കിലുള്ളത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, സാർ നിങ്ങളൊരു എഞ്ചിനീയറാണോ? ലാ അന തബീബുൻ. അപ്പോൾ അഹി എന്നതിന് പകരം അവിടെ കൊടുത്തത് സയ്യിദി എന്നാണ്. സയ്യിദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സാർ എന്നാണ്. ലാ അന തബീബുൻ, അല്ല ഞാൻ ആരാണ്? ഞാൻ ഒരു ഡോക്ടറാണ്. ഒമ്പതാമത്തെ നോക്കൂ. ഒമ്പതാമത്തേത് അഅൻതി തബീബത്തുൻ യാ ഉഖ്തി എന്നാണ് PDF-ൽ. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ അഅൻതി തബീബത്തുൻ യാ സയ്യിദത്തി. അപ്പോൾ സയ്യിദത്തി എന്ന് പറഞ്ഞാലോ സയ്യിദ് എന്നതിൻ്റെ, സയ്യിദ് എന്നതിൻ്റെ മുഅന്നസാണ് സയ്യിദത്ത്. സയ്യിദത്തി എന്ന് പറഞ്ഞാൽ മാഡം എന്നതാണ്. അഅൻതി തബീബത്തുൻ യാ സയ്യിദത്തി, സാർ അല്ലെങ്കിൽ മാഡം നിങ്ങളൊരു ഡോക്ടറാണോ? ലാ അന മുദരീസത്തുൻ, അല്ല ഞാനൊരു മുദരീസത്താണ്. മുദരീസത്ത് ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. രണ്ടാണെങ്കിലും ഉദ്ദേശിക്കുന്നത് അഅൻത മുഹന്ദിസുൻ യാ അഹി എന്ന് പറഞ്ഞാൽ സഹോദര നീ എഞ്ചിനീയറാണോ. എന്നാൽ അതേ സമയത്ത് അഅൻത മുഹന്ദിസുൻ യാ സയ്യിദി, സാർ നിങ്ങൾ എഞ്ചിനീയറാണോ? ലാ അന തബീബുൻ, അല്ല ഞാൻ ഡോക്ടറാണ്. അഅൻതി തബീബത്തുൻ യാ ഉഖ്തി എന്നാൽ സഹോദരി നിങ്ങളൊരു ഡോക്ടറാണോ? അവിടുത്തെ പകരം അഅൻതി തബീബത്തുൻ യാ സയ്യിദത്തി, മാഡം നിങ്ങൾ ഡോക്ടറാണോ? ലാ അന മദ്രസത്ത്, ലാ അന മുദരീസത്തുൻ, അല്ല ഞാൻ ആരാണ്? ഞാനൊരു അധ്യാപികയാണ് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏത് രീതിയാണെങ്കിലും അർത്ഥം നോക്കി നമ്മൾ ചേർത്ത് അത് മനസ്സിലാക്കുക. ആ രൂപത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ശരി, അഅൻതി തബീബത്തുൻ യാ ഉഖ്തി, അഅൻതി തബീബത്തുൻ യാ ഉഖ്തി, സഹോദരി നീ ഒരു ഡോക്ടറാണോ? ലാ അന മുദരീസത്തുൻ, അല്ല ഞാൻ ആരാണ്? ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ ഈ ഒമ്പതോളം പ്രയോഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. ഒന്ന് നോക്കൂ, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. ഒന്നാമത്തത് എന്താണ്? കൈഫ ഹാലുക യാ അബി, അല്ലേ? എന്നപോലെ സഹോദരനോട് നമ്മൾ ചോദിച്ചു നോക്കി, കൈഫ ഹാലുക യാ അഖി, ചോദിച്ചു.

0: അബി ചോദിച്ചൂടെ, നിങ്ങളുടെ മകൻ എവിടെ എന്ന് ചോദിക്കുക. ഐ നബിനുക്കയാ അബി ചോദിച്ചൂടെ, ചോദിക്കാം അല്ലേ. മാത്രമല്ല അവൻ മക്കയിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ദഹബയില മക്ക, മദീനയിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ദഹബയില മദീന, അവൻ റിയാദിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ദഹബയില റിയാദ്. അപ്പൊ ആ പ്രയോഗങ്ങളൊക്കെ നമ്മുടേതായി മാറി. ഇനി നോക്കൂ നിങ്ങൾ, ഐന ബിൻ തുക്കി യാ ആമിനത്തു, ആമിന നിന്റെ പെൺകുട്ടി എവിടെയാണ്? അപ്പൊ ഉമ്മ ചോദിച്ചൂടെ, നിന്റെ കുട്ടി എവിടെയാണ് എന്ന് ഒരു പെണ്ണിനോട് ചോദിക്കാൻ എങ്ങനെ ചോദിക്കാം നമുക്ക്? ഐന തിഫിലുക്കിയ, ഐന തിഫിലുക്കിയ ബിൻതി, ഐന തിഫിലുക്കിയ ബിൻതി ചോദിച്ചൂടെ. ഐന തിഫിലുക്കിയ ഉമ്മി ചോദിക്കാം. ഐന തിഫിലുക്കിയ ഉഖ്തി എന്നിങ്ങനെ നമുക്ക് ചോദിക്കാം. അവർ പോയി മദ്രസയിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. അവൾ മദ്രസയിലേക്ക് പോയി. ദഹബത്തിയിലൽ മദ്രസ, ഹോസ്പിറ്റലിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ദഹബത്തിയിലൽ മുസ്തഷ്ഫ, പള്ളിയിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. ദഹബത്തിയിലൽ മസ്ജിദ്. ഇങ്ങനെയുള്ള ഈ പേന, ഈ ഭംഗിയുള്ള പേന ആരുടേതാണ്? എങ്ങനെ അറബിയിൽ ചോദിക്കുക? ലിമൻ ഹാദൽ ഖലമുൽ ജമീൽ, ഈ പേന ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക. ലിമൻ ഹാദൽ ഖലം, ഈ പുസ്തകം ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക. ലിമൻ ഹാദൽ കിതാബ്, ഈ വീട് ആരുടേതാണെന്ന് ഇങ്ങനെ ചോദിക്കുക. ലിമൻ ഹാദൽ ബൈത്ത്, അത് നിന്റേതാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹിയലക്, അഹിയലക്, അത് ഏതാണ് ഉദ്ദേശിക്കുന്നത്? പെണ്ണാണ് എന്നുണ്ടെങ്കിൽ അഹിയലക്, ഒരു ആൺവസ്തുവിനെയാണ്. കിതാബാണെങ്കിൽ അഹുവലക്, അത് നിന്റേതാണോ എന്ന് ചോദിച്ചൂടെ. ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കിയത്, ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ, എന്താണ് ആണാണെങ്കിൽ അവിടെ നമ്മളൊരു ശൈലിയും പെണ്ണാണെങ്കിൽ മറ്റൊരു ശൈലിയുമാണ്. ആ പെൺവിഭാഗത്തോടുള്ള അഭിസംബോധന രീതിയാണ് നമ്മളിവിടെ ഹാലുക്കി എന്ന പ്രയോഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കി എന്ന പ്രയോഗങ്ങളിലൂടെ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. ക്ലാസ് എടുത്തത് സലീം സുലമി.
2: ക്ലാസ് 5, ചോദ്യം 1. ഐന ബൈത്തുകയാ ഫാത്തിമ, ഫാത്തിമ നിന്റെ വീടെവിടെയാണ്? ഓപ്ഷൻ എ ദഹബത്തിലിൽ മദ്രസത്തി, ഓപ്ഷൻ ബി ബൈത്തി ഫി കേരള, സി ഹദ കലമുക. ചോദ്യം 2, റത്തിബിൽ കെലിമാത്, വാക്കുകൾ ക്രമത്തിലാക്കുക. അൽ കലമു ലിമൻ അൽ ജമീലു ഹാദ, ഓപ്ഷൻ എ അൽ ജമീലു ഹാദ ലിമനിൽ കലം, ഓപ്ഷൻ ബി ലിമൻ ഹാദൽ ജമീലു അൽ കലം, ഓപ്ഷൻ സി ലിമൻ ഹാദൽ കലമുൽ ജമീലു. ചോദ്യം 3, തർജിം ഇലൽ അറബിയ, അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. അല്ല, നിന്റെ ബുക്ക് ആകുന്നു. ഓപ്ഷൻ എ ല ഹാദ കലമുക, ബി ല ഹാദിഹി സയ്യാറത്തുക, സി ല ഹാദ കിതാബുക അൻത.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: عليكم ورحمة الله وبركاته. بسم الله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലായിരുന്നു പീസ് റേഡിയോ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. യു പി എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രസംഗ മത്സരത്തിൽ ധാരാളം കൂട്ടുകാർ പങ്കെടുക്കുകയുണ്ടായി. അതിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, ആദ്യമായി നമ്മൾ കേൾക്കുന്നത്
0: രാജിബ സലീം, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി,
1: ഒ കെ യു പി സ്കൂൾ, എടക്കാട് നിന്നുള്ള ഒ കെ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റജിബ സലീം. അപ്പം റജിബ സലീമിൻ്റെ മലയാളം പ്രസംഗമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്.
2: ഏവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നാം 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യത്തിൻ്റെ 80 പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൗരൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കാഠിന്യാധ്വാനത്തിൻ്റെയും ഫലം ആണ്. നമ്മുടെ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്ത്യയെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരായി പടുത്തുയർത്തിയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാം, 1947 മുന്നേ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്നു. ധാരാളം ധീര നേതാക്കൾ പോരാടി നേടിത്തന്നതാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരത്തിലെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. രാജിബ സലീം, ഒ കെ യു പി സ്കൂൾ, എടക്കാട് നിന്നുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനി. നമ്മളിനി മറ്റൊരു മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്.
0: മുഹമ്മദ് അജിസിൽ, ആറാം ക്ലാസ് വിദ്യാർത്ഥി, ജി എം യു പി എസ് ബി പി അങ്ങാടി.
1: അതെ, തിരൂരിൽ നിന്നുള്ള ജി എം യു പി എസ് ബി പി അങ്ങാടിയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അജിസിലിൻ്റെ ഒരു മലയാളം പ്രസംഗമാണ് നമുക്ക് അടുത്തായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്.
3: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 80th സ്വാതന്ത്ര്യ ദിനം. വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് 15. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, നീതി തുടങ്ങിയ അനേക മൂല്യങ്ങളുമായി നാം രക്തത്തിനും ജീവനും പകരം കൊണ്ടതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നമുക്ക് ജീവാമൃതമാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരോട് അവധിയില്ലാത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം അനുഭവിക്കാൻ നമ്മൾക്ക് സാധിച്ചത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും മരിച്ചു വീണ ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ചോപ്പും വിയർപ്പിന്റെ ഉപ്പും കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മഹാത്മാജി, നെഹ്റു, ആസാദ്, ഭഗത് സിംഗ് അങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് മുന്നിൽ. ജാതിയും മതവും നിറവും മണ്ണവും മറന്ന് മനുഷ്യരൊരുമിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകൾ മറികടന്നത്. അബ്ദുൽ കലാം ആസാദ് ഒരിക്കൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു മാലാക്ക കുത്തുബ് മിനാറിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ അതോ ഹിന്ദു മുസ്ലിം ഐക്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ന്. നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട രാഷ്ട്രം സൗഹൃദത്തിൻ്റെതാണ്. കൈകൾ കോർത്ത് ദേഹം ചേർത്ത് നമ്മൾക്കൊന്നായി പാടാം, ഇന്ത്യ എൻ്റെ രാജ്യം, എന്ത് എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ജയ് ഹിന്ദ്.
0: ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു പ്രസംഗമായിരുന്നു.
1: അതെ, ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചൂടും ചൊറുക്കും നിലനിൽക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. മുഹമ്മദ് അജിസിൽ തിരൂർ GMUP സ്കൂൾ BP അങ്ങാടിയിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അജിസിൽ. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുന്നു. അടുത്തതായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
0: ആദിൽ മുഹമ്മദ് VV, GHS തോട്ടട കണ്ണൂർ.
1: കണ്ണൂർ ജില്ലയിലെ GHSS തോട്ടട +1 വിദ്യാർത്ഥിയാണ് ആദിൽ മുഹമ്മദ്. അപ്പോൾ നമുക്ക് ആദിൽ മുഹമ്മദിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ മുഹമ്മദ്, കണ്ണൂർ ജില്ലയിലെ തോട്ടട GHSS +1 പഠിക്കുന്നു. ബഹുമാന്യരായ പീസ് റേഡിയോയുടെ അണിയറ പ്രവർത്തകരെ, ശ്രോതാക്കളെ, ആദ്യമായി നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളിൽ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും 1000 കഥകളുണ്ട്. അതിലൊരേടാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവത്തിൻ്റെ തിജ്വലമായി എരിഞ്ഞു തീർന്ന ഇന്ത്യ കണ്ട മഹാനായ ധീരരക്തസാക്ഷി വക്കം അബ്ദുൽ ഖാദറാണ് എൻ്റെ പ്രിയപ്പെട്ട പോരാളി. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന മരണഭയമില്ലാത്ത പടയാളികളുടെ നിരയിലേക്ക് സ്വന്തം യൗവനം വെച്ച് നീട്ടിയ ഈ പോരാളി അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ധീരയോദ്ധാവാണ്. തിരുവനന്തപുരത്തെ വക്കത്ത് നിന്ന് തുടങ്ങി മലേഷ്യൻ കാടുകളിലും സിംഗപ്പൂരിലും വെന്നിക്കൊടി കാട്ടി ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ INA രഹസ്യപ്പട തലവനായിട്ടാണ് അദ്ദേഹം മാതൃഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ചോരന്മാരുടെ ചതിയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പിടിയിലായപ്പോഴും ക്രൂരമായ 3-ാം മുറ പീഡനങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആ പോരാളി ഒരു രഹസ്യം പോലും ശത്രുക്കൾക്ക് മുന്നിൽ അടിയറിവ് വെച്ചിട്ടില്ല. 1943 സെപ്റ്റംബർ 10 വെറും 26-ാം വയസ്സിൽ മദ്രാസ് സെൻട്രൽ ജയിലിലെ തണുത്ത തൂക്കുമരത്തിലേക്ക് നടന്നു കയറുമ്പോഴും ആ ധീരൻ്റെ ചുണ്ടുകളിൽ മുഴങ്ങിയത് ഒരേ ഒരു സിംഹഗർജനമായിരുന്നു, ഡൗൺ വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, വിക്ടറി ടു ഇന്ത്യ. സ്വന്തം കഴുത്തിൽ വീണ കയറിനേക്കാൾ മൂർച്ചയുള്ള രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയ ധീര വിപ്ലവകാരൻ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.
1: മഷാഅല്ലാ, അടിപൊളി ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കണ്ണൂർ ജില്ലയിലെ തോട്ടട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി ആദിൽ മുഹമ്മദ് VV ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ടു. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗം തുടരുന്നു. ആദിൽ മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ട പോരാളിയായി തിരഞ്ഞെടുത്തത് വക്കാം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. നമുക്കറിയാം ഇന്ത്യക്കകത്ത് ധാരാളം ആളുകൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ധാരാളം ധീരദേശാഭിമാനികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ കേട്ടതാണ്. ഇൻഷാല്ലാ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി
0: അസ്മ മറിയം PM, 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ
1: എവിടെയാണ്? കണ്ണൂർ അല്ലേ. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്മ മറിയം. അസ്മ മറിയത്തിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സഹപാഠികളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഷഹീദ് എന്നറിയപ്പെടുന്ന ഭഗത് സിംഗിനെ കുറിച്ചാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചിരിച്ചുകൊണ്ട് തൂക്കുകയറിൽ കയറിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗയിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പം മുതലേ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹവും അദ്ദേഹത്തിൽ ശക്തമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനായി അദ്ദേഹം ധീരമായി പോരാടി. ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. തന്റെ സുഹൃത്തായ ബടുക്കേശ്വർ ദത്തിനൊപ്പം കേന്ദ്ര നിയമസഭയിൽ ബോംബെറിഞ്ഞെങ്കിലും ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു ലക്ഷ്യം. ഭഗത് സിംഗിന്റെ ധൈര്യവും ദേശസ്നേഹവും ഇന്നും യുവതലമുറയ്ക്ക് പ്രചോദനമാണ്. വെറും 23 വയസ്സിൽ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇന്നും ഭഗത് സിംഗിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് അഭിമാനം കൊണ്ട് നിറയുന്നു. രാജമാദ്യം ഞാൻ പിന്നെ എന്ന് ജീവിച്ചു കാണിച്ച മാതൃകയാണ് അദ്ദേഹം. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹേ. നന്ദി. ജയ് ഹിന്ദ്.
0: മഷാല്ലാ, നന്നായി തന്നെ പ്രസംഗിച്ചു. ഭഗത് സിംഗിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്.
1: അതെ, അസ്മ മറിയം അല്ലേ, ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6 ക്ലാസ് വിദ്യാർത്ഥിനി അസ്മ മറിയം. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിലെ ഈ എപ്പിസോഡിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഫത്തിമ നൂർ, MICS പബ്ലിക് സ്കൂൾ, 6 ക്ലാസ് വിദ്യാർത്ഥിനി അല്ലേ. ഓക്കെ, ഇരുവേറ്റിയിൽ നിന്നാണ്, ഇരുവേറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
6: Assalamu alaikum and a very good morning to everyone. Today I am going to speak about my favorite freedom fighter, Mahatma Gandhi. Mahatma Gandhi was one of the greatest leaders of India's freedom struggle. He is known for his truth and non-violence. Gandhiji believed that we should fight injustice peacefully. He inspired millions of Indians to join the freedom movement. He taught us an important lesson: be the change you wish to see in the world. I admire Mahatma Gandhi because he showed us the power of peace, truth, and courage. On this Independence Day, let us remember Gandhi and all the brave freedom fighters who sacrificed for our country. Let us love our country, respect one another, and always choose the path of peace. Thank you for listening. Jai Hind.
1: Mashallah. Fatima Noora, MICES Public School, ഇരുവേറ്റിയിൽ നിന്നുള്ള കൊച്ചുമിടിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പ്രസംഗവുമായി നമ്മൾ കൂടെ ജോയിൻ ചെയ്തത്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരം തുടരുന്നു.
0: അടുത്തതായി ഫാത്തിമ ഫെസ്ലിൻ ജന്ന എച്ച്,
1: CJHSS ചെമ്മനാട് അല്ലേ, കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാടിൽ നിന്നുള്ള CJHSSലെ 8 ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഫെസ്ലിൻ. ഫാത്തിമ ഫെസ്ലിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
7: Greetings to everyone. I'm Faisal Jenna and I'm here to talk about my favorite freedom fighter in the Indian freedom struggle. Imagine a nation of millions silenced by colonial rule, suddenly awakened by a single voice. That was the power of Netaji Subhash Chandra Bose. He was a revolutionary storm who refused to beg for liberty, famously declaring, "Give me blood and I will give you freedom." Netaji did the unthinkable. He crossed continents, defied empires, and fought the mighty Indian National Army, proving to the world that Indians would fight to the last breath for their sovereignty. His life was a masterclass in fearless patriotism, sacrifice, and unbroken defense. Even today, his legendary spirit echoes across the airways, reminding every listener that true freedom belongs only to those who have the courage to claim it. Like him, great freedom fighters like Mahatma Gandhi, Pandit Jawaharlal Nehru, Lokmanya Tilak, Sardar Vallabhbhai Patel devoted their entire life for the independence of our country. Many brave revolutionaries like Bhagat Singh, Sukhdev and Rajguru sacrificed their lives for nation's freedom. After independence, we got our fundamental rights. Today, we have the right to choose our government. We all are fortunate that we took birth in an independent India. I am proud to be an Indian because it's rich tradition and heritage. My country is a land of emotional bonding. Human relations are very strong. I got many reasons to love my country, India. Because it's a country where people respect their elders. The people of India live in peace and harmony. My country has a population of more than 130 crores who collectively speak more than 22 languages, practice their dance forms, wear their native dresses, reside in 28 different states and 8 union territories. Yet there is unity and diversity in my nation. The first in the list of India's achievement after independence is when it launched its constitution on 26th of January 1951. Our constitution earned us the title of the largest secular democratic country of the world. After independence, India strengthened its defense, so the history does not repeat itself. Today, India has the second largest military force and the largest voluntary army in the world. The world praises the natural beauty of my country. India is the largest democracy in the world. We have the freedom to speak, write, and protect against evil doing. I would like to conclude my words by saying the famous words of Swami Vivekananda. Be proud that you are an Indian. Proudly claim that I am an Indian. And also Netaji remains as my hero forever. I conclude, Jai Hind, Jai Bharat.
0: മഷാല്ലാ, വളരെ ഭംഗിയുള്ള ഒരു ഇംഗ്ലീഷ് സ്പീച്ച് ആയിരുന്നു ഫാത്തിമ ഫെസ്ലിൻ ജന എച്ച് അവതരിപ്പിച്ചത്.
1: അതെ, ചെമ്മനാട് സി ജെ എച്ച് എസ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാത്തിമ ഫെസ്ലിൻ. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് അല്ലേ പറഞ്ഞത്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന ഈ പ്രസംഗ മത്സരത്തിലെ ഫാത്തിമ ഫെസ്ലിൻ ജന്നയുടെ പ്രിയപ്പെട്ട പോരാളി സുഭാഷ് ചന്ദ്രബോസ് നേതാജി, അല്ലെങ്കിൽ നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി ഐഷ വി വി. ഐഷ കണ്ണൂർ ജില്ലയിലെ മുതുകുറ്റി യു പി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഐഷയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് പ്രസംഗം കേട്ട് തിരിച്ചെത്താം.
8: അസ്സലാമു അലൈക്കും. ആദ്യമായി പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് ആരും സൗജന്യമായി തന്നതല്ല. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ തോക്കുകൾക്കും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആയിരക്കണക്കിന് പോരാളികളെ നാം ഓർക്കേണ്ടതുണ്ട്. ആ വിപ്ലവ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പേരുണ്ട്, സുൽത്താൻ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി. 1921 മലബാർ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഉറക്കം കെടുത്തി ബ്രിട്ടീഷുകാരെ തുരത്തി സ്വന്തമായൊരു സ്വതന്ത്ര പ്രദേശം ഭരിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അന്ന് നാടിൻ്റെ മോചനത്തിലായി വിദേശികളോട് പൊരുതി ജീവൻ കൊടുത്തവരുടെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നവർ ഇന്ന് വലിയ ദേശസ്നേഹികളായി വേഷം കെട്ടുന്നത് നാം കാണുന്നുണ്ട്. ചരിത്രം വളച്ചൊടിക്കുന്നവരെ, യഥാർത്ഥ രാജ്യസ്നേഹം മാപ്പപേക്ഷിക്കലിലല്ല, മറിച്ച് സാമ്രാജ്യത്തിനെതിരെ നെഞ്ചു വിരിച്ചു നിന്ന പോരാട്ട വീര്യത്തിലാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പീരങ്കികൾക്കും വെടിയുണ്ടകൾക്കും പീഠനമുറകൾക്കും മുന്നിൽ ഭയന്നോടാതെ മലബാറിൻ്റെ മണ്ണിൽ പ്രതിരോധത്തിൻ്റെ കോട്ട തീർത്ത ധീരനായ ആ സ്വാതന്ത്ര്യ സമര പോരാളിയെ ബ്രിട്ടീഷുകാർ ചതിയിലൂടെ പിടികൂടി മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കെട്ടാൻ പിന്നിൽ നിന്ന് വെടിവെക്കാനും തുനിഞ്ഞ വെള്ളപ്പട്ടാളക്കാരെ നോക്കി അദ്ദേഹം ഗർജിച്ചു, എൻ്റെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ സാക്ഷിയാകുന്നത് എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണണം. എൻ്റെ കണ്ണുകൾ കൂട്ടിക്കെട്ടരുത്. ചതിയുടെയും വീരത്വത്തിൻ്റെ അടയാളമായ എൻ്റെ പിൻമുതകിലല്ല. സായിപ്പേ, ഒരു പോരാളിയുടെ ആത്മാഭിമാനത്തോടെ നിന്റെ തോക്കുകൾക്ക് നേരെ വിരിച്ചു നിൽക്കുന്ന എൻ്റെ നെഞ്ചിലേക്ക് തന്നെ വെക്കടാവെടി. മരണത്തിന് മുന്നിലും പതരാതെ ജാതിക്കും മതത്തിനും അതീതമായി നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒന്നിച്ചു പോരാടിയ വാര്യൻ കുന്നനെ പോലെയുള്ള വീരന്മാരുടെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ ഐക്യവും ഭരണഘടനയും സംരക്ഷിക്കാനും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, ഐഷബിയുടെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്വാതന്ത്ര്യസമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ ആയിഷ വിവി തിരഞ്ഞെടുത്തത് വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചായിരുന്നു. വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ കലാപത്തിലെ കടുവ എന്നറിയപ്പെടുന്ന ധീര പോരാളിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കേരളത്തിൽ നിന്നുമുള്ള പ്രഗത്ഭരും ധീരരുമായ അനേകം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിത്വമായിരുന്നു വരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായിട്ട് നമ്മളിലേക്കെത്തുന്നത് ആദം ബിൻ സൈഫുദ്ദീൻ, സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. മലയാളം പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ആദം ബിൻ സൈഫുദ്ദീൻ്റെ മലയാള പ്രസംഗമാണ് കേൾക്കുന്നത്.
9: അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ധീരപുത്രനെ കുറിച്ചാണ്, ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പം മുതലേ അദ്ദേഹം നാടിനെ വളരെ സ്നേഹിച്ചിരുന്നു. 12 വയസ്സിൽ ജാലയൻ വലബാഗ് കൂട്ടക്കൊല കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എൻ്റെ നാടിനെ സ്വാതന്ത്ര്യമാക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കെതിരെ വളരെ മോശമായി പെരുമാറി. പക്ഷേ ഭഗത് സിംഗ് അവരെ പേടിച്ചില്ല. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് HSRA എന്ന സംഘടന ഉണ്ടാക്കി. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇൻകുലാബ് സിന്ദാബ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്. വിപ്ലവം നീണാൽ വാഴട്ടെ. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും അറസ്റ്റ് ചെയ്തു. ജയിലിലായിട്ടും അദ്ദേഹം പേടിച്ചില്ല. ഭഗത് സിംഗ് പറഞ്ഞു, എന്നെ കൊല്ലാം, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. 1931 മാർച്ച് 23 23 വയസ്സിൽ ഭഗത് സിംഗ് തൂക്കിലേറ്റു. പ്രിയ സുഹൃത്തുക്കളെ, ഭഗത് സിംഗ് നമ്മെ 3 കാര്യം പഠിപ്പിച്ചു. നാടിനെ സ്നേഹിക്കുക, ധീരനായിരിക്കുക, സത്യം പറയുക. നമ്മൾ നന്നായി പഠിച്ച് നല്ല കുട്ടികളായി നാടിനെ അഭിമാനിപ്പിക്കണം. അതാണ് ഭഗത് സിംഗ് നൽകുന്ന ഏറ്റവും വലിയ ആദരവ്.
1: ആദം ബിൻ സൈഫുദ്ദീൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ LP സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദം ബിൻ സൈഫുദ്ദീൻ. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ധാരാളം മലയാള പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ എപ്പിസോഡിൽ. മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മണ്ണാർക്കാട് സെൻറ് ഡൊമിനിക് കോൺവെൻ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നുള്ള 7-ാം ക്ലാസ് വിദ്യാർത്ഥി യസിൻ റസീലുമാർ. അപ്പോൾ നമ്മൾ യസിൻ റസീലുമാറിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിന് കഥോർക്കാം.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. Happy Independence Day to all Peace Radio listeners. My dear brothers and sisters, I am to speak about my favorite freedom fighter and would proudly loudly talk about this legendary man. I will begin with a few questions. Do you know who built the IITs across the country? Who built the University Grants Commission, the UGC? Who wrote into our constitution that every child under 14 has a right to free education? who founded the Sahitya Academy, the Lalit Kala Academy, the entire cultural spine of our republic? One man, Maulana Abul Kalam Azad. And today, in the country he helped build, the school children are opening the textbook where his name has quietly disappeared. Maulana Abul Kalam Azad was the person who told Indian Muslims that their faith did not require them to be loyal to the British Empire. The British banned his newspaper and locked him up in Ranji for 4 years. At 35, he became the youngest president in the history of Indian National Congress. He would hold the office again from 1940 to 1946, the longest, hardest years, steering the Quit India movement. That is not a footnote in Indian history. That is Indian history. But here is the part that should stop every one of us called. In 1947, when this country was being cut in half, when leaders on every side were making peace with partition, Azad said a big no. He called partition a colossal blunder. He argued that Muslims did not need a separate country, that India was their country, that they had watered its soil for 1,000 years. 79 years later, today the pages are being lost again. In 2022, Maulana Azad Fellowship, the scheme that paid for minority students to do their PhDs, is discontinued by the Union government. 2023, the NCERT publishes a revised Class 11 political science textbook. A line about who chaired the committees of Constituent Assembly is edited. Azad's name is simply deleted. It did not even appear in the official list of rationalized content. February 2024, the Maulana Azad Education Foundation, 35-year-old, built to educate the poorest minority children in this country, is ordered shut. The matter goes to the Delhi High Court. The fellowship, the foundation, the textbook. One name, three erasures in 3 years. What are the odds that the only Bharat Ratna whose name keeps falling off the paperwork is the one man in the freedom movement who was a Muslim, a scholar of Islam, and an unshakable Indian nationalist? This is exactly why Maulana Abul Kalam Azad is inconvenient to the fake nationalist. Azad is dangerous to anyone who wants to tell you that this country belongs to one faith. They shut his newspapers, he start another. They jailed him, he wrote from prison. They divided his country, he stayed and built its schools. So, here is what I ask of you. Every 11th of November, this country celebrates National Education Day. It is his birthday. Most people don't know that. Tell them. Say his name in your classrooms. Put it in your essays. Argue about him at your dinner tables. Read India Wins Freedom, the book he sealed for 30 years, because he knew the truth in it was too hot for his own lifetime. Because a nation that lets its builders be quietly deleted will one day forget how it was built at all. Let's voice the unvoiced and forgotten legends of India. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. MashaAllah, valare proudamaya oru prasangamanu nammal kettathu. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം പീസ് റേഡിയോ സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാല്ലാ ഈ ഒരു പ്രസംഗത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
11: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
12: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
13: Peace Radio, tuned to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: കൈക്കുമ്പിളിലായിരം വർണ്ണപ്പൂക്കൾ, ഞാൻ ജനിച്ച നാടിനെൻ്റെ സ്നേഹ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യം 79 വർഷം സ്വാതന്ത്ര്യം പിന്നിട്ട് 80-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യ സമരത്തിലെൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുന്നത്. ഇൻഷാ അല്ലാ, നമുക്കറിയാം ധാരാളം ധീര രക്തസാക്ഷികൾ പോരാടി നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. 1947 മുന്നേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ഇന്ത്യയിൽ നിന്നും ഗാന്ധിജിയും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും തുടങ്ങി നിരവധി ധീര ദേശസ്നേഹികൾ, ധീരദേശാഭിമാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ ആദ്യ പ്രസംഗം ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് ഹാമിദായെ. മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിക്കടുത്ത് AMLP സ്കൂൾ പുതുപ്പാടത്തിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിദായെയുടെ ഒരു മലയാളം പ്രസംഗമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ പോരാളി മഹാത്മാഗാന്ധിയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നു. സത്യവും അഹിംസയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം അഹിംസാ മാർഗത്തിലൂടെ പോരാടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ ജീവിതം നമ്മെ സത്യസന്ധതയും സമാധാനവും സഹിഷ്ണുതയും പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ലോകമെമ്പാടും ആദരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ. ഹമീദയെ AMLP സ്കൂൾ പുതുപ്പാടത്തു നിന്ന്, മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിക്കടുത്ത് നിന്നുള്ള ഹമീദയെയാണ് ഈ ഒരു മലയാള പ്രസംഗവുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി. സ്വാതന്ത്ര്യ സമരസേനാനികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിദയെ മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാപ്പുജി എന്ന സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന മഹാത്മാഗാന്ധിയെ ഒറ്റ വരിയിലൂടെ നമുക്ക് ഇങ്ങനെ പറയാം, അഹിംസയിലൂടെ ലോകത്തെ മാറ്റിയ മനുഷ്യൻ മഹാത്മാഗാന്ധി. ഇത്തരം നിരവധി ധീര ദേശാഭിമാനികളുടെ പോരാട്ട വീര്യം കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇൻഷാല്ലാ, നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരം പുരോഗമിക്കുമ്പോൾ അടുത്തതായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇഹാൻ അബ്ദുൽ വഹാബ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹ, ഖത്തറിൽ നിന്ന്. ഇഹാൻ അബ്ദുൽ വഹാബാണ്, 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഇഹാൻ അബ്ദുൽ വഹാബിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേ I am honored to speak about my favorite freedom fighter, Maulana Abul Kalam Azad, one of the greatest leaders of India's freedom struggle and a true champion of education. Maulana Abul Kalam Azad was born in 1888 and was a brilliant scholar, writer, and a thinker from a young age. He strongly believed that knowledge and education were the keys to progress and freedom. Azad became the youngest president of Indian National Congress and played an important role in India's struggle for independence. He actively participated in major movements such as non-cooperation movement and the Quit India movement. Alongside leaders like Mahatma Gandhi, Jawaharlal Nehru and Sardar Patel, he worked for a free and independent India. One of the most admirable qualities of Maulana Azad was his belief in unity. He strongly opposed the partition of India because he believed that people of different religions should live together in peace and harmony. He often said that in India's strength lies in its diversity and that in Hindus and Muslims are equally important parts of the nation. After India gained independence in 1947, Maulana Azad became the country's first education minister. He believed that every child deserved access to quality education. Under his leadership, many important educational institutions were established, including the Indian Institution of Technology, IITs, and the University Grant Commission, UGC. His efforts laid the foundation for modern education in India and helped shape the future of millions of students. Maulana Azad was not only a freedom fighter, but also a visionary who understood the importance of education, science, and national development. His speeches and writings inspired people to think beyond their differences and work together for a better future. I admire Maulana Abul Kalam Azad because he dedicated his life to both freedom and education. He showed us that true leadership means serving others and working for the progress of the society. His values of unity, knowledge, and patriotism continue to inspire young people even today. For me, Maulana Abul Kalam Azad is more than a freedom fighter. He is one of the builders of modern India. That is why he is my favorite freedom fighter. Thank you and have a wonderful day ahead. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Qatar ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഇഹാൻ അബ്ദുൽ വഹാബിൻ്റെ മനോഹരമായ അതിഗംഭീരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മളിപ്പോൾ കേട്ട ഇംഗ്ലീഷ് പ്രസംഗത്തിൽ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദ് പണ്ഡിതനും പോരാളിയും നിർമ്മാതാവും ആണ്. അതുപോലെ തന്നെ 14 വയസ്സിൽ തന്നെ അദ്ദേഹം അറബി, പേർഷ്യൻ, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം നേടി ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം അലങ്കരിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുണ്ട്. ഈ പ്രസംഗ മത്സരം തുടരുമ്പോൾ ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ സ്വാതന്ത്ര്യ പോരാളികളിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ അടുത്തതായി നമ്മോടുകൂടെ ഒരു മലയാള പ്രസംഗവുമായി ജോയിൻ ചെയ്യുന്നത് ലയ ഫാത്തിമ എട്ടി, OAELPS വണ്ടൂർ, 4ാം ക്ലാസ് വിദ്യാർത്ഥിനി.
4: ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇൻഖിലാബ് സിന്ദാബ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ധീരനായ യുവാവുണ്ട്, ഭഗത് സിംഗ്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയാണ് ഭഗത് സിംഗ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ധീരനായിരുന്നു അദ്ദേഹം. വെറും 23 വയസ്സായിരുന്നു ഭഗത് സിംഗ് മരിക്കുമ്പോൾ. നമുക്ക് ഇന്ന് സ്വതന്ത്രമായി സംസാരിക്കാനും പഠിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും കഴിയുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആയിരക്കണക്കിന് ധീരന്മാരുടെ ത്യാഗം കൊണ്ടാണ്. ഭഗത് സിംഗ് ഒരിക്കലും സ്വന്തം ജീവിതത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തെക്കാൾ വലുതാണ് എൻ്റെ മാതൃഭൂമി എന്ന് ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി വധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയം ഉണ്ടായിരുന്നില്ല. മാതൃരാജ്യത്തിനു വേണ്ടി മരിക്കാനുള്ള അവസരമായപ്പോഴും അദ്ദേഹം അതിനു കണ്ടു. വയസ്സ് ചെറുതായിരുന്നെങ്കിലും രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വളരെ വലുതായിരുന്നു. അവസാനമായി ഞാൻ പറയട്ടെ, ഭഗത് സിംഗ് ഒരു

0: ജയ് ഹിന്ദ്, നന്ദി. ലയ ഫാത്തിമ 4B OLPS വണ്ടൂർ.
1: മാഷാഅല്ലാ, നാലാം ക്ലാസ് വിദ്യാർത്ഥിനി OALPS വണ്ടൂരിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ ഫാത്തിമയുടെ വളരെ ബ്യൂട്ടിഫുള്ളായുള്ളൊരു മലയാളം പ്രസംഗമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. സ്വാതന്ത്ര്യദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്തകൾ എന്താണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്കറിയാം, 1947 മുന്നേ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇവിടുത്തെ ആളുകൾക്ക് ശരിക്കും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇന്ത്യ അല്ല 1947 മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചെടുത്ത ധീര ദേശ അഭിമാനികളെ നമുക്ക് സ്മരിക്കുന്നതോടൊപ്പം ഈ സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ സ്വാതന്ത്ര്യസമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരം നമുക്ക് അടുത്ത മത്സരാർത്ഥി അബ്ദുൽ വാലി ഹലീമുള്ള, കാസർഗോഡ് ജില്ലയിലെ മിയപടവിൽ നിന്ന്. ഫാത്തിമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ വാലി ഹലീമുള്ളയുടെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
2: السلام عليكم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري ولا عقدة من لساني أفقه قولي. رب زدني علما رب زدني علما رب زدني علما. I want to talk to you about a great leader, Maulana Abdul Kalam Azad. He was born in Makkah, Saudi Arabia in 1888. When he was about 7 years old, his family moved to India, settling in Calcutta at the request of his father's disciples. From a very young age, he showed incredible intelligence, mastering multiple languages and becoming a renowned scholar and journalist. He was not just a great thinker. He was a brave freedom fighter who dedicated his life to making India free. He worked tirelessly to bring people together, no matter their religion, and always promoted Hindu-Muslim unity. After independence, he became India's first Minister of Education and laid the foundation of our modern education system, ensuring that everyone had the chance to learn and grow. Maulana Azad's life reminds us that true leadership is rooted in knowledge, a commitment to unity, and vision of future. By saying this, I conclude my small speech. Wahajawana and alhamdulillah rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Abdul Wali Kalimullah, കാസർഗോഡ് മിയപടവിലെ ഫാത്തിമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് മൗലാന അബുൽ കലാം ആസാദ് എന്ന ധീര ദേശാഭിമാനിയെയാണ്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ തുടരുമ്പോൾ അടുത്ത മത്സരാർത്ഥി അംന നാസിം കെ ടി, സലഫി മദ്രസ ചമൽ, ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അംന നാസിം കെ ടിയുടെ ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
0: അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി, ബഹുമാനപ്പെട്ട അധ്യാപകരി, പ്രിയപ്പെട്ട കൂട്ടുകാരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാഗാന്ധി അഹിംസയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ പോരാടി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമായി. സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങളിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് സത്യവും അഹിംസയും ജീവിതത്തിൽ പാലിക്കണം എന്നതാണ്. സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ അതിനു പിന്നിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗവും പരിശ്രമവും ഉണ്ടായിരുന്നു. അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും നല്ല പൗരന്മാരായി വളരുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മനോഹരമായ ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ടു കഴിഞ്ഞു. സലഫി മദ്രസ ചമലിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അംന നാസിം കെട്ടിയാണ് നമ്മുടെ ഇത് ഈ ഒരു മലയാള പ്രസംഗം അവതരിപ്പിച്ചത്. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാം ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗം തുടരുന്നു. അടുത്ത മത്സരാർത്ഥി ഇസ്മ ബിൻത് സൈഫുദ്ദീൻ, കണ്ണൂർ ജില്ലയിലെ ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്മ ബിൻത് സൈഫുദ്ദീൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Respected teachers and all my dear friends, today I'm going to speak about one of the greatest freedom fighter, Netaji Subhash Chandra Bose. Netaji was born on 23rd January 1897 in Cuttack, Odisha. From childhood, he was very intelligent and patriotic. He went to England and passed ICS exam with 4th rank. ICS was a very high post under British rule. But Netaji resigned from the job. You know why? Because he said, "I cannot serve British. I must serve motherland." That shows his love for India. He joined Indian National Congress. Because of his hard work and leadership, he became the president of Congress 2 times in 1938 and 1939. But Netaji and Gandhiji had different opinions. Gandhiji believed in non-violence and Netaji believed that freedom is not given, it is taken by struggle. During World War II, Netaji left India secretly and went to Germany and Japan. There he formed Indian National Army, INA, or Azad Hind Fauj. His aim was to free India to help of soldiers. He gave immortal slogans, "Give me blood, I shall give you freedom. Jai Hind, Dilli Chalo." Under his leadership, INA fought bravely against the British. He also formed the Rani Jhansi Regiment, the first woman's army in the world. This shows that he believed women are also equal in fighting for the nation. Netaji was a man with discipline, courage and sacrifice. He left his comfortable life and family just for one goal: free India. Dear friends, Netaji taught us 3 important things. First, have faith in yourself. Be ready to sacrifice for the country. Unity is our strength. Let us end by remembering his words. It is our duty to pay for our liberty with our own blood. Let us salute this great hero together. Jai Hind.
1: Mashallah.

0: ചരിത്രം നമ്മൾ പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് അവരുടെ ദേശസ്നേഹവും അവരന്ന് അനുഭവിച്ച ത്യാഗങ്ങളും അവരുടെ സമരമുറകളും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രസംഗം മുഹമ്മദ് യൂസുഫ് MICES പബ്ലിക് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് യൂസുഫ് എം. മുഹമ്മദ് യൂസുഫ് എം ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Good morning to everyone. Today I am going to speak about one of the brave rulers in Indian history, Tipu Sultan, the famous ruler of the kingdom of Mysore. Tipu Sultan was born in 1750 at Devanahalli. He was the son of Hyder Ali, the ruler of Mysore. From a young age, Tipu Sultan was trained in warfare. Tipu Sultan is remembered for his courage and his determination to defend his kingdom against the British East Indian Company. He fought several wars against the British and became one of their strongest opponents in India. He was also known as the Tiger of Mysore. He believed that freedom and self-respect were more valuable than living under foreign control. He modernized his army and was one of the early Indian rulers to make effective use of rockets in warfare. Tipu Sultan was not only a warrior, but also he worked to improve agriculture, trade routes, and economy of his kingdom. He encouraged new technologies and maintained relations with other countries. On 4 May 1799, Tipu Sultan died while fighting the British at the siege of Singapore. He chose to fight rather than surrender. His famous words are often remembered as, "One day of life as a tiger is better than a lifetime as a sheep." Tipu Sultan's life teaches us an important lesson. We should be brave, stand up for what is right, and never give up easily. Let us remember the courage and determination of Tipu Sultan. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh.
0: Wa alaikum assalam wa rahmatullahi wa barakatuh. MashaAllah. മുഹമ്മദ് യൂസുഫ് എമ്മിൻ്റെ വളരെ മനോഹരമായ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. MICES പബ്ലിക് സ്കൂൾ ഇരുവേറ്റിയിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് യൂസുഫ് എമ്മിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്വതന്ത്ര സമരസേനാനിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താനെ ആണ് അദ്ദേഹം ഇവിടെ വിവരിച്ചത്. ധാരാളം ആളുകൾ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം. സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒട്ടനവധി ധീര ദേശാഭിമാനികൾ പങ്കെടുത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു സ്വതന്ത്ര സമരത്തിലെ ധീര പോരാളികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ. ഈ പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായി പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത് എഹ്സാനിയൻ സലഫി സ്കൂൾ കൽമണ്ഡപം പാലക്കാട് 2-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചുമിടിക്കന്റെ. ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇന്ത്യയുടെ

0: സ്വാതന്ത്ര്യസമരസേനാനി. അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇസ്ലാം നമ്മെ സത്യസന്ധത, നീതി, ക്ഷമ, സഹോദര സ്നേഹം എന്നിവ പഠിപ്പിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായിക്കുക. അതുകൊണ്ട് നമ്മൾക്കും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം, നല്ല കുട്ടികളായി വളരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജയ് ഹിന്ദ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൽമണ്ഡപം സൽഫി സ്കൂൾ, പാലക്കാട് ജില്ല. എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി ഹസാൻ എന്നിൻ്റെ മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിലെ അവസാനത്തെ പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവസാനത്തെ പ്രസംഗം നമ്മൾ ആരാണെന്ന് നോക്കാം. അലൈക്കുമ്മ മന്ദലാംകുന്ന്, അലൈക്കുമ്മ മന്ദലാംകുന്നിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അർസ അൻവറിൻ്റെ ഒരു മലയാള പ്രസംഗത്തോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കും. ഇൻഷാ അല്ലാ അപ്പം നമുക്ക് അർസ അൻവറിൻ്റെ ആ ഒരു പ്രസംഗം കേട്ട് തിരിച്ചെത്താം.
2: ഇന്ത്യക്കാരുടെ അഭിമാനവും ആവേശവും ദേശസ്നേഹവും വാനോളം ഉയർത്തിക്കൊണ്ട് ഓഗസ്റ്റ് 15 വീണ്ടും ഒരു സ്വാതന്ത്ര്യമെന്നു. രണ്ടു നൂറ്റാണ്ടോളം നമ്മുടെ നാടിനെ കൊള്ളയടിച്ച വെള്ളക്കാരി നാട് കടത്തിയതിന് ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാരുടെ സമ്പത്ത് കൊള്ളയടിച്ചു. നമ്മളുടെ ആളുകളുടെ അടിസ്ഥാന ആശയങ്ങൾ നിരസിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനായി പോരാടി അവരെ ഉപദ്രവിച്ചു, അനേകരെ ജയിലിൽ അടച്ചു, അനേകരെ കൊന്നൊടുക്കി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നീ മഹാന്മാരുടെ പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. നമ്മുടെ ലോകത്തിൽ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതിനായി പ്രയത്നിച്ച എല്ലാവരെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ ലോകത്തിൽ പലവിധ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് ഐക്യത്തോടെ പ്രയത്നിക്കാം. ഓഗസ്റ്റ് 15 ത്രിവർണ പതാക പാറിപ്പറക്കും. ഇന്ത്യ എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ അഭിമാനം, ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: മഷാല്ലാ, അർസ അൻവറിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രത്യേക പ്രോഗ്രാം ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാ അല്ലാ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഈ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫാഇ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഇനി നേർരേഖ. എന്റെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാവരുത്. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു സംഭവം ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്നതിൽ നിന്ന് വായിക്കാൻ പറ്റി. ഒരു പരീക്ഷണാർത്ഥം നാല് കുട്ടികളെ ഒന്നിച്ച് നിർത്തി അവരുടെ മുമ്പിൽ ഓടിയെത്താവുന്ന ദൂരത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങൾ വെച്ച് അവരോടൊരാൾ പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ആദ്യം ഓടിയെത്തുന്നത് അവർക്ക് ഈ മധുര പലഹാരങ്ങൾ അവർക്ക് കഴിക്കാം എന്ന് പറഞ്ഞു. അവര് നാല് പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓടി. നാലു പേരും ഒരേ സമയത്ത് അവിടെ എത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ നാലു പേരും ആ മധുര പലഹാരങ്ങൾ വീതിച്ചെടുത്തു. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അവർ പറഞ്ഞത്, ഞങ്ങൾ ഒരാൾ ഓടി മുന്നിലെത്തി ഭക്ഷണം പിന്നെ മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ അയാൾ സന്തോഷിക്കുമ്പോൾ ബാക്കിയുള്ളവർ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സന്തോഷിക്കണം എന്ന വിശാലമായ ഒരു മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ ദുഃഖിക്കരുത്. എല്ലാവരും സന്തോഷിക്കട്ടെ. നാം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അപരനും സന്തോഷിക്കണമെന്നുള്ള മനസ്സ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളുടെയും വിശ്വാസം പൂർത്തിയാവുകയില്ല. എത്ര വിശാലമായ ഒരു ആശയമാണ് സുഹൃത്തുക്കളെ ഇത്. നാം എപ്പോഴും നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ സന്തോഷമില്ലായ്മയെക്കുറിച്ച് നാം പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ, നാം ആഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ദുഃഖമായി തീരുമോ എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഗൗരവപരമായ ഒരാശയമാണ് ഇത് നമുക്ക് പകർന്നു നൽകുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തി ഒരാളുടെ മനസ്സിൽ തൻ്റെ സന്തോഷങ്ങളെ ത്യജിച്ചും അപരനെ സന്തോഷിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് വിശ്വാസികൾക്കുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വല്ലദീന തബവ്വ ഉദ്ദാറവൽ ഈമാനമിങ് കബലിഹിം യുഹിബ്ബൂന മൻ ഹാജർ ഇലൈഹിം വലാ യജിദൂന ഫി സുദൂരിഹിം ഹാജത മിമ്മ ഊതു വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങളുടെ ഭവനങ്ങളെയും വിശ്വാസത്തെയും മുൻകൂട്ടി തയ്യാറാക്കിയ ആളുകൾ, മക്കയിൽ നിന്നും ഹിജറ വരുന്നവരെ കാത്ത് മദീനയിലുണ്ടായിരുന്ന അൻസാറുകൾ അവരുടെ വീടുകളെയും ആ വരുന്ന വിശ്വാസങ്ങളെ സ്വീകരിക്കുവാൻ മാനസികമായും അവരൊരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് യാതൊരു പ്രയാസവുമില്ല. അവർക്ക് നൽകിയ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് അവർക്കൊരു പ്രശ്നമേ അല്ല. വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലവ് കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോഴും മറ്റുള്ളവർക്ക് മുൻഗണന നൽകാനാണ് അവരാഗ്രഹിക്കുന്നതെന്നാണ്. എത്ര വിശാലമായ ഒരാശയമാണ്. എല്ലാവരും സന്തോഷിക്കണം. മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ആവില്ല എന്നത് വളരെ വലിയ ഒരു അറിവാണ്. കുടുംബത്തിൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ, എവിടെ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോഴും അവിടെയെല്ലാം മറ്റൊരുത്തനെ ദുഃഖിപ്പിച്ചുകൊണ്ട് മറ്റൊരുത്തനെ വിഷമിപ്പിച്ചുകൊണ്ടാവരുത് നമ്മളുടെ സന്തോഷം എന്നത് വലിയൊരാശയമാണ്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒരു അടിത്തറയായി ഈ ആശയത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിലൊരു രോഗി ഉണ്ടാകുമ്പോൾ ആ രോഗിയുടെ വേദനകളും വിഷമങ്ങളും നമ്മുടെ വേദന പോലെ നമുക്ക് കാണാനാവുക. അപ്പോഴാണല്ലോ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തൊരു പെൺകുട്ടി പ്രായമായി വിവാഹിതയാകാതിരിക്കുമ്പോൾ നമ്മുടെ പെങ്ങളെപ്പോലെ നമുക്ക് തോന്നുക. അവരുടെ വിവാഹം നമുക്കൊരു സന്തോഷമാകും. അവരുടെ വിവാഹം നീണ്ടുപോകുമ്പോൾ അതൊരു വേദനയാകും. അങ്ങനെ എവിടങ്ങളിലെല്ലാം മനുഷ്യ മനസ്സുകൾ വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ വേദനയായിത്തീരുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ ആ സാഹോദര്യം തൻ്റെ അനുജൻ തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ അനുജത്തി തൻ്റെ ജ്യേഷ്ഠത്തി എന്ന് മറ്റുള്ളവരെക്കുറിച്ച് വിചാരിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ എന്തുമാത്രം വിശാലമായിരിക്കും നമ്മുടെ മനസ്സ്, എത്രമാത്രം ജീവകാരുണ്യത്തിന് സന്നദ്ധമായിരിക്കും നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം സഹായിക്കുവാനും അവർക്കെല്ലാവർക്കും സേവനം ചെയ്യുവാനും മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിത്തീരുകയും മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിത്തീരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിപൂർത്തിയിലെത്തുന്നത്. ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളാകുവാനും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനും പരിഹരിക്കുവാനുമുള്ള സന്മനസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. എൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാവരുത്. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്സുന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്, അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു. വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പൊ അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പൊ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്, ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും സാധ്യതയുള്ള ഒരു സംഭവം.
1: അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി, നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണേ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വാഴലിങ്ങൾ ആളുകളെ ഒന്ന് എടുത്ത് കൈ നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജനത സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പർ നടത്തുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇനി ഇൻസൈറ്റിലേക്കാണ് കടക്കുന്നത്. ഇസ്ലാമിനെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. പ്രമാണബദ്ധിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിലെ ഇന്നത്തെ വളരെ പ്രസക്തമായൊരു എപ്പിസോഡിൽ പ്രവാചക മാതൃക കെട്ടുകഥയും അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മളോട് സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ആ ഒരു വിഷയം അറിയിക്കുന്നുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന, പ്രതിഫലം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മാതൃകയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിന്തുടരുക, അത് മാതൃകയാക്കുക, അത് തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നതിന് ഒരു മുസ്ലിം ഏറെ താല്പര്യം കാണിക്കുകയും അതിൽ പരിശ്രമിക്കുകയും ചെയ്യും. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് നമുക്ക് മാതൃകയാണ്. എന്നാൽ ചില ആളുകളൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച, നേടിയെടുത്ത, ഉണ്ടായിരുന്നതായ ആ ഒരു ക്ഷമയെന്ന, സുബറെന്ന, സഹനമെന്ന ആ ഒരു മഹത്തായ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കളിയാക്കി പറയാറുണ്ട്. ചരിത്രത്തിൻ്റേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഒക്കെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതപ്പെട്ടത് കൃത്യമായ അവലംബം ഇല്ലാത്ത കഥകളുണ്ടാവാം, പലതും കെട്ടിച്ചമച്ചുള്ള ദുർബലമായ പല കാര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ അതല്ല പ്രമാണങ്ങളിൽ തന്നെ. അതുകൊണ്ട് അങ്ങനെ ദുർബലമായ ചില റിപ്പോർട്ടുകൾ പലതിലും വന്നു എന്നതിൻ്റെ പേരിൽ, പല കഥകളും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നതായ മഹത്തായ സവിശേഷ സ്വഭാവങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. അതിന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചപ്പു ചവറുകൾ കൊണ്ടുവന്നിട്ടിരുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തെക്കുറിച്ച് വന്ന ആ ഒരു സംഭവമുണ്ട്. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വബറിന് അതല്ലാത്ത ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ വന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുശ്രിക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങൾ, കള്ളനെന്നും അതുപോലെ തന്നെ ജ്യോത്സ്യനെന്നും മരണക്കാരനാണെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച് ഉപദ്രവിച്ചപ്പോഴൊക്കെ ക്ഷമ കൈക്കൊണ്ടത്, അങ്ങേയറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദുൻ വഹൗലഹു നാസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട്. ബിൻ ഖുറൈഷ്, ഖുറൈശികളിൽ നിന്ന് ജാ ഉഖബത്തുബിന് അബി മുഈത്ത് ബിസ്സലാ ജസൂർ, അതെ ഉഖബത്തുബിന് അബി മുഈത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഖദഫഹു അലാ ദഹ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുതുകിൽ ഇങ്ങനെ ഇടുക. ഫലം യർഫ റഅസഹു, സുജൂദിൽ നിന്ന് തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഫജാഅത് ഫാത്തിമ അലൈഹി സലാം, മകൾ തൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു വരുന്നു. ഫഅഖദത്ഹു മിൻ ദഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന്, മുതുകിൽ നിന്ന് അതെടുത്തു മാറ്റുന്നു. വദഅത് അലാ മൻ സനാ, അത് ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ അവിടെ അത്രയും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ച സഖൈഫ് ഗോത്രത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നുണ്ട്, നബിയെ ഉഹ്ദ് യുദ്ധത്തെക്കാൾ നിങ്ങൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതെ ഇബ്നു അബ്ദിയാലിയാൽ, ഇബ്നു അബ്ദി കുലാൽ ഇവരുടെ അടുക്കലേക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്ന സന്ദർഭത്തിൽ, അവിടെയുള്ള മക്കളെ കൊണ്ട്, അവിടെയുണ്ടായിരുന്നവരെ, പിള്ളേരെ കൊണ്ട് എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന ചുവട്ടിൽ വന്നിരുന്ന് ജിബ്രീൽ വന്നു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമികലക്, നിശ്ചയമായും ഈ ഖൗമിൻ്റെ നിങ്ങളോട് പറഞ്ഞ ആ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടിട്ടുണ്ട്. വമാ റദ്ദു അലൈക്, അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടിട്ടുണ്ട്. വഖദ് ബഅസ അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് മലക്കുൽ ജിബാലിനെ, പർവ്വതങ്ങളുടെ മലക്കിനെ അയക്കും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവരിൽ ചെയ്യാൻ. മലക്കുൽ ജിബാലിനെ വിളിക്കുന്നു, മലക്കുൽ ജിബാൽ വരുന്നു, യാ മുഹമ്മദ്, അതെ ദാലിക ഫീ മാ ശിഅ്ത, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ. ഈ രണ്ട് പർവ്വതങ്ങൾ, സഫ മർവ കുന്നുകൾ, അവർക്കിടയിൽ അവരെ കൊണ്ട് നശിപ്പിക്കണോ? അത് അതിനിടയിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ശൈഅ, ഇല്ല, അവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കുന്ന ഒരു വിഭാഗം അവരുടെ മുതുകുകളിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ ശിർക്ക് വെക്കാത്ത ഒരു വിഭാഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെ, അതെ അത്രത്തോളം ഉപദ്രവങ്ങൾ ചെയ്തിട്ടും, അള്ളാഹു മഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ, അവരറിവില്ലാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് ആ സബറിൻ്റെ, ക്ഷമയുടെ, അങ്ങനെ ജീവിതത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ അങ്ങനെ തന്നെ പച്ച വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴമല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല ആ ഒരു സന്ദർഭത്തിലും മാസങ്ങളോളം പട്ടിണി കിടന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചത്? തൻ്റെ തനിക്കേറെ സപ്പോർട്ടായിരുന്ന, തനിക്ക് ആശ്വാസമായിരുന്ന തൻ്റെ പിതൃവൻ അബൂ താലിബ് മരണപ്പെട്ടപ്പോഴും തൻ്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ, തൻ്റെ കൂടെ തനിക്കെല്ലാ നിലക്കും സഹായമായിരുന്ന തൻ്റെ മക്കളുണ്ടായത് അവരിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ വിയോഗം ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്നാണ്. അതുപോലെ തന്നെ എല്ലാവരും, ഫാത്തിമ അല്ലാതെ ബാക്കി എല്ലാവരും തൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടും അവിടെയൊക്കെ ക്ഷമിച്ചതും തൻ്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതും, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ ഈ ജീവിതത്തിലെ പല പ്രയാസ സന്ദർഭങ്ങളിലും ക്ഷമയുടെ അങ്ങേയറ്റത്തെ, അതുപോലൊരു ക്ഷമ, ഒരു സഹനം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിന് മാതൃകയായി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഏത് മേഖലകളിലും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ലോകത്ത് മറ്റാരുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെക്കുറിച്ച്, അതാണ് ആ സ്വഭാവത്തിൻ്റെ ഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞല്ലോ, മഹത്തായ സ്വഭാവത്തിനുടമ, വലി റബ്ബിക ഫസ്ബിർ, റബ്ബിന് വേണ്ടി ക്ഷമിക്കാൻ, അതെ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അതെ, ക്ഷമയോടുകൂടി മനസ്സിനെ പിടിച്ചു നിർത്താൻ, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ക്ഷമിക്കുക, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെടുത്തി കളയുകയില്ല. വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, ക്ഷമിക്കണം നിങ്ങൾ, അള്ളാഹുവിനു വേണ്ടിയല്ലാതെ ക്ഷമയില്ല. വലാ തഹ്സൻ അലൈഹിം, ഇങ്ങനെ പല നിലക്കും ദുഃഖിക്കേണ്ടതിൽ ആശ്വാസനത്തിൻ്റെ വചനങ്ങൾ, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ ജീവിതത്തിൽ, പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വസ്ബിർ അലാമാ യഖൂലൂൻ വഹ്ജുർഹും ഹജ്റൻ ജമീല, വളരെ സുന്ദരമായിക്കൊണ്ട് അതിനെ വിട്ടേക്കാൻ വേണ്ടി ആളുകൾ പറയട്ടെ, അതിനെയൊന്നും തന്നെ പ്രകോപിതനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ സുന്ദരമായ സബറിൻ്റെ, ക്ഷമയുടെ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, തൻ്റെ അനുചരന്മാരോടും പഠിപ്പിച്ചത് എന്നതാണ്. യാസിർ കുടുംബമേ ക്ഷമിക്കുക, റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ ഒരു ക്ഷമയുടെ സന്ദർഭങ്ങളിൽ. അപ്പം അത് എന്തല്ല, ക്ഷമ, സഹനം, സബർ എന്നത് അത് മഹത്തായൊരു സ്വഭാവമാണ്. തിരിച്ചടിക്കാൻ സാധ്യമായിരുന്ന സന്ദർഭത്തിലും പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്ത, ക്ഷമിച്ച ആ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവം ചെയ്ത, തൻ്റെ അനുചരന്മാരോട് ഉപദ്രവം ചെയ്ത, അക്രമം ചെയ്ത ആളുകളൊക്കെ മുന്നിലുണ്ടായിരുന്നിട്ടും, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, ഇത് അതാ യോമുൽ മർഹമ, കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും ക്ഷമിച്ച ആ ഒരു ചരിത്രം. അതുകൊണ്ട് പ്രവാചകനെ ആ വിഷയത്തിൽ കളിയാക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ദുർബലമായ റിപ്പോർട്ട് ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ മറ്റോ വന്നതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ ആളുകൾ അങ്ങനെ അധിക്ഷേപിക്കുന്ന, ക്ഷമ മുഹമ്മദ്, അത് ലോകത്തിന് പാഠമാണ്, മനുഷ്യർക്കാകമാനം വലിയ മാതൃകയാക്കുവാനുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ എന്നുള്ളത്. അത് സഹനം, അത് ലോകത്തൊരാൾക്കും ഒരാളിലും അത് കാണാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിനത് മാതൃകയാണ്, വിശ്വാസികളായ ആളുകൾ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതാ ക്ഷമയുടെ, സഹനത്തിൻ്റെ. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും അങ്ങോട്ട് നന്മ ചെയ്ത, ഇദ്ഫഅ ബില്ലതീ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം അതാണ്, ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകൾക്ക് നന്മ കൊണ്ട് പ്രതികാരം ചെയ്യാൻ, അതിന് പ്രതികരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. വല തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മ ചെയ്തവരോട് നന്മ കൊണ്ട് പ്രതികരിക്കാൻ, അപ്പോൾ ശത്രുക്കളെല്ലാം മിത്രമായി തീരുന്നതാണ് എന്ന് ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് ക്ഷമിച്ച, ആക്രമിച്ച ആളുകളോട് ക്ഷമ കൊണ്ട് പ്രതികരിച്ച, ജീവിത പ്രയാസങ്ങളിൽ ക്ഷമിച്ച, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ക്ഷമിച്ച, അങ്ങേറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ടു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശ്വാസികൾക്കേറെ മാതൃകാപരമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അത് ആരൊക്കെ തന്നെ പരിഹസിച്ചാലും കളിയാക്കിയാലും ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല വറഫഅനാ ലക ദിക്റക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പേരും അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അതിൽ ലോകർക്ക് മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
3: ബാരക്കല്ലാഹു ഫീക്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രവാചക മാതൃക കെട്ടുകഥയോ ഈ വിഷയത്തിൽ വളരെ നല്ലൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം നമ്മളിതാ പീസ് റേഡിയോ വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. മോർണിംഗ് വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസലാം മാസ്റ്ററാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. കൂടെ പീസ് റേഡിയോ എന്തിനാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വൈജ്ഞാനികമായ പല പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ഞങ്ങൾ ചെറിയൊരു സമയം ഇരിക്കുകയാണ്.
1: അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങൾക്കിപ്പം ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാം റേഡിയോയിൽ നടത്തുമ്പോൾ ഓരോ ഓഗസ്റ്റ് 15-നും നമ്മൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റൂമിനകത്ത് നമ്മൾ ഇരിക്കുകയാണ്, ഇരിക്കുന്ന സമയത്ത് റൂം പുറത്തുനിന്ന് ഒരാൾ വന്ന് പൂട്ടിപ്പോയി, എത്ര സമയം നമ്മൾ അതിനകത്തിരിക്കും, നമ്മൾ അസ്വസ്ഥരാകും. എന്നാൽ നേരെ മറിച്ച് റൂം പൂട്ടിയത് അകത്ത് നമ്മൾ തന്നെയാണ് പൂട്ടിയത്, നമ്മളിഷ്ടമനുസരിച്ച് അത്രയും നമുക്ക് അതിൻ്റെ അകത്തിരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അവകാശങ്ങൾ വേറൊരാളുടെ കയ്യിലാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല. അങ്ങനെയായിരുന്നു കാലങ്ങളോളം ഇന്ത്യ കോളനിവൽക്കരിക്കപ്പെട്ട് പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും. ഇന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 10-70 വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ സംസാരിക്കുമ്പോഴും പലരുടെയും ഈ നാടിൻ്റെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, സത്ത മുഴുവനും കാർന്നു തിന്നുന്ന വർഗീയ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരായ ആളുകളുടെ പിടികളിൽ പതിയെ രാജ്യം കൊണ്ടുപോകുന്നതിനെ രാജ്യത്തുള്ള ഭൂരിഭാഗം ആളുകളും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കാര്യം, സ്വാതന്ത്ര്യം അല്ലാഹു തന്ന ഒരു അനുഗ്രഹമാണെന്നും അതിന് നന്ദി കാണിക്കുക.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇൻസൈറ്റിലൂടെയാണ് ഇന്നത്തെ മോർണിംഗ് വൈബ്സ് തുടങ്ങുന്നത്. ഇസ്ലാം മനുഷ്യരെ ആദരിച്ച മതം എന്ന ടോപ്പിക്കിൽ അഷ്റഫ് സലഫി വാണിയമ്പലത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാം മനുഷ്യനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സൃഷ്ടികളിൽ ഏറെ വലിയ സ്ഥാനം നൽകുകയും ചെയ്തിട്ടുള്ള മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് അവരുടെ ജീവിത വിജയത്തിനും അവരുടെ സുഗമമായ ജീവിതത്തിനും വേണ്ടി എല്ലാ സൗകര്യങ്ങളും സട്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിച്ചു. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇൻ്റെ 70-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്, വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട്. വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലുമെല്ലാം നാം അവരെ വഹിച്ചു കൊണ്ടുപോയി. വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് അവർക്ക് ഉപജീവനം നൽകി. വഫദ്ദൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ദീല, മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം ഏറെ ശ്രേഷ്ഠത നൽകി, മഹത്വം നൽകി ആദരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, കറംന നാം ആദരിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഷറഫും മഹത്വവും നന്മയും മേന്മയുമെല്ലാം നൽകിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നത്. മറ്റു സൃഷ്ടികളെക്കാളേറെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് വ്യത്യസ്തമായ ജന്തുക്കളെയും പക്ഷികളെയും പറവകളെയും പല മൃഗങ്ങളെയും പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രത്യേകത നൽകിയതും സ്ഥാനം നൽകിയതും മഹത്വം നൽകിയതും മനുഷ്യനെന്ന സൃഷ്ടിക്കാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് രൂപം നൽകിയത് ഏറ്റവും നല്ല ഒരു അവസ്ഥയിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ്. സൂറത്തു ഗാഫിറിലെ 64-ാമത്തെ വചനം. അതേപോലെ തന്നെ സൂറത്തുത്തീനിൽ കാണാം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്‌വീം, മനുഷ്യരെ നാം സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ്. ഇത് ശരിയായില്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അവൻ്റെ ഓരോ അവയവങ്ങളും യഥാർത്ഥ സ്ഥാനങ്ങളിൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും ശരിയായിട്ടില്ല, അതങ്ങനെയല്ലായിരുന്നു വേണ്ടത്, ഇങ്ങനെയായിരുന്നു എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു ഐബുകൾ, എന്തെങ്കിലും ഒരു വീക്ക്നെസ്സുകൾ, കുറവുകൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലില്ല. കാരണം സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് കൃത്യമായി അവനാണ് ഖാലിഖ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൃത്യമായ ഇൽമിൽ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് എന്നത് കൃത്യമായി അറിവുള്ളവനാണ്. അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിം മാ ഷാ റക്കബക, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ ശരിപ്പെടുത്തുകയും നിന്റെ ഘടനകളെല്ലാം നന്നാക്കി ഏത് രൂപത്തിലാണോ വേണ്ടത് അതുപോലെ ഘടിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇൻഫിത്താറിലെ 7-8 വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരിക്കലും തന്നെ ഒരാൾക്കും ആക്ഷേപിക്കുവാനോ വിമർശിക്കുവാനോ സാധ്യമല്ലാത്ത വിധം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കൃത്യമായി അവനെ സംവിധാനിച്ചിട്ടുണ്ട്, ബുദ്ധി നൽകി. അതുപോലെ തന്നെ കാര്യങ്ങൾ അർത്ഥമാക്കാൻ, മനസ്സിലാക്കാൻ, വേർതിരിച്ചു മനസ്സിലാക്കാൻ സംസാരശേഷി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കഴിവുകൾ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഫറബ്ബി സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ് മിസ്ലമാ അന്നകും തൻതിഖൂൻ, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഏകത്വം അവനെ മാത്രം ആരാധിക്കണമെന്നുള്ള ഒരു ഹക്ക്, യാഥാർത്ഥ്യം, ആ ഒരു സത്യം, അത് നിങ്ങൾ എത്രത്തോളം, നിങ്ങൾ സംസാരിക്കുന്നത് എത്രത്തോളം സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അലം നജ്അല്ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുന്നുണ്ട്. അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, വലിസാനൻ ഒരു നാവും, വശഫത്തൈനി രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ. മനുഷ്യരാണ് മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം ഏറെ സംസാര കഴിവുള്ളവരായി, ആശയവിനിമയങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് അത് കൃത്യമായി അവർക്ക് ഭാഷകൾ നൽകി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന തരത്തിൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആദരവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫജഅൽനാഹു സമീഅം ബസീറ, മനുഷ്യരെ കേൾവിയുള്ളവരാക്കി, കാഴ്ചയുള്ളവരാക്കി കൃത്യമായി അവന് നൽകിയ നിഅമത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ കൃത്യമായ മാർഗദർശനം നൽകപ്പെട്ട ഏറ്റവും ശരിയായതിലേക്ക്, വഹദൈനാഹു നജ്ദൈൻ, അതെ, അവന് സന്മാർഗം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ജീവിതത്തിൽ. ഖുൽ ഹുവല്ലദീ അൻഷഅകും വജഅല ലക്കുമുസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ, വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവനാണ് നിങ്ങളെ ഉണ്ടാക്കിയവൻ, നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ചശക്തിയും എല്ലാം നൽകിയവൻ, നിങ്ങൾക്ക് ഹൃദയങ്ങൾ നൽകിയവൻ, നിങ്ങളെ ചിന്തിക്കുന്നതിനെക്കുറിച്ച്, കാണുന്നതിനെക്കുറിച്ച്, നിങ്ങൾക്ക് കേൾക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്, പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിനോളം മനുഷ്യനെ ആദരിച്ച, മനുഷ്യന് അനുഗ്രഹങ്ങൾ, മനുഷ്യന് ഏറ്റവും നല്ല വഴി കാണിച്ചു കൊടുത്ത, അവനെ ആദരവ് നൽകിയ ഒരു മതവും ലോകത്ത് വേറെയില്ല എന്നത് നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുതയാണ്. മനുഷ്യൻ്റെ പ്രതാപം, അവൻ്റെ അഭിമാനം, അവൻ്റെ ഇസ്സത്ത്, എല്ലാ നിലക്കും അവന് ഭക്ഷണങ്ങൾ, വറസഖ്നാഹു മിന തയ്യിബാത്ത്, മനുഷ്യർക്ക് അവർക്ക് കുടിക്കുവാനും ഭക്ഷിക്കുവാനും ഉടുക്കുവാനും അതുപോലെ തന്നെ വിവാഹം ചെയ്യുവാനും, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം നിലക്ക് മനുഷ്യൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ, ഫിത്റത്തുള്ളാഹി അല്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരു പ്രകൃതത്തിലാണോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവനെ സ്യൂട്ടബിളായ, അവന് യോജിച്ചതായ നിലക്ക്, വിശിഷ്ടമായതെല്ലാം അവന് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മനുഷ്യരോട് സട്ടാവിൻ്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്, അതാണ് ഇസ്ലാം ദീൻ. ഏതൊരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞോ ലോകത്ത് ഇന്നേ വരെ അത് നല്ലതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നല്ലതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം നല്ലതാണെന്ന് പഠിപ്പിച്ച ഒരു കാര്യം വിശിഷ്ടമായി പഠിപ്പിച്ച ഒന്ന് അത് ശരിയല്ല, അത് മ്ലേച്ഛമാണ്, അത് മാലിന്യമാണ് എന്നു തെളിയിക്കാനോ ഇതേ വരെ സാധ്യമായിട്ടില്ല. കാരണം അത് സൃഷ്ടാവിൽ നിന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്തുകളാണ് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അത് തിരിച്ചറിയണം. നമ്മൾ ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി, തൻ്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊണ്ടുവന്നതായ അനുഗ്രഹങ്ങളുണ്ട്, ആസ്വാദനങ്ങളുണ്ട്, അലങ്കാരങ്ങളുണ്ട്, അതിനെ നിഷിദ്ധമാക്കേണ്ടതില്ല. വത്തയ്യിബാത്തു മിനർ റിസ്ഖ്, ഉപജീവനങ്ങളിൽ നിന്ന് വിശിഷ്ടമായത് അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്, അത് നിഷിദ്ധമാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുണ്ടായിരുന്ന, ജാഹിലിയത്തിലുണ്ടായിരുന്നതായ പല കാര്യങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കി. യാ യുഹന്നാസ് ഇന്നല്ലാഹ അസ്സ വജൽ ഖദ് അദ്ഹബ അൻകും ഐബത്തൽ ജാഹിലിയ, ജാഹിലിയ കാലത്തെ ആ ഒരു അബിയത്തൽ ജാഹിലിയ, ആ ഒരു നിന്ദ്യതയും മനുഷ്യരെ നിസ്സാരമായി കാണുന്ന ആൺപെൺ വ്യത്യാസം കാണിക്കുകയും അതുപോലെ തന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിതാക്കളെ കൊണ്ട് ഫഖർ നടിച്ചിരുന്നതും, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതെല്ലാം ഇസ്ലാം വിശ്വാസത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ നല്ലവനെന്നോ അതേപോലെ തന്നെ ആരാണ് ദുഷിച്ചവൻ ആരാണ് നല്ലവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ, ധർമ്മനിഷ്ഠയുടെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യരെല്ലാം ആദമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളാക്കി, പ്രത്യേകമായി കബീലകളാക്കി, വിഭാഗങ്ങളാക്കിയത് ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയുവാൻ, പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അതെ, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ, റെസ്പെക്റ്റ് നൽകപ്പെടുന്നവൻ, നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മനുഷ്യൻ ആരാധനാ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ പിന്നെ മറ്റു വിഷയങ്ങളിൽ, സാമ്പത്തികമായ, സാമൂഹികമായ, വ്യക്തിപരമായ മുഴുവൻ വിഷയങ്ങളിലും അത് ശരിയായില്ല എന്നൊരാൾക്കും ആക്ഷേപം പറയാൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതൊരുക്കിയിട്ടുണ്ട്. നമസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്ന ഒരാൾ, അയാളുടെ തറവാടോ, അയാൾ സമ്പന്നനാണോ അതല്ലെങ്കിൽ പാമരനാണോ പണ്ഡിതനാണോ, അയാളുടെ നിറമോ അയാളുടെ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് ആദ്യമായിക്കൊണ്ട് മസ്ജിദിലേക്ക് ആരാധനാ കർമ്മത്തിന് വേണ്ടി വരുന്നവൻ ആരായിരുന്നാലും ശരി, അവനാണ് അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ സ്ഥാനമുള്ളത്. നോക്കൂ, നിങ്ങൾ മനുഷ്യർക്ക്, മനുഷ്യരെ ഒന്നായി കാണാൻ, മനുഷ്യരെല്ലാം ആദമിൻ്റെ മക്കളാണ്. കുല്ലുക്കും ഇന്ന ആദം വ ആദമു മിൻ തുറാബ്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്. വൈന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നും. അതുകൊണ്ട് തന്നെ സ്വത്ത് കൊണ്ടോ തറവാട് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മറ്റ് എന്തെങ്കിലും അധികാരം കൊണ്ടോ സ്ഥാനം നൽകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അൽ ഹസബുൽ മാൽ വൽ കറമു തഖ്വ, അതെ, തഖ്വയാണ്, സൂക്ഷ്മതയാണ്, ധർമ്മനിഷ്ഠയാണ് സ്ഥാനം. അധികാര അള്ളാഹു സുബ്ഹാനഹു വതആല ആദരവിനെ അടിസ്ഥാനമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സ് നല്ലതാവണം, നന്നാവണം, ഹൃദയം നല്ലതാവണം. മനുഷ്യ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടുവന്നു. അറിയണം അത് ഹൃദയമാണ് എന്ന്. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ മഹത്വവും ആദരവും തിരിച്ചറിയുക, മനുഷ്യനെ നിന്ദിക്കുവാനോ അതല്ലെങ്കിൽ മനുഷ്യനെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് താഴ്ത്തുവാനോ അല്ല പ്രപഞ്ച സെട്ടാവ് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ അവൻ്റേതായ സ്ഥാനം നൽകണം. മാന്യമായ നിലക്ക് അവന് വസ്ത്രം ധരിച്ച്, അവന് അന്നപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവൻ ഏറ്റവും നല്ല അവസ്ഥയിൽ മുന്നോട്ട് പോയി ജീവിക്കുവാനുള്ള സൗകര്യമാണ് പ്രപഞ്ച സെറ്റാവ് നൽകിയിട്ടുള്ളത്. ആ കാര്യം വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പഠിക്കുവാനും അറിയുവാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ

0: പറയണ, കാരണം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അവിടെ സമകാലികമായ ഒരുപാട് വിഷയങ്ങൾ റേഡിയോയിൽ പലതും വരുന്നുണ്ട്. നമ്മളത്
1: ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മളെ കുട്ടികളൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു പാട്ട് അല്ലേ, സ്വരത്തിലൂടെ ഒരു പാട്ട് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, സ്വരത്തിലെ അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ സുരക്ക് നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരുന്നു.
1: സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് പറയണം തോന്നിയത്, അന്ന് മുതലേ നമ്മളെ വിഭവങ്ങളായിരുന്നു പുറത്തുനിന്ന് വന്ന ആൾക്കാർ അടിച്ചു മാറ്റിയത്. നമ്മളടുത്ത് എന്തെല്ലാം വിഭവങ്ങൾ ആ ഒരു സമയം ആ ഒരു കാലത്തുണ്ടായിരുന്നു അതൊക്കെ അവർ അടിച്ചു മാറ്റി. എന്നാൽ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല സ്രോതസ്സുകളും, സാമ്പത്തിക സ്രോതസ്സാവട്ടെ മറ്റുള്ള സ്രോതസ്സുകളൊക്കെ അടിച്ചു മാറ്റാൻ പലരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതൊരു ഭയങ്കര സംഭവമല്ലേ. അതിനെ നിലനിർത്തുക എന്നുള്ളത് ഈ ഒരു
0: തലമുറയുടെ
1: ആവശ്യം കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഓരോ ആവശ്യമായിട്ട് നമ്മുടെ ഡൽഹിയിൽ നടന്ന ഒരു പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പം അത്തരം നമ്മുടെ ജൻസി ഒരു സമരം ഒക്കെ പ്രഖ്യാപിച്ച് അവർക്ക് അവരൊക്കെ ശരിക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു ഈ ഇന്നത്തെ ദിവസം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കുന്നുണ്ടാവും തന്നെയാണ് ഞാൻ പറയുന്നത്.
0: യെസ്, ശരി. അപ്പോൾ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്കിനി ആരോഗ്യ വിചാരമാണ്, ആരോഗ്യ വിചാരത്തിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ വിചാരം കേട്ടുവരും.
2: ഇസ് റേഡിയോയിൽ ആരോഗ്യ വിചാരം ഇന്നത്തെ പംക്തിയിൽ നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്രമേഹരോഗ വിഭാഗം തലവൻ ഡോക്ടർ അനീഷ് അഹമ്മദാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രമേഹ രോഗികളായ ഗർഭസ്ഥ സ്ത്രീകളിൽ പ്രസവ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളായിരുന്നു നാം കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി ചർച്ച ചെയ്തത്. ഗർഭിണികളിൽ വരുന്ന പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ മാത്രമാണോ പോം വഴി, അതോ ഗുളിക രൂപത്തിലുള്ള ചികിത്സ ഇവരിൽ പ്രായോഗികമല്ലേ?
3: ഗുളിക രൂപത്തിൽ അപ്രൂവ്ഡ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഓരോ മരുന്നിനും സേഫ്റ്റി പ്രൊഫൈലുണ്ട്, എ ബി സി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇൻസുലിൻ ആണ്.

0: കൂടാതെ നമുക്ക് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ ലോകത്ത് ഗർഭാവസ്ഥ പ്രമേയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഏറ്റവും നല്ലത് എപ്പോഴും ഇൻസുലിൻ തന്നെയാണ്.
1: ഈ ഇൻസുലിൻ കൊണ്ടു നടക്കാനും രോഗിയെ സംബന്ധിച്ച് അത് ഫ്രിഡ്ജിൽ അതിൻ്റെ താപനില സൂക്ഷിക്കുവാനും യാത്രയിലും മറ്റൊക്കെ ഉപയോഗിക്കാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലല്ലേ? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോ ആരോഗ്യവിചാരം ശ്രോതാക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ?
0: ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഇപ്പോൾ നമ്മുടെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ മിക്കവാറും പേനയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പേന എന്ന് പറയുന്ന, അതായത് നമ്മൾ ഇൻസുലിൻ ഒരു പെൻഫില്ലിൽ നിറച്ച് പേനയിലേക്ക് ഇതാവുന്നതാണ്. അപ്പം നമ്മൾ ഈ റീഫിൽ പേന യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസുലിൻ റീഫിൽ ചെയ്യാവുന്ന, ഒരു തവണ പേന മേടിച്ചാൽ അതേ പേനയിൽ അവർക്ക് ഇൻസുലിൻ്റെ റീഫില് നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പേനയാവുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ 24°C, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ 24° വരെയാണെങ്കിലും അത് ഒരു മാസം വരെ റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ്, കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം. അതേസമയം നമ്മൾ വയലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് താങ്കൾ പറഞ്ഞ പോലെ അതെപ്പോഴും ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. 4°C, ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിന്റെ ഡോറിലാണ് നമ്മൾ സാധാരണയായി സൂക്ഷിക്കാൻ പറയാറ്. പിന്നെ ഇൻസുലിൻ എടുക്കുമ്പോൾ എപ്പോഴും അത് അരമണിക്കൂർ മുമ്പെങ്കിലും, തണുത്ത ഇൻസുലിൻ എടുക്കുന്നത് എപ്പോഴും വേദന കൂടുതലാണ്. അപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗികൾ അത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കുകയും നന്നായി കുലുക്കി വേണം, അത് എയർ ബബിൾ ഇല്ലാതെ വേണം അത് ഇഞ്ചെക്ട് ചെയ്യാൻ.
1: വളരെ മുമ്പൊക്കെ നാം പറഞ്ഞു കേട്ടിരുന്ന ഒരു വാചകം, നന്നായി വെള്ളം കുടിച്ചാൽ മൂത്രത്തിലൂടെ ശരീരത്തിലെ പഞ്ചസാര പുറത്തു പോകുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് രക്തത്തിൽ, അതെങ്ങനെ രക്തത്തിലേക്ക് പകരുന്നു എന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം.
0: ഇപ്പോൾ ഈ മൂത്രത്തിലൂടെ കളയുന്ന മരുന്ന് വന്നപ്പോഴാണ് നമ്മൾ കിഡ്നിയിലൂടെയുള്ള ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കിഡ്നി പ്രമേഹം കൊണ്ട് ബാധിക്കപ്പെടുന്ന ഒരു അവയവം മാത്രമാണെന്നാണ്. നമുക്കൊരു 3-4 വർഷം വരെ കിഡ്നി കൊണ്ട് നമുക്ക് പ്രമേഹത്തിന് ചികിത്സേനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. നമ്മളെല്ലാവരും കിഡ്നിയെ പ്രമേഹം കൊണ്ട് ബാധിക്കുന്ന ഒരു അവയവം മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ഈ കിഡ്നി മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് ഗ്ലൂക്കോസിനെ കളഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന മരുന്നുകൾ വന്നതോടുകൂടി നമ്മൾ കിഡ്നിയെ കുറിച്ച് ഇത് എങ്ങനെ നമുക്ക് ഫലവത്തായ ചികിത്സയിൽ യൂസ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ പഠിച്ചു. അപ്പോൾ ആ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഒരു പ്രമേഹ രോഗിയിൽ അതായത് കിഡ്നിയിൽ കൂടി വലിച്ചെടുക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ്, രക്തത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി നിൽക്കുമ്പോൾ നമ്മൾ കിഡ്നി കൂടെ ഗ്ലൂക്കോസ് അധികം വലിച്ചെടുക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രമേഹ രോഗികളുടെ ഗവേഷണങ്ങളിൽ രക്തത്തിന്റെ ഗ്ലൂക്കോസ് അളവ് കൂടുതലായി നിൽക്കുമ്പോൾ അവരെ കിഡ്നിയിലൂടെ ഗ്ലൂക്കോസ് കൂടുതലായി രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനു മൂലമാണ് നമുക്ക് രക്തത്തിലെ അളവ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി നിൽക്കുകയും കൂടുതലായി കിഡ്നി വലിച്ചെടുക്കുകയും കിഡ്നിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ് അത് മൂത്രത്തിലൂടെ കളയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂത്രത്തിലൂടെ കൂടുതലായി കളഞ്ഞ് ഈ രക്തത്തിലെ അളവ് കുറയ്ക്കാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് തന്നെ നമ്മൾ ആ പഠനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല ഓപ്പറേഷനുകളും അതുപോലെ തന്നെ സിസേറിയൻ ഇതെല്ലാം വരുന്ന സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ്, രക്തം ഇന്ന ഗ്രൂപ്പിലുള്ള രക്തം വേണം എന്ന് പറയാറുണ്ട് ഡോക്ടർ മുൻകൂട്ടി നിർദ്ദേശപ്രകാരം. ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു പ്രമേഹ രോഗിയുടെ രക്തം മറ്റൊരാൾക്ക് കൊടുത്താൽ അതിലൂടെ ഈ പ്രമേഹം അയാളിലേക്ക് പകരുമോ? അത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രമേഹ രോഗികളുടെ രക്തം പറ്റില്ല എന്നോ എന്തെങ്കിലും ആ കാര്യത്തിൽ ഒരു കൃത്യത ഒന്ന് വിശദീകരിക്കാമോ?
0: ഒരു പ്രമേഹ രോഗം ഉണ്ടെന്ന് വെച്ചാൽ അയാൾ രക്തദാനം കൊടുക്കാൻ പാടില്ല എന്ന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും
1: ഇതുവരെ
0: തെളിയിക്കപ്പെട്ടില്ല. ഇല്ല, പ്രമേഹം രക്തത്തിലൂടെ പകരുന്ന ഒരു രോഗമല്ല, അതൊരു ജീവിതശൈലി രോഗമാണ്. അതായത് നമുക്ക് നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഒരു ഘടകമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വ്യായാമക്കുറവും നമ്മുടെ ഇന്നത്തെ ആധുനിക ഭക്ഷണ രീതിയും മൂലമാണ് പ്രമേഹം.
1: താങ്കൾ പറയുന്നത് ഒരു പ്രമേഹ രോഗിയുടെ രക്തം മറ്റൊരു പ്രമേഹമില്ലാത്ത രോഗിക്ക്
0: കൊടുക്കുന്നതിൽ യാതൊരു
1: കുഴപ്പമില്ല. പലപ്പോഴും ആളുകൾക്ക് സംശയമുള്ള ഒരു മേഖലയായിരുന്നു. വളരെ ഇപ്പോൾ നമ്മളെ ചർച്ചയിൽ ആജീവനാന്തം ഏകദേശം മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയാണെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഇങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും കിഡ്നി തകരാറിലാവില്ലേ എന്ന ഒരു ഒരു സംശയം സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
0: ഇത് പലപ്പോഴും നമ്മുടെ ഈ മലബാർ മേഖലകളിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ, മലബാർ മേഖല എന്നല്ല, കേരളത്തിൽ ഒമ്പാടുമുള്ള ഒരു മിഥ്യാധാരണയാണ്. കിഡ്നിക്ക് പ്രമേഹം കൊണ്ടാണ് ബാധിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ക്രമാതീതമായ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോളിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രമാതീതമായി വെക്കാതെ വരുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി. പിന്നെ നമുക്ക് കിഡ്നി, ഇപ്പോൾ ഒരു കിഡ്നിയുടെ അവസ്ഥ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമുക്ക് ചില മരുന്നുകൾ കിഡ്നിയിലൂടെയാണ് അത് അരിച്ച് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ചില മരുന്നുകൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ അളവ്, ഡോസിൽ, അതിന്റെ അളവിൽ മാറ്റം വരുത്തേണ്ടി വരും. അല്ലാതെ ഈ മരുന്നുകൾ കൊണ്ടല്ല കിഡ്നീനെ ബാധിക്കുന്നത്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം കൊണ്ടാണ് നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്നത്.
1: അതായത് പ്രമേഹത്തിന് മരുന്ന് കിഡ്നിക്ക് കേടുപറ്റും എന്ന ഭയത്താൽ മരുന്ന് കഴിക്കാതിരുന്നാൽ അനിയന്ത്രിതമായ പ്രമേഹ രോഗം അതിലേറെ കിഡ്നിയെ
0: അപകടപ്പെടുത്തും.
1: ഈ കാര്യം പ്രമേഹത്തിന്റെ മരുന്നുകൾക്ക് മാത്രമല്ലല്ലോ, മറ്റു മരുന്നുകൾ കഴിച്ചാലും കിഡ്നി വഴിയല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്തരം അവസ്ഥകളിൽ പൊതുവെ മരുന്ന് കൂടുതൽ കഴിച്ചാൽ അത് കിഡ്നിയെ ബാധിക്കുന്ന ഒരവസ്ഥയില്ലേ?
0: ഈ മരുന്നുകൾ എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് വേദന സംഹാരികളാണ്, അല്ലെങ്കിൽ NSAIDs, അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതെല്ലാം റീനൽ ടോക്സിക് ആണ്. അതായത് കിഡ്നിയെ ഡയറക്റ്റ് ആയിട്ട് ആ മരുന്ന് കൊണ്ട്, സാധാരണ മരുന്നുകളെ അപേക്ഷിച്ച് കിഡ്നിയെ ബാധിക്കാൻ ആ മരുന്നുകളുടെ സാധ്യത കൂടുതലാണ്.
1: അതായത് വേദന സംഹാരികളാണ്
0: അപകടകാരി.
1: മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്, അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുമ്പോൾ അതുമാകുന്ന ഇന്ററാക്ഷൻ, ഒരു മരുന്ന്, ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ഒരു മരുന്ന് കഴിക്കുന്നു, അയാൾക്ക് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവാം, ഷുഗറോ അല്ല പ്രഷറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിരം മരുന്ന് കഴിക്കുന്ന, ഈ മരുന്നുകൾ രണ്ടും പൊരുത്തപ്പെടാത്ത, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുമ്പോണ്ടാകുന്ന മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ആരോഗ്യ വിചാരത്തിലൂടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ?
0: അല്ല, ഇപ്പോൾ നമ്മൾ ചില മരുന്നുകൾ, ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പ്രമേഹ രോഗിയാണ്, നമ്മുടെ പ്രമേഹത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ അമിതമായി കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ ഈ ബീറ്റാ ബ്ലോക്കേഴ്സ്, പഴയ കാലത്തെ, പണ്ട് കാലത്തെ അറ്റനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകൾ, പ്രഷറിനുള്ള മരുന്നുകൾ, ചില മരുന്നുകൾ, നമുക്ക് ഷുഗർ കുറഞ്ഞു പോയാലും ഈ നെഞ്ചിടിപ്പ് ആണ് നമ്മുടെ ആദ്യമായി വർദ്ധിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ നമ്മൾ ഈ ബീറ്റ ബ്ലോക്കേഴ്സ്, പഴയ കാല ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചിടിപ്പ് കൂടാൻ ഈ മരുന്നുകൾ സഹായമാവില്ല. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളിൽ ചിലപ്പോഴേ അവരോട് പറയാറുണ്ട് ഇങ്ങനെ ഒരു സാധ്യത കൂടുതലായിട്ട്. അല്ലാതെ നമ്മൾ ഇന്ന് സാധാരണ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇതെല്ലാം മനസ്സിലിരുത്തി തന്നെയാണ് അവർ മരുന്നുകൾ എഴുതാറുള്ളത്,
1: രോഗികളോട് ഇത്തരം
0: കാര്യങ്ങൾ അവർ സംസാരിക്കാറുണ്ട്.
1: ഇനി പാരമ്പര്യമായി രോഗം വരുന്ന സാധ്യതകളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുവല്ലോ, അതിൻ്റെ ഒരു ഒരു ഒരു വിശദീകരണം ഏതൊക്കെയാണ് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മാറാവുന്ന വല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൈവാഹിക രംഗത്തൊക്കെ? ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലൈംഗിക ശേഷിക്കുറവ്, കാഴ്ച, ഇതൊക്കെ പ്രമേഹവുമായി ബന്ധപ്പെട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് കൊടുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
0: ഇപ്പോൾ നമ്മുടെ വാപ്പ ഉമ്മാക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ, ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 20-30%
1: സാധ്യതയുണ്ട്.
0: രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ ഏകദേശം 50-60% സാധ്യതയുണ്ട്. നമുക്ക് തടി കൂടുതലാണ്, നമ്മുടെ ഉയരം ഇൻ സെന്റിമീറ്റർ -100 ചെയ്താൽ നമുക്ക് നമ്മുടെ ഉചിതമായ തൂക്കം കിട്ടും. അപ്പോൾ തൂക്കം കൂടുതലായിട്ടുള്ള രോഗികൾ, അല്ലെങ്കിൽ മുമ്പ് ഗർഭാവസ്ഥയിലെ പ്രമേഹം ഉള്ളവർ, ലേഡീസ്, പെണ്ണുങ്ങളിലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, നമ്മൾ പറഞ്ഞ പോലെ PCOD എന്ന് പറയുന്ന, അല്ലെങ്കിൽ അണ്ടാശയിലെ കോമളകളുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് സാധാരണ ആൾക്കാരെക്കാളും പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യകരമായ ജീവിതശൈലിയും നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ചെറുപ്പം മുതലേ തന്നെ നമ്മൾ തുടരുക. ആൻഡ് അത് ഈ മാതാപിതാക്കളും ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ അനുഷ്ഠിക്കേണ്ടതാണ്. സ്കൂൾ ലെവലിൽ മുതലേ നമ്മൾ ഈ പ്രമേഹം എന്ന അസുഖത്തിനെ കുറിച്ച് ബോധവൽക്കുകയും അവർക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണ രീതികളും പറഞ്ഞു കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാവുന്നത്. കമ്മ്യൂണിറ്റി ലെവലിൽ ഇപ്പം സ്കൂളിൽ പാഠ്യ വിഷയമാക്കുന്ന പോലെ ആരോഗ്യകരമായ ജീവിതശൈലികൾ അവർക്ക് ഒരു പാഠ്യ വിഷയമാക്കുക, സമൂഹത്തിൽ അതിൻ്റെ ബോധവൽക്കരണം ഈ വേൾഡ് ഡയബറ്റിക് ഡേ പോലെയുള്ള പല ദിനങ്ങളിലൂടെ അത് അവരിൽ എത്തിക്കുക. ഇതെല്ലാമാണ് നമുക്ക് സമൂഹത്തിനും വ്യക്തിപരമായിട്ടും നമുക്ക് ഈ പ്രമേഹം എന്ന മാറാസുഖത്തിനെ തടയാനുള്ള പോംവഴികൾ.
1: ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സംസ്കാരം ഈടായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കൽ ഫാസ്റ്റ് ഫുഡ് അത് ഈ പ്രമേഹ രോഗവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന്.
0: ഈ ഫാസ്റ്റ് ഫുഡിൽ ഊർജം ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കലോറി വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ താങ്കൾ ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അളവും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എപ്പോഴും അവിടെയുള്ള അളവ് വളരെ കൂടുതലായിരിക്കും,
1: അതിന്
0: കലോറിയും കൂടുതലായിരിക്കും, അതിൻ്റെ പോർഷൻ സൈസും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന ഈ കാർബണേറ്റഡ് അല്ലെങ്കിൽ ഷുഗർ റേറ്റഡ് ഡ്രിങ്ക്സ് പെപ്സി ഉള്ള ഇത് അതിൽ ഊർജമല്ലാതെ വേറെ ഒരു നമുക്ക് പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഒരു നല്ല ശരീരത്തിന് ആരോഗ്യകരമായ ഒന്നുമില്ല. അപ്പൊ ഈ കൾച്ചർ നമ്മൾ കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണക്രമവും വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ അറുപിഷ്കരാണ് താനും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഔട്ട്സൈഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് കൾച്ചർ കൊണ്ട് നമ്മൾ കൂടുതലുമായി ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്.
1: പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് കാഴ്ച, ഞരമ്പുകളെ ബാധിച്ചെന്ന മസില്, വിരല് കോച്ചലൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ലൈംഗിക ശേഷിക്കുറവ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കാണുന്ന ഇപ്പൊ ഈയിടെ അടുത്തൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച തീരെ നഷ്ടപ്പെട്ടു പോയി, മറ്റൊരു കണ്ണ് ഏകദേശം പകുതി കണ്ണ് നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോന്നോരോന്ന ചർച്ച ചെയ്യുമ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും?
0: അല്ല, ഇപ്പോൾ ഈ ഇത് ഇന്ന് കാലത്ത് പ്രമേഹം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ടുള്ള ഒരു ചികിത്സയല്ല, ഒരു ടീം വർക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എല്ലാ പ്രമേഹ രോഗികളും ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോഴെങ്കിലും വെറും വയറ്റിലെ ഷുഗറ് നോക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറ് നോക്കുക. വെറും വയറ്റിൽ നമുക്ക് ഏകദേശം 90 to 130 ഇടയിലുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുക. ഭക്ഷണം കഴിച്ചൊരു 150 to 200 ഉള്ളിൽ നമ്മൾ ക്രമാതീതമായിട്ട് നിർത്തുക.
1: 150-200
0: പിന്നെ നമുക്ക് 3 ശരാശരി ഗ്ലൂക്കോസിന്റെ അളവ് രക്തപരിശോധനയിലൂടെ HbA1c എന്ന് പറഞ്ഞ അളവ് നിശ്ചയമാണ്. അത് HbA1c എന്ന് പറയുന്നത് ഒരു 6.5-7 അടുത്ത് നിർത്തുക. നമ്മുടെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒരു 140-90 അടിയിൽ എപ്പോഴും നിർത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ പ്രമേഹ രോഗികളും കണ്ണിന്റെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. അവർ തുള്ളിമരുന്ന് ഇറ്റിച്ച് കണ്ണിന്റെ ഞരമ്പിന് ബാധിപ്പുണ്ടോ അല്ലെങ്കിൽ റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ല എന്നുള്ളത് എല്ലാ വർഷവും ഒരു പ്രമേഹ രോഗി എന്തായാലും ചെയ്യേണ്ടതാണ്. അതുകൂടാതെ 3 മാസം കൂടുമ്പോൾ മൂത്രത്തിലൂടെ പ്രോട്ടീൻ, മൈക്രോ ആൽബുമിനൂറിയ അല്ലെങ്കിൽ മാക്രോ ആൽബുമിനൂറിയ കൂടുതലായിട്ട് പോകുന്നതുണ്ടോ എന്ന് നോക്കണം. ഒരു 6 ഒരിക്കൽ നമ്മൾ കൊളസ്ട്രോളിന്റെ അളവും നിർണ്ണയിക്കേണ്ടതാണ്. അപ്പോൾ വിവിധ വിദഗ്ധരുടെ ഒരു ടീമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കോംപ്രിഹെൻസീവ് ഡയബറ്റിസ് പ്രോഗ്രാമായിട്ടാണ് ഇന്ന് നമ്മൾ പ്രമേഹത്തിനെ നേരിടേണ്ടത്. അല്ലാതെ ഒരു ഒരു ഡോക്ടർ ആയിരിക്കും റെസ്പോൺസിബിൾ, ബട്ട് അതേപോലെ തന്നെ വേറെ, ബിക്കോസ് പ്രമേഹം എന്ന് പറയുന്നത് ഒരു പല അവയവങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ്, അല്ലാതെ ഒരു ഒരു പാൻക്രിയാസിന്റെ മാത്രം ഒരു അസുഖമല്ല.
1: അതായത് ഒരു പ്രമേഹ രോഗി ഒരു കോംപ്രിഹെൻസീവ് ഡോക്ടർ മാത്രം കണ്ടാൽ പോരാ, അതോടൊപ്പം കിഡ്നി സംബന്ധിച്ച ഡോക്ടറെയും കണ്ണ് സംബന്ധിച്ച ഡോക്ടറെയും കാണേണ്ടത്. ലൈംഗിക ശേഷിക്കുറവ് പലരും പരാതി പറയുന്ന ഒരു വിഷയമാണ്. ഇതിന് ഈ പ്രമേഹ രോഗികൾക്ക് നിർദ്ദേശിക്കാവുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും?
0: ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഉദ്ധാരണക്കുറവ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്തരിക അവയവങ്ങളെ ബാധിപ്പിച്ചിട്ടുള്ള ഓട്ടോണമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നമുക്ക് ഈ രക്തധമനികളിലെ രക്തോട്ടം വർദ്ധിപ്പിക്കുകയും അതുവഴി, അതായത് വാസോഡൈലേറ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോസ്ഫോഡൈസ്റ്ററേസ് എന്ന് പറയുന്ന നമുക്ക് വയാഗ്ര പോലെയുള്ള മരുന്നുകളാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷെ ഞാൻ പലപ്പോഴും പ്രമേഹ രോഗികളോട് പറയുന്നു, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ആദ്യമായി പ്രമേഹം നല്ല പോലെ നിയന്ത്രിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ നിർത്തുക, ഷുഗർ നല്ല പോലെ നിയന്ത്രിക്കുക, അതിനുശേഷവും ഉദ്ധാരണത്തിന്റെ ഇത് വർദ്ധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഉദ്ധാരണം കൂട്ടാനായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്.
1: മാനസിക സമ്മർദ്ദം, ജോലി, അതുപോലെ കുടുംബപരമായ പശ്ചാത്തലങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ, പല ടെൻഷനുണ്ട്. ഈ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ പ്രമേഹ രോഗം വരാനോ അല്ലെങ്കിൽ ഉള്ള രോഗികൾക്ക് പ്രമേഹം കൂടാനോ മറ്റോ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണോ?
0: ഇന്നത്തെ പല പഠനങ്ങളിലും നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലോ ഒരു നമ്മൾ റെപ്രസെന്റ് ചെയ്യാത്ത ഒന്നാണ് വിഷാദ രോഗം പ്രമേഹ രോഗികളിൽ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രമേഹ രോഗികൾ രണ്ടോ മൂന്നോ തവണ ഇൻസുലിൻ എടുക്കുകയും അവരുടെ വേറെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാവുന്ന വിഷാദ രോഗം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗികളുടെ വിഷാദ രോഗത്തിൻ്റെ കണക്ക് ഇന്ന് ലോകത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഒരു 10-15% ഇന്ന് പ്രമേഹ രോഗികൾ വിഷാദ രോഗവും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും അവരിൽ ഈ വിഷാദ രോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിലെ ആ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് കാണാറുണ്ട്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രമേഹ ചികിത്സയോടൊപ്പം തന്നെ നമുക്ക് മാനസികമായി സന്തോഷം നൽകുന്ന കാര്യങ്ങളും കൂടി നമ്മൾ പ്രമേഹ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കേണ്ടതുണ്ട്.
1: പ്രമേഹ രോഗത്തെക്കുറിച്ച് വന്ന നമ്മുടെ ചർച്ചയിൽ പക്ഷെ ചിലരൊക്കെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോയതായി പലപ്പോഴും പറയുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തെല്ലാം പ്രമേഹം, അതായത് പഞ്ചസാരയുടെ അളവ് കൂടിയ അവസ്ഥകളെക്കുറിച്ചാണ്, അതിൻ്റെ ലക്ഷണവും മറ്റുമൊക്കെ. ഈ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും, അതിന് പ്രത്യേകം മരുന്ന് കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം.
0: ഈ താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് എസ്പെഷ്യലി പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായിട്ട്, പ്രമേഹ രോഗിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ പല രോഗികളിലും ഒരു 30-40% അല്ലെങ്കിൽ ഒരു 20-30% രോഗികളിൽ നമ്മൾ ഇൻസുലിൻ ചികിത്സാ മാർഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുന്ന രോഗികളിൽ നമുക്കുണ്ടാവുന്ന, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ആന്തരിക ഒരു ഒരു മരുന്നിനൊരു ഗുണഫലം ഉണ്ടാവുമ്പോൾ ഒരു ദോഷം എന്തായാലും ഉണ്ടാവും, സൈഡ് ഇഫക്റ്റ്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളിൽ സാധാരണ ആൾക്കാരെക്കാളും താങ്കൾ പറഞ്ഞ പോലെ ഷുഗർ കുറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാവുന്ന സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഞാൻ സാധാരണയായി പ്രമേഹത്തിൽ ഇൻസുലിൻ എടുക്കുന്ന എൻ്റെ രോഗികളോട് സാധാരണമായി ഒരു 5-10 മിനിറ്റ് അവരായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഹൈപ്പോഗ്ലൈസീമിയ. താങ്കൾ ഇൻസുലിനിലേക്ക് പോവുകയാണ്, ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോയാൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം? അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 70 mg താഴെ ഉണ്ടാവുന്ന അവസ്ഥ. അതായത് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് തലതിരിക്കാം. ഹാർട്ടിൻ്റെ ഇതും നമ്മുടെ തലച്ചോറിനെ, ഹാർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് അമിതമായ വേർപ്പ്, നമ്മുടെ ഹാർട്ട് റേറ്റ്, അതായത് നമ്മുടെ രക്തത്തിൻ്റെ അടിപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുക, അമിതമായ വേർപ്പ്, ക്ഷീണം, അതേസമയം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്നതാണ് ഓർമ്മ ഉണ്ടാവുക, അപസ്മാരം,
1: ഓർമ്മക്കുറവ്,
0: അപസ്മാരം വളരെ ക്രമാതീതമായി,
1: അതെ,
0: നാവ് വറ്റി വരുന്ന, ഇതെല്ലാമാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണം.
1: പഞ്ചസാരയുടെ അളവ്
0: കുറഞ്ഞാലുണ്ടാവുന്നു. അപ്പോൾ ആ സമയത്ത് രോഗി ചെയ്യേണ്ട, ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് രക്തം ഗ്ലൂക്കോ, അതായത് ബോധാവസ്ഥയിലാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരസഹായം തേടി ആരൊക്കെയുണ്ടെങ്കിലും ഒന്ന് ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിക്കുക. അത് 70 mg താഴെയാണെങ്കിൽ 15 g ഗ്ലൂക്കോസ്, അതായത് റഫ്ലി നമ്മുടെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂക്കോസ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആയിട്ടുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മധുരമിട്ട് എന്തെങ്കിലും ജ്യൂസോ ചായയോ, അതെ. അപ്പോൾ ബോധാവസ്ഥയിലാണെങ്കിൽ രോഗിനെ ഇരുത്തി ഇത് കുടിക്കുക. അതിന് 15-30 ശേഷം നമ്മൾ ഒന്നും കൂടി രക്ത ഗ്ലൂക്കോസ് നോക്കുക. അത് 70
1: മിനിറ്റ്,
0: അതായത് ഈ പാനീയം കൊടുത്തതിന് ശേഷം നമ്മൾ 15-30 മിനിറ്റിന് ശേഷം ഒന്നും കൂടി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുക. അതായത് നമ്മൾ ഇത് 70 മേലേക്ക് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ, നിങ്ങൾ കാണുന്ന ഡോക്ടറെ പോയി കണ്ട ഇൻസുലിൻ്റെ ഡോസ് എങ്ങനെ എടുക്കണം, ഇത് അടിക്കടി വരുന്നുണ്ടെങ്കിൽ ആ ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്
1: സ്വല്പം കുറയ്ക്കേണ്ടി വന്നു.
0: അതെ,
1: ഷുഗർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയ അവസ്ഥ, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ അവസ്ഥ, ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരമായ അവസ്ഥ ഏതാണ്?
0: അത് ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ,
1: പക്ഷെ
0: കുറയുന്ന അവസ്ഥ. പക്ഷെ അത് നമ്മൾ ഇത് രോഗം നിർണയിച്ച ഫലവത്തായ ചികിത്സ നൽകുന്നതിലാണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ഒരു രോഗിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഒട്ടും പാടില്ല എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായ ഒന്നാണ്. ആ രോഗി എപ്പോഴും ഷുഗർ കുറഞ്ഞു പോവാൻ സാധാരണ രോഗികളെക്കാളും
1: ഒരു
0: കുറച്ച് സാധ്യതയുണ്ട്. അപ്പൊ ഇത് നിർണയി എല്ലാവർക്കും നമുക്ക് ഹൈപ്പോ ഷുഗർ കുറഞ്ഞു പോകണമെന്നും ഇല്ല. അപ്പൊ നമ്മൾ അവരെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട പ്രതിവിധി ചെയ്യണം. ഇപ്പോൾ ഷുഗർ കൂടിയ വളരെയധികം കൂടിയാലും സങ്കീർണ അവസ്ഥയുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന നമ്മൾ ഒരു ഡയബറ്റിക് എമർജൻസി ആയിട്ട് ആ രോഗി വളരെയധികം ഷുഗർ കൂടിയാൽ നമ്മൾ ഐസിയുയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയുമുണ്ട്.
1: ഞാൻ ചോദിച്ചത് പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങൾ, ഉദാഹരണത്തിന് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ,
0: അതെ, അത് കൂടുതലായിട്ട് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയയിലാണ് കാണാറ്.
1: പഞ്ചസാരയുടെ
0: അളവ് കുറയുമ്പോഴാണ്
1: കുറയുന്ന രോഗികളാണ് അത്രയും കാര്യങ്ങൾ
0: പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
1: ഷുഗർ കൂടുന്ന ആളുകളിൽ അപകടമുണ്ടെങ്കിലും അത് ഇത്രമാത്രം സങ്കീർണമാവില്ല, പെട്ടെന്നായിരിക്കില്ല. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുക. ഈ നവംബർ 14 ഒരു ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ താങ്കൾ. ഈ ദിനത്തിൽ കേരളത്തിലെയും ലോകാടിസ്ഥാനത്തിൽ പൊതുവെ ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഈ സംഘടനകളും ഒക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി പൊതുജനങ്ങളോട് നമുക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അവരെവിടെയൊക്കെ ഭാഗഭാഗമാക്കണം ഒന്ന് ചെറുതായി ഒന്ന് വിശദീകരിച്ചാലും.
0: ഇപ്പോൾ ഇന്ന് ഈ വേൾഡ്, ഞാൻ പറഞ്ഞ പോലെ നവംബർ 14 ഒരു നമ്മുടെ വേൾഡ് ഹെൽത്ത് അതോറിറ്റി, നമ്മുടെ ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്തമായി ലോകമെമ്പാടും പലവിധ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ IMA അസോസിയേറ്റ് ചെയ്ത് പലപ്പോഴും വേൾഡ് ഡയബറ്റിക് വാക്ക് ജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ച് നടത്തും. നമ്മുടെ വ്യായാമത്തിന്റെ പ്രമേഹത്തിലെ ചികിത്സയുടെ ഭാഗമാണ് എന്ന് ജനങ്ങളെ ബോധവൽപ്പിക്കാനായി ഡയബറ്റിക് വാക്ക് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും പഠന ക്ലാസുകൾ, നമ്മൾ പബ്ലിക്കിനായിട്ടുള്ള പഠന ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൂടാതെ നമുക്ക് രോഗികളെ ഇത് ബോധവൽക്കരിക്കാനായി ഈ സമഗ്ര ഇൻഫർമേഷൻ എല്ലാം കൂടി ആയിട്ട് പാംഫ്ലെറ്റ്സ്, പലതരത്തിലുള്ള
1: ലഘുലേഖകൾ
0: നമ്മൾ രോഗികൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഐസോൺ ഡയബറ്റിസ്, ഇപ്രാവശ്യം നമ്മൾ 1 മില്യൺ രോഗി ആളുകളെയാണ് നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഗ്ലൂക്കോമീറ്ററിലൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമൂലം നമുക്ക് പ്രമേഹം നിർണയിക്കപ്പെടാത്തുള്ള രോഗികളിൽ പ്രമേഹം കണ്ടെത്താൻ സാധ്യത. ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രമേഹ രോഗികളിൽ ഒരാളുടെ രോഗം ഇപ്പോഴും നിർണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മാസ് സ്ക്രീനിങ്, നമ്മൾ സമൂഹത്തിലെ മുഴുവൻ രോഗികളെയും മുഴുവൻ ആളുകളെയും നോക്കുമ്പോൾ നമുക്ക് പല പുതു പ്രമേഹങ്ങൾ, അതായത് പുതിയതായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ പ്രമേഹ രോഗി കണ്ടെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ടൈപ്പ് ഒന്ന് പ്രമേഹ രോഗികളുടെ കൂട്ടായ്മകൾ പലപ്പോഴും അവർക്കായിട്ട് പല കോമ്പറ്റീഷൻസും നമ്മൾ നടത്താറുണ്ട്.
1: മത്സര
0: പരിപാടികൾ നമ്മൾ പലപ്പോഴായിട്ട് നടത്താറ്. ഇതെല്ലാമാണ് ലോകത്ത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പല സംഘടനകളും പല സിറ്റീസിലും പല നഗരങ്ങളിലും നടക്കുന്ന പരിപാടികൾ.
1: ഓക്കെ, ഈ രോഗികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് രോഗം വരാനുള്ള സാധ്യത ഒരേപോലെയാണോ, അതോ സ്ത്രീകളിൽ കൂടുതലോ കുറവോ പുരുഷന്മാരിൽ കൂടുതലോ കുറവോ?
0: അങ്ങനെ
1: പ്രത്യേകിച്ച്
0: ഇല്ല. ഒരു സെക്സ് പ്രെഡിലിക്ഷൻ, അതായത് ഇന്ന പുരുഷന്മാരിലോ കൂടുതൽ സ്ത്രീകളിലോ കൂടുതൽ എന്നുള്ളത് കൂടുതൽ. സ്ത്രീകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണ്ടാശയത്തിലെ കുമളകൾ PCOD, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ പ്രമേഹം, അങ്ങനെയുള്ള ആളുകൾക്ക് സ്ത്രീകളിൽ കൂടുതലായിട്ടും നമ്മൾ ഈ ഡയബറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് മെയിൻലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യവും ജീവിതശൈലിയവുമാണ് നമ്മുടെ പ്രമേഹം നിർണയിക്കുന്ന ഘടകം,
1: അല്ലാതെ നമ്മുടെ
0: ഒരേപോലെ തന്നെയാണ് ബാധിക്കുന്നത്.
1: പ്രത്യേകിച്ച് വയസ്സ്, ഏജ് ഗ്രൂപ്പ്, ഒരു ഇത്ര പ്രായം എന്ന് പറയാവുന്ന തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: ഇല്ല, പണ്ട് കാലത്ത് നമ്മൾ പ്രമേഹം താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിരുന്നത് 40-50 പക്ഷേ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ലൈഫും വ്യായാമക്കുറവുമായി നമ്മൾ കൂടുതലായി ചെറുപ്പക്കാരിൽ കാണുന്നു. ഞാനിപ്പോൾ ഈ അസുഖം കൂടുതലായും 30, 25 മുതൽ 40 ഇടയിലാണ് കൂടുതലായും പ്രമേഹബാധിതരെ കാണുന്നത്. അപ്പോൾ ഒരു 10 മുന്നിലേക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രമേഹം നേരത്തെ തന്നെ പിടിപെടുന്നു.
1: ഏതായാലും ശ്രോതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ പ്രമേഹരോഗത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പീസ് റേഡിയോയുടെ അഗൈതവുമായി നന്ദി അറിയിക്കുകയാണ്. സർവശക്തൻ ഈ ഉദ്യമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
2: കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആരോഗ്യ വിചാരത്തിൻ്റെ ഈ സ്ലോട്ടിൽ നമ്മൾ കേട്ടത്. ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ റേഡിയോയിലൂടെ വന്നത്. ഒരു രോഗിയാകുന്നതിന് മുമ്പ് രോഗത്തെ മനസ്സിലാക്കി രോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാതന്ത്ര്യദിന ദിവസമായി ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഫ്രീഡം വിത്ത് പീസിലൂടെയൊക്കെ നമ്മൾ കേൾക്കാനിരിക്കുന്നു. കുറച്ചൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ കേട്ടു. ഇനി ഇതിനിടയിൽ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഒരു സമയമാണിപ്പോൾ. കടം വിടാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ. അല്ലേ സലാംക്ക,
3: പ്രാർത്ഥനാ പഠനം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരും.
2: അജീബ് കരുവാര കൊണ്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ അമാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും പടച്ചറബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴായിക്കൊണ്ട് ധാരാളക്കണക്കിന് കടങ്ങളൊക്കെ വന്ന് പെടാറുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരാൾക്ക് സ്വബീർ മലയോളം വലിപ്പത്തിൽ കടബാധ്യത ഉണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുതരുവാനുള്ളൊരു വചനം ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നൽകിയ ആ പ്രാർത്ഥന എന്നുള്ളത് അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി. നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി. നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. പ്രാർത്ഥന ഒരാവർത്തി കൂടി, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇക്ഫിനി ബിഹലാലിക്ക, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തി. അൻ ഹറാമിക്ക, വഅഗ്നിനി ബിഫദ്ലിക്ക അമ്മൻ സിവാക്ക്, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക്ക അൻ ഹറാമിക്ക വഅഗ്നിനി ബിഫദ്ലിക്ക അമ്മൻ സിവാക്ക്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രാർത്ഥനകളൊക്കെ പ്രാവർത്തികമാക്കിയാൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നൊക്കെ പടച്ചറബ് നമുക്ക് കാവൽ നൽകുകയും പടച്ചറബിനോട് നാം ഈ പ്രാർത്ഥന നിരന്തരമായിക്കൊണ്ട് ചോദിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളും ചര്യകളുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ പടച്ചറബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാ പഠനം കേട്ടു. ഈ പ്രാർത്ഥനയിൽ നമുക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ പ്രഭാത പ്രാർത്ഥനകളിൽ പറഞ്ഞ, ഞാനിപ്പോൾ നമ്മൾ കടം വീട്ടാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അത് കടം വീട് കിട്ടാനുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. അതുപോലെ നമ്മൾ വ്യത്യസ്തപ്പെടും. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വാമിൻ റൗആത്തി എന്ന് പറയുന്നുണ്ട്. അത് പ്രഭാത പ്രാർത്ഥനകളിൽ വരുന്നവനാണ്. അതിൻ്റെ ആശയം അല്ലാഹുമ്മൻ്റെ അവൻ്റെ ഔറത്ത്, അതായത് എൻ്റെ രഹസ്യങ്ങൾ നീ രഹസ്യമാക്കി വയ്ക്കാനും അത് വെളിപ്പെടുത്താതിരിക്കാനും, അതുപോലെ തന്നെ വാമിൻ റൗആത്തി, എനിക്ക് നിർഭയത്വം കിട്ടണേ എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ഒരു സമൂഹം നിർഭയരായിരിക്കുന്ന എപ്പോഴാണ്? അവിടെ സമാധാനം ഉണ്ടാകുമ്പോഴാണ്. ലോകത്തിൻ്റെ നാനോഭാഗങ്ങളിലും നിർഭയത്വം നഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ പലായനങ്ങളും ജീവിത പ്രതിസന്ധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു നിർഭയത്തുണ്ട്. അതിന് നമ്മൾ കാണാതിരിക്കരുത്, അതിന് അല്ലാഹുവിനെ നന്ദി ചെയ്യാതിരിക്കരുത്. ആ നിർഭയത്വം നമുക്ക് എന്തിനുള്ള ഇബാദത്തിനുള്ളതാണ് എന്നതുകൂടി നമ്മളൊന്ന് ചേർത്ത് വയ്ക്കുകയാണ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കടം വിടാനുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്.
3: അപ്പോൾ നമുക്കിനി പൂമരത്തണലിലേക്ക് പ്രവേശിക്കാം.
2: വീട്ടിലെ തണൽ മരങ്ങളെക്കുറിച്ചാണ് സുബൈർ സലഫി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇൻഷാല്ലാ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേക പരിപാടികൾ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. നമ്മളൊരുപാട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ കേൾക്കാനിരിക്കുകയാണ് ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ. എന്നാൽ ഈയൊരു സമയത്ത് കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയ പൂമരത്തണലിലൂടെ വീട്ടിലെ തണൽ മരങ്ങൾ എന്ന ടോപ്പിക്കിൽ സുബൈർ സലഫിയുടെ സംസാരം ക്ലാസ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ധാരാളം സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നത്. നമ്മെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സാന്ത്വനപ്പെടുത്തുവാനും ആശ്വാസം നൽകുവാനും നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുവാനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനവധി നിരവധി ഗുണങ്ങൾ ചേർന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവർ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ്. എല്ലാ കാലഘട്ടത്തിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം എന്ന് നബിമാരോടും വൈജ്ഞാനികമായി നല്ല അറിവുള്ള ആൾക്കാർക്കൊക്കെ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനാണ് യഹിയ നബി. ഇപ്പോൾ യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഗുണം പറയുകയാണ്. വബറം ബിവാലിദൈഹി വലം യകും ജബ്ബാറൻ അസിയാ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവനായിരുന്നു. അദ്ദേഹം ഒരിക്കലും അഹങ്കാരിയോ ധിക്കാരിയോ അനുസരണക്കേട് കാണിക്കുന്ന ആളോ ആയിരുന്നില്ല. ശരിയല്ലേ? യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അവിടെ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംഭവം നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവുമല്ലോ. അത്ഭുതങ്ങൾ കാണിച്ച ആളാണല്ലോ ഈസാ നബി അലൈഹിസ്സലാമിനെ വാപ്പയില്ലാതെ അല്ലേ മറിയം ബീവി ഗർഭിണിയായി ഒരുപാട് ചീത്തപ്പേരൊക്കെ കേട്ടിട്ടാണ് ഈ പ്രസവമൊക്കെ ഉണ്ടായതല്ലോ. എന്നിട്ട് തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ഈസാ നബി പറഞ്ഞതെന്താ? വബറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ വബറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ എന്റെ മാതാവിനെ, അവിടെ മാതാപിതാക്കൾ എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? പിതാവില്ലാത്തതുകൊണ്ട്. അപ്പോ വബറം ബിവാലിദത്തി എന്റെ മാതാവിന് പുണ്യം ചെയ്യണമെന്ന് എന്നോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ധിക്കാരിയോ ദൗർഭാഗ്യവാനോ ആവുകയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം തൊട്ടിലിൽ കടന്ന് സംസാരിച്ച സമയത്ത് പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് കൊടുത്ത ഉപദേശത്തിലും പറയുന്നുണ്ടല്ലോ, വസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ ലേ. അതേപോലെ അനിസ്കുർലില്ലാഹി വലിവാലിദൈക്, നിനക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടവനാണ് നീ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. അതേപോലെ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഖുർആന്റെ കൽപ്പന എത്രമാത്രം എന്ന് വെച്ചാൽ, അള്ളാഹു തആല പറയാണ് നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ കാണാം, പിന്നെ മാതാപിതാക്കളെ പറ്റി പറയുന്നതാണ്. അല്ലേ, അത് കഴിഞ്ഞാൽ രണ്ടും അടുത്തടുത്ത് കുറെ ആയത്തുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ആകാശലോകത്തുള്ള അള്ളാഹുവിന് ആരാധനകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കണ ഭൂമിയിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം, ബിർറ് ചെയ്യണം, ശുക്ർ ചെയ്യണം, ഇങ്ങനെ പല രൂപത്തിലുള്ള പേര്. അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്, 30 മാസത്തോളം നിന്നെ ശരിക്ക് പറഞ്ഞാൽ അവർ പ്രസവിച്ചിട്ട് 2 വർഷത്തോളം അല്ലേ, നമുക്ക് പ്രസവത്തിന് വേണ്ടിയുള്ളൊരു 10 മാസം കൂട്ടിക്കോളൂ, ഗർഭം ചുമന്ന് ക്ഷീണം സഹിച്ച് ഉറങ്ങാൻ പറ്റാതെ ശരിക്കൊന്ന് നടക്കാൻ പറ്റാതെ ദൂരത്തേക്ക് യാത്ര പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞൊരു 2 വർഷത്തോളം നമുക്ക് പാലൂട്ടുന്ന, നമ്മളെ വളർത്തുന്ന, നല്ല ശ്രദ്ധിക്കേണ്ടുന്ന, രോഗം വരാതെ നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച് ബുദ്ധിമുട്ടുന്നൊരു പ്രായം, അതൊന്നും ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി അനുസരിക്കുകയും ശുക്ർ ചെയ്യുകയും പുണ്യം ചെയ്യുകയും വേണമെന്ന് ഖുർആൻ പറഞ്ഞു. ശരിയല്ലേ? ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു പുതിയ അറിവായിട്ടൊന്നും തോന്നേണ്ടതില്ലല്ലോ. പക്ഷെ നമ്മുടെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഒരാൾ വന്ന് ചോദിക്കണ്ടായല്ലോ, നബിയെ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏതാന്ന് ചോദിച്ചു. അള്ളാഹുവിന് അഹബ്ബുൽ അഅ്മാൽ ഏതാണ് പടച്ചോനെന്ന് ചോദിച്ചപ്പോൾ, പടച്ചോനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിന്റെ മറുപടി, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, സമയത്ത് ബാങ്ക് കൊടുത്താൽ പിന്നെ അത് നീട്ടിവെക്കാതെ അതിനെ പിന്നെ നിസ്സാരമായി കാണാതെ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ തന്നെയും ശ്രമിക്കുന്ന രൂപത്തിൽ ആദ്യ സമയത്ത് നമസ്കാരം ലേറ്റാക്കാതെ ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു പ്രവൃത്തി അള്ളാഹ്ക്ക് ഇഷ്ടം. പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് അത്രേ. നേരെ തിരിച്ചൊരുക്കെ ചോദിക്കണ്ടായി, നബി ചോദിക്കണ അനുയായികളോട്, അല്ല ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിരട്ടെ, അല ഉനബ്ബിഉകും ബി അക്ബരിൽ ഖബായിർ, മഹാപാപങ്ങളിൽ എണ്ണപ്പെട്ട മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തെന്നറിയോ? അല്ലിശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ് ഒന്നാമത്തെ മഹാപാപം. തൊട്ട് ചേർത്ത് പറഞ്ഞെന്തറിയോ? വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് അനുസരണക്കേടി കാണിക്കുക എന്നുള്ളത് മഹാപാപങ്ങളുടെ കൂടെ, ശിർക്കിന്റെ കൂടെ ചേർത്താണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പേടിക്കണം, ഉമ്മാനോടും ഉപ്പാനോടും നമ്മൾ മോശമായിട്ട് പെരുമാറുന്നുണ്ട് വെച്ചെങ്കിൽ മഹാപാപം എന്നാണ് എണ്ണി പറഞ്ഞത്. ഞാനതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പുസ്തകങ്ങളും കിതാബുകളൊക്കെ ഇങ്ങനെ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണത് വരുന്നത്. ഉലമാക്കന്മാർ പറയാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്നിടത്താണ് ഈ അനുസരണക്കേട് വരിക. അഞ്ച് നിലക്കാണ് മക്കൾ പെരുമാറുക. അഞ്ച് നിലക്ക് മാതാപിതാക്കളോട് മക്കൾ പെരുമാറുന്ന സ്വഭാവം കാണിക്കുന്നവരുണ്ട്, അനുസരണവും അനുസരണക്കേടൊക്കെ കാണിക്കുന്നവരുണ്ട്. ഒന്നാമത്തെ ആള് ആക്ക് എന്നാണ് വിളിക്കുക. ആക്ക്, ഉമ്മ ഉപ്പി എന്ത് പറഞ്ഞാലും അനുസരിക്കൂല, എന്ത് പറഞ്ഞാലും അനുസരിക്കൂല, എത്ര പറഞ്ഞാലും അനുസരിക്കൂല. അവൻ ഉറപ്പാണ്, അവനാണ് നമ്മൾ ഈ പറഞ്ഞ ധിക്കാരം അഹങ്കാരം കാണിച്ച് മാറുന്നവൻ. അവനൊക്കെ ശാപകോപത്തിനിരയാകുന്ന രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള മഹാപാപം ചെയ്തവൻ്റെ ഒരു പ്രതീതിയാണ് അവനുണ്ടാവുക. ദുനിയാവിൽ വെച്ച് തന്നെ അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ആള് ആക്കാണ്. രണ്ടാമത്തെ ആളാരാന്നറിയോ, യുസർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. യുസർ അവരാരാന്ന് വെച്ചാൽ, മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവർ അനുസരിക്കും, അതവർ എങ്ങനെയെങ്കിലുമൊക്കെ അനുസരിക്കാൻ ശ്രമിക്കും. പക്ഷെ പിന്നെ അനുസരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കും. ടൂറ് പോകാൻ വേണ്ടി കാശ് ചോദിക്കണം. കാശ് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഇപ്പം കാശൊന്നുമില്ല, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ചില മക്കൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പോയപ്പോൾ ആരാ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തത്? പെൺകുട്ടികളാണെങ്കിൽ ചോദിക്കും, ആരാ പാത്രമൊക്കെ കഴുകിയത്? ആരാ അടുക്കളയൊക്കെ വൃത്തിയാക്കിയത്? ആരാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്? ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാശ് ചോദിച്ചപ്പോൾ തരാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ അവർ ചെയ്ത് തന്ന അവരോട് ചെയ്ത നന്മകളെ എടുത്തു പറഞ്ഞ് ഉപദ്രവിച്ച് ശല്യണ്ടാക്കുക, അതും ഒരു അനുസരണക്കേടായി. മൂന്നാമത്തെ വിഭാഗം ആൾക്കാരുണ്ട്, അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ പ്രതിഫലം കിട്ടാത്ത വിഭാഗം ലാ യൂജർ എന്നാണ് അവരെ വിളിക്കുക. അതായത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവനോട് പോയി ചെയ്യും, മോനെ നീ ആ കടയിലൊന്ന് പോയിട്ട് ഒരു ലേശം പഞ്ചസാര മേടിച്ചു തരാൻ പറ്റുമോ, അങ്ങനെ ചോദ്യം. അപ്പം ഇവന് പോകും, പോകുന്ന വഴിക്ക് ഇവൻ ഇവൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടാവും, എന്നോട് മാത്രം പറഞ്ഞ് ഞാൻ എന്തിനാ, വേറെ എത്ര മക്കളുണ്ട്, എനിക്കൊന്നിനും പറ്റുന്നില്ല, എപ്പോൾ നോക്കിയാലും എന്നോട് ഓരോന്ന് പറയുകയാണെങ്കിൽ വെറുപ്പോടുകൂടെ മുഷിപ്പോടുകൂടെ അവൻ ആ സാധനം പോയി മേടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. സംഭവം ഇവൻ ചെയ്യേണ്ടത് നല്ല കാര്യമായിരുന്നു, ചെയ്യും ചെയ്തു, പക്ഷേ ഇവൻ്റെ മനസ്സിലെ ഈ നീയത്ത് കാരണം കൊണ്ട്, ഈ വെറുപ്പ് കാരണം കൊണ്ട് ഇവൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. നാലാമത്തെ ഒരാളുണ്ട്, അവനോടെന്റെ ഉമ്മയൊപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവനതൊന്ന് ചെയ്യും, മനസ്സറിഞ്ഞിട്ട് തന്നെ ചെയ്യുക, അവന് അത് പ്രതിഫലം കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം അവനോട് പറഞ്ഞാൽ അവനത് ചെയ്യും. നീ വരുന്ന സമയത്ത്, സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ഇന്ന ആളുടെ വീട്ടിൽ കയറിയിട്ടൊരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുത്തെ എണ്ണയും പഞ്ചസാരയും അരിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നീ വരുന്ന സമയത്ത് ആ റേഷൻ കടയിൽ നിന്ന് ഈ സാധനം മേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. അതിൻ്റെ അർത്ഥം പറഞ്ഞില്ലെങ്കിൽ അവൻ ചെയ്യൂല, പറഞ്ഞതനുസരിച്ച് ചെയ്യും. അങ്ങനത്തെ ആളുണ്ട്, അതും കുഴപ്പമില്ല, അവനെയും നമുക്ക് പരിഗണിക്കാൻ നല്ല ഒരു കാറ്റഗറിപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷെ അഞ്ചാമത് ഒരാളുണ്ട്, അതിൽ വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. അവൻ അൽബാറെന്ന് നമുക്ക് വിളിക്കാം. അവനാണ് ശരിക്ക് പുണ്യം ചെയ്തവൻ. അതെങ്ങനെയെന്നറിയോ, ഉമ്മയൊപ്പയൊന്നും പറയാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അവിടെ ഇപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നവൻ. അതെങ്ങനെയാ, വീട്ടിൽ വന്ന സമയത്ത് ഉമ്മ തലവേദനിച്ച് കിടക്കുകയാണ്, ഉമ്മമാരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശമ്പളമില്ല അല്ലേ, പെൻഷനില്ല, ഇൻഷുറൻസ് ഇല്ല, ആ വീട്ടിൽ നിന്നുള്ള ചീത്ത, നമ്മളാണെങ്കിൽ എന്തെങ്കിലും സാധനം കാണാതായാൽ അതിൻ്റെ ചീത്ത, അതുപോലെ ഒപ്പ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ആകെ തിരക്കുകളിടയിൽ ജീവിക്കില്ല അവർ. അതിൻ്റെ ഇടയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇവർ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഈ ബാറെന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടറിഞ്ഞ് തലവേദനിച്ച് കിടക്കുന്ന ഉമ്മാന്റെ അവസ്ഥ മനസ്സിലാക്കി ഫാർമസിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ഗുളിക മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് അത് കുടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അവനെന്ത് ചെയ്തു? അവനോട് ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ടില്ല, ഗുളിക മേടിക്കാൻ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സാഹചര്യം കണ്ട് മനസ്സിലാക്കി അവൻ അങ്ങോട്ട് പ്രതികരിച്ച വിഷയത്തിൽ. ഇതാണ് ശരിക്ക് ബിറുൽ വാലിദൈൻ. ഇതിനാണ് നമ്മളോട് ഇസ്ലാം പറയുന്നത്, അവർക്ക് വയസ്സായി എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് ഓരോന്ന് പറയാതെ തന്നെ എന്തൊരു കാര്യമെടുക്കും, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാവട്ടെ, ഒരു സ്കൂൾ മാറുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ അറബിക്ക് എടുക്കണോ മലയാളം എടുക്കണോ സംസ്കൃതം എടുക്കണോ എന്നൊരു വിഷയം വന്നു, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ പേരൻസിനോട് രക്ഷിതാക്കളോടൊന്ന് കൂടി ആലോചിക്കുക. ടൂറ് പോകേണ്ട വിഷയമുണ്ട്, നമ്മളോട് വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് എനിക്കെന്തായാലും പോകണം എല്ലാവരും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ അഭിപ്രായം. കാരണം അവരുടെ ഇഷ്ടവും തൃപ്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു വിജയമാണ്. അവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അവർക്ക് നമ്മളോട് ദേഷ്യവും വെറുപ്പും, ഓ ഇങ്ങനൊരു മോൻ എനിക്കുണ്ടായല്ലോ, ഈ മോള് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് നമ്മളെക്കുറിച്ച് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നൗദുബില്ലാ പേടിക്കുക.

0: മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് ഉമ്മാനെയും ഒപ്പാനെയും നമ്മൾ ഒരിക്കലും ഒരു ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് വേണ്ടി ഒരുപാട് ക്ഷീണം സഹിച്ചവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവര് അവരുടെ ജീവനോ അവരുടെ ആരോഗ്യത്തിനോ പോറലേറ്റാലും പരിക്കു പറ്റിയാലും ശരി, സ്വന്തം കുട്ടികൾക്ക് സ്വന്തം മക്കൾക്കൊന്നും പറ്റരുതേ എന്നോർത്തിരിക്കുന്നവരാണവർ. എത്ര ഉറക്കൊഴിക്കാൻ തയ്യാറാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചെത്തുന്നത് വരെയും അവരുടെ മനസ്സിൽ എൻ്റെ കുട്ടിപ്പം എന്ത് ചെയ്യുന്നു, കുട്ടി എവിടെയാണ്, എപ്പോഴാണ് അവനെത്തി, എത്തേണ്ട സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് എത്തിയിട്ടില്ലെങ്കിലോ, ഭയങ്കര വിഷമായിരിക്കും. ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ഒരു ചെറുപ്പക്കാരൻ 18-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് പോയി, അങ്ങനെ പഞ്ചാബിൽ പോയി അവിടെയൊക്കെ താമസാക്കി. പഞ്ചാബിൽ താമസാക്കി അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു. ഈ ഉപ്പി ഉമ്മയും എല്ലാ സ്ഥലങ്ങളിലും തെരയും. അയാൾ ഗൾഫുകാരനാ. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇയാളെ പണി എന്താ, മകനെ തെരഞ്ഞടക്കലാണ് പണി. വർഷം 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, കാണാനില്ല. ഒരു ദിവസം ഈ മകൻ പഞ്ചാബിൽ തൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ ജീവിക്കാം. 9 വയസ്സുള്ള കുട്ടി അതാ ഒരു ദിവസം സ്കൂള് വിട്ട് വന്നിട്ട് കാണാനില്ല. അരമണിക്കൂറോളം തെരഞ്ഞു നടന്നപ്പോ അയാളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഈ കുട്ടിയുണ്ടായിരുന്നു. അരമണിക്കൂറോളം ഇയാൾ അനുഭവിച്ച വിഷമവും ദുഃഖവും, സ്വന്തം കുട്ടിനെ കാണാനില്ലാതായി, മിസ്സിംഗ് ആണെന്നൊക്കെ അറിയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ, ആ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പഠിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ നമ്മുടെ കുട്ടിനെ ഒരു അരമണിക്കൂർ കാണാതായപ്പോൾ എന്ത് വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നതാണ്, പിന്നെ നിങ്ങൾ വീട്ടുകാരത്ത് ഫോൺ വിളിച്ചിട്ടില്ല, വീട്ടിലേക്ക് പോവാറില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മയൊപ്പി എത്ര നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും, എത്ര വിഷമിക്കുന്നുണ്ടാകും. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അവസ്ഥ മനസ്സിലാക്കി, ശരി തന്നെയല്ലേ. അങ്ങനെ അദ്ദേഹം പഞ്ചാബിൽ നിന്ന് കേരളത്തിൽ വന്ന്, എടപ്പാൾ വന്ന്, അങ്ങനെ ആ കുടുംബങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ ഒരു വാർത്ത നിങ്ങളൊക്കെ TVയിലൊക്കെ പരസ്പരം കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ കാലമാണ്. അവരോട് നല്ല വാക്കുകൾ പറയുക, അവരെ സന്തോഷിപ്പിക്കുക, അവരോട് സലാം പറയുക, അവരെ പുഞ്ചിരിക്കുക, അവരെ തലോടുക, അവരുടെ ഉപദേശങ്ങൾ പരിഗണിക്കുക, അവരോട് എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങൾ തേടുക. അവർ നമ്മുടെ തണൽ മരങ്ങളാണ്, നമുക്ക് വേണ്ടി അള്ളാഹു തന്നിരിക്കുന്ന സമ്മാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരരായ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൊക്കെ അമ്പിയാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനകളിലൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കേട്ടു പഠിച്ചു മനസ്സിലാക്കുകയും അത്തരത്തിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാർക്കല്ലാഹു ഫീക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീട്ടിലെ രണ്ട് തണൽ മരങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. സുബൈർ സലഫിയുടെ സംസാരമായിരുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ, കുട്ടികളുടെ ഒരുപാട് പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനിരിക്കുന്നു.

0: ഇൻഷാല്ല നമ്മൾ ഈ ഒരു ചെറിയൊരു സമയത്ത് സമയത്തിന്റെ വില അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന നാസർ ബാലുശ്ശേരിയുടെ ഒരു രചനയിലെ
1: ശബ്ദാവിഷ്കാരം
0: മൻസൂർ മണ്ണാർക്കാടാണ് നൽകുന്നത്. നുറുങ്ങുകൾ കേട്ട് തിരിച്ചു വരാം.
2: ഒരു നിമിഷം കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരാൾ പറഞ്ഞാൽ അയാളെക്കാൾ വലിയൊരു പോയത്തക്കാരൻ ഈ ഉലകത്തിലില്ലെന്ന് പറയേണ്ടി വരും. കാരണം വിവരസാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തൻ്റെ പോക്കറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ തൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറോ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തുടനീളം നന്മയുടെ മുഴിമുത്തുകൾ വാരിവിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയുന്ന കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. അതേപ്രകാരം തന്നിലൂടെ പുറത്തുവരുന്ന ഒരു വിഷവചനത്തിലൂടെയോ ആധുനിക സങ്കേതങ്ങളുടെ തെറ്റായ ഉപയോഗപ്പെടുത്തലിലൂടെയോ അനേകായിരം മനുഷ്യമക്കളെ കൊന്നൊടുക്കാനും തലമുറ തലമുറയായി നീണ്ടുനിൽക്കുന്ന മഹാമാരികൾ വാരിവിതറാനും മനുഷ്യനു കഴിയും. ജീവിതത്തിലെ ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നർത്ഥം. അതുകൊണ്ട് നാം സമയത്തെപ്പറ്റിയും നമ്മുടെ ചെയ്തികളെപ്പറ്റിയും ബോധവാന്മാരാകണം. നമ്മുടെ അനുമതിയോ അറിവോ അപേക്ഷയോ ഇല്ലാതെ മഹത്തായ ഈ ജീവിതത്തെ സമ്മാനിച്ച രക്ഷിതാവിനെയോർത്ത് സദ്വചനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഓരോ നിമിഷത്തെയും സമ്പന്നമാക്കണം. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിന്നും പരിപൂർണമായും അകന്നു നിൽക്കണം. ഒരു ദിനം അസ്തമിച്ചൊടുങ്ങുമ്പോൾ ശരിയാംവിധം മൂല്യനിർണയം നടത്തണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പൂർവ്വഘട്ടങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തെടുക്കാനും ആത്മനിർവൃതിയോടെ സ്വർഗത്തെ സ്വപ്നം കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ശരിയായ വിശ്വാസി. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുമ്പോൾ നിർഭയനായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാനായ സത്യവിശ്വാസി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുൻപായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിനു തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിനു കൊണ്ടുവന്നാലും ശരി. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധം.

0: ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എപ്പോഴും നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമുക്ക് ലഭിച്ച ഒരു വലിയൊരു ന്യാമത്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാവണം. നമ്മളിങ്ങനെ അനുഭവിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതും, അത് കിട്ടാത്ത ആളുകൾ അവരെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതും കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ലൈഫ് തന്നെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യത്തെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ സാധിക്കുകയുള്ളൂ.
1: യെസ്, വായനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ചരിത്രങ്ങൾ ശരിക്കു പറഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുന്ന കുറേ സാധനങ്ങളല്ല, മറിച്ച് യഥാർത്ഥ സ്രോതസ്സിലൂടെയുള്ള വായനയും കേൾവിയുമാണ് ചരിത്രങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവും അത് ശരിയായ അറിവായിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഏതൊരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഈ ഒരു ദിവസം ഓഗസ്റ്റ് 15 ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പരിപാടികൾ, നമ്മൾ കുട്ടികളുടെ പരിപാടിയൊക്കെ ഒരുപാട് കേൾക്കാനിരിക്കുന്നുണ്ട്. അതിനിടയിൽ പീസ് റേഡിയോ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.
0: അസ്മാഉൽ ഹസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ് എന്ന വിഷയത്തിൽ മുഹമ്മദനായ അബ്ദുർ റഊഫ് അൽ ഹൈക്കമിയാണ് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഏറെ വിശിഷ്ടമായ, ഏറെ മഹത്വമേറിയ ഒരു വിജ്ഞാനത്തെക്കുറിച്ചാണ്. നമുക്കറിയാലോ, അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ് അല്ലേ? നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ അല്ലാഹു. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അറിവുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ഇൻഷാല്ലാ ഇനിയുള്ള വീഡിയോകളിൽ അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള ചെറിയ രൂപത്തിലുള്ള അറിവിനെ നമ്മൾ പഠിക്കാൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിൻ്റെ അസ്മാവും അല്ലാഹുവിൻ്റെ നാമങ്ങളും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും പഠിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിലേക്കാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ ശ്രവിക്കുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാരിൽ അബൂബക്കർ ബിൻ അറബി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നു, ഷറഫുൽ ഇൽം ബി ഷറഫിൽ മഅലൂം, അറിവ് മഹത്വമാകുന്നത് ആ അറിയപ്പെട്ട മഹത്വത്തിനെ കുറിച്ചുള്ള, അറിയപ്പെട്ട കാര്യം അതിൻ്റെ മഹത്വം അധികരിക്കുന്നതിനനുസരിച്ചാണ്. എന്നാൽ വൽ ബാരി, ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് നമുക്കറിയാല്ലേ. ആ അള്ളാഹു അതിനെക്കുറിച്ചുള്ള, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അഷ്റഫുൽ മഅലൂം, ഏറ്റവും ഷറഫാക്കപ്പെട്ട, ഏറ്റവും മഹനീയമായ അറിവ് എന്നത്, വിജ്ഞാനം എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല അറിവും ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമായതും അതുപോലെ തന്നെ പുണ്യമായതുമായ അറിവ് എന്നത് ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടാകണം എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകാം. ഒന്നാമതായി നമ്മുടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഉണ്ടാകേണ്ടത് റജാ, ഖൗഫ്, മുഹബ്ബത്ത്. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും, പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഖൗഫ്, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയമാണ്. ഓക്കെ, അപ്പോൾ ആ ഭയം നമുക്കുണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു, അള്ളാഹു കളവ് പറയരുത് എന്ന് പറഞ്ഞു, ആ കളവ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് ഞാൻ കളവ് പറയില്ല, അല്ലെങ്കിൽ ഉമ്മയോട് കയർത്ത് സംസാരിക്കൂല എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നമുക്ക് അവരെ അനുസരിക്കാൻ മനസ്സുണ്ടാവുന്നത്. ഇതുപോലെ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ അല്ലാഹു

0: പറയുന്നത് എന്തും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും. ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹ് എന്തു പറഞ്ഞാലും നമുക്കൊരു മടിയുമില്ലാതെ ചെയ്യാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അതുപോലെ തന്നെ നന്മകളിൽ നിൽക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ചരിത്രം മഹാനായ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കായി. അറബിയാണ് ആള്, അനറബിയാണ്, ഗ്രാമീണനാണ്. അദ്ദേഹം ആ പെണ്ണിനെ മുമ്പേ കണ്ണുവച്ചൊരു പുരുഷനാണ്. ആ പെണ്ണിനെ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, പ്രേമമാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ മരുഭൂമിയിൽ അവർ രണ്ടും തനിച്ചായപ്പോൾ ആ മനുഷ്യൻ ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ആരും കാണാനില്ല, ആകാശത്തെ നക്ഷത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് ഒരുമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള ബോധം മനസ്സിലുള്ള ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സ്ത്രീ പറഞ്ഞത് ഫഅയ്ന മുഖൗകിബുഹ, അപ്പോൾ എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ എവിടെയാണ് എന്ന് ചോദിക്കാൻ. കാണാൻ ഇവിടെ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എവിടെയാണ് ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച റബ്ബുണ്ടല്ലോ, അവനെവിടെയാണ്, അവൻ കാണുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അവർ രണ്ടു പേർക്കും ആ ഒരു അറിവ് സഹായമായി എന്നാണ്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളിൽ നിലനിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്കുതകുന്നത് നമ്മെ അള്ളാഹു അറിയുന്നു, നമ്മെ റബ്ബ് കാണുന്നു, നമ്മെ റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന ആ അറിവാണ്. ഇൻഷാ അല്ലാ, ഇനി മുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതർത്ഥമാക്കുന്നതെന്ത്, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ എടുത്തു വച്ചാണ് നമ്മൾ അത് പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാ. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി തിസ് അത്തം വീന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മി അത്തൻ ഇല്ലാ വാഹിദ, അതായത് അറബിയിലൊരു പ്രയോഗമാണ്, 100 ഒന്നു കുറവ്. അപ്പോൾ 99 എന്നത് ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ്. 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അത് ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, നമ്മുടെ ഈമാൻ ദൃഢവിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന, നന്മകളിൽ നിൽക്കാൻ സാധിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ നാമഗുണ വിശേഷണങ്ങൾ ഇഹ്സാ ചെയ്യുക എന്നത്. ഇനി അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. അതിൽ 99 മാത്രമാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇൽമുൽ ഗൈബായിക്കൊണ്ട്, അദൃശ്യജ്ഞാനമായിക്കൊണ്ട് അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിച്ചത് അവിസ്തസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അള്ളാഹുവേ നിന്റെ അടുക്കൽ എടുത്തു വച്ചിട്ടുള്ള, മറച്ചു വച്ചിട്ടുള്ള ആ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് തേടുന്നു എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ 99 നാമം മാത്രമല്ല, പക്ഷേ സ്വർഗപ്രവേശനത്തിനുതകുന്ന 99 നാമങ്ങളാണ്. നിങ്ങൾ അത് ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗപ്രവേശനം നൽകും എന്നത് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ പഠിക്കണ്ടേ? എന്നിട്ട് ഈ വീഡിയോ ഇൻഷാ അല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം, ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അറിയണം, ആ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിലൂടെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയത് ഹൈഫുദു അൽഫാദിഹ, അതിൻ്റെ വാക്കുകളെ, അതിൻ്റെ ആ നാമങ്ങളെ ബൈഹാട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫഹ്മു മഅനിഹ, അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ വതഅബ്ബുദു വൽ അമലു ബിമുർത്തലാഹ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി ഇബാദത്തുകൾ നിർവഹിച്ച് മുന്നോട്ടു പോവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇൻഷാല്ലാ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവുമെല്ലാം മനസ്സിലാക്കി ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം, കൂടുതൽ അറിവ് നേടാം, അതോടൊപ്പം ഈമാനികമായി നമുക്ക് ഉയരാം. സ്വർഗപ്രവേശനത്തിനുതകുന്ന ഈ ഒരു വൈജ്ഞാനിക ഈ ക്ലാസ്സുകൾ ഒന്നും മിസ്സാവാതെ തുടരെ കേൾക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരകല്ലാഹു ഫീക്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം വളരെ വൈജ്ഞാനികമാണ്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇതൊരു അവസരമാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനനായ അബ്ദുർ റൌഫ് അൽ ഹക്കിമി ആയിരുന്നു നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.
2: മാനവർ തീർക്കും വൈവിധ്യത്തിൻ പൂവുകളി മണ്ണിൽ, മനുഷ്യരെല്ലാം ഒരൊറ്റ വീടിൻ.
3: രാജ്യത്ത് പലപ്പോഴും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ചരിത്രത്തിന്റെ അപനിർമ്മിതി. അപ്പോ അത് ശരിക്ക് അത്തരം കുൽസിത ശ്രമങ്ങൾ മുഴുവനും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് നല്ല ചരിത്രബോധമുള്ളൊരു തലമുറ വളരുമ്പോഴാണ്. പലപ്പോഴും മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് ഇതുപോലെ ബോധപൂർവം അവരെ എന്താ നിഷ്കാസ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അല്ല, മുസ്ലിം സമൂഹം ചരിത്രത്തിൽ അവർ ചെയ്തെന്തെന്നുള്ളത് ലൈവാക്കി നിലനിർത്താൻ നല്ല പഠനവും നല്ല ചരിത്ര ആഖ്യാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമുക്കത് പഠിപ്പിക്കാൻ പറ്റണം. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ സന്ദർഭത്തിൽ. ശരി, നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് തിരിച്ചു വരാം.
1: റേഡിയോ വൈബ്സിൽ കുട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അജ്മലിൻ്റെ പുതിയ ശ്രമം, അജ്മലും കുഞ്ഞുപെങ്ങളും ഈ ഒരു എപ്പിസോഡിൻ്റെ 15-ാമത്തെ ഭാഗത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ കടക്കുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട വി ടി അബ്ദുസ്സലാം മാസ്റ്ററാണ് നമ്മളോടൊപ്പം ഉള്ളത്.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 15, അജ്മലിൻ്റെ പുതിയ ശ്രമം. എവിടെ മോളെ ഈ കാക്ക? സ്കൂൾ വിട്ട് സെൽവ ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് ഷാഹിദ് ചോദിച്ചു. ഈ കാക്ക പുസ്തകസഞ്ചിന്റെ കയ്യിൽ തന്ന് എങ്ങോട്ടോ പോയി. 6 മണിക്ക് മുമ്പേ വരുമെന്ന് ഉമ്മനോട് പറയണമെന്നും പറഞ്ഞു. ഉമ്മ പേടിക്കണ്ടെന്ന് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാഹിദ മകളുടെ കയ്യിൽ നിന്ന് അജ്മലിന്റെ ബാഗ് വാങ്ങി റാക്കിൽ വെച്ചു. ഉമ്മ, ഇന്ന് ചായ കുടിച്ചിട്ട് അസർ നിസ്കരിക്കാം. വല്ലാത്ത വിശപ്പ്. ശരി, വിശക്കുമ്പോൾ അത് മാറ്റിയ ശേഷമാണ് നമസ്കരിക്കേണ്ടത് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ വേഗം ചായ ഉണ്ടാക്കാം. അല്പം കഴിഞ്ഞ് ചായയും പുഴുങ്ങിയ കോഴിമുട്ടയും സെൽവയുടെ മുമ്പിൽ വെച്ചുകൊടുത്ത് ഷാഹിദ വരാന്തയിൽ വന്നിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. എവിടെയായിരിക്കും അജ്മൽ പോയത്? വെറുതെ പോകുന്ന സ്വഭാവം അവനില്ല. ഏതോ കാര്യമായ ആവശ്യം കാണും. ചിലപ്പോൾ എന്തോ ജോലി കണ്ടുവച്ചിട്ടുണ്ടാവും. വീട്ടിൽ അരിയും പച്ചക്കറിയും പഞ്ചസാരയും ഇല്ലെന്ന് അവനറിയാം. അതിൻ്റെ പേരിലാവാം പോയത്. എന്നാലും ചായ കുടിച്ചു പോയാൽ മതിയായിരുന്നു. ഒരു സൂചനയും തരാതെ പോയതെന്തേ? കോഴികളുടെ ഒച്ച കേട്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കി. കോഴികൾ ആട്ടിൻകൂട്ടിനടുത്ത് ചിക്കിപ്പെറുക്കുകയാണ്. ആട്ടിൻകൂട്ടിൽ ചിതലുണ്ട്. അത് കോഴികൾക്ക് വലിയ ഇഷ്ടമാണ്. അജ്മൽ ആട്ടിൻകൂടുണ്ടാക്കിയിട്ട് 2 മാസം. ആടുണ്ടെങ്കിൽ ചിതൽ പിടിക്കില്ലായിരുന്നു. എന്നാണ് ആട് വാങ്ങാനുള്ള ആഗ്രഹം പൂവണിയുക? ഒരു വഴിയും കാണുന്നില്ല. വലിയ സംഖ്യ വേണമല്ലോ അതിന്. 1 ആഴ്ചയായി ഭക്ഷണത്തിനു തന്നെ അല്പം ബുദ്ധിമുട്ടിലാണ്. സാരമില്ല, അല്ലാഹു എല്ലാറ്റിനും വഴിയുണ്ടാക്കിത്തരും. ഉമ്മാ, അതാ വരുന്ന ഇക്കാക്ക. സെൽവയുടെ സന്തോഷവാർത്ത കേട്ട് ഷാഹിദ ചിന്തയിൽ നിന്നുണർന്നു. ഉമ്മാ, ഇക്കാക്കാൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ഒരാട്? ഷാഹിദക്ക് അത്ഭുതം തോന്നി. എവിടെ നിന്ന് കിട്ടി മകനെ ഈ ആടിനെ? അജ്മൽ ആടിനെയുമായി കൂട്ടിനടുത്തേക്ക് പോയപ്പോൾ സെൽവ ഓടിയിറങ്ങി, കൂടെ ഷാഹിദയും. എങ്ങനെയുണ്ടുമ്മാ ആട്? നല്ല ആട്ടിൻകുട്ടി, സുന്ദരി. ഉമ്മയുടെ അഭിപ്രായം കേട്ട് അജ്മൽ സന്തോഷിച്ചു. എന്താ സെൽവക്ക് പറയാനുള്ളത്? ഇക്ക് നല്ലണം പറ്റിക്കണ്. തവിടും വെളുപ്പും ചേർന്ന നിറം, നല്ല രസമുണ്ട്. എവിടുന്നാ അതിനെ കിട്ടിയത്? അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അജ്മൽ ഇലകൾ പറിക്കാൻ പോയി. ആ സമയത്ത് സെൽവ ആടിന്റെ മുഖത്തും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. രണ്ടു മക്കളും സന്തോഷിക്കുന്നത് കണ്ട് ഷാഹിദയുടെ മനസ്സ് കുളിർത്തു. അജ്മൽ ഒരു ചെറിയ കെട്ട് പ്ലാവിലയുമായി ഓടിവന്നു. അത് കണ്ട് ആട്ടിൻകുട്ടി ആർത്തിയോടെ നോക്കി. അജ്മലിൽ നിന്ന് പ്ലാവിലയുടെ ഒരു കമ്പ് സെൽവ പിടിച്ചുവാങ്ങി. ആട്ടിൻകുട്ടിയുടെ നേരെ നീട്ടി. അത് ഇല കടിച്ചു മുറിച്ച് തിന്നുന്നത് കാണാൻ ആറ് കണ്ണുകൾ വിടർന്നു നിന്നു. ആട് തീറ്റ നിർത്തിയപ്പോൾ ഷാഹിദ പറഞ്ഞു, കൈ കഴുകി വാ. അജ്മൽ കൈയും കാലും മുഖവും കഴുകി വരാന്തയിൽ കയറിയിരുന്നു. സംഭവം കേൾക്കാനുള്ള താൽപ്പര്യത്തോടെ സെൽവയും ഉമ്മയും അജ്മലിന്റെ അടുത്തിരുന്നു. അല്ല, നീ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിസ്കരിച്ച ശേഷമാണമ്മ ഞാൻ ആടിനെ വാങ്ങാൻ പോയത്. എന്നാൽ ചായ കുടിച്ചിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. ആർക്കു വേണം ചായ? ഇതാ നോക്കൂ. അജ്മൽ ഷർട്ട് പൊക്കി വയറ് കാണിച്ചു കൊടുത്തു. ഉമ്മാ, ഞാൻ അബ്ദുട്ടിക്കാന്റെ വീട്ടിന്ന് പത്തിരിയും അയലക്കറിയും വയറ് നിറയെ കഴിച്ചു. ഈ ആട്ടിൻകുട്ടിയെ അബ്ദുട്ടിക്കാനോട് വാങ്ങിയതാ 1200 ഉറുപ്പ്യക്ക്. മോനെ എവിടുന്നാ ഇത്രയും പൈസ കിട്ടിയത്? കടം തന്നതാ. ഒഴിവു ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും അബ്ദുട്ടിക്കാക്ക് പണിയെടുത്തു കൊടുക്കണം. കൂലി ഓരോ ദിവസവും അബ്ദുട്ടിക്ക എഴുതി വെക്കും. ഇത് കേട്ടപ്പോൾ ഷാഹിദയുടെ സന്തോഷം വർദ്ധിച്ചു. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ പൂച്ചെടികൾ മുളച്ചു. വലിയ ആട്ടിൻകുട്ടിയാണ്. 2 മാസത്തിനുള്ളിൽ അത് ഗർഭം ധരിക്കാനിടയുണ്ട്. മിക്ക ആടുകൾക്കും ഒരു പ്രസവത്തിൽ 2 കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 3, 4. വലുതായാൽ ആ കുട്ടികളും 6 മാസം കഴിഞ്ഞാൽ ഗർഭം ധരിക്കും. ഒരാട് 2 വർഷം കൊണ്ട് ഈ വിധത്തിൽ 10 അംഗങ്ങളുള്ള ഒരു കുടുംബമാകാൻ യാതൊരു പ്രയാസവുമില്ല. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം പോലെയിരിക്കും. അവൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു.
3: ശരി, അപ്പോ കഥ പറയാൻ പരിപാടിക്ക് ശേഷം ഇനി ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃശ്യം നമ്മളെപ്പോഴും പറയാറുള്ളത് സാധാരണ കണ്ടുകൊണ്ട് ആസ്വദിക്കലാണ്. നമ്മളിനി കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നു, കേട്ട് കാണുന്നു എന്നൊക്കെ പറയും. അതാണ് ദൃശ്യത്തിൻ്റെത്. ഇന്നത്തെ ദൃശ്യത്തിൽ ആരാണ്?
1: ദില്ലി ചലോ സിബഹത്തുള്ള മാടത്തൊടിയാണ് ഇൻഷാല്ലാ നമ്മളോടൊപ്പം ചേരുന്നത്.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്ന പരിപാടിയിലാണ് നമ്മളിന്നുള്ളത്. എപ്പോഴും യാത്രകളെ സ്നേഹിക്കുന്ന, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിന്ന് ദൃശ്യം പരിപാടിയിൽ ദില്ലിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലുള്ള പ്രൗഢിയുടെയും ആധുനികതയുടെയും ചരിത്രത്തിൻ്റെയും മനോഹരമായ കാഴ്ചകളും അനുഭൂതികളും അനുഭവങ്ങളും നൽകുന്ന ഒന്നാണ് ഡൽഹി, ദില്ലി. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അതിഥി സിബ്ഗത്തുള്ള മട്ടത്തൊടി. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ കൂടിയായ ഇദ്ദേഹം 2 ഡസനോളം രാജ്യങ്ങളിൽ ഇതുവരെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൽ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിൽ അദ്ദേഹം ഏതാണ്ടൊരു 1.5 ഡസനോളം തവണയെങ്കിലും പോയിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾക്കുള്ളിൽ പോകാനിരിക്കുകയും കൂടിയാണ്. സിബ്ഗത്തുള്ള സാഹിബ്, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് വീണ്ടും ഡൽഹി എന്ന് ചോദിച്ചാൽ എന്താവും മറുപടി?
6: എന്നോട് നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് ഡൽഹി എന്നാണ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഡൽഹി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെ എനിക്ക് മറുപടി പറയാൻ സാധിക്കും. ഏറ്റവും മനോഹാരിതമായ, ഏറ്റവും സുന്ദരമായ ഇന്ത്യയുടെ തലസ്ഥാനം, ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥം എനിക്കിഷ്ടപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം അത്രയും മനോഹരമായ ദൃശ്യങ്ങളുടെ ഒരു കലവറയാണ് ഡൽഹി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡൽഹി ഇഷ്ടപ്പെടുന്നത്.
5: നമുക്ക് ഡൽഹിയിലേക്കുള്ള യാത്ര തുടരാം. സിബ്ഗത്തുള്ള സാഹിബ് ഒരുപാട് തവണ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ സന്ദർശനങ്ങളുടെയും ഒരു ആകത്തുക എന്നുള്ള നിലയിൽ എല്ലാ അനുഭവങ്ങളും കൂടിയുള്ള ഒന്നാണ് നമ്മളോട് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഡൽഹിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, എത്ര ദൂരം, ഏതൊക്കെ തരത്തിലുള്ള ചാർജുകൾ, ചെലവ് വരും?
6: ഡൽഹി നമ്മൾ കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ നമ്മളെ ഇന്ത്യയുടെ തലസ്ഥാനമാണെങ്കിലും ഡൽഹിയിലേക്ക് പോകാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാലക്കാട് ജില്ല, മലപ്പുറം ജില്ലകൾക്ക് ഏറ്റവും സൗകര്യം. കാരണം ഒന്നാമത് നമുക്ക് പോകാനുള്ള ഏറ്റവും പെട്ടെന്ന് പോയി വരേണ്ട മാർഗമാണെങ്കിൽ ഫ്ലൈറ്റ്. ഏറ്റവും ഒരു സീസണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഒരു 6,000-7,000 രൂപക്കും 10-ൻ്റെ താഴെ ഉള്ള ഒരു സംഖ്യയ്ക്ക് നമുക്ക് ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഒന്ന്. രണ്ടാമത് നമ്മൾ ഷൊർണൂരിൽ നിന്നോ പാലക്കാട്ട് നിന്നോ ഒരു സാധാരണ ബസ് ട്രെയിനിന് പോവുകയാണെങ്കിൽ ഒരു സ്ലീപ്പർ ക്ലാസ്സിന് ഇപ്പോഴത്തെ റേറ്റ് 900 രൂപയാണ്. അത് എ സി ഒരു തീറ്റർ 3 ടയർ എ സി ആണെങ്കിൽ നമുക്കൊരു 2,500 രൂപക്ക് നമുക്ക് ഡൽഹിയിലെത്താൻ സാധിക്കും.
5: അവിടെ താമസം കാര്യങ്ങളൊക്കെ എത്രത്തോളം ചെലവിടിച്ചതാണ്?
6: ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് റേറ്റിൽ വേണമെങ്കിലും താമസിക്കാം. അതായത് 50 രൂപ കൊടുത്തും കണ്ട് നമുക്ക് ഡോർമെറ്ററി കിട്ടും. പിന്നെ തന്നെ നമ്മുടെ ഒരു റേഞ്ചിനനുസരിച്ച് 500 രൂപ, 1,000 രൂപ, 1,000, 1,500, 1,000 രൂപക്കൊക്കെ നമുക്ക് 3 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എ സി റൂം വരെ ഡൽഹി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ കിട്ടും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ ഏറ്റവും കൂടുതൽ മലയാളത്തിലുള്ള ബോർഡുകൾ കാണാം. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ലോഡ്ജുകൾ. അപ്പോൾ നമ്മളവിടെ ചെന്ന് അതിൽ തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ കയറി ചെല്ലുന്ന മാതിരി ചെന്ന് നമുക്കവിടെ നിന്ന് ഒരു ചായ കുടിക്കുമ്പോൾ അവർ നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ട് നമുക്കുള്ള റൂമിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞാൽ ആ റേഞ്ചുള്ള റൂമിൽ അവർ നമ്മളെ താമസിപ്പിച്ചു തരും.
5: താങ്കളുടെ ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണോ അതോ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അറേഞ്ച്ഡ് ടൂർ പാക്കേജ് പോലെ പോകുന്നതാണോ സൗകര്യം?
6: കൂട്ടുകാരും ഒന്നിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഹിന്ദി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആൾ, ഭാഷ അറിയാത്ത ആൾ, കുറച്ചൊരു പിന്നെ വിമിഷ്ടുള്ള ആളുകളൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് പാക്കേജിൽ പോകുന്നതാണ്. കാരണം പാക്കേജിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സൗകര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് സാധാരണ നമ്മൾ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകണ മാതിരി ഈ പാക്കേജ് ടൂറുകാരുടെ കൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ തിരിച്ച് അതേ റെയിൽവേ സ്റ്റേഷനിൽ കൊടുന്ന് വിടുന്നവരിലെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതിൽ അവരുടെ പാക്കേജിൽ അവർ അവിടെ കാണേണ്ട സൈറ്റ് സീൻ്റെ എല്ലാ വശങ്ങളും അതിൽ വെച്ചിട്ടുണ്ടാവും. നമ്മളെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ, അത് നമുക്ക് മലയാളി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ മലയാളി ഫുഡ് തന്നെ എല്ലാ നേരത്തും അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സൊത്ത് പോകാൻ ഭാഷ അറിയുന്നവരാണ് പോകുന്നത് വെച്ചാൽ സിംഗിളായിട്ട് പോകുന്നതും, ഒരു ഫാമിലി ആയിട്ട് സെറ്റപ്പിൽ പോകുകയാണെങ്കിൽ പാക്കേജിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
5: ശരി, നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ നമ്മൾ പോയി ഡൽഹിയിൽ ഇറങ്ങുന്നു. താമസ സൗകര്യങ്ങൾ തയ്യാറാണ്. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്?
6: നമ്മൾ ഡൽഹിയിലെ ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ അടുത്ത ദിവസം നമ്മൾ തന്ന് റിലാക്സൻ കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പല സൈസ് പാക്കേജ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ ഒരു 3-4 ആളുകളാണെങ്കിൽ, ഒരു ഫാമിലി ആണെങ്കിൽ നമുക്കൊരു ഇന്നോവ കാർ എടുത്തിട്ട് നമുക്ക് നമ്മളെ യാത്ര തുടരാം. ആദ്യമായിട്ട് ഇന്നോവ നമ്മളെ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു, നമ്മളതിൽ കയറുന്നു. നമ്മൾ പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് നേരെ ഓൾഡ് ഡൽഹി എന്ന് പറയും, പുരാന ഡൽഹി, നമ്മളെ ജമാ മസ്ജിദൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ചാന്ദിനി ചൗക്കിലാണ് നമ്മളെ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം നമ്മളെ യാത്ര.
5: അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭംഗി, അതിൻ്റെ വിശാലത ഒന്ന് പറഞ്ഞു തരാമോ സിബത്ത് സർ?
6: ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യ കാലത്തിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ അതിൻ്റെ പടവുകൾ കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഒരുപാട് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കച്ചവട സ്ഥാപനങ്ങളാണ്. രണ്ട് സൈഡിലും ആളുകൾ കച്ചവടം ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ 4 ഭാഗത്തു നിന്നും കയറി വരാനുള്ള സൗകര്യമുണ്ട് ജമാ മസ്ജിദിൻ്റെതാണ് ഒരു കാര്യം. ഏത് ഭാഗത്ത് നമ്മൾ ചെന്നുപെട്ടാലും ജമാ മസ്ജിദിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കയറി വന്ന് ജമാ മസ്ജിദിൽ നിൽക്കാം. അവിടെ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ടും വഴി തെറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആ പിന്നെ പടവുകൾ കയറി ചെന്ന് നമ്മളവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ അവരെ ഏൽപ്പിച്ച് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അവർ ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ പൈസ ചോദിക്കും, പക്ഷെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മളതിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. വിശാലമായ മുറ്റം, ശരമായ മുറ്റം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള മുറ്റം, അതിനുള്ള പിന്നെ വാട്ടർ വെള്ളം സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാം, നമുക്ക് നമസ്കരിക്കേണ്ട സ്ഥലമാണെങ്കിൽ സമയമാണെങ്കിൽ നമസ്കരിക്കാം, ഏത് ആ സമയത്ത് വെച്ചിട്ട് ആ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമസ്കരിക്കാം, എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് ഒരു പബ്ലിക് വിസിറ്റിംഗ് സ്ഥലമാണ്, അതൊരു അതായത് ഒരു പോപ്പുലർ ടൂറിസ്റ്റ് സെൻ്ററാണ് ജമാ മസ്ജിദ്. അത് അതുകൊണ്ട് എപ്പോഴും അവളെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മറുഭാഗത്തുകൂടെയൊക്കെ ടൂറിസ്റ്റുകൾ നടക്കുന്നുണ്ടാവും, അത് നമുക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവർ നമ്മളെ അവരെയൊക്കെ പോകും. അങ്ങനെയുള്ള വളരെ വളരെ പൗരാണികമാണെങ്കിലും വളരെ സുന്ദരമായ ഒരു താജ്മഹലിൻ്റെയൊക്കെ ലുക്കാണ് പുറത്ത് നമുക്ക് ഈ ജമാ മസ്ജിദ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മനോഹര അതിൻ്റെ ആ നിർമ്മാണം പഴയകാല ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ കെട്ടുള്ള ആ കുബ്ബകളൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ജമാ മസ്ജിദ്. ജമാ മസ്ജിദിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് നമ്മളെ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലൊന്നായ ചാന്ദിനി ചൗക്ക് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ സെൻറ്ററിലാണ് ഈ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ നമസ്കരിച്ച് 4 മണിക്കൊക്കെ ചെന്നാൽ റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ അത് കാണാനും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു കമ്പോളമാണ് അവിടെ ഇത്. ഈ ഒരു വലിയ കാഴ്ച നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും.
5: ഈ പള്ളിയുടെ വഴിയിൽ ധാരാളം ഭക്ഷണ സാധനങങ്ങൾ, രുചികരമായ ഭംഗിയൊക്കെ ഉള്ള, കണ്ടാലേ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ലഭ്യമാണ്. ഞാൻ ഒരു 15 കൊല്ലം മുമ്പ് പോയ ഓർമ്മകൾ ഇത് കേൾക്കുമ്പോൾ വരുന്നുണ്ട്. എന്താണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ലോക്കൽ?
6: ആ, അതിൻ്റെ ഒരു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് സ്വീറ്റ്സിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ്. നോർത്ത് ഇന്ത്യൻസിന് എന്തുണ്ടെങ്കിലും ഒരു സ്വീറ്റ്സ് വേണം. ഈ ജമാ മസ്ജിദിൻ്റെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന ആ ഭാഗത്തിൻ്റെ ഒരു ഇടത് വശത്ത് ഒരു സൈഡുണ്ട്. ആ സൈഡിൽ ഇറങ്ങുകയാണെങ്കിൽ ചെറിയ ഒരു റോഡാണെങ്കിലും, അതായത് ഒരു സ്വീറ്റ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സ്വീറ്റ്സാണ്. നമുക്ക് അവിടെ നിന്ന് അതിലെ നടന്നു പോകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗന്ധം നമ്മളെ ഇങ്ങനെ കയറി വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ചു നേരം നമുക്ക് ശ്വസിച്ച് നടന്നാലും അടുത്ത സ്റ്റേഷനിൽ ചെന്ന് നമ്മളൊരു മിഠായി വാങ്ങിയിട്ട് അവിടെ നിന്ന് പോരുള്ളൂ. അത്രയും അതിൻ്റെ ആ ഒരു സുഗന്ധം, അത്രയും ആ സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ, സ്വീറ്റ് സിറ്റിയാണ് അത് ആ ഏരിയ എന്ന് പറയുന്നത്.
5: ചാന്ദിനി ചൗക്കിൽ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ വില കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്?
6: ചാന്ദിനി ചൗക്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ 2-3 ഐറ്റംസ് ഉണ്ട്. അതായത് ഒറിജിനൽ ഉണ്ട്, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതാണ് ചാന്ദിനി ചൗക്കിൻ്റെ പ്രത്യേകത. നമുക്ക് 5000 രൂപ കിട്ടുന്ന ഒരു പാൻറ്റ് അല്ലെങ്കിൽ 5000 രൂപ കിട്ടുന്ന ഒരു സാധനം നമുക്ക് ചാന്ദിനി ചൗക്കിൽ നിന്ന് ചിലപ്പോൾ 500 രൂപ കിട്ടും. കുറച്ചുകൂടി ഇപ്പുറത്തൊരു സ്ട്രീറ്റിൽ വന്നാൽ അത് 50 രൂപയും കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനമുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ നമുക്ക് ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വെറുതെ പോയ 2 ദിവസത്തിനൊക്കെ വളരെ കൂളായിട്ട് ഒരു 100 രൂപേൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് പോയി. അത്രയും സാധനങ്ങൾക്ക് ചീപ്പായിട്ടും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അപ്പുറത്തുണ്ട്. ഹോൾസെയിലായിട്ടൊക്കെ ഇവിടെ നിന്ന് മാർക്കറ്റിംഗ് ആളുകൾ കൂടുന്ന വലിയ വലിയ ഇപ്പോൾ അഹുജ പോലെ സ്പീക്കർ, അതുപോലെ നാഷണൽ പനാസോണിക്കിൻ്റെ, ഇതിൻ്റെ എല്ലാ ഷോറൂമുകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇങ്ങനെ സൈഡിലുണ്ട്. അതാണ് അവിടുത്തെ പർച്ചേസിൻ്റെ ഒരു പ്രത്യേകത.
5: ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറയും ആൾക്കാർ, പുതിയ പേര് കോപ്പി എന്നാണ് അല്ലേ?
6: കോപ്പി എന്ന് പറയാം.
5: ഡൽഹിയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള 3 സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് റെഡ് ഫോർട്ട് ചെങ്കോട്ട. അടുത്തത് ചെങ്കോട്ടയായിരിക്കും അല്ലേ?
6: അതെ, നേരെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ ജമാ മസ്ജിദ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഏകദേശം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ നടന്നു പോകണതാണെങ്കിൽ യുവാക്കൾക്കൊക്കെയാണ് നടന്നു പോയാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ചെങ്കോട്ട. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാണെങ്കിൽ 20 രൂപ. പിന്നെ കുതിര വണ്ടികളുണ്ട്, പല സൈസ് വണ്ടികളുണ്ട്. അതിന് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പോവാം. പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെല്ലുന്നത് ചെങ്കോട്ടയിലേക്കാണ്. ചെങ്കോട്ട ഈ പറഞ്ഞ പോലെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെട്ടതാണ്. വലിയ ഒരു കോട്ടയാണ്. ആ കോട്ട എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു ഭാഗത്ത് നിന്നാൽ അതിൻ്റെ അറ്റം കാണില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. പിന്നെ ആ ഷോപ്പിംഗ് സെൻറ്ററിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ അതിനുള്ളിൽ വലിയൊരു പുൽമൈതാനമാണ്. ആ മൈതാനം ചെന്ന് അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നത് യമുനാ നദിയുടെ തീരത്താണെന്ന്. അത്രയും വിശാലമായതാണ്. അവിടെ കളിസ്ഥലങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലാണ് പോകുമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ എൻ്റർടൈൻ ചെയ്യാൻ ഇതുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ റെഡ് ഫോർട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വലിയ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മളെ യുദ്ധ സാമഗ്രികളൊക്കെ ഉള്ള വലിയൊരു മ്യൂസിയം തന്നെ അതിൻ്റെ മുകളിലുണ്ട്. അതൊന്നും ആരും അത് പെട്ടെന്ന് അറിയപ്പെടാത്തൊരു സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചെങ്കോട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സ്വാതന്ത്ര്യദിനത്തിന് റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മളെ പ്രധാനമന്ത്രി നിന്ന് പ്രസംഗിക്കുന്നത് ഈ ചെങ്കോട്ടൻ്റെ മുകളിലാണ്. അതിൻ്റെ മുന്നിൽ അത് കേൾക്കാനുള്ള കേൾവിക്കാർക്കുള്ള ഗാലറികളും കാര്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ടുള്ള കെട്ടിപ്പടുക്കണതാണ് ആ സമയത്ത്. അല്ലാത്ത സമയത്തൊക്കെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ ചെങ്കോട്ടൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗിക്കാറുള്ളത്. അതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
5: അതിനടുത്ത് തന്നെ പാർക്കുകളുണ്ടല്ലേ, ബേർഡ്
6: ചെടിയ പാർക്ക്,
5: ചെടിയ പാർക്ക്,
6: അതതിൻ്റെ ഒരു നമ്മൾ അത് കുറച്ചിന് പോകുന്നത് കുറച്ച് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ പോകുന്നു വരണം, അവിടെ ആ ഭാഗത്താണ്. അവിടെ നിന്നുള്ള പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സമരങ്ങളൊക്കെ നടക്കുന്ന നമ്മളെ രാംലീല മൈതാനം ഉണ്ടല്ലോ, ഈ രാംലീല മൈതാനം ആ ഏരിയയിലാണ്. അതുപോലെ ഓൾഡ് മാർക്കറ്റ് ആ ഏരിയയിലാണ്. പിന്നെ പുസ്തകങ്ങളുടെ ഒരു മാർക്കറ്റുണ്ട്, വളരെ റയറായിട്ട് ഈ ലോകത്ത് കാണാൻ പറ്റിയൊരു സംഭവമാണത്, പുസ്തകങ്ങളുടെ മാർക്കറ്റ്, ഓൾഡ് പുസ്തകങ്ങളുടെ. അതായത് ഒരു സൈഡിൽ നിന്ന് ചെല്ലുമ്പോൾ അവിടെ പഴയ പുസ്തകങ്ങൾ, അതായത് ഇപ്പോൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ IAS-നോ അല്ലെങ്കിൽ അങ്ങനെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ കുട്ടികൾ അവിടെ കൊടുന്ന് ഈ പുസ്തകം വിൽക്കും. അവിടെ വെച്ചും കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുള്ള വലിയൊരു മാർക്കറ്റുണ്ട്. അത് നമുക്ക് കണ്ട അത്ഭുതകരമായിട്ടൊരു മാർക്കറ്റാണ്. ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് പിന്നെ 5-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിച്ച പുസ്തകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവരെ എടുത്ത് തരും. അതാണ് ആ മാർക്കറ്റിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെ. അതുപോലെ ഇപ്പോൾ പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോൾ പിന്നെ പണക്കാരല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു റെഫർ ചെയ്യേണ്ട കുട്ടികൾക്ക് ഇന്ന ഭാഗത്ത് ചെന്നിട്ട് ഇന്ന ബുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവൻ പറയും, അല്ലെങ്കിൽ മറ്റവനെ വിളിച്ചിട്ട് ആ ബുക്ക് ഉണ്ടോയെന്ന് ചോദിക്കും. അവർക്ക് അതിനെക്കുറിച്ച് ഭയങ്കര, അവരവർ സാധാരണ ഒരു തെരുവ് കച്ചവടക്കാരാണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആണ് അവർ ഈ പുസ്തകങ്ങളെ കുറിച്ചിട്ട്. അവ ഒരു അഡ്വക്കേറ്റിന് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് പഠിക്കണ്ടേ ഇന്ന ബുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിലെ ബുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മറ്റവനെ വിളിച്ചിട്ട് ആ ബുക്ക് ഉണ്ട് കയറി അവൻ കൊടുന്ന് തരും. അങ്ങോട്ട് അതിനൊരു മാർക്കറ്റ് വില അവർ പറയും. അതിമൊരു വില ഉണ്ടാവും ചിലപ്പോൾ 500-ഓ 1000-ഓ ഒക്കെ ആണെങ്കിൽ നമ്മളെ അവൈലബിലിറ്റിക്കനുസരിച്ച്, നമ്മളെ എമർജൻസിക്ക് അനുസരിച്ച് നമുക്ക് വില കൊടുത്ത് വാങ്ങാം. അങ്ങനൊരു വലിയൊരു മാർക്കറ്റ്. അവിടുന്ന് കുറച്ചും കൂടെ പോന്നു കഴിഞ്ഞാലാണ് ഈ ചിടിയ മാർക്കറ്റ്. ചിടിയ മാർക്കറ്റിലേക്ക് നമ്മൾ ഇതേപോലെ പ്രവേശിച്ചാൽ വൈകുന്നേരങ്ങളൊക്കെ ആണെങ്കിൽ ഇരിക്കാനും കുട്ടികൾക്ക് ആടി പാടി കളിക്കാനും അങ്ങനെ പിന്നെ കുറച്ചും താഴേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ഒരു ഒരു എന്താണ് സുവോളജിക്കൽ ഗാർഡനാണ്. അത് വളരെ വിശാലമായിട്ട് കിടക്കേണ്ട, അതിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അല്ലാണ്ട് അതങ്ങനെ റെഡ് പോർട്ടറിന് ഏകദേശം എനിക്ക് തോന്നുന്നത് നിസാമുദ്ദീൻ വരെ നീണ്ടു കിടക്കണ ഒരു വലിയ പാർക്കാണത്.
5: അധികം ദൂരെയല്ല ഇന്ത്യ ഗേറ്റ്. ഒരുപാട് സ്വാതന്ത്ര്യ സ്മരണകൾ, അതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ നിർമ്മിതി, ഇന്ത്യയുടെ തന്നെ ഒരു ഐക്കൺ എന്നൊക്കെ പറയാവുന്നത്, ഒന്ന് പറയാമോ?
6: ഇന്ത്യ ഗേറ്റ്, അത് ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം ഇന്ത്യ ഗേറ്റാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നാൽ തന്നെ അതിൻ്റെ ആ ഒരു പ്രൗഢി വിളിച്ചു തന്നെ അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മിതി. ഏകദേശം ഒരു 10-40 മീറ്റർ ഉയരമുണ്ടാവും അതിന്. അത്രയും നല്ല ഒരു ഇതാണ്. അതുപോലെ ഒരു ആർച്ചാണ്. ഈ ആർച്ചിൻ്റെ ഒരു ഭാഗത്ത് ഒരു ദീപശിഖ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളിലായിട്ട് പ്രകാശിക്കണേ. ഈ യുദ്ധസ്മരണക്ക് അന്ന് അവിടെ വെടിയേറ്റ് മരിച്ച അല്ലെങ്കിൽ അതിലും മരിച്ചുപോയവരുടെ പേരുകൾ ഈ അതിൻ്റെ കല്ലുകളിലാകെ ആലേഖനം ചെയ്തിട്ടുണ്ട്, ഈ ചുമരിൻ്റെ കല്ലുകളിൽ. അതാണ് ഡൽഹിയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഇന്ത്യാ ഗേറ്റിൻ്റെ 4 ഭാഗത്തുനിന്നാണ് റോഡുകൾ തുടങ്ങുന്നത്. എല്ലാ റോഡുകളും ഒരു പല റോഡുകളും പല വഴിയിലും വന്ന് അവസാനിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയാണ്. ആ ഇന്ത്യ ഗേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളെയും വൈകുന്നേരങ്ങളിൽ എല്ലാവരും എവിടുന്നും കൊടുന്നു വിടുന്നത് ഈ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ വൈകുന്നേരം ഒരു 6 മണിക്കറിഞ്ഞ് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും തോണി തുഴഞ്ഞു പോകാനുള്ള പാർക്കുകൾ, അതുപോലെ വെള്ളത്തിൻ്റെ ഇതൊക്കെ, അങ്ങനെ ഫൗണ്ടൻസ്, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കളിസ്ഥലം ആണ് അത്. അതുപോലെ തന്നെ പുൽമൈതാനം, വലിയ വിശാലമായ പുൽമൈതാനമാണ്. ആ പുൽമൈതാനത്തിൽ കളിക്കാനും, അതുകൊണ്ട് എപ്പോഴും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ പോകുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം ഇന്ത്യ ഗേറ്റിങ് എത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
5: മിക്കവാറും ഡൽഹിയെക്കുറിച്ചുള്ള വാർത്തകളിലും അതേപോലെ ഫോട്ടോയിലുമൊക്കെ പ്രധാനമായി കാണുന്ന ഒരു സാധനമാണ് ഈ ഇന്ത്യ ഗേറ്റ്. അത് മഞ്ഞിൽ മൂടിയിട്ടും പ്രകാശത്തിലും അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോകൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. ഒരുപാട് മ്യൂസിയങ്ങൾ ഡൽഹിയിൽ ഉണ്ട്, പല തരത്തിലുള്ള മ്യൂസിയങ്ങളുണ്ട്. അടുത്തതിന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്?
6: നമുക്കിപ്പോൾ വൈകുന്നേരം ആയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത് നെഹ്റു മ്യൂസിയമാണ്. നെഹ്റു മ്യൂസിയത്തിൽ നമുക്ക് പോവാം. നെഹ്റു മ്യൂസിയത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നെഹ്റു മ്യൂസിയത്തിൽ നമുക്ക് ദിവസങ്ങളോളം ഇരുന്ന് പഠിക്കാനുള്ള, പിന്നെ പഴയ പുരാതനമായിട്ടുള്ള യുദ്ധ കാലങ്ങളിലുള്ള പിന്നെ നമ്മളുടെ വിവരങ്ങളും വിവരശേഖരങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് കാണാനുമുണ്ട്. നേരെ മറിച്ച് നമുക്ക് സാധാരണ ഒരു വിസിറ്റേഴ്സ് ആണെങ്കിൽ നെഹ്റു മ്യൂസിയം തന്നെ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിലൊന്നും മുതലും അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യനെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനൊരു പാടുണ്ട്. അതിൻ്റെയും തന്നെ ബാക്കിൽ ഇഷ്ടംപോലെ വലിയൊരു പൂന്തോട്ടമുണ്ട്. ഡൽഹിയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല പൂന്തോട്ടങ്ങളുണ്ടായിരിക്കും. ഒരു വിശാലമായിട്ടുള്ള ഡൽഹിയിലെ ഒരു ഭാഗം നമുക്ക് വളരെ വൃത്തി ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവും. പക്ഷേ ഡൽഹി ഒരു ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലയിൽ ഡൽഹി പെർഫെക്റ്റാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ. ബാക്കിയുള്ളടത്തൊക്കെ പിന്നെ അത്രയും ജനസാന്ദ്രത കൂടുന്നതുകൊണ്ട് വരുന്ന മാലിന്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുണ്ടാവുള്ളൂ, റോഡൊക്കെ മോശം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ, അതായത് ഈ പാർലമെൻറ്റ് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവൻ അല്ലെങ്കിൽ ഇന്ത്യാ ഗേറ്റൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പിന്നെ വൃക്ഷങ്ങളുടെ, അവിടെ റോഡിൽ നമുക്ക് പോയി പിന്നെ ഇലകളൊക്കെ ചാടി കിടക്കുന്ന ആ വൃക്ഷങ്ങളുടെ നിബിഡത കൊണ്ടാണ്. അത്രയും തണൽ വൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ് ഡൽഹിയിലെ സെൻട്രൽ ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങാൻ തൊട്ടടുത്ത് തന്നെ ഇന്ദിരാഗാന്ധി മ്യൂസിയം, മെമ്മോറിയൽ മ്യൂസിയം. ഇന്ദിരാഗാന്ധി അന്ന് താമസിച്ചിരുന്ന, അവസാനമായിട്ട് താമസിച്ചിരുന്ന ആ വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ നമുക്ക് എൻട്രി ചെയ്യാം, എൻട്രി നമുക്ക് അവിടെ ഉള്ളിൽ പോയി കാണാം. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കുട്ടിക്കാലം മുതലുള്ള ജീവചരിത്രം, അവസാനം മരണം വരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ പഠിപ്പുകാലങ്ങളും, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിൽ നിന്ന് ആ ഒരു ഹോഷനൊക്കെ ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു അയച്ച ആ കത്തുകളുടെ കോപ്പികൾ, അതുപോലെ അടിയന്തരാവസ്ഥ കാലത്തുള്ള അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ എല്ലാ വശങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവസാനം നമ്മൾ വരുന്ന ഗേറ്റ് പുറത്ത് കിടക്കുമ്പോൾ അവസാനം വെടിയേറ്റ് മരിച്ച് ആ അന്നോട് ഉടുത്ത സാരി വരെയുള്ള, അതും അതിൻ്റെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പിസ്റ്റലിലുള്ള ആ ഒരു ഇതും കൂടി ഉണ്ടോയെന്ന് അവിടെ സംശയമുണ്ട്. അത്രയും കറക്റ്റായിട്ടുള്ള അതിൽ നമുക്ക് പഠിക്കാനുണ്ട് ഒരു ചരിത്ര വിദ്യാകൃതി. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ പിന്നെ നേരെ പോണത് റോഡിലേക്ക്. റോഡിലേക്ക് പോകുമ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡിലേക്ക് പോകുന്ന ആ ഒരു സ്പേസ്, ഒരു ഏകദേശം ഒരു 20-25 meters സ്ഥലം, ഒരു ട്യൂബ് ലൈറ്റ് കൊണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അത് കാണാനുള്ളത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും ഇന്ദിരാഗാന്ധിൻ്റെ ആ ഒരു പഴയകാല സ്മരണകളൊക്കെ അന്നത്തെ ഒരു വയസ്സന്മാർക്കൊക്കെ ശരിക്കും ഓർമ്മ വരുന്ന വളരെ ഒരു ഒരു സംഭവം തന്നെയാണ്.
5: ആ വെടിയേറ്റ് മരിച്ച സ്ഥലം, ആ ചോര വരണ്ട സ്ഥലങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഗ്ലാസ് പാകിയിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ
6: ഇപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ബിർള മന്ദിർ എന്നാണ്. ഒരു ക്ഷേത്രമാണ് ആ ബിർള മന്ദിർ, ഒരു മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അതിൽ പോയിട്ട് അവിടെ ഒരു വിസിറ്റേഴ്സിനുള്ള ഇതുണ്ട്, നമ്മൾ അവിടെ കയറി ഇറങ്ങുന്നു. പിന്നെ നമ്മൾ ബിർള മന്ദിർ എന്ന് പറയും, ബിർള മന്ദിർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിൽ അവിടെ ഒരു പൂജാസ്ഥലമൊക്കെ ഉണ്ട്, ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം. അവിടെ ഒരു പിന്നെ ഒരു ദീപശിക എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്നത് പിന്നെ ഹുമയൂൺ തമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹുമയൂൺ തമ്പ് ഇതേമാതിരി ഹുമയൂണിൻ്റെ പിന്നെ ശവകുടീരം മറവ് ചെയ്ത സ്ഥലം. അത് ഈ പറഞ്ഞമായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ട ഡൽഹിയിലെ ഒരു സ്ഥലമാണ് ഈ ഹുമയൂൺ തമ്പ്. അത് ഏകദേശം 10-30 acres സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും അതുപോലെ ആ കാലഘട്ടത്തിലെ ഭാരതത്തിൻ്റെയും ശില്പചാരുദ്ധ്യം അതൊരു അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ. അത് നമുക്ക് മനസ്സിലാകാമല്ലോ, ഒരു പേർഷ്യൻ സ്റ്റൈലാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ. അതേപോലെ തന്നെ അതിൻ്റെ ആ പുറത്തുള്ള ഗ്രൗണ്ട് നല്ല പൂന്തോട്ടങ്ങളാണ്. ഇത്രയും സ്ഥലം പൂന്തോട്ടമാണ്. അവിടെ ഹുമയൂണിൻ്റെ മാത്രമല്ല പിന്നെ വേറെയും പല ആളുകളുടെയും സ്മാരകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ പിന്നെ പോകണമെന്നാണ്
5: കുത്തബ്മിനാർ. ഈ പറഞ്ഞ പോലെ യുനെസ്കോയുടെ പട്ടികയിലുള്ള
6: അങ്ങനെ 2-3 സ്ഥലങ്ങൾ ഏകദേശം ഡൽഹിയിൽ ഉണ്ട്. ഈ കുത്തബ്മിനാറിൽ ഈ പറഞ്ഞ മാതിരി കുത്തബ്മിനാർ പണി കഴിപ്പിച്ചിരിക്കണ തന്നെ പിന്നെ ഈ മുഗൾ രാജ വംശത്തിൻ്റെ ആ കാലഘട്ടത്താണല്ലോ. അതിൽ ഏകദേശം ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തബ്മിനാറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയതാണ്. സാധാരണ ഇഷ്ടിക കൊണ്ട് പടുത്ത് ഉയർത്തിയ ഒരിതാണ്. 72.5 meters ഉയരാണെന്ന് പറയുന്നത്. അതുപോലെ അതിന് ഉള്ളിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ 399 ചവിട്ടുപടികളുണ്ട്.
5: ചുറ്റുകോണി
6: ചുറ്റുകോണി ഇങ്ങനെ കണ്ട് അത് ചില അധിക സമയത്തും അത് അടച്ചിടലാണ്. പിന്നെ ചിലപ്പോൾ ചില പർട്ടിക്കുലർ സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒക്കെ തുറന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു 3 പിന്നെ സ്റ്റെപ്പ്, അതായത് ആദ്യം നിർമ്മിച്ചത് 3 സ്റ്റെപ്പാണ്, അതിൻ്റെ 3 ഭാഗം അത്ര ഉയരം. ആ ഭാഗത്ത് നമുക്ക് ശരിക്ക് ഇസ്ലാമിലെ അറബിയിലെ ലിപികൾ ലേഖനം ചെയ്ത് എന്തോ എഴുതി വെച്ചിട്ട് ആ മൂന്ന് മീറ്റർ ഉയരത്തിൽ അത്രയും ആ ഭാഗം ഒരു അറബിയിലെങ്ങനെ ഒരു ചരിച്ചെഴുത്തുണ്ടല്ലോ, അതുപോലുള്ള എഴുത്തിൽ
5: കാലിഗ്രാഫി,
6: കാലിഗ്രാഫിൻ്റെ ഇതിൽ നല്ലോണം അറബിയുടെ ലേഖനം ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം അതിൻ്റെ അടിയിൽ 13.something പിന്നെ മീറ്റർ വ്യാസമുണ്ട് താഴെ. അപ്പോൾ അത്രയും വ്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ 2.5 meters വ്യാസം. അത്രയും ഉയരത്തിലുള്ള സ്തൂപിക നല്ല കാണാൻ നല്ല സ്റ്റൈലാണ്. എല്ലാ ആരാണെങ്കിലും പിന്നെ അവിടെ പോയി ചെല്ല പിന്നെ താജ്മഹൽ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിൽ കുത്തബ് മിനാർ. പിന്നെ അതിൻ്റെ പുറത്ത് 1-2 പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ നാമാവശ്യ ആയിട്ടുണ്ട് കാലങ്ങളോളമായിട്ടുള്ള ഈ ഒന്നുകിൽ കൊടുങ്കാറ്റ് പേമാരി ഇതൊക്കെ പെട്ടിട്ട് ഭൂമിവൽക്കരണങ്ങളൊക്കെ പെട്ടിട്ട് നശിച്ചു പോയ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട്. അതിൻ്റെ ഇടയിൽ പക്ഷേ ഉയർന്നു നിൽക്കുന്നത് ഇപ്പോഴും കുത്തബ് മിനാർ ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്.
5: നമ്മളിതുവരെ കേട്ടത് ഡൽഹിയുടെ ചരിത്രവും വർത്തമാനവും ഒക്കെയാണ്. നമ്മുടെ അതിഥി പാലക്കാട് ജില്ല ഇടത്തനാട്ടുകര സ്വദേശി സിബത്തുള്ള മടത്തൊടിയാണ്. ഡൽഹിയുടെ വിശേഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കേൾക്കാൻ ബാക്കി കിടക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിൽ.
3: ദൃശ്യം പ്രോഗ്രാം നമ്മൾ കേട്ടുകഴിഞ്ഞു. ദില്ലി ചലോ, ഇതിൽ ഇബിനു അലി ഇടത്തനാട്ടുകരയും സിബത്തുള്ള മടത്തൊടിയുമായിരുന്നു നമ്മുടെ കൂടെ ദൃശ്യം പ്രോഗ്രാമിലുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ നമ്മളെന്ന ഓരോ പൗരനും നമ്മൾ നിർവഹിക്കേണ്ട ചില ഈ രാജ്യത്തോട് കടപ്പാടും കൂറും എന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഗതിയാണ്. നമ്മൾ ജനിച്ച രാജ്യത്തോടുള്ളത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടിയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യം അനുവദി തന്നിട്ടുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളത്, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു വിശ്വാസിയുടെ കൂടി ബാധ്യതയാണ്. ഇവിടുത്തെ നിർഭയത്വവും ഇവിടുത്തെ സുരക്ഷിതത്വത്തിനും ഭീഷണിയാവുന്ന ഒന്നൊരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് അവനെ പ്രപഞ്ച സൃഷ്ടാവ് തൻ്റെ ദീൻ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.

0: റേഡിയോ വൈബ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പ്രോഗ്രാം
1: കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം ഈ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും ഉള്ള ഒരു എപ്പിസോഡാണ്. ഇൻഷാല്ലാ ഒരുപാട് കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ താങ്ങും തണലുമായി ഒരുപാട് പരിഹാരങ്ങളിലേക്ക് എത്തുന്ന ഒരു ചർച്ചയാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നമ്പറിലുമായി വന്നിട്ടുണ്ട്. ഒരു പ്രവാസിയുടെ ഒരു ചോദ്യമാണുള്ളത്. ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, കുറച്ച് വികൃതികളാണവർ. അവർ 6 മാസം മുതൽ തന്നെ അടി വാങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും അടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. വികൃതി കാണിക്കുമ്പോൾ ദേഷ്യം വന്നാൽ അവരെ അടിക്കും. സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹ ലാളനകൾ താലോലങ്ങൾ ഇല്ല, എപ്പോഴും നിയന്ത്രണങ്ങളാണ്. ഉച്ചത്തിൽ ശകാരിക്കും, എങ്ങനെ ഉപദേശിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തു ചെയ്യും എന്നാണ്. അപ്പോൾ ഇത് ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യമാണോ? അങ്ങനെ വ്യക്തമല്ല ഇത് ചോദ്യത്തിൽ. എല്ലാ മാസവും പരമാവധി നാട്ടിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ സ്വഭാവം മടിയും അച്ചടലും ഒക്കെയായി മാറിയിരിക്കുന്നു. അവരെക്കുറിച്ച് കുടുംബത്തിലൊക്കെ ഇപ്പോൾ മോശം ഇമേജാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാര്യയുടെ പെരുമാറ്റമായിരിക്കണം ഈ പ്രവാസിയുടെ ചോദ്യത്തിലുള്ളത്.
3: കുട്ടികളെക്കുറിച്ചാണ് പ്രയാസം പറയണത്.
2: ആ കുട്ടികളെ അടി വാങ്ങണോ അല്ലെ വികൃതി കാരണത്താൽ ഉമ്മ അവരെ അടിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന്. ഇയാൾ പ്രവാസിയാണ്.
3: അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പരിഹാരം പറയാനുള്ളത്. ഇതിപ്പോൾ ഇവരിപ്പോൾ ഇതാണല്ലോ പറഞ്ഞത്, ഇനിയിപ്പോൾ ഈ കുട്ടികൾ കുറച്ചും കൂടിയും വളർന്നു വന്നാൽ ഇവരെന്താ പറയാറിയോ? സാധാരണഗതിയിൽ പറയാം, കുട്ടികൾ ഞങ്ങളോട് ധിക്കാരം പറയുന്നു, ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു, അടിക്കാൻ വരുന്നു, നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മളെ നിയന്ത്രണത്തിൽ കിട്ടണില്ല, നമുക്കവരെ പേടിയാണ്, ഇതൊക്കെയാണ് പറയുക. അപ്പോൾ സത്യത്തിൽ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഈ പ്രായത്തിൽ അവരുടെ സമീപനങ്ങളിൽ അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ 6 വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങി, ഇപ്പോഴും അടിക്കണ്ടെന്നാണ് പറഞ്ഞത് 6 മാസം മുതൽ. അപ്പോൾ എന്തുകൊണ്ട് അടി നിർത്താൻ പറ്റാത്തത്? അടി ഒരു പരിഹാരമാണെങ്കിൽ അടി എന്നോ നിർത്തേണ്ട കാലമായിട്ടില്ല. അപ്പോൾ അടി ഒരു പരിഹാരമാകുന്നില്ല എന്ന് ഇത്രയും കാലം അടിക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവണം, അടിയൊരു പരിഹാരമല്ല എന്ന്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, നമുക്ക് കുട്ടികളിൽ നിയന്ത്രണം സാധ്യമാകുമ്പോൾ, നമുക്ക് അവരെ ശിക്ഷിക്കുവാനുള്ള ശാരീരിക ശേഷിയും ശക്തിയും ഉണ്ടാകുമ്പോൾ, നമ്മൾ അവരെ എന്ത് ചെയ്യും, ശക്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. പിന്നെ എന്താ ഉണ്ടാകുകയെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഒരു നിയന്ത്രണങ്ങളെ പൊട്ടിച്ചു വരാൻ പറ്റുന്ന ഒരു ശക്തി അവരെ ഏൽക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ അതേപോലെ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങും. ഇനി നിങ്ങളാ പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല, ഞാൻ വിചാരിച്ച മാതിരി പോവും എന്ന് പറയുന്നിടത്തേക്ക് എത്തും. അപ്പോൾ സത്യത്തിൽ ഇതൊരു നല്ല രൂപമല്ല. നമുക്ക് ഒരു കുട്ടിയെ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ, കുട്ടിയെ എന്നല്ല ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെയും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ. ഇതല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു കാര്യവും എന്തു ചെയ്യുന്നില്ല, പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നല്ല സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ, നല്ല പെരുമാറ്റം, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളെ അവർക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ഉപദേശങ്ങളിലൂടെയും അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇത്തരം ദുസ്വഭാവങ്ങളും വാശി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അവരെ നമുക്ക് ബോധ്യപ്പെടുത്താം. അത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ മാറ്റം ഉണ്ടാകും. അങ്ങനെ നല്ല സ്നേഹത്തോടെയും ബന്ധത്തോടെയും കൂടി അവരിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കാതെ, നമുക്ക് ആരോഗ്യവും കഴിവും ശക്തിയും ഉണ്ടാകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അടിച്ച് നിയന്ത്രിച്ചാൽ എന്നാണ് നമുക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്.
2: ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ നാട്ടിലുള്ള സമയത്തായാലും ഇവിടെയായാലും എൻ്റെ കാര്യങ്ങളൊന്നും വിളിച്ച് അന്വേഷിക്കാറില്ല. ഞാനെപ്പോഴും അങ്ങോട്ട് വിളിക്കണം, അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പരാതിയുമാണ്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവരെ കിട്ടുകയുള്ളൂ. മിസ്ഡ് കോൾ കണ്ടാൽ പോലും ഇങ്ങോട്ട് വിളിക്കില്ല. ഇപ്പോൾ അതിലും അധികമാണ് അവസ്ഥ. ഞാൻ എൻ്റെ കുടുംബബന്ധം നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് വിളിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിൽ വളരെ മടുപ്പാണ് അവരെ വിളിക്കുന്നത്. പക്ഷേ താല്പര്യ വളരെ താല്പര്യക്കുറവോടുകൂടിയാണ് ഇപ്പോൾ അവരെ വിളിക്കാറ്. പക്ഷെ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ താല്പര്യമില്ലാതെ വിളിക്കുന്നതിൽ ഇസ്ലാമികപരമായി തെറ്റുണ്ടോ? ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് മനസ്സിൽ താല്പര്യം കുറഞ്ഞത്?
3: അതിലിപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നത്തിൻ്റെ കാരണമില്ല. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഭർത്താവ് അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളായി എന്നുള്ളത് കൊണ്ടുള്ളൊരു ബന്ധമാണ് അവർക്കുള്ളത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ നല്ല നിലക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ പക്ഷേ സ്വാഭാവികമായും എന്താ വെച്ചാൽ, ആ ബന്ധങ്ങൾക്ക് അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടി ഇടങ്ങേറായി എന്ത് ചെയ്യേണ്ട, ബന്ധവിച്ഛേദം വേണ്ട, ബന്ധം ഒഴിവാക്കണ്ട. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും ആളുകളെയൊക്കെ നമ്മൾ എത്ര പിണങ്ങിയാലും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു മരുമകൾ എന്നുള്ള നിലക്കുള്ള ഒരു സ്നേഹം അല്ല ഇവരോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെ പറ്റി അങ്ങനെ വലിയൊരു സ്നേഹവും വാത്സല്യവും ബന്ധമൊന്നും ഇല്ലാത്ത ആളുകളാണ് അവരെങ്കിൽ, അവരെ ഇവരെപ്പോഴും വിളിക്കുമ്പോൾ അത് അവർക്കൊരു ശല്യമാവാനല്ലേ സാധ്യത? ഇപ്പോൾ നമ്മളിപ്പോൾ വാപ്പി ഉമ്മയാണെങ്കിൽ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവരിങ്ങോട്ട് വിളിച്ച് നമ്മൾ വിളിക്കണം. നേരെ മറിച്ച് നമ്മളൊരു വിവാഹത്തിലൂടെ ഉണ്ടായൊരു ബന്ധമാണ്, ആ ബന്ധം അവർ സ്ഥാപിക്കുന്നതിനനുസരിച്ചാണ് ആ ബന്ധത്തിൻ്റെ വില. അവരൊരു മരുമകളായി കാണുമ്പോൾ അവരെ ഒരു മാതാപിതാക്കളെ പോലെ കാണാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ അവരങ്ങനെ ഒരു ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പിണങ്ങാനോ തെറ്റാനോ ബന്ധവിച്ഛേദത്തൊന്നും പോകണില്ല. പക്ഷേ സ്വാഭാവികമായും അവർക്കത് ഇഷ്ടമില്ലാതെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കി ഫോൺ വിളിച്ച് ഫോൺ എടുപ്പിച്ച് ഒക്കെ ചെയ്ത് ഇടങ്ങേറാണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു സാമാന്യമായ നിലക്ക് ശ്രമിക്കുക, അങ്ങനെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം, അയാളുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ഏത് നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ ഭാര്യൻ്റെ കാര്യം കുട്ടികളുടെ കാര്യമൊക്കെ പറയുക, നിരന്തരമായിട്ട് വിളിക്കുക. അപ്പോൾ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവർ സംസാരിക്കുമ്പോൾ ഫോണൊന്നും തരിയെന്ന് പറയാം, എന്നിട്ട് കുറച്ച് സമയം സംസാരിച്ച് ആ ബന്ധങ്ങളെ പുതുക്കുക, അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി. ഇതിൻ്റെ പേരിലൊരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
2: വിവാഹം കഴിഞ്ഞിട്ട് 20-ലധികം വർഷം കഴിഞ്ഞു. മൂത്ത കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞു. മാനസിക പ്രശ്നവുമുണ്ട്, ദിവസവും ഫിക്സ് വരും. ഇങ്ങനെ ഓരോ കുട്ടികളുടെയും വയസ്സും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ പ്രശ്നം, ഭർത്താവ് AP ആദർശക്കാരനാണ്, ഞാനും എൻ്റെ വീട്ടുകാരും മുജാഹിദും, എന്നും വീട്ടിൽ പ്രശ്നമാണ്. വീട്ടിൻ്റെ കുറ്റിയടിക്കുമ്പോൾ ഒരു ഉസ്താദ് എൻ്റെ ഉപ്പ മുജാഹിദ്, ഈ വന്ന ഉസ്താദിനോട് എൻ്റെ ഉപ്പ മുജാഹിദ് ആദർശക്കാരനാണ് എന്ന് പറഞ്ഞു. അന്നു മുതൽ എന്ത് പ്രശ്നമുണ്ടായാലും ഇതിനേറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക എന്നാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഏത് പ്രശ്നത്തിലേക്കും അന്ന് കുറ്റിയടിക്കുമ്പോൾ തുടങ്ങിയതല്ലേ പ്രശ്നം എന്ന് പറയും. ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പ്ലേറ്റ് പൊട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാ പ്രശ്നവും ഇതിലേക്ക് കണക്ട് ചെയ്ത് ആണ് പറയുക. എന്നോട് സ്നേഹം പ്രകടിപ്പിക്കില്ല, ഇപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ സംസാരങ്ങളും മറ്റൊക്കെ മാറുന്ന സാഹചര്യമുണ്ട്. ബുദ്ധിപൂർവം ഇസ്ലാമികമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചുരുക്കം.
3: ഇതിപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആദർശപരമായിട്ടുള്ള വിയോജിപ്പുകളുടെ പ്രായോഗികതയാണ് ഈ സഹോദരി ചോദിക്കുന്നത്. കാരണം ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സൗജീയത്ത് എന്ന് പറയുമ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഒരേ ആദർശത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴാണല്ലോ യോജിപ്പുണ്ടാവുക. ഇതിപ്പോൾ വീട്ടിലെ ഭക്ഷണമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം, അവർക്ക് യോജിക്കാൻ പറ്റണം. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പൊതുവെ ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ താല്പര്യത്തിലേക്ക് അവർക്ക് മാറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ചിലവഴിക്കുന്നിടത്ത് കുറച്ചൊരു നിയന്ത്രണ ഒരാളാണ് ഭർത്താവ് എന്നുണ്ടെങ്കിൽ ഭാര്യയും ചിലപ്പോൾ അതേ നിയന്ത്രണത്തിലേക്ക് വരും. മനസ്സിലെ, കുറച്ച് നന്നായി ചിലവഴിക്കുന്ന ആളാണെങ്കിൽ ഭാര്യയും അതുപോലെ ആവും. അതേപോലെ തന്നെ ഭാര്യ നല്ല വൃത്തിബോധമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ എന്ത് ചെയ്യും, ഭർത്താവും അതേ വൃത്തിബോധത്തിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് സഹകരിക്കാവുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമ്മളൊരു മനസ്സും ഒരേ കാഴ്ചപ്പാടുമാകുന്നത് തന്നെയാണ് മുന്നോട്ട് പോകാന്നുള്ളത്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്നാകുമ്പോഴാണല്ലോ നമ്മുടെ മക്കളെ നമുക്ക് ഒരു ഐക്യത്തോടുകൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുക. രണ്ട് കാഴ്ചപ്പാടുകളുള്ളവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുടുംബം എന്നും കലാപമായി പോകും. പക്ഷേ അവിടെ ആദർശപരമായ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പിന്നെ എന്താ പറഞ്ഞ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ, വീട് കുടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ പാല് കാച്ച? നമുക്ക് എന്നെ അറിയാൻ പറ്റുമോ പാല് കാച്ചുക എന്ന് പറയുമ്പോൾ എന്താ, ആ പാല് തളച്ച് എന്ത് ചെയ്യണം, ചിന്തിപ്പോണമെന്നാണ്. ഒരു മിനിമം ഇസ്ലാമിക മര്യാദ അറിയണ ഒരാൾക്ക് അറിയാലോ എന്ത്, ഒരു ഭക്ഷണ സാധനം നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യാൻ പറ്റൂല, കളയാൻ പറ്റൂല. എന്നിട്ട് നമ്മളൊരു വീടിൻ്റെ ആദ്യത്തെ പാചകം നമ്മൾ നിർവഹിക്കുന്നത് എന്താണ്, ഇസ്ലാമിക പാചകങ്ങളുടെ മര്യാദകളെ ലംഘിച്ചിട്ടാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഒരു നന്മയല്ല, അത് പൈശാചി കാണിച്ചിരിക്കും. ഈ കുറ്റി എന്ന് പറയുന്ന ഒരു പിശാജ് വീടിലെന്നും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിനുള്ള പരിഹാരമാണ് ഈ കുറ്റൂസൻ, അതാണ് ഈ കുറ്റി പൂജയാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യണതല്ല, എല്ലാ മതസ്ഥരും ചെയ്യും. ഇത് ഹൈന്ദവ വിശ്വാസങ്ങളെന്നും കാര്യങ്ങളെന്നും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ചെയ്യണ ഒരാളിൽ ഒരല്പം ഇസ്ലാമിക ബോധം ഉണ്ടെങ്കിൽ ഈ പാലൊക്കെ ഇത്രയും മൂല്യവത്തായ സാധനമൊക്കെ തിളപ്പിച്ച് ചിന്തിക്കളയുന്നതൊക്കെ എങ്ങനെയെങ്കിലും പൈലും വല്ല ഇസ്ലാം ഉണ്ടാവുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ മിനിമം ബുദ്ധി പോലും കാണിക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനോടൊക്കെ യോജിച്ചെങ്കിലല്ലേ നമുക്കൊരു വീട് നന്നായി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഭർത്താവ് പറയുക. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അത് പാടില്ല ഇത് പാടില്ല പറഞ്ഞ് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവില്ലെന്ന് പറയും. പക്ഷേ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആദർശത്തിനും വിശ്വാസത്തിനും എതിരായ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ തന്നെ വീട്, ഒരു പുതിയ വീടുണ്ടാക്കി, ഒരാൾ അന്ധവിശ്വാസിയാണ്, ഒരാളൊരു ശരിയായ തൗഹീദിൻ്റെ ആളാണ്, ഇപ്പോൾ വൈഫ് അങ്ങനത്തെ ഒരു തൗഹീദിൻ്റെ വിശ്വാസിയാണ്, ഇപ്പോൾ ഭർത്താവ് പറയുകയാണ് നമുക്കിത് പാല് കാച്ചണം എന്ന് പറയാമെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ തരേണ്ടത് ആരാണ്? അള്ളയാണല്ലോ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കണം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, മതത്തിൻ്റെ പിന്തുണ ഇല്ലാത്തൊരു പ്രവൃത്തി, അത് വെച്ചിട്ട് നമ്മൾ വീട് തുടങ്ങിയാൽ, അള്ളാഹു നമ്മുടെ വീടിനൊരു ഐശ്വര്യം തരാതിരുന്നാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് വസ്തുനിഷ്ഠമായി ചോദിച്ചാൽ ഏതൊരാളെ മനസ്സിലും അത് തട്ടൂലേ? എനിക്കതാണ് പേടി. ഇവരിപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണത്? വീടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോയെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ ഇത്തരമൊരു പൈശാചിക പ്രവർത്തനത്തിലൂടെ ആരംഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ അബഹുദൈ വിശ്വാസികളായ ആളുകളുടെ വീട്ടിൽ ഇതേ സംഭവം നടന്നതാണല്ലോ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു യുക്തിരാഹിത്യവും അതിലൂടെ ഉണ്ടാകാവുന്ന അള്ളാഹുവിൻ്റെ ബർക്കത്തുകൾ നമുക്ക് നിരാകരിക്കപ്പെടുന്നതും പറഞ്ഞാൽ, ഉള്ളിൽ ഇതേ പേടി തന്നെ ഉണ്ടല്ലോ ഇത് കാച്ചണത്, അതേ പേടി തന്നെ ഉള്ളിൽ കയറുമ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യണ്ട എന്ന് സ്വാഭാവികമായി തീരുമാനിക്കും. അവിടെ ഇത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അന്ധവിശ്വാസത്തിനെ പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരോട് ചോദിച്ചാൽ പോലും ഇത് ശരിയാണെന്ന് അവർ പറയില്ല. ഒരു ദീനിയായിട്ട് മനസ്സിലാക്കിയ ഒരാളോട് വെറുതെ ചോദിക്കുക, അതൊരു മുജാഹിദൊന്നും ആവണ്ട, ചോദിച്ചാൽ പോലും ഇത് ഇസ്ലാമികമായി അങ്ങനെ ഒരു പാല് കാച്ചൽ ചടങ്ങുണ്ട് എന്ന് അവരാരും പറയില്ല. മനസ്സിലായി? അതൊക്കെ സമൂഹത്തിൽ നടന്നു വരുന്നതിനെ അവർ മൗനത്തോടെ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് പ്രായോഗികമായുള്ളത് എന്താ വെച്ചാൽ, വിശ്വാസ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അടിയറവ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പാല് കാച്ചിക്കോളൂ, ആ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. മൗലൂദ് വെച്ചിട്ട് നമുക്ക് വീട് തുടങ്ങാം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പരിഹാരമാർഗം എന്താണ്, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ, ഏത് സന്ദർഭത്തിൽ സംസാരിക്കുന്നുവോ, ആ സന്ദർഭത്തെയും സമയത്തെയും മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപരമായി നമ്മൾ നമുക്ക് പറയാനുള്ള ആശയം പറയാന്നുള്ളതാണ്. പിന്നെ വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. നല്ല ഉപദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നണം ഇത് എൻ്റെ ഗുണകാംക്ഷ കൊണ്ടും എൻ്റെ ഗുണത്തിന് വേണ്ടിയുമാണ് തന്നെയാണ് പറയണത് എന്ന് എന്ത് ചെയ്യണം, പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കും. അപ്പോൾ വളരെ യുക്തിപരമായി നിലനിന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവാന്നല്ലാതെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഇത്തരം ആദർശ വിഷയങ്ങളിൽ പരമാവധി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ള പ്രായോഗികത മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.
4: എൻ്റെ ഭർത്താവ് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വന്നതാണ്. ഒരു ആഴ്ചയായിട്ട് ടൂർ പോയിരിക്കുകയാണ്. മൂന്ന് പെൺകുട്ടികളുടെ, വാചകം പൂർണ്ണമല്ല, ഇനി മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണോ എന്താണ് വ്യക്തമല്ല, മൂന്ന് പെൺകുട്ടികളുടെ നിന്നുണ്ട്. പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല.
3: പെൺകുട്ടികൾ ഉണ്ട് എന്നായിരിക്കും,
4: മൂന്ന് പെൺകുട്ടികളുണ്ട് അതായിരിക്കും. ഓക്കെ. പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല, എവിടെ പോവാണെന്ന് പറഞ്ഞിട്ടില്ല. കുടുംബത്തോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പോകുന്നത്? കുറച്ചു കാലമായി എന്നോട് ചെറിയ അകൽച്ചയിലായിരുന്നു. നാട്ടിൽ വരുന്ന ടൈമൊക്കെ നല്ല രീതിയിലായിരുന്നു. മുമ്പും ഇങ്ങനെ പോയിട്ടുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഇത്തവണ എന്നെ വിളിച്ചിട്ടില്ല. ഒരാഴ്ചയായിട്ടും എനിക്കും ഭയങ്കര പ്രയാസം തോന്നുന്നു. ഇങ്ങനെ തോന്നുന്നത് എൻ്റെ തെറ്റാണോ? ഞാൻ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത്?
3: ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. അതായത് ഇത്തരം നിഷ്കളങ്കരായിട്ടുള്ള സഹോദരിമാരെ കുറിച്ചാണ് നമ്മളൊക്കെ വളരെ വിഷമം തോന്നുന്നത്. കാരണം ചില ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട മിനിമം കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിൽ നമുക്ക് വ്യക്തമാവണം. എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നൊരു ആളാന്ന് തോന്നുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി വന്നിട്ട് തൻ്റെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം വിവാഹം കഴിച്ച് തടവറയിലാക്കി വെച്ചിട്ട് അവൾക്കൊരു സാന്നിധ്യം പോലും കൊടുക്കാതെ ഇത്രയും കാലം കാത്തിരുന്ന് വന്നിട്ട് അയാൾ ഒരാഴ്ച ടൂറ് രണ്ടാഴ്ച ടൂറ് പറഞ്ഞ് പോവുക, എന്നിട്ടൊന്ന് വിളിച്ച് നോക്കാതിരിക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ നിഷ്കളങ്കരായ സഹോദരിമാരെന്താണ് ചോദിക്കണതെന്നറിയോ? ഇനി ഞാൻ അയാളെ വിളിച്ച് നോക്കാതിരുന്നാൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എത്രയാണ് എൻ്റെ നിഷ്കളങ്കത ആലോചിച്ച് നോക്കുന്നത്? അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവരടുത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. ഇതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പറയല്ലേ നമ്മൾ. അതായത് പലരും കുടുംബജീവിതത്തിൽ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ നിന്നാലും ഒരു പ്രശ്നവും എനിക്ക് വരാനില്ല, അവൾ അവിടെ ഉണ്ടാവും, കുട്ടികൾ അവിടെ ഉണ്ടാവും. എത്രമാത്രം എന്ന് വെച്ചാൽ ചെലവിന് പോലും നൽകിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അതിനുള്ള വക കണ്ടെത്തിയിട്ട് കുടുംബം നടത്തുന്ന പെൺകുട്ടികൾ ലോൺ എടുത്ത് വീടിന് ലോൺ എടുത്തിട്ട് ആ ലോൺ അടക്കാതെ ഗൾഫിൽ അയാൾ കിടക്കുന്നു, എന്നിട്ട് ആ ലോണിന് ഇവിടെ നിന്ന് നടന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവളത് അടക്കുന്നു. അതായത് ഭർത്താവിൻ്റെ തെന്ത് വീഴ്ച ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരാൾ എന്തെങ്കിലും നേരാവും, അയാൾ എന്തെങ്കിലും തിരിച്ചു വരും. അപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക

0: ഇല്ല. ഒരു വീടെന്താണ്, നമ്മുടെ കുട്ടികൾ എന്താണ്, അവസ്ഥ എന്താണ്, ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. ഒരു ഭാര്യ, ഒരു ആകസ്മികമായ ഒരു ഭാര്യ മരിച്ചാൽ നമ്മുടെ വീടെന്ത് ചെയ്യും? സ്തംഭിച്ചു പോവും, ഒരിക്കലും മുന്നോട്ട് പോവില്ല. പക്ഷെ എന്താ പറയുക, ഇത്രമാത്രം പങ്കാളിത്തം വഹിക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയണത്, അവരൊരു നിലക്കും എന്താണ് അതിനോട് പ്രതിഷേധിക്കുന്നില്ല, അതിനോട് പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് എന്താ, അപ്പോൾ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഇന്നൊരു സഹോദരി വിളിച്ചിരുന്നു. അപ്പോൾ ഒരു ഭർത്തൃ വീട്ടിലെ ഭർത്തൃമാതാവിൻ്റെ പീഡനങ്ങളുടെ ചരിത്രം, വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും. അപ്പോൾ ഭർത്താവ് എന്ത് പറയും, ഉമ്മ പഠനസിച്ച് നിന്നളാ എന്നൊരൊറ്റ പരിഹാരം മാത്രമേ അയാൾക്ക് പറയാം. അപ്പോൾ മടുത്തിട്ടാകെ മാനസിക രോഗിയായിട്ടും അപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടാണ് വിളി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഒരു മാസം നിന്നോ പിന്നീട് വാ എന്നാണ് പറയണത്. ചിലൊരു പരിഹാരം ഉണ്ടാവണേ, മനസ്സിലായി? എപ്പോഴും അവളാണ് പ്രതിയെന്ന് ഉമ്മ വരുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ പറയണത്, അവിടുന്ന് ഒരു നല്ല സാഹചര്യം ഉണ്ടായിട്ടേ ഇനി അങ്ങോട്ടേക്കുള്ളൂ എന്ന് പറയുന്നിടത്ത് അവൾ വിജയിക്കുമ്പോൾ മാത്രമല്ലേ ഇനി പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരാളായി എല്ലാ നിലക്കും, വളരെ പ്രായം കുറഞ്ഞാണ് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ, അവർക്കെല്ലാം ഇവർ ചെയ്തു കൊടുക്കണം. വിവാഹം കഴിഞ്ഞ കാലത്ത് ഏകദേശം 42 വയസ്സുള്ളൂ അവളുടെ ഭർത്തൃമാതാവിന്. അന്ന് മുതൽ അവരെന്താണ് ഒരു അമ്മായിമ്മയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഒരു കാര്യത്തിലും ഈ ചെറിയ കുട്ടികളെയും വെച്ചിട്ട് ഇവരിങ്ങനെ വേലയെടുത്തിട്ട് പോവുക. അപ്പോൾ അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാം അവർക്ക് വീട്ടിൽ എന്ത് അവളിവിടെ വേണമെന്ന്. അപ്പോൾ അവർ വരും, മസ്ലഹത്തുമായി വരും, കൂട്ടിക്കൊണ്ടുപോകാൻ വരും, മനസ്സിലായില്ലേ? വേറെ മരുമക്കൾ വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും ഇവരുടെ ഈ പണിക്ക് കിട്ടണില്ല. അതെന്തുകൊണ്ടാണ്? അവർക്കറിയാം എങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കണമെന്ന്, പുതിയ മരുമക്കൾക്ക് അറിയാം. നിഷ്കളങ്കരായി നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് മനസ്സ് നശിച്ച് മാനസിക രോഗികളായി, ശരീരം നശിച്ച് പിന്നെ വളരെ ശാരീരിക രോഗങ്ങളായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടികൾ മാറിപ്പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ പ്രതികരിക്കാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ സ്നേഹത്തോടെ നിന്ന് അതൊക്കെ നേടാനുമൊക്കെയുള്ള ചില യുക്തി ഇവർ കാണും, മനസ്സിലായി? അപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് പോകും എന്ന് ഈ സഹോദരിക്ക് ചില തീരുമാനങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? അവർ എന്ത് ചെയ്യാണ്, ഇയാൾ ഇവിടെ വന്നിട്ടും അവിടെ നിൽക്കണില്ലെങ്കിൽ അവരെന്തിനാണ് അവിടെ നിൽക്കണു? അവരും അവരെ വീട്ടുകാർ പോവുക, മനസ്സിലായി? അപ്പോൾ ആളുകൾ ചോദിക്കൂലേ, ഭർത്താവ് വന്നിട്ട് നീ എന്താണ് ഇവിടെ? അപ്പോൾ പറയണം, ഒരാഴ്ച ടൂറ് പോയതാണ് അയാൾ, ഇങ്ങനെ രണ്ടാഴ്ച ടൂർ പോയതാണ്. ഇത് ഈ ഭർത്താക്കന്മാരുടെ അഭിമാനം കാക്കാനാണ് എന്ത് ചെയ്യണത്, ഇവർ പരാതി പോലും ആരോടും പറയാതെ. അപ്പോൾ ഒരു ചർച്ചയാവൂലേ, ഒരു മാസത്തേക്ക് നാട്ടിൽ വന്നിട്ട് ഇയാൾ ടൂർ പോയതാണെന്ന് പറയുമ്പോൾ ആ ടൂറിനെ പറ്റി ചോദിക്കാൻ അവരുടെ വീട്ടിൽ തയ്യാറാവൂലേ, നാട്ടിൽ തയ്യാറാവൂലേ? അപ്പോൾ ഇതെന്താ വെച്ചാൽ, എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചും ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിച്ചും ഇതിന് പടച്ചവൻ്റെ നിന്ന് കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചും പ്രതികരിക്കാതെ സഹിച്ച് മാനസിക രോഗികളായിത്തീരുന്ന അവസ്ഥയാണ് ഇത്തരം നിഷ്കളങ്കരായ സഹോദരിമാർക്ക് വരുന്നത്. അതുകൊണ്ട് യുക്തിപരമായ ചില പ്രതികരണങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, എന്നിട്ട് അവകാശങ്ങൾ നേടണം. എല്ലാം സഹിക്കല്ല, കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: ഇത് ഒരു സഹോദരിയുടെ കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. ചുരുക്കി ഇങ്ങനെ പറയാം, പഠിക്കുന്ന കാലത്ത് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് റിലേഷനായി, പിന്നെ അത് ഉണ്ടാക്കുന്ന വേദനകളും മറ്റൊക്കെ മനസ്സിലാക്കി അത് വേണ്ടെന്ന് വെച്ചിരുന്നു, പിന്നെ അവനിൽ കുറ്റം കുറവുകളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പിന്നെ വേറെ സുഹൃത്തു വഴി കാര്യങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തു, കൈമാറ്റം ചെയ്യപ്പെട്ടു, സംസാരങ്ങളും മറ്റൊക്കെ നടന്നു. ഏതായാലും ചുരുക്കി അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സുഹൃത്താണ് അതിൽ കാര്യപ്പെട്ട ഇടപെടലുകളൊക്കെ നടത്തിയത്. ഇവരുടെ ഒരു പ്രയാസവും സംഗതികളൊക്കെ സ്ഥിരമായി ആ സുഹൃത്തിനോടും പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു, അയാളും കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സുഹൃത്ത് ഭർത്താവ് വളരെ നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ട്. ഈ സുഹൃത്തിനോട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് പറയണത്, നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ആശ്വാസമൊക്കെ കിട്ടുന്നത് എന്നാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഹായ് അയക്കും, വിശേഷങ്ങൾ ചോദിക്കും, വിശേഷങ്ങളൊക്കെ പറയും, സങ്കടങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ ഒരു വിഷമഘട്ടത്തിൽ സഹായിച്ച ഒരാളല്ലേ എന്ന നിലക്ക് ഇപ്പോൾ അവൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാനും സഹായിക്കണ്ടേ, പക്ഷേ ഇത് വളർന്നു വലുതായി വലിയൊരു പ്രശ്നമായി മാറുമെന്ന് പേടിയുണ്ട് എന്നാണ് പറയുന്നത്.
0: നമ്മളിതിലൊക്കെ എല്ലാ ന്യായങ്ങൾക്കും അപ്പുറം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് നമ്മളോട് അള്ളാഹു പറയുന്നത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൽ ഒരു സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കാനൊക്കെ പറ്റും, അതിനിഷ്ടംപോലെ ഇസ്ലാമിക പ്രമാണങ്ങളിലും ഖുർആനിലൊക്കെ നമുക്ക് തെളിവ്. ഇപ്പോൾ മൂസ നബി അലൈഹിസ്സലാം മദീനയിലെത്തിയപ്പോൾ രണ്ട് പെൺകുട്ടിയോട് സംസാരിച്ചില്ലേ, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? അപ്പോൾ ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആവശ്യഘട്ടത്തിൽ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതിന് യാതൊരു തകരാറും

0: പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംസാരങ്ങൾ എന്താണ്, ഇത്തരം ചില ബന്ധങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതുകൊണ്ടാണ് വലാ തഹ്റാന ബിൽകൗൽ, നിങ്ങൾ തന്മയത്വത്തോടു കൂടെ. അപ്പോൾ അത് ഇത്തരം സംസാരമാണ്, നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. ഈ സമാധാന സംസാരങ്ങൾ എന്താണെന്നറിയോ, ഇത് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാണ്. അത് ഒരാണും പെണ്ണും സംസാരിക്കുന്നത് വ്യഭിചാരമല്ലേ, അതാണ് അതിന് കിട്ടുന്ന ആശ്വാസം. കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്താണ്, അത് തന്നെയാണ് സംസാരിക്കുമ്പോൾ കിട്ടുന്നതും തൊടുമ്പോൾ കിട്ടുന്നതും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ്, ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, ഹറാമാണ്. ഇത്തരം ഒരു ബന്ധം ആണും പെണ്ണും തമ്മിൽ പാടില്ല. അപ്പോൾ അവർ ഇതുവരെ ചെയ്തത്, ഏത് പഠിക്കണ കാലം മുതൽ ഇതുവരെ ചെയ്തത് എന്താണ്, ഒരു നിഷിദ്ധമായ പ്രവൃത്തി. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നു, തൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഇല്ലാത്തതാണ്. ഒരു പക്ഷെ അവർക്കൊരു എക്സ്ക്യൂസ് ഉണ്ടായിരിക്കും, അന്ന് എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ, ദീനില്ലാത്ത ആളുകളാവുമ്പോൾ അവരെ കൂടെയുള്ള ദാമ്പത്യത്തിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർ ദീനിലേക്ക് വരുമ്പോൾ ദാമ്പത്യത്തിലും ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവരെന്നെ പറയണം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും കൂടുതൽ തെറ്റായിരിക്കും ആ ബന്ധം തുടരാന്നുള്ളത്. പിന്നെ ഇവർ ചോദിക്കുന്ന ആ ഒരു നിഷ്കളങ്കതയാണെന്ത്, ആ ബന്ധം ഞാൻ എന്നെ പലപ്പോഴും സഹായിച്ച ഒരാളെ ഈ ബന്ധം ഞാൻ ഇവിടെ വെച്ച് വിച്ഛേദിക്കുന്നത് ശരിയാണോ, അത്ര ഒരു സൗഹൃദം ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സത്യത്തിൽ പല സഹോദരിമാരും പല ട്രാപ്പിലും പെട്ടത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമുക്ക് സഹായിക്കുന്നില്ലെങ്കിൽ അന്ന് കുറച്ച് പൈസ തന്ന ആളാണ്, അന്ന് നമുക്ക് വിഷമം തീർത്ത ആൾ, അതുകൊണ്ട് ഞാൻ അയാളോട് പിന്നെ അയാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാക്കാൻ പറ്റൂ, അയാൾ പറയുമ്പോൾ കാണാക്കാൻ പറ്റൂ, അയാൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചിട്ടാണ് ഇതിലൊക്കെ എന്ത് ചെയ്യണം പെട്ടുപോണത്. ഈ നമ്മൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സ്ത്രീയോട് അവളുടെ വാപ്പക്കില്ലാത്ത, അവളുടെ ഭർത്താവിനില്ലാത്ത, മക്കൾക്കില്ലാത്ത ഒരു സ്നേഹം ഒരന്യ പുരുഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മകളെന്ന പേരിലാണോ, ഭാര്യ എന്ന പേരിലാണോ, ഉമ്മ എന്ന പേരിലാണോ, അല്ല, പിന്നെ എന്താണ്, അവളൊരു സ്ത്രീ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ എത്തുന്നതും ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ എത്തുന്നതിൻ്റെ പിന്നിലും എന്താണ്, ലൈംഗികതയാണുള്ളത്, സെക്സാണുള്ളത്, വ്യഭിചാരമാണുള്ളത്. അപ്പോൾ ചില പെൺകുട്ടികൾ പറയും എൻ്റെ അമ്മനെക്കാളും ഇഷ്ടമാണ് സ്നേഹമാണ് ഇവൻ എന്നോട്, എൻ്റെ കാര്യത്തിൽ എനിക്കെന്തിനും പനി വന്ന എൻ്റെ അമ്മക്കും കൂടി അത്ര ഇടങ്ങേറില്ല. ഈ സ്നേഹം എന്തിൻ്റെ പേരിലാണ്, ഒരു പെണ്ണായതുകൊണ്ടല്ലേ, ഒരു ആണിനെന്താ ആണിനോട് തോന്നാത്തത്, ഒരു പെണ്ണിനെന്താ പെണ്ണിനോട് തോന്നാത്തത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിലെ അവിഹിതം, ഇതന്നെ തെറ്റ്. അതുകൊണ്ട് ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയണം. അതിന് അള്ളാഹുവോട് എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹു ഇതുവരെ ഈ തെറ്റിൻ്റെ പേരിൽ അവർക്കൊരു പരീക്ഷണം കൊടുക്കാതിരുന്നത് അള്ളാഹുവിനൊരു കാരുണ്യമാണ്. ഒരു ഭർത്താവുള്ള ഒരാൾ ആ ഭർത്താവ് എങ്ങാനും ഇത് കാണുകയും അയാളിത് മനസ്സിലാക്കുകയും ഇതിൽ തെറ്റായ രൂപത്തിൽ നിന്ന് അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബ ബന്ധം പോകാനും മക്കളെ നഷ്ടപ്പെടാനും അഭിമാനം നഷ്ടപ്പെടാനും ഒക്കെ ഇത് മതിയാവും. അതുകൊണ്ട് ഇതുവരെ അള്ളാഹു കാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക, ഇത് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അയാൾ ലോകത്ത് ഇനി ആരോട് സംസാരിച്ചാലും അയാളോടൊരു ബന്ധമില്ല എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ്.
1: എന്തിനും ഏതിനും മറുചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മെ നിശബ്ദരാക്കുന്ന പുതുതലമുറയിലെ മക്കളോട് എങ്ങനെ നേരിടാൻ പറ്റും? ഖുർആനെതിരായി വരെ സംസാരിക്കാൻ ഒരു മടിയുമില്ലാത്ത മക്കൾ, ഇതിനൊരു ഉത്തരം വേണം.
0: എന്താ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇവരിപ്പോൾ ഭയങ്കര ലിബറലുകളും യുക്തിവാദികളും ഒക്കെ ആയിട്ടുണ്ടെന്നാണ്, അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഇതെന്താ വെച്ചാൽ, ഈ കുട്ടികൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി മുടിയൊക്കെ ഒരു മോശം രൂപത്തിലൊക്കെ വളർത്തി വന്നതുകൊണ്ട് മുടി വെട്ടണം എന്ന് പറയുമ്പോൾ, എടാ അങ്ങനെയാണ് നബി പറഞ്ഞതെന്ന് പറയുമ്പോൾ, നബി പറഞ്ഞു എന്നോട് പറയാൻ നിൽക്കേണ്ട, ഞാൻ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയണത്, അതെന്താണ്, നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അതിനോട് പ്രതികരിക്കുന്ന രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളോട് ഏത് രൂപത്തിൽ പറയണം, സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നല്ല കാഴ്ചപ്പാട് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണറിയോ, നമ്മൾ അവരെ ബോധ്യപ്പെടുത്താത്ത ചില നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ അവർ മതത്തെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ കുട്ടികൾ മുതിർന്ന് മുതിർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പറയുന്ന കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ഗുണകാംക്ഷയോടെയും സ്നേഹത്തോടു കൂടെയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവണം. അതല്ലെങ്കിൽ അത് അവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അഹങ്കാരത്തിലേക്കും മാതാപിതാക്കൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളിലേക്കും മതനിരാസത്തിലേക്കും ഒക്കെ നയിക്കുന്ന കാര്യങ്ങളാണെന്നാണ് മനസ്സിലാവുന്നത്.
1: ഇതിൽ ഞങ്ങളുടെ കുടുംബം അൽഹംദുലില്ലാ ദീനിയായി ജീവിക്കുന്നവരാണ്. ദീൻ പരമാവധി മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ മക്കൾ ഫർദായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്നു. ഇസ്ലാമിക വേഷം ഒക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ച രൂപത്തിൽ മക്കൾ ആയിത്തീരാത്തതിൽ ഞാൻ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്നു. നമസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം. സ്വന്തം ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടാൻ എന്താണ് ചെയ്യുക? നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യുന്നു. സുഹൃത്തുക്കളെ മക്കളും സഹോദരങ്ങളെ മക്കളും ഒക്കെ ദീനിയായി ഉയർന്നു കാണുമ്പോൾ ഞാൻ ആകെ അപ്സെറ്റാകുന്നു.
0: കുട്ടികളെയും നേരായി വരാതിരിക്കുന്നത് കൊണ്ടുള്ള ടെൻഷൻ, അതുതന്നെയാണ് ഉമ്മമാരുടെ, ദീനിയായി ചിന്തിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും അടിസ്ഥാനമായൊരു വേദനയാണിത്. ഇതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾക്ക് ദീനിൻ്റെ സീരിയസ്നെസ് അറിയാം, ഹിജാബിൻ്റെ മഹത്വം അറിയാം, അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള അപകടങ്ങൾ അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായ നമ്മുടെ ബോധം അനുസരിച്ച് കൊണ്ട് നമ്മുടെ മക്കൾ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സത്യത്തിൽ എന്താണ്, ആ ആഗ്രഹം അവരുടെ ആഗ്രഹമാകുമ്പോഴേ അവർക്ക് മാറാൻ പറ്റൂ. നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിടാൻ പറ്റും, പക്ഷേ അവർക്ക് ബോധം വരുമ്പോഴേ അവർ തട്ടിടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് അവർ തട്ടിടാനും നിസ്കരിക്കാനും തുടങ്ങിയാൽ അത് എത്ര കാലം നമ്മൾ പറഞ്ഞാലും അവർക്കതിലൊരു മാറ്റവും എന്തു ചെയ്യൂല, സംഭവിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം, നല്ല സഹവാസങ്ങളും സ്നേഹമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നല്ല ചുറ്റുപാടിലൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായും കുട്ടികൾ വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ക്ലാസ്സുകൾ, അവർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, ഇങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ച് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയാൽ നടക്കും. പിന്നെ കുട്ടികളോട് പറയുമ്പോൾ നല്ല സ്നേഹത്തിലും ഗുണകാംക്ഷയിലുമാണ് പറയണതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് പോയാൽ കുട്ടികൾ മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരെന്നെ പറയണ്ടല്ലോ, മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എങ്ങനെ സാധിച്ചു, അത് അവരുടെ ആ ഒരു ബന്ധം കൊണ്ടും പെരുമാറ്റം കൊണ്ടാണ് സാധിച്ചത്. അങ്ങനെ ചിന്തിച്ചാൽ ഇവർക്കും അത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അമ്മായി അമ്മയുടെ പ്രയാസങ്ങൾ കേട്ടു, എൻ്റെ അനുഭവം അറിയിക്കുന്നു. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തുണ്ട് പരിഹാരം? ഭർത്താവ് വളരെ മുമ്പ് മരണപ്പെടുകയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു സഹോദരിയുടെ വിഷമം കേൾക്കാനിടയായപ്പോൾ ഞാൻ ആ സഹോദരിയോട് നിങ്ങൾ എന്തേ മറ്റൊരു വിവാഹം ആലോചിക്കാതിരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ കേട്ട മറുപടി വളരെ പ്രയാസപ്പെടുത്തുന്നതായിരുന്നു. ഇതുവരെ ആരും എന്നോട് ഈ കാര്യം ചോദിച്ചിട്ടില്ല എന്നതായിരുന്നു. അവർ മറ്റൊരു വിവാഹം ആഗ്രഹിക്കുന്നു. മക്കളോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവർ സമ്മതിച്ചതേയില്ല. അവസാനം പിന്മാറേണ്ടി വന്നു.
0: ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പൊതുവായ ഒരു വിഷയമാണ്. അതായത് പിന്നെ ഇസ്ലാമികമായി ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 4 മാസവും 10 ദിവസത്തെ ഒരു എഴുത്തുണ്ട്. ഇനി തൊലാക്കാണെങ്കിൽ ഒരു 3 മാസത്തെ എഴുത്തുണ്ട്. അതെന്തിനാണ് നിശ്ചയിച്ചത്? ആ സമയത്ത് വിവാഹം പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന നിയമം. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഒരു വിവാഹത്തിലൂടെ മാത്രമേ അവർക്കൊരു പൂർണ്ണ ജീവിതം സാധ്യമാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കുട്ടികളെ വളർത്താനാണ് വിചാരിച്ചുള്ളൂ. ആ കുട്ടികളെ വളർത്താനാണെങ്കിലും ആ കുട്ടികളെ കൂടെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാൾ വന്നാൽ അവർ വിവാഹത്തിന് തയ്യാറാവണം. അത് ഈ കുട്ടികൾക്കൊരു സപ്പോർട്ടാണ്. അവർക്ക് വാപ്പല്ലല്ലോ, ഒരു വാപ്പുണ്ടാവും, സഹായകമായി തീരും. അതാണ്. ഇപ്പോൾ നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്തവരൊക്കെ വിധവകളല്ലേ? ലോവര് വിധവകളല്ലേ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് എങ്ങനെയാണ് വന്നത്? മക്കളെ കൊണ്ടല്ലേ നബിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അപ്പോൾ നമ്മൾ ഇത് ഇസ്ലാമിക മാതൃകയിൽ നമ്മൾ ഇത് കാണുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്? ഇപ്പോൾ കുറേ കേസുകൾ അങ്ങനെയുണ്ട്. ഉമ്മ മരിച്ചു പോയിട്ട് എന്ത് ചെയ്യാണ്, വാപ്പ വേറെ കല്യാണം കഴിക്കുമ്പോൾ മക്കൾ തടസ്സപ്പെടുത്തി. ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? വിവാഹമെന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ അത്രയും അനിവാര്യമായ ആവശ്യങ്ങളല്ലേ? ഇനി നിങ്ങൾ വിവാഹം കഴിക്കേണ്ട വാപ്പ എന്ന് വാപ്പനോട് പറയുമ്പോൾ ആ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ ഈ മക്കൾക്ക് പറ്റുമോ? ഇവരെ ഭാര്യമാർക്ക് പറ്റുമോ? ആർക്കാ പറ്റുക? ഇപ്പോൾ സത്യത്തിൽ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വേണ്ട എന്ന് പറയുമ്പോൾ അയാളുടെ ആവശ്യം എന്താണെന്ന് പരിഹരിക്കാൻ ഇവർക്ക് പറ്റണ്ടേ? വിവാഹത്തിലൂടെ കിട്ടുന്ന ശാരീരിക മാനസിക ബന്ധങ്ങൾക്ക് ലോകത്ത് വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ? അവിഹിതമാണെങ്കിൽ അത് വ്യഭിചാരമാണ്. ശരി, പിന്നെ എന്തെങ്കിലും പരിഹാരമാകുന്നില്ല, അത് അതിലൂടെ തന്നെ ലഭിക്കണം. ഇപ്പം ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾക്ക് ഇനി വിവാഹം ആവശ്യമില്ല, എന്ത് തീരുമാനമാണത്? 80 വയസ്സാവുമ്പോഴാണ് അല്ലെങ്കിൽ 90 വയസ്സാവുമ്പോഴാണ് ഒരു ഭാര്യൻ്റെ അനിവാര്യത നമ്മളെ പരിചരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, സമയം കണ്ട് കൂടെ നിൽക്കാൻ ആർക്കാ പറ്റുക? മക്കൾക്ക് പറ്റൂ, മരുമക്കൾക്ക് പറ്റൂ. അപ്പോൾ ഇതൊക്കെ എന്താ അറിയുമോ, ഈ സഹോദരിയൊക്കെ ഇനിയിപ്പോൾ ഇതുവരെ മക്കളൊക്കെ തടസ്സം നിന്ന് ഇവർക്ക് വാർദ്ധക്യമാകുമ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുടെ അടുക്കൽ അവരങ്ങനെ കഴിഞ്ഞു കൂടേണ്ടി വരും. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, അന്നത്തെ കാലത്ത് വിവാഹം ഞാൻ ആഗ്രഹിച്ചു, ഇവർ തടസ്സം നിന്നു എന്നും ഈ മക്കളതിൻ്റെ കുറ്റം പേരണ്ടേ, പാപം പേരണ്ടേ? അപ്പം അതുകൊണ്ടെന്നറിയും, വേണ്ട പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം പറയാൻ, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യം. ഇപ്പോൾ സത്യത്തിൽ രണ്ടാമത് വിവാഹം കഴിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ഭാര്യമാർക്കുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വിവാഹത്തിനെ നിരുത്സാഹപ്പെടുത്തി പറയാത്തത്? എന്തുകൊണ്ടാണ്? വിവാഹം എന്നൊരു ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് തടസ്സം നിൽക്കാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? കാരണം അയാൾക്ക് അതിലൂടെയാണ് അയാളുടെ പരലോകത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളത് ചെയ്യേണ്ടി വരും. പക്ഷേ അയാളുടെ ബാധ്യതകളും കടമകളും നിർവഹിച്ച് മുന്നോട്ട് പോകണമെന്നേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലൊന്നും മക്കളായാലും ആരായാലും തടസ്സം നിൽക്കുന്നത് ശരിയല്ല. അവർക്ക് ഉചിതമായ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാൻ അവരെന്താവണം? അവരതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സഹോദരി അവിടെ വെച്ചപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആഗ്രഹം നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഭർത്താവ് മരിച്ചാൽ പിന്നെ സംരക്ഷകരായിട്ട് മക്കളാണ്. മക്കൾ അണ്ടറിൽ ജീവിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റൂല. അപ്പോൾ അതൊക്കെ വളരെ വലിയ തെറ്റല്ലേ, ക്രൂരതയല്ലേ ചെയ്യണതൊക്കെ? അപ്പോൾ തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാവണം.
1: ഭർത്താവ് വിദേശത്തുള്ളൊരു സ്ത്രീയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഇപ്പോൾ ഉപ്പ മാത്രമാണ് വീട്ടിലുള്ളത്. ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും ഈ മകള് മരുമകൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. മരുമകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്നിപ്പോൾ ആഗ്രഹമുണ്ട് എന്നൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ
0: പരിഹാരം ഒരു ഈ മരുമകൾ എന്ന് പറയുന്നത് എന്താ, അവൾക്കൊരു ഭർത്താവില്ലേ, അവരവരുടെ കൂടെ ജീവിക്കല്ലേ വേണ്ടത്? എന്ത് ന്യായമാണുള്ളത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യനെ എൻ്റെ വാപ്പാനെ നോക്കാനാക്കിയിട്ട് അവളുടെ ജീവിതം നീ അത് ചെയ്താൽ മതി എന്ന് വേറെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് നഷ്ടപ്പെടുത്തി നിർത്തുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വാപ്പയ്ക്ക് സംരക്ഷണം ലഭിക്കണം എന്ന പോലെ തന്നെ പ്രധാനമല്ലേ എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളതിൽ പ്രധാനമില്ലേ? ഇപ്പോൾ രണ്ടു പേർക്കും ജീവിതത്തിന് പ്രയാസം വരാത്തൊരു പരിഹാരം ഇപ്പോൾ എന്താ ഉള്ളത്? വാപ്പനെ നോക്കാൻ എത്രയോ സഹോദരിമാർ, എന്നാൽ അവരൊന്നും ഇപ്പോൾ ഒരു മുതിർന്ന സ്ത്രീകളൊക്കെ വിവാഹം ആഗ്രഹിക്കണം എന്തിനുമല്ല, ഒരു ശാരീരിക ബന്ധങ്ങൾക്കോ അതൊന്നും വേണ്ടിയല്ല, അവർക്കൊരു തുണുണ്ടാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുള്ളൂ. രോഗിയായി കിടക്കുമ്പോഴും അപ്പുറത്തിപ്പുറത്തെയും കട്ടിലിൽ മുഖത്തോട് മുഖം തിരിഞ്ഞു കടന്ന് എന്ത് ചെയ്യാണ്, സമാധാനത്തിൽ വർത്തമാനം പറയുന്ന ഒരാളിനെ ആഗ്രഹിക്കുന്നുള്ളൂ. അതുണ്ടാവുമ്പോൾ അതിന് ഇവ സാധാരണ ഇതിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഉടുത്തത് അലക്കി കൊടുക്കാനൊക്കെ എന്ത് ചെയ്യും, ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ ചിലപ്പോൾ സാധിക്കും. പക്ഷെ നമ്മളോട് സ്നേഹം പറയാനും പരിചരിക്കാനും നമ്മൾക്കൊരു വൈഫിനും ഒരു ഭാര്യക്കും ഭർത്താവിനും അല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു മരുമകൾ അവിടെ ഉണ്ട്, എത്ര പരിമിതികളുണ്ട് അയാൾക്ക്, അവൾക്ക് എത്ര പരിമിതികളുണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ. നേരെ മറിച്ച് അത് ചെയ്യാനൊരു ഭാര്യയ്ക്ക് പറ്റും, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് ചില സഹായങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നടക്കും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആലോചനകളില്ലാത്ത മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാത്ത പരിഹാരങ്ങളാണ് ഈ പറയണതൊക്കെ. ഇസ്ലാം വെച്ച പരിഹാരങ്ങൾ തന്നെയാണ് ശരിയായ പരിഹാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കുക.
1: 3 പെൺകുട്ടികളുടെ ഉമ്മയാണ്. വീട്ടിലെ എല്ലാ വീടുകളിലെയും പോലെ ഉമ്മാക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. ഉമ്മാക്ക് മകനോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു. വിവാഹശേഷം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മ എന്നും പ്രശ്നമുണ്ടാക്കി. ഞാൻ ഭർത്താവിന് വേണ്ടി അവിടെ പിടിച്ചു നിന്നു. അവസാനം അവർ എന്നെയും മക്കളെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ ഭർത്താവ് വീട് വാടകക്കെടുത്ത് ഇപ്പോൾ അവിടേക്ക് മാറി താമസിക്കുന്നു. എപ്പോഴും അവരെ കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം, ഞങ്ങൾക്ക് പുതുതായി ജനിച്ച മോളെ കാണാൻ പോലും അവർ വന്നിട്ടില്ല. അതിൽ ഭർത്താവ് വളരെ മനോവിഷമത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ മാറി താമസിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നു.
0: പ്രശ്നമല്ല, അതിപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് പോവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ വേറെ താമസിച്ചു, അതിന് ഇസ്ലാമികമായി ഒരു തെറ്റൂല. കാരണം അവൾക്ക് നല്ലൊരു താമസ സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റാത്തപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ അവർ വേറെ താമസിച്ചു. അതിൽ ഇസ്ലാമികമായിട്ടൊരു തെറ്റും പറയാൻ പറ്റില്ല. പിന്നെ എന്തുള്ളൂ ചർച്ചാൽ, ഭർത്താവിനോടും അതേപോലെ തന്നെ മക്കളോടും ഒന്നും തീയുന്നില്ല, ഉമ്മ ആ ഒരു മകൻ എന്നുള്ള ബന്ധം പാലിക്കുന്നില്ല, പേരുകളുടെ ബന്ധം, അത് അവരുടെ കടമയാണ്, അത് അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മയല്ലേ, ഉമ്മക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അയാളോടൊപ്പം ഇവളുണ്ടായിരുന്നു. പക്ഷേ അത് ഉമ്മക്കല്ലേ ആവശ്യം. അപ്പോൾ ഉമ്മ ഇവളെ അവിടെ നിർത്തിക്കൊണ്ടാവാനുള്ള ഒരു സ്വഭാവ വിശാരത കാണിക്കേണ്ടത്, ഇത് കാണിക്കാത്തതുകൊണ്ട് അവൾക്കവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവളെ സേവനം ഉമ്മ കിട്ടുന്നില്ല. അതിന് ആരും ഉത്തരവാദിയല്ല, ഇവളും ഉത്തരവാദിയല്ല, ഭർത്താവ് ഉത്തരവാദിയല്ല, മറിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉമ്മക്ക് തന്നെയാണ്. ഒരു പെൺകുട്ടി എല്ലാം ചെയ്യാൻ കൂടെ ഉണ്ടായിട്ട് അവളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരൊറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും, അതിനാരും ഉത്തരവാദിയില്ലല്ലോ. പക്ഷേ ഒരു ഭർത്താവ് മകൻ എന്ന നിലക്ക് എല്ലാ കടമകളും അയാൾ എന്ത് ചെയ്യണം, ഉമ്മക്ക് ചെയ്തു കൊടുക്കണം. അത് ഉമ്മ അയാളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അയാളെ മക്കളെ കാര്യം തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒന്നും അതൊന്നും എക്സ്ക്യൂസ് അല്ല. അയാൾ ഉമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയാളുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. വീട് വാടക എടുത്ത് പോകുന്നില്ലെങ്കിൽ ഇപ്പം ഉമ്മ എന്ത് പറഞ്ഞാലും അയാളെ വിഷമിക്കേണ്ട, കാരണം ഉമ്മനെ നോക്കാൻ കടമുള്ളത് പോലെ തന്നെ അയാൾക്ക് എന്ത് കടമുണ്ട്, ഭാര്യനെ നോക്കാൻ കടമുണ്ട്. അപ്പോൾ ഉമ്മയും ഭാര്യയും ചേരാത്തത് കൊണ്ട് എന്ത് ചെയ്തൊരു വാടകയ്ക്ക് താമസിപ്പിച്ചു. ന്യായമാണെങ്കിൽ, അതാണ് സത്യമെങ്കിൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്യണം. പിന്നെ ഉമ്മക്ക് ചെയ്യേണ്ട കടമകൾ അയാളൊരു പുരുഷ നിലക്ക്, ഒരു ജോലിക്കാരൻ നിലക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, അതൊക്കെ ഉമ്മക്ക് ചെയ്തു കൊടുക്കും.
1: നിങ്ങളുടെ മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അത് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ സ്വകാര്യമാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടായിരുന്നു ഇതുവരെ കേട്ടത്. സങ്കടങ്ങൾ പങ്കുവെക്കാം സ്നേഹക്കൂടിൽ. ബഹുമാനിയ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവരായിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി കേൾക്കുന്നത് അൽ ഉസൂൽ പ്രോഗ്രാം, ഹദീസ് നിവേദകന്മാരുടെ വിശേഷണങ്ങൾ. ഈ വിഷയത്തിലാണ് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടർക്കുണ്ടായിരിക്കേണ്ട പ്രായം എത്രയാണ്, ഏതു പ്രായത്തിൽ അയാൾ നിവേദനം ചെയ്താൽ അത് സ്വീകരിക്കാം എന്നുള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നു നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നാല് ഗുണവിശേഷണങ്ങളാണ് ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ടത്, അഥവാ ഹദീസ് നിവേദനം ചെയ്യുന്ന നിവേദകന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷണങ്ങൾ നാലെണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം, അയാൾ മുസ്ലിമായിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമല്ലാത്ത ഒരു കാഫിറായിട്ടുള്ള മനുഷ്യൻ്റെ റിവായത്തുകൾ, റിപ്പോർട്ടുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഒരു മുസ്ലിമിനാണ് അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും ആ ദീനിനോടുള്ള കൂറും അതിൽ കളവ് വന്നു പോകുമോ എന്നുള്ള ഭയവും ഒക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് വന്നാൽ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. എന്നാൽ ഒരു മുസ്ലിമല്ലാത്ത മനുഷ്യനിലൂടെ വന്നിട്ടുള്ള ഹദീസുകൾ ഇവൻ വിശ്വാസപരമായും കർമ്മപരമായിക്കൊണ്ടും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ചില സാങ്കത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസുകളുടെ റിപ്പോർട്ടർമാർ, അതിൻ്റെ നിവേദകന്മാർ മുസ്ലിമായിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള പ്രഥമമായ നിബന്ധനയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ എന്ന. വിശ്വാസികളെ, ഒരു ഫാസിഖായ ഒരു മനുഷ്യൻ, ഒരു അധർമ്മകാരിയായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വർത്തമാനമായി വന്നാൽ നിങ്ങളതിനെ സംബന്ധിച്ച് നല്ലവണ്ണം അന്വേഷിക്കണം. അപ്പോൾ ഒരു അധർമ്മകാരിയായ മനുഷ്യൻ്റെ വാർത്തകൾ വരെ അന്വേഷണ വിധേയമായി മാത്രമേ സ്വീകരിക്കാവൂ എങ്കിൽ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതൊരു മതമായ ഒരു വാക്യമായി, മതപരമായിട്ടുള്ള ഒരു കാര്യമായി അവൻ സ്വീകരിക്കേണ്ടതില്ല, അതിനവന് ബാധ്യതയില്ല എന്നത് തന്നെയാണ് ഈ ആയത്തുകളിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങളിലൂടെയും നമുക്ക് ഗ്രഹിക്കാവുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൽ ബുലൂഖ്, ബുലൂഖത്തലാണ്, പ്രായപൂർത്തി എത്തലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ പ്രായം എത്രയാണെന്ന്. പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഷയത്തിൽ നിർബന്ധമാക്കപ്പെടാനുണ്ടാകുന്ന കാരണം, പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീഅത്തിൻ്റെ അഹ്കാമുകളെക്കുറിച്ച് ഒരു പൂർണ്ണമായ ബോധം അയാൾക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ കളവ്, ചെറിയ കുട്ടികളാണെങ്കിൽ, ഒന്നും വകതിരിവില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു കളവ് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്താണ്, അത് എത്രമാത്രം സമൂഹത്തിൽ മോശമായിട്ടുള്ള അസറുകളുണ്ടാക്കും, അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാക്കുമെന്നൊന്നും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ആലോചിക്കാനോ ഒന്നും സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ആകാൻ പാടില്ല. നേരെ മറിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള, ബുലൂഖെത്തിയിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഹദീസുകൾ സ്വീകരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലം അൻ സലാസ, മൂന്ന് ആളുകളിൽ നിന്ന് ഖലം ഉയർത്തപ്പെട്ടിരിക്കുന്നു, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. ഒന്ന്, അനിൽ മജ്നൂൻ അൽ മഗ്ലൂബ് അല അഖ്ലിഹി ഹത്ത ഇബ്ര, ഒരു ഭ്രാന്തനായ, ബുദ്ധി മറിഞ്ഞുപോയിട്ടുള്ള ആൾ അത് ശരിയാകുന്നതുവരെ. ഒമിനൻ നഈം ഹത്ത ഇസ്തയഖൽ, ഉറങ്ങുന്നവൻ ഉണരുന്നതുവരെ. വാനി സ്വബിയ ഹത്ത ഇഹ്തലിം, ഒരു ഒരു ചെറിയ കുഞ്ഞ് അവൻ പ്രായപൂർത്തിയെത്തുന്നതുവരെ അവൻ്റെ അമലുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവനിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രായപൂർത്തിയെത്തുക എന്നതുകൊണ്ട് ഉദ്ദേശം ആ വകതിരിവും ബുദ്ധിയും ഉണ്ടാവുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പ്രായപൂർത്തിയെത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ വകതിരിവോ അതിന് വേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സംഗതികളൊന്നും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവരും ഇതിൻ്റെ പുറത്തായി മാറും. രണ്ടാമത്തെ കാര്യം, ബുലൂഖെത്തുക, ഇസ്ലാമോടുകൂടി തന്നെ, ഇസ്ലാമായിക്കൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ബുലൂഖെത്തിയ ഒരു മനുഷ്യനാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, അദാലത്തുണ്ടാവുക എന്നുള്ളതാണ്. അദാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന പദമാണ്. സാധാരണയായി നമ്മൾ നീതി കാണിക്കുക എന്നൊക്കെ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ടെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതി എന്നതല്ല അർത്ഥം. നേരെ മറിച്ച് ഒരു മനുഷ്യൻ, പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത്, തഹമ്മുലു സാഹിബുഹ അലാ മുലാസമത്തി തഖ്വ വൽ മുറുഅ, ഒരു മനുഷ്യൻ മുറുഅത്തിനെയും അഥവാ അയാളുടെ വ്യക്തിത്വത്തെയും തഖ്വയെയും സൂക്ഷിച്ചുകൊണ്ട് കാലാകാലം അതിൽ തന്നെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ലാതെ അതിൽ നിലകൊള്ളുക എന്നുള്ളതിനാണ് തഖ്വ എന്ന് പറയുക. അപ്പോൾ വലിയ പാപങ്ങൾ ചെയ്യുന്നവർ, ചെറിയ തിന്മകൾ അനുഷ്ഠിക്കുന്നവർ, പരസ്യമായി ചെയ്യാതെ രഹസ്യമായി ചെയ്യുന്നവർ, ഇതെല്ലാം തന്നെ ഈ ഒരു നിബന്ധനയിലൂടെ പുറത്തു പോവുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവരുടെ റിവായത്തുകൾ സ്വീകാര്യവും അല്ല. അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇത്തരം ആളുകൾ ദീനിൻ്റെ നിയമങ്ങളോ അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുൾപ്പാടുകളോ ഒന്നും തന്നെ സ്വീകരിക്കാത്ത, അതല്ലെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത, ക്രമീകരിച്ചിട്ടില്ലാത്ത ആളുകൾ, അത് മുസ്ലിമാണെങ്കിലും അതുപോലെ തന്നെ പ്രായപൂർത്തിയുള്ളവനാണെങ്കിലും, ഒന്നും ഈ പറയപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ ഇല്ലെങ്കിൽ അതൊന്നും സ്വീകാര്യമല്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം അയാളിലുണ്ടാവേണ്ടതുണ്ട്. അതേസമയത്ത് വളരെ നിസ്സാരമായിട്ടുള്ള തിന്മകളാണ്, അതൊരു പരിഗണനീയമായിട്ടുള്ള വർത്തമാനമോ തിന്മകളോ അല്ല എങ്കിൽ അതിനെ നമുക്ക് അവഗണിക്കാവുന്നതാണ്, കണ്ണു ചിമ്മാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹദീസുകൾ നിവേദനം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണെങ്കിലും, അവർ ആ തിന്മയിൽ തുടരുകയോ ഈ വിഷയങ്ങളിൽ കളവ് പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള പദവികൾ എടുത്തു മാറ്റപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അവസാനമായി നാലാമത്തെ കാര്യം, ഒരു ഹദീസ് നിവേദകൻ ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളിൽ നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ളബ്ത്താണ്. ളബ്ത് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഇവിടെ തടഞ്ഞു വെക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് മനസ്സിൽ തടഞ്ഞുവച്ച് സ്റ്റോർ ചെയ്ത ആളുകൾ. അതൊരു ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് പൂർണ്ണമായും എപ്പോൾ അത് ചൊല്ലാൻ ആവശ്യപ്പെട്ടാലും പൂർണ്ണമായി തെറ്റുകൂടാതെ അക്ഷര വിശുദ്ധിയോടുകൂടി സ്ഫുടതയോടുകൂടി അത് ചൊല്ലാനും പറയാനും വേണ്ടി വന്നാൽ അത് എഴുതി നൽകാനും ഒക്കെയുള്ള ബബത്ത്, ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ നാലാമത്തേത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുമ്പോൾ ഒരു റാവിക്കുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ ഇതാണ്, ളബ്ത്തുണ്ടായിരിക്കണം. അയാൾ ഇന്ന വിഷയത്തിൽ കുറച്ചൊക്കെ മോശമാണ്, ബാക്കിയുള്ള വിഷയങ്ങളിൽ അയാൾ കൃത്യമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായ ഹിഫ്ള് ഉണ്ടായിരിക്കണം ഇല്ലാത്ത, അഥവാ ഇത് എപ്പോൾ ചോദിച്ചാലും എപ്പോൾ എഴുതാൻ ആവശ്യപ്പെട്ടാലും അയാൾക്കത് പൂർണ്ണമായി ളബ്ത്തിൽ നിന്ന്, മനഃപ്പാഠത്തിൽ നിന്ന് എഴുതി കാണിക്കാനും അത് പറയാനും സാധിക്കുന്ന റാവിമാർ. അത് സുദീർഘമായ ഹദീസുകളാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ഹദീസുകളാണെങ്കിലും ഒക്കെ തന്നെയും അങ്ങനെ കഴിയണം. അപ്പോൾ ചുരുക്കത്തിൽ നാല് നിബന്ധനകളാണ് ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഇസ്ലാമാണ്, മുസ്ലിമാകണം. രണ്ട്, അയാൾക്ക് പ്രായപൂർത്തി തക്ലീഫെത്തിയിരിക്കണം. മൂന്നാമത്തത്, അയാൾക്ക് അദാലത്തുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു മുസ്ലിമായി ജീവിക്കുന്നവനാവണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ലബത്തോടുകൂടി, ഉറപ്പോടുകൂടി അത് പ്രതിഫലിപ്പിക്കുവാനും കഴിയണം. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ നിവേദനം ചെയ്യുക എന്ന മഹാസൗഭാഗ്യം നേടാനുള്ള അർഹതയുള്ളത്. അതല്ലാത്ത ആളുകളുടെ റിവായത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതിനർത്ഥം ഒരു പക്ഷേ ആ തള്ളപ്പെടുന്ന ഹദീസുകളെല്ലാം കളവാകണമെന്നില്ല, നിലമുറിച്ച് നമുക്ക് സ്വീകരിക്കാൻ മാനദണ്ഡമില്ല. ഒരു കാര്യം കൂടി, എന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നാം വിശദമായി ചർച്ച ചെയ്യും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: ബാറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഹദീസ് നിവേദകന്മാരുടെ വിശേഷങ്ങൾ എന്ന ടോപ്പിക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിച്ചി ചീന്തുന്ന ഒരു തലമുറ എക്കാലത്തും ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്നാൽ ശരിയായ സ്രോതസ്സുകളിൽ നിന്നും ഹദീസുകളെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ധാരണകൾ തെറ്റിദ്ധാരണകളായിരുന്നു, അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരുപാട് തെളിച്ചവും വെളിച്ചവും നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് ഹദീസ് നിവേദകന്മാരുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇൻഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ ഇനി ഒരുപാട് നമ്മുടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് കുട്ടികൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് എൻ്റെ യഥാർത്ഥ പോരാളി ആരായിരുന്നു എന്നൊക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് എപ്പിസോഡുകൾ, പല ഏജിലുള്ള കുട്ടികളുടെ പല വിധത്തിലുള്ള അവതരണങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ് ഫ്രീഡം വിത്ത് പീസിലൂടെ. ഇൻഷാല്ലാ അതിനായി നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് നീങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അടുത്തതായി പീസ് റേഡിയോയിൽ സ്വാദിഖ് മദീനി അവതരിപ്പിക്കുന്ന പ്രകാശതീരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് وعلى آله وصحبه أجمعين ثم أما بعد اتقوا الله يا عباد الله പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ ഇടപാടുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ഒരല്പസമയം കച്ചവടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും എന്നാൽ പലരും വിസ്മരിക്കുകയും ചെയ്ത ഒരു മസ്അലയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ചർച്ച ചെയ്യുന്നത്. കച്ചവടം പൂർണ്ണമാകുന്നത് വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഈജാബും കബൂലും നടക്കുമ്പോഴാണ്. വാങ്ങിയവൻ സ്വീകരിക്കുകയും വിറ്റ വ്യക്തി താൻ വിറ്റുവെന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഘടകമാണ് ഖിയാറു ഷർത്തും ഖിയാറു മജ്ലിസും കഴിയുക. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടപാടുകൾ നടത്തിയ ശേഷം അവർ വേർപിരിഞ്ഞു പോകുമ്പോൾ ഖിയാറുൽ മജ്ലിസ് പരിപൂർണമായിത്തീരുന്നു. കച്ചവടം നടത്തി വേർപിരിയുന്നതിന് മുമ്പായി ഒന്നുകിൽ വാങ്ങിയവനോ അല്ലെങ്കിൽ വിറ്റവനോ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകുവാനുള്ള ഒരു അവസരമുണ്ട്, ഇസ്ലാം അനുവദിക്കുന്നു എന്ന വിഷയം നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചതാണ്. അതേപോലെ തന്നെ കച്ചവടം നടന്നതിന് ശേഷം ഒന്നുകിൽ അൽബായ കച്ചവടം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ മുഷ്ടരി വസ്തു വാങ്ങിയ വ്യക്തി, അവരിൽ ആരെങ്കിലും ഒരാൾ പറയുന്നൊരു രണ്ടു ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ കാലാവധി വേണം, ഇതിന്റെ ഇടയിൽ എനിക്ക് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടം അത് നടന്നു. അതിനാണ് ഖിയാർ അഷർത്ത് എന്ന് പറയുക, നിബന്ധന വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ആ ഖിയാർ അഷർത്തും കഴിഞ്ഞാൽ അതോടുകൂടി കച്ചവടമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടത്തിന്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ് കച്ചവടത്തിൽ ഖബ്ള് ഉണ്ടായിരിക്കുക. അറബി ഭാഷയിലുള്ള സാങ്കേതിക പദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ തനിമ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഖബ്ള എന്ന് പറഞ്ഞാൽ പിടികൂടി എന്നാണ്. കച്ചവടം നടന്നതിന് ശേഷം വാങ്ങിയ വ്യക്തി അത് വാങ്ങി അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നാണ് ഇവിടെ ഖബ്ൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. കച്ചവടം നടന്നു, വാങ്ങിയ വ്യക്തി തന്റെ അധീനതയിലേക്കും സ്വന്തത്തിലേക്കും കൊണ്ടുവരിക എങ്കിൽ മാത്രമാണ് കച്ചവടത്തിന്റെ പൂർണ്ണതയിലെത്തുക. അതായത് ചില കച്ചവടങ്ങൾ, അവയിൽ വാങ്ങിയ വ്യക്തി അധീനതയിലാക്കിയില്ല എങ്കിൽ ആ കച്ചവടം തന്നെ അസ്വീകാര്യമായി തീരുന്നു. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നൽകിയതുകൊണ്ടോ കച്ചവടം ശരിയാകുകയില്ല. ഖിയാറുൽ മജ്ലിസും ഖിയാറു ഷർത്തും കഴിഞ്ഞാലും അനുവദനീയമായി തീരുകയില്ല, മറിച്ച് ഖബൽ പരിപൂർണമായിരിക്കണം, അധീനതയിലാക്കൽ അനിവാര്യമാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ബൈഉ സറഫ്. വ്യത്യസ്ത കറൻസികൾ തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ അവ വാങ്ങിയ വ്യക്തി പ്രസ്തുത പണം തന്റെ അധീനതയിലേക്കും തന്റെ വരുതിയിലേക്കും തന്റെ കൈപ്പിടിയിലേക്കും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ആ കച്ചവടം തന്നെ ബാത്തിലാണ്, അസ്വീകാര്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കച്ചവടത്തിലുള്ള ഖബ്ൽ. എന്നാൽ ഈ ഒരു നിബന്ധന പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരിൽപ്പെട്ട പലരും മറന്നുപോവുകയോ നിബന്ധന പൂർത്തിയാക്കാതെ കച്ചവടം നടത്തുകയോ ചെയ്യാറുണ്ട്. വസ്തുക്കൾ വാങ്ങി ഏതൊരു കടയിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ഗോഡൌണിൽ തന്നെ സൂക്ഷിക്കുകയും പിന്നീട് തനിക്ക് അത് വിൽക്കേണ്ട ഒരാവശ്യം നേരിടുമ്പോൾ തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ അധീനതയിലേക്കോ വരുതിയിലേക്കോ കൊണ്ടുവരാതെ പ്രസ്തുത ഒന്നാമത്തെ കച്ചവടക്ക് ആരിൽ നിന്നാണോ താൻ വാങ്ങിയത് അവിടെ നിന്ന് തന്നെ മറ്റുള്ള ആളുകൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. വലിയ വലിയ കച്ചവടക്കാർ പൊതുവെ ചെയ്യുന്ന, ഇസ്ലാം കർശനമായും വിരോധിച്ച, കബളില്ലാത്ത, അധീനതയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവടം, അത് തെറ്റാണ് എന്ന് പലപ്പോഴും പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാകുകയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള മസല മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ കച്ചവടം ഈജാബും കബൂലും കഴിഞ്ഞാൽ, ഖിയാറു ഷർത്തും ഖിയാറുൽ മജ്ലിസും കഴിഞ്ഞാൽ കച്ചവടമായി എങ്കിലും പ്രസ്തുത വസ്തു മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കണമെങ്കിൽ തീർച്ചയായും കബൽ അഥവാ സ്വന്തത്തിലേക്ക് കൊണ്ടുവരികയും അധീനമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ പ്രസ്തുത കച്ചവടം ശരിയാകുമോ ഇല്ലയോ എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ വലിയ ചർച്ച തന്നെയുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ സമഗ്രമായി തന്നെ പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട്. കബളില്ലാത്ത, വരുതിയിലേക്ക് കൊണ്ടുവരാത്ത കച്ചവട വസ്തുക്കൾ, അവയെക്കുറിച്ചുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, കച്ചവട വസ്തുക്കൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഇളക്കിയെടുക്കാൻ പറ്റുന്ന, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ജംഗമ വസ്തുക്കൾ, അറബിയിൽ അതിന് മങ്കൂൽ എന്നാണ് പറയുക. അത് എടുത്തുകൊണ്ട് പോകാൻ കഴിയും. പച്ചക്കറി കടയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഫർണിച്ചർ കടയിൽ നിന്നാകട്ടെ, അവിടെ നിന്നൊക്കെ വാങ്ങുന്ന വസ്തുക്കൾ നമ്മൾക്ക് അത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയും, നമ്മുടെ വീട്ടിലേക്കോ അധീനതയിലേക്കോ. മറ്റൊന്ന് ഖൈർ മങ്കൂൽ, സ്ഥാപര വസ്തുക്കൾ, സ്ഥാപര ജംഗമ വസ്തുക്കൾ എന്നാണല്ലോ പറയുക. ഇളക്കിയെടുക്കാൻ കഴിയാത്ത, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത കച്ചവട വസ്തുക്കൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ വീട്, സ്വത്ത്, ഭൂമി, സ്ഥലം, ഇതൊന്നും ഒരാൾക്ക് തലയിലേറ്റി കൊണ്ടുപോകുവാനോ വാഹനത്തിൽ കൊണ്ടുപോകുവാനോ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട രണ്ടെണ്ണത്തിൽ, മങ്കൂലാകട്ടെ, ഖൈറു മങ്കൂലാകട്ടെ, അഥവാ സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ, കച്ചവടം നടത്തിയാൽ കബളെത്തുന്നതിന് മുമ്പായിട്ടാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ, പ്രസ്തുത കച്ചവടത്തെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രത്തിലുള്ള വീക്ഷണം, ഒന്ന്, ഹനഫി മദ്ഹബിന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നു, ജംഗമ വസ്തുക്കൾ, അത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞു അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റുകഴിഞ്ഞാൽ, ആ കച്ചവടം അനുവദനീയമാകുകയില്ല എന്നാണ്. ഉദാഹരണമായി, ഒരാൾ ഒരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി എന്ന് വിചാരിക്കുക, കാശു കൊടുത്തു, അതോടുകൂടി കച്ചവടമായി. എന്നാൽ പിന്നീട് അയാൾ അത് തന്റെ വാഹനത്തിലേറ്റി തന്റെ കച്ചവട സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ കൊണ്ടുവരാതെ ആ കടയിൽ തന്നെ വെച്ചു, എന്നിട്ട് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റാൽ ആ കച്ചവടം ശരിയാവുകയില്ല എന്നർത്ഥം. എന്നാൽ സ്ഥാപര വസ്തുക്കളാകട്ടെ, അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം ഹനഫി മദ്ഹബിൽ തന്നെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം ശരിയായ അഭിപ്രായം അതാണെങ്കിൽ അനുവദനീയമായി തീരുമെന്നാണ്. പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലുള്ള ഖാദി അബു യൂസഫിന്റെയൊക്കെ അഭിപ്രായം അപ്രകാരമാണ്. രണ്ടാമതായി, ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായം, സ്ഥാപര ജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പായി കച്ചവടം ചെയ്താൽ പ്രസ്തുത കച്ചവടം ശരിയായിത്തീരുകയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഒരാൾ ഭൂമി വാങ്ങി, ആ ഭൂമി തന്റെ അധീനതയിൽ വരുത്തുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു. അത് ഭൂമി എങ്ങനെയാണ് അധീനതയിലാക്കുക, സ്വന്തമാക്കുക എന്നത് ഇൻഷാല്ലാ നമ്മൾ പറയുന്നതാണ്. സ്ഥാപനജംഗമ വസ്തുക്കൾ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് മറിച്ച് കച്ചവടം ചെയ്താൽ അത് അനുവദനീയമായിത്തീരുകയില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബ് ആകട്ടെ, മാലിക്കി മദ്ഹബിൽ ആകട്ടെ, അവിടെയൊക്കെ തന്നെയും മങ്കൂലായ ജംഗമ വസ്തുക്കൾ ഒന്നിച്ചെടുത്തുകൊണ്ട് അഥവാ ഒന്നിച്ചാണ് വാങ്ങുന്നത് എങ്കിൽ അത് മറിച്ചു വിൽക്കുമ്പോൾ പ്രസ്തുത കച്ചവടം. എന്നാൽ ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലുള്ള ഒരു അഭിപ്രായവും ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ അവ സ്വന്തം അധീനതയിലാക്കുന്നതിന് മുമ്പ് മറിച്ച് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്നാണ്. ഉദാഹരണമായി, ഒരാളൊരു 100 ചാക്ക് അരി വാങ്ങുന്നു, എന്നിട്ട് ആ സ്ഥലത്ത് തന്നെ അത് അവിടെ സൂക്ഷിക്കുന്നു, അയാൾ തന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നില്ല. പിന്നീട് ചില്ലറ കച്ചവടക്കാർ വരുമ്പോൾ പ്രസ്തുത ഗോഡൌണിലേക്ക് തന്നെ ആളെ പറഞ്ഞയച്ച് അവിടെ നിന്ന് വഹിച്ചു കൊണ്ടുപോയി ഏറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ, പണ്ഡിതന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരാൾ കച്ചവട വസ്തു തന്റെ കബലിൽ അധീനതയിലാക്കുന്നതിന് മുമ്പ് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്ഷണ സാധനമാകട്ടെ, അതല്ല മറ്റ് ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അതല്ല എങ്കിൽ ഇളക്കിയെടുക്കാൻ പറ്റുന്ന വസ്തുക്കളാകട്ടെ, സ്ഥായിയായി നിൽക്കുന്ന വസ്തുക്കളാകട്ടെ, ഭക്ഷണ സാധനങ്ങൾ തന്നെയും അളന്നുകൊടുക്കുന്നതും തൂക്കിക്കൊടുക്കുന്നതുമാകട്ടെ അല്ലാതിരിക്കട്ടെ, ഈ വസ്തുക്കളൊക്കെ സ്വന്തം അധീനതയിൽ വരുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അത് അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഓരോ മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചു. അതിലേറ്റവും സ്വീകാര്യയോഗ്യമായ അല്ലെങ്കിൽ അൽ ഖൗലുർ റാജിഹ് എന്ന് പറയാവുന്ന ഏറ്റവും സ്വീകാര്യയോഗ്യമായ അഭിപ്രായം പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കച്ചവടങ്ങളും ഒരു ശരിയായ രൂപത്തിലല്ല എന്ന് നമ്മൾക്ക് കണ്ടറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിലുള്ള രേഖകൾ ഒന്നോ രണ്ടോ ഹദീസുകളല്ല, നിരവധി ഹദീസുകളാണ് പ്രസ്തുത വിഷയത്തിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് അറിയിച്ചു തന്നത്. ഇമാം അഹ്മദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, കുന്നാ നബ്തഉ ത്വആമ അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചുകൊണ്ട് ആ വസ്തു അവിടെ നിന്നും കൊണ്ടുപോകുവാൻ, യഅ്മുറുനാ ബിനഖ്ലിഹി, അത് അവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ, മിനൽ മക്കാൻ ലദി തനാഫി, ഏതൊരു സ്ഥലത്ത് വെച്ചാണോ കച്ചവടം നടന്നത് ആ കച്ചവട സ്ഥലത്ത് നിന്നും പ്രസ്തുത വസ്തു നീക്കം ചെയ്യുവാൻ, ഇല മക്കാനി സിവാഹു, മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖബ്ല അൻ നബിഅഹു, ഞങ്ങൾ അത് വിൽക്കുന്നതിന് മുമ്പ്, വാങ്ങിയ വസ്തു വിൽക്കുന്നതിന് മുമ്പായി ആ വസ്തു അവിടെ നിന്ന് കൊണ്ടുപോകണം, സ്വന്തം അധീനതയിലാക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുകയും അതിനാളെ പറഞ്ഞയക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഹദീസാണ്. അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അനഹു നഹ അൻ ബൈഇ ത്വആമി ഹത്താ യസ്തൗഫി, മറ്റു ചില റിപ്പോർട്ടിൽ ഹത്താ യഖ്ബിൽ, ഭക്ഷണ വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾ പരിപൂർണമായി കൈവശമാക്കുന്നതിന് മുമ്പ് വിൽക്കുന്നതിനെ വിരോധിച്ചിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ, അത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, റഅയ്തു അന്നാസ യുദ്റബൂന അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഇഷ്തറൗ ത്വആമ ജുസ്സാഫൻ അൻ യബീഉ ഹത്താ യുബ്ലിഗഹു ഇലാ റഹ്ലിഹി. കച്ചവട വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ മൊത്തമായി വാങ്ങിക്കഴിഞ്ഞാൽ അത് തന്റെ അധീനതയിലാക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. റഅയ്തുന്നാസ യുദ്റബൂൻ, ജനങ്ങൾക്ക് അടി ലഭിക്കുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. അഥവാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഒന്നിച്ച് ഒരു കൂമ്പാരമായി വാങ്ങിക്കഴിഞ്ഞാലും ബൾക്കായി വാങ്ങിക്കഴിഞ്ഞാലും ഭക്ഷണ വസ്തുക്കൾ അവന്റെ അധീനതയിലേക്ക് കൊണ്ടുപോകാതെയാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ധാരാളം ഹദീസുകളാണ് പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ സ്വഹാബിമാർക്കിടയിലുണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. മഹാനായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഹസൻ എന്ന ദർജയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങാടിയിൽ നിന്ന് ഞാൻ അല്പം എണ്ണ വാങ്ങി. അങ്ങനെ വാങ്ങി എനിക്കും തൃപ്തിയായി, വിറ്റ വ്യക്തിക്കും തൃപ്തിയായി. ആ വേളയിലാണ് ലഖയനി റജുലിൻ, മറ്റൊരാൾ എന്നെ കണ്ടുമുട്ടി. ഞാൻ ഏതായാലും എണ്ണ വാങ്ങി കൈവശമാക്കി, എന്റെ അധീനതയിലാക്കി. ലഖയനി റജുലിൻ, ആ വേളയിൽ മറ്റൊരു വ്യക്തി എന്നെ കണ്ടുമുട്ടി. ഫഅതാനി ബിഹി റിബ്ഹൻ ഹസന, ഞാൻ ആ കച്ചവട സ്ഥലം വിട്ടു പോയിട്ടില്ല, അങ്ങാടി വിട്ടു പോയിട്ടില്ല.

അങ്ങനെ പിടിക്കുന്നത് കണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വഹി എഴുത്തുകാരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുവ ശിഷ്യൻ സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറഞ്ഞു, ലാ തബിഉ ഹൈസു തഅത, എവിടെ നിന്നാണോ നീ കച്ചവടം നടത്തിയത് അവിടെ വെച്ച് ഈ വസ്തു വിൽക്കാൻ പാടില്ല. ഹത്ത തഹൂസഹു ഇലാ റഹലിക, നീ നിന്റെ അദീനതയിലേക്ക് കൊണ്ടുപോകാതെ. കാരണം ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുബഅസ്സിലഉ ഹൈസു തുബ്താ ഹത്ത യഹൂസഹ തുജാറു ഇലാ റിഹാലിഹിം, കച്ചവടം നടന്ന സ്ഥലത്ത് അവിടെ വെച്ച് തന്നെ മറിച്ചു വിൽക്കൽ, സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്റെ കടയിലേക്കോ ഗോഡൌണിലേക്കോ വീട്ടിലേക്കോ അധീനതയിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ വെച്ച് തന്നെ മറിച്ച് കച്ചവടം ചെയ്യൽ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ സഹായിമാർക്കിടയിൽ വളരെ പരിചയമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി അബ്താഉ ഹാദിഹിൽ ബുയു ഫമാ യഹില്ലു മിൻഹാ വമാ യഹ്റമു അലൈ, അല്ലാഹുവിൻ റസൂലെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ അതിലുള്ള ഹലാലുകൾ എന്തൊക്കെയാണ് ഹറാമുകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നാലും, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി, യബ്നു അഖി ലാ തബിഅ അന്ന ഷൈഹൻ ഷൈഅൻ ഹത്ത തഖ്ബില, എന്റെ സഹോദരപുത്ര, നിങ്ങൾ അദീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല, അദീനതയിലാക്കാതെ ഒരു വസ്തുവും വിൽക്കുവാൻ പാടില്ല എന്നാണ്. ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും ആ വാക്ക് സ്വഹാബിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നും നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, അമ്മല്ലദി നഹ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അത്താഅമു അൻ യുബാ ഹത്താ യുഖബദ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മുമ്പ് കഴിഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞത് ഭക്ഷണ വസ്തു വിൽക്കുമ്പോൾ എന്നാണ്. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭക്ഷണ വസ്തുവാണ് കൈവശമാകുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നത് എങ്കിൽ അത് അനുവദനീയമല്ല എന്നും, എന്നാൽ ഭക്ഷണ വസ്തുവല്ല മറ്റു വല്ല വസ്തുവാണ് കൈവശമാക്കുന്നതിന് മുമ്പ് മറിച്ചു വിൽക്കുന്നതെങ്കിൽ അത് അനുവദനീയമായി തീരും എന്നും പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ മനസ്സിലാക്കിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു, ഭക്ഷണം വസ്തുക്കൾ അദീനതയിലാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ വിൽക്കൽ നിരോധിച്ചിരിക്കുന്നു എന്നാണല്ലോ ഹദീസ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം വലാ അഹ്സിബു കുല്ല ഷൈം ഇല്ലാ മിസ്ലഹു, ഭക്ഷണ വസ്തുക്കൾ എന്നല്ല എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്, അവ അധീനതയിലാകുന്നതിന് മുമ്പ് തന്റെ കൈവശമാകുന്നതിന് മുമ്പ് കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ അവ ശരിയായി തീരുകയില്ല എന്ന് തന്നെയാണ്. ഹിബ്രുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനെന്നും തർജുമാൻ ഖുർആൻ, ഖുർആന്റെ വ്യാഖ്യാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മേൽക്കണ്ട ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം, സ്ഥാപര ജംഗമ വസ്തുക്കളാകട്ടെ ഭക്ഷണ വസ്തുവാകട്ടെ ഭക്ഷണമല്ലാത്ത വസ്തുക്കളാകട്ടെ, അവ വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ മറിച്ച് വിൽക്കണമെങ്കിൽ വാങ്ങിയ വ്യക്തി പ്രസ്തുത വസ്തു തന്റെ കൈവശമാക്കണം, അധീനതയിലേക്കാക്കണം. ഇതാണ് ആ വിഷയത്തിലുള്ള ഏറ്റവും ശരിയായ നിലപാട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ അൽ ഖൗലു റാജിഹ്, ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം സ്വീകരിക്കുന്നതും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നൽ മൻഅ
ഇദാ ജാഅ ഫിത്തആമി.

0: مع شدة الحاجة إليه، ومنعه في غير الطعام من باب أولى. ഭക്ഷണ വസ്തുക്കൾ അതാണല്ലോ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഈ അത്യാവശ്യ വസ്തു ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവ മറിച്ചു വിൽക്കണമെങ്കിൽ തീർച്ചയായും അധീനതയിലാക്കണം. ഇതാണ് ഹദീസുകളിലുള്ളതും എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതും. അപ്പൊ ഭക്ഷണ വസ്തുക്കൾ മറിച്ചു വിൽക്കണമെങ്കിൽ സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഭക്ഷണമല്ലാത്ത വസ്തുക്കൾ ഇതിനേക്കാൾ അനിവാര്യമാണ്, ഇതിനേക്കാൾ അർഹമാണ് സ്വന്തം അധീനതയിലാക്കുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. ചുരുക്കത്തിൽ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കച്ചവടം നടത്തേണ്ടത്. ഇല്ല എങ്കിൽ ആ കച്ചവടം തന്നെ അനുവദനീയമായി തീരുകയില്ല എന്ന വിഷയം നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, എങ്ങനെയാണ് ഓരോ വസ്തുവും അത് തന്റെ ഖബ്ലിൽ, കൈപ്പിടിയിൽ, അധീനതയിൽ, വരുതിയിൽ ആയി എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഖബ്ലായി എന്നതിന്റെ അടയാളവും ലക്ഷണവും എന്താണ്? പല ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിലൊന്നാമത്തെ അടയാളം കൈനീട്ടി അവ സ്വീകരിക്കുകയും എന്നിട്ട് സ്വന്തം അധീനതയിലാക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു പലചരക്ക് കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഭക്ഷണ സാധനങ്ങളാകട്ടെ അല്ലാത്തവയാകട്ടെ വാങ്ങുമ്പോൾ, കാശ് കൊടുത്ത് അവയെല്ലാം വാങ്ങി തന്റെ ബാഗിലേക്കോ കീശയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ ആക്കി വാഹനത്തിൽ കയറ്റിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസ്തുത കച്ചവട സ്ഥലത്തു നിന്നും വാങ്ങി അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ, അത് സ്വാഭാവികമായും അധീനതയിലാക്കി എന്നതിന് തെളിവാണ്. ഇങ്ങനെ ഓരോ വസ്തുവും ഓരോ അടയാളങ്ങളും ലക്ഷണങ്ങളുമായിരിക്കാം. കന്നുകാലി ചന്തയിൽ പോയി കച്ചവടം നടത്തി പരിപൂർണതയിലെത്തുക എപ്പോഴാണ്? ഒരുപക്ഷെ ആ പശുവിന്റെ കഴുത്തിലുള്ള കയർ അഴിച്ചു മാറ്റി വിൽക്കുന്ന ആള് കാശു വാങ്ങി, വാങ്ങുന്ന വ്യക്തി കാശു കൊടുത്ത്, എന്നിട്ട് അയാളുടെ കയ്യിലുള്ള കയർ പശുവിന്റെ കഴുത്തിലിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ അധീനതയിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ജംഗമ വസ്തുക്കൾ അധീനതയിലായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭൂമി കൈമാറ്റം, വാഹന കൈമാറ്റം, ഇതൊക്കെ എങ്ങനെയാണ് ഖബ്ലായി എന്നറിയിക്കുക? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങൾ അത് തന്റെ അധീനതയിലായി എന്നതിന്റെ ലക്ഷണം കേവലം അതിനുള്ള രേഖകൾ കൈമാറൽ മാത്രമല്ല, അല്ലെങ്കിൽ രേഖകൾ കൈമാറണമെന്നില്ല, മറിച്ച് ആ കാറിൽ വിറ്റ വ്യക്തിയുടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അയാൾ എടുക്കുകയും വാഹനത്തിന്റെ താക്കോൽ വാങ്ങിയ വ്യക്തിക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ അത് വിറ്റു എന്നതിന്റെ ലക്ഷണമാണ്, അടയാളമാണ്, കൈപ്പിടിയിലാക്കി എന്നതിന്റെ ഒരു ദലാലത്താണ്. അതേപോലെ തന്നെ ഒരു വീട് വിറ്റു എങ്കിൽ ഞാൻ താങ്കൾക്ക് ഇത്ര സംഖ്യക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയുകയും അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയോ, അല്ലെങ്കിൽ നാട്ടിലുള്ള ഓരോ സമ്പ്രദായങ്ങൾ വെച്ചുകൊണ്ട് അധീനതയിലാക്കുകയോ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും വിറ്റ വ്യക്തിക്ക് ആ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അയാൾ പെറുക്കിക്കൊണ്ടുപോവുകയും വീടിന്റെ താക്കോൽ വാങ്ങിയ വ്യക്തി ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കച്ചവടമായി തീർന്നു. ഒരുപക്ഷെ അഡ്വാൻസ് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ കാശ് മുഴുവനായി നൽകിയിരിക്കാം, ആധാരം പരസ്പരം കൈമാറിയേക്കാം, കൈമാറിയിട്ടില്ലായിരിക്കാം. തന്റെ വസ്തുവകകളൊക്കെ വീട്ടിൽ നിന്ന് എടുക്കുകയും വാങ്ങിയ വ്യക്തിക്ക് താക്കോൽ കൈമാറ്റം നടത്തുകയും ചെയ്യുമ്പോൾ അതോടുകൂടി അവിടെ അധീനതയിലായി തീർന്നു. ഇതേപോലെ തന്നെ സ്ഥലം വിൽക്കുമ്പോൾ അവ അധീനതയിലാകുന്നതും അയാൾക്ക് ഇതിന്റെ അവകാശം നൽകുമ്പോഴാണ്. വാങ്ങിയ വ്യക്തിക്ക് ഇത് ഇനി താങ്കൾക്ക് ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറയുകയും വിറ്റതിന്റെ അടയാളമായി അയാളുടേതായി എന്തെല്ലാം ഉണ്ടായിരുന്നോ ആ സ്ഥലത്തുണ്ടായിരുന്നു അതിൽ നിന്ന് വാങ്ങിയ വ്യക്തി ഒഴിവാകുകയും പ്രസ്തുത കച്ചവട സ്ഥലത്തുണ്ടാവുന്ന ഭൂമിയിലുണ്ടാവുന്ന വരുമാനങ്ങൾ അത് വാങ്ങിയ വ്യക്തിക്ക് എടുക്കുവാനുള്ള അവകാശമുണ്ടായിക്കഴിഞ്ഞാൽ അത് അധീനതയിലായി എന്നതിന്റെ ലക്ഷണമാണ്. അതല്ലാതെ കേവലം ഒരു ആധാരം കൈമാറ്റം അത് നടക്കണമെന്നില്ല. ആധാര കൈമാറ്റം നടന്നാലും ഇല്ലെങ്കിലും ശരി, ഓരോരുത്തരുടെയും അധീനതയിലാകുവാൻ സ്വക്കിന്റെ ആധാരത്തിന്റെ കൈമാറ്റം ആവശ്യമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാങ്ങി വിറ്റു എന്ന് പറയപ്പെടുകയും അഡ്വാൻസായി വല്ലതും കൊടുക്കുകയും ചെയ്താൽ ആധാരം കൈമാറിയാലും ഇല്ലെങ്കിലും ശരി അവിടെ അധീനതയിലായി എന്ന് തീർത്ത് പറയാവുന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ. അതേപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ സമഗ്രമായ സംഭാവനകൾ അർപ്പിച്ച വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭൂമി വിറ്റുകഴിഞ്ഞു അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ഷഹാദകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് മുമ്പായി തന്നെ വാങ്ങിയ വ്യക്തിക്ക് മറിച്ച് വിൽക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ശരി, പൊതുവെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അപാകതയും പോരായ്മയുമാണ് അധീനതയിൽ ആകുന്നതിന് മുമ്പ് വസ്തുക്കൾ മറിച്ച് വിൽക്കുക എന്നുള്ളത്. അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ നിഷിദ്ധങ്ങളുമൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കിയുമുണ്ടായി. ഇസ്ലാം അനുവദിച്ച ശരിയായ രൂപത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഒരു വസ്തു എങ്ങനെ അധീനതയിലാകും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രകാശതിരത്തിൽ സ്വാദിഖ് മദീനി നമ്മോട് പങ്കുവച്ചത്.
2: hello@peaceradio.com
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പി കാർഡ് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പരാതികളും വേവലാതികളുമൊക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രയാസങ്ങളില്ലാത്ത ഒരാളും ഭൂമിലോകത്തില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ നമ്മുടെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല, മറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യന് പൂട്ടപ്പെട്ട വാതിലുകളെല്ലാം തുറക്കാനുള്ള ഒരുപാട് താക്കോലുകൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി മഫാത്തിഹുകളുണ്ട്, കീകളുണ്ട്, താക്കോലുകളുണ്ട്. എന്നാൽ അത് കണ്ടെത്തുവാനും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പൂട്ടുകളെ തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു വെച്ച ഒന്നാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ നമസ്കാരം ജീവിതത്തിൽ പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കഅബയുടെ പരിസരത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ ചിന്തയിൽ ആലോചനകളിൽ ഇരിക്കുന്ന വേളയിലൊക്കെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിത പ്രയാസങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയും, അഖിമിസ് സ്വലാത്ത അരിഹ്നാ ബിഹ, ഇഖാമത്ത് വിളിക്കാനും അതിലൂടെ നമുക്ക് നമസ്കരിക്കാം, അതിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം എന്ന രൂപത്തിൽ ബിലാലിനോട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നൊരു മാറ്റം എന്നത് അനുഭവിച്ച് അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വാചാലരായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ പൂരിശയും മഹിമയും പ്രാധാന്യവും പ്രസംഗിച്ചതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഫലവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അതൊരു ആസ്വാദകരമായ ഇബാദത്തായി ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ വസ്തഈനു ബിസ്വബിരി വസ്വല, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നതാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ നമ്മൾ നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും ആയിത്തീരണമെന്ന് നമുക്ക് ഈ ഒരു ആയത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ചരിത്രത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വിവരം കിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം യാത്രാവാഹനമായിരുന്ന ഒട്ടകത്തെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിലത്ത് ഒട്ടകത്തെ ഇരുത്തുകയും അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ നമസ്കാരത്തിന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യം തന്നെ മരണവാർത്ത കേട്ട സമയത്ത് ഇസ്തിർജ ഇൻ അദ്ദേഹം തേടി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഉൻ. അതൊരു മാതൃകയാണ്, നമ്മൾ അപകടങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണത്. എന്നിട്ട് അദ്ദേഹം അവസാനം നമസ്കാരമൊക്കെ കഴിഞ്ഞ് തൻ്റെ വാഹനത്തിലേക്ക് ഒട്ടകത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വസ്തഈനു ബിസ്വബിരി വസ്വല, ഈ ആയത്തിന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ വിഷമം വന്നൊരു സമയത്ത് അദ്ദേഹം നമസ്കരിക്കാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. അതായത് നമസ്കാരത്തിലൂടെ നമുക്ക് ചില പ്രയാസങ്ങളെ, ചില വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നത് നമ്മെ ഏറെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ പോരിശയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന്, മജ്ലബത്തുൻ ലിറിസഖ് എന്നാണ്, ഉപജീവന മാർഗം കൊണ്ടുവരും. നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ ഉപജീവന മാർഗം നമുക്ക് ലഭിക്കുവാനും അത് വിശാലമാകുവാനും അതിൽ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും നമസ്കാരമെന്ന ഇബാദത്ത് നമ്മെ സഹായിക്കുമെന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം, ഹാഫിളത്തുൽ ലിസ്ഹ, ആരോഗ്യത്തിന് സംരക്ഷണം നൽകുമെന്നാണ്. നമുക്കറിയാം ഒരു ശാരീരികമായൊരു പ്രവൃത്തി കൂടിയാണ് നമസ്കാരം. അത് സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പല രൂപങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, രോഗികളായി കഴിഞ്ഞാൽ അവർ എങ്ങനെ നമസ്കരിക്കണമെന്നതൊക്കെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു നോർമൽ രൂപം എന്ന് പറയുമ്പോൾ കൃത്യമായി അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിന്നുകൊണ്ടും കുറേ സമയം പല രൂപത്തിൽ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു റോൾ അതിലുണ്ട്, അതിലുപരി പ്രാർത്ഥനകൾക്കുണ്ട്, എല്ലാം നമുക്കറിയാം. ഏതായിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്നൊരു ഇബാദത്താണ് നമസ്കാരമെന്നത്. നമ്മളേറെ ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തൊരു കാര്യം, ദാഫിഅത്തുല്ലിൽ അദ എന്ന് പറഞ്ഞാൽ നമുക്ക് ശല്യമാകുന്ന, നമുക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ അത്തരം ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ജന്തുജാലങ്ങളിൽ നിന്നാകാം, അതല്ലെങ്കിൽ അവയെക്കാളും മോശമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ ആകാം നമുക്ക് പല ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നേരിടേണ്ടി വരും. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് നമസ്കാരം സഹായിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് മത്തുറദത്തുല്ലിദ്ദാഇ എന്നാണ്, എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അകറ്റി നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് രോഗമില്ലാത്ത ഒരവസ്ഥ എന്നതാണ്. രോഗം മനുഷ്യനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തും. കാരണം അതവൻ്റെ ശാരീരികമായ ക്ഷീണം, അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യം അല്ലേ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതിന് പ്രയാസങ്ങൾ വരും, സാമ്പത്തികമായി പ്രയാസങ്ങൾ വരും, എല്ലാം രോഗങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്ന് നമസ്കാരമാണ് എന്ന് പറയുമ്പോൾ, തീർച്ചയായും ഭൗതികമായിട്ടും അതുപോലെ തന്നെ പാരിത്രികമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ കൊണ്ട് ധന്യമാണ് ഇബാദത്തായിട്ടുള്ള നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് മുഖവ്യത്തുലിൽ കൽബി എന്നാണ്, ഹൃദയത്തിന് ശക്തി പകരുമെന്നതാണ്. വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈമാനും നമ്മുടെ അതുപോലെ തന്നെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങൾക്കുമൊക്കെ കൃത്യമായി ഒരു ശക്തി പകരുന്ന ഒരു ഇബാദത്തായിട്ട് നമസ്കാരം മാറുമെന്ന് പറയുമ്പോൾ, തീർച്ചയായും ആ ഒരു ശക്തവാന്മാരായ ഹൃദയത്തിൻ്റെ ആളുകളായിട്ട് മാറണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമസ്കാരത്തെ നിലനിർത്തണമെന്നത് നാം ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മുബയ്യിളത്തുല്ലിൽ വജിഹി എന്നാണ്, എന്ന് പറഞ്ഞാൽ മുഖത്തിന് പ്രകാശം നൽകുക എന്നാണ്. മുഖത്തിന് പ്രകാശം നൽകുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തലങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊരു മുഖപ്രസന്നതയോട് കൂടിയിട്ട് നടക്കാനും ആളുകൾക്കിടയിൽ ഒരു വിഷമമില്ലാതെ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാക്കുക എന്നതുകൂടി മുഖപ്രസന്നതയിലൂടെ, അല്ലെങ്കിൽ മുഖത്തിന് വെളിച്ചം ലഭിക്കുക, നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു വെളിച്ചം എന്നതിലപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുഫ്രിഹത്തുൽ ലിനഫ്സി എന്നാണ്, നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നൽകുന്നുള്ളതാണ്. പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന നമസ്കാരത്തെ മുന്നിൽ വെക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: കുട്ടികൾക്കിടയിലെ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പോക്സോ നിയമം, ആ നിയമവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏതാനും ചില കണക്കുകൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ്. അഥവാ ഇത്തരം കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് പ്രധാനമായും കുടുംബങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നാണ് എന്ന ഒരു വിവരമാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടല്ല ഇത്തരം ഒരു വിവരം പുറത്തു വരുന്നതെങ്കിൽ കൂടി, കുട്ടികൾ സുരക്ഷിതമല്ലാതെ പോകുന്നു, അത് കൂടുതൽ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമാകുന്നു. എന്താണ് അതിനോട് നമുക്ക് പ്രതികരിക്കാനുള്ളത്?
6: താരതമ്യേന ഒരു പുതിയ നിയമമാണ്. 2012 പോക്സോ ആക്ട് വരുന്നത്. ഇപ്പോൾ ഒരു 10-14 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം അതിൽ ഈ കണക്കുകൾ എന്താ വെച്ചാൽ പറയുന്നത്, 71% കേസുകളിലും പരിചയക്കാരിൽ നിന്നാണെന്നാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഈ പരിചയക്കാരെന്ന് പറയുമ്പോൾ പിന്നെ ബന്ധുക്കൾ, അയൽപക്കക്കാർ, അടുത്ത് അറിയുന്നവർ, ഇവരെല്ലാം പെടുന്ന ഒരു സമൂഹമാണത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു ഏറ്റവും കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെട്ടില്ല വെച്ചാൽ 2666 കേസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ. അത് 15-18 ഇടയിലുള്ള കുട്ടികളാണ്. നമുക്ക് ആ ഒരു പ്രായം നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ളൊരു സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷനുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഏതാണ്ട് കൂടി നിൽക്കുന്ന ഒരു പ്രായക്കാരൻ. അപ്പോൾ അത്തരക്കാരെ പ്രലോഭിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു രീതിയിൽ വശത്താക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഈ പരിചയത്തിൻ്റെ, ബന്ധത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നം നീന്ത് വരുന്നത്. ഇപ്പോൾ അത് 2024 4607 കേസാണെങ്കിൽ 2025 അത് 4765 കേസായി എന്നാണ്. ഇതിൽ പ്രതികളാകട്ടെ മിക്കവാറും ഈ 19-നും 30-നും ഇടയിലുള്ള ആളുകൾ. എന്നുവെച്ചാൽ അവരുമായിട്ട് വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്ത, അവരെ ഒരു അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പാർട്ട്ണറാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഏജ് ലിമിറ്റിൽ നിന്നുകൊണ്ടാണത് ഈ ഇത്ര എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നതെന്നർത്ഥം. പക്ഷേ രണ്ട് മൂന്ന് മാറ്റങ്ങൾ നമുക്ക് കാണണമെന്ന് വെച്ചാൽ, ഒന്ന് ഈ മൈനർമാരായ റേപ്പിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അഗ്രഷൻ നടത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത്. അപ്പം പറയാം, ഏറ്റവും അടുത്ത ചില കേസുകൾ എന്താണ്, അവർ 16 വയസ്സും 15 വയസ്സും എന്താണ് ഈ ആൺകുട്ടികൾക്കും ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് സമപ്രായക്കാർ പോലുമാണ്. ഇതുപോലെ സ്ത്രീകൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, മറ്റേ പ്രതികളാവുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം ചില ഇതുകളുണ്ട്. ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടും. 618 കേസുകളാണ് കഴിഞ്ഞ വർഷം എന്ത് ചെയ്യുന്നത്, ആൺകുട്ടികളുടെ കേസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ 2012 വരെ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമമില്ല. അത് രസകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും പോട്ടെ. എന്തായാലും ഞാൻ മനസ്സിലാക്കി, രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഇതിനകത്ത് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിലേഷൻഷിപ്പുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ പരിചയം, ബന്ധം അറിയാവുന്നവരാണ് എന്നതുകൊണ്ട് എത്രമാത്രം സ്വതന്ത്രമായിട്ട് ഇടപെടാൻ അവകാശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണെങ്കിൽ അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണ്, മഹറവും നോൺ മഹറും എന്നുള്ളതാണ്. അതാണ് പൂർണ്ണമായ എന്ത് ഒരു സുരക്ഷിതത്വം ഒന്നും പറയുന്നില്ല. പക്ഷേ അത് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ ഈ ബന്ധങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇടപഴകാൻ അവകാശമുള്ളവരെ ഒരു ഭാഗമായിട്ടും മറ്റവരെ വേറൊന്നുമായിട്ടും തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ എന്തായാലും ഇസ്ലാം ആപേക്ഷികമായ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കാവുന്നവരെ ഒരു കാറ്റഗറി ആക്കുന്നു. ഉറപ്പാണ് അവരിൽ നിന്ന് എന്തായാലും ഇത്തരം പീഡനങ്ങൾ കുറവായിരിക്കും. ചായൽക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ ഒന്നും സംഭവിക്കുന്ന പോലെ ഈ മഹറത്തിൽ നിന്നില്ല ഉണ്ടാവില്ല. അപ്പോൾ അതിലൂടെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് ഇസ്ലാം നൽകുന്നുണ്ട്. രണ്ടെന്താച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഒറ്റയ്ക്കാവാതിരിക്കുക, ഒരു അന്യപുരുഷനുമായിട്ട് ഒറ്റയ്ക്കാവാതിരിക്കുക, മറ്റേ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ മഹറമുണ്ടായിരിക്കുക, അപരിചിതരോടുള്ള ബന്ധം, അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത എന്ത് ചെയ്യുക പുലർത്തുക, ഇതൊക്കെ ഇസ്ലാം എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരിക്കലും ലിമിറ്റ് വയ്ക്കാൻ പാടില്ല. അവൻ്റെ ബന്ധങ്ങളെ ആ രീതിയിൽ ഈ പിന്നെ വല്ലാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് സ്വാതന്ത്ര്യം കളയാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, എങ്ങനെയാണ് ഈ സുരക്ഷിതത്വത്തിൻ്റെ ഒരു മീൻസ്, അതിന് വേണ്ട ഒരു പിന്നെ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒപ്പം പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഏറ്റവും അപകടകരമായി തീർന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ഒരു ആലോചിച്ച് നോക്കുമ്പോൾ, ഇന്നലെ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായത് വെച്ചാൽ 17 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇത് പത്രഭാഷയിൽ തട്ടിക്കൊണ്ടുപോയിന്നാണ്, പക്ഷേ അങ്ങനെയല്ല, ഇതിൽ പരിചയപ്പെട്ടു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പോലീസ് പിടിച്ച് ഇത് ചെയ്തു. ഒരു കുട്ടി ഇപ്പോൾ നമുക്കറിയാം, പോയിട്ട് എന്താണ് ഡൽഹി വരെ എത്തി, എന്നിട്ടെന്താണ് 3000-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് പോലീസ് പിടിച്ചു കൊണ്ടുവരാൻ. ഇതുപോലെ തന്നെ കണ്ണൂരിലൊരു കുട്ടി 32 ദിവസമാണ് 16 വയസ്സായ പെൺകുട്ടി ഒരു വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ, ഇവർ ക്രിമിനൽസാണ്. അതായത് MDMA മറ്റേ കേസുകളിൽ, അതുപോലെ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ. അപ്പോൾ ഇവിടെ ഈ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ, ഇത് പരിചയമെന്നുള്ള ഒരു ചെറിയ വാക്കിൻ്റെ അളവുകോൽ വെച്ചുകൊണ്ട്, ആ പരിചയം എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഇതിനെ വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന വിധം വിശാലമാക്കി തീർക്കുന്നത് ആണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമായ വിലയിരുത്തി മാത്രം ബന്ധപ്പെടേണ്ട ഒന്നാണെന്നുള്ളത് തിരുത്തി വായിക്കേണ്ടതുണ്ട്. അത് വേണമെങ്കിൽ വായിക്കാം, എന്തായാലും അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ വൾണറബിളാണ്. രണ്ടവർ ഇമ്മച്യൂറാണെന്നാണ് മൈനേഴ്സ് എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്ക് തീരുമാനങ്ങളെടുക്കാൻ കൃത്യമായിട്ട് ഇതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ സമൂഹത്തിന് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായി വരാതെ ഈ പോക്സോ കേസുകൾ കുറയാൻ പോകുന്നില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ, ഈ പോക്സോയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു വളരെ ആവശ്യമായ നിയമമാണ്, ഒരു സംശയവുമില്ല. കാരണം ഈ ചെറുപ്രായത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സെക്ഷൽ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിത്വത്തെ ഒരു പക്ഷേ കാലാകാലത്തേക്കും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നോർമലായൊരു ലൈഫ് പോലും ചിലപ്പോൾ സാധ്യമാവുകയില്ല. മാത്രമല്ല അവർ ആ രീതിയിൽ ഒരു വ്യക്തിത്വമായി പരിണമിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം അഗ്രഷൻസ് തടയപ്പെടണം. അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞ് സംശയമല്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ മിസ്യൂസ് വളരെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം വീളും ആലോചിച്ച ഒരു പെൺകുട്ടി 7 സഹപാഠികൾക്കെതിരെയാണ് കേസ് എന്ത് ചെയ്ത് കൊടുത്ത്. അങ്ങനെ പോലീസ് പെട്ടെന്ന് വരുന്നു, അതിലൊരുത്തനെ അറസ്റ്റ് ചെയ്യുന്നു, അവൻ ഇടികിട്ടുന്നു, പിന്നെ മീഡിയകളിൽ വലിയ വാർത്തയായിത്തീരുന്നു. ഒടുവിൽ അന്വേഷിച്ചാലും എന്താണ്, ഒരു പ്രണയബന്ധം തകർന്നതിൻ്റെ നൈരാശ്യം പിന്നെ തീർത്തതാണെന്നാണ്. അപ്പോൾ ഇത് ഒരു കേവലം ഒരു വിഷയമല്ല. ഇപ്പോൾ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ സെക്യൂരിറ്റി ആണെന്ത് ചെയ്ത് ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഉറപ്പായി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. എത്രയോ ഒരു പ്രായമുള്ള മനുഷ്യൻ വർഷങ്ങളോളം എന്ത് ചെയ്തു, ജയിലിൽ കടന്നിട്ടാണ് ഇതുപോലെ കേസ് എന്ത് ചെയ്യുന്നത്, പിന്നെ അദ്ദേഹത്തെ വിടുന്നത്. ഇപ്പം മെൽവിൻ ജോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാസർഗോഡ്, പിന്നെ കേസ് വായിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ അമ്മ അവിചാരിതമായിട്ട് ഒരു ഡ്രഗിൻ്റെ കേസിൽ പിടിക്കപ്പെടുന്നു. ചെറിയ യാത്രക്കിടയിൽ വണ്ടി പോലീസ് തടയുന്നു, അതിനകത്ത് പിന്നെ ഡ്രഗ് ഉണ്ടായിരുന്നു. ഇവരതറിയുന്നില്ല, അവരും കൂട്ടത്തിൽ പിടിക്കപ്പെടുന്നു. അമ്മ എന്ത് ചെയ്യുന്നു, ജയിലിലാവുന്നു. അമ്മ ജയിലിലാവുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന സ്ത്രീയെ പരിചയം, മെൽവിൻ ജോൺ എന്ന് പറയുന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവർ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടികളെയൊക്കെ കാണുന്നു, അവരെ സംരക്ഷണം ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടികളുമായിട്ട് ഒരു അനാശ്വാസ ബന്ധം എന്താണ് അവർ സ്ഥാപിച്ചെടുക്കുന്നു. ഇതിന് ഇത് മനസ്സിലാക്കിയ അച്ഛൻ, ഈ അച്ഛന് പിന്നെ അതിനെതിരെ നിന്നപ്പോൾ ഈ അച്ഛനെതിരെ ഈ പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ലൈംഗികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഈ കുട്ടികൾ കൊടുത്തോടെ പോലീസ് എന്ത് ചെയ്തു, അച്ഛനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു വളരെ സുന്ദരമായി, വളരെ സുഖമായി അവർക്ക്, അമ്മയില്ല അച്ഛനും ഇല്ല, പിന്നെ അതിന് പൂർണ്ണ സംരക്ഷണം അവർക്കല്ലേ. ചുരുക്കി പറഞ്ഞാൽ അത് പിന്നീട് ഇത് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവരിപ്പോൾ രണ്ടാമതും ജാമ്യത്തിൽ ഇറങ്ങി എന്ത് ചെയ്തു, ഒളിവിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു കേസ് വന്നാൽ ഈ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്, ഇത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന പ്രതിക്ക് വരുന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരു കക്ഷിയെ സംബന്ധിച്ചോളം ഒരു കുട്ടിയുടെ മൊഴിക്കെതിരെ എങ്ങനെയാണൊരു സാക്ഷിയെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ വലിയൊരു രസം എന്താ വെച്ചാൽ, നമ്മുടെ മൊത്തത്തിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടുന്ന കേസുകൾ പിന്നെ 30% താഴെയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിക്കപ്പെടുന്ന കേരളത്തിലാണെന്ന് പറയുന്നത്. ആന്ധ്രയിൽ 7-ൽ 1 കേസുകളും തെളിയിക്കപ്പെടുന്നില്ല. ഒരു പക്ഷേ 100% ഈ തെറ്റായത് കൊണ്ടല്ല, ബംഗാളിൽ അതുപോലെ തന്നെ പിന്നെ 20% താഴെയാണെന്നാണ്. ഇവിടെ പ്രധാനമായി സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വിക്ടിംസ് മൊഴി മാറ്റി പറയുന്നുള്ളതാണ്. ഒന്നുകിൽ പ്രഷറും ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ സമയം വരുമ്പോഴേക്ക് ചിലപ്പോൾ അവരെന്താണ് അതിനകത്ത് മാറ്റം പിന്നെ അവർക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനൊരു വശം ഇതിനകത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രണയബന്ധങ്ങളൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നേരത്തെ കൺസെൻറ്റോടെ നടന്ന ഈ ലൈംഗിക ബന്ധങ്ങളൊക്കെ പിന്നീട് റേപ്പായിട്ടോ അല്ലെങ്കിൽ അഗ്രഷനായിട്ടോ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി. അത്തരത്തിലുള്ള ദീളം ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് പോക്സോ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കേസാണ് ഈ ഡൈവേഴ്സ് കേസുകളിൽ, അതായത് കസ്റ്റഡി, പ്രത്യേകിച്ചും കസ്റ്റഡി ആവശ്യം വരുന്ന സമയത്ത് ഇപ്പോൾ ഭർത്താവിനെതിരെ പിന്നെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് മക്കളെ കൊണ്ടുവന്ന് ചെയ്യാതിരിക്കുക. അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ, ഒരു പ്രമാദമായിട്ടുള്ള കേസുണ്ട്, എന്താണ്, സുഹറ വേഴ്സ് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഇത്. അതിനകത്ത് എന്താ വെച്ചാൽ, ആൺകുട്ടിയെ ലൈംഗികമായിട്ട് പിന്നെ ഉപയോഗിക്കാൻ അച്ഛൻ
7: ശ്രമിച്ചു എന്നാണ്.
6: എന്നിട്ട് എന്ത് ചെയ്തു, പക്ഷേ ഭാഗ്യത്തിന് ആ കുട്ടി കോടതിയിൽ എന്ത് ചെയ്തു, ഈ മൊഴി പിന്നെ തിരുത്തി പറഞ്ഞു. അല്ല എന്നേ ആലോചിച്ച് നോക്കൂ. ഇവിടെയൊക്കെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള, കാരണം ഇതിൻ്റെ ശിക്ഷയും വളരെ ഇതാണ്. അതായത് ഒന്നാമത് ജാമ്യം കിട്ടൂല, രണ്ടിൻ്റെ ശിക്ഷയാകട്ടെ വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഫേക്കായ കേസും അല്ലാത്തതും തമ്മിൽ വേർതിരിക്കാൻ കുറച്ചുകൂടെ സൂക്ഷ്മതത്തിൻ്റെ അന്വേഷണത്തിൽ വേണമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും പോലീസിന് പോലും ഇതിൽ വേണമെങ്കിൽ ഒരു ഡബിൾ റോൾ കളിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഡബിൾ കളിക്കാൻ പറ്റും. ചില കേസുകളിൽ നമുക്കറിയാം പോലീസ് പ്രതിക്ക് അനുകൂലമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു ലൈംഗിക പരീക്ഷണങ്ങളിൽ പലപ്പോഴും ഏർപ്പെടാൻ കൂടുതൽ താല്പര്യമുള്ളൊരു പ്രായത്തിലാണിത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൃത്യമായ ഒരു വ്യവച്ഛേദനം കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇത് ആർക്കും റിപ്പോർട്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യൽ മാൻഡേറ്ററിയാണ്. അപ്പം നിങ്ങളിത് അറിഞ്ഞാൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളും പ്രതിയാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യാനും പറ്റും. ഞാൻ അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു ആളെക്കുറിച്ച് പരാതി കൊടുത്താലോ? സ്വാഭാവികമായിട്ടും അയാൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു വാർത്തകളിലെങ്കിലും അയാളുടെ പേരെന്ത് ചെയ്യും, നശിപ്പിക്കപ്പെടാനിടയുണ്ട്. പിന്നൊന്നു വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലിപ്പോൾ ഗോത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ ദളിത് സമൂഹങ്ങൾ ഇവരൊക്കെ പൂർണ്ണമായ അർത്ഥത്തിലൊന്നും ഈ 18 വയസ്സും ഒന്നും പാലിക്കുന്നവരല്ല. അവർ പലപ്പോഴും അവരുടെ ആ ഗോത്ര ആചാരങ്ങളനുസരിച്ച് നിലവിൽ വിവാഹങ്ങൾ എന്ത് ചെയ്യും, നടത്തും. പക്ഷെ ആ വിവാഹങ്ങളൊക്കെ ഈ പോക്സോയുടെ അണ്ടറിൽ വരികയും പല ഈ ബന്ധങ്ങളെയും തകരാൻ ഇടയാക്കുന്നുണ്ട്. ഇതിൽ കുട്ടികൾ പറഞ്ഞാലോ, അവരുടെ സ്റ്റേറ്റസ് എന്താണ്? എന്തായാലും കോടതി എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു കൊടുത്തു. ഒരു കേസിൽ ഭോപ്പാലിൽ എന്താണ് ഇതുപോലെ കേസ് വന്നപ്പോൾ ഒടുവിൽ കോടതി എന്ത് ചെയ്തു, അവരെ വൈവാഹിക ബന്ധം അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ് ചെയ്തത്. കാരണം അതെല്ലാം തന്നെ ഈ ഇത് ഒരു കുറച്ചുകൂടെ സുതാര്യമായ നിലയിൽ ഈ ഒരു പോക്സോ നിയമത്തെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടെയാണിത് പറയുന്നത്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്മൃതിപദം. സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹുൻഹ, കൈ നീണ്ടവൾ. സ്മൃതിപദത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഅഖിബത്തു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈയൊരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സഹാബികളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരെക്കുറിച്ചും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. റസൂലിൻ്റെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. റസൂലിൻ്റെ സ്വഹാബാക്കൾ ഈ ദീനിനെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്നും നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്, കണ്ടുപഠിച്ചവരാണ്. ആ സ്വഹാബത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, കേവലമൊരു ചരിത്രകഥ കേട്ടിരിക്കുന്നത് പോലെ, ഒരു കഥ ആസ്വദിക്കുന്നത് പോലെ ആവരുത് എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗുണപാഠങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഏതൊക്കെ രൂപത്തിൽ അവരുടെ ജീവിതത്തെ, ഇസ്ലാമിനെ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ കൃത്യമായി വായിച്ചെടുക്കാനും പഠിക്കാനുമുള്ള ഒരവസരമായിക്കൊണ്ടാണ് നാം കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെ ചീത്ത വിളിക്കുന്നത്, അതല്ലെങ്കിൽ അവരെ മോശമായി കാണുന്നത്, അവരിലേതെങ്കിലും ഒരു സ്വഹാബിയെ മോശമായി പറയുന്നത് പോലും വലിയ കുറ്റകരമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് അവരെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, അത് നമ്മുടെ അമലുകളിൽ വലിയ സ്ഥാനമുള്ളൊരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ആ നിലക്ക് ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അതിന് ആ രൂപത്തിൽ സ്വഹാബികളെ അടുത്തറിയുവാൻ, ആ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി കൂട്ടിയിണക്കുവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു അവസരമായി ഈയൊരു എപ്പിസോഡിനെ, ഈയൊരു സ്മൃതിപദത്തെ മാറ്റിത്തീർക്കുമാറാകട്ടെ. റസൂലിൻ്റെ ഭാര്യമാരിൽ 4 പേരെ പല എപ്പിസോഡുകളിലൂടെ നാം പഠിക്കുകയുണ്ടായി. ഈയൊരു എപ്പിസോഡിൽ മഹദി സൈനബ് ബിൻതു ഖുസൈമ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5-ാമത്തെ ഭാര്യയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ച മഹദിയുമാണ് സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ. മഹദിക്ക് ധാരാളം പ്രത്യേകതകൾ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മഹദിയുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക: സൈനബ് ബിൻതു ഖുസൈമത്ത് ബിൻ അൽ ഹാരിസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ അൽ ഹിലാലിയത്തു അൽ ആമിരിയ എന്നതാണ് അവരുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക. വലിയ സ്ഥാനമുണ്ടായിരുന്ന, പരമ്പരയുണ്ടായിരുന്ന, കുടുംബ മഹിമയുണ്ടായിരുന്നൊരു വീട്ടിലാണ് മഹദി ജനിച്ചിരുന്നത്. അവരുടെ ഉമ്മയായി ഹിന്ദ് ബിൻത് ഔഫ് ബിൻ അൽ ഹാരിസ് ബിൻ ഹമാത്തത്തുൽ ഹുമൈരിയ എന്ന ഉമ്മയാണ്, മഹദിയാണ് അവരുടെ ഉമ്മയായി നമുക്ക് കാണുവാൻ സാധിക്കുക. അവരുടെ സഹോദരിമാരെ എണ്ണുമ്പോൾ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ ഉമ്മുൽ ഫളൽ മഹദിയുടെ സഹോദരിയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ലുബാബ സഹോദരിയാണ്. അതുപോലെ തന്നെ മൈമൂന ബിൻതുൽ ഹാരിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ഈ സഹോദരിയുടെ ഉമ്മ വഴിയുള്ള മറ്റൊരു സഹോദരിയായിട്ടൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മഹദിയെ മറ്റു പലരും വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹദിയുടെ ആദ്യ ഭർത്താവിൻ്റെ വിഷയത്തിൽ ചരിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പ്രബല അഭിപ്രായമായി നമുക്ക് കാണുവാൻ സാധിക്കുക തുഫൈൽ ബിൻ അൽ ഹാരിസ് ബിൻ അൽ മുത്തലിബ് ബിൻ അബ്ദ് മനാഫ് എന്ന് പറയുന്ന സഹാബിയാൻ, പ്രഗത്ഭരായ ബദറിൽ പങ്കെടുത്ത സഹാബിയാൻ. എന്നാൽ പിന്നീട് ആദ്യ ഭർത്താവായിരുന്ന സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് അവരെ തൊലാക്ക് ചൊല്ലുകയും പിന്നീട് അതിനുശേഷം തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ തന്നെയായ ജഹ്മു ബിൻ അംർ, അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹവും ബദറിൽ പങ്കെടുക്കുകയും ആ ബദറിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യൂ എന്നതാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈദ് ബിൻ ഹാരിസ് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ആണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, ഉഹ്ദ് യുദ്ധത്തിൻ്റെ ദിനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിൽ ഹിജ്റ മൂന്നാം വർഷത്തിലാണ് അവരുടെ വിവാഹം നടന്നത് എന്നതൊക്കെ രേഖപ്പെടുത്തതായി കാണാൻ കഴിയും. അവരുടെ വിവാഹ ദിവസം 400 ദിർഹം മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി നൽകിയെന്നും അവരുടെ വലിയ ആയിക്കൊണ്ട് അവരുടെ പിതൃവ്യനായിരുന്ന ഖുബൈസത്ത് ബിനുൽ അംറൽ ഹിലാലിയായിരുന്നു അവരെ റസൂലിനി വിവാഹം ചെയ്തു കൊടുത്തത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹദിയുടെ ചരിത്രം വായിക്കുമ്പോൾ അധികമൊന്നും സംഭവബഹുലങ്ങളോ മറ്റു രൂപത്തിലുള്ള ചരിത്രങ്ങളോ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിയുകയില്ല. കേവലം 8 മാസം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹക്ക് അവസരം ലഭിക്കുന്നത്. ഉമ്മുൽ മസാക്കീൻ, മിസ്കീനുമാരുടെ, ദരിദ്രരുടെ ഉമ്മ എന്നൊരു പേര് ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ മഹദി സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു പാലമായി, അവരിലേക്കെത്താനുള്ള ഒരു മാർഗമായി എന്നും നിലകൊണ്ടിരുന്ന മഹദിയായിരുന്നു സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ, സദഖയുടെ വിഷയത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു മഹദിയായിരുന്നു എന്നതാണ് ആ ഒരു പേര് തന്നെ അവർക്ക് നൽകാനുള്ള കാരണമായി നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലിന്റെ ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അയ്യത്തുന അസ്റഉ ബിക ലുഹൂഖ, അല്ലയോ റസൂലെ, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി മരണപ്പെടുന്ന ആൾ ആരായിരിക്കും റസൂലെ എന്ന് ചോദിച്ച റസൂലിന്റെ ഭാര്യമാരുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്വലുക്കുന്നയഥ, നിങ്ങളുടെ കൂട്ടത്തിൽ കൈകൾ ഏറ്റവും കൂടുതൽ നീളമുള്ളവളായിരിക്കും എന്നോട് ഏറ്റവും ചേർന്ന് ഈ ഭൂമിലോകത്ത് നിന്നും ഭൗതിക ലോകത്ത് നിന്നും മറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. സഹാബികളായ നമ്മുടെ ഉമ്മമാരായ സഹാബത്തുകളായ റസൂലിൻ്റെ ഭാര്യമാർ അവരുടെ കൈകൾ പരസ്പരം ചേർത്ത് വെക്കുകയും ആരുടെ കൈയാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളതെന്ന് പരിശോധിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള കൈ എന്നതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത് അത്വലുഹുന്ന യദം ഫിൽ ഖൈരി വസ്സദഖ, നന്മയിലും ദാനധർമ്മത്തിന്റെ വിഷയത്തിലുമാണ് കൈ നീളമുള്ളത് എന്നതാണ് റസൂലുള്ളാഹി ആ പറഞ്ഞ പ്രയോഗത്തിന്റെ ഉദ്ദേശമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വായിച്ചെടുക്കുന്നുണ്ട്, മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൈ ഏറ്റവും നീളം കുറഞ്ഞതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ കൂടെ ചേർത്തി വായിക്കുന്നുണ്ട്. കേവലം 8 മാസം മാത്രം റസൂലിൻ്റെ കൂടെ ജീവിക്കുവാനും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മഹദി മരണപ്പെടുകയും ആ മഹദി മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ബഖീഇൽ അവരുടെ ജനാസ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹദി മരണപ്പെടുമ്പോൾ കേവലം 30 അടുത്ത് വയസ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നതാണ് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ കുറിച്ചുവച്ചതായി നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അത്രയും ചെറിയൊരു പ്രായത്തിൽ അത്രയും നിസ്സാരമായ റസൂലിൻ്റെ കൂടെയുള്ള അല്പം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ആ രൂപത്തിലൊരു നല്ല പേര് വരുത്തി വെക്കുവാനും ആ രൂപത്തിൽ നല്ലൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുവാനും സാധിച്ച് ചരിത്രത്തിൽ വലിയ രൂപത്തിലുള്ള അടയാളങ്ങളൊന്നും വലിയ സംഭവങ്ങളൊന്നും രേഖപ്പെടുത്താതെ നമ്മിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നമ്മുടെ ഉമ്മ മറഞ്ഞുപോയതായാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റസൂലിൻ്റെ സുഹബത്ത് ലഭിക്കുക എന്നത്, റസൂലിൻ്റെ ഭാര്യയാവുക എന്നുള്ളത് മുഅ്മിനുകളുടെ ഉമ്മയാകാൻ സാധിക്കുക എന്നത് തന്നെയാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നത്. ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു റസൂലിൻ്റെ വ്യക്തിയുടെ കൂടെ അവരുടെ ഭാര്യയായി ജീവിക്കുവാൻ ലോകത്തിരിക്കുന്ന മുഅ്മിനുകളുടെ ഉമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിലപ്പുറം എന്തൊരു ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. ആ ഒരു ഭാഗ്യത്തിന് അർഹരാകുവാനും സ്വഹാബ എന്ന ആ വലിയൊരു മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഭാഗ്യം ലഭിച്ച നമ്മുടെ ഉമ്മയെ നാം തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാനും നമുക്ക് സാധിക്കണമെന്നതാണ് അവരുടെ ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ആ രൂപത്തിൽ ഓരോ സ്വഹാബികളുടെയും ഓരോ പത്നിമാരുടെയും റസൂലിൻ്റെ ഭാര്യമാരുടെയും ജീവിതങ്ങൾ പഠിക്കുവാനും അതിലുള്ള ഗുണപാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെച്ച് അവരെങ്ങനെയാണോ റസൂലിൻ്റെ ദീനിനെ കണ്ടുപഠിച്ചത് ആ രൂപത്തിൽ അത് പഠിച്ചെടുക്കുവാൻ, അവരേത് രൂപത്തിലാണോ അവരുടെ ജീവിതത്തിലേക്ക് റസൂലിൻ്റെ അധ്യാപനങ്ങളെ പകർത്തിയത് അതേ രൂപത്തിൽ ഈ ദീനിനെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാനും എന്തെല്ലാം റസൂല് മാറ്റി നിർത്തുവാൻ പറഞ്ഞുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും ആ രൂപത്തിൽ സ്വഹാബത്തിനെ മാതൃകയാക്കിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ ഉത്തമരായ റസൂലിൻ്റെ പത്നിമാരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാനും അവരിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവരുടെ മുൻഗാമികളുടെ കൂടെ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ കേട്ടത് ചരിത്രത്തിൽ നിന്നും ഏതാനും ഭാഗം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന സ്മൃതിപഥത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് സ്മൃതിപഥം. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹുൻഹ, കൈ നീണ്ടവൾ. ഇന്നത്തെ സ്മൃതിപഥത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാം കേൾക്കാം. സുബഹിന്റെ സുന്നത്ത് നമസ്കാരം. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ 196-ാമത്തെ ബാബായി കൊണ്ടുവന്നിട്ടുള്ളത് ബാബു തഅക്കീദി റകഅതൈ സുന്നത്തി സുബഹ്, ഫജ്ർ നമസ്കാരത്തിൻ്റെ, സുബഹ് നമസ്കാരത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് റാത്തിബത്തിൽപ്പെട്ട സുന്നത്ത്, അതിനെ ശക്തിപ്പെടുത്തുന്നതായ ഒരു ബാബ് അധ്യായമാണ്. വളരെ ശ്രേഷ്ഠമായ, മഹത്വമേറിയ സുന്നത്തായ നമസ്കാരമാണത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഹദറിലും സഫറിലും യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരിക്കലും ഉപേക്ഷ വരുത്താതെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന, സൂക്ഷിച്ചിരുന്ന ഒരു നമസ്കാരമാണ് ഫജ്ർ നമസ്കാരത്തിൻ്റെ ഫർളിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായമാണ് ഇമാം നവവി റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം തംതാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം ഈ 2 റക്അത്ത് റാത്തിബത്തായ ഫജറിൻ്റെ, സുബഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത വിവരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, വതംതാസു സുന്നത്തുൽ ഫജ്രി വഹിയ റക്അത്താനി ഖബ്ല സ്വലാത്ത് ബി ഉമൂർ. ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം, അത് 2 റക്അത്ത് ഫർള് നമസ്കാരത്തിന് മുമ്പ് നിർവഹിക്കേണ്ടത്, അതിന് പ്രത്യേകതയുണ്ട്. അത് വ്യത്യസ്തമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, അന്നഹു യുസന്നു തഖ്ഫീഫുഹുമ, വളരെ കുറഞ്ഞ സമയത്തുള്ളിൽ വേഗത്തിൽ ലൈറ്റായി നമസ്കരിക്കുന്നത്, ദീർഘമായി അല്ല സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നത്, വളരെ ചെറിയ ആയത്തുകൾ, സൂറത്തുകൾ ഓതിക്കൊണ്ടുള്ള സുന്നത്ത് നമസ്കാരമാണ്. ഫലോ അത്വാലഹുമൽ ഇൻസാനു ലക്കാന മുഖാലിഫല്ലി സുന്ന, മാത്രവുമല്ല ആ സുന്നത്തിനെ ആരെങ്കിലും ദീർഘിപ്പിച്ചാൽ, വലിയ ഫാത്തിഹയ്ക്ക് ശേഷം വലിയ ആയത്തുകൾ, സൂറത്തുകൾ ഓതിക്കൊണ്ട് ദീർഘിപ്പിച്ചാൽ അത് സുന്നത്തിനെതിരാണ്. ബൽ യുഹഫിഫു ഹത്താ കാനത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തഖൂൽ, അത് വളരെ ലേറ്റായി പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഘുവായ 2 റക്അത്ത് നമസ്കാരം, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇന്നഹു യുഹഫിഫു ഫീഹി മാ ഹത്താ അഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഷോർട്ടായി വേഗത്തിൽ നമസ്കരിക്കാറുണ്ട്, ഞാൻ ചോദിക്കുന്നതുവരെ. അഖറഅ ബി ഉമ്മിൽ ഖുർആൻ അംലാ, നിങ്ങൾ സൂറത്തുൽ ഫാത്തി ഓതിയിട്ടുണ്ട്.

0: ഇല്ലേ, മിൻ ഷിദ്ദത്തി തഖ്ഫീഫ്, അത്രത്തോളം ലൈറ്റായിട്ടുള്ള രണ്ട് റക്അത്ത് നമസ്കാരം ആ നിർവഹിച്ചിരുന്നത്. മാത്രമല്ല രണ്ടാമതായി അന്നഹു യുസന്നു ഫീഹിമ ഖിറാഅത്തുൻ മുഅയ്യന, ആ സുന്നത്ത് നമസ്കാരത്തിൽ നിർണിതമായ ചില സൂറത്തുകളാണ് ഓതിയിരുന്നത്, അത് സുന്നത്താണ്. ഒന്ന് ഖുലിയാൽ കാഫിറുൻ ആദ്യത്തെ റക്കാത്തിലും, ഖുൽഹു അള്ളാഹു അഹദ് രണ്ടാമത്തെ റക്കാത്തിലും. അതേപോലെ ഖുലു ആമന്ന ബില്ലാഹി വമ ഉൻസില ഇലൈന എന്ന സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത് ആദ്യ റക്കാത്തിലും, രണ്ടാമത്തെ റക്കാത്തിൽ ഖുലിയാഹുൽ കിതാബി തആലോ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനന വബൈനക്കും അല്ലാ നഅബുദ ഇല്ലല്ലാ എന്ന് തുടങ്ങുന്ന സൂറത്തു ആല ഇംറാനിൽ നിന്നുള്ള 64-ാമത്തെ ആയത്തും, അതായത് ആദ്യം പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത് ആദ്യത്തെ റക്കാത്തിൽ, ഫാത്തിഹയ്ക്ക് ശേഷവും സൂറത്തു ആല ഇംറാനിലെ 64-ാമത്തെ ആയത്ത് രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷവും ഓതാറുണ്ടായിരുന്നു എന്നതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമതായി ഇതിൻ്റെ ഒരു ശ്രേഷ്ഠത ഉണർത്തുന്നത് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല, അദ്ദേഹം പറയുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ അലാ ഷൈഇൻ മിനൻ നവാഫിലി യഅനി റവാതിബ സ്വലവാത്ത്, റവാതിബ് സുന്നത്തുകളിൽ ഏതൊരു ഐച്ഛികമായ നമസ്കാരങ്ങൾക്കും ഉണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലം യകുൻ അഷദ്ദ തആഹുദ മിൻഹു അലാ റകഅത്തിൽ ഫജർ, ഫജറിൻ്റെ സുന്നത്തിന് നൽകിയിരുന്നതായ ആ ഒരു കണിഷതയും പ്രാധാന്യവും ഒരിക്കലും ഒഴിവാക്കാതെ നഷ്ടപ്പെടുത്താതെ അത് ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. യതആഹദുഹുമ അലൈഹി സ്വലാത്തു വസ്സലാം, ആ രണ്ട് റക്അത്ത് നമസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സൂക്ഷ്മതയോടുകൂടി, അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ അത് കെയർ ചെയ്ത് അത് നിർവഹിച്ചിരുന്നു എന്നതാണ്. മാത്രമല്ല ആ ഒരു നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഈ ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈർ ഈ രണ്ട് റക്അത്ത് നമസ്കാരമായിരുന്നു എന്ന്. അതേപോലെ തന്നെ അഞ്ചാമതായി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യദഉഹുമ ഹദറം വലാ സഫർ, നാട്ടിലായിരിക്കുന്ന സന്ദർഭത്തിലും യാത്രയിലാവുമ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ കുല്ലുഹാദിഹി തസമയ്യസു ബിഹാ സുന്നത്തുൽ ഫജർ, ഫജറിൻ്റെ സുന്നത്തിനെ വ്യത്യസ്തമാക്കുന്നു ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഫയം ബഖീലിൽ ഇൻസാനി യുഹാഫിൽ അലൈഹിമ, ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് വളരെയധികം ഓരോ ആളുകളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നഷ്ടപ്പെടാതെ നിർവഹിക്കേണ്ടതാണ്. വഅൻ യഹരിസ അലൈഹ ഹദറം വസഫറ, യാത്രയിലും നാട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിലുമെല്ലാം അത് നിർവഹിക്കുവാൻ വേണ്ടി താൽപ്പര്യം കാണിക്കേണ്ടതുണ്ട്. വൈദ ഫാത്തഹു ഖബ്ല സ്വലഹ, ഇനി സുബൈ നമസ്കാരത്തിൻ്റെ മുമ്പത് നമസ്കാരം നഷ്ടപ്പെട്ടു, നമ്മൾ എത്തുമ്പോഴേക്ക് നമ്മൾ വൈകി എണീച്ചു, ഫർദ് ജമാഅത്ത് ആരംഭിച്ചു, അപ്പോൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ, ഫൽ യുസല്ലിഹിമ ബഅദ സ്വലാ, ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് സുബൈ കഴിഞ്ഞിട്ടത് നിർവഹിക്കണം. ഇമ്മാ ഫി നഫ്സിൽ വഖ്ത്, ആ സമയത്ത് തന്നെ, ഒന്നുകിൽ ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ വൈമ്മ ബഅദ ഇർത്തിഫാഇ ശംസി ഖീദ റുംഹിൻ, അതല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച്, സൂര്യൻ സൺറൈസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കുന്തത്തിൻ്റെ അത്ര ഉയർന്നതിന് ശേഷം അത് നമസ്കരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ ഈ ഒരു സുന്നത്ത് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി, ഗൗരവത്തോടുകൂടി, നഷ്ടപ്പെടാതെ നമ്മളും അത് നിർവഹിക്കണം എന്നതാണ് ഇവിടെ ഉണർത്തുന്നത്. ഈ അധ്യായത്തിൽ ഇമാം നബവി റഹിമഹുല്ല കൊണ്ടുവരുന്ന 1100-ാമത്തെ ഹദീസ് عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان لا يدع أربعا قبل الظهر وركعتين قبل الغداة رواه البخاري. أم المؤمنين عائشة رضي الله تعالى عنها لنان ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറിന് മുമ്പ് 4 റക്അത്ത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല, ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. വറക്അതൈനി ഖബ്ല അൽ ഗദാത്ത്, ഫജറിന് മുമ്പ്, സുബഹിക്ക് മുമ്പ്, ഗദാത്ത് എന്നുള്ളത് പ്രഭാതത്തിലെ ആ ഒരു നമസ്കാരം, ഫജർ നമസ്കാരം, സുബഹ് നമസ്കാരമാണ്, അതിനു മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തുകയാണ്. ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം ബാബ് തന്നെ ഇൻഷാ അള്ളാ റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ല നൽകുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം വിഷയങ്ങൾക്ക് താല്പര്യം കാണിച്ചു, പഠിപ്പിച്ചു തന്നു, ആ വിഷയങ്ങൾക്കെല്ലാം അതീവ താല്പര്യത്തോടുകൂടി നാം അത് നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. വ അന്നഖ്തദിയ ബിസുന്നതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തതഅന, നമ്മൾക്ക് സാധിക്കുന്നത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അനുധാവനം ചെയ്യാൻ, അതിനെ പിന്തുടരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും വേണം. ഫഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിൽ പ്രതീക്ഷയുള്ളവരായ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, സ്വർഗം ലഭിക്കാൻ, ഇങ്ങനെ റബ്ബിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ റബ്ബിനെ തേടുന്നവരായ ആളുകൾക്ക്, വലിയോമൽ ആഖിർ പരലോകം, പരലോകമാണ് ശാശ്വതമായ ജീവിതം, കർമ്മങ്ങൾ വിചാരണ നടത്തി സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, വദക്കർ അള്ളാഹ കസീർ, അതേപോലെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, സ്മരിക്കുന്നവരായ ആളുകൾക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, അവിടുത്തെ ഇബാദത്തുകളിൽ, അവിടുത്തെ സ്വഭാവത്തിൽ, അവിടുത്തെ ഓരോ സ്റ്റെപ്പുകളിലും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഓരോ ചുവടുകളിലും, ഓരോ കാലടികളിലും നമുക്ക് മാതൃകയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സൂറത്തുൽ അഹ്സാബിൻ്റെ 21-ാമത്തെ ആയത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ ലാ യത്രുകു, ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല, അർബഅൻ നാല് റക്കാത്ത്, ഖബ്ല ദുഹ്രി ദുഹറിന് മുമ്പ്, വറക്അതൈനി ഖബ്ല സുബ്ഹി സുബ്ഹിൻ്റെ മുമ്പ് രണ്ട് റക്കാത്ത്. മറ്റൊരു വായത്തിലുള്ളത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉ അർബഅൻ ഖബ്ല ദുഹ്രി വറക്അതൈനി ഖബ്ല ഗദാത്ത്. അപ്പോൾ ഖബ്ല സുബ്ഹി എന്ന് പറഞ്ഞാലും ഖബ്ല ഗദാത്ത് എന്ന് പറഞ്ഞാലും ഖബ്ല ഫജ്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരേ നമസ്കാരമാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫജ്ർ നമസ്കാരം. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ സ്വഹാബത്ത് അവരുടെ ആ ഒരു താല്പര്യം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പകർന്നു നൽകുവാനും അവർ കാണിച്ച താല്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം തൽപരനായിരുന്നു, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രാധാന്യം നൽകിയിരുന്നു, അപ്രകാരം തന്നെ സ്വഹാബത്ത് അത് അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഹദീസിൽ ളുഹറിൻ്റെ സുന്നത്തും ഫജറിൻ്റെ സുന്നത്തും പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊഴിവാക്കാറുണ്ടായിരുന്നില്ല. ഖബ്ലൽ ഖദാത്ത്, ഖബ്ലൽ സുബഹ്, ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഹദീസുകൾ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ളുഹറിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്കാത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അതൈനി ഖബ്ല ദുഹ്ർ, ദുഹറിന് മുമ്പ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ആ വിഷയകവുമായിക്കൊണ്ട് പ്രത്യേകം അധ്യായം തന്നെ ഇമാം നബവി റഹ്മഹുള്ള നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ലാ യദഉ അർബഅൻ കാന അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യദഉ അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദഉ എന്ന് പറഞ്ഞാൽ ലാ യത്രുക്കു വലാ യുഹ്മിലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലസത കാണിക്കാറില്ല, ഒഴിവാക്കാറില്ല, വിട്ടേക്കാറില്ല. വകാന മുഹാഫിദൻ അലൈഹ ദായിമൻ, പതിവായി നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അർബഅൻ ഖബ്ല ദുഹ്രി, ദുഹറിന് മുമ്പ് അർബഅ റകഅത്തിൻ തുസല്ലി ഖബ്ല സ്വലാത്തി ദുഹ്രിൽ മഫ്റൂള, ഫർളായ നാല് റകഅത്ത് ളുഹറിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കും. അതുപോലെ തന്നെ വറക്അതൈനി ഖബ്ല ഖദാത്ത്, റക്അതൈനി ഖഫീഫതൈനി തുസല്ലിയാനി ഖബ്ല സ്വലാത്തിൽ ഫജ്ർ, ഖബ്ല സ്വലാത്തി സുബ്ഹ്, സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് വളരെ ലഘുവായിക്കൊണ്ട് രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിക്കും. അത് അറിയപ്പെടുന്നത് സുന്നത്തുൽ ഫജ്ർ, റക്അത്തുൽ ഫജ്ർ എന്നൊക്കെയുള്ളതാണ്. സഹോദരങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹത്തായ ഒരു ഹദീസാണ് നമ്മളിവിടെ അറിയിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിർവഹിക്കാറുണ്ടായിരുന്ന നാഫിലത്തിൽപ്പെട്ട നമസ്കാരങ്ങളിൽ പ്രത്യേകമായി ളുഹറിന് മുമ്പുള്ളതും അതുപോലെ തന്നെ ഫജറിന് മുമ്പുള്ളതുമായ നമസ്കാരത്തെക്കുറിച്ച് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഏറെയാണ്, മഹത്വം ഏറെയാണ്. ഇൻഷാ അള്ളാഹ് അതിൽ വന്ന ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം അത് ഒഴിവാക്കാതെ അതിന് ലഭിക്കുന്ന പുണ്യവും മഹത്വവും അത് തിരിച്ചറിയുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കാനും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളെയും അനുധാവനം ചെയ്യാനും നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുൽ സാലിഹീൻ സുബഹിന്റെ സുന്നത്ത് നമസ്കാരം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം. മ്യൂസിക്കുകളുടെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത മനോഹരമായ ഹൃദ്യമായ ഒരു ഗാനം നാം ശ്രവിക്കുകയാണ്. മൂസ ജനിക്കാതിരിക്കാൻ എന്ന ആ മനോഹരമായ ഗാനം ഇവിടെ ആലാപനം ചെയ്യുന്നത് ലൈബ മഞ്ചേരി.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് സ്വരം. മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. സാമാന്യേന അവയെല്ലാം തന്നെ ചില ആദർശങ്ങളുടെയോ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടവയായിരിക്കും. ആദർശമെന്ന് പറയുമ്പോൾ ചില മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂർന്നിയ അല്ലെങ്കിൽ ചില ഉയർന്ന മൂല്യങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം, നീതി, സ്നേഹം, ധാർമ്മികത എന്നൊക്കെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യജീവിതത്തെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു ജീവിത പദ്ധതി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നവ ആയിരിക്കും. ഇവയുടെ ഒരു പ്രത്യേകത, ഇവ എല്ലാ കാലത്തേക്കും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സാർവകാലികമായ ഒരു ശരിയിലാണ് ഇത്തരം ആദർശങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സിദ്ധാന്തങ്ങളാകട്ടെ, അവ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്തും ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയും യുക്തിസഹമായ രീതിയിൽ അവയെ പുനർ നിർണയങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഒരു സൈദ്ധാന്തികമായ നിലയിൽ കെട്ടിപ്പടുക്കുന്നവയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവ പലപ്പോഴും പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരടിത്തറയാണ് ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളെ സാർവകാലികമായിട്ട് കാണാറില്ല, മറിച്ച് പലതും ആപേക്ഷികമാണ്. കാരണം സത്യങ്ങൾ മാറുമ്പോൾ, കണ്ടെത്തലുകൾ മാറുമ്പോൾ, അറിവുകൾ മാറുമ്പോൾ അതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും, ആക്കാൻ കഴിയും, അതിനുള്ള അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവയാണ്. മതങ്ങൾ സാമാന്യേന ഈ ആദർശബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ അവ മാറുവാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്തവയാണ് എന്ന് വേണം നമുക്ക് പറയാം. ദൈവീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളാവട്ടെ, ഈ മതങ്ങളുടെ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സങ്കല്പങ്ങളുടെ, കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ദൈവപ്രോക്തമാണ്, ദൈവത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ അവ ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും തങ്ങൾക്ക് ആ ആദർശങ്ങളിൽ, കാഴ്ചപ്പാടിൽ സ്വയം മാറ്റം വരുത്തുവാനുള്ള അനുവാദമില്ല എന്നും വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് മതങ്ങൾ അനുവാദം നൽകുന്നില്ല ദൈവീകമായതുകൊണ്ട് തന്നെ. ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ സുപരിചിതമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ അതിൻ്റെ ചരിത്രപരമായ ബൗദ്ധികവാദം, വർഗസമര സിദ്ധാന്തം, അതുപോലെ തന്നെ ചരിത്രപരമായ ബൗദ്ധികവാദമുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം, മിച്ചമൂല്യ സിദ്ധാന്തം ഒക്കെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗരഹിതവും ഭരണകൂടരഹിതവുമായ ഒരു സാമൂഹ്യക്രമം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അപ്പോൾ സമത്വത്തിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തം, ഘട്ടം ഘട്ടം അത്തരത്തിലൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിതമായ ഒരു സൊസൈറ്റി, പിന്നീട് ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലാളിത്ത വിരുദ്ധമാണ്, ഒപ്പം തന്നെ ഉൽപ്പാദനോപാധികൾ കൈയടക്കി വയ്ക്കുന്നതിന് അവരെതിരാണ്. ഇതുപോലെ തന്നെ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ് അത് കുത്തകവൽക്കരിക്കുന്നതിന് എതിരാണ്. വിതരണത്തിലെ വിതരണ പ്രക്രിയയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പുള്ള, അവർക്ക് കൂടുതൽ പങ്കാളിത്തമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആദർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ അവരുടെ നയ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ നയങ്ങളെന്ന് പറയുന്നത് ഈ ആദർശങ്ങളുടെയോ സിദ്ധാന്തങ്ങളുടെയോ അടിസ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ആ നയങ്ങൾ മാറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവ വേണമെങ്കിലൊരു പ്രസ്ഥാനത്തിന് മാറ്റുവാൻ കഴിയും. പക്ഷെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നയങ്ങൾ ഈ കൃത്യമായും ഇത്തരത്തിലുള്ള മതബോധത്തിൽ, ആദർശബോധത്തിൽ ഊന്നിയതുമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, കൂട്ടു സംരംഭങ്ങൾ, ബഹുജന ഈ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വ്യവസായങ്ങൾ, ഈ ആശയങ്ങളൊക്കെ തന്നെ ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ജനകീയ പങ്കാളിത്തം, മുതലാളിത്തത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെ, ഉൽപ്പാദന പ്രക്രിയയെ, ഇതിനെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള മോണോപ്പളൈസേഷന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എന്നാൽ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിൽ നിന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാകും. മാത്രവുമല്ല അത് പലപ്പോഴും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും തന്നെ വമ്പിച്ച ഭിന്നിപ്പുകൾക്കും പിളർപ്പുകൾക്കും വരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസം ഇതിനൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാകുന്ന, പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ അണ്ടറിലാകുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വ്യവസായ സംരംഭങ്ങളിൽ, അതിൽ സ്വകാര്യ സംരംഭകരെ മാലയിട്ട് സ്വീകരിക്കുന്നൊരു സമീപനമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതുള്ളത്. അതൊരു നയപരമായിട്ടുള്ള, അവരുടെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നയപരമായൊരു നിലപാടാണെന്നർത്ഥം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിലകൊള്ളുന്ന പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പം പി എം ശ്രീ എതിർക്കപ്പെടാനുള്ളൊരു കാരണം അതിനകത്തുകൂടെ ചില വർഗീയ അജണ്ടകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനിടയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പി എം ശ്രീയെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് സ്വീകരിക്കുമ്പോൾ ആ നയപരമായ വ്യതിയാനം അതിശക്തമായ നിലയ്ക്കുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈദ്ധാന്തികമായി കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാകട്ടെ സംഘടനയാകട്ടെ, ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നയത്തിൽ പോലും ചെറിയൊരു മാറ്റമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ, നയങ്ങളാകട്ടെ, അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ, പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അത് ഇത്ര ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവീകമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്വയം മാറാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പക്ഷേ ഇവിടെ ഇവ കേവലം നയങ്ങളല്ല, പലപ്പോഴും അവ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള തങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തണം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ, അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ഗവൺമെൻറ്റിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ, അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിഷമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന വിളക്കുമായി ബന്ധപ്പെട്ട, നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇസ്ലാമിക വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്. ഇവ ഒരിക്കലും തന്നെ ഈ കേവലമായി ഇത്തരം ആശയങ്ങളോടുള്ള ഒരു എതിർപ്പല്ല, അല്ലെങ്കിൽ അത് മറ്റൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് വിഭിന്നമാണ്, എതിരുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത ഒന്നിനെയും വണങ്ങുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ദൈവീകമായ അർത്ഥത്തിൽ പൂജിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മതങ്ങൾ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള നയങ്ങളെ, കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെ ആദർശബന്ധിതമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. കേവലം നയപരമായ വിഷയങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, നയവ്യതിയാനങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ ആദർശ വ്യതിയാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളെ, മതങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഇരട്ട മാത്രമല്ല, ചെറിയ വ്യതിയാനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നിടത്ത് ഇവിടെ ഇത്തരം ചർച്ചകളിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും പരിഹാസ്യമായ കാര്യം ഈ നയവ്യതിയാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ നയവ്യതിയാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ ബോധപൂർവം അംഗീകരിക്കാതെ ഇത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട, അവർക്ക് ബോധ്യതയുണ്ടാകേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ വ്യതിയാനങ്ങളെപ്പോലും, സൈദ്ധാന്തിക നയവ്യതിയാനങ്ങളെപ്പോലും അവർ അതിൻ്റെ വക്താക്കൾ സ്വയം എതിർക്കുന്നുണ്ടെങ്കിൽ, അതിനോടവർക്ക് സമരസപ്പെടാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ, മതപരമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവീകമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. അത്തരം വ്യതിയാനങ്ങളോട് കോംപ്രമൈസ് ചെയ്യുകയോ സമരസപ്പെടേണ്ടതില്ല എന്നു തന്നെയാണ്. ഇത് വ്യക്തമായും ഒരു വിശ്വാസിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ തൻ്റെ ആദർശത്തിലും തൻ്റെ നയങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മതവ്യതിയാനമെന്ന് പറയുന്നത് നയവ്യതിയാനത്തേക്കാൾ കൂടുതൽ അപകടകരമാണ്. ആദർശ വ്യതിയാനമെന്നത് സൈദ്ധാന്തിക വ്യതിയാനം പോലെ ഒരു കേവലം അനുവദനീയമായ ഒന്നല്ല നമ്മൾ അറിയുക. ഇതാണ് നമ്മൾ എക്കാലത്തും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മതപരമായൊരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമാറാവട്ടെ. വാഹിർ ദവാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.

0: അടുത്തതായി നമ്മൾ കേൾക്കുന്നു തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെവി മുഹമ്മദ് അലി മൗലവി ആണ് നമ്മോടൊപ്പം ചേരുന്നത്. രാത്രിയിൽ ബക്കീഇൽ എത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് സ്വഹീഹ് മുസ്ലിമിൽ നാം വായിക്കുന്ന അല്പസുദീർഘമായൊരു ഹദീസിന്റെ ആശയമാണ്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, നമുക്കതിനെക്കുറിച്ച് നാം പലവട്ടം കേട്ടിട്ടുണ്ട്. അനവധി ഹദീസുകൾ നിവേദനം ചെയ്ത മഹദിയാണല്ലോ അദ്ദേഹം. അവർ അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഉപദേശങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് സഹീഹ് മുസ്ലിമിൽ നാം ഈ വായിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ കൂടെ രാത്രി കഴിച്ചു കൂട്ടുന്ന അവസരത്തിൽ, എൻ്റെ ദിവസമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലായിരുന്നു. അങ്ങനെ നബി ഇശ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദ് നബവിയിൽ നിന്ന് എൻ്റെ അടുത്ത് കിടക്കാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽമുണ്ട് അഴിച്ചു വെച്ചു, ചെരുപ്പ് ഊരി ശരി എണീറ്റ് പോകുമ്പോൾ ധരിക്കാൻ പാകത്തിൽ നേരെയാക്കി വെച്ചു, അത് കാലിൻ്റെ ഭാഗത്ത് വെച്ചു. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വസ്ത്രം അത് വിരിച്ച് അതിൽ കിടക്കുകയാണ്. എന്നാൽ അധികം താമസിച്ചില്ല, ഞാൻ ഉറങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ മേൽമുണ്ടെടുത്ത് വളരെ സാവധാനം പതിയെ മേൽമുണ്ടെടുത്തണിഞ്ഞു, ചെരുപ്പണിഞ്ഞു, അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു, അങ്ങനെ പുറത്തിറങ്ങുകയുണ്ടായി. എന്നിട്ട് വളരെ പതിയെ വാതിലടക്കുകയും ചെയ്തു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനപ്പോൾ സത്യത്തിൽ ഉറങ്ങിയിട്ടില്ല, ഞാൻ വേഗം എൻ്റെ വസ്ത്രം എടുത്തണിഞ്ഞു, എൻ്റെ ശിരോവസ്ത്രം അത് ഞാൻ അണിഞ്ഞു. അങ്ങനെ മുഖമക്കന ധരിച്ചുകൊണ്ട് വസ്ത്രമിട്ടുകൊണ്ട് ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട വഴിയെ ആ പാതിരാത്രിയിൽ ഞാനും പതിയെ പുറപ്പെട്ടു പോയി. അവർ പറയുന്നുണ്ട്, അങ്ങനെ ഹത്താജ അൽ ബഖിയ ഫഖാമ ഫഅത്വല ഖിയാം സുമ്മ റഫഅ യദൈഹി തലാത മറാത്ത്. അങ്ങനെ ചെന്നു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിൽ, മദീനക്കടുത്തുള്ള ബഖിയുൽ ഖർഖദിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുള്ളത്. മദീനക്കാരുടെ മക്ക പറയാണല്ലോ അൽ ബഖിയുൽ ഖർഖദ്, പള്ളിയുടെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള വിശാലമായ ആ ശ്മശാന ആ ഭൂമിയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി ഒരുപാട് സമയം അവിടെ സുദീർഘമായി നിന്നു. കയ്യുയർത്തിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടു. പിന്നീട് നബി പിന്തിരിഞ്ഞു, അപ്പോൾ ഞാനും പിന്തിരിഞ്ഞു. പിന്നീട് നബി കുറച്ച് വേഗത്തിൽ നടന്നു, അപ്പോൾ ഞാനും വേഗത്തിൽ നടന്നു. പിന്നീട് നടത്തുന്നു വിട്ടൊന്ന് ഓടുന്ന രൂപത്തിൽ നബി പിന്നെ വളരെ വേഗത്തിൽ നടക്കുകയുണ്ടായി. ഫഹറുവല എന്നാണ് പ്രയോഗം, ഫഹറുവൽത്തു, അപ്പോൾ ഞാനും അതിനേക്കാൾ വേഗത്തിൽ നടന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രവേശിക്കുകയും അങ്ങനെ ഞാൻ കിടക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു, മാലക്കിയ ആയിഷ് ഹഷ്യൻ റാബിയത്തൻ. ആയിഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്നേഹത്തോടുകൂടി ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചു. യാ ആയിഷ്, അല്ലേ ആയിഷ, നിനക്ക് എന്താണ് പറ്റിയത്, നീ എന്താണ് ഇങ്ങനെ കിതക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക്, അതാണ് ഹഷ്യൻ റാബിയ. അപ്പോൾ ഞാൻ പറയുക, ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നത്, ഞാൻ പറഞ്ഞ ഒന്നുമില്ല ലാഷി. കാലാപറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുഖ്ബിറുന്നി ലത്തീഫുൽ ഖബീർ, അള്ളാഹു എന്നെ ചില വിവരങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയതും അങ്ങനെ കൂടെ പോയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഫഅന്തി സബാദുല്ലദീ റഅയ്തു അമാമി, അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ട ആ ഒരു വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് ആരാണെന്ന് മനസ്സിലായി, മുമ്പിൽ ആരോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ബക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുമ്പിൽ നടന്നിരുന്ന ആ ഒരു കറുത്ത രൂപം നീയായിരുന്നുവോ? കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതേ നബിയെ, ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചിലൊന്ന് അമർത്തുകയുണ്ടായി, അല്പം വേദനിപ്പിക്കുന്ന രൂപത്തിൽ എന്നെ ഒന്ന് അമർത്തി. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഫഇന്ന ജിബ്രീൽ അത്താനി, എൻ്റെ അടുത്ത് ജിബ്രീൽ വരികയുണ്ടായി. ഞാൻ കിടന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു. ഹീന റഅയ്തി, നീ ആ കാണുമ്പോൾ ഞാൻ അങ്ങനെ എണീറ്റ് പോകുന്നു നീ കണ്ടില്ലേ, അത് ജിബ്രീൽ വന്നു. ഫനാദാനി, എന്നെ വിളിക്കുകയാണ്. ഫഅഖ്ഫാഹു മിങ്ക്, അപ്പം ഞാൻ നിന്നിൽ നിന്ന് അത് വളരെ രഹസ്യമാക്കി വെച്ചു. ഫജബ്തുഹു ഫഅഖ്ഫ്തുഹു ഫീക്ക്, ഞാനത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന രൂപത്തിലാണ് ഞാൻ അത് പതിയെ ആ വിളിക്കുത്തരം നൽകാൻ വേണ്ടി എണീറ്റ് പോയത്. തുടർന്ന് പറയുന്നുണ്ട്, വദനൻതു അൻ ഖദ് റഖത്തി, ഞാൻ നീ ഉറങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഫകരിഹ്തു അൻ ഉഖിലക്കി, നിന്നെ ഉണർത്തുന്നത് ഞാൻ വെറുത്തു. എനിക്ക് അനിഷ്ടകരമായിരുന്നു ഉറങ്ങുന്ന നിന്നെ ഉണർത്തുക എന്നുള്ളത്. അപ്പോൾ ഹഷിയിത്തു തസ്തൗഹിഷി, മാത്രവുമല്ല നീ ഒറ്റക്കായി, ഞാൻ പോയാൽ ഒറ്റക്കാണല്ലോ എന്ന നിലക്ക് നീ പേടിക്കുമോ എന്നുകൂടി ഞാൻ ഭയപ്പെട്ടു. ഒറ്റക്കായി എന്നുള്ള നിലക്ക് നീ ഭയപ്പെടുമോ എന്ന നിലക്ക് ഞാൻ പതിയെ തുറന്ന് വാതിൽ തുറന്ന് പോയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബക യഅ്മുറുക അൻത ഇത്തിയ അഹ്ലൽ ബഖീ ഫസ്തഗ്ഫിർ ലഹും. അങ്ങനെ ജിബ്രീൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. ഇന്ന റബ്ബക, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്ന റബ്ബക മുഹമ്മദ് നബിയെ, താങ്കളുടെ റബ്ബ് യഅ്മുറുക, താങ്കളോട് കൽപ്പിക്കുന്നു, അൻത ഇത്തി, താങ്കൾ വരണം, അൻത ഇത്തിയ അഹ്ലൽ ബഖീ, ബക്കീകാരുടെ അടുത്ത്, അതായത് ബക്കയിൽ, ബക്കയിൽ വർക്കത്തിൽ അവിടെ താങ്കൾ വരണം. ഫസ്തസ്തഗ്ഫിർ ലഹും, ഖബറാളികൾക്കെല്ലാം വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ നടത്തണം, അവർക്കൊക്കെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് അറിയിക്കുന്നു. അത് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് വിശദീകരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടല്ലോ. എന്തിനാണ് പോയത് എന്ന് വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഉടനെ ഏത് പാതിരാത്രിയിലാണെങ്കിലും അനുസരിച്ചേ പറ്റൂ. ജിബ്രീലിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. മാത്രവുമല്ല തൻ്റെ വീട്ടുകാരിയെ ഇങ്ങനെ പോകുമ്പോൾ വിളിച്ചുണർത്തി അവരുടെ ഉറക്കത്തെ ശല്യം ചെയ്യരുതെന്ന് പ്രിയപ്പെട്ട ആ റസൂൽ, ആ പ്രിയപ്പെട്ട ഭർത്താവ് ചിന്തിക്കുകയാണ്. മാത്രവുമല്ല രാത്രിയിൽ ഒറ്റക്കാണി എന്ന പേടി ഉണ്ടാകരുത് പ്രിയതമക്ക് എന്ന് ചിന്തിച്ചുകൊണ്ടുകൂടിയാണ് പതിയെ, ആ ഹദീസിൽ തന്നെ അങ്ങനെ കാണാം, റുവൈദൻ റുവൈദൻ, പതിയെ ചെരുപ്പിട്ടു, പതിയെ ഡ്രസ്സ്, ശബ്ദമുണ്ടാക്കാതെ ഡ്രസ്സണിഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു, അങ്ങനെ തന്നെ വാതിൽ അടക്കുകയും ചെയ്തു എന്നൊക്കെ ഈ ഹദീസ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയും, മാത്രവുമല്ല രാത്രി തന്നെ ബഖയിൽ ശ്മശാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതും അവിടെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുമൊക്കെ നാം മനസ്സിലാക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാത്രിയിലും ഖബർ സന്ദർശിക്കാം എന്നതുകൂടി ഇതിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ തെളിവ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള, വീട്ടുകാരോടുള്ള പെരുമാറ്റം, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിലുള്ള താല്പര്യം, നന്മ അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതൊക്കെ ഈ ഹദീസിൽ നമുക്ക് വായിക്കുകയാണ്. നബിയുടെ ജീവിതത്തിലെ വലിയൊരു ഒരു ഏടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. കൂടുതൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാം കേൾക്കാം. ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്ത് ആലുംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ്.

ഹാദ ബയാനുൽ ലിന്നാസ് വഹുദം വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ, ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹാദ ബയാനുൽ ലിന്നാസ്, ബയാനുൻ ലിന്നാസ് എന്നിടത്ത് ബയാനുൻ എന്ന നൂനിൻ്റെ മുകളിൽ തൻവീൻ, ദമ്മു തൻവീൻ, അതിനുശേഷം ലാമ് എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സുക്കൂനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, ഗുന്നത്ത് കൂടാതെ ചേർത്ത് ഓതുക എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ ബയാനുല്ലി, ബയാനുൽ ലിന്നാസ്, അവിടെ ബയാനു എന്ന് മണിക്കാനോ അതല്ലെങ്കിൽ ബയാനുൻ ലിന്നാസ് ഇൽഹാർ ചെയ്യാനോ പാടില്ല. അതിലേക്ക് ചേർത്ത് ഓതുക, ഹാദ ബയാനുൽ ലിന്നാസ്. പിന്നെ നൂനിൻ്റെ ശബ്ദമാണ് ഗുന്നത്തോടെ ഓതണം. ഹാദ ബയാനുൽ ലിന്നാസ് വഹുദം വ, ഹുദം വ, അവിടെ ഹുദൻ എന്നുള്ളതിൻ്റെ അവിടെ തൻവീനുണ്ട്, ഫതഹു തൻവീൻ, ഹുദൻ എന്ന ആ ദാലിന് മുകളിൽ തൻവീൻ, ഫതഹുത്തൻ. അതിനുശേഷം വന്ന അക്ഷരം വാവാണ്, മീമ് നൂന് വാവ് യാ. ഈ നാലക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ചേർത്തോതുക എന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ വഹുദം വ, ഹുദം വ എന്നോത. തുടർന്ന് അതിലുള്ളത് മൗഇദത്തുല്ലിൽ മുത്തഖിൻ, അത് നേരത്തെ പറഞ്ഞ പോലെ ബയാനുല്ലിന്നാസ് എന്ന് പറഞ്ഞ പോലെ, ബയാനുല്ലി എന്ന് പറഞ്ഞ പോലെ മൗഇദത്തുല്ലി, തൻവീന് ശേഷം ലാമാണ്, ലാമുർ റാവും. അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, മണിക്കേണ്ടതില്ല, അല്ലാതെ ചേർത്തോതുക. ഹാദ ബയാനുല്ലിന്നാസ് വഹുദം വമൗഇദത്തുല്ലിൽ മുത്തഖീൻ. മുത്തഖീൻ, ഖാഫ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖാഫും കാഫും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചുകൊണ്ട് അത് പാരായണ തജ്വീദിൻ്റെ വിഷയമാണത്. ശരി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹാദ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. ഹാദ ഇത്, ബയാനുൻ വിശദീകരണമാണ്, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള. വഹുദൻ സന്മാർഗവുമാണ്. വ മൗഇദത്തുൻ സദുപദേശവുമാണ്, ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹാദ അൽ മുഷാറു ഇലൈഹി ഹൽ ഹുവൽ ഖുർആൻ, ഈ ഹാദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആനാണോ? ഔ മാ ദക്കറ മിൻ ഖൗലിഹി, അതല്ല ഈ ആയത്തിന് മുമ്പ് പരാമർശിച്ചതായ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്ത് മുതലുള്ള ആ വിഷയങ്ങളാണോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടുത്തെ തഫ്സീറു സമീനിൽ. ഫി ഹാദ ഖൗലാനിലിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങൾക്കിടയിൽ രണ്ട് ഖൗലുണ്ട്. ഫമിൻഹും മൻ ഖാല, അവരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആഇദുൻ ഇലൽ ഖുർആൻ, ഇവിടെ ഹാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ലി ജരിയാനി ദാലിക കസീറം ഫി കിതാബില്ലാ, കാരണം അപ്രകാരം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖൗലിഹി തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഹാദ ദിക്റു മുബാറകുൻ അൻസൽനാഹു, ഇത് ഈ ഉത്ബോധ, ഈ ഒരു സ്മരണ ഉത്ബോധനം, അത് അനുഗ്രഹീതമാണ്, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. വമാ അഷ്ബഹ ദാലിക മിനൽ ആയത്തി അല്ലതീ ഫിഹൽ ഇഷാറ, ഇങ്ങനെ സൂചന നൽകുന്നതായ ആയത്തുകൾ ഇതേപോലെയുള്ളതുണ്ട്. അല്ലതീ തഊദു ഇലൽ ഖുർആനി, ആ ഖുർആനിലേക്കാണത് നഫ്സഹു, അത് മടങ്ങുന്നത്, ആ ഹാദ എന്നുള്ളത് മടങ്ങുന്നത്. അൽ ഖുർആനു ബയാനുൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന്, അതാണൊരു അർത്ഥം. മറ്റൊന്ന്, വമിൻ ഹുമാൻ ഖാല, മുഫസ്സിറുകളിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആഇദുൻ ഇലാ അഖ്റബ മാഹാദ, ഇലാ അഖ്റബി മാഹാ ദക്കർ, മുമ്പ് പറഞ്ഞ ഏറ്റവും അടുത്ത് പറഞ്ഞതിലേക്ക് മടങ്ങുന്നു. ഇന്നഹു ആഇദുൻ ഇലാ അഖ്റബി മാ ദക്കർ, അടുത്ത് ഏറ്റവും അടുത്ത് പറഞ്ഞ വിഷയത്തിലേക്ക്. ലി അന്നസ്മൽ ഇഷാറ വദ്ദമീർ കിലാഹുമ യഊദാനി അല അഖ്റബ് മദ്കൂർ, ഈ ഇസ്മുൽ ഇഷാറ, അതായത് ഹാദ, ഹാദിഹി, ഹൗലായി തുടങ്ങിയ, ഉലായിക്ക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇഷാറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഇസ്മുകൾ, അതേപോലെ തന്നെ ദമീറുകൾ, ഹുവ, ഉഹു, ഹുമ ഹും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദമീറുകളൊക്കെ, അതെല്ലാം ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അലാക്കിന്നൽ അവൽ ഔലാ അയ്യക്കുന ആയുധനിൽ ഖുർആാനിക്കുൽ, ധാരാളം തഫ്സീറുകളിൽ വന്നതും ഏറ്റവും ശരിയോടടുത്തതും ഖുർആനാണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരായത്തിൽ
പറയപ്പെട്ടത്. ലിഅന്ന ഹാദിഹിൽ ആയ മിനൽ ഖുർആൻ ഫൈദാ ജഅൽന ഹാദ യഊദു അലൽ ഖുർആൻ കുല്ലുഹു സ്വാറ. ഇത് എല്ലാം അങ്ങനെ ആയിത്തീരുന്നത് ഖുർആനിലേക്ക് എന്നുള്ളൊരു തഫ്സീറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഹാദ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ്. ബയാൻ എന്നുള്ളത് ബയ്യന യുബയ്യനു തബീനൻ എന്ന ബയ്യന എന്നുള്ളതിൻ്റെ ഇസ്മു മസ്ദറാണത്. ബയാൻ വിശദീകരണമാണ്. ബദ്ദല യുബദ്ദിലു തബ്ദീൽ, കല്ലമ യുക്കല്ലിമു തക്കലീം, കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു സംസാരിക്കും, തക്കലീമൻ സംസാരൻ സംസാരം. ബദ്ദല മാറ്റി, ചേഞ്ചാക്കി, യുബദ്ദിലു മാറ്റം വരുത്തും, തബ്ദീൽ മാറ്റം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ തക്കലീമൻ കലാമുൻ എന്നും പറയും സംസാരത്തിന്. അപ്പോൾ ഹാദ ബയാനുൻ, ഇത് വിശദീകരണമാണ്. ലിന്നാസി, ജനങ്ങൾക്കുള്ള വിശുദ്ധ ഖുർആനിനെയാണ് ബയാൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. വാൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിനെ, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒന്നും മറച്ചു വെക്കാനില്ല. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്ന് പറയുമ്പോൾ, ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. കൈഫ കാനൽ ഖുർആനു വഹുവ അറബിയുൻ ബയാനൽ ലിന്നാസി കുല്ലിഹിം വഫീഹിമുൽ അജം അല്ലദീന ലാ യഅരിഫുന ലുഗത്തൽ അറബ്. ഇങ്ങനെയൊരു സംശയം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറു സമീനിൽ കൊണ്ടുവന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഉസ്താദാണ്, ഷെയ്ഖാണ് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെയും തഫ്സീർ കൂടെ ചേർത്തുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ ബയാനൽ ലിന്നാസി കുല്ലിഹി, മുഴുവൻ മനുഷ്യന്മാർക്കും എങ്ങനെ ഇത് വിശദീകരണമാവും? ഇത് അറബിയിലാണല്ലോ, അറബി ഭാഷ അറിയാത്തവരുണ്ട്, അവർക്കെങ്ങനെയാണത് സാധ്യമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം ഈയൊരു വിഷയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ, അവർ പറയുന്നത് ഇസ്ലാമിക വിശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ, അവർ ദീന് പഠിച്ചവരായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, അവരിൽ അധികവും അജമികൾ, അറബികളെന്ന് തന്നെയല്ല, അജമികൾ, അനറബികളാണ്. അത്ഭുതപ്പെടുമാർ, അറബി ഭാഷയിൽ തന്നെയും വലിയ കാമൂസുകൾ, അതായത് ഡിക്ഷണറികളൊക്കെ, കാമൂസുൽ മുഹീത്ത്, അത് അനറബി, അറബിയല്ല ജയിച്ചിട്ടുള്ള, അറബിയിലുള്ള ഡിക്ഷണറി, ഫൈറൂസാബാദി റഹ്മഹുല്ല, അതേപോലെ തന്നെ നഹവിൽ, ഗ്രാമറിൽ ഒക്കെ, പിന്നെ സീബവൈഹൊന്നും അറബിയല്ല. പക്ഷേ അറബി അവർക്ക് അള്ളാഹു സുബ്ഹാന തആലയുടെ കലാം പഠിക്കുന്നവർക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. അന്നൽ അജ്മ അൽഹംദുലില്ല ബലഗഹുമുൽ ഖുർആൻ ബിവാസിത്ത്, അവർക്ക് പല വഴികളിലൂടെ ഖുർആൻ എത്തി. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിന് തൗഫീഖ് നൽകി മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുവാനുള്ള ഒന്നാണ് ഈ വിശുദ്ധ ഖുർആൻ. കുല്ലു മൻ ഖറഅൽ ഖുർആൻ തബയ്യന ലഹു മാ ദല്ല അലൈഹിൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന കാര്യങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ ഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗമാണ്, സതുപദേശമാണ് സത്യ വിശ്വാസികളായ, മുത്തഖികളായ, സൂക്ഷ്മത പാലിക്കുന്നവരായ ആളുകൾ. മാതൃ മൗഇദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുദൻ മഅന ദലാലത്തിൻ യസ്തദില്ലു ബിഹൽ മുത്തഖി, മുത്തഖിയായ ആളുകൾ അതിൽ നിന്ന് തെളിവ് പിടിക്കുന്നു, അവർക്കത് തെളിവാണ്, സന്മാർഗമാണ്. വ മൗഇദത്തൻ ഇംതിസാലൻ, അത് പിന്തുടരാനുള്ള ഒന്നാണ്. ലിഅന്നൽ മൗഇദത്ത ഹിയ തലീനുൽ ഖുലൂബ്, സതുപദേശം എന്നുള്ളത് ഹൃദയങ്ങളെ ലോലമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളതിലുണ്ട്, പ്രതീക്ഷയർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ, ഹുദ എന്നത് ദലാലത്തും തെളിവാണ്, മൗഇദത്ത് എന്നുള്ളത് അവർക്ക് ഉദാഹരണമാണ്, അവർക്ക് പിന്തുടരുവാനുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ മൂന്ന് വിശേഷണങ്ങളാക്കി ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫവസഫല്ലാഹുൽ ഖുർആന ബി സലാസത്തി ഔസാഫ്, മൂന്ന് വിശേഷണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് വസ്ഫുൻ ആമുൻ, ജനറലായി പൊതുവായിട്ടുള്ള ഒരു വിശദീകരണം, അതല്ലെങ്കിൽ വിശേഷണം. വസ്ഫാനി ഖാസാനി, രണ്ട് വിശേഷണങ്ങൾ വളരെ പ്രത്യേകമായി കൊണ്ടുള്ളത്. ഒന്ന് അൽ വസ്ഫുൽ ആം, പൊതുവായി വിശേഷിപ്പിച്ചത് ഹുവ ബയാനുൽ ലിന്നാസ്,
അത് ജനങ്ങൾക്ക് പ്രത്യേകം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഖാസ്വാനി പ്രത്യേകമായി കൊണ്ട് വിശേഷിപ്പിച്ചത് ഹുദയാണ്, മൗഇദത്താണ്, സന്മാർഗമാണ്, സദുപദേശമാണ്. ഫൈന്നഹൂലാ യഹ്തദി ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്കല്ലാതെ അത് സന്മാർഗം നൽകുകയില്ല. വലാ യത്തഇദു ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖികളല്ലാതെ അതിൽ നിന്ന് സദുപദേശം ഉൾക്കൊള്ളുകയുമില്ല. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദും ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു മാലിന്യം വർദ്ധിക്കുകയല്ലാതെ നജാസത്തുനിലാ നജാസാത്തിഹിം ഇലാ നജാസത്തിഹിം, അവരുടെ മാലിന്യം, അവരുടെ നജസ് അത് വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. ഒമാത്തുവഹും കാഫിറൂൺ, അവർ കാഫിറുകളായിക്കൊണ്ടാണ് മരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഹുദയും മൗഇദത്തും അത് വിശ്വാസികൾക്കാണ്, അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഒരു ഗ്രന്ഥം അതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വ ബീബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഉണർത്തുന്നുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹ ജമീഅ ഫഇമ്മ യാതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകുക, പിശാചിനെയും അവിടെ നിന്ന് പുറത്താക്കി ഇബ്ലീസിനെ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ സന്മാർഗം വന്നെത്തിയാൽ ആര് എൻ്റെ ഹുദയെ പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഇതേ ആശയം സൂറത്തു ത്വാഹയിൽ 123 പറയുന്നുണ്ട്. ഖാല ഹബിത്വ മിൻഹ ജമീഅ, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോവുക. ബഅദുക്കും ലി ബഅദിൻ അദുവ്, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. ഫഇമ്മ യാതിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖ, എൻ്റെ സന്മാർഗത്തെ ആര് പിന്തുടരുന്നുവോ അവർ വഴികേടിലാവുകയില്ല, അവർ ഒരിക്കലും ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല എന്ന്. ഇങ്ങനെ ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ

0: മൗഇദത്തുലിൽ മുത്തഖീൻ, അതും എന്താണ്, ഹുദയും മൗഇദത്തുലിൽ മുത്തഖീനാണ്, സന്മാർഗമാണ്. അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾക്ക് സതുപദേശമാണ്. ഇവിടെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അവിടുത്തെ സമുദായങ്ങളിലേക്ക് ജനതകളിലേക്ക് അയക്കപ്പെട്ടത് സന്മാർഗമായിക്കൊണ്ട്, പ്രകാശമായിക്കൊണ്ട്, സതുപദേശം ഈമാനുള്ള സത്യവിശ്വാസികളായ മുത്തഖികളായ ആളുകൾക്ക് വലിയ വഴികാട്ടിയാണിത്. ചരിത്രങ്ങളൊക്കെ തന്നെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. വലക്കത് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ്ഖു വമൗഇദ വദിക്റാ ലിൽമുഅ്മിനീൻ. സൂറത്ത് ഹൂദിൻ്റെ 120-ാമത്തെ ആയത്തിൽ കാണാം. വകുല്ലൻ നഖുസ്സു അലൈക, എല്ലാ ചരിത്രവും നാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മിൻ അംബാഇ റുസുൽ, ദൂതന്മാരിൽ നിന്നുള്ള വാർത്തകൾ നിന്ന്. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വന്നത് അത് ഹക്കാണ്. വ മൗഇദത്തുൽ വദിക്റാ ലിൽമുഅ്മിനീൻ, സതുപദേശമാണ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അവർക്ക് ചിന്തിക്കാനും ഓർക്കുവാനും എല്ലാമുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേറെ ആയത്തുകൾ ഇപ്രകാരം ഖുർആനിനെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതായ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചെല്ലാം അങ്ങനെ ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ പലയിടത്തും വലക്കത് അൻസൽന ഇലൈക്കും ആയാത്തിൻ ബയ്യിനാത്ത് വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലികും വമൗഇദത്തുല്ലിൽ മുത്തഖീൻ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തു ആലു ഇംറാനിലെ 137-38 ആയത്തുകളോടൊക്കെ സമാനമായ ആശയങ്ങൾ വരുന്നതായ വിഷയങ്ങളാണ് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലക്കത് അൻസൽന ഇലൈക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു ആയാത്തിൻ മുബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകൾ. ഒമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഉദാഹരണവും. വമൗഇദത്തുലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശവും. ഈ വിശുദ്ധ ഖുർആൻ അതാണ്. ചരിത്രങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്, പല കഥകളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വാസികൾക്ക്, മുത്തഖികൾക്ക് ഒരുപാട് സതുപദേശമുണ്ട്, സന്മാർഗമുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാനിൽ അവതരിപ്പിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, സത്യവും അസത്യവും വേർതിരിപ്പിക്കുന്ന ഫുർഖാൻ അത് ഹുദയാണ്, വ്യക്തമാക്കി തരുന്നതാണ്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്തുകും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫീ സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൻ്റെ വിശേഷണങ്ങളായി എടുത്തു പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശമാണ്, അതേപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള ഒരു ശമനമാണത്. ഈമാനുള്ള ആളുകൾക്ക് റഹ്മത്താണ് വിശുദ്ധ ഖുർആൻ, ഹുദയാണ്, സന്മാർഗമാണ്. ഏറെ വിശേഷണങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഈ ആശയങ്ങൾ ഹുദയെന്നും റഹ്മത്തെന്നും അതുപോലെ തന്നെ മൗഇദത്തുമെന്നും എല്ലാം വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആനിനെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് നാം പിന്തുടരുക, അത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്തു ആലു ഇംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ആരോഗ്യവിചാരം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ നമ്മുടെ അതിഥി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസൽ. സ്വാഗതം പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാമ്പുകടിയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ പല ടൈപ്പ് പാമ്പുകളുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിരളമായ അത് മാരകമാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും രക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല ജീവനുകളും നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം പലപ്പോഴും ആളുകൾ പല വ്യാജ വൈദ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അവിടെ നിന്ന് അവസാനം ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിലെത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അവബോധം ഇതിനെക്കുറിച്ച് സൃഷ്ടിക്കൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതാണ്. എങ്കിൽ കൂടി വീണ്ടും ഇതേ ടോപ്പിക്ക് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാം. നമുക്ക് കേരളത്തിൽ പൊതുവെ കാണുന്ന പാമ്പുകളിൽ എത്ര ശതമാനം വിഷം പാമ്പുകൾ ഉണ്ട്?
2: കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം സാധാരണ പറയുന്നത് വെച്ചാൽ 60% വരെ വിഷമില്ലാത്ത പാമ്പാണ് സാധാരണ കടിക്കുന്നത്. അപ്പം കടിയേൽക്കുന്നതും അങ്ങനെയാണ്. അപ്പം ഇതിൽ 60% തന്നെ, ഇനിയിപ്പം ബാക്കി 40% വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിൽ വിഷം ശരീരത്തിലേക്ക് കയറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 20% ആൾക്കാർക്ക് മാത്രമേ അത് വിഷം ഉള്ളിലേക്ക് കയറുക ഉണ്ടാവുള്ളൂ.
1: അതെന്തുകൊണ്ടാണ് വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ഏൽക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
2: സാധാരണ ഇപ്പം പാമ്പ് അധികവും കടിക്കുക ചെയ്യുള്ളൂ. അപ്പം വിഷം അതിൽ നിന്ന് അതിൻ്റെ വിഷം എന്താണ് വെനം സാക്കുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സിറ്റുവേഷനിലാണ് പാമ്പ് എന്താ പറയുക വിഷം ചീറ്റുന്നതെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഒരു എട്ടുകാലി കടിച്ചാലും ഒരു എന്താ പറയുക തേള് കുത്തിയാലും അതൊക്കെ കുത്തുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ ഉറുമ്പ് കടിച്ചാലും കുത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിഷം ഉള്ളിലേക്ക് കയറുന്നത് എല്ലാ കേസിലും കയറാറില്ല. കുറച്ച് കേസിൽ മാത്രമേ വിഷം കയറുള്ളൂ. പക്ഷെ നമുക്കത് നമ്മളെ എല്ലാ കേസും വിഷമുള്ള രീതിയിലാണ് ഇനീഷ്യലി എടുക്കുക.
1: അപകടരഹിതമാക്കാൻ വേണ്ടിയിട്ട്
2: അങ്ങനെ എടുക്കാറ് നമ്മൾ.
1: ഒരു ചാൻസ് കൊടുക്കാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കും. വിഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ളൊരു മുൻകരുതലുകൾ
2: എടുക്കും. അപ്പം നമ്മൾ ആദ്യ ഒരാൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പാമ്പ് കടിക്ക് പല രീതിയിലും ചികിത്സകളുണ്ട്. അപ്പം പാമ്പ് കടിച്ച് മരിക്കുന്ന ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാരുടെ അശ്രദ്ധ മൂലം എന്താ പറയുക വിവര അറിവില്ലായ്മ കൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാതെ കാണാറുള്ളത്.
1: ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരു